0: ആകാശവാണി.
1: നോവൽ സഞ്ചാരം.
2: ഉറൂബെഴുതിയ നോവൽ സുന്ദരികളും സുന്ദരന്മാരും, അവതരിപ്പിക്കുന്നത് കുരീപ്പുഴ സജീവ്.
3: വേലുനായരെ കണ്ടുകൂടാത്തവർക്ക് പോലും അമ്മാളുകുട്ടി അമ്മയെ ഇഷ്ടമായിരുന്നു. മനസ്സഴിച്ചിലുള്ളവളാ. ആരുടെ കഷ്ടം കണ്ടാലും കണ്ടില്ല എന്ന് നടിക്കാൻ കഴിയില്ലട്ടോ. അവർ ആർക്കെങ്കിലും ഒരു സഹായം ചെയ്യും, പക്ഷേ ആ ഗുളിക നായരാ അപകടക്കാരൻ. ശരിയാ, നല്ല ധർമ്മവുമുണ്ട്, അതല്ലേ മനുഷ്യന് വേണ്ടത്. പിന്നെ അവരുടെ നടപടി, അതിനെപ്പറ്റിയൊക്കെ നമ്മൾ എന്തിനാ ശ്രദ്ധിക്കുന്നത്? ആറു ജനം നൂറുവിധം എന്നല്ലേ. ഈ കുറ്റം പറയുന്ന കൊലകമ്പന്മാരുടെ സ്ഥിതിയൊക്കെ നമുക്കറിയാം. അവരും അമ്മാളുകുട്ടിയമ്മയും തമ്മിൽ ഒരു വ്യത്യാസമേ ഉള്ളൂ, അവർക്കൊരു തിരശ്ശീലയുണ്ട്, ആയമ്മയ്ക്കതില്ല. അത്ര തന്നെ. മനുഷ്യന്റെ മനസ്സല്ലേ നന്നാ വേണ്ടത്. തന്നെപ്പറ്റി ഇങ്ങനെ ഒരഭിപ്രായമുള്ളതായി അമ്മാളുകുട്ടിയമ്മ അറിഞ്ഞിട്ടില്ല, അറിയാൻ ആഗ്രഹിച്ചതുമില്ല, അതിനൊന്നും സമയമുണ്ടായിരുന്നില്ല. പക്ഷേ വിശന്നു വലഞ്ഞ് ആ വീട്ടിൽ ചെന്നു കയറിയ ആരും വെറും കൈയോടെ പോയിട്ടില്ല. ആശ്രിതന്മാരോട് അതിവാത്സല്യം, എതിരാളികളോട് തീർത്താൽ തീരാത്ത പക, അതായിരുന്നു ആയമ്മയുടെ സ്വഭാവം. അമ്മാളുകുട്ടിയമ്മയെ സംബന്ധിച്ചിടത്തോളം എല്ലാം വ്യക്തമാണ്. ഒരു മങ്ങിയ വര, ഒരു നിറം കുറഞ്ഞ ചായം, ഒരു നേർത്ത ശബ്ദം, ഇതൊന്നും ആ ജീവിതത്തിലില്ല. ആയമ്മ പോ എന്ന് പറഞ്ഞാൽ പോ എന്നു തന്നെയാണ് അർത്ഥം. വാ എന്ന് പറഞ്ഞാൽ വന്നേ കഴിയൂ എന്നും. ഈ സ്വഭാവം അറിഞ്ഞിട്ടോ എന്തോ അവരുടെ അകന്ന ചാർച്ചക്കാരായ രണ്ട് കുട്ടികളെ അവിടെ പാർപ്പിക്കാനുള്ള അപേക്ഷ വന്നു. ആ കുട്ടികളുടെ അമ്മ അമ്മാളുകുട്ടിയമ്മയോട് പറഞ്ഞു, ദാ നോക്കൂ, ഇവർ പട്ടിണി കിടന്ന് ചാവൂ. ഇപ്പോ ഒരു രക്ഷ ചെയ്തില്ലെങ്കിൽ അവരിവിടെ നിന്നോട്ടെ എന്ന് പറയാൻ ആയമ്മ ഒട്ടും മടിച്ചില്ല. വേലുമാൻ കലശലായി എതിർത്തു, ആരാണിവയ്ക്കൊക്കെ തിന്നാൻ കൊടുക്കുക? ഞാൻ നീ നാളെ കഷ്ടത്തിലാവും, ദാ എന്നെ പഠിപ്പിക്കല്ലേ. ഒരു തിരിച്ചടി, വേലുമാൻ കീഴടങ്ങി. ഇത്തിക്കണ്ണി കളയാൻ വേണ്ടി കായ്ക്കുന്ന മാവു തന്നെ വെട്ടിക്കളയരുതെന്ന് വേലുമാന് അറിയാം. ആ കുട്ടികളെ ആ സ്ത്രീ സ്വന്തം മക്കളെപ്പോലെ വളർത്തി. വേലുമാനും അദ്ദേഹത്തിന്റെ വീട്ടുകാരും ആ ബന്ധം അംഗീകരിക്കേണ്ടി വന്നു. നിങ്ങൾക്കും കുട്ടികൾക്കും സുഖമല്ലേ എന്ന് അമ്മാളുകുട്ടി അമ്മയോട് ചോദിക്കാൻ എല്ലാവരും ഓർമ്മ വച്ചു. അതെ, നിസ്സംശയം മറുപടിയും വന്നു. ആ കുട്ടികൾ വീട് ശബ്ദായമാനമാക്കി, അത് അവരെ ഇഷ്ടപ്പെടുത്തുകയും ചെയ്തു. എന്നിട്ടും കണ്ണും തിരിയും വച്ചപ്പോൾ അവർ അമ്മയുടെ അടുത്തേക്ക് തിരിച്ചുപോയി. മറ്റൊരു സ്ത്രീയാണെങ്കിൽ അതോടെ ലോകവിദ്വേഷിണിയായിത്തീരും. എന്നാൽ അവർ എന്തെങ്കിലും സംഭവിച്ചുവെന്ന് തന്നെ നടിച്ചില്ല. അപ്പോഴും ഞാൻ പറഞ്ഞില്ലേ, വേലുമാൻ ചോദിച്ചു. എന്ത്, കള്ളവകയാണെന്ന്? അങ്ങനെ ആവട്ടെ, അതിനെന്താ? വേലുമാൻ അതിന് സമാധാനം പറഞ്ഞില്ല.
2: ഉറൂബെഴുതിയ നോവൽ സുന്ദരികളും സുന്ദരന്മാരും തുടർന്ന് കേൾക്കാം നാളെ രാവിലെ ഇതേ സമയം.

0: ഉമംഗ് സി ഐ ടി സ്പോൺസർഡ് പരിപാടി തിങ്കൾ മുതൽ വെള്ളി വരെ ഉച്ചയ്ക്ക് 2:30.
1: ഇന്ന് രാത്രി 8 മണിക്കുള്ള നേർമൊഴിയിൽ നാടകകൃത്തും തിരക്കഥാകൃത്തുമായ മുഹാദ് വെമ്പായവുമായി നടത്തുന്ന അഭിമുഖം കേൾക്കാം.
2: പണ്ടെങ്ങാണ്ടൊരു നാടുണ്ടാർന്നേ, ആ നാട്ടിൽ പുഴയുണ്ടാർന്നേ, പുഴ നിറയെ മീനുണ്ടാർന്നേ, മീനിന് മുങ്ങാൻ കുളിരുണ്ടാർന്നേ. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട വരികൾ അതിൻ്റെ അവസാന ഭാഗത്താണ്. ഒരു വീട്ടിൽ അടുപ്പ് പുകഞ്ഞാൽ മറുവീട്ടിൽ പശിയില്ലാർന്നേ, ഒരു കണ്ണു കലഞ്ഞു നിറഞ്ഞാൽ ഓടി വരാൻ പലരുണ്ടാർന്നേ, അന്നും പല

0: മതമുണ്ടാർന്നേ, അതിനപ്പുറം അൻപുണ്ടാർന്നേ, നിന്റെ പടച്ചോൻ എന്റെ പടച്ചോൻ എന്നുള്ളൊരു തല്ലില്ലാർന്നേ.
1: നേർമൊഴിയിൽ ഇന്ന് രാത്രി 8 മണിക്ക്.

ആകാശവാണി സ്മൃതിമധുരം. ഇന്നത്തെ സ്മൃതിമധുരത്തിൽ അളകാപുരിയുടെ വിശേഷങ്ങൾ കേൾക്കാം. ആദ്യം വയലാർ എഴുതി ജി ദേവരാജൻ സംഗീതം നൽകി യേശുദാസും പി മാധുരിയും ചേർന്ന് പാടിയ ഗാനം ചിത്രം അഗ്നിമൃഗം.

0: പ്രിയപ്പെട്ട നാട്ടുകാരെ, കേൾക്കുന്നതെല്ലാം വിശ്വസിക്കരുത്. പണം സ്വീകരിക്കാൻ QR കോഡ് സ്കാൻ ചെയ്യേണ്ട, പിൻ നൽകുകയും വേണ്ട.
1: RBI പറയുന്നു, QR കോഡ് സ്കാൻ ചെയ്യുമ്പോഴും പിൻ നൽകുമ്പോഴും അല്പം ശ്രദ്ധിക്കൂ.
2: എന്റെ ബൈക്കിൽ നോയ്സ് കുറവാണ്.
3: എന്റെ കാറിൽ നിന്ന് നേരത്തേതിനേക്കാൾ പൊല്യൂഷൻ കുറവാണ് പുറത്തു വരുന്നത്.
4: എന്റെ സ്കൂട്ടർ നല്ല പിക്കപ്പാണ് തരുന്നത്.
5: വെഹിക്കിൾ ഏതായാലും പെട്രോൾ E20 ആണെങ്കിൽ വാഹനങ്ങളിൽ നോക്കിംഗ് കുറയുന്നു. കാർബൺ എമിഷൻ 40% കുറയുന്നു. ഹൈ ഒക്ടെയിൻ ഉള്ളത് കൊണ്ട് പിക്കപ്പ് അമേസിംഗ് ആണ്. യുവർ പെട്രോൾ വെഹിക്കിൾ ഇസ് 100% കമ്പാറ്റബിൾ വിത്ത് E20.
6: ഭാരത സർക്കാർ സംരംഭങ്ങളായ എണ്ണ വിപണന കമ്പനികൾ പുറത്തിറക്കിയത്.
7: അടുത്ത ഗാനം SP വെങ്കടേഷിന്റെ സംഗീതത്തിൽ MG ശ്രീകുമാറും ചിത്രയും ചേർന്ന് പാടിയതാണ്.

0: ആകാശവാണി യോഗ സൗഖ്യം.
1: ഇന്നീ പരിപാടിയിൽ പ്രാണായാമം, ഇതേക്കുറിച്ച് നമ്മോട് സംസാരിക്കുന്നത് ഡോക്ടർ നന്ദിനി വി എസ്.
2: ശരീരത്തിന് ആവശ്യമായ ഓക്സിജൻ ലഭിക്കുന്നതിനോടൊപ്പം മനസ്സിനെ ശാന്തമാക്കാനും ഏകാഗ്രത വർദ്ധിപ്പിക്കാനും സഹായിക്കുന്ന ശ്വാസാഭ്യാസമാണ് പ്രാണായാമം. പ്രാണം എന്നത് ജീവിതശക്തിയെയും ആയാമം എന്നത് നിയന്ത്രണം അല്ലെങ്കിൽ വിപുലീകരണം എന്നതുമാണ് അർത്ഥം. അതുകൊണ്ട് തന്നെ പ്രാണായാമം എന്നത് വെറും ശ്വാസവ്യായാമമല്ല, ശ്വാസത്തിന്റെ വേഗത, ആഴം, താളം എന്നിവയെ ബോധപൂർവം നിയന്ത്രിക്കുന്ന ഒരു പരിശീലനമാണ്. പ്രാണായാമത്തിലെ പ്രധാനപ്പെട്ട ഒരു അഭ്യാസമാണ് നാഡീശോധന പ്രാണായാമം. ഒരു നാസിയിലൂടെ ശ്വാസം എടുത്ത് മറ്റേ നാസിയിലൂടെ പുറത്തേക്ക് വിടുകയും പിന്നീട് മറുവശത്ത് ഇതേ ക്രമം ആവർത്തിക്കുകയും ചെയ്യുന്നതാണ് നാഡീശോധന പ്രാണായാമം. ശ്വാസത്തിന്റെ താളം ക്രമീകരിക്കാനും മനസ്സിനെ ശാന്തമാക്കാനും ഇത് സഹായിക്കും. ബ്രഹ്മരി പ്രാണായാമം, ആഴത്തിൽ ശ്വാസമെടുത്ത ശേഷം പുറത്തേക്ക് വിടുമ്പോൾ തേനീച്ചയുടെ മൂളൽ പോലെയുള്ള ശബ്ദം പുറപ്പെടുവിക്കുന്നതാണ് ബ്രഹ്മരി. മനസ്സിലെ പിരിമുറുക്കം കുറയ്ക്കാനും ഏകാഗ്രത വർദ്ധിപ്പിക്കാനും ഇത് സഹായിക്കും. കപാലഭാതി പോലുള്ള അഭ്യാസങ്ങൾ ശക്തമായി ശ്വാസം പുറത്തേക്ക് വിടുന്നതാണ് പ്രധാനമായും ചെയ്യുന്നത്. എന്നാൽ കപാലഭാതി എല്ലാവർക്കും അനുയോജ്യമായതല്ല. പ്രത്യേകിച്ച് ഗർഭിണികൾ, ഹൃദ്രോഗമുള്ളവർ, നിയന്ത്രണ വിധേയമല്ലാത്ത രക്തസമ്മർദ്ദമുള്ളവർ തുടങ്ങിയവർ വിദഗ്ധ നിർദ്ദേശമില്ലാതെ ഇത്തരം ശക്തമായ ശ്വാസാഭ്യാസങ്ങൾ ചെയ്യരുത്. പ്രാണായാമം പരിശീലിക്കുമ്പോൾ ചില കാര്യങ്ങൾ ശ്രദ്ധിക്കണം. സാധാരണമായി ശാന്തമായ അന്തരീക്ഷത്തിൽ വെറും വയറ്റിലോ ഭക്ഷണം കഴിച്ച് മതിയായ ഇടവേളയ്ക്ക് ശേഷമോ ചെയ്യുന്നതാണ് ഉചിതം. ശ്വാസം ഒരിക്കലും ബലമായി പിടിച്ചു നിർത്തുകയോ ശരീരത്തിന് അസ്വസ്ഥത ഉണ്ടാകുന്ന തരത്തിൽ ശ്വാസം നിയന്ത്രിക്കുകയോ ചെയ്യരുത്. തുടക്കക്കാർ ലളിതമായ ശ്വാസാഭ്യാസങ്ങളിൽ നിന്നും ആരംഭിക്കുന്നതാണ് നല്ലത്. ശരീരത്തിന് ചലനം നൽകുന്നത് യോഗാസനങ്ങളാണെങ്കിൽ മനസ്സിന് ശാന്തത നൽകുന്ന പ്രധാന മാർഗങ്ങളിലൊന്നാണ് പ്രാണായാമം. അതിനാൽ ദിവസവും കുറച്ചു നേരം നമ്മുടെ ശ്വാസത്തെ ശ്രദ്ധിക്കാം. ശാന്തമായ ശ്വാസത്തിലൂടെ ശാന്തമായ മനസ്സിലേക്കും ആരോഗ്യകരമായ ജീവിതത്തിലേക്കും ചുവടുവയ്ക്കാം.
1: പ്രാണായാമം, ഇതേക്കുറിച്ച് ഇതുവരെ സംസാരിച്ചത് ഡോക്ടർ നന്ദിനി വി എസ്.

0: റേഡിയോ ഹെൽത്ത് ദേശീയ ആരോഗ്യ ദൗത്യം അവതരിപ്പിക്കുന്ന സ്പോൺസർ പരിപാടി. തിങ്കൾ മുതൽ വെള്ളി വരെ രാവിലെ 10 മണിക്ക് റേഡിയോ ഹെൽത്ത്.
1: റീഗൽ ജ്വല്ലേഴ്സ് ചരിത്രത്തിൽ ഇന്ന്
2: എന്നും രാവിലെ 7:13
1: പ്രായോജകർ ഇനി റീറ്റെയിൽ പണിക്കൂലിയില്ല, ഹോൾസെയിൽ പണിക്കൂലി മാത്രം.
2: റീഗൽ ജ്വല്ലേഴ്സ് തൃശൂർ, പാലക്കാട്, മലപ്പുറം, കൊച്ചി, തിരുവനന്തപുരം.
3: സ്പൈസ് സ്പോൺസേർഡ് പരിപാടി ചൊവ്വ മുതൽ ശനി വരെ വൈകുന്നേരം 5:30, ഞായർ ഉച്ചയ്ക്ക് 2:30.
4: പ്രകാശധാര, ആരോഗ്യരംഗത്തെ വിദഗ്ധർ സംസാരിക്കുന്നു എല്ലാ ദിവസവും ഉച്ചയ്ക്ക് 12:40. മറക്കാതെ കേൾക്കുക പ്രകാശധാര.

ആകാശവാണി. ഇപ്പോൾ ചലച്ചിത്ര ഗാനങ്ങൾ കേൾക്കാം. ആദ്യം പൂവച്ചൽ ഖദർ എഴുതി ഇളയരാജ സംഗീതം നൽകി ആ രാത്രി എന്ന ചിത്രത്തിനു വേണ്ടി എസ് ജാനകി പാടിയ ഗാനം.

ഒരറിയിപ്പ്. ഹലോ ആകാശവാണി തത്സമയ ഫോണിൻ പരിപാടിയിൽ ഇന്ന് രാവിലെ 11:02 മുതൽ 12 മണിവരെ കുട്ടികളുടെ അവകാശ സംരക്ഷണ നിയമങ്ങൾ. ഈ വിഷയത്തിൽ ശ്രോതാക്കളുടെ സംശയങ്ങൾക്ക് ചൈൽഡ് വെൽഫെയർ കമ്മിറ്റി മുൻ അംഗവും കൊല്ലം ജുവനൈൽ ജസ്റ്റിസ് ബോർഡ് അംഗവുമായ മീനാകുമാരി എം എസ് മറുപടി നൽകുന്നു. സംശയങ്ങൾ ചോദിക്കുന്നതിനായി ശ്രോതാക്കൾ വിളിക്കേണ്ട നമ്പറുകൾ ഇനി പറയുന്നു. 9495964321 അല്ലെങ്കിൽ 9495565321. ഒരു നമ്പർ കൂടി പറയാം, 9495569321. ഓർക്കുക, ഹലോ ആകാശവാണിയിൽ കുട്ടികളുടെ അവകാശ സംരക്ഷണ നിയമങ്ങൾ എന്ന വിഷയത്തെക്കുറിച്ചുള്ള തത്സമയ ഫോണിൻ പരിപാടി ഇന്ന് രാവിലെ 11:02 മുതൽ 12 മണിവരെ. അറിയിപ്പ് കഴിഞ്ഞു. ചലച്ചിത്ര ഗാനങ്ങളിൽ ഇനി പൂവച്ചൽ ഖാദർ എഴുതി, ഗംഗൈ അമരൻ സംഗീതം നൽകി, പ്രേമാഭിഷേകം എന്ന ചിത്രത്തിനു വേണ്ടി

ഗ്രാമവഴിയിലെ പെൺവെളിച്ചം, ഗ്രാമീണ വനിതകൾ ശക്തരാകുമ്പോൾ. മണ്ണിൽ വിയർപ്പൊഴുക്കി വിശപ്പിന്റെ വിളനിലങ്ങളിൽ സമൃദ്ധിയുടെ വിത്തുപാകി നാടിന്റെ സാമ്പത്തിക സാമൂഹിക അടിത്തറ ഭദ്രമാക്കുന്ന ഗ്രാമീണ വനിതകൾക്കായി സമർപ്പിക്കപ്പെട്ട ദിനമാണ് ഒക്ടോബർ 15, അന്താരാഷ്ട്ര ഗ്രാമീണ വനിതാ ദിനം.

0: അതിജീവിച്ച് സുസ്ഥിരവും ശാക്തീകരിക്കപ്പെട്ടതുമായ ഒരു ഭാവി പണിതുയർത്താൻ ഗ്രാമീണ സ്ത്രീകൾക്ക് സാധ്യമാകുന്നുണ്ടെന്ന സന്ദേശമാണ് ഈ ദിനം ലോകത്തിന് നൽകുന്നത്. കേരളത്തിൽ ഗ്രാമീണ സ്ത്രീകളുടെ ശാക്തീകരണത്തിൽ വിപ്ലവകരമായ മാറ്റമാണ് ദൃശ്യമായിക്കൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ കാൽ നൂറ്റാണ്ടായി സംസ്ഥാനത്തെ കുടുംബശ്രീയും സ്വയം സഹായ സംഘങ്ങളും വനിതാ ശാക്തീകരണത്തിൽ സുപ്രധാന പങ്കുവഹിക്കുന്നു. കേവലം വായ്പാ വിതരണത്തിനുപരിയായി സ്ത്രീകളുടെ സാമൂഹിക പദവിയും ആത്മാഭിമാനവും ഉയർത്താൻ ഈ പ്രസ്ഥാനങ്ങൾക്ക് കഴിഞ്ഞിട്ടുണ്ട്. കേന്ദ്ര സംസ്ഥാന പദ്ധതികൾ ഗ്രാമീണ വനിതകൾക്ക് നൽകുന്ന പിന്തുണയും ഏറെ ശ്രദ്ധേയമാണ്. PM മുദ്ര പദ്ധതി വായ്പാ ലഭ്യതയിൽ വനിതകൾക്ക് പ്രത്യേക പിന്തുണ ഉറപ്പുവരുത്തി സ്വയം സംരംഭകത്വത്തെ പ്രോത്സാഹിപ്പിക്കുന്നു. സബ്സിഡികൾ നേരിട്ട് ബാങ്കുകളിലേക്ക് എത്തുന്നത് അവരുടെ ആത്മവിശ്വാസം വർദ്ധിപ്പിക്കുന്നു. ഗ്രാമീണ വനിതകൾക്ക് തൊഴിലും വരുമാനവും ഉറപ്പാക്കുന്ന VBG റാംജി പദ്ധതി ജീവിത നിലവാരം ഉയർത്തുന്നതിനും സാമ്പത്തിക സ്വാശ്രയത്വം നേടുന്നതിനും അവരെ പ്രാപ്തരാക്കിയിട്ടുണ്ട്. ഗ്രാമീണ വനിതകളുടെ ശാക്തീകരണം എന്നത് കേവലം വരുമാനം നേടൽ മാത്രമല്ല, തങ്ങളുടെ അവകാശങ്ങളെക്കുറിച്ചുള്ള തിരിച്ചറിവും തീരുമാനങ്ങൾ എടുക്കാനുള്ള പ്രാപ്തി കൈവരിക്കലുമാണ്. 4 ചുവരുകൾക്കുള്ളിൽ ഒതുങ്ങിയിരുന്നവർ ഇന്ന് ഗ്രാമസഭകളിൽ ശബ്ദമുയർത്താനും പ്രാദേശിക വികസന കാര്യങ്ങളിൽ സജീവമായി പങ്കാളികളാകാനും തുടങ്ങിയിരിക്കുന്നു. ഈ മാറ്റമാണ് ശരിയായ സാമൂഹിക ശാക്തീകരണം. സ്ത്രീകളുടെ വിദ്യാഭ്യാസത്തിനും തൊഴിൽപരമായ ഉന്നതിക്കും ലിംഗനീതിക്കും വേണ്ടി സംസ്ഥാനത്ത് മാതൃകാപരമായ പ്രവർത്തനങ്ങൾ കാഴ്ചവെക്കുന്ന മറ്റൊരു പ്രധാന പ്രസ്ഥാനമാണ് കേരള മഹിളാ സമഖ്യ സൊസൈറ്റി. വിദ്യാഭ്യാസപരമായും സാമൂഹികമായും പിന്നാക്കം നിൽക്കുന്ന സ്ത്രീകളെ സമൂഹത്തിന്റെ മുഖ്യധാരയിലേക്ക് കൈപിടിച്ചുയർത്തുക, സ്ത്രീകൾക്കെതിരെയുള്ള അതിക്രമങ്ങളെ പ്രതിരോധിക്കുക, അവരിൽ അവകാശബോധവും സ്വാശ്രയത്വവും വളർത്തുക എന്നിവയാണ് ഈ പ്രസ്ഥാനത്തിന്റെ മുഖ്യ ലക്ഷ്യങ്ങൾ. വിവിധ സ്വയം തൊഴിൽ പരിശീലനങ്ങളിലൂടെയും ബോധവൽക്കരണ ക്ലാസുകളിലൂടെയും ആയിരക്കണക്കിന് ഗ്രാമീണ വനിതകളുടെ ജീവിതത്തിൽ വെളിച്ചം പകരാൻ മഹിളാ സമഖ്യ സൊസൈറ്റിക്ക് സാധിച്ചിട്ടുള്ളതായി കേരള മഹിളാ സമഖ്യ സൊസൈറ്റി സംസ്ഥാന കൺസൾട്ടന്റ് PP ആശ പറയുന്നു.
1: കേരള മഹിളാ സമഖ്യ സൊസൈറ്റി കേരളത്തിൽ 1998-99 കാലഘട്ടം മുതൽ ഗ്രാമപ്രദേശങ്ങളിലെ സ്ത്രീകളുടെ വിദ്യാഭ്യാസ ശാക്തീകരണത്തിന് പ്രാധാന്യം നൽകി പ്രവർത്തിക്കുന്നു. പാർശ്വവൽക്കരിക്കപ്പെട്ട മേഖലയിൽ വിദ്യാഭ്യാസത്തിലൂടെ സ്ത്രീ ശാക്തീകരണം എന്ന ലക്ഷ്യത്തോടെ ഗ്രാമീണ മേഖലയിലുള്ള സ്ത്രീകൾക്ക് വേണ്ടിയിട്ട് പ്രവർത്തിക്കുന്ന ഈ പദ്ധതി കേരളത്തിൽ പൊതുവിദ്യാഭ്യാസ വകുപ്പിന് കീഴിൽ ആണ്. ഈ പദ്ധതി വഴി സ്ത്രീകളുടെ സാമൂഹ്യം, സാമ്പത്തികം, സാംസ്കാരിക വികസനത്തിനും ലിംഗസമത്വത്തിനും നിയമ ബോധവൽക്കരണത്തിനും പ്രാധാന്യം നൽകുന്നു. കേരളത്തിൽ അതിജീവിതകളായി, അതായത് ലൈംഗിക ചൂഷണത്തിന് വിധേയരായ സ്ത്രീകൾക്കും പെൺകുട്ടികൾക്കും വനിതാ ശിശുവികസന വകുപ്പിന്റെ സഹായത്തോടെ 7 സ്ഥാപനങ്ങൾ കേരള മഹിളാ സമഖ്യയുടെ ചുമതലയിൽ വിവിധ ജില്ലകളിൽ പ്രവർത്തിക്കുന്നു. സ്ത്രീകളുടെയും പെൺകുട്ടികളുടെയും വിദ്യാഭ്യാസത്തിന് പ്രാധാന്യം നൽകുന്നതിന് ഗ്രാമതലത്തിൽ വനിതാ സഭ, കൗമാരസഭ, പഞ്ചായത്ത് തല കൂട്ടായ്മ ഈ പദ്ധതിയുടെ ഭാഗമായി ഫീൽഡ് തലത്തിൽ പ്രവർത്തിക്കുന്നുണ്ട്.
0: പരമ്പരാഗത തടസ്സങ്ങളെ മറികടന്ന് പെൺകരുത്ത് പുത്തൻ മേഖലകളിലേക്ക് മുന്നേറുകയാണിന്ന്. ലിംഗസമത്വവും വികസനവും കൈകോർക്കുമ്പോൾ ഗ്രാമീണ മേഖലയിലുണ്ടാകുന്ന പുരോഗതി ചെറുതല്ല. പുതിയ സാങ്കേതിക വിദ്യകളും കഴിവുകളും സ്വായത്തമാക്കാൻ ഇന്നത്തെ സ്ത്രീകൾ പൂർണ്ണ സജ്ജരാണ്. ഗ്രാമീണ തലത്തിൽ നടപ്പിലാക്കുന്ന വിവിധ പദ്ധതികളെയും അതിലൂടെ സ്ത്രീകൾ കൈവരിക്കുന്ന നേട്ടങ്ങളെയും കുറിച്ച് എറണാകുളം തൃപ്പൂണിത്തുറ ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന മഹിളാ വികാസ് സമാജ് അസോസിയേറ്റ് പ്രോജക്ട് കോർഡിനേറ്റർ ആദിത്യ ആർ നായർ.
2: ഒരു സമൂഹത്തിന്റെ യഥാർത്ഥ വികസനം സാധ്യമാകുന്നത് അവിടെയുള്ള സ്ത്രീകൾക്ക് തുല്യമായ അവസരങ്ങളും സാമ്പത്തിക സ്വാതന്ത്ര്യവും സാമൂഹ്യ അംഗീകാരവും ലഭിക്കുമ്പോഴാണ്. പ്രത്യേകിച്ച് ഗ്രാമീണ മേഖലകളിൽ സ്ത്രീകൾ കുടുംബത്തിന്റെയും സമൂഹത്തിന്റെയും വളർച്ചയിൽ നിർണായക പങ്ക് വഹിക്കുന്നുണ്ടെങ്കിലും പലപ്പോഴും സാമ്പത്തിക പരിമിതികളും തൊഴിലവസരങ്ങളുടെ കുറവും ആവശ്യമായ മാർഗനിർദ്ദേശങ്ങളുടെ അഭാവവും അവരുടെ വളർച്ചയ്ക്ക് തടസ്സമാകുന്നുണ്ട്. ഈ സാഹചര്യത്തിലാണ് മഹിളാ വികാസ് സമാജ് ഗ്രാമീണ വനിതകളുടെ ശാക്തീകരണത്തിനും സംരംഭകത്വ വികസനത്തിനും പ്രാധാന്യം നൽകുന്നത്. സ്ത്രീകൾക്ക് സ്വയം തൊഴിൽ സംരംഭങ്ങൾ ആരംഭിക്കാനും സാമ്പത്തികമായി സ്വയം പര്യാപ്തത ഉറപ്പുവരുത്താനും ആവശ്യമായ പിന്തുണ ഞങ്ങളുടെ പ്രവർത്തനങ്ങളിലൂടെ പ്രധാനമായി ലക്ഷ്യം വയ്ക്കുന്നത്. സ്വയം സഹായ സംഘടനകൾ രൂപീകരിക്കുന്നതിനും അതിനെ പ്രോത്സാഹിപ്പിക്കുന്നതിനും സർക്കാർ പദ്ധതികളെക്കുറിച്ചും അതിൽ നിന്ന് ലഭിക്കുന്ന സാമ്പത്തിക സഹായങ്ങളെക്കുറിച്ചും അവബോധം നൽകുക, തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുമായി ഏകോപനം നടത്തി അർഹരായ ഗുണഭോക്താക്കളിലേക്ക് പദ്ധതികളുടെ പ്രയോജനങ്ങൾ എത്തിക്കാൻ സഹായിക്കുക തുടങ്ങിയ പ്രവർത്തനങ്ങൾ ഞങ്ങൾ പ്രാധാന്യം നൽകുന്നു. സ്ത്രീകളുടെ കൂട്ടായ്മകളെ ശക്തിപ്പെടുത്തുന്നതിലൂടെ വ്യക്തികളെ മാത്രമല്ല കുടുംബത്തെയും സമൂഹത്തെയും സാമ്പത്തികവും സാമൂഹികമായ പുരോഗതിയും സാധ്യമാക്കാൻ കഴിയും.
0: ഗ്രാമീണ വനിതകൾ കേവലം തൊഴിലാളികൾ മാത്രമല്ല,

0: മികച്ച സംരംഭകർ കൂടിയാണ്. ഗ്രാമീണ സ്ത്രീകൾക്ക് അവസരങ്ങളും ശരിയായ പിന്തുണയും നൽകിയാൽ ഏതൊരു പ്രതിസന്ധിയെയും അതിജീവിച്ച് നാടിന്റെ നട്ടെല്ലായി മാറാൻ സാധിക്കുമെന്നാണ് ഇടുക്കിയിലെ ഗ്രാമ്യ എന്ന സംരംഭത്തിന്റെ സ്ഥാപകയായ അന്നു സണ്ണി നമുക്ക് കാട്ടിത്തരുന്നത്. പി എം എഫ് എം ഇ ഉൾപ്പെടെയുള്ള പദ്ധതികളിൽ നിന്ന് ലഭ്യമായ വായ്പകൾ തന്റെ സംരംഭത്തിന് ഏറെ സഹായകരമായതായി അന്നു പറയുന്നു.
1: 2018 ഗ്രാമ്യ ആരംഭിക്കുമ്പോൾ ആൾക്കാർക്കൊരു ലൈവ്ലിഹുഡ് ഓപ്ഷൻസ്, ഗ്രാമങ്ങളിൽ ലൈവ്ലിഹുഡ് ഓപ്ഷൻസ്, പുതിയതായിട്ട് എന്തെങ്കിലും ചെയ്യണം എന്നായിരുന്നു ആഗ്രഹം. എന്നാൽ ഇപ്പം ഗ്രാമ്യ അവരുടെ പ്രൈമറി ലൈവ്ലിഹുഡ് ഓപ്ഷനായ സ്പൈസസ് തന്നെയാണ് ഡീൽ ചെയ്യുന്നത്. ഇപ്പോൾ ഗ്രാമ്യ ഒരു മാനുഫാക്ചറർ എക്സ്പോർട്ടറാണ് സ്പൈസസിന്. ഓർഗാനിക് സ്പൈസസിലാണ് ഞങ്ങൾ ഡീൽ ചെയ്യുന്നത്. 2018 ഗ്രാമ്യ ആരംഭിക്കുമ്പോൾ സ്പൈസസ് ട്രേഡ് എന്ന് പറയുന്നത് ഒരു മെയിൽ ഡോമിനൻ്റ് ഇൻഡസ്ട്രി ആയിരുന്നു. അതിപ്പോഴും അങ്ങനെ തന്നെയാണെന്നാണ് ഞാൻ കാണുന്നത്, പുറത്ത് കാണുന്നത്. പക്ഷേ ഇപ്പോഴുള്ള പല ഗവൺമെന്റ് സ്കീംസും ഞങ്ങൾക്ക് തന്നെ കിട്ടിയിട്ടുണ്ട്. ഞങ്ങൾ മാനുഫാക്ചറിങ് യൂണിറ്റ് സി എം ഇ ഡി പി എന്ന് പറഞ്ഞ സ്കീം കിട്ടിയതാണ്. പി എം എഫ് എം ഇയിൽ ഞങ്ങൾക്ക് കുറച്ച് മിഷൻസ് കിട്ടിയിട്ടുണ്ട്. ഇപ്പം ഇങ്ങനത്തെ പല സ്കീമുകളും ഉള്ളതിനെ ഞങ്ങൾക്ക് കുറച്ചും കൂടെ ഒരു കൊളാറ്ററൽ ഇല്ലാതെ തന്നെ ലോണുകൾ കിട്ടാനും അത് മുമ്പോട്ട് കൊണ്ടുപോകാനും പറ്റുന്നുണ്ട്. അതുകൂടാതെ തന്നെ സബ്സിഡിയുടെ കാര്യം വരുമ്പോൾ വിമൻ എന്നുള്ള ഒരു അഡ്വാൻറ്റേജ് നമുക്ക് കിട്ടാറുണ്ട്. ഇപ്പം ഇങ്ങനത്തെ സപ്പോർട്ടുകൾ ഗവൺമെന്റ് സ്കീംസിൽ നിന്നും പോളിസീസിൽ നിന്നും നമുക്ക് 2018 തൊട്ട് ഇപ്പോൾ വരെ നോക്കുവാണെങ്കിൽ അങ്ങനെ ഒരു ചേഞ്ച് വന്നിട്ടുണ്ട്. ഗ്രാമീണ വഴി ഞങ്ങൾക്കിപ്പം ഒരു 10 ആൾക്കാർക്ക് എംപ്ലോയ്മെന്റ് കൊടുക്കാൻ പറ്റിയിട്ടുണ്ട്. ലോക്കൽ യൂത്ത് തന്നെയാണ് മിക്കവരും, അതിലും സ്ത്രീകളാണ് കൂടുതലായിട്ടും വരുന്നത്. ഒരു 200 ഫാമേഴ്സിന് നമുക്ക് സപ്പോർട്ട് ചെയ്യാൻ പറ്റുന്നുണ്ട്. എനിക്ക് തോന്നിയിട്ടുള്ളത് നമ്മുടെ ലൊക്കേഷൻ ഒന്നും അല്ല പ്രശ്നം. എവിടെയാണെങ്കിലും നമുക്കൊരു ആഗ്രഹം ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ നമുക്ക് അതിനോട് ചെയ്യാനുള്ള ഒരു മനസ്സുണ്ടെങ്കിൽ, എവിടെ വേണമെങ്കിലും നമുക്ക് എന്ത് വേണമെങ്കിലും ചെയ്യാം എന്നുള്ളതാണ്. ഒരു എക്സ്പോർട്ട് യൂണിറ്റ് ഇടുക്കിയിൽ നെടുങ്കണ്ടം പഞ്ചായത്തിൽ, അതും തമിഴ്നാട് ബോർഡറിൽ നടക്കുന്നുള്ളത് സാധാരണ ആരും പ്രതീക്ഷിക്കാത്ത ഒരു കാര്യമാണ്. അതിപ്പോ നടക്കുന്നുണ്ട്, അതിൽ എനിക്ക് വളരെ സന്തോഷമുണ്ട്.
0: 125 തൊഴിൽ ദിനങ്ങൾ ഉറപ്പാക്കുന്ന കേന്ദ്ര പദ്ധതിയായ വി ബി ജി റാംജി ബാങ്ക് അക്കൗണ്ടുകൾ സ്വന്തമാക്കുന്നതിനും വരുമാനം നേടി സ്വയം ശക്തരാകുന്നതിനും ഏറെ സഹായകരമായതായി ഗുണഭോക്താവായ സീനി പറഞ്ഞു.
2: എല്ലാ തൊഴിലാളികളും ഇപ്പൊ ഏകദേശം ബാങ്കിലെല്ലാം പോയി പൈസ വാങ്ങാൻ തയ്യാറായി. ആദ്യകാലങ്ങളിൽ ഇവർക്ക് ബാങ്കിൽ പോയിട്ട് അങ്ങനെ പൈസ വാങ്ങാനൊന്നും അത്ര ഇതില്ലായിരുന്നു. ഈ പദ്ധതി വന്നതിന് ശേഷം നമ്മൾ സാമ്പത്തികമായിട്ട് മുന്നോട്ട് വരികയോ ജീവിതമാർഗം മെച്ചപ്പെടുകയും ചെയ്തിട്ടുണ്ട്. എല്ലാവർക്കും സ്വന്തമായിട്ട് അക്കൗണ്ട് ഉണ്ട്.
0: ഗ്രാമീണ വനിതകളുടെ അധ്വാനത്തെ ആദരിക്കുക എന്നത് ഒരു ദിനത്തിലെ ചടങ്ങുകളിൽ മാത്രം ഒതുങ്ങേണ്ട ഒന്നല്ല. കൃഷിയിടങ്ങളിലും സംരംഭങ്ങളിലുമെല്ലാം അവർക്ക് അർഹമായ വേതനം, തുല്യ അവകാശം, പുതിയ സാങ്കേതിക വിദ്യകൾ ലഭ്യമാക്കൽ എന്നിവ ഉറപ്പുവരുത്താൻ നാം പ്രതിജ്ഞാബദ്ധരാകണം. നാടിന്റെ സുസ്ഥിര ഭാവി ഗ്രാമീണ പെൺകരുത്തിന്റെ പുരോഗതിയിലാണ് കുടികൊള്ളുന്നത് എന്ന് നാം ഓർക്കുക. വാർത്താ തരംഗിണി സമാപിക്കുന്നു. ഏകോപനം ലമീജി നായർ, തയ്യാറാക്കി അവതരിപ്പിച്ചത് അനിൽകുമാർ ഐരൂപ്പാറ. വാർത്താ തരംഗിണി ഇനി തിങ്കളാഴ്ച രാവിലെ 9
3: ഇപ്പോൾ പ്രധാനമന്ത്രി ശ്രീ നരേന്ദ്രമോദി പൊതുസേവനത്തിന്റെ 25 വർഷം തികയ്ക്കുന്ന അവസരത്തിൽ കേന്ദ്ര വാർത്താവിഭാഗം അവതരിപ്പിക്കുന്ന പ്രത്യേക പരമ്പര കേൾക്കാം. ഡൽഹിയിലെ

ആകാശവാണി ഇപ്പോൾ ചലച്ചിത്ര ഗാനങ്ങൾ കേൾക്കാം. ആദ്യം പി ഭാസ്കരൻ എഴുതിയ ഔസേപ്പച്ചൻ സംഗീതം നൽകി ഭൂമിഗീതം എന്ന ചിത്രത്തിനു വേണ്ടി ചിത്രപാഠ്യ ഗാനം.

അറിയിപ്പ്. ഹലോ ആകാശവാണി തത്സമയ ഫോണിൻ പരിപാടിയിൽ ഇന്ന് രാവിലെ 11:02 മുതൽ 12 മണി വരെ കുട്ടികളുടെ അവകാശ സംരക്ഷണ നിയമങ്ങൾ. ഈ വിഷയത്തിൽ ശ്രോതാക്കളുടെ സംശയങ്ങൾക്ക് ചൈൽഡ് വെൽഫെയർ കമ്മിറ്റി മുൻ അംഗവും കൊല്ലം ജുവനൈൽ ജസ്റ്റിസ് ബോർഡ് അംഗവുമായ മീനാകുമാരി എം എസ് മറുപടി നൽകുന്നു. സംശയങ്ങൾ ചോദിക്കുന്നതിനായി ശ്രോതാക്കൾ വിളിക്കേണ്ട നമ്പറുകൾ ഇനി പറയുന്നു: 9495964321, അല്ലെങ്കിൽ 9495563321. മറ്റൊരു നമ്പർ കൂടി 9495596321. ഓർക്കുക, ഹലോ ആകാശവാണിയിൽ കുട്ടികളുടെ അവകാശ സംരക്ഷണ നിയമങ്ങൾ. ഈ വിഷയത്തെക്കുറിച്ചുള്ള തത്സമയ ഫോണിൻ പരിപാടി ഇന്ന് രാവിലെ 11:02 മുതൽ 12 മണി വരെ. അറിയിപ്പ് കഴിഞ്ഞു. ചലച്ചിത്ര ഗാനങ്ങളിൽ ഇനി കൈതപ്പുറം എഴുതി രവീന്ദ്രൻ സംഗീതം നൽകി വിഷ്ണുലോകം എന്ന ചിത്രത്തിനു വേണ്ടി മലേഷ്യ വാസുദേവൻ പാടിയത്.

0: ഉമംഗ് സി ഐ ടി സ്പോൺസർഡ് പരിപാടി തിങ്കൾ മുതൽ വെള്ളി വരെ ഉച്ചയ്ക്ക് 2:30.
1: റേഡിയോ ഹെൽത്ത് ദേശീയ ആരോഗ്യ ദൗത്യം അവതരിപ്പിക്കുന്ന സ്പോൺസേർഡ് പരിപാടി തിങ്കൾ മുതൽ വെള്ളി വരെ രാവിലെ 10 മണിക്ക് റേഡിയോ ഹെൽത്ത്.
0: സ്പൈസ് സ്പോൺസേർഡ് പരിപാടി ചൊവ്വ മുതൽ ശനി വരെ.

0: വൈകുന്നേരം 5:30, ഞായർ ഉച്ചയ്ക്ക് 2:30.
1: കിസാൻ വാണി
2: ചൊവ്വ വ്യാഴം ശനി ദിവസങ്ങളിൽ വൈകുന്നേരം 6:50
1: കിസാൻ വാണി. മറക്കാതെ കേൾക്കുക കിസാൻ വാണി.
3: ചലച്ചിത്ര ഗാനങ്ങളിൽ ഇനി കണ്ണകി എന്ന ചിത്രത്തിനു വേണ്ടി യേശുദാസ് പാട്ടിയ ഗാനം കേൾക്കാം.

ചലച്ചിത്ര ഗാനങ്ങൾ സമാപിച്ചു. സമയം 10 മണി. ആകാശവാണി ഇപ്പോൾ സ്പോൺസേർഡ് പരിപാടി റേഡിയോ ഹെൽത്ത്.

0: ത് അത്യാവശ്യം തന്നെയാണ്. അൾഷിമേഴ്സ് രോഗം തിരിച്ചറിയുന്നതിനെക്കുറിച്ചും രോഗി പരിചരണത്തിൽ കുടുംബാംഗങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളെക്കുറിച്ചും നമ്മോട് സംസാരിക്കുവാനായി റേഡിയോ ഹെൽത്തിൽ എത്തിയിരിക്കുന്നത് തിരുവനന്തപുരം ഗവൺമെന്റ് മെഡിക്കൽ കോളേജിലെ ന്യൂറോളജി വിഭാഗം അസിസ്റ്റന്റ് പ്രൊഫസർ ഡോക്ടർ രമ്യ പ്രകാശ്. നമസ്കാരം ഡോക്ടർ, റേഡിയോ ഹെൽത്തിലേക്ക് സ്വാഗതം.
1: നമസ്കാരം
0: മാഡം. ഒരാൾക്ക് അൾഷിമേഴ്സ് രോഗം ബാധിച്ചിട്ടുണ്ടോ എന്ന് സംശയിക്കാൻ ഉതകുന്ന രീതിയിൽ ആ വ്യക്തിയിൽ പ്രകടമാവുന്ന ലക്ഷണങ്ങളെ കുറിച്ച് ഒന്ന് പറയാമോ?
1: അതായത്, നമ്മുടെ സാധാരണഗതിയിൽ നമ്മൾ ചില കാര്യങ്ങൾ മറന്നു പോവുക. ചിലപ്പോൾ നമ്മളൊരു കാര്യം ഒരിടത്ത് വെച്ച് മറന്നെന്നിരിക്കും, കുറച്ചുനാൾ കൂടുമ്പോൾ ഒരാളെ കാണുമ്പോൾ അയാളുടെ പേര് മറന്നെന്നിരിക്കും, പക്ഷെ കുറച്ചു നേരം കഴിയുമ്പോൾ നമുക്കത് ഓർത്തെടുക്കാൻ കഴിഞ്ഞെന്നിരിക്കും. അത് തികച്ചും സ്വാഭാവികമാണ്. പ്രായം കൂടി വരുമ്പോൾ ഈ ഓർമ്മക്കുറവ് കൂടുതലായി വരും. പ്രായം ചെല്ലുമ്പോൾ നമ്മുടെ തലച്ചോറിലുള്ള കോശങ്ങൾ ദ്രവിച്ചു തുടങ്ങുമ്പോൾ നമ്മുടെ പ്രായത്തിനൊപ്പമുള്ള മറ്റുള്ള ആൾക്കാരോടൊപ്പം തന്നെയുള്ള മറവി നമുക്കുണ്ടാകാം. അതിനെ നമ്മൾ പ്രായത്തോട് അനുബന്ധിച്ചുള്ള മറവി എന്നാണ് പറയുക. പക്ഷേ നമ്മുടെ പ്രായത്തിലുള്ള മറ്റാൾക്കാരെ അപേക്ഷിച്ച് മറവി കൂടുകയും, അതായത് ഒരേ കാര്യങ്ങൾ തന്നെ ആവർത്തിച്ച് വീണ്ടും വീണ്ടും ചോദിച്ചുകൊണ്ടേയിരിക്കുക, സ്ഥിരമായിട്ട് കാര്യങ്ങൾ വെച്ച് മറക്കുക, പൈസ കൈകാര്യം ചെയ്യാനുള്ള ബുദ്ധിമുട്ട് ആവർത്തിച്ച് വരിക, സ്ഥിരമായിട്ട് പരിചയമുള്ള വഴികളിൽ പോകാൻ എപ്പോഴും വഴി തെറ്റിപ്പോവുക, പെരുമാറ്റത്തിലുള്ള അടിക്കടി ഉണ്ടാകുന്ന വ്യത്യാസങ്ങൾ, പെട്ടെന്ന് വികാരങ്ങൾ വരിക, അതായത് പെട്ടെന്ന് സങ്കടം, പെട്ടെന്ന് കരച്ചിൽ, കുടുംബാംഗങ്ങളോടുള്ള പെരുമാറ്റത്തിലുള്ള വ്യത്യാസം, ഇതെല്ലാം അടിക്കടി വരികയും തുടർച്ചയായി നിന്ന് അത് ദൈനംദിന ജീവിതത്തിൽ തന്നെ എഫക്റ്റ് ചെയ്യുന്ന, ബാധിക്കുന്ന ഒരവസ്ഥയിലേക്ക് വരുമ്പോൾ നമ്മൾ അത് സാധാരണ മറവിയല്ല, അത് പ്രായത്തോടനുബന്ധിച്ചിട്ടുള്ള മറവിയല്ല. ഈ മറവി രോഗം അഥവാ മേധാക്ഷയം അഥവാ ഡിമെൻഷ്യ, അതായത് അത് ഓർമ്മ മാത്രമല്ല, നമ്മുടെ ശ്രദ്ധ, നമ്മുടെ ചിന്ത, തീരുമാനങ്ങൾ എടുക്കാനുള്ള കഴിവ്, ഭാഷ, അതുപോലെ തന്നെ എല്ലാ കാര്യങ്ങളും ഏകോപിപ്പിച്ച് കൊണ്ടുപോകാൻ കഴിയുക, ഇവയെല്ലാത്തിനെയും ബാധിക്കുന്ന ഒരു സഞ്ചയം ലക്ഷണങ്ങളാണ് ഈ ഡിമെൻഷ്യ അഥവാ മറവി രോഗം അഥവാ മേധാക്ഷയം. പക്ഷേ എല്ലാ മറവി രോഗവും ആൽസിമേഴ്സ് ഡിമെൻഷ്യ അല്ല. നമുക്ക് ചികിത്സിച്ച് പൂർണ്ണമായും മാറ്റാൻ കഴിയുന്ന തരം മറവി രോഗങ്ങളുമുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഇത് പ്രായത്തിന്റെ ലക്ഷണങ്ങളാണെന്ന് കരുതാതെ എത്രയും നേരത്തെ രോഗലക്ഷണങ്ങൾ നമ്മൾ തിരിച്ചറിയണം, മടിക്കരുത്, എത്രയും നേരത്തെ ഡോക്ടറെ കാണണം, ഇതിന്റെ ലക്ഷണങ്ങളുടെ കാരണങ്ങൾ എന്താണെന്ന് മനസ്സിലാക്കണം, നമുക്ക് എന്ത് ചെയ്യാൻ കഴിയും എന്നുള്ള തിരിച്ചറിഞ്ഞ് പ്രവർത്തിക്കാൻ കഴിയണം. ഇതാണ് ഏറ്റവും പ്രധാനം.
0: മാഡം, അടുത്തതായി ഈ അൾഷിമേഴ്സ് രോഗിയുടെ ഓർമ്മക്കുറവിനോടും അതുപോലെ തന്നെ ഒരേ കാര്യങ്ങൾ രോഗി ആവർത്തിച്ച് ചോദിക്കുമ്പോഴും കുടുംബാംഗങ്ങൾ അത്തരം സാഹചര്യങ്ങളെ എങ്ങനെയാണ് തരണം ചെയ്യേണ്ടത്?
1: അതായത് ഓർമ്മക്കുറവ് ഉണ്ടാകുമ്പോൾ ഒരേ കാര്യങ്ങൾ അവർ വീണ്ടും ചോദിച്ചെന്നിരിക്കും, കാര്യങ്ങൾ വെച്ച് മറന്നെന്നിരിക്കും, സ്ഥലം മാറി വെച്ചെന്നിരിക്കും, പൈസ കൈകാര്യം ചെയ്യുന്നതിൽ തെറ്റുകൾ വരുത്തിയെന്നിരിക്കും, ചിലപ്പോൾ നമ്മളത് ചോദിച്ചു കഴിഞ്ഞാൽ അവർക്ക് ചിലപ്പോൾ പെട്ടെന്ന് ദേഷ്യം വന്നെന്നിരിക്കും, ചിലപ്പോൾ കൊച്ചുകുട്ടികളെ പോലെ പെരുമാറിയെന്നിരിക്കും. അപ്പോൾ അതെല്ലാം നമ്മൾ കുടുംബാംഗങ്ങൾ മനസ്സിലാക്കേണ്ടത് അവർ മനഃപൂർവ്വം ചെയ്യുന്നതല്ല, അതൊക്കെ ഒരു രോഗത്തിന്റെ ഭാഗമാണ്. അപ്പൊ അതിനോടൊത്ത് നമ്മൾ സമചിത്തതയോടുകൂടി വേണം പെരുമാറാൻ. അത് അവരെ മനസ്സിലാക്കി പെരുമാറുക, വീട്ടിൽ അവർക്ക് ശാന്തമായിട്ടുള്ള ഒരു സപ്പോർട്ടീവ് ആയിട്ടുള്ളൊരു എൻവയൺമെന്റ് നമ്മൾ അവർക്ക് നൽകണം. കാരണം നമ്മൾ അവരെ പ്രകോപിപ്പിക്കുമ്പോൾ അത് അവരെ അവരുടെ വികാരങ്ങളെ ഹേർട്ട് ചെയ്യുകയാണ്. അപ്പൊ ആ വ്യക്തിയുടെ ആ വികാരങ്ങൾ, ആ വ്യക്തിത്വം, മാന്യത, ഇവയൊന്നും നമ്മൾ എഫക്ട് ചെയ്യാൻ പാടില്ല. അതുകൊണ്ട് അത് കാമായി തന്നെ അസുഖത്തിന്റെ ഭാഗമാണെന്ന് അറിഞ്ഞുകൊണ്ട് തന്നെ പരിചരിക്കുന്നവർ അതിനനുസരിച്ച് പെരുമാറേണ്ടതാണ്.
0: മാഡം, അതുപോലെ തന്നെ ചില നേരങ്ങളിൽ രോഗി ആശയക്കുഴപ്പത്തിലേക്ക് പോവുകയോ ഏറ്റവും പരിചയമുള്ള ആൾക്കാരെ തന്നെ തിരിച്ചറിയാതെ പോവുകയോ ചെയ്യുന്ന സാഹചര്യം ഉണ്ടായാൽ കുടുംബാംഗങ്ങൾ അത്തരം സന്ദർഭം എങ്ങനെയാണ് കൈകാര്യം ചെയ്യേണ്ടത്?
1: അതായത് രണ്ട് രീതിയിലാണ് നമ്മളത് മനസ്സിലാക്കേണ്ടത്. ഒന്ന്, ഈ ആശയക്കുഴപ്പം ഉണ്ടാവുക, അല്ലെങ്കിൽ ആളുകളെ തിരിച്ചറിയാൻ കഴിയുന്നില്ല, അല്ലെങ്കിൽ വഴി മനസ്സിലാക്കുന്നില്ല, അല്ലെങ്കിൽ മുറി മനസ്സിലാക്കുന്നില്ല എന്നുള്ളത് പെട്ടെന്ന് ആഴ്ചകൾ അല്ലെങ്കിൽ മാസങ്ങൾ കൊണ്ടുണ്ടാകുന്നതായിരിക്കാം, അല്ലെങ്കിൽ കുറച്ച് ദിവസങ്ങൾ കൊണ്ടുണ്ടാകുന്നതാകാം. അപ്പൊ ഈ ദിവസങ്ങൾ അല്ലെങ്കിൽ മണിക്കൂറുകൾ കൊണ്ടാണ് ഇത്തരം വ്യത്യാസങ്ങൾ വരുന്നതെങ്കിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത് ചില പ്രത്യേക കാരണങ്ങൾ ചിലപ്പോൾ ഉണ്ടാകാം. ഉദാഹരണത്തിന്, ആവശ്യത്തിന് വെള്ളം കുടിക്കാത്ത കാരണം ഒരു നിർജ്ജലീകരണം വന്നതോ, അല്ലെങ്കിൽ ചിലപ്പോൾ ഒരു മൂത്രത്തിലണുബാധ കാരണമോ മറ്റോ ചെറിയൊരു ഇൻഫെക്ഷൻ വന്നതോ, അല്ലെങ്കിൽ സോഡിയത്തിന്റെ അളവ് കുറഞ്ഞതോ, അല്ലെങ്കിൽ ഗ്ലൂക്കോസിന്റെ അളവ് കുറഞ്ഞതോ കൂടിയതോ, അല്ലെങ്കിൽ ചെറിയ സ്ട്രോക്ക് വന്നതോ ഒക്കെ കൊണ്ടാകുമ്പോഴാണ് പലപ്പോഴും മണിക്കൂറുകൾ അല്ലെങ്കിൽ ദിവസങ്ങൾ കൊണ്ട് ഇത്തരം ആശയക്കുഴപ്പങ്ങൾ ഉണ്ടാവുക. അല്ല ഇത് മാസങ്ങൾ അല്ലെങ്കിൽ വർഷങ്ങൾ കൊണ്ട് ക്രമേണ ഉണ്ടാവുന്നതാണെന്നുണ്ടെങ്കിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത് രോഗത്തിന്റെ ഭാഗമാണ്. അത് കൂടെയുള്ളവർ തിരിച്ചറിയുക, അതനുസരിച്ച് സമചിത്തതയോടുകൂടി പെരുമാറുക. മറ്റും നമ്മൾ തിരിച്ചറിയേണ്ടത് അവർ

0: അപകടങ്ങളിൽ ചെന്ന് ചാടാതെ സൂക്ഷിക്കുക. അതായത് അപരിചിതരോട് അവരുടെ വിലപ്പെട്ട വസ്തുക്കൾ പങ്കുവെക്കാതെ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം. മറ്റൊന്ന് വഴി തെറ്റിപ്പോകാം. ഈ വഴി തെറ്റിപ്പോകുമ്പോഴുള്ള ഏറ്റവും വലിയ അപകടം എന്ന് പറഞ്ഞാൽ അവർ വീട്ടിന് പുറത്ത് പോയാൽ അവരിങ്ങനെ വാണ്ടർ ചെയ്ത് പോകാം. ഈ വഴി തെറ്റിപ്പോയി അവർക്ക് തിരിച്ച് വീട് എവിടെയാണെന്ന് മറ്റൊരാളോട് പറഞ്ഞു കൊടുക്കാൻ അവർക്ക് കഴിയില്ല. തനിയെ വഴി കണ്ടെത്തി തിരിച്ച് വരാനും കഴിയുകയില്ല. അങ്ങനെ മിസ്സിംഗ് ആയി പോയാൽ അതാണ് അൽസമേഴ്സ് ഡിമെൻഷ്യയിലെ മരണസാധ്യതയുടെ ഒരു വളരെ പ്രധാനപ്പെട്ട കാരണം. അതുകൊണ്ട് തന്നെ രോഗിയെ പുറത്ത് വിടാതെ അടച്ചു പൂട്ടണം എന്ന് പറയുന്നില്ല. തീർച്ചയായും പുറത്തെ എൻവയൺമെന്റ് കാണണം, അത് നമ്മളോടൊപ്പം പോയി വേണം കാണാൻ. ഒരിക്കലും ഒറ്റയ്ക്ക് രോഗി പുറത്തിറങ്ങി നടക്കുന്ന ഒരു സാഹചര്യം ഒഴിവാക്കണം. അത് വീടും പരിസരങ്ങളും സുരക്ഷിതമായി സൂക്ഷിക്കണം. പിന്നെ എന്തെങ്കിലും കാരണവശാൽ പുറത്തു പോകാൻ ഇടവന്നാൽ പോലും കൂടെയുള്ളവർക്ക്, അതായത് കാണുന്നവർക്ക്, അദ്ദേഹത്തെ തിരിച്ചറിയാൻ ഉതകുന്ന രീതിയിൽ എന്തെങ്കിലും ഒരു ഐഡന്റിറ്റി തിരിച്ചറിയാനുള്ള ഒരു ബാൻഡോ അല്ലെങ്കിൽ ഒരു ലോക്കറോ, അങ്ങനെ എന്തെങ്കിലും ഒരു ഐഡന്റിറ്റി തിരിച്ചറിയാൻ കഴിയുന്നത് രോഗിയുടെ ശരീരത്തിലുള്ളത് എപ്പോഴും നല്ലതായിരിക്കും. നമുക്കിൽ ഏറ്റവും പ്രധാനം ഈ ആശയക്കുഴപ്പം അല്ലെങ്കിൽ ആളുകളെ തിരിച്ചറിയാനുള്ള ബുദ്ധിമുട്ട് എത്ര കാലയളവിനുള്ളിൽ വരുന്നു എന്നുള്ളതാണ്. ഇത് മണിക്കൂറുകൾ കൊണ്ടോ ദിവസങ്ങൾ കൊണ്ടോ വരുന്നെങ്കിൽ എത്രയും പെട്ടെന്ന് ആശുപത്രിയിൽ പോകണം. അതിൽ പെട്ടെന്ന് എന്തോ ഒരു മാറ്റം ശരീരത്തിൽ ഉണ്ടായതാണ്, അത് കണ്ടെത്തി ചികിത്സിക്കേണ്ടത് അത്യാവശ്യമാണ്. പക്ഷെ മാസങ്ങളോ വർഷങ്ങളോ കൊണ്ടുണ്ടാവുന്നത് ഡിമെൻഷ്യ എന്ന രോഗത്തോട് അനുബന്ധിച്ചിട്ടുള്ളതാണ്. അതിന് നമ്മളെല്ലാവരും അതനുസരിച്ച് വേണ്ട മുൻകരുതലുകൾ എടുക്കുക, പെരുമാറ്റത്തിലെ വ്യത്യാസം നമ്മൾ വരുത്തുക എന്നുള്ളതാണ് പ്രധാനം.
1: മാഡം, വീട്ടിൽ അൽഷിമേഴ്സ് രോഗിയുടെ സുരക്ഷ ഉറപ്പാക്കാൻ കുടുംബാംഗങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ്?
0: അതായത് നമ്മുടെ രോഗിയുടെ സുരക്ഷ ഉറപ്പാക്കുന്ന ഒന്ന് വീട്ടിനുള്ളിലും രണ്ട് വീട്ടിന് പുറത്തും. വീട്ടിന് പുറത്തുള്ള കാര്യമാണ് ഞാൻ നേരത്തെ പറഞ്ഞത്. അതായത് ഇവർ പുറത്തിറങ്ങി പോയാൽ തിരിച്ചു വരാൻ ഉള്ള ബുദ്ധിമുട്ട്, വഴി തിരിച്ചറിയാനുള്ള ബുദ്ധിമുട്ട്, അപ്പൊ ഐഡന്റിറ്റി എന്താണെന്നുള്ള അറിയാനുള്ള എന്തെങ്കിലും ഒരു ബാൻഡോ സംതിങ് നമുക്ക് വേണം. വീട് സുരക്ഷിതമായിട്ട് സൂക്ഷിക്കണം, ഇത് വീടിന് പുറത്ത്. പക്ഷേ നമ്മളുടെ ഡിമെൻഷ്യ ഉള്ളവരെന്നല്ല, പ്രായമായവരെ സംബന്ധിച്ചിടത്തോളം ആണെങ്കിലും വീട്ടിനുള്ളിലുള്ള അപകടങ്ങളാണ് ഏറ്റവും പ്രധാനം. പ്രത്യേകിച്ചും വീഴ്ചകൾ, പ്രായം ചെല്ലുമ്പോൾ എല്ലുകളുടെ എല്ലാം ബലം കുറഞ്ഞു വരുന്ന സമയമാണ്. അതുകൊണ്ട് തന്നെ വീഴ്ച കൂടുതൽ അപകടകരമാകാം. ഈ ആൽസമേഴ്സ് ഡിമെൻഷ്യ പോലുള്ള അസുഖങ്ങൾ വരുന്നവർക്ക് കാലം ചെല്ലും തോറും ബാലൻസ് കുറച്ചുകൂടി മോശമായിരിക്കും, അവർ പെട്ടെന്ന് വീണു പോവാം. അതുകൊണ്ട് തന്നെ ആ രോഗി ഉപയോഗിക്കുന്ന മുറി, പരിസരങ്ങൾ നമ്മൾ അതനുസരിച്ച് വേണം അത് കീപ്പ് ചെയ്യേണ്ടത്. ഉദാഹരണത്തിന് രോഗി ഉപയോഗിക്കുന്ന കസേര, ഒത്തിരി താഴ്ന്ന ഒരു കസേരയാണെങ്കിൽ അതിൽ നിണിക്കുമ്പോൾ പെട്ടെന്ന് വീണു പോകാം. അതുകൊണ്ട് കുറച്ച് ഉയരമുള്ള സീറ്റ്, കുറച്ച് ഉയർന്നൊരു കസേരയായിരിക്കും നല്ലത്. ആം റെസ്റ്റ് വേണം, അപ്പൊ അതിൽ പിടിച്ചെണീക്കാൻ കഴിയും. രോഗി ഉപയോഗിക്കുന്ന കട്ടിൽ, കട്ടിലും ആ കുളിമുറിയും തമ്മിലുള്ള ദൂരം പരമാവധി കുറവായിരിക്കണം. എണീറ്റ് പോകുമ്പോൾ വീഴാനുള്ള ചാൻസസ് കൂടുതലായിരിക്കും. തറയിൽ വെള്ളമൊന്നും വീണ് കിടക്കാൻ പാടില്ല. ഉപയോഗിക്കുന്ന ഫ്ലോർ മാറ്റ് നമ്മൾ സൂക്ഷിക്കണം. ആ സ്കിഡിയാത്ത രീതിയിലുള്ള ഫ്ലോർ മാറ്റ് വേണം ഉപയോഗിക്കാൻ. ഉപയോഗിക്കുന്ന ഫേണിച്ചേഴ്സ്, വീട്ടിലെ ഫേണിച്ചേഴ്സിന്റെ അറ്റങ്ങൾ കൂർത്ത് മൂർച്ചയുള്ളവയാണെങ്കിൽ അതിൽ തട്ടി പരിക്ക് പറ്റാനുള്ള സാധ്യത കൂടുതലാണ്. അതുപോലെ വീട്ടിലെ ഭിത്തിയിലും ബാത്റൂമിനുള്ളിലും ചെറിയ ഹാൻഡ് റെയിൽസ് കൊടുക്കുന്നത് അവർക്ക് കുറച്ചുകൂടെ കോൺഫിഡൻസ് നൽകും, വീഴ്ചയും പ്രിവെന്റ് ചെയ്യും. അതുപോലെ ബാത്റൂമിൽ, ബാത്റൂമിൽ പോകുമ്പോഴും ഒരു ഘട്ടം കഴിഞ്ഞാൽ പരമാവധി അവരും എല്ലാ കാര്യങ്ങളും ഇൻവോൾവ് ചെയ്യുന്ന തന്നെയാണ് നല്ലത്. സഹായം വേണ്ടി വരുന്ന സ്റ്റേജസിൽ അതിന് ഒരാളുടെ സഹായത്തോടു കൂടി കുളിക്കുക. പക്ഷെ അല്ലെങ്കിൽ പോലും നിന്ന് കുളിക്കുമ്പോൾ വീഴ്ചയുടെ ചാൻസ് കൂടുതലായിരിക്കും. അപ്പോൾ ഇരുന്ന് കുളിക്കാൻ കഴിയുമെങ്കിൽ അതാണ് സേഫ്. അതിനൊപ്പം ഹാൻഡ് റെയിൽസും കൊടുക്കണം. രാത്രിയിൽ ഉറങ്ങുന്ന സമയത്ത് വെളിച്ചം ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ അപ്പുറത്തെ മുറിയിലൊക്കെ സൗണ്ട് ഉണ്ടെങ്കിൽ അവരുടെ ഉറക്കം ശരിയാവില്ല. അപ്പൊ എണീറ്റ് പോകുമ്പോൾ വീഴാനുള്ള ചാൻസ് കൂടുതലാണ്. വെളിച്ചം തീരെ കുറഞ്ഞ ഒരു ബൾബ് റൂമിലുണ്ടായിരിക്കണം. അപ്പൊ ആ ഒരു ഇരുട്ടത്ത് പെട്ടെന്ന് എണീക്കുമ്പോൾ അവർക്ക് കൺഫ്യൂഷൻ ഉണ്ടാകാം, അവർ പെട്ടെന്ന് മറിഞ്ഞു വീഴാം. അങ്ങനെ വീഴ്ചയിൽ നിന്നും പരമാവധി നമ്മൾ സുരക്ഷിതമായിട്ടുള്ള ഒരു എൻവയൺമെന്റ് ഈ രോഗിക്ക് ഉറപ്പാക്കുക, ഇതൊക്കെയാണ് പ്രധാനമായിട്ട് നോക്കേണ്ടത്.
1: മാഡം, ഒരു വ്യക്തിക്ക് അൽഷിമേഴ്സ് രോഗം സ്ഥിരീകരിച്ചു കഴിഞ്ഞാൽ കുടുംബാംഗങ്ങൾ എന്തൊക്കെ മുൻകരുതലുകളാണ് സ്വീകരിക്കേണ്ടത്?
0: അതായത് അൽഷിമേഴ്സ് ഡിമെൻഷ്യ സ്ഥിരീകരിച്ചു കഴിയുകയാണെങ്കിൽ വരും വർഷങ്ങളിൽ രോഗിയുടെ ഓരോ കഴിവുകളായിട്ട് പതുക്കെ നഷ്ടപ്പെടുകയും പരാശ്രയത്വം കൂടി വരികയും ചെയ്യും. അപ്പോൾ അവരുടെ ജീവിതം, ബാക്കി സാമ്പത്തിക കാര്യങ്ങൾ, ഇത്തരം കാര്യങ്ങളെക്കുറിച്ച് നേരത്തെ ഒരു തീരുമാനം, കൂട്ടായ തീരുമാനം എടുക്കാനുള്ള ഒരു അവസരമാണ്. അപ്പോൾ ആ ഒരു കാര്യം നേരത്തെ തന്നെ ചെയ്യേണ്ടിയിരിക്കുന്നു. മറ്റൊന്ന്, കൂടുതൽ സാമൂഹിക പിന്തുണ ഈ രോഗിക്ക് ഉറപ്പുവരുത്തേണ്ടതുണ്ട്. പരമാവധി എല്ലാ കാര്യങ്ങളിലും ഇൻവോൾവ് ചെയ്യണം. നമ്മുടെ തലച്ചു

0: ചോറിന് ഇപ്പോൾ ഓർമ്മ കുറയുകയാണെന്നുണ്ടെങ്കിൽ മറ്റ് പല കഴിവുകളും ഉണ്ട്. അപ്പൊ പരമാവധി ന്യൂറോൺസിനെ സംരക്ഷിക്കാൻ പറ്റുന്ന രീതിയിലുള്ള പ്രവർത്തികളിൽ, മാനസികമായുള്ള പ്രവർത്തികളിൽ അവർ ഏർപ്പെടണം. അത് കൂടുതൽ കൂട്ടുകാരുമായിട്ട് ഇടപഴകുന്നതായിരിക്കാം, കൂടുതൽ സാമൂഹികമായിട്ടുള്ള അന്തരീക്ഷമായിരിക്കാം, പുതുതായിട്ടൊരു ഭാഷ പഠിക്കാൻ ശ്രമിക്കുന്നതായിരിക്കാം, മ്യൂസിക് കേൾക്കുന്നതായിരിക്കാം, ചെറുതായി പുറത്തൊക്കെ ഇറങ്ങി നടക്കുകയും ചെറിയ ശാരീരിക വ്യായാമങ്ങളും എല്ലാം ചെയ്യുന്നത്. അപ്പൊ ആ രീതിയിൽ ഉള്ള എബിലിറ്റീസ് പരമാവധി നമ്മൾ സംരക്ഷിക്കാൻ നോക്കണം. മറ്റൊന്ന്, രോഗിക്ക് വരാൻ പോകുന്ന പെരുമാറ്റ വ്യത്യാസങ്ങൾ, മറവി, ഇതിനോടൊക്കെ ഈ കെയർ ഗീവർ, ആ പരിചരിക്കുന്ന ആൾ, രോഗിക്കൊപ്പം ഒരു പരിഗണന അർഹിക്കുന്ന ആൾക്കാരാണ് ഈ കെയർ ഗീവേഴ്സ്. ആ കെയർ ഗീവേഴ്സ് അവസാനം തളർന്നു പോകും. അപ്പൊ അവര് ഇതിനോടൊത്ത് എങ്ങനെ അഡ്ജസ്റ്റ് ചെയ്ത് വരണം, എങ്ങനെ പെരുമാറണം, സാഹചര്യത്തിനൊത്ത്, ഒരാൾ മാത്രമല്ല കുടുംബം മൊത്തമായിട്ടാണ് ഈ രോഗിയെ പരിചരിക്കേണ്ടി വരുന്നത്. അപ്പൊ എല്ലാവർക്കും അത് മനസ്സിലാക്കാനും അതനുസരിച്ച് തങ്ങളുടെ രീതികളിൽ മാറ്റം വരുത്താനും ഉള്ള ഒരവസരമാണ്.
1: മാഡം, അവസാനമായി മറ്റൊരു കാര്യം അറിയേണ്ടത്, ഈ ആൽഷിമേഴ്സ് രോഗിയുടെ ധനപരമോ അതുപോലെ തന്നെ വ്യവഹാരപരമായ കാര്യങ്ങളിൽ കുടുംബാംഗങ്ങൾ എന്തൊക്കെയാണ് ശ്രദ്ധിക്കേണ്ടത്?
0: ഇത് തന്നെയാണ് നമ്മളുടെ ഏർലി ഡയഗ്നോസിന്റെ ഏറ്റവും വലിയൊരു ഇമ്പോർട്ടൻസ്. അതായത് ധനപരമായ കാര്യങ്ങൾ എന്ന് പറയുമ്പോൾ പൈസ കണക്ക് കൂട്ടുന്ന മാത്രമല്ല, കൃത്യമായ കാര്യങ്ങൾ ചിന്തിക്കുക, ശരിയേത് തെറ്റേത് എന്ന് മനസ്സിലാക്കി അത് ഏകോപിപ്പിച്ച് വേണ്ട കാര്യങ്ങൾ നേരത്തെ തീരുമാനിക്കുക. അത് തലച്ചോറിന് എത്രത്തോളം കഴിവുകൾ ബാക്കിയുണ്ടോ അത്രയും നേരത്തെ വേണം ഇത്തരം കോംപ്ലക്സ് ആയിട്ടുള്ള കാര്യങ്ങൾ ഡിസൈഡ് ചെയ്യേണ്ടി വരിക. അതുകൊണ്ട് ഏർലി ഡയഗ്നോസിസ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഒരു ഘട്ടം കഴിയുമ്പോൾ രോഗിക്ക് സ്വന്തമായി തീരുമാനങ്ങൾ എടുക്കാൻ കഴിയാതെ വരും. അപ്പോൾ അവരെടുക്കുന്ന തീരുമാനങ്ങൾ നിയമപരമായിട്ട് ശരിയാകണമെന്നില്ല. കുടുംബങ്ങൾ തമ്മിൽ, അംഗങ്ങൾ തമ്മിലുള്ള വ്യവഹാരങ്ങളിലേക്കും തർക്കങ്ങളിലേക്കും പോകാം. അത് ഒഴിവാക്കാനായി നമ്മൾ ഈ രോഗലക്ഷണങ്ങൾ, അൽസമേഴ്സ് ഡിമെൻഷ്യയുടെ ലക്ഷണങ്ങൾ ഒരിക്കലും ദിവസങ്ങൾ കൊണ്ടോ ആഴ്ചകൾ കൊണ്ടോ അല്ല ആരംഭിക്കുന്നത്. അൽസമേഴ്സ് ഡിമെൻഷ്യ വർഷങ്ങൾ കൊണ്ട് ക്രമേണ വർദ്ധിച്ചു വരുന്ന ഒരു അസുഖമാണ്. അതുകൊണ്ട് തന്നെ നേരത്തെ നമുക്ക് ഡയഗ്നോസ് ചെയ്യാൻ കഴിയുകയാണെങ്കിൽ, പ്രായത്തിൻ്റെതാണെന്ന് കരുതി അവഗണിക്കാതിരിക്കുകയാണെന്നുണ്ടെങ്കിൽ, നമുക്ക് ഈ ഇതെല്ലാം നേരത്തെ തീരുമാനിക്കാനും ചെയ്യാനും ഉള്ള സമയമാണ് കുടുംബത്തിന് ലഭിക്കുന്നത്.
1: അൽഷിമേഴ്സ് രോഗം തിരിച്ചറിയുന്നതിനെ കുറിച്ചും രോഗി പരിചരണത്തിൽ കുടുംബാംഗങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളെ കുറിച്ചും ഇതുവരെ സംസാരിച്ച ഡോക്ടർ രമ്യ പ്രകാശിന് റേഡിയോ ഹെൽത്തിന്റെ നന്ദി.
0: താങ്ക് യു.
2: റേഡിയോ ഹെൽത്തിന്റെ ഇന്നത്തെ പരിപാടി സമാപിക്കുന്നു. നിർവഹണം ഡോക്ടർ ദീപു ശിവദാസൻ, ഏകോപനം അഞ്ജു ജി പ്രസാദ്, ശബ്ദസന്നിവേശം ഡേവിസ് ആന്റണി. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ആരോഗ്യ കേരളം റേഡിയോ ഹെൽത്ത്, NHM ഡയറക്ടറേറ്റ്, ജനറൽ ആശുപത്രി ജംഗ്ഷൻ, തിരുവനന്തപുരം 35 എന്ന വിലാസത്തിലോ NHM റേഡിയോ ഹെൽത്ത് @gmail.com എന്ന മെയിൽ ഐഡിയിലോ അയയ്ക്കുക.

രാഗാമൃതത്തിൽ ഇന്ന് മൈസൂർ നാഗമണി ശ്രീനാഥ് പാടിയ കൃതികൾ കേൾക്കാം. ആദ്യം ശംഭോ ശിവശങ്കര എന്നാരംഭിക്കുന്ന സ്വന്തം കൃതി കേൾക്കാം. രാഗം ഹംസാനന്ദി, ഖണ്ഡചാപ്പ് താളം.

0: ഇൻവെസ്റ്റർ ബോധവൽക്കരണ സംരംഭം. കൂടുതൽ വിവരങ്ങൾക്ക് സെബി ഇൻവെസ്റ്റർ വെബ്സൈറ്റ് സന്ദർശിക്കുക, അല്ലെങ്കിൽ സെബി സാർഥി ആപ്പ് ഡൗൺലോഡ് ചെയ്യുക.
1: പ്രിയ ശ്രോതാക്കളെ, ഈ അറിയിപ്പ് ശ്രദ്ധിക്കൂ. ഹലോ പ്രിയഗീതം പരിപാടിയുടെ ശബ്ദലേഖനം ഇന്നുച്ചയ്ക്ക് 2 മണിക്ക് നടക്കും. ഈ പരിപാടിയിൽ അതിഥിയായി എത്തുന്നത് കവി മുരുകൻ കാട്ടാക്കട. വിശേഷങ്ങൾ പങ്കുവയ്ക്കാനും ഇഷ്ടഗാനങ്ങൾ ആവശ്യപ്പെടാനും ഇനി പറയുന്ന നമ്പറിലേക്ക് വിളിക്കാം: 9495964321, അല്ലെങ്കിൽ 9496596321. നമ്പറുകൾ ഒരിക്കൽ കൂടി: 9495964321, മറ്റൊരു നമ്പർ 9496596321. അതിഥി കവി മുരുകൻ കാട്ടാക്കട.
2: പ്രിയപ്പെട്ട നാട്ടുകാരെ, കേൾക്കുന്നതെല്ലാം വിശ്വസിക്കരുത്. പണം സ്വീകരിക്കാൻ QR കോഡ് സ്കാൻ ചെയ്യേണ്ട, പിൻ നൽകുകയും വേണ്ട.
3: RBI പറയുന്നു, QR കോഡ് സ്കാൻ ചെയ്യുമ്പോഴും പിൻ നൽകുമ്പോഴും അല്പം ശ്രദ്ധിക്കൂ.
4: എന്റെ ബൈക്കിൽ നോയ്സ് കുറവാണ്.
5: എന്റെ കാറിൽ നിന്ന് നേരത്തേതിനേക്കാൾ പൊല്യൂഷൻ കുറവാണ് പുറത്തു വരുന്നത്.
6: എന്റെ സ്കൂട്ടർ നല്ല പിക്കപ്പാണ് തരുന്നത്.
7: വെഹിക്കിൾ ഏതായാലും പെട്രോൾ E20 ആണെങ്കിൽ വാഹനങ്ങളിൽ നോക്കിംഗ് കുറയുന്നു, കാർബൺ എമിഷൻ 40% കുറയുന്നു. ഹൈ ഒക്ടെയ്ൻ ഉള്ളത് കൊണ്ട് പിക്കപ്പ് അമേസിംഗ് ആണ്. യുവർ പെട്രോൾ വെഹിക്കിൾ ഇസ് 100% കമ്പാറ്റബിൾ വിത്ത് E20.
8: ഭാരത സർക്കാർ സംരംഭങ്ങളായ എണ്ണ വിപണന കമ്പനികൾ പുറത്തിറക്കിയത്.
9: റേഡിയോ ഹെൽത്ത്, ദേശീയ ആരോഗ്യ ദൗത്യം അവതരിപ്പിക്കുന്ന സ്പോൺസർ പരിപാടി. തിങ്കൾ മുതൽ വെള്ളി വരെ രാവിലെ 10 മണിക്ക് റേഡിയോ ഹെൽത്ത്.
10: സ്പൈസ് സ്പോൺസേർഡ് പരിപാടി ചൊവ്വ മുതൽ ശനി വരെ വൈകുന്നേരം 5:30, ഞായർ ഉച്ചയ്ക്ക് 2:30.

0: ആകാശവാണി. ഹലോ ആകാശവാണി, തത്സമയ ഫോണിൻ പരിപാടി. കുട്ടികളുടെ അവകാശ സംരക്ഷണ നിയമങ്ങൾ, ഈ വിഷയത്തെക്കുറിച്ചുള്ള ശ്രോതാക്കളുടെ സംശയങ്ങൾക്ക് മുൻ ചൈൽഡ് ഡെവലപ്മെന്റ് പ്രോജക്ട് ഓഫീസറും ചൈൽഡ് വെൽഫെയർ കമ്മിറ്റി മുൻ അംഗവും കൊല്ലം ജുവനൈൽ ജസ്റ്റിസ് ബോർഡ് അംഗവുമായ മീനാകുമാരി എം എസ് മറുപടി നൽകുന്നു. സംശയങ്ങൾ ചോദിക്കാനായി ശ്രോതാക്കൾ വിളിക്കേണ്ട നമ്പറുകൾ ഇനി പറയുന്നു. 9495964321 അല്ലെങ്കിൽ 9495563321. മറ്റൊരു നമ്പർ കൂടി പറയാം, 9495963321. സ്റ്റുഡിയോയിൽ മീനാകുമാരി എം എസിനൊപ്പം ജി സന്തോഷ് കുമാർ.
1: ഹലോ ആകാശവാണി തത്സമയ ഫോണിൻ പരിപാടിയിലേക്ക് എല്ലാ ശ്രോതാക്കൾക്കും ഒരിക്കൽ കൂടി സ്വാഗതം. ഇവിടെ സൂചിപ്പിച്ചതുപോലെ ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്ന വിഷയം കുട്ടികളുടെ അവകാശ സംരക്ഷണ നിയമങ്ങളെക്കുറിച്ചിട്ടാണ്. ഈ വിഷയത്തെക്കുറിച്ച് നമ്മോടൊപ്പം നമ്മൾ ശ്രോതാക്കളുടെ സംശയങ്ങൾക്ക് മറുപടി നൽകുന്നത് ചൈൽഡ് ഡെവലപ്മെൻറ്റ് പ്രോജക്റ്റ് മുൻ ചൈൽഡ് ഡെവലപ്മെൻറ്റ് പ്രോജക്റ്റ് ഓഫീസറും അതുപോലെ തന്നെ CWC ചൈൽഡ് വെൽഫെയർ കമ്മിറ്റിയുടെ മുൻ അംഗവും നിലവിൽ കൊല്ലം ജുവനൽ ജസ്റ്റിസ് ബോർഡ് അംഗവുമായി പ്രവർത്തിക്കുന്ന ശ്രീമതി മീനാകുമാരി എം എസ് ആണ് അടുത്ത പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു.
2: നമസ്കാരം.
1: നമുക്കറിയാം നമ്മുടെ സമൂഹത്തിൽ ഏറ്റവും കൂടുതൽ നീതി നിഷേധം നേരിടേണ്ടി വരുന്ന ഒരു വിഭാഗമാണ് കുട്ടികൾ. അതുപോലെ തന്നെ ഏറ്റവും കൂടുതൽ സംരക്ഷണവും ആവശ്യം അർഹിക്കുന്ന ഒരു വിഭാഗമാണ് കുട്ടികളെന്നുള്ളത്. അതുപോലെ അതുകൊണ്ട് തന്നെ ഈ വിഷയത്തിൽ നമ്മുടെ സമൂഹം വളരെയേറെ ശ്രദ്ധ ചെലുത്തേണ്ടുന്ന ഒരു കാര്യവുമാണ്. നമ്മുടെ ഇപ്പോൾ അവരുടെ സംരക്ഷണം, കുട്ടികളുടെ സംരക്ഷണത്തിനായി നിലവിൽ 2015 ജുവനൈൽ ജസ്റ്റിസ് കെയർ ആൻഡ് പ്രൊട്ടക്ഷൻ ആക്ട് നിലവിലുണ്ട്, 2015 മുതലുണ്ട്. അതിനനുസരിച്ച് നമ്മുടെ കുട്ടികളുടെ സംരക്ഷണത്തിന് വേണ്ടിയിട്ടുള്ള പല സംഗതികളും ഇന്ന് സമൂഹത്തിൽ നടപ്പാക്കി കൊണ്ടുവരികയാണ് എല്ലാ സർക്കാരുകളും. അപ്പോൾ ഈ ജുവനൽ ജസ്റ്റിസ് ആക്ട്, ആ നിയമത്തിൻ്റെ പ്രധാന ലക്ഷ്യം, അതേക്കുറിച്ചൊക്കെ ഒന്ന് വിശദീകരിക്കാമോ?
2: തീർച്ചയായിട്ടും. ഇത് ആദ്യമായിട്ട് ആമുഖമായിട്ട് എനിക്ക് പറയാനുള്ളത്, നമ്മൾ നമ്മുടെ കുട്ടികളിൽ നിക്ഷേപിക്കണമെന്നാണ്. നമ്മുടെ സമ്പത്തിലോ സ്വത്തിലോ അല്ല, നമ്മുടെ മാനവിക വിഭവ ശേഷി എന്ന് പറയുന്നത് കുട്ടിയിലേക്ക് നിക്ഷേപിക്കപ്പെടണം. എങ്കിൽ മാത്രമേ നല്ല പൗരന്മാരായിട്ട് അവർക്ക് മാറാൻ സാധിക്കുകയുള്ളൂ. അതിന് സഹായകമായിട്ടാണ് നമ്മൾ ജുവനൈൽ ജസ്റ്റിസ് ആക്ട്, കെയർ ആൻഡ് പ്രൊട്ടക്ഷൻ 2015 നടപ്പാക്കിയിട്ടുള്ളത്. ആ ആക്റ്റിൻ്റെ പ്രധാനപ്പെട്ട ഉദ്ദേശം എന്താണെന്ന് വെച്ചാൽ, ശിശു സൗഹാർദ്ദപരമായും കുട്ടിയുടെ ഉത്തമ താല്പര്യം സംരക്ഷിച്ചുകൊണ്ടും ശ്രദ്ധയും സംരക്ഷണവും ആവശ്യമുള്ള കുട്ടികൾക്കും നിയമത്തോട് കലഹിക്കുന്ന കുട്ടികൾക്കും പരിചരണം, പരിപാലനം, സംരക്ഷണം, വികസനം, സാമൂഹികമായ പുനഃസംയോജനം, ഇത്രയും കാര്യങ്ങൾ നടപ്പിലാക്കി കൊടുക്കുക എന്നതാണ് ആ ആക്ട് കൊണ്ട് ഉദ്ദേശിച്ചിട്ടുള്ളത്.
1: ഇപ്പം മാഡത്തിൻ്റെ ഈ വിശാലമായിട്ടുള്ള ഈ ഒരു മേഖലയിൽ ഒരു 10-35 ഒരു സേവന പരിചയം ഈ മേഖലയുണ്ട്. ചൈൽഡ് ഡെവലപ്മെൻറ്റ് പ്രോജക്ട് ഓഫീസറായിട്ട് ഉള്ള സർവീസ്, അതുപോലെ തന്നെ CWCയുടെ അംഗമായിട്ട് പ്രവർത്തിച്ചിട്ടുണ്ട്, അതുപോലെ ഇപ്പം നിലവിൽ ജഡ്ജ് ബോർഡിൻ്റെ അംഗവുമാണ്. അപ്പോൾ ഈ ഒരു മാഡത്തിൻ്റെ വളരെ ഇത്രയും നാളത്തെ ഒരു എക്സ്പീരിയൻസിൽ, ഈ കുട്ടികൾക്ക് ഈ മാനസികമായിട്ടുണ്ടാകുന്ന അല്ലെങ്കിൽ ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകുന്ന കുട്ടികൾ, അതുപോലെ തന്നെ കുറ്റങ്ങൾ ചെയ്യുന്ന കുട്ടികൾ, അവരുടെയൊക്കെ ഒരു മാനസികമായിട്ടുള്ള അവരുടെ ഒരു ഇത് നമ്മൾ നോക്കുമ്പോഴേ, എന്തുകൊണ്ടായിരിക്കണം ഇങ്ങനെ ഈ കുട്ടികളിൽ ഇങ്ങനെ കുറ്റവാസന ഉണ്ടാകുന്നത് അല്ലെങ്കിൽ തന്നെ അവരെ ഇരയാക്കപ്പെടുന്നത്? അതിനുള്ളൊരു അവരെ വളരെ ഫ്ലെക്സിബിളായിട്ടുള്ള ഒരു ഇത്, അവരെ എത്രയും പെട്ടെന്ന് ഇരയാക്കാമെന്നുള്ളത് കൊണ്ട് അങ്ങനെ ഒരു സാഹചര്യവും നിലവിലുണ്ടല്ലോ, എന്തുകൊണ്ടായിരിക്കണം അങ്ങനെ ഒരു മാനസികാവസ്ഥയിൽ ഈ കുട്ടികൾ മാറുന്നത്?
2: കുട്ടി എന്ന് പറയുമ്പോൾ 18 താഴെ എന്നാണ് അർത്ഥം. അപ്പോൾ അവരുടെ ആ കുട്ടിക്കാലത്ത് അവരുടെ ജീവിതത്തിലുണ്ടാകുന്ന മുറിവുകൾ,

0: അല്ലെങ്കിൽ നെഗറ്റീവായിട്ടുള്ള അനുഭവങ്ങൾ അവരുടെ ജീവിതത്തിൽ ഉടനീളം അവരെ കൺട്രോൾ ചെയ്യും. അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സത്യം. ഇപ്പോൾ ഓരോ കുട്ടിയുടെയും ബാല്യം നമ്മൾ പരിശോധിച്ചാൽ അറിയാം ആ കുട്ടിക്ക് എന്തൊക്കെ അനുഭവങ്ങളിലൂടെ കടന്നു പോയിട്ടുണ്ട്. അപ്പോൾ അത് വെച്ചിട്ട് ശരിക്കും ഒരുപക്ഷെ നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാൻ സാധിക്കും ഈ കുട്ടിയുടെ ഭാവി എന്തായിരിക്കുമെന്ന്. അതുകൊണ്ട് വളരെ സീരിയസ് ആയിട്ട് കാണേണ്ട ഒരു കാലഘട്ടമാണ് ഓരോ കുട്ടിയെ സംബന്ധിച്ച് അവരുടെ കുടുംബത്തിൻ്റെ അന്തരീക്ഷം, അച്ഛനമ്മമാരുടെ പരസ്പര സ്നേഹം, അവർ മാതൃകാപരമായ ജീവിതം നയിക്കുന്നുണ്ടോ. അപ്പോൾ അതിന് ഒരുപാട് സമ്പത്ത് വേണമെന്നില്ല, ഒരുപാട് വലിയ ജോലി വേണമെന്നില്ല. ഇതൊക്കെ എന്ന് പറഞ്ഞാൽ സ്വാഭാവികമായിട്ടും ഒരു കുടുംബത്തിൻ്റെ കെട്ടുറപ്പ് എന്ത് എന്നുള്ളതിനെ ആശ്രയിച്ചിരിക്കും ഒരു കുട്ടിയുടെ, ഓരോ കുട്ടിയുടെ അനുഭവം. അപ്പം നമ്മുടെ മുന്നിൽ വരുന്ന വ്യക്തിമായിട്ട് വരുന്നതാണെങ്കിലും കുറ്റാരോപിതരായിട്ട് വരുന്നതാണെങ്കിലും അവരുടെ സാമൂഹിക പശ്ചാത്തലം, അവരുടെ ഫാമിലി ബാക്ക്ഗ്രൗണ്ട് നമ്മൾ നോക്കുമ്പോൾ മിക്ക കുട്ടികൾക്കും സുരക്ഷിതമല്ലാത്ത കുടുംബജീവിതം ആണ്, കുടുംബത്തിലെ അംഗമാണ് എന്ന് നമുക്ക് തീർച്ചയായിട്ടും മനസ്സിലായിട്ടുണ്ട്. ഒരു 99% കുട്ടികളിലും അങ്ങനെ തന്നെയാണെന്നുള്ളതിന് യാതൊരു സംശയവുമില്ല. ഒന്നുകിൽ സിംഗിൾ പേരൻ്റ് ആയിരിക്കും, അല്ലെങ്കിൽ ഓൺ ഗോയിങ് ആയിട്ട് ഈ എന്താ ഡിവോഴ്സ് കേസിലൂടെ കടന്നു പോകുന്ന ഒരു ഫാമിലിയിൽപ്പെട്ട കുട്ടിയായിരിക്കും, ഇല്ലെങ്കിൽ അമ്മ ഉപേക്ഷിച്ച് പോയതായിരിക്കും, അച്ഛൻ മാത്രം വളർത്തുന്ന, അല്ലെങ്കിൽ തിരിച്ച്. അപ്പോൾ ഇങ്ങനെയൊക്കെ വരുമ്പോൾ കുട്ടികളെ ശരിക്കും പറഞ്ഞാൽ നമ്മൾ വളർത്തുക എന്നുള്ള വാക്ക് തന്നെ പറയാനാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. അവർ സ്വയം വളരുകയല്ല, നമ്മൾ സ്നേഹം കൊടുക്കുന്നു, അവരുടെ ആഗ്രഹങ്ങൾ സാധിച്ചു കൊടുക്കുന്നു. പക്ഷെ അതിനിടയിൽ അവരെ ഒരു തിരുത്തൽ ശക്തിയായിട്ട് കൂടി കുടുംബത്തിലെ, അതെ അതെ, അവിടെ നമ്മൾ അവർക്ക് പാളിച്ച പറ്റി പോകുമ്പോഴാണ് കുട്ടികൾ നേരല്ലാത്ത വഴികളിലേക്ക് പോകുന്നതിന് യാതൊരു സംശയവുമില്ല.
1: ഇപ്പം മാഡത്തിൻ്റെ മുമ്പിൽ ഇപ്പം ജുവനൈൽ ജസ്റ്റിസ് ബോർഡിൽ ഇരിക്കുമ്പോൾ അവിടെ വരുന്ന കേസുകളിൽ അല്ലെങ്കിൽ ഇങ്ങനെയുള്ളതിൽ ഏത് പ്രായത്തിലുള്ള കുട്ടികളാണ് കൂടുതലായിട്ടും വരുന്നത്?
0: കൂടുതലായിട്ടും വരുന്ന ഒരു 10 മുതൽ 10-17 ഇടയ്ക്കുള്ള കുട്ടികളാണ്. 10 മുന്നേ ഉള്ള കുട്ടികൾ അങ്ങനെ വരികയില്ല. 7 മുന്നേ ഉള്ള കേസുകളാണെങ്കിൽ നമുക്കത് ഒന്നും കേസ് എടുക്കണ്ട എന്നാണ് നിയമം. പക്ഷേ 7 ശേഷമുള്ളതും വരാറില്ല. 10-11 മുതലുള്ള കേസുകളാണ് കൂടുതലും വരുന്നത്. അപ്പം എനിക്ക് തോന്നുന്നത് ഈ കൗമാര കാലഘട്ടത്തിലെ അവരുടെ വൈകാരികമായ ചേഞ്ചസ് ഉണ്ടല്ലോ, ആ ഒരു സമയത്ത് ഏറ്റവും കുട്ടിയായിരിക്കുമ്പോഴെന്നതുപോലെ തന്നെ അവരെ നമ്മൾ ചേർത്ത് പിടിക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ ആ സമയത്ത് അവർ ഈ പേരൻസിനെ വലുതായിട്ട് കൺസിഡർ ചെയ്യത്തില്ല, അവരെപ്പോഴും അവരുടെ പിയർ ഗ്രൂപ്പിനിടയിലുള്ള അവരുടെ ആക്ടിവിറ്റി ആയിരിക്കും. അപ്പം നമ്മളെന്താ ചെയ്യേണ്ടത്? അതിന് മുന്നേ തന്നെ ഇങ്ങനെ ഒരു സംഭവം നിങ്ങളുടെ ജീവിതത്തിൽ വരും, നിങ്ങളുടെ ഹോർമോണൽ ചേഞ്ചസ്, നിങ്ങളുടെ കൂട്ടുകാരോട് നിങ്ങൾ കൂടുതൽ അടുക്കാൻ സാധ്യതയുണ്ട്. അങ്ങനെ വരുമ്പോൾ നിങ്ങൾ എങ്ങനെയുള്ള കൂട്ടുകാരെ തിരഞ്ഞെടുക്കണം, ഇതെല്ലാം എവിടെ നിന്ന് കിട്ടണം? ഒന്നുകിൽ സ്കൂളിൽ നിന്ന് കിട്ടണം, അല്ലെങ്കിൽ വീട്ടിൽ നിന്ന് കിട്ടണം. ഇത് രണ്ടും വിട്ടുപോകുമ്പോൾ, ഒന്ന് വീട്ടിൽ നിന്ന് കിട്ടിയില്ലെങ്കിൽ സ്കൂളിൽ നിന്ന് കിട്ടുവാണെങ്കിൽ കുട്ടികളൊക്കെ ആവും, അല്ലെങ്കിൽ വീട്ടിൽ നിന്ന് നേരത്തെ തന്നെ കിട്ടുവാണെങ്കിൽ ആ കുട്ടികൾക്കൊരിക്കലും മോശപ്പെട്ട വഴിയിലേക്ക് പോകാൻ കഴിയില്ല എന്ന് തന്നെയാണ്. ഇതൊക്കെ നമ്മുടെ അനുഭവങ്ങളിലൂടെ നമ്മൾ മനസ്സിലാക്കിയിട്ടുള്ള കാര്യങ്ങളാണ്.
1: എപ്പോഴെങ്കിലും മാഡത്തിന് തോന്നിയിട്ടുണ്ടോ ഒരു പക്ഷേ കുട്ടികൾക്ക് ഈ നമ്മൾ അവർക്ക് കെയറും ഇത് കൊടുക്കുന്നതിൽ അതോടൊപ്പം തന്നെ ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ഈ പേരൻസിന് ഇതിനെക്കുറിച്ചൊരു അവയർനെസ്, ഒരു ബോധവൽക്കരണം നടത്തുക എന്നുള്ളത്?
0: തീർച്ചയായിട്ടും അത് ഏറ്റവും നമ്പർ 1 നമ്മൾ കൊടുക്കേണ്ടത് തന്നെയാണെന്നാണ് എൻ്റെ അഭിപ്രായം. പേരൻസിനാണ് കുട്ടിയെ ശരിയായ രീതിയിൽ വളർത്തുന്നതിനാവശ്യമായ വിദ്യാഭ്യാസം പേരൻസിന് കൊടുക്കുന്ന ഒരു പരിപാടി ICDS-ൽ ഉണ്ട്. അത് ഇപ്പോഴും അതുപോലെ തന്നെ കാര്യക്ഷമമായിട്ട് നടത്തുന്നുണ്ടോയെന്ന് എനിക്കറിയില്ല. നമ്മൾ തന്നെ, ഞാൻ സൂപ്പർവൈസറായിട്ട് ജോലി കയറിയ ആളാണ്. അപ്പോൾ അന്ന് നമുക്ക് ഒരു മാസത്തിൽ ഒരു 5 എങ്കിലും നമ്മൾ പോയി നടത്തേണ്ടതായിട്ടുണ്ടായിരുന്നു അംഗൻവാടിയിൽ. നമ്മൾ പർപ്പസായിട്ട് അത് പോയി നടത്തുമായിരുന്നു. അതൊരു വലിയ ഒരു എന്താണ്, എനിക്ക് കിട്ടിയൊരു ഭാഗ്യമായിട്ടാണ് ഞാൻ അതിനെ കണ്ടിട്ടുള്ളത്. ഇത്രയും അമ്മമാരോട് നമുക്ക് ഇന്ററാക്ട് ചെയ്യാനും അവർക്കിത് പറഞ്ഞു കൊടുക്കാനും എങ്ങനെ വളർത്തണം കുട്ടികളെ എന്നുള്ള കാര്യങ്ങൾക്ക് നമുക്ക്

0: അത് കണ്ടിന്യൂയിങ് എഡ്യൂക്കേഷനാണ്. നമുക്കും അതനുസരിച്ച് നമ്മൾ എപ്പോഴും അപ്ഡേറ്റഡ് ആയിക്കൊണ്ടിരിക്കും. നമ്മുടെ ഡിപ്പാർട്ട്മെൻറ്റ് ഇത്രയും കൂടുതൽ ട്രെയിനിങ്സ് നടത്തുന്ന ഒരൊറ്റ ഡിപ്പാർട്ട്മെൻറ്റും കാണത്തില്ല ഈ ഐ സി ഡി എസിനെ പോലെ.
1: നമുക്കൊരു ശ്രോതാവ് ലൈനിലുണ്ട്. ഹലോ ഹരിതം, ഹലോ, ആകാശവാണിയിലേക്ക് സ്വാഗതം.
2: ഹലോ നമസ്കാരം, എൻ്റെ പേര് ഗിരീഷ് എന്നാണ്. ഞാൻ ലക്നൌവിൽ നിന്നാണ് വിളിക്കുന്നത്.
1: ഓ, ഉത്തർപ്രദേശിൽ നിന്ന്. ഓക്കെ ഗിരീഷ്, സംസാരിക്കാം മാഡത്തോട്. മീനാകുമാരി മാഡത്തോട് സംസാരിക്കാം. ഓക്കെ
0: ഓക്കെ, പറഞ്ഞോളൂ
2: മാം. മാം, എനിക്ക് ചോദിക്കാനുള്ളത്, നമ്മൾ ഈ കുട്ടികള് മാതാപിതാക്കളുടെ സ്വന്തമല്ല, അതായത് സ്വത്തല്ല എന്നുള്ളൊരു ഒരു കൺസെപ്റ്റ് ഞാൻ കേട്ടിരുന്നു. ഓക്കെ, അപ്പൊ ഇതിനെപ്പറ്റി കൂടുതലായിട്ടൊന്ന് സംസാരിക്കാമോ? അതായത് അവർ ഇൻഡിവിജ്വൽ ആണ്, അവർക്ക് എന്തൊക്കെ അവകാശങ്ങളാണ് മാതാപിതാക്കൾ കൊടുക്കേണ്ടത്, എന്തൊക്കെ അവർക്ക് ചെയ്യാൻ പാടില്ല എന്നുള്ള കാര്യം, അതിനെപ്പറ്റി ഒന്ന് സംസാരിക്കാം.
0: അത് പറയാം, കുട്ടികൾ സ്വത്തല്ല എന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. സ്വത്ത് തന്നെയാണ്, പക്ഷെ ആ സ്വത്ത് എന്ന് പറയാൻ നമ്മുടെ എന്താണ് ഭൗതികമായ സ്വത്തല്ല. ശരിക്കും അവരിലെ അവരുടെ ബ്രെയിനിലേക്ക് നമ്മൾ നിക്ഷേപിക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. അതായത് കുട്ടികളുടെ അവകാശങ്ങൾ, ആ അവകാശങ്ങൾ നമുക്ക് ആർക്കും നിഷേധിക്കാൻ പറ്റില്ല. കാരണം പേരൻസ് കുട്ടിയുടെ അവകാശങ്ങൾ നിഷേധിക്കുകയാണെങ്കിൽ പേരൻസ് ശിക്ഷിക്കപ്പെടും. അപ്പോൾ കുട്ടികളുടെ അവകാശങ്ങൾ എന്തൊക്കെയാണ്? ജനിക്കാനും ജീവിക്കാനുമുള്ള അവകാശം. അടുത്ത അവർക്ക് എല്ലാവിധ ചൂഷണങ്ങളിൽ നിന്നും അവരെ സംരക്ഷിക്കാനുള്ള അവകാശം. അതുപോലെ തന്നെ ശാരീരികമായും മാനസികമായും ബൗദ്ധികമായും വൈകാരികമായും സാമൂഹികമായും വികസിക്കാനുള്ള അവകാശം കുട്ടികൾക്കുണ്ട്. കാസ്റ്റിൻ്റെയോ മതവർഗ വർണ്ണ ചലഞ്ചസ് ഇതിനെല്ലാം അതീതമായിട്ട് എല്ലാ പാർട്ടി എല്ലാത്തിലുമുള്ള പാർട്ടിസിപ്പേഷൻ ഒന്നിലും അവരെ മാറ്റി നിർത്താൻ പാടില്ല എന്നുള്ള ഈ ഇത്രയും അവകാശങ്ങൾ കുട്ടിയുടേത് സംരക്ഷിക്കപ്പെടണം. അതോടൊപ്പം നല്ലതായിട്ട് നമ്മുടെ സമൂഹത്തിന് കൊള്ളാവുന്ന ഒരാളായിട്ട് കുട്ടിയെ വളർത്തിക്കൊണ്ടു വരാനുള്ള ഉത്തരവാദിത്തം തീർച്ചയായിട്ടും മാതാപിതാക്കൾക്ക് തന്നെയാണുള്ളത്. അതായത് ഞാൻ ചൈൽഡ് വെൽഫെയർ കമ്മിറ്റിയിൽ ഇരിക്കുമ്പോൾ അതിനകത്ത് ക്യാപ്പബിൾ അല്ലാത്ത പേരൻസിൻ്റെ കയ്യിലാണ് കുട്ടിയെങ്കിൽ കുട്ടിയെ അവിടെ നിന്ന് എടുത്തിട്ട് നമുക്ക് ക്യാപ്പബിൾ ആയിട്ടുള്ള ഒരു പേരൻറ്റിനെ ഏൽപ്പിക്കാനുള്ള പ്രൊവിഷൻ ആക്ടി പറയുന്നുണ്ട്. ഇതെത്ര പേരൻസിന് അറിയാം? ഫോസ്റ്റർ കെയറിന് കൊടുക്കാം നമുക്ക്. അപ്പൊ പേരൻസ് ഓക്കെ, അതിന് പ്രൊവിഷൻ ഉണ്ട്. നമ്മുടെ പേരൻസ് കേപ്പബിൾ അല്ലെങ്കിൽ, അവർ കുട്ടിയെ നന്നായിട്ട് സംരക്ഷിക്കുന്നില്ലെങ്കിൽ അവരുടെ അടുത്തു നിന്ന് കുട്ടിയൊക്കെ നമുക്ക് എടുക്കാൻ സാധിക്കും. നമ്മളെടുത്തിട്ട് കേപ്പബിൾ ആയിട്ടുള്ള പേരൻസിനെ ഏൽപ്പിക്കാനുള്ള പ്രൊവിഷൻ ഉണ്ട്, ആക്ട് അത് പറയുന്നുണ്ട്. അത് പല പേരൻസിനും അറിയില്ല എന്നുള്ളതാണ് സത്യം.
1: ലക്നൌവിൽ എന്ത് ചെയ്യുന്നു?
2: ഞാന് ഇപ്പം ഫാമിലിയോടെ താമസിക്കുകയാണ്. എന്റെ വൈഫ് ഡിഫൻസ് വർക്ക് ചെയ്യുന്നു. ഞാൻ എന്റെ മകന് ഡിസബിലിറ്റി ഉള്ള ഒരു കുട്ടിയാണ്. അപ്പൊ ഞാന് ഫാമിലി മാനേജ് ചെയ്ത് ഞാൻ അവരുടെ
1: കൂടെയാണ്. കേട്ടത്
2: ഞാന് ഡി ടി എച്ച് വഴിയാണ് കേൾക്കുന്നത്. ഞാൻ റെഗുലർ ആയിട്ട് കേൾക്കാറുണ്ട് ആകാശവാണി.
1: തിരുവനന്തപുരം തന്നെയാണോ കേൾക്കുന്നത് എപ്പോഴും?
2: അതെ, ആകാശവാണി തിരുവനന്തപുരമാണ്. പിന്നെ ലോക്കല് ഉത്തർപ്രദേശിന്റെ മീഡിയം വേവും കേൾക്കാറുണ്ട്, പക്ഷെ എനിക്ക് ഇഷ്ടം ആകാശവാണി തിരുവനന്തപുരമാണ്.
1: പേരൻസിന്റെ ഉത്തരവാദിത്തത്തെ കുറിച്ചിട്ടാണ് പറഞ്ഞുകൊണ്ടിരുന്നത്.
0: അപ്പൊ പേരൻസ് നമ്മുടെ കുട്ടികളോട് എല്ലാ ദിവസവും ഇന്ററാക്ട് ചെയ്യാൻ ശ്രമിക്കണം. കാരണം ആ ഇന്ററാക്ഷൻ കുറഞ്ഞു കുറഞ്ഞു വരുമ്പോഴാണ് അവർക്ക് ചിലപ്പോൾ പേരൻസിനോട് എന്തൊക്കെയോ പറയാനുണ്ടാവും. ഓരോ ദിവസവും അവർ സ്കൂളിൽ പോകുന്ന വഴിക്ക് അവിടെ ക്ലാസ്സിൽ നടന്ന കാര്യങ്ങൾ, അതിന് ശേഷമുള്ള കാര്യങ്ങൾ, ഏതൊക്കെ കൂട്ടുകാരുമായിട്ട് സംസാരിച്ചു, ഇതിനെല്ലാം ഒരു അരമുക്കാൽ മണിക്കൂർ ഓരോ പേരൻറ്റും ദിവസേന എന്നോണം. ഇനി നമ്മൾ ഈ എൽ കെ ജി അല്ലെങ്കിൽ പ്രൈമറി ക്ലാസ്സിൽ വിടുന്ന സമയം മുതലേ നമ്മൾ കുട്ടിയോട് ഇങ്ങനെ ഇൻ്ററാക്റ്റ് ചെയ്ത് വരുവാണെങ്കിൽ തീർച്ചയായിട്ടും ആ കുട്ടിക്ക് ഈ അമ്മയോ അച്ഛനോ ഒരു ഫ്രണ്ടായിട്ട് തന്നെ തോന്നുള്ളൂ. അപ്പം ജീവിതത്തിൽ ഉണ്ടാകുന്ന എല്ലാ ഈച്ച് ആൻഡ് എവറി ഇൻസിഡൻസും വന്ന് ഷെയർ ചെയ്യാനായിട്ട് കുട്ടി തയ്യാറാവും. അപ്പം അവിടെ നമുക്ക് ഗ്യാപ്പ് വന്നു കഴിയുമ്പോൾ പലതും നമ്മളോട് ഒളിച്ചു വയ്ക്കാൻ ചിലപ്പോൾ ഭയപ്പെടുന്നുണ്ടാവും പേരൻസിനെ. അവരെപ്പോഴും നല്ല സ്ട്രിക്റ്റ് ആയിരിക്കണം, എപ്പോഴും പടി പടി എന്ന് പറയും. കാരണം കുട്ടിക്ക് മറ്റൊരു കാര്യവും പറയാനുള്ള അവസരം കൊടുക്കുന്നില്ല. അതുപോലെ തന്നെ അമ്മ കിച്ചണിൽ നിൽക്കുമ്പോൾ നമ്മുടെ കുട്ടികളെയും കൂടെ നമ്മളവിടെ നിർത്തുക. അച്ഛനും അമ്മയും, അച്ഛൻ എന്ത് ചെയ്യാൻ പോകുന്നു, വീട്ടിനുള്ളിൽ എന്തൊക്കെ ആക്ടിവിറ്റീസ് അച്ഛൻ ഏർപ്പെടുന്നു, അതിലെല്ലാം കുട്ടിയും പാർട്ടിസിപ്പേറ്റ് ചെയ്യണം. ഓരോ കുട്ടിയും വീടെന്ന് പറയുന്നത് അവർ ഓൺ ചെയ്യണം. എന്ന് പറഞ്ഞാൽ ഈ വീട് അവരുടെ സ്വന്തമാകണം. വീടെന്ന് പറയുന്ന അന്യൊന്നായിപ്പോയാലാണ് അവർ വേറെ വേറെ സുഖ സൗകര്യങ്ങളിലേക്ക് പോകുന്നത്. അപ്പോൾ അച്ഛൻ അവിടെ കൃഷി

0: ചെയ്യുന്നു എന്തെങ്കിലും കാര്യത്തിൽ, കുട്ടിയെ കൂടെ
1: അതിൽ കൂട്ടണം,
0: പങ്കെടുപ്പിക്കുക എല്ലാത്തിനും. അമ്മ കിച്ചണി ചെയ്യുന്ന അമ്മയുടെ ജോലി എന്തെന്ന് കുട്ടി അറിയണം. അമ്മ എത്രമാത്രം കഷ്ടപ്പെടും, എത്ര മണിക്കൂർ നിൽക്കുന്നു ഈ കിച്ചണിൽ, എന്തൊക്കെയാണ് ചെയ്യുന്നത്, ഇതെല്ലാം കുട്ടിയെയും പാർട്ടിസിപ്പേറ്റ് ചെയ്യും.
1: പലപ്പോഴും നമ്മൾ കുട്ടികളെ അല്ല മോൻ ഇങ്ങോട്ട് വരണ്ട, അല്ലെങ്കിൽ നിൽക്കണ്ട, വെറുതെ പോയിരുന്നു പഠിക്കുക, അല്ലെങ്കിൽ നിന്റെ കാര്യം നോക്ക് എന്ന് പറഞ്ഞിട്ട് അകറ്റി നിർത്താനാണ് പലപ്പോഴും ശ്രമിക്കാറുള്ളത് അല്ലേ?
0: അതെ അതെ, അതൊരിക്കലും ശരിയായ പ്രവണതയല്ല. കാരണം അപ്പം ഈ അമ്മയ്ക്ക് ഒരു വിശ്രമം വേണ്ട ഒരാളാണോ എന്ന് പോലും ഈ കുട്ടിക്ക് ഫീൽ ചെയ്യുന്നില്ല. അമ്മ ഇത്രയും നേരം ഈ ജോലി ചെയ്യുന്നു, അവൻ അല്ലെങ്കിൽ അവൾ അത് ചെയ്യുമ്പോൾ മാത്രമാണ് ആ ജോലിയുടെ ഗൗരവം അവർക്ക് മനസ്സിലാവുള്ളൂ. ഇല്ല, അപ്പം ഈ ഒരു മേഖലയും നമുക്കിപ്പോൾ വലിയ ഗ്യാപ്പ് സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. അതായത് പേരൻസ് വിചാരിക്കുന്നത് എന്താ, എന്നെ പോലെ അവർ കഷ്ടപ്പെടാൻ പാടില്ല, പക്ഷെ കഷ്ടപ്പെടണം കുട്ടിയും,
1: കഷ്ടപ്പാട് മനസ്സിലാക്കണം.
0: അതെ, എങ്കിൽ മാത്രമേ കുട്ടിക്ക് ജീവിതത്തോട് ഒരു റെസ്പോൺസിബിലിറ്റി ഉണ്ടാവുള്ളൂ. അതാണ് ഇതിനകത്തുള്ള പ്രധാനപ്പെട്ട ഒരു
1: ശ്രോതാവ് കൂടി ലൈനിലുണ്ട്. ഹലോ, ഹലോ, ആകാശവാണിയിലേക്ക് സ്വാഗതം. നമസ്കാരം, ആരാണ് വിളിക്കുന്നത്?
2: ഞാൻ ഒറ്റശേര മംഗലത്തിൽ നിന്ന് രാജശേഖരൻ നായർ എന്ന് പറഞ്ഞ ആളാണ് വിളിക്കുന്നത്. 81 വയസ്സ്.
1: ആ ശരിയാണ്, ചോദിച്ചാട്ടെ, എന്താണ് അറിയാനുള്ളത് ചോദിച്ചാട്ടെ.
2: എന്റെ മോന്റെ മക്കള് ചെറിയ ചെറിയ കുറ്റങ്ങൾ കാണിക്കുമ്പോൾ മാതാവ് അടി കൊടുക്കും, അല്ലേ
0: തല്ലും.
1: ആ ഹലോ, പറഞ്ഞോളൂ.
2: കൊച്ചുപിള്ളേരല്ല, ഒരാൾ 7-ാം ക്ലാസ്സിലും ഒരാൾ 9-ാം ക്ലാസ്സിലും പഠിക്കുന്നു.
0: ഓക്കെ.
2: അവര് രണ്ട് ചെറിയ കുറ്റങ്ങളൊക്കെ കാണിക്കും, പറയുന്നില്ല. അപ്പോഴത്തേക്ക് അമ്മ കാര്യമായിട്ടൊക്കെ അടിയോട് കൊടുക്കുന്നു. അടിയോ കുടുംബ സാധനം കൊണ്ടൊക്കെ അടിക്കും.
0: ഓക്കെ.
2: ചട്ടുവം ചട്ടുവം പുറപ്പ് എങ്ങനത്തുറപ്പ എനിക്ക് അറിഞ്ഞൂടാത്.
0: അത് ഒരിക്കലും
2: ഞാൻ
0: പറഞ്ഞോളൂ, പറഞ്ഞോളൂ.
2: ആ തുറപ്പാണെങ്കിൽ തുറപ്പാ, ചട്ടുവാങ്കിൽ ചട്ടുവാങ്ങി എടുത്തൊക്കെ അടിക്കും.
0: അത്
2: എനിക്ക് കണ്ടോണ്ടിരിക്കാൻ പ്രയാസം.
0: ഓക്കെ. ആ ശരി ശരി, ആയിക്കോട്ടെ. അപ്പൊ 81 വയസ്സുള്ള ആളാണെന്നാണ് പറഞ്ഞത്. അപ്പൊ നമ്മള് അഭിവൃദ്ധൻ എന്ന് പറയുന്ന ഒരു വാക്കാണ് ഇപ്പോ അത് അതിനെ പറ്റി വിശേഷിപ്പിക്കാൻ ഉദ്ദേശിക്കുന്നത്. കാരണം അനുഭവം കൊണ്ട്. ആ ഓക്കെ. അപ്പൊ കുട്ടികളുമായിട്ട് ഇന്ററാക്ട് ചെയ്യാറില്ലേ അപ്പൂപ്പൻ? അമ്മയ്ക്ക്, അമ്മ ഹൗസ് വൈഫ് ആണോ ജോലിക്ക് പോകുന്ന ആളാണോ?
2: ജോലിക്ക് പോകുന്ന ആളാണ്.
0: അപ്പൊ അമ്മ അമ്മ മാത്രമേ ഉള്ളൂ. അച്ഛൻ എവിടെയാണ്?
2: അച്ഛനും
0: വീട്ടിലുണ്ട്. അപ്പൊ
2: ജോലിക്ക് പോണു.
0: ആ ഓക്കെ. അപ്പൊ വീട്ടില് വരുമല്ലോ?
2: വീട്ടിൽ വരും.
0: ആ അവര് തമ്മിൽ എന്തെങ്കിലും പ്രോബ്ലംസ് ഉണ്ടോ? ഇല്ല, ഒന്നുമില്ല. നല്ല കുടുംബ ജീവിതമാണല്ലേ. അപ്പൊ ഈ കുട്ടികളെ, ആ അത് സ്വാഭാവികമാണല്ലോ. കുട്ടികളെ നമ്മൾ നിയന്ത്രിക്കുമ്പോൾ നമ്മളെ അവരെ വെറുതെ അടിച്ചത് കൊണ്ട് പ്രയോജനമില്ല. ആ അടിക്കുന്നത് തന്നെ വളരെ കഠിനമായ ഒരു പണിഷ്മെന്റും ഒരു കുട്ടിക്കും കൊടുക്കാൻ പാടില്ലെന്ന് നമ്മുടെ നിയമത്തിൽ പറയുന്നുണ്ട്. അമ്മയുടെ പേരിൽ നടപടി എടുക്കാനുള്ള പ്രൊവിഷൻ ഇതിനകത്തുണ്ട് ശരിക്കും പറഞ്ഞാൽ. അപ്പോൾ അതുകൊണ്ട് കുട്ടിയോട് നമ്മൾ വളരെ സോഫ്റ്റായിട്ട് മാത്രമേ പെരുമാറാൻ പാടുള്ളൂ. കുട്ടിയുടെ തെറ്റെന്തെന്ന് കുട്ടിയെ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുകയാണ് നമ്മൾ ചെയ്യേണ്ടത്. അടിച്ചത് കൊണ്ട് കുട്ടിക്ക് വിഷമം ഉണ്ടാവുകയുള്ളൂ. പക്ഷേ ഈ എന്താണ് ആ തെറ്റുകൊണ്ട് എന്ത് ദോഷമാണ് കുട്ടിക്കും നമ്മുടെ വീടിനും ഉണ്ടാകാൻ പോകുന്ന, സമൂഹത്തിനും ഉണ്ടാകാൻ പോകുന്നത്, ഇതാണ് നമ്മൾ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കേണ്ടത്. അല്ലെങ്കിൽ ഒരിക്കലും വെറുതെ അടിച്ചു കുട്ടിക്ക് പോലും മനസ്സിലാവില്ല എന്തിനാണ് അടിച്ചതെന്ന്. കുട്ടിയോട് നമുക്ക് സമാധാനമായിട്ട് അതിനെപ്പറ്റി ചോദിക്കുക, എന്താണ് കുഞ്ഞിനെ ഇത് ചെയ്യാൻ പ്രേരിപ്പിച്ചത്. വലിയൊരു കുറ്റമൊന്നും ആയിരിക്കത്തില്ല കുട്ടി അവിടെ ചെയ്ത്, ചെറിയ എന്തൊക്കെ കുറ്റങ്ങളാണ് ചെയ്യുന്നത്, പറഞ്ഞാൽ കേൾക്കാതിരിക്കുക അങ്ങനെയൊക്കെയാണോ?
2: ആ
0: ഇത് ഒന്നാമത് ഈ രണ്ട് കുട്ടികളും കൗമാര പ്രായത്തിലേക്ക് വന്നിട്ടുള്ള കുട്ടികളാണ്. അപ്പൊ അമ്മയോട്, അതെ അതാ 10 വയസ്സ് 11 വയസ്സ് മുതലേ. ആൺകുട്ടികളാണോ പെൺകുട്ടികളാണോ? ആ രണ്ടുപേരും അവരുടെ ടീനേജിലേക്ക് എത്തിയിട്ടുള്ള കുട്ടികളാണ്. അതുകൊണ്ട് അച്ഛൻ ചെയ്യേണ്ടത് ആ അമ്മയുടെ അടുത്ത്, അത് മകളാണോ മരുമകളാണോ?
2: എന്റെ മരുമകള്.
0: ആ അപ്പൊ മരുമകളുടെ അടുത്ത് സ്വസ്ഥമായിട്ട് പറയുക, ഇവരുടെ ശരീരത്തിൽ ഹോർമോണൽ ചേഞ്ചസ് വന്നുകൊണ്ടിരിക്കുന്ന വളരെ ക്രിട്ടിക്കലായിട്ടുള്ള ഒരു സ്റ്റേജിൽ കൂടാണ് ആ കുട്ടികൾ കടന്നു പോകുന്നത്. അപ്പൊ ഇങ്ങനെ ഉപദ്രവിക്കപ്പെട്ടാൽ ഈ കുട്ടികൾ വീട്ടിൽ നിന്ന് അകന്നു പോകും. ഇത് അച്ഛൻ ഒന്നുകിൽ അച്ഛൻ്റെ മകനോട് പറയുക, അങ്ങനെ മരുമകളോടുത്ത് കൺവേ ചെയ്യുക, അച്ഛനെ നേരിട്ട് പറയാൻ പറ്റുമെങ്കിൽ അങ്ങനെ ചെയ്യുക. ഈ അമ്മയെ നമ്മളിത് മനസ്സിലാക്കി കൊടുക്കുക. അപ്പം കുട്ടികൾക്ക് പെട്ടെന്ന് അവർക്ക് ഇങ്ങനെ സമൂഹത്തെ മൊത്തത്തിൽ ചോദ്യം ചെയ്യാനുള്ള ഒരു മെൻറ്റാലിറ്റിയൊക്കെ ഈ സമയത്ത് അവർക്ക് സ്വാഭാവികമായിട്ടും ഉണ്ടാവും. എല്ലാത്തിനെ എതിർക്കണം, ആരെ അനുസരിക്കരുത്. ഇത് അവരുടെ ആ ഒരു ഏജിൻ്റെ അവരുടെ ആ ഒരു ഇമോഷൻസ്, ഏറ്റവും കൂടുതൽ വികാരങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന കാലഘട്ടത്തിൽ കൂടെയാണ് ആ കുട്ടികൾ കടന്നുകൊണ്ടാകൊണ്ട് വളരെ സൂക്ഷിച്ച് അവരോട് നമ്മളൊരു പളുങ്കു പാത്രം പോലെയാണത്. അശ്രദ്ധമായിട്ട് കൈകാര്യം ചെയ്താൽ താഴെ വീണ് പൊട്ടിച്ചിതറിപ്പോകും. ഇത് അമ്മയോട് പറഞ്ഞ് സമാധാനമായിട്ട് അച്ഛനും അമ്മയും കൂടെ, ഈ അച്ഛൻ ഈ മകളുടെ അടുത്തും മരുമകളുടെ അടുത്തും മകൻ്റെ അടുത്തും മരുമകളുടെ അടുത്തും ഇത് കൃത്യമായിട്ട് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുക. ഇല്ലെങ്കിൽ സ്വയം അത് കൺട്രോൾ ചെയ്യാൻ പറ്റാണ്ട് ആയിപ്പോകും. ഓക്കെ ആണോ? മനസ്സിലായോ അച്ഛാ?
1: ഓക്കെ, വിളിച്ചാൽ വളരെ സന്തോഷം. ഇപ്പം നമ്മുടെ പല വീടുകളിലും കാണുന്നത് പേരൻസ് ഇപ്പം ജോലി, ഗവൺമെൻറ് ജോലി ഉള്ളവരായാലും അല്ലാത്തതായാലും അവർ ജോലി കഴിഞ്ഞ് വന്നു കഴിഞ്ഞാൽ വീട്ടിൽ വന്ന് കുറച്ച് നേരം മൊബൈൽ നോക്കി അവരുടെ സമയം അത് അങ്ങനെ ചെയ്യുക എന്നുള്ളതാണ്. പലരും പരസ്പരം സംസാരിക്കുക പോലുമില്ല, രണ്ടുപേരും രണ്ട് വഴിക്ക് അല്ലെങ്കിൽ മക്കൾ അവരുടെ വഴിക്ക് അങ്ങനെ ഇരുന്ന് സംസാരിക്കുന്ന ഒരു രീതി ഇന്ന് വളരെ വ്യാപകമായിട്ടുണ്ട്. പണ്ട് ഇതൊക്കെ ടിവിയുടെ മുമ്പിലായിരുന്നു, ഇപ്പം ടിവിയും മാറി മൊബൈലിലേക്ക് അവർ ഒതുങ്ങിക്കൂടുന്ന ഒരു സാഹചര്യമാണ് വീടുകളിലുള്ളത്. അത് എത്രത്തോളം ഇത്തരം കുട്ടികളെ എങ്ങനെയാണ് സ്വാധീനിക്കുന്നത്?
0: അതെ, നമ്മൾ ഇപ്പം ഞാൻ ഈയിടെ തമാശയ്ക്ക് ഇങ്ങനെ പറയുന്നുണ്ട്, ഭക്ഷണം കഴിക്കാൻ കുട്ടികൾ രണ്ട് മുറിയിലായിരിക്കും. അപ്പോൾ ഭക്ഷണം കഴിക്കാൻ വാട്സാപ്പ് മെസ്സേജാണ് അയക്കുക പേരൻസ്, ഭക്ഷണം റെഡി ആയിട്ടുണ്ട്, മുകളിന്ന് താഴെ ഇറങ്ങി വരിക എന്നുള്ള രീതിയിൽ. അപ്പം അത്രമാത്രം നമ്മുടെ കോർണേഴ്സായിട്ട് നമ്മൾ അങ്ങനെ ഒതുങ്ങി പോയിരിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും വലിയ, അതൊരു ദുരവസ്ഥയെന്ന് തന്നെ പറയാം. അപ്പം ശരിക്കും പറഞ്ഞാൽ നമ്മൾ നാല് ഭാഗത്തു നിന്ന് നമ്മൾ വീട്ടിൽ ഒത്തുചേരുന്നു. അപ്പം അത് ഒരു അതിനൊരു സമയമുണ്ട് അല്ലേ? അപ്പം ആ സമയത്ത് നമ്മൾ എല്ലാവരും കൂടി ഇരുന്നിട്ട് ഈ ഇങ്ങനത്തെ ഒരു അങ്ങനത്തെ ഒരു സൗഹാർദ്ദപരമായ അന്തരീക്ഷം നമ്മുടെ വീട്ടിൽ ക്രിയേറ്റ് ചെയ്യണം. അത് ക്രിയേറ്റ് ചെയ്യാനുള്ള ഉത്തരവാദിത്വം എന്ന് പറയുന്നത് പേരൻസിന് തന്നെയാണ്. അപ്പോൾ അവർക്ക് വേണമെങ്കിൽ ഈ കുട്ടികൾ ഉറങ്ങിക്കഴിഞ്ഞിട്ട് ഈ മൊബൈൽ എടുക്കാമല്ലോ. ഒരു കാരണവശാലും പേരൻസ് കുട്ടികളുടെ മുന്നിൽ വെച്ച് ഈ മൊബൈൽ എടുക്കാനേ പാടില്ല. അതുമല്ല, മൊബൈൽ ടൈം കുട്ടികൾക്ക് നമ്മൾ നമ്മുടെ കൺട്രോളിലായിരിക്കണം. കുട്ടികൾ മൊബൈൽ യൂസ് ചെയ്യുന്നത് അവരെന്താണ് അതിൽ കാണുന്നത് എന്ന് നമ്മൾ പരിശോധിക്കേണ്ടതായിട്ടുണ്ട്. അവരെന്ത് വീഡിയോസ് കാണുന്നു, അല്ലെ പഠിക്കുന്ന കാര്യങ്ങൾ ഇനി എത്ര സമയം ചിലവാക്കുന്നു, ബാക്കിയുള്ള കാര്യങ്ങൾക്ക് എത്ര, ഇതൊക്കെ നമ്മുടെ കൺട്രോളിൽ കൂടെ അവർ പോയാൽ മാത്രമേ അതിനകത്ത് നമുക്ക് എല്ലാ കാര്യത്തിലും നമുക്കവരെ നിയന്ത്രിക്കാൻ സാധിക്കുകയുള്ളൂ.
1: ഒരു ശ്രോതാവ് കൂടി ലൈനിലുണ്ട്. ഹലോ, ഹലോ, ആകാശവാണിയിലേക്ക് സ്വാഗതം.
2: നമസ്കാരം.
1: നമസ്കാരം.
2: ഗുഡ് മോർണിംഗ് മാഡം. എന്റെ പേര് ബാലസുബ്രഹ്മണ്യം. ഞാൻ തിരുവനന്തപുരം താലൂക്കില് തിരുവനന്തപുരം മറ്റേ കല്ലൂർ പഞ്ചായത്തിൽ നിന്നാണ് വിളിക്കുന്നത്. അപ്പോഴ് ഞാൻ എന്റെ ഒരു ചെറിയൊരു അനുഭവം ഞാൻ പറയാം. അത് ഒരു കുറിച്ചേ ഉള്ളൂ. എന്റെ അമ്മയാണെങ്കിൽ എന്നെ ചെറുപ്പകാലത്ത് അടുക്കള കേട്ടില്ല. അപ്പൊ അമ്മ പറയുന്നത് ആൺകുട്ടികളെ, എന്റെ അപ്പ 64 വയസ്സായി, അമ്മ പറഞ്ഞ ആൺകുട്ടികളെ അകത്ത് അടുക്കള കേട്ട് കയറാൻ പാടില്ല എന്ന് പറയും. അങ്ങനെ സത്യം പറഞ്ഞ ഒരു ഞാനിപ്പോഴേ ഒരു ചായടാനൊക്കെ അറിയാൻ വേണ്ടി അടുക്കള കേട്ട് കയറില്ല. പിന്നെ ഭാര്യ ഇല്ലെങ്കിൽ എനിക്ക് ആഹാരം കഴിക്കാൻ പറ്റില്ല, അല്ലെങ്കിൽ പുറത്തുനിന്ന് കഴിക്കണം. ഇപ്പൊ ഞാൻ അതിനെ കുറിച്ചല്ല പറയാൻ വന്നത്, ഈ കുട്ടികളെ വീടുകളിൽ ഉപദ്രവിക്കുന്നതിനെ കുറിച്ചൊക്കെ ഞാൻ അതാണ് അതിനെ കുറിച്ച് ഒരു സജഷൻ പറയാനാണ് വന്നത്. കാരണം ചില വീടുകളിലൊക്കെ വളരെ ഈ അച്ഛന്മാര് മദ്യപിച്ചുകൊണ്ട് വീട്ടില് ഭാര്യയെ ഉപദ്രവിക്കുക, കുട്ടികളെ തല്ലുക, ചില വീഡിയോസ് ഒക്കെ കാണുമ്പോ ഉണ്ടല്ലോ, ഞാൻ മനസ്സിൽ വിചാരിച്ചു എന്റെ കയ്യിൽ തോക്കുണ്ടായിരുന്ന അയാളെ വെടിവെച്ചു കൊല്ലാന്ന്
0: വേണ്ടോ?
2: അല്ല വീഡിയോ ആണ് എനിക്ക് തോന്നിയിട്ടുള്ള അത്രയും പ്രയാസം. അതായത് നെസറിപ്പണി കുട്ടികളൊക്കെ വലിച്ചെറിയുന്നു ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു. കേരളത്തിലുള്ള സംഭവം അല്ല, വടക്കേണ്ടുള്ളതായിരിക്കും. ഞാൻ പറയുന്നത് ഈ കുട്ടികൾക്ക്, കുട്ടി ജനിച്ചാൽ ഉടനെ നമ്മള് 1 മാസം 6 മാസം 2 വയസ്സ് 3 വയസ്സ് ഇങ്ങനെ ഓരോ വാക്സിനേഷൻ എടുക്കുമല്ലോ റൂട്ടീൻ ആയിട്ട്, അവര് ഒരു ഹോസ്പിറ്റലിൽ നിന്ന് എഴുതി കൊടുക്കുമല്ലോ. അപ്പോൾ അത് ഈ സർക്കാർ ആശുപത്രിയിൽ വന്ന് പ്രസവം നടത്തുന്നത് വളരെ പൂറായിട്ടുള്ള ഒരു ആൾക്കാരായിരിക്കും. വളരെ പുവർ ആയിട്ടുള്ള ആൾക്കാരായിരിക്കും, അല്ലെങ്കിൽ ചിലപ്പോൾ സെൻട്രൽ ഗവൺമെന്റ് എംപ്ലോയീസ് ആയിരിക്കും സർക്കാർ ആശുപത്രിയിൽ നിന്ന് വൈഫ് കാണിക്കുന്നത്. കാരണം അവർക്ക് ഒരു രണ്ട് കുട്ടികളിൽ പ്രസവം നിർത്തി കഴിഞ്ഞാൽ ഒരു ഇൻക്രിമെന്റ് എന്തോ കിട്ടാൻ ഞങ്ങൾ കേട്ടിട്ടുണ്ട്. അപ്പൊ ഞാൻ പറയുന്നത് ഈ കുട്ടികൾക്ക് വാക്സിനേഷൻ എടുക്കാൻ വേണ്ടി അമ്മ മിക്കവാറും അമ്മയായിരിക്കും കുട്ടിയെയും കൊണ്ടുവരുന്നത്. അപ്പൊ ഈ കുട്ടിയെയും കൊണ്ടുവരുന്ന

0: സമയത്ത് കുട്ടിയുടെ അച്ഛനെയും കൂടെ വരാനായിട്ട് ഒരു വ്യവസ്ഥ ഉണ്ടാക്കും വരണം. ഗവൺമെന്റ് അത് ഗവൺമെന്റാണ് നടപടി എടുക്കേണ്ടത്. എന്നിട്ട് ഈ കുട്ടികളുടെ അച്ഛനത് വളരെ പൂറായിരിക്കുമ്പോ ചിലപ്പോ അയാൾ കൃഷിക്കാരനോ ചിലപ്പോ മദ്യപാനിയോ എന്തായാലും ആയിരിക്കും. പക്ഷെ അയാൾ വന്നിട്ട് ഈ വാക്സിനേഷൻ അതൊരു ഒരു വ്യവസ്ഥ ഉണ്ടാക്കണം ഗവൺമെന്റ് സംസ്ഥാന സർക്കാർ ഉണ്ടാക്കിയിട്ട് അത് വന്നിട്ട് അന്നേരം കുട്ടികൾക്ക് വാക്സിൻ എടുക്കുന്ന സമയത്ത് ഈ ഈ കുട്ടികളുടെ അച്ഛന് ഒരു കൗൺസിലിംഗ് കൊടുക്കണം. നിങ്ങളെയാണ് നിങ്ങളെ കൊച്ചുകുട്ടിയാണ് നിങ്ങളെ എങ്ങനെയാണ് വളർത്തുന്നത് എന്ന് പറഞ്ഞ് ഒരു കൗൺസിലിംഗ് കൊടുക്കുമ്പോൾ അയാൾക്ക് കുട്ടികളെ എങ്ങനെ വളർത്തണം എന്നുള്ളതിനെ കുറിച്ച് ഒരു ഒരു ഐഡിയ കിട്ടും. അതാണ് എന്റെ മനസ്സിൽ തോന്നിയിട്ടുള്ളതാണ്. അപ്പോഴ് അയാൾ മദ്യപിച്ചുകൊണ്ട് ചെന്നാലും ഇങ്ങനെ ഞാൻ കണ്ടിട്ടുണ്ട് മദ്യപിച്ചുകൊണ്ട് ചെന്നാലും വീട്ടിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കൂല. അത് ഇപ്പോഴും മാഡം ഈ ഒരു ഈ പരിപാടിയിൽ ഞാൻ കേട്ടത് കൊണ്ട് എനിക്ക് പണ്ട് എന്റെ മനസ്സിൽ തോന്നിയതാണ്. അപ്പൊ അങ്ങനെ വരുമ്പോ കുറച്ചിങ്ങനെ കുട്ടിയുടെ അച്ഛനും കൂടെ വരണം. വാക്സിനേഷൻ എടുക്കാൻ വരുമ്പോ കുട്ടിയുടെ അച്ഛനെയും കൂടെ കൊണ്ടുവരണം എന്നുള്ള ഒരു വ്യവസ്ഥ ഉണ്ടാക്കി കഴിഞ്ഞാൽ വാക്സിനേഷൻ എടുക്കാൻ വരുന്നതിൽ നിന്ന് അച്ഛനെയും കുട്ടിയുടെ അച്ഛനെയും വെച്ചിട്ട് ഒരു കൗൺസിലിംഗ് കൊടുക്കുക.
1: ഒരുപക്ഷെ കുട്ടിയുടെ വാക്സിനേഷൻ നടക്കാതെ പോകാതെ അതാണ് നടക്കാൻ പോകുന്നത്.
0: അല്ല ഞാൻ പറഞ്ഞത് വാക്സിനേഷൻ കഴിഞ്ഞ ശേഷം ഒരു ഒരു ചെറിയൊരു ചെറിയൊരു കൗൺസിലിംഗ്. അപ്പൊ കുട്ടിയുടെ അച്ഛന് കാരണം ഈ ചിലവരൊക്കെ മദ്യപിക്കുന്നവർക്കൊക്കെ അവര് ചില പത്രം പോലും വായിക്കൂല. അവര് ജോലി ചെയ്യും മദ്യപിക്കും വീട്ടിൽ വന്ന് ബഹളമുണ്ടാ കുട്ടിയുടെ ദേഷ്യം കാണിക്കും. അതുകൊണ്ട് ഇത് ഗവൺമെന്റ് തലത്തില് ഒരു തീരുമാനം എടുക്കാനുള്ള നടപടികള് സോഷ്യൽ വെൽഫെയർ ഡിപ്പാർട്ട്മെന്റ് ഭാഗത്ത് നിന്ന് ഉണ്ടാവണം എന്നാണ് എനിക്ക് ലക്ഷ്യം. ഞാനത് പറഞ്ഞേ ഉള്ളൂ.
2: പക്ഷെ അതിനകത്ത് എന്റെ ഒരു അഭിപ്രായം ഞാൻ പറയട്ടെ, ഇതിനേക്കാളും നല്ലത് ഈ അച്ഛനെ കുട്ടികളെ വളർത്തുന്ന എങ്ങനെയെന്ന് ഈ അച്ഛൻ കണ്ടത് അച്ഛൻ്റെ കുട്ടിക്കാലത്ത് അച്ഛനും അമ്മയും ശരിയായ രീതിയിൽ ഈ അച്ഛനെ വളർത്തിയില്ല എന്ന് തന്നെയാണ് അതിനർത്ഥം. കാരണം അവിടെ വെച്ച് അത് കണ്ടു പഠിച്ചിരുന്നെങ്കിൽ അച്ഛനെ ഇനി ഇപ്പൊ നമുക്ക് മാറ്റാൻ പറ്റത്തില്ല.
0: അല്ല അത് പണ്ട് കാലത്താണ് ഞാൻ പറഞ്ഞല്ലോ, പണ്ട് കാലത്ത് എന്റെ അമ്മ ഒന്ന് എന്നെ അടുക്കളയ്ക്ക്
2: അതെ അതെ ആ ഒരു
0: മാറ്റം വേണം.
2: അതെ ആ ഒരു ജനറേഷനാണ്
0: മനസ്സിലാക്കണം.
2: അത് നമുക്ക് ഈ വാക്സിനേഷന് വരുമ്പോൾ നമുക്ക് അങ്ങനെ ചെയ്യാൻ പറ്റത്തില്ല. കാരണം പേരന്റൽ എഡ്യൂക്കേഷൻ നമ്മുടെ അംഗനവാടികൾ വഴിയെല്ലാം നടത്തുന്നുണ്ട്. പക്ഷെ പേരൻസിനെ നമുക്ക് കിട്ടാറില്ല. പേരൻസ് മിക്കവാറും അമ്മ മാത്രമായിരിക്കും വരിക. അവിടെ നമ്മളത് സ്ട്രിക്റ്റ് ആക്കുന്നു, അച്ഛനും കൂടെ വന്നേ പറ്റൂ. അംഗനവാടികളിൽ മീറ്റിങ്ങുകൾ നടത്തുമ്പോൾ അച്ഛനും അമ്മയും ഒന്നിച്ച് തന്നെ വരണം എന്ന് അത് നമുക്ക് അതായിരിക്കും കുറച്ചുകൂടി എളുപ്പം. ഹോസ്പിറ്റലിൽ വെച്ച് നമുക്ക് ഇങ്ങനെ ഒരു സംഭവം നടത്താനുള്ള സാഹചര്യം കുറവാണ്. അതിനേക്കാളും അംഗനവാടിയിൽ അവരെല്ലാം ചെറിയ കുട്ടികളുടെയാണ്. അപ്പം തീർച്ചയായിട്ടും അന്ന് മുതലേ നമ്മൾ അവർക്കത്, അതായത് ഒരു കുട്ടി ജനിക്കുമ്പോൾ ഒരു അച്ഛനും അമ്മയും കൂടിയാണ് പുതിയതായിട്ട് ജനിക്കുന്നത്. അപ്പോൾ അവർക്ക് അറിഞ്ഞിരിക്കണം. അവരതിനു മുന്നേ അവർക്ക് ഈ എക്സ്പീരിയൻസ് ഇല്ല. ആ എക്സ്പീരിയൻസ് വന്നു കഴിയുമ്പോൾ എങ്ങനെയാണ് കുട്ടിയെ വളർത്തേണ്ടത്, അത് സിസ്റ്റമാറ്റിക്കായിട്ട് പഠിക്കേണ്ട ഒരു കാര്യം തന്നെയാണ്. അപ്പോൾ അന്നേ നമ്മളത് അവിടെ നമുക്കത് ഇടപെടാൻ സാധിക്കും. തീർച്ചയായിട്ടും ആ രീതിയിൽ നമ്മൾ ഈ സജഷനെ നമ്മളൊരു ചെറിയ ഭേദഗതിയോടുകൂടി അംഗീകരിക്കുന്നു. ഓക്കെ
1: മേഡം, ഈ ജുവനൈൽ എന്ന് പറയുമ്പോഴേ, ജുവനൈൽ എന്ന് പറയുമ്പോൾ അത് എങ്ങനെയാണ്, അത് അതിൻ്റെ ഒരു വിവക്ഷ എങ്ങനെയാണ്?
2: ജുവനൈൽ എന്ന് പറഞ്ഞാൽ കുട്ടി എന്ന് തന്നെയാണ് അർത്ഥം. കുട്ടി എന്ന് പറഞ്ഞാൽ 18 വയസ്സിന് താഴെയുള്ളു. അപ്പം നേരത്തെ ഈ ആക്ട് 2015 ആക്ട് വരുന്നതിന് മുന്നേ എല്ലാ സ്ഥലങ്ങളിലും ജുവനൈൽ എന്നുള്ള വാക്കായിരുന്നു ഉപയോഗിച്ചിട്ടുള്ളത്. ഇപ്പോൾ 2 സ്ഥലങ്ങളിൽ മാത്രമേ ഉള്ളൂ ജുവനൈൽ ജസ്റ്റിസ് ആക്ട് എന്നുള്ളതിനകത്ത്, അത് ജുവനൈൽ ജസ്റ്റിസ് ബോർഡ്. അവിടെയും രണ്ടിടത്തും മാത്രമേ ജുവനൈൽ എന്നുള്ള വാക്ക് ഉപയോഗിക്കുന്നുള്ളൂ. ബാക്കി എല്ലായിടത്തും ചൈൽഡ് എന്ന് തന്നെയാണ് ഉപയോഗിക്കുന്നത്.
1: നമ്മൾ ഒരു ശ്രോതാവ് കൂടി ലൈനിലുണ്ട്. ഹലോ, ഹലോ, ആകാശവാണിയിലേക്ക് സ്വാഗതം.
3: ഫോണിൽ കൂടെ സംസാരിക്കാൻ മതി.
1: ഹലോ, ഹലോ, പറഞ്ഞോളൂ. ഹലോ
3: സാറേ, ഞാൻ പിന്നെ കോന്നിന്നാ വിളിക്കുന്നത്. ഞാനൊരു കുഞ്ഞിന്റെ വല്യച്ഛനാ, 4 വയസ്സുണ്ട് ആ കുഞ്ഞിന്. അത് ഇവരുടെ മാതാപിതാക്കൾ തമ്മിൽ കേസ് നടക്കുന്ന ഒരു വിഷയമായിരുന്നു കുടുംബക്കോടതിയിൽ. അപ്പം 3-5 മാസം കൊണ്ട് നടന്ന അതൊരു കോംപ്രമൈസില് ഞങ്ങൾ ആ തള്ളയടർമ്മിച്ച് തള്ളയ്ക്ക് കുഞ്ഞിനെ പഠിപ്പിക്കാൻ വേണ്ടി വിട്ടുകൊടുത്തു. അത് തള്ള വെളിയില്ല, കുവറ്റില. അപ്പം കോംപ്രമൈസില് ഞങ്ങൾ കുറച്ച് പൈസ അവള് ഞങ്ങൾക്ക് പോകുന്നതിന് കൊടുത്തായിരുന്നു. അത് കുറച്ച് തരാമെന്നും കുഞ്ഞിനെ വിട്ടുകൊടുക്കാമെന്നും ഒക്കെ അങ്ങനെ കുഞ്ഞിനെ കൊടുത്തു. ഞങ്ങളെ പിന്നെ ഇപ്പൊ ഒന്ന് കാണിക്കുവോ കുഞ്ഞിനെ?
2: പറയൂ, പറഞ്ഞോളൂ.
3: കുഞ്ഞിനെ അവിടെ കൊടുത്തു. കുഞ്ഞിനെ അവള് കൊണ്ടുപോയില്ല. കുഞ്ഞിന് പാസ്പോർട്ട് എടുക്കാന് മോനോടെ ചേർന്നാ കൊടുത്തത്. അപ്പൊ അങ്ങനെ ഈ കുഞ്ഞിനെ വിട്ടുകൊടുത്തു കഴിഞ്ഞ് ഇങ്ങോട്ടൊന്ന് വക്കീലന്മാര് തന്നെ പറഞ്ഞത് ഇങ്ങോട്ട് ഞങ്ങളുടെ വീട്ടിലോട്ടൂടെ ഒന്ന് വിടാം കൊണ്ടുവന്നതിനുമ്പോ. ഇതുവരെ അവര് വിട്ടിട്ടില്ല, ഞങ്ങളെ കാണിച്ചിട്ടില്ല.

0: ഓക്കെ, അങ്ങ് നിങ്ങൾക്ക് കോടതിയുടെ പുറത്ത് വെച്ച് സെറ്റിൽ ചെയ്തതാണോ ഈ കേസ്? അല്ല, കിടക്കുന്നതെന്ന് പറഞ്ഞാൽ ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുവാണോ? ഓക്കെ, അതാ ഞാൻ ചോദിച്ചത്, സെറ്റിൽ ചെയ്തു. അപ്പൊ ആ സെറ്റിൽമെന്റിനകത്ത്, ഈ ആ കരാറിനകത്ത് ഈ കുട്ടിയെ ഇങ്ങനെ, നിങ്ങൾ അച്ഛന്റെ അച്ഛനാണോ വിളിക്കുന്നത്? അച്ഛന്റെ അച്ഛനാണോ? അച്ഛന്റെ അച്ഛനാണോ ഈ സംസാരിക്കുന്നത്? അച്ഛന്റെ ജ്യേഷ്ഠൻ, അച്ഛന്റെ ജ്യേഷ്ഠൻ അല്ലേ? ആ, അപ്പൊ നിങ്ങൾക്ക് അമ്മയോടൊപ്പമാണ് കുട്ടി, അമ്മയോടൊപ്പം പോവാനാണ് സെറ്റിൽമെന്റ് അല്ലേ? അപ്പൊ ആ സെറ്റിൽമെന്റ് ആ മനസ്സിലായി,
1: മനസ്സിലായി. ഓക്കെ,
0: ഈ കരാറിനകത്ത് നിങ്ങളെ കുട്ടിയെ കാണിക്കാനുള്ള ഇത്ര ഇന്ന ഇന്ന അവസരങ്ങളിൽ കാണിക്കാം എന്ന് രേഖപ്പെടുത്തിയിട്ടുണ്ടായിരുന്നോ?
1: കുഞ്ഞിനെ വിറ്റു കൊടുക്കാൻ ഉണ്ട്, അതിനകത്ത് എഴുതിയിട്ടുണ്ട്. ഇവള് അവിടെ കൊണ്ടുപോവുകയാണെങ്കിൽ കുഞ്ഞിനെ ഞങ്ങളെ ആഴ്ചയിൽ അവധി ഉള്ളപ്പോ കാണിക്കാം. നാട്ടിൽ കുഞ്ഞിനെ അവധി വരുമ്പോ 10-15 ദിവസം അവര് പറയുന്നിടത്ത് കൊണ്ടുപോയി.
0: അപ്പൊ നിങ്ങൾക്ക്, നിങ്ങൾ കോടതിയെ തന്നെ സമീപിക്കുന്നതാണ് നല്ലത്. ആ അഡ്വക്കേറ്റ് വഴി അതിനകത്ത് ഇടപെടാൻ പറ്റും. നിങ്ങളുടെ അഡ്വക്കേറ്റ് ആരാണെന്ന് വെച്ചാൽ ഞങ്ങൾ കോടതി പറയൂ.
1: നമുക്ക് ഇവരെ വിശ്വസിക്കാനൊക്കത്തില്ല. ഞങ്ങളുടെ വക്കീല് അവരുടെ വക്കീലന്മാർ രണ്ടുപേരാ, വിളിക്കുമ്പോ എടുക്കത്തില്ല. ഞാൻ ആ വക്കീലന്മാരെ വിളിച്ചു, ഒരു നേരിയോഗം ഒന്നും പറയത്തില്ല. ഈ 2 ലക്ഷം രൂപ തന്നിട്ട് ഈ കുഞ്ഞിനെ കൊണ്ടുപോയിട്ട് ബാക്കി നമുക്ക് തരാനുള്ള 1.5 ലക്ഷം രൂപയും തരത്തില്ല. കേസ് പിന്നെ ഡൈവോഴ്സ് ചെയ്യാതെ മുന്നോട്ട് പോകാൻ വേണ്ടിയുള്ള പരിപാടിയാണ് നമ്മളിനിയിപ്പോ എന്ത് ചെയ്യാൻ.
0: നിങ്ങൾക്ക് അല്ലെങ്കിൽ പിന്നെ ചെയ്യാവുന്ന വേറൊരു കാര്യം, ഈ സെറ്റിൽമെന്റിന്റെ കോപ്പി നിങ്ങളുടെ കയ്യിലുണ്ടോ?
1: എങ്ങനെ,
0: ഈ സെറ്റിൽമെന്റ് രേഖയുടെ കോപ്പി നിങ്ങളുടെ കയ്യിലുണ്ടോ?
1: അത് ഞങ്ങളുടെ വക്കീലിന്റെ കയ്യിലുണ്ട്, അത് എടുപ്പിക്കാം.
0: അത് നിങ്ങൾ എടുക്കുക. അത് എടുത്തിട്ട് നിങ്ങളുടെ വക്കീലിനെ കണ്ടിട്ട് അത്യാവശ്യമായിട്ട് ഇതിനകത്ത് ഇടപെടാൻ പറയുക. ഇല്ലെങ്കിൽ ഇത് കോടതിയിലേക്ക് ഞങ്ങൾ വീണ്ടും മൂവ് ചെയ്യേണ്ടി വരും എന്ന് നിങ്ങൾ അറിയിക്കുക. അപ്പൊ ആ രേഖ എടുത്തിട്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ CWC ഒന്ന് സമീപിച്ച് നോക്കാവുന്നതേ ഉള്ളൂ. ചൈൽഡ് വെൽഫെയർ കമ്മിറ്റിയിൽ നിങ്ങൾ ഈ രേഖ വെച്ചിട്ട് നിങ്ങൾക്ക് കുട്ടിയെ കിട്ടുന്നില്ല എന്നുള്ളൊരു ആവശ്യം ഉന്നയിച്ചാൽ സ്വാഭാവികമായിട്ടും അവർക്ക് അതിൽ ഇടപെടാൻ
2: സാധിക്കും.
0: അപ്പൊ പത്തനംതിട്ട വയലത്തല എന്ന് പറയുന്ന സ്ഥലത്താണ് CWC ഓഫീസ്. പത്തനംതിട്ട അതെ, ആ ജില്ലയിൽ ഒരൊറ്റ ഓഫീസേ കാണുള്ളൂ, അത് വയലത്തല. അറിയാലോ സ്ഥലം. കോന്നി നമ്മൾ റാന്നിയിലേക്ക് പോകുന്ന വഴിക്കാണ്, 2 കിലോമീറ്ററിന്റെ കഴിഞ്ഞ റാന്നിയാണ്. അപ്പൊ റാന്നി വയലത്തല എന്ന് പറയുന്ന സ്ഥലത്താണ് ചൈൽഡ് വെൽഫെയർ കമ്മിറ്റിയുടെ ഓഫീസ്. പക്ഷെ നിങ്ങൾ ചെല്ലുമ്പോൾ നിങ്ങളുടെ കയ്യിൽ ഈ രേഖ ഉണ്ടായിരിക്കണം. വാക്കാലി പറഞ്ഞാൽ ഇത് കോടതി കേസായതുകൊണ്ട് അവർ ഇടപെടത്തില്ല. പക്ഷെ ഈ കോടതിയിൽ വന്ന് ഇങ്ങനെ തീരുമാനം ആക്കിയ ഒരു കാര്യത്തിൽ നിങ്ങൾക്ക് നീതി കിട്ടുന്നില്ല എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ അച്ഛന്റെ ലാളനെ അനുഭവിക്കാൻ കുട്ടിക്ക് അവകാശമുണ്ട്. അതുകൊണ്ട് തീർച്ചയായിട്ടും CWC നിങ്ങളെ ഹെൽപ്പ് ചെയ്യാൻ സാധിക്കും. കേട്ടോ,
1: ഞാന് മാഡം ഇവരൊക്കെ അന്ന് കാണിക്കാത്തപ്പോ ഞാൻ ശിശുക്ഷേമത്തിൽ വിളിച്ചു. അവർ ഇവളെ വിളിച്ചപ്പോ പറയുക, കുഞ്ഞിനെ ഞാന് മൊത്തത്തിൽ അവർക്ക് യാതൊരു സ്വാതന്ത്ര്യവും ഇല്ലാതെ വായിച്ചാണ്. അങ്ങനെയൊന്നും ഞങ്ങൾ എഗ്രിമെന്റ് എഴുതിയിരിക്കുന്നത് അവധി കിട്ടുമ്പോൾ
2: മാഡം പറഞ്ഞ പോലെ ചെയ്താൽ മതി. കേട്ടോ,
0: എഗ്രിമെന്റ് വാങ്ങണം നിങ്ങൾ. കേട്ടോ, അത് കണ്ടാലേ എന്തെങ്കിലും പറയാൻ പറ്റുള്ളൂ. കേട്ടോ,
2: ഈ ചൈൽഡ് വെൽഫെയർ കമ്മിറ്റിയും അതുപോലെ തന്നെ ജുവനൈൽ ജസ്റ്റിസ് ബോർഡും അത് തമ്മിലുള്ള വ്യത്യാസം എന്താണ്?
0: ചൈൽഡ് വെൽഫെയർ കമ്മിറ്റി എന്ന് പറഞ്ഞാല് ചൈൽഡ് ഇൻ നീഡ് ഓഫ് കെയർ ആൻഡ് പ്രൊട്ടക്ഷൻ, അതായത് ശ്രദ്ധയും സംരക്ഷണവും ആവശ്യമുള്ള കുട്ടി. അതൊരു 12 വിഭാഗത്തിൽപ്പെട്ടവർ ശ്രദ്ധയും സംരക്ഷണവും ആവശ്യമുള്ളവരായിട്ട് ആക്ട് നിർവചിച്ചിട്ടുണ്ട്. അതായത് സ്വന്തമായി വീടില്ലാത്ത, അല്ലെങ്കിൽ വീട് അല്ലെങ്കിൽ അവരുടെ ജീവിതോപാധിക്ക് യാതൊരു മാർഗവും ഇല്ലാത്ത ഒരു സാഹചര്യത്തിൽ പെട്ട കുട്ടി, ഏതെങ്കിലും തരത്തിലുള്ള ചൂഷണത്തിന് വിധേയമായ കുട്ടി, മനുഷ്യക്കടത്തിന് വിധേയമായ കുട്ടി, ലഹരി ഉപയോഗത്തിന് വിധേയമായിട്ടുള്ള കുട്ടി, അല്ലെ അങ്ങനത്തെ ഒരു വീട്ടിൽ ഉള്ള കുട്ടി, പോക്സോ കേസിന് ഇരയായ കുട്ടി, പിന്നെ ഏതെങ്കിലും ചലഞ്ചസ്, ശാരീരികമോ മാനസികമോ ആയ ചലഞ്ചസ് ഉള്ള കുട്ടി, ഇങ്ങനെ ഒരു 12 വിഭാഗം കുട്ടികളെ നിർവചിച്ചിട്ടുണ്ട്. അപ്പോൾ അതിൽ ഏതെങ്കിലും കേപ്പബിൾ അല്ലാത്ത പേരൻസിൻ്റെ കുട്ടി, അതും ഈ ശ്രദ്ധയും സംരക്ഷണവും ആവശ്യമുണ്ടെന്നാണ്. അപ്പോൾ അങ്ങനെ ഏതെങ്കിലും ഒരു കുട്ടി, ഇപ്പം ചൈൽഡ് വെൽഫെയർ കമ്മിറ്റിയിൽ ആരെങ്കിലും ഫോണിൽ വിളിച്ച് പറയുന്നതായിരിക്കും ഇങ്ങനെ ഒരു കുട്ടി സംരക്ഷിക്കപ്പെടുന്നില്ല എന്ന് പറഞ്ഞാൽ ചൈൽഡ്

0: ഹെൽപ്പ് ലൈൻ ഉണ്ട്, അതിൽ ധാരാളം കോൾസ് ഒക്കെ അങ്ങനെ വരും. അപ്പോൾ അവർ പോയി അന്വേഷിച്ചിട്ട് ഈ കുട്ടി അതിൽ പെട്ടതാണ് എന്ന് CWC അറിയിക്കുമ്പോൾ കുട്ടിയെ അവിടെ ഹാജരാക്കിക്കുകയും കുട്ടിയുടെ കാര്യത്തിൽ വേണ്ട തീരുമാനം എടുക്കുകയും ചെയ്യും. അപ്പോൾ CWC ഇങ്ങനെയുള്ള കാര്യങ്ങളാണ്. ഇപ്പോൾ ഒരു പോക്സോ കേസിന് ഒരാൾ,
1: CWC സ്ട്രക്ചർ എന്താണ്?
0: CWC ഒരു ചെയർമാനും 4 മെമ്പേഴ്സുമാണ് ഉള്ളത്. അതിനകത്ത് ഒരു മെമ്പർ ലേഡി ആയിരിക്കണമെന്ന് നിബന്ധനയുണ്ട്. അപ്പം ഈ 5 പേരും ഒരുമിച്ചിരുന്നിട്ടാണ് ഓരോ കുട്ടിയെയും കേൾക്കുന്നതും കുട്ടിയുടെ കാര്യത്തിൽ തീരുമാനമെടുക്കുന്നത്. അപ്പോൾ കുട്ടിയെപ്പറ്റി തീരുമാനമെടുക്കുമ്പോൾ പ്രധാനമായിട്ട് ശ്രദ്ധിക്കേണ്ട ഒരു വാക്ക് ഇതിനകത്ത് ആക്ടിനകത്ത് പറയുന്നുണ്ട്, ബെസ്റ്റ് ഇൻട്രസ്റ്റ് ഓഫ് ദി ചൈൽഡ്. കുട്ടിയുടെ ഉത്തമ താല്പര്യം സംരക്ഷിക്കുക എന്ന് പറഞ്ഞാൽ കുട്ടിക്ക് ഇഷ്ടമുള്ളതെല്ലാം സാധിച്ചു കൊടുക്കുക എന്നുള്ളതല്ല, കുട്ടിക്ക് ഏതാണോ ഉത്തമമായിട്ട് വരുന്നത് അത് പാലിച്ചു കൊടുക്കണം എന്ന് പറഞ്ഞാൽ കുട്ടിയുടെ സ്വത്വം, കുട്ടിയുടെ സോഷ്യൽ വെൽബീയിങ് എന്ന് പറഞ്ഞാൽ സാമൂഹിക ഉന്നമനം, അതേപോലെ തന്നെ കുട്ടിയുടെ ശാരീരികം, മാനസികം, ബൗദ്ധികം, വൈകാരികം, സാമൂഹികവുമായ വികസനത്തിന് സഹായകമായ ശിശു സൗഹാർദ്ദപരമായ തീരുമാനം, ഇതാണ് ബെസ്റ്റ് ഇൻട്രസ്റ്റ് ഓഫ് ദി ചൈൽഡ് എന്ന് പറയുമ്പോൾ. അപ്പോൾ CWC ഈ ബെസ്റ്റ് ഇൻട്രസ്റ്റ് ഓഫ് ദി ചൈൽഡ് വെച്ചിട്ട് കുട്ടിക്ക് എന്താണോ വേണ്ടത്, കുട്ടിക്ക് ഇത് ചിന്തിക്കാൻ കഴിയില്ല, കുട്ടിക്ക് അറിയില്ല എന്താണ് അവർ,
1: അതെ,
0: അപ്പോൾ അതുകൊണ്ട് അവരെടുക്കുന്ന തീരുമാനങ്ങൾ ഏറ്റവും നിർണായകമായിരിക്കും. അത് ഹൈക്കോടതി മാത്രമേ അതിന് അപ്പീല് പോകാൻ സാധിക്കുകയുള്ളൂ, വേറെ ഒരു കോടതിയിലേക്കും പോകാൻ പറ്റില്ല. അതാണ് CWC എന്ന് പറയുന്നത്. ജുവനൈൽ ജസ്റ്റിസ് ബോർഡ് എന്ന് പറയുമ്പോൾ അത് കുറ്റാരോപിതനായ അല്ലെങ്കിൽ എന്തെങ്കിലും കുറ്റങ്ങൾ ചെയ്തിട്ടുള്ള കുട്ടിയുടെ അല്ലെങ്കിൽ നിയമത്തോട് കലഹിക്കുന്ന കുട്ടിയെ ഡീൽ ചെയ്യുന്നതാണ്. അപ്പോൾ അതൊരു സിംഗിൾ മെമ്പറിൻ്റെ അടുത്താണെങ്കിലും കുട്ടിയെ ഹാജരാക്കാം. 3 മെമ്പേഴ്സാണുള്ളത് അവിടെ, ഒരു മജിസ്ട്രേറ്റും 2 മെമ്പർ, അതിലെ ഒരു മെമ്പർ ലേഡി ആയിരിക്കണം എന്നുണ്ട്.
1: ഓക്കെ, ഇത് എല്ലാ ജില്ലാ ആസ്ഥാനങ്ങളിലുമാണ് പ്രവർത്തിക്കുന്നത്?
0: അതെ അതെ അതെ.
1: ഈ ശ്രദ്ധയും സംരക്ഷണവും ആവശ്യമുള്ള കുട്ടിയെ എവിടെയാണ് എത്തിക്കേണ്ടത് അല്ലെങ്കിൽ ആരാണ് എത്തിക്കേണ്ടത്, അങ്ങനെ എന്തെങ്കിലും?
0: അത് ആർക്ക് വേണമെങ്കിലും അങ്ങനെ ഒരു കുട്ടിയെ എത്തിക്കാം, അത് ഇന്ന ആളെന്ന് ഇല്ല. ഇപ്പോൾ CWS ഇപ്പോൾ ചൈൽഡ് ലൈനിൽ നമുക്ക് കുട്ടിയെ എത്തിക്കാം, നേരിട്ട് ഇപ്പോൾ പേരൻസിന് എത്തിക്കാം, അല്ലെ അന്യൊരാൾക്ക് വേണമെങ്കിലും എത്തിക്കാം, ഒരു സോഷ്യൽ വർക്കറിന് എത്തിക്കാം, ആർക്ക് വേണമെങ്കിലും കുട്ടിയെ CWC എത്തിക്കാം. പക്ഷെ ജുവനൈൽ ജസ്റ്റിസ് ബോർഡിൽ കുട്ടിയെ എത്തിക്കുന്നതിന് ഒന്നുകിൽ സ്പെഷ്യൽ ജുവനൈൽ പോലീസ് യൂണിറ്റിനോ അല്ലെങ്കിൽ ചൈൽഡ് വെൽഫെയർ പോലീസ് ഓഫീസർക്കോ മാത്രമേ കുട്ടിയെ
1: ജയിലിൽ.
0: ഇപ്പോൾ അതിനൊരു പുതിയ ഒരു മേന്മ കൂടി ഉണ്ടായിട്ടുണ്ട്. ഇപ്പോൾ ഒരു സ്പെഷ്യൽ SJPU അല്ലെ CWPO ആയിട്ടിരുന്നുള്ള ഒരു പോലീസ് ഓഫീസർ ട്രാൻസ്ഫർ ആയാലും ആ അവിടെയും പുള്ളി അതേ തസ്തികയിൽ തന്നെ അത് അത് ഏറ്റവും വലിയ നല്ലൊരു ഉത്തരവായിട്ടാണ് നമ്മൾ അതിനെ കാണുന്നത്. കാരണം അവരെ അത് പഠിച്ചിട്ടാണ് ഇരിക്കുന്നത്. പിന്നെ ഒരിടത്ത് ചെല്ലുമ്പോൾ മറ്റേ ജോലിയിലേക്ക് ചെല്ലുമ്പോൾ ഇതിന് പിന്നെ വേറൊരു പുതിയ ആളാണെങ്കിൽ ഒരു കണ്ടിന്യൂറ്റി ഇല്ല. അപ്പൊ അങ്ങനത്തെ ഒരു നിർദ്ദേശം വന്നത് നല്ലൊരു നിർദ്ദേശമായിട്ടാണ് തോന്നുന്നത്.
1: ജുവനൈൽ ജസ്റ്റിസ് ബോർഡിന് കുട്ടികളെ ശിക്ഷിക്കാനുള്ള അവകാശമുണ്ടോ?
0: അതിന് ശിക്ഷ എന്ന് പറയില്ല.
1: അല്ലെങ്കിൽ എങ്ങനെയാണ് ജുവനൈൽ ജസ്റ്റിസ് ബോർഡിന്റെ പ്രവർത്തനം എങ്ങനെയാണ്? ഒരു കേസ് വന്നു കഴിഞ്ഞാൽ നമ്മൾ എന്താണ് ചെയ്യുന്നത്?
0: കുട്ടിയെ അപ്രിഹെൻഷൻ, അറസ്റ്റ് എന്ന് പറയില്ല, അപ്രിഹെൻഡ് ചെയ്താണ് നമ്മുടെ കോടതിയിൽ ബോർഡിന്റെ മുന്നിൽ കൊണ്ടുവരുന്നത്. അപ്പൊ നമ്മളിത്
1: ഈ അറസ്റ്റ് എന്ന് പറയില്ല എന്ന് പറയുമ്പോൾ ഇപ്പൊ ഈ പറയുന്ന പോലീസിലെ ആളിനാണല്ലോ ഇതിനുള്ള അധികാരമുള്ളത്.
0: അതെ.
1: അപ്പൊ അവരെ യൂണിഫോമിലാണോ വരുന്നത്?
0: അല്ല. അവിടെ എല്ലാ അതിന്റെ നടപടിക്രമങ്ങളും ചൈൽഡ് ഫ്രണ്ട്ലിയാണ്. അവിടെ ഡയസ് ഉണ്ടാവില്ല കോടതിക്ക്. കോടതി എന്ന് പറയില്ല, ബോർഡെന്നാണല്ലോ. ബോർഡിൽ ഡയസ് ഇല്ല. നമ്മൾ അവരെ പോലെ തന്നെ അതിന് പാരല അതേപോലെ തന്നെയാണ് ഇരിക്കുന്നത്. അവിടെ അഡ്വക്കേറ്റ്സിനോ ആർക്കും മജിസ്ട്രേറ്റിനോ ഒരു ഗൗണും ഒന്നുമില്ല. വരുന്ന പോലീസ് ഓഫീസേഴ്സും സിവിൽ ഡ്രസ്സിൽ മാത്രമേ വരാൻ പാടുള്ളൂ. അപ്പൊ കുട്ടി ഭയപ്പെടുന്ന ഒരു സിറ്റുവേഷനും അവിടെ ഉണ്ടാകാൻ പാടില്ല. അപ്പൊ നമ്മുടെ മുന്നിൽ വരുന്നു, 15 ദിവസത്തിനുള്ളിൽ കുട്ടിയുടെ ഒരു സോഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ റിപ്പോർട്ട് എടുക്കും. കുട്ടിക്ക് ഈ കുറ്റം ചെയ്യാനുണ്ടായ സാമൂഹിക പശ്ചാത്തലം, മെന്റൽ അസസ്മെന്റ്

0: റിപ്പോർട്ട് എടുക്കും, കുട്ടിയുടെ മാനസിക അവസ്ഥ എന്തായിരുന്നു. ഇതിനവിടെ അതിനുള്ള സ്റ്റാഫുണ്ട്, ലീഗൽ കം പ്രൊബേഷൻ ഓഫീസറുണ്ട്, എസ് ഐ ആർ എടുക്കാനായിട്ട്, മെൻ്റൽ അസസ്മെൻ്റ് റിപ്പോർട്ട് എടുക്കാനായിട്ട് സൈക്കോളജിക്കൽ കൗൺസിലറുണ്ട്. അപ്പോൾ ഇവരുടെ എല്ലാ റിപ്പോർട്ട് ഒരു 15 ദിവസത്തിനുള്ളിൽ നമുക്ക് ലഭിക്കും. അത് വെച്ചിട്ടാണ് നമ്മൾ ഇതിൻ്റെ കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നത്.
1: നമുക്കൊരു ശ്രോതാവ് കൂടില്ലേ, കട്ടായോ? പറഞ്ഞോളൂ.
0: അപ്പം ഈ റിപ്പോർട്ടുകളുടെ എല്ലാ അടിസ്ഥാനത്തിൽ ഈ കുറ്റം പെറ്റി ഒഫൻസസ് ആണെങ്കിൽ നമുക്ക് ഇപ്പം ഒരു വണ്ടി എടുത്തുകൊണ്ട് പോകും, ധാരാളം കേസുകൾ അങ്ങനെ വരുന്നുണ്ട്. വീട്ടിലുള്ള അച്ഛൻ്റെ അമ്മയുടെയോ അല്ലെങ്കിൽ ബന്ധുക്കളുടെയോ ഒക്കെ വണ്ടി എടുത്തുകൊണ്ട് പോയിട്ട് ആക്സിഡൻ്റ് ആവുന്ന കേസുകൾ, അടിപിടി കേസുകൾ ഏറ്റവും കൂടുതൽ വരുന്നതാണ് ഈ അടിപിടി കേസുകൾ. അപ്പോൾ ഇതെല്ലാം നമ്മൾ എന്നിട്ട് അതിനകത്ത് ഈ കുട്ടികൾക്ക് നിരന്തരമായിട്ട് നമ്മളവരെ കാവൽ എന്ന് പറയുന്നൊരു പ്രോജക്റ്റ് നമ്മുടെ സ്റ്റേറ്റ് ഗവൺമെൻറ് തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഒരു കുട്ടി കുറ്റാരോപിതനായിട്ട് വരുമ്പോൾ ചെറിയ ചെറിയ കുറ്റങ്ങളാണെങ്കിൽ നമുക്ക് അവരെ കാവലിലോട്ട് വയ്ക്കേണ്ട, പക്ഷേ എങ്കിലും അവരുടെ ഈ സോഷ്യൽ ഇൻവെസ്റ്റിഗേഷനും മെൻ്റൽ അസസ്മെൻറ്റ് റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിൽ അവർക്ക് തുടർച്ചയായ കൗൺസിലിംഗ് ആവശ്യമുണ്ടെങ്കിൽ അവരുടെ പേരൻസിനെ ഉൾപ്പെടെ കൗൺസിലിങ്ങിന് വിധേയമാക്കും, നിരന്തരമായിട്ടുള്ള കൗൺസിലിംഗ്.
1: ഇപ്പോൾ അവിടെ വരുന്ന ഒരു കുട്ടിയെ അവിടെ തന്നെ പാർപ്പിക്കുകയാണോ ചെയ്യുന്നത്?
0: അല്ലല്ലല്ല, നമ്മൾ ബെയില് കൊടുക്കും. എല്ലാ കുട്ടിക്കും ബെയില് കൊടുക്കണമെന്നാണ് ആക്റ്റിൽ പറഞ്ഞിട്ടുള്ളത്. അപ്പം ബെയില് കൊടുക്കണ്ടാത്ത ഒരൊറ്റ സാഹചര്യം മാത്രമേ പറയുന്നുള്ളൂ, കുട്ടിയുടെ ജീവന് വീട്ടിൽ പോയാൽ അല്ലെങ്കിൽ നാട്ടിലേക്ക് പോയാൽ കുട്ടിയുടെ ജീവന് ഭീഷണി ഉണ്ട് എന്ന് ബോധ്യമുള്ള സാഹചര്യത്തിൽ മാത്രമേ നമുക്ക് ബെയില് നിഷേധിക്കാൻ പറ്റുള്ളൂ. അപ്പം എഫ് ഐ ആറിനകത്ത് പോലീസ് അത് റിപ്പോർട്ട് ചെയ്യണം, എന്ത് ഈ കുട്ടി തിരിച്ച് നാട്ടിൽ പോയാൽ അവിടെ പ്രശ്നം ഉണ്ടാകും എന്ന് റിപ്പോർട്ടുണ്ടെങ്കിൽ.
1: അത് എത്ര സീരിയസ് ആയിട്ടുള്ള കുറ്റമാണെങ്കിലും ബെയിലബിളാണ്.
0: അതെ, എത്ര സീരിയസ് കുറ്റമാണെങ്കിലും ബെയിലബിളാണ്. ഈ ഒരു കണ്ടീഷൻ ഇല്ലെങ്കിൽ ബെയിലബിളാണ്. ഇപ്പോൾ കൊലപാതകം, തഴുത്തല കൊലപാതകമൊക്കെ നടന്ന് നമ്മൾ കൊല്ലത്ത് വന്നതാണ്, മുഖത്തല കൊലപാതകം, അതിലൊക്കെ നമ്മൾ ബെയിൽ കൊടുക്കേണ്ടി വന്നിട്ടുണ്ട്.
1: എന്തായിരിക്കണം അങ്ങനെ അങ്ങനെ ഒരു നിയമത്തിൽ അങ്ങനെ കൊടുക്കാൻ,
0: അങ്ങനെ വരാൻ കാര്യം കുട്ടി ആയതുകൊണ്ട് കുട്ടി എന്തായാലും ഒരു കുഴപ്പം ചെയ്തു പോയി എന്ന് അവനറിയാം. അപ്പോൾ അവനെ പെട്ടെന്ന് തന്നെ പേരൻസിൽ നിന്നും സൊസൈറ്റിയിൽ നിന്നും നമ്മൾ അകറ്റി നിർത്തുക എന്ന് പറയുന്നത് ഒരു ഒരു പെട്ടെന്ന് അവൻ വീണ്ടും വലിയൊരു ഡൈലമയിലേക്ക് ആയി പോവുകയാണ്. അപ്പോൾ പക്ഷേ അങ്ങനെ നമ്മൾ വിടുന്നു എന്ന് വിചാരിച്ചിട്ട് അവനെ നമ്മുടെ കൺട്രോളിൽ തന്നെയാണ്, നമ്മൾ അവനെ വിളിച്ചോണ്ടേയിരിക്കും, അവൻ്റെ പേരൻസിനെ വിളിച്ചോണ്ടേയിരിക്കും. അവരൊരുമിച്ചിരുന്ന് അവരുടെ കൗൺസിലിംഗ് സെപ്പറേറ്റ് ഉണ്ട്, അവർ തമ്മിലുള്ള ഇൻ്ററാക്ഷൻസ് എല്ലാം നമ്മൾ നടത്തിക്കൊണ്ടിരിക്കും. അല്ലാതെ അവനെ അങ്ങ് പോയി വിട്ടു പിന്നെ ഇനി എപ്പോഴേലും കേസിന് അങ്ങനെയല്ല.
1: ഒരു ജൂനിയർ ജസ്റ്റിസ് ബോർഡിൻ്റെ മുമ്പിൽ വരുന്ന ഒരു കുട്ടിക്ക് ബെയിൽ കിട്ടിയത് കൊണ്ട് അത് അയാൾ ചെയ്ത കുറ്റത്തിൻ്റെ തീവ്രതയ്ക്ക് എന്തെങ്കിലും അല്ലെങ്കിൽ അതിന് അടുത്ത അനന്തര നടപടികളിൽ എന്തെങ്കിലും അതിനകത്ത് ലഘൂകരണമോ
0: ഒന്നുമില്ല. ഇതെല്ലാം അതിൻ്റെ പ്രോസസ്സിൽ തന്നെ നടക്കും. വിചാരണയുണ്ട്, സാക്ഷി വിസ്താരമുണ്ട്, ക്രോസുണ്ട്, എല്ലാം ഉണ്ട് അവിടെ. പക്ഷെ നമ്മൾ മറ്റേത് അതിൻ്റെ വാക്കുകളൊന്നും അങ്ങനെ ഉപയോഗിക്കുന്നില്ലെന്ന് മാത്രമല്ല, എല്ലാ റെക്കോർഡിങ്സും അവിടെ നടത്തുന്നുണ്ട്. പക്ഷേ ഇതെല്ലാം നടത്തിക്കഴിഞ്ഞിട്ട് ഈ കുട്ടിയെ നമ്മൾ ഈ 8 കുറ്റത്തിനുള്ള കറക്ഷൻ മെസ്സേജസ് മെത്തേഡ്സ് ആക്ട് പറയുന്നുണ്ട്. അതിലേതെങ്കിലും ഒന്ന് മാത്രമേ നമ്മൾക്ക് സ്വീകരിക്കാൻ പറ്റൂ. ആദ്യത്തേത് ഒരു അഡ്മോണിഷനാണ്, അതായത് പേരൻസിനും ഒരു താക്കീത് നൽകി കുട്ടിയെ പേരൻസിനോടൊപ്പം, അല്ലെങ്കിൽ പേരൻസ് ക്യാപ്പബിൾ അല്ലെങ്കിൽ അല്ല വേറെ ഏതെങ്കിലും ഫിറ്റ് പേഴ്സണോടൊപ്പം നമുക്ക് കുട്ടിയെ വിട്ടയക്കുന്നു. അതാണ് ആദ്യത്തെ കറക്ഷൻ. രണ്ടാമത്തേന്ന് പറഞ്ഞാൽ അവർക്ക് ഒരു ഗ്രൂപ്പ് കൗൺസിലിങ്ങിനെ ഇത്ര പ്രാവശ്യത്തെ കൗൺസിലിങ്ങിന് നമ്മൾ വിടുന്നു. അടുത്തതെന്ന് പറഞ്ഞാൽ ഒരു കമ്മ്യൂണിറ്റി സർവീസിന് നമ്മൾ ഇത്ര ദിവസത്തേക്ക് നമ്മുടെ ഏതെങ്കിലും ഹോമുകളിൽ, കുട്ടികളുടെ ഹോമുകളല്ല നമ്മൾ പ്രിഫർ ചെയ്യുന്നത്, നമ്മുടെ വയോജനങ്ങളുടെ ഹോമുകളുണ്ട്. അപ്പോൾ ആ അച്ഛനപ്പൂപ്പന്മാരെയൊക്കെ ഒന്ന് ശുശ്രൂഷിക്കാനും അവരുമായിട്ടൊരു ഇൻ്ററാക്ഷനും അങ്ങോട്ടും ഇങ്ങോട്ടും കഥകൾ അവരുടെ അനുഭവങ്ങൾ ഷെയർ ചെയ്യാനും ഒക്കെയുള്ള ഒരവസരം കുട്ടി കിട്ടുന്ന കമ്മ്യൂണിറ്റി സർവീസ്. പക്ഷേ ഇത് നമുക്ക് കുറച്ചുകൂടി വിപുലമാക്കാൻ സാധിക്കുന്നതാണ്. അതായത് നമ്മുടെ ട്രാഫിക് റൂൾസ് തെറ്റിക്കുന്ന കുട്ടികളെ വേണമെങ്കിൽ ആ ട്രാഫിക്കിലേക്ക് തന്നെ നമുക്ക് അവരെ വിടാൻ പറ്റും അല്ലേ? അങ്ങനെയൊക്കെ അതൊക്കെ ഞങ്ങൾ ആലോചിക്കുന്നുണ്ട്. അതിന് കോമൺ ആയിട്ട് നമ്മളൊരു യൂണിഫോമിറ്റി ഉണ്ടാക്കണം എന്നുള്ള ആലോചനകൾ നമ്മൾ മുന്നോട്ട് വയ്ക്കുന്നുണ്ട്. അപ്പോൾ അത്തരത്തിലുള്ള, പിന്നെ വേണമെങ്കിൽ അതുപോലെ ഈ ലഹരി ഉപയോഗിക്കുന്ന കുട്ടികൾക്ക് അത്തരത്തിൽ ഈ എക്സൈസിൻ്റെ ഒരു ഇൻ്ററാക്ഷനിലേക്കൊക്കെ അവരെ കൊണ്ടുപോകുന്നത് വളരെ നല്ലതായിരിക്കും. അത് അങ്ങനെ ഒരു 6-7 വിഭാഗമുണ്ട്. പിന്നെ 5

0: നടപ്പിക്കാം. കുട്ടിയെ കൊണ്ടും, കുട്ടി ചിലപ്പം ഈ കേസ് ഓൺ ഗോയിങ് ആകുമ്പോൾ 6-7 വർഷമൊക്കെ ചിലപ്പം വരും. അപ്പൊ കുട്ടി വളർന്ന് ചിലപ്പോൾ ജോലിയൊക്കെ ആവും. അപ്പൊ ആളിനെ കൊണ്ട് തന്നെ ഫൈൻ ചിലപ്പോൾ അടപ്പിച്ച് കേസ് ചിലപ്പോൾ ഡിസ്പോസ് ആവും. അല്ലെങ്കിൽ പിന്നെ പ്രൊബേഷൻ ഉണ്ട്, ഒരു 3 വർഷത്തേക്ക്. നമ്മളെ നല്ല നടപ്പെന്ന് പറയുന്നല്ലോ, അതേപോലെ തന്നെ പേരൻസിൻ്റെ കൂടെ ഇവന് പുറത്തു പോകാനൊന്നും പറ്റത്തില്ല. മാസത്തിലൊരിക്കൽ ഈ കുട്ടിയുടെ എല്ലാ കാര്യങ്ങളും പരിശോധിക്കുക, അവനവിടെ ഉണ്ടോ, എന്താണ് അവൻ്റെ ആക്ടിവിറ്റി, അണ്ടർ സർവൈലൻസിലാണ് JJBയുടെ. അങ്ങനത്തെ ഒരു സംഭവമുണ്ട്. ഒന്നുകിൽ അല്ലെങ്കിൽ ആ പേരൻസിൻ്റെ കൂടെ വിടാൻ പറ്റത്തില്ലെങ്കിൽ മറ്റേതെങ്കിലും ഒരു നോൺ ഗവൺമെൻറ്റിലോ ഗവൺമെൻറ്റിലോ ഓർഗനൈസേഷനിൽ അവനെ നല്ല നടപ്പിന് വിടാം. ലാസ്റ്റ് ഓപ്ഷനാണ് സ്പെഷ്യൽ ഹോമിലേക്ക് വിടുക എന്ന് പറയുന്നത്. അത്രയ്ക്കും
1: സീരിയസ് ആയിട്ടുള്ള കുറ്റങ്ങൾ ചെയ്യുക.
0: അതെ അതെ, അവിടെ 21 വയസ്സ് വരെ 3 വർഷമാണ് ഈ സ്പെഷ്യൽ ഹോമിലേക്ക് നമ്മൾ വിടുന്നത്. അത് ശരിക്കും ഒരു ജയിലൊക്കെ പോലെ തന്നെയാണ്. അത് ലാസ്റ്റ് ഓപ്ഷനേ പാടുള്ളൂ എന്ന് ആക്ടില് പറയുന്നുണ്ട്.
1: ഇപ്പൊ ഈ ജജ ബോർഡിന്റെ മുമ്പിൽ വരുന്ന കേസുകളിൽ ഏറ്റവും കൂടുതലായിട്ട് ഇപ്പൊ നമ്മുടെ സമൂഹത്തിൽ ഈ മയക്കുമരുന്നിൻ്റെ പോലെയുള്ള പ്രശ്നങ്ങൾ, കുട്ടികളെ ഇതിനെ ബലിയാടാക്കപ്പെടുന്നു എന്ന് വേണമെങ്കിൽ പറയാം, അവരെ ഉപയോഗിച്ചുള്ള മയക്കുമരുന്ന് വിൽപ്പനയും കാര്യങ്ങളും ഒക്കെ നടക്കുമ്പോൾ ഒരുപാട് കുറ്റകൃത്യങ്ങൾ കുട്ടികൾ വഴി ഉണ്ടാവുന്നുണ്ട്.
0: അപ്പോൾ
1: അങ്ങനെയുള്ള കേസുകളാണോ കൂടുതലായിട്ട് വരുന്നത്? ഏതാണ്, ഏത് തരം കേസുകളാണ് ജെ ബോർഡിൻ്റെ മുമ്പിൽ ഇപ്പം കൂടുതലായും വരുന്നത്?
0: ഇപ്പം കൂടുതലായിട്ട് ഈ MDMA കേസുകളൊക്കെ ഉണ്ടായിരുന്നു, പക്ഷെ ഇപ്പം കുറച്ച് 2-3 മാസമായിട്ട് അത് കുറച്ച് കുറഞ്ഞിട്ടുണ്ട്. എനിക്ക് തോന്നിപ്പോൾ ഈ ലഹരി ഒരു വേട്ടയായിട്ടിപ്പം വരുന്നത് കൊണ്ടാകാമെന്ന് ഞങ്ങൾ വിലയിരുത്തുകയാണ്. അതൊഴിവാക്കിയാൽ കൂടുതൽ വരുന്ന കേസുകൾ പോക്സോയും അടിപിടി, ഈ അടിപിടി കേസുകളാണ് ഏറ്റവും കൂടുതൽ. ഗ്രൂപ്പായിട്ടാണ് അടിപിടി കേസുകളിൽ 3, 4, 5 കുട്ടികൾ വീതമായിട്ടാണ് വരുന്നത്. അപ്പോൾ അത് നമുക്കൊരു വലിയ തലവേദനയായിട്ടാണ്. എന്താണെന്ന് വെച്ചാൽ ഇവരെ എല്ലാവരും അവരുടെ ആ ഒരു ഏജുണ്ടല്ലോ, അഡോളസെന്റ് ഏജിലുള്ള ആ ഒരു വീരനാണെന്ന് ബോധ്യപ്പെടുത്താനുള്ള ആ ഒരു
1: തന്ത്രം.
0: അതെ അതെ, സ്കൂൾ കുട്ടികൾ തമ്മിലുള്ള, അല്ലെ മുതിർന്നവരുണ്ട് അമ്പലത്തിൽ പോയിട്ട് ഉത്സവമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള അടിപിടി. അത്
1: ഒരു ശ്രോതാവ് കൂടി ലൈനിലുണ്ട്.
0: ഓക്കെ,
1: ഹലോ, ഹലോ, ആകാശവാണിയിലേക്ക് സ്വാഗതം.
2: നമസ്കാരം.
1: നമസ്കാരം, ആരാണ്?
2: ഞാൻ
1: ചോദിച്ചോളൂ, മാഡത്തോട് സംസാരിക്കാം.
0: പറയൂ
2: മാഡം. നമസ്കാരം.
0: നമസ്കാരം.
2: എനിക്ക് അറിയാനുള്ള സംശയം എന്താണെന്ന് വെച്ചാൽ, ഇപ്പൊ 18 വയസ്സിന് താഴെയുള്ളവർക്കാണല്ലോ ഈ ശിക്ഷ വരുന്നത് അല്ലേ?
0: ആ ശിക്ഷ എന്ന് പറയില്ല, അവരെ കറക്റ്റ് ചെയ്യുക എന്നാണ് കേട്ടാ.
2: കറക്റ്റ് ഹോം
0: അതെ
2: എന്നുള്ള രീതിയിൽ വരുന്നത് 18 വയസ്സിന് താഴെയുള്ളവർക്കാണ്.
0: അതെ അതെ.
2: അവരെ മാത്രമല്ല ഈ ബോസ്റ്റൺ ഹോസ്റ്റലിലേക്കൊക്കെ അയച്ചാറുള്ളൂ?
0: അല്ല അല്ല അല്ല, ബോസ്റ്റൽ
2: ഈ മിനിയാന്റെ ഒരു കേസ് നടന്ന നമ്മള് പെരുമ്പാവൂരിലെ കേസിൽ 19 വയസ്സുള്ള ഒരു ആളാണ്.
0: ഓക്കെ.
2: ആക്സിഡന്റ് കേസ് നടന്നത്.
0: അതെ അതെ.
2: അപ്പൊ അതിനെ അയച്ചത് ഈ ബോസ്റ്റൺ ഹോസ്റ്റലിലേക്കാണ് അയച്ചത് കോടതി.
0: ഓക്കെ.
2: അപ്പൊ 19 വയസ്സുള്ള ഒരാള് ബോസ്റ്റൺ ഹോസ്റ്റലിലേക്ക് അയക്കേണ്ടതാണോ? അദ്ദേഹം 18 വയസ്സ് കഴിഞ്ഞാൽ പ്രായപൂർത്തിയാവുന്ന ഒരു വ്യക്തിയും ലൈസൻസ് കിട്ടിയ ഒരു വ്യക്തിയുമാണ്.
0: ഓക്കെ.
2: മദ്യപിച്ച് വരുന്ന ഒരു വ്യക്തിയും കൂടെയാണ്. അപ്പൊ അത് ഈ ഇവർക്ക് ശിക്ഷ കിട്ടുമ്പോൾ ഈ പ്രായപൂർത്തിയായില്ലാന്നോ ഈ ജുവനൽ ജസ്റ്റിസ് നിയമപ്രകാരമുള്ള കേസിൽ 2-3 വർഷം കൊണ്ടുള്ള ശിക്ഷ കിട്ടി പോകാനുള്ള സാധ്യതയുണ്ടോ?
0: ഒരിക്കലും ഇല്ല. അത് നമുക്ക് നമ്മൾ അതിനെപ്പറ്റി കൂടുതൽ മനസ്സിലാക്കാനുള്ള അവസരം നമുക്ക് കിട്ടാത്തത് കൊണ്ടാണ് ഈ ഒരു ധാരണ. നമ്മുടെ ഫേസ്ബുക്കിൽ ഈ കേസിൻ്റെ ഒരു ക്വസ്റ്റ്യൻ ഞാനിങ്ങനെ പ്രതീക്ഷിച്ചിരുന്നു. എല്ലാവരുടെ അറിവിലേക്ക് പറയുകയാണ്, ബോസ്റ്റൽ സ്കൂളെന്ന് പറയുന്നത് ജുവനൈൽ ജസ്റ്റിസ് ബോർഡുമായിട്ട് യാതൊരു ബന്ധവുമില്ലാത്ത ഒരു സ്ഥാപനമാണ്. അത് ജയിൽ വകുപ്പിൻ്റെ അണ്ടറിൽ പ്രവർത്തിക്കുന്ന ഒരു സ്ഥാപനമാണ് ബോസ്റ്റൽ സ്കൂൾ. അവിടെ 19-21 ഇടയിൽ പ്രായമുള്ള ഒരു വ്യക്തിയുടെ ആദ്യത്തെ ക്രൈമാണെങ്കിൽ മാത്രമാണ് ഈ ബോസ്റ്റൽ സ്കൂളിലേക്ക് വിടുന്നത്. ആ ബോസ്റ്റൽ സ്കൂൾ ഉള്ള ജില്ലകളിൽ മാത്രമേ അവിടേക്ക് വിടുകയുള്ളൂ. അതായത് അത് തീരുമാനം എടുക്കുന്നത് മജിസ്ട്രേറ്റാണ്. അതിന് പോലീസ് ഓഫീസേഴ്സിന് യാതൊരു ഇടപെടലും നടത്താൻ പറ്റില്ല. കാരണം ആദ്യമായിട്ട് ക്രൈം ചെയ്ത ഒരാൾ, അയാളുടെ വയസ്സ് 19-21 ഇടയിൽ, അയാൾക്ക് എറണാകുളം ജില്ലക്കാരനാണ്, അവിടെ ബോസ്റ്റൽ സ്കൂളുണ്ട്. ഇതിരിക്കെ ആ ആളിനെ മറ്റ് വലിയവരുടെ വലിയവരുള്ള റിമാൻഡ് ജയിലിലേക്ക് വിടാൻ ഒരു

0: കാരണവശാലിന് മജിസ്ട്രേറ്റിന് സാധിക്കില്ല. അപ്പോൾ അവിടെ വിട്ടു എന്നുള്ളത് കൊണ്ട് അയാൾക്ക് കുട്ടിയെന്നുള്ള യാതൊരു പരിഗണനയും കിട്ടുകയില്ല. അത് 100% ഉറപ്പായിട്ട് പറയുന്നു. എന്നാൽ എന്തിനാണ് അവിടെ വിട്ടത്? അവിടേക്കാണ് അവരെ വിടേണ്ടത്. 21 വയസ്സിന് താഴെയായതുകൊണ്ടും ആദ്യമായിട്ട് ക്രൈം ചെയ്ത ആളായതുകൊണ്ടും അയാൾക്ക് കുറച്ച് മാനസികമായിട്ട് കുറേ കൗൺസിലിങ്ങും അങ്ങനെയൊക്കെ തെറ്റിനെപ്പറ്റി കൂടുതൽ ബോധ്യപ്പെടുത്താനുള്ള അവസരവും സമപ്രായക്കാരോടും മാത്രമായിട്ട് ഇൻ്ററാക്റ്റ് ചെയ്യാനും അവർക്ക് കഴിയും. അല്ലെങ്കിൽ എന്താണ് സംഭവിക്കുന്നതെന്ന് വെച്ചാൽ വലിയ പ്രായമുള്ള സീനിയേഴ്സായിട്ടുള്ള കുറ്റം ചെയ്തവരോടൊപ്പം ഇട്ട് കഴിയുമ്പോൾ ആ കുട്ടി വീണ്ടും വലിയ കുറ്റങ്ങളിലേക്ക് പോകാനുള്ള കുട്ടിയല്ല ആ വ്യക്തി പോകാനുള്ള സാധ്യത മുന്നിൽ കണ്ടിട്ടാണ് ഇത്തരത്തിലുള്ള സ്കൂളുകൾ തുടങ്ങിയിട്ടുള്ളത്. ഈ ബോസ്റ്റൽ സ്കൂൾ ഇല്ലാത്ത ജില്ലകളിലെല്ലാം അത് തുടങ്ങണമെന്ന് തന്നെയാണ് ജുവനൈൽ ജസ്റ്റിസ് ബോർഡ് അംഗമെന്നുള്ള നിലയിൽ എനിക്ക് പറയാനുള്ളത്. അപ്പൊ ഇത് ആ
1: പറയാം,
0: ഉറപ്പായിട്ടും അങ്ങനെയാണ്. ഉറപ്പായിട്ടും ശിക്ഷ കിട്ടിയാൽ അയാള് ആ വ്യക്തി മറ്റുള്ളവരുടെ പോലെ തന്നെ കൺസിഡർ ചെയ്യും. വിചാരണയിലും എല്ലാം ഒരു ഇളവും പുള്ളിക്ക് കിട്ടുകയില്ല എന്നുള്ളത് 100% ഉറപ്പാണ്. എല്ലാ
1: തെളിവുകളും
0: ഇല്ല. നല്ല നടപ്പ് 18 വയസ്സിന് താഴെയുള്ള കുട്ടികൾക്ക് മാത്രമുള്ളതാണ്. 18 വയസ്സ് കഴിഞ്ഞ ഇല്ല, അതെ 18 വയസ്സ് കഴിഞ്ഞു കഴിഞ്ഞാൽ ഹീനസ് ഓഫൻസ് ആണ് ചെയ്തിട്ടുള്ളതെങ്കിൽ, കുട്ടിയാണെങ്കിലും ഞാൻ പറയുകയാണ്, 16 വയസ്സ് കഴിഞ്ഞു കഴിഞ്ഞാൽ ഹീനസ് ഓഫൻസ് എന്ന് പറഞ്ഞാൽ 7 വർഷത്തിനുള്ളിൽ 7 വർഷത്തിൽ കൂടുതൽ ശിക്ഷ കിട്ടാവുന്ന കുറ്റത്തിനാണ് ഹീനസ് ഓഫൻസ് എന്ന് പറയുന്നത്. ഈ ഹീനസ് ഓഫൻസ് ചെയ്ത കുട്ടിയാണെങ്കിലും കുട്ടിയെ ചിൽഡ്രൻസ് കോർട്ടാണ് വിചാരണ ചെയ്യുന്നത്, JJB പോലുമല്ല. മനസ്സിലാക്കൂ. അപ്പൊ 16 വയസ്സ് കഴിഞ്ഞ ഒരു കുട്ടി ഹീനസ് ഓഫൻസ് ചെയ്തിട്ടുണ്ടെങ്കിൽ ആ കുട്ടിയെ വലിയ വ്യക്തിയായിട്ട് തന്നെയാണ് പരിഗണിക്കുന്നത്. ആ കുട്ടി ജയിലിലേക്ക് തന്നെയാണ്, സ്പെഷ്യൽ ഹോമിൽ 21 വയസ്സ് വരെ സ്പെഷ്യൽ ഹോമിൽ നിന്നിട്ട് ബാക്കിയുള്ള കാലം അഡൾട്ട് ജയിലിലേക്ക് ആ കുട്ടിയെ മാറ്റും. ഇതാണ് നിയമം. മനസ്സിലായോ?
1: ആലപ്പുഴയിൽ ഒരു കൊലപാതകത്തിൽ രണ്ട് ആൺകുട്ടികൾ കൊണ്ട് ചെയ്യിപ്പിച്ചു എന്ന് പറയുന്നു. പിന്നെ ഇത് വന്നത് ടെസ്റ്റ് മെസ്സേജ് ഒക്കെ വന്നതെന്ന് വെച്ചാൽ ആ കുട്ടി തന്നെ മറ്റുള്ളവരെ ഉപദേശിക്കുന്നുണ്ട്, ഇല്ലെങ്കിൽ അത് പ്രായപൂർത്തിയാവാത്തത് കൊണ്ട് നമുക്ക് പ്രായപൂർത്തിയാവാത്തത് ശിക്ഷ ഇളവ് കിട്ടും, വലിയ ശിക്ഷയൊന്നും ഇല്ല എന്ന് പറയുന്നുണ്ട്. പിന്നെ ഇത്രയൊക്കെ അറിഞ്ഞുകൊണ്ട് ചെയ്യുന്ന കുറ്റത്തിന് ഇവരെ വീണ്ടും രക്ഷിതാക്കളുടെ ഇടയിലേക്കോ ഇല്ലെങ്കിൽ ഇതിങ്ങനെ ഒരു നിഷ്കളങ്കമായ ഒരു നമുക്ക് പറയാൻ പറ്റുമോ മാഡം?
0: ഇല്ല, ഇത് ഇത് ഹീനസ് ഓഫൻസ് ആണെന്ന്
1: ചെയ്തിട്ടാണ്, യൂട്യൂബിലൊക്കെ സെർച്ച് ചെയ്തിട്ടാണ് ഈ കുറ്റകൃത്യം ചെയ്യുന്നത്. ആ പെൺകുട്ടി തന്നെ 16 വയസ്സിന് തെളിവാങ്ങേണ്ടുള്ള ഒരു കുട്ടിയാണ്. ആ കുട്ടിയാണ് പറയുന്നത് നിങ്ങൾക്ക് ഇത്ര മാത്രമേ ശിക്ഷ കിട്ടുള്ളൂ അഥവാ പിടിച്ചു കഴിഞ്ഞാലും. അപ്പൊ ഈ കുറ്റവും ഇതിനുള്ള ശിക്ഷയും എല്ലാം അറിഞ്ഞുകൊണ്ട് ചെയ്യുന്നത് ഈ കുട്ടികളുടെ ഇനത്തിൽ തന്നെപ്പെടുത്താൻ
0: ഇല്ല ഇല്ല വരില്ല. ഇത് ഹീനസ് ഓഫൻസ് ആയിട്ടാണ് കോടതി കൺസിഡർ ചെയ്തിരിക്കുന്നത്. അപ്പോൾ പോലീസിലേക്ക് കൊടുത്തിരിക്കുകയാണ്. ആലോചിച്ച് നോക്കൂ, ഒരിക്കലും പോലീസ് ക്വസ്റ്റ്യൻ ചെയ്യാനായിട്ട് നമ്മൾ കസ്റ്റഡി വിടുന്ന ഒരു സംഭവം ഇന്നു വരെയും കുട്ടികളുടെ കാര്യത്തിൽ ഉണ്ടായിട്ടില്ല. പക്ഷെ ആദ്യമായിട്ടുണ്ടായി, ഹൈക്കോടതി ഇടപെട്ടു, കുട്ടിയെ കസ്റ്റഡിയിൽ വിടാൻ ഹൈക്കോടതി അനുവദിച്ചിരിക്കുകയാണ്. അപ്പോൾ ഇത് ഹീനസ് ഓഫൻസ് ആയിട്ട് പരിഗണിച്ചു, ഇത് ചിൽഡ്രൻസ് കോർട്ടിലേക്ക് പോകും. അങ്ങനെയാണ് അതിൻ്റെ പ്രൊസീജിയർ. ഒരു കാരണവശാലും ഈ പറഞ്ഞ കറക്ഷണൽ മെത്തേഡ്സ് അവരുടെ കാര്യത്തിൽ വരാൻ സാധ്യതയില്ല. ഇത് ഹീനസ് ഓഫൻസ് ആയിട്ട് ജുവനൈൽ കോർട്ടിലേക്ക് പോകേണ്ട കേസായിട്ട് മാറിയിട്ടുണ്ട്. അതുകൊണ്ട് 21 വയസ്സ് വരെ അഥവാ കിട്ടുവാണെങ്കിൽ സ്പെഷ്യൽ ഹോമിൽ എന്തെങ്കിലും ശിക്ഷ വരുമ്പോൾ 21 വയസ്സ് വരെ സ്പെഷ്യൽ ഹോമിൽ പാർപ്പിക്കുകയും അതിനുശേഷം അഡൾട്ട് എന്നുള്ള നിലയിൽ അഡൾട്ട് ജയിലിലേക്ക് മാറുകയും ചെയ്യും. അതിനൊരു തർക്കവും ഇല്ല. ഓക്കെ,
2: നമ്മുടെ ജുവനൈൽ ജസ്റ്റിസ് ബോർഡ് മുമ്പിലെത്തുന്ന കേസുകൾ, അത് കുട്ടി എന്നുള്ള ഒരു പരിഗണന വെച്ച് അവർക്ക് എന്തെല്ലാം കൺസെഷൻസ് ആണ് കിട്ടാറുള്ളത് സാധാരണഗതിയിൽ?
0: കുട്ടി എന്ന് വെച്ചിട്ട് ഉള്ള അവർക്ക് അവരുടെ പേരൻസ് എല്ലായ്പ്പോഴും അവരുടെ കൂടെ ഉണ്ടാവണമെന്നുള്ള പരിഗണന. കേസിൻ്റെ എല്ലാ പ്രൊസീജിയറിലും അച്ഛനമ്മമാരോടൊത്ത് മാത്രമാണ് കുട്ടിയോടെ വരുന്നത്. നമുക്ക് ആവശ്യമുണ്ടെങ്കിൽ നമ്മൾ അവരെയും കൂടെ നമ്മൾ അവരോടുകൂടി നമ്മൾ ഇൻ്ററാക്റ്റ് ചെയ്യാറുണ്ട്. പിന്നെ ഒരു കാര്യം എന്ന് വെച്ചാൽ, ഇപ്പോൾ ഒരു കുട്ടി മോഷണം നടത്തുന്നു, അപ്പോൾ മോഷ്ടിക്കാൻ

0: സാധാരണ ഒരു ചേതോ വികാരം കുട്ടികൾക്ക് ഉണ്ടാവുന്ന എന്താണ്? വീട്ടിലെ സാമ്പത്തികമായിട്ട് ബുദ്ധിമുട്ടുണ്ട്, ആഗ്രഹങ്ങൾ സാധിക്കുന്നില്ല എന്ന്. അപ്പം അച്ഛനമ്മമാർക്ക് ചിലപ്പോൾ സാമ്പത്തികം കുറവുള്ളവരായിരിക്കാം. അപ്പോൾ ചിലപ്പോൾ അവനെ ആഗ്രഹിക്കുന്ന ഒരു ഡ്രസ്സ് അവന് അങ്ങനെ വരുന്നുണ്ട്, നല്ല കണ്ണാടി കൂടിനകത്ത് നല്ല ഡ്രസ്സ് ഒരു കടയിലെ. അപ്പോൾ അവനത് ആഗ്രഹം തോന്നി, അവന് പറ്റിയതാണെന്ന് തോന്നി, അവന് കരിങ്കല്ല് കൊണ്ട് ഗ്ലാസ് പൊട്ടിച്ചിട്ട് ആ ഒരു ജോഡി ഡ്രസ്സ് മാത്രം എടുത്തിട്ട് പോയ ഒരു കേസ് നമ്മുടെ മുന്നിൽ വന്നിട്ടുണ്ട്. അപ്പം നമ്മൾ ആ അച്ഛനെയും അമ്മയും നമ്മൾ വിളിക്കുന്നു, അപ്പോൾ അവർക്കൊരു വരുമാനമില്ല. അപ്പം നമ്മുടെ കാവൽ പ്രോജക്റ്റിലേക്ക് അവരെ വയ്ക്കുകയും അവർക്കൊരു തൊഴിൽ കിട്ടാനുള്ള ഒരു സംവിധാനം, അതിനൊക്കെ നമ്മൾ ഇടപെടുന്നുണ്ട്. നമ്മുടെ അണ്ടറിലാണ് അതെല്ലാം. അതൊക്കെ നമ്മൾ റിവ്യൂ ചെയ്യുന്നുണ്ട് ഓരോ കുട്ടിയുടെയും, പിന്നെ എന്തൊക്കെ പ്രോഗ്രസ് ഓരോ കുട്ടിക്കും അവരുടെ ഫാമിലിക്കും ഉണ്ടായി എന്നുള്ളത്. മാസത്തിൽ ഒരിക്കലുള്ള ഈ റിവ്യൂ മീറ്റിംഗ് ഉണ്ട്, ആ റിവ്യൂ മീറ്റിങ്ങിൽ നമ്മൾ ഓരോന്നും റിവ്യൂ ചെയ്യാറുണ്ട്. അപ്പോൾ അത് കുട്ടിന്നുള്ള ഒരു പരിഗണനയിലാണ് നമുക്ക്. പിന്നെ കുട്ടിയുടെ പഠിത്തം മുടങ്ങിപ്പോയി, തീർച്ചയായിട്ടും അതിൽ ഹോപ്പെന്ന് പറഞ്ഞിട്ട് ആഭ്യന്തര പോലീസ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ഈ സ്കൂൾ ഡ്രോപ്പ് ഔട്ട്സിന് വേണ്ടിയിട്ടുള്ള കോഴ്സ് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അത് റൂറലിലും ഉണ്ട്, അർബനിലും ഉണ്ട്. അപ്പം നമ്മുടെ ഏതെങ്കിലും കുട്ടി പഠിത്തം മുടങ്ങി പോയിട്ടുണ്ടെങ്കിൽ അവനിനി എത്ര വലിയ കുറ്റം ചെയ്ത് അവന് ബെയിലില്ലാതെ അവന് അവിടെ ഡീറ്റെയിൻ ചെയ്തെങ്കിൽ പോലും അവനെ കൊണ്ടുപോയി പരീക്ഷ എഴുതിക്കാനും ഒക്കെയുള്ള സംവിധാനം നമ്മൾ ചെയ്യുന്നുണ്ട്.
1: ഓക്കെ, നമ്മുടെ പരിപാടിയുടെ സമയം ഏതാണ്ട് തീരുകയാണ്. അതുകൊണ്ട് കൂടുതൽ കാര്യങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട് നമുക്ക് സംസാരിക്കാൻ കഴിയുന്നില്ല. പ്രത്യേകിച്ചും പോക്സോ ആയിട്ടൊന്നും നമുക്ക് സംസാരിക്കാനേ പറ്റിയില്ല. അടുത്ത പരിപാടിയിൽ ഈ കാര്യങ്ങളും കൂടി നമുക്ക് ഒരു പരിപാടി കൂടി ഉൾപ്പെടുത്തേണ്ടതായി വരും. കോൾസ് കൂടുതലുണ്ടായിരുന്നു. ഏതായാലും ഈ പരിപാടിയിൽ പങ്കെടുക്കുകയും നമ്മുടെ ശ്രോതാക്കൾക്ക് വേണ്ടി ഇത്രയും കാര്യങ്ങൾ, ഈ കുട്ടികളുടെ അവകാശ സംരക്ഷണവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പറയുകയും ചെയ്തതിന് ശ്രീമതി മീനാകുമാരി എം എസിന് ആകാശവാണിയുടെ പേരിലും ശ്രോതാക്കളുടെ പേരിലുമുള്ള നന്ദി അറിയിക്കുകയാണ്. നമസ്കാരം.
0: തീർച്ചയായിട്ടും എനിക്ക്
2: കുട്ടികളുടെ അവകാശ സംരക്ഷണ നിയമങ്ങൾ എന്ന വിഷയത്തെക്കുറിച്ചുള്ള ശ്രോതാക്കളുടെ സംശയങ്ങൾക്ക് ഇതുവരെ മറുപടി നൽകിയത് മുൻ ചൈൽഡ് ഡെവലപ്മെന്റ് പ്രോജക്ട് ഓഫീസറും ചൈൽഡ് വെൽഫെയർ കമ്മിറ്റി മുൻ അംഗവും കൊല്ലം ജുവനൈൽ ജസ്റ്റിസ് ബോർഡ് അംഗവുമായ മീനാകുമാരി എം എസ്. സ്റ്റുഡിയോയിൽ മീനാകുമാരി എം എസിനോടൊപ്പം ഉണ്ടായിരുന്നത് ജി സന്തോഷ് കുമാർ. സാങ്കേതിക സഹായം ബിജു കോലോത്ത്, ബിജു നെയ്യാറ്റിൻകര. സ്റ്റുഡിയോ സഹായം സുഹ്റാം അമ്മു, ലതീഷ്.
3: ആകാശവാണി, സമയം 12 മണി. ഇപ്പോൾ കേൾക്കാം. ശാസ്ത്രലോകം. ശാസ്ത്രലോകത്തിൽ ഇന്ന് പഞ്ചേന്ദ്രിയ സംവേദനങ്ങൾക്ക് പിന്നിലെ ഭൗതിക ശാസ്ത്രം. ശാസ്ത്ര പ്രചാരകനായ ഹരികൃഷ്ണൻ ആർ എസ് സംസാരിക്കുന്നു.
4: എന്താണ് ഇന്ദ്രിയങ്ങൾ? ഇന്ദ്രിയങ്ങൾ എന്നാൽ നമ്മുടെ ചുറ്റാകെ ഒരു ലോകമുണ്ട് എന്ന് തിരിച്ചറിയാൻ നമ്മളെ സഹായിക്കുന്ന അവയവങ്ങളാണ്. ചുറ്റുമുള്ള വർണ്ണാഭമായ ലോകത്തെ കണ്ടും അവിടുത്തെ ശബ്ദങ്ങൾ കേട്ടും ആ ലോകം നമ്മളെ സ്പർശിക്കുമ്പോൾ ആ സ്പർശത്തെ തിരിച്ചറിഞ്ഞുമൊക്കെയാണ് നമ്മൾ ചുറ്റാകെ ഒരു ലോകമുണ്ട് എന്ന് തിരിച്ചറിയുന്നത്. ഇങ്ങനെ ചുറ്റുപാടുമുള്ള ലോകത്തെ തിരിച്ചറിയാൻ സഹായിക്കുന്ന അവയവങ്ങൾക്ക് പിന്നിലെ ഭൗതിക ശാസ്ത്രമാണ് നമ്മുടെ ഇന്നത്തെ വിഷയം. അതായത് കണ്ണുകൊണ്ട് കാണാനും കാതുകൊണ്ട് കേൾക്കാനും ത്വക്കുകൊണ്ട് സ്പർശത്തെ തിരിച്ചറിയാനും ഭൗതിക ശാസ്ത്രം നമ്മളെ എങ്ങനെയാണ് പ്രാപ്തരാക്കുന്നത് എന്നതാണ് ഇന്നത്തെ നമ്മുടെ ചർച്ചാ വിഷയം. നമ്മൾ എങ്ങനെയാണ് ലോകത്തെ കാണുന്നത്? ചുറ്റുപാടുമുള്ള ലോകത്ത് പ്രകാശം വിതറുന്ന സൂര്യനിൽ നിന്നുള്ള പ്രകാശരശ്മികൾ വസ്തുക്കളിൽ തട്ടി പ്രതിപതിക്കുന്നു. പ്രകാശ പ്രതിപതനം എന്ന പ്രതിഭാസത്തിന് വിധേയമാകുന്ന സൂര്യപ്രകാശം നമ്മുടെ കണ്ണുകളിലെത്തുന്നു. അതായത് ഒരു റോസാപ്പൂവിനെ നമ്മൾ ചുവന്ന നിറത്തിൽ കാണുന്നതിന് കാരണം ആ റോസാപ്പൂവിൽ വന്നു വീഴുന്ന സൂര്യപ്രകാശത്തെ ആ റോസാപ്പൂവ് പ്രതിഫലിപ്പിക്കുന്നത് ചുവന്ന നിറത്തിലുള്ള പ്രകാശരശ്മികളായാണ്. ആ രശ്മികൾ നമ്മുടെ കണ്ണിൽ വന്ന് പതിക്കുന്നു. നമ്മുടെ കണ്ണിൽ സൂര്യപ്രകാശം വന്നു വീഴുമ്പോൾ റെറ്റിന എന്ന കണ്ണിന്റെ പിന്നിലുള്ള ഭിത്തിയിൽ റോസാപ്പൂവിന്റെ തലകീഴായ ഒരു പ്രതിബിംബമാണ് കണ്ണ് രൂപപ്പെടുത്തുന്നത്. ആ തലകീഴായ പ്രതിബിംബത്തിനെ നമ്മുടെ തലച്ചോറ് വിശകലനം ചെയ്യുകയും അതിനെ നിവർന്ന പ്രതിബിംബമായി നമുക്ക് കാട്ടിത്തരികയും ചെയ്യുന്നു. ഇതാണ് കാഴ്ചയ്ക്ക് പിന്നിൽ നടക്കുന്ന പ്രവർത്തനം. ഈ പ്രവർത്തനത്തിൽ ഭൗതിക ശാസ്ത്രത്തിന്റെ പങ്ക് എവിടെയാണ് എന്ന് ചോദിച്ചാൽ അതിന് രണ്ടുത്തരങ്ങളുണ്ട്.

ഒന്ന് കാഴ്ച എന്ന അനുഭവം സാധ്യമാകണമെങ്കിൽ തന്നെ നമുക്ക് പ്രകാശം എന്ന ഊർജ രൂപം വേണം. സൂര്യൻ ഉൾപ്പെടെയുള്ള നക്ഷത്രങ്ങൾ പുറംതള്ളുന്ന ഈ പ്രകാശരശ്മികൾ ഉള്ളതുകൊണ്ടാണ് നമുക്ക് കാഴ്ച എന്ന അനുഭവം സാധ്യമാകുന്നത് തന്നെ. അങ്ങനെ വിവിധ പ്രകാശ സ്രോതസ്സുകളിൽ നിന്ന്

വിശദീകരിക്കപ്പെടുന്നത് ജീവശാസ്ത്രത്താലാണ് എന്ന് നമ്മൾ പറയുമ്പോഴും ജീവശാസ്ത്രപരമായ പ്രക്രിയകൾക്ക് മുൻപേ അവിടെ ഭൗതികശാസ്ത്രത്തിന്റെ ഇടപെടലുണ്ട് എന്ന് നമുക്ക് കാണാം. അങ്ങനെ വസ്തുക്കളെ കാണുന്ന നാം എങ്ങനെയാണ് ലോകത്തെ കേൾക്കുന്നത്? നമ്മൾ കാതുകൾ ഉപയോഗിച്ച് ചുറ്റുപാടുമുള്ള ശബ്ദങ്ങളെ കേൾക്കുമ്പോൾ എന്താണ് സംഭവിക്കുന്നത്? വസ്തുക്കൾ പുറപ്പെടുവിക്കുന്ന ശബ്ദം നമ്മുടെ കാതിലെത്തുന്നു. ശബ്ദം കാതിലെത്തുന്നു എന്ന് പറയുമ്പോൾ ശബ്ദം എന്താണ് എന്നൊരു ചോദ്യം അവിടെ ഉടലെടുക്കുന്നു. ശബ്ദം എന്നത് തരംഗമാണ്. എന്താണ് തരംഗം? ഒരു കുളത്തിൽ നമ്മളൊരു കല്ലെടുത്തിട്ടാൽ അവിടെ ഉണ്ടാകുന്ന ഓളം കുളത്തിന്റെ കടവ് വരെ ജലോപരിതലത്തിലൂടെ സഞ്ചരിക്കുന്നത് പോലെ നമ്മൾ വായുവിൽ ഏതെങ്കിലും തരത്തിലുള്ള അനക്കം സൃഷ്ടിക്കുമ്പോൾ ആ അനക്കവും വായുവിലൂടെ സഞ്ചരിക്കും. ജലോപരിതലത്തിൽ ഓളങ്ങൾ തരംഗങ്ങളായി സഞ്ചരിക്കും പോലെ നമ്മൾ വായുവിൽ ഉണ്ടാക്കുന്ന കോളിളക്കങ്ങളും തരംഗങ്ങളായി സഞ്ചരിക്കും. അങ്ങനെ നമ്മൾ സൃഷ്ടിക്കുന്ന തരംഗങ്ങളാണ് ശബ്ദങ്ങൾ. തരംഗമെന്നാൽ അതിശക്തമായി കമ്പനം ചെയ്യുന്ന ഊർജ രൂപമാണ്. ഇങ്ങനെ കമ്പനം ചെയ്യുന്ന ശബ്ദമെന്ന ഊർജ രൂപം നമ്മുടെ ചെവിയിലെത്തുകയും ചെവിക്കൂടയിലൂടെ കടന്ന് ചെവിയിലുള്ള കർണപടം എന്നൊരു പാളിയെ കമ്പനം ചെയ്യിക്കുകയും ചെയ്യും. അതായത് നമ്മൾ ഒരു കോലുകൊണ്ട് ചെണ്ടയുടെ തുകലിൽ തട്ടുമ്പോൾ ആ തുകൽ വിറയ്ക്കും പോലെ നമ്മൾ ശബ്ദ തരംഗങ്ങൾ നമ്മുടെ കർണപടത്തിൽ തട്ടിക്കുന്നു. അപ്പോൾ നമ്മുടെ കർണപടങ്ങളും വിറയ്ക്കുന്നു അല്ലെങ്കിൽ കമ്പനം ചെയ്യുന്നു. ഇങ്ങനെ കർണപടങ്ങളിൽ ഉണ്ടാകുന്ന കമ്പനം നമ്മുടെ ചെവിക്കകത്തുള്ള കോക്ലിയ എന്ന അവയവത്തെയും അതിനുള്ളിലുള്ള ചിലതരം ദ്രാവകങ്ങളെയും വീണ്ടും കമ്പനത്തിന് വിധേയമാക്കുന്നു. ഈ കമ്പനത്തെ നമ്മുടെ തലച്ചോറ് വിശകലനം ചെയ്യുന്നു. ആ വിശകലനത്തിന്റെ ഫലമായി നമ്മളൊരു ശബ്ദം കേൾക്കുന്നു. ഇതാണ് കേൾവിക്ക് പിന്നിലെ ഭൗതികശാസ്ത്രം. ചുരുക്കത്തിൽ നമ്മൾ എങ്ങനെ കാണുകയും കേൾക്കുകയും ചെയ്യുന്നു എന്ന് ചോദിച്ചാൽ ലോകത്ത് ഊർജത്തിന്റെ രൂപത്തിൽ സഞ്ചരിക്കുന്ന തരംഗങ്ങൾ ഉണ്ട് എന്നതുകൊണ്ടാണ് നമുക്ക് ലോകത്തെ കാണാനും കേൾക്കാനും കഴിയുന്നത്. ജീവശാസ്ത്രം ഈ തരംഗങ്ങളെ സ്വീകരിക്കാനായി നമ്മുടെ ശരീരം എങ്ങനെ പാകപ്പെട്ടിരിക്കുന്നു എന്നതിനെപ്പറ്റി ചർച്ച ചെയ്യുന്ന ശാസ്ത്രശാഖയാണ്. പ്രകാശം വന്നു വീഴുമ്പോൾ കണ്ണിലെ ഏതൊക്കെ കോശങ്ങൾ അതിനെ സ്വീകരിക്കും, അതേ തുടർന്ന് എന്തൊക്കെ രാസമാറ്റങ്ങൾ ശരീരത്തിൽ സംഭവിക്കും, അതിനെ എങ്ങനെ തലച്ചോർ വിശകലനം ചെയ്യുന്നു, ഇതൊക്കെയാണ് ജീവശാസ്ത്രം പറയുന്നത്. കേൾവിയുടെ കാര്യത്തിലാണെങ്കിൽ ശരീരത്തിന്റെ ചെവി എന്ന അവയവത്തിൽ എത്തിപ്പെട്ടതിന് ശേഷം എന്തൊക്കെ മാറ്റങ്ങൾ ശരീരത്തിൽ നടക്കുന്നു എന്നതാണ് ജീവശാസ്ത്രം പറയുന്നത്. പക്ഷേ ജീവശാസ്ത്രപരമായി നമ്മൾ വിശദീകരിക്കുന്ന നമ്മുടെ ഈ അവയവങ്ങൾക്ക് ഈ സംവേദനം സാധ്യമാകണമെങ്കിൽ അതിന് ഈ തരംഗരൂപങ്ങൾ വേണം. പ്രകാശമില്ലാതെ കണ്ണ് ഉപയോഗശൂന്യമാണ് എന്ന് പറയും പോലെ ശബ്ദ തരംഗങ്ങളില്ലാതെ ചെവി ഉപയോഗശൂന്യമാണ് എന്ന് പറയും പോലെ തരംഗങ്ങളില്ലായിരുന്നെങ്കിൽ നമ്മുടെ ഈ സംവേദന അവയവങ്ങൾ കൊണ്ട് ഒരു കാര്യവുമില്ല എന്ന് വന്നേനെ. അപ്പോൾ ആദ്യമുണ്ടായത് ഈ ഊർജ രൂപങ്ങളാണ്. ശബ്ദങ്ങളുടെയും കാഴ്ചയുടെയും ഒക്കെ രൂപത്തിലുള്ള ഈ ഊർജ രൂപങ്ങളാണ്. അവയെ സ്വീകരിക്കാൻ തക്കവണ്ണം നമ്മുടെ ശരീരം പിന്നീട് പരുവപ്പെടുകയാണ് അല്ലെങ്കിൽ പരിണാമപ്പെടുകയാണ് ഉണ്ടായത്. ഇതാണ് നമ്മുടെ കാഴ്ചയും കേൾവി. ഇനി ലോകത്തെ കണ്ടില്ലെങ്കിലും കേട്ടില്ലെങ്കിലും സ്പർശത്തിലൂടെ നമുക്ക് ലോകത്തെ അറിയാം. ഇലകളായും മനുഷ്യരായും ജന്തുക്കളായും സ്നേഹിക്കുന്ന മനുഷ്യരുടെ തലോടലായും ദേഷ്യമുള്ള മനുഷ്യരുടെ തല്ലായും ഒക്കെ സ്പർശത്തെ നമ്മൾ സ്വീകരിക്കാറുണ്ട്. സ്പർശവും നമ്മുടെ ഒരു സംവേദന അനുഭവമാണ്. എങ്ങനെയാണ് നമുക്ക് സ്പർശം എന്ന സംവേദന അനുഭവം സാധ്യമാവുന്നത്? സ്പർശത്തിന് തന്നെ പല തലങ്ങളുണ്ട്. ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഒരു മനുഷ്യൻ നമ്മളെ സ്നേഹത്തോടെ ഉമ്മ വയ്ക്കുന്ന സ്പർശമല്ല അയാൾ നമ്മളെ സ്നേഹത്തോടെ തലോടുമ്പോൾ, ആ സ്പർശവുമല്ല അയാൾ നമ്മളെ ദേഷ്യത്തോടെ തല്ലുമ്പോൾ. അതായത് തലോടലും തല്ലലും നമ്മളിൽ ഉണ്ടാക്കുന്നത് രണ്ടനുഭവങ്ങളാണ്. തീവ്രത കുറഞ്ഞ ഒരു പ്രകാശം നമുക്ക് നോക്കി നിൽക്കാൻ കഴിയുമ്പോഴും തീവ്രത കൂടിയ ഒരു പ്രകാശത്തിലേക്ക് നോക്കുമ്പോഴും നമ്മുടെ കണ്ണ് മഞ്ഞളിക്കുന്നത് പോലെ തന്നെ സ്പർശത്തിനും പലതരം അനുഭവങ്ങളുണ്ട്. വളരെ മൃദുവായ ഒരു സ്പർശം നമുക്ക് സൗഖ്യം തരുമ്പോൾ വളരെ ആക്രമണോത്സവമായ ഒരു സ്പർശം നമുക്ക് വേദനയാണ് തരുന്നത്. ഈ സൗഖ്യത്തെയും വേദനയെയും നമ്മുടെ ശരീരം എങ്ങനെയാണ് രണ്ടായി തിരിച്ചറിയുന്നത്? ഒരു മനുഷ്യൻ സ്നേഹത്തോടെ നമ്മളെ തലോടുന്നത് ഓർക്കുമ്പോൾ നമുക്ക് സന്തോഷവും തല്ലുന്നത് ഓർക്കുമ്പോൾ നമുക്ക് ഭയവുമാണ് നമ്മുടെ തലച്ചോറിൽ ഉൽപ്പാദിപ്പിക്കുന്നത്. അതായത് നമ്മുടെ ശരീരം ഒരു തലോടലിനെയും തല്ലിനെയും രണ്ടായി തന്നെയാണ് തിരിച്ചറിയുന്നത് എന്നതാണ് അതിന്റെ കാരണം. എങ്ങനെയാണ് ഈ സ്പർശത്തിന്റെ വിവിധ തലങ്ങളെ നമ്മുടെ ശരീരം തിരിച്ചറിയുന്നത്? എന്താണ് സ്പർശം? ഒരു മനുഷ്യൻ കൈവിരൽ കൊണ്ട് നമ്മളെ തൊടുന്നു, അല്ലെങ്കിൽ ഒരു കൈക്കുഞ്ഞ് നമ്മുടെ നെഞ്ചിൽ ചാഞ്ഞു കിടന്നുറങ്ങുന്നു. ഇതെല്ലാം സ്പർശത്തിന്റെ അനുഭവങ്ങളാണ്. ഇവിടെ സംഭവിക്കുന്നത് എന്താണ് എന്ന് ചോദിച്ചാൽ നമ്മുടെ തൊലിപ്പുറത്ത് പ്രയോഗിക്കപ്പെടുന്ന മർദ്ദമാണ് സ്പർശം, അഥവാ നമ്മുടെ തൊലിപ്പുറത്ത് പ്രയോഗിക്കപ്പെടുന്ന ബലമാണ് സ്പർശം.
ഒരാൾ അയാളുടെ കൈകൊണ്ട് നമ്മളെ തൊടുന്നു.

0: എന്ന് പറയുമ്പോൾ അയാളുടെ കൈകൊണ്ട് നമ്മുടെ തൊലിപ്പുറത്ത് അയാൾ ഒരു ചെറിയ ബലം പ്രയോഗിക്കുന്നു എന്നാണ് അർത്ഥം. ഒരാൾ നമ്മളെ തല്ലുന്നു എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം അയാൾ അയാളുടെ കൈകൊണ്ട് നമ്മുടെ ശരീരത്തിൽ വലിയൊരു ബലം പ്രയോഗിക്കുന്നു എന്നാണ്. അപ്പോൾ ചുരുക്കത്തിൽ സ്പർശം എന്നാൽ ബലം പ്രയോഗിക്കുന്നു എന്നതാണ് അവിടെ നടക്കുന്ന പ്രക്രിയ. കാഴ്ചയ്ക്ക് പ്രകാശത്തെ തിരിച്ചറിയുകയും കേൾവിക്ക് ശബ്ദത്തെ തിരിച്ചറിയുകയും ചെയ്യും പോലെ സ്പർശത്തിൽ നമ്മുടെ ശരീരം ചെയ്യുന്നത് ഈ ബലത്തെ അല്ലെങ്കിൽ മറ്റൊരാൾ നമ്മളിൽ ചെലുത്തുന്ന മർദ്ദത്തെ തിരിച്ചറിയലാണ്. അപ്പോൾ ഒരു വ്യക്തി നമ്മുടെ ശരീരത്തിൽ തൊട്ടു എന്നത് നമ്മൾ അറിയുന്നത് എങ്ങനെയെന്ന് ചോദിച്ചാൽ നമ്മൾ നമ്മുടെ തൊലിപ്പുറത്ത് സൂക്ഷിച്ചിരിക്കുന്ന ചില കവാടങ്ങളിലൂടെയാണ് അതിനെ തിരിച്ചറിയാറുള്ളത്. അവയെ നമ്മൾ അയോൺ ചാനലുകൾ എന്നാണ് വിളിക്കാറുള്ളത്. അയോണുകളുടെ പാത എന്ന് നമുക്ക് പരിഭാഷപ്പെടുത്താനാകും. എന്താണ് അയോണുകൾ? ചാർജുള്ള ആറ്റങ്ങളെയാണ് നമ്മൾ അയോണുകൾ എന്ന് വിളിക്കുന്നത്. ചുരുക്കത്തിൽ അയോണുകളുടെ പാത എന്ന് പറഞ്ഞാൽ അയോണുകളുടെ ചലനം എന്നാണ് അർത്ഥം. അയോണുകളുടെ ചലനം എന്നാൽ ചാർജുകളുടെ ചലനം എന്നാണ് അർത്ഥം. ചാർജുകളുടെ ഒഴുക്കിനെയാണ് നമ്മൾ വൈദ്യുതി എന്ന ഓമന പേരിട്ട് വിളിക്കാറുള്ളത്. അങ്ങനെയെങ്കിൽ ഒരു മനുഷ്യൻ നമ്മളെ തൊടുമ്പോൾ എന്ത് സംഭവിക്കുന്നു എന്ന് ചോദിച്ചാൽ നമ്മുടെ ശരീരത്തിൽ വൈദ്യുതി ഒഴുകുന്നു എന്നാണ് അർത്ഥം. ഒരു മനുഷ്യൻ നമ്മുടെ കൈത്തണ്ടയിൽ തൊടുമ്പോൾ നമ്മുടെ കൈത്തണ്ടയിലെ തൊലിപ്പുറത്താകമാനം തുറന്നിരിക്കുന്ന ചില അയോൺ ചാനലുകളുടെ ഗേറ്റുകളുണ്ട്, കവാടങ്ങളുണ്ട്. ഒരാൾ നമ്മളെ തൊട്ടാൽ ഈ കവാടം തുറക്കും. അതായത് അയാൾ നമ്മുടെ തൊലിപ്പുറത്ത് പ്രയോഗിക്കുന്ന ബലത്തിന്റെ ഫലമായി ഈ കവാടം തുറക്കുകയും ശക്തമായ അയോണുകളുടെ ഒഴുക്കുണ്ടാവുകയും ചെയ്യുന്നു. അയോണുകളുടെ ഒഴുക്കെന്നാൽ വൈദ്യുതി. അതായത് ഒരു മനുഷ്യൻ നമ്മളെ തൊടുമ്പോൾ അയാൾ നമ്മളിൽ ചെയ്യുന്നത് എന്തെന്നാൽ നമ്മുടെ തൊലിപ്പുറത്ത് അയാൾ വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുകയാണ്. ഈ വൈദ്യുത സിഗ്നലുകളെ നമ്മൾ ന്യൂറോണുകൾ അഥവാ നാഡീകോശങ്ങൾ എന്ന് വിളിക്കുന്ന കോശങ്ങളുടെ ഒരു കൂട്ടത്തിലൂടെ സഞ്ചരിപ്പിച്ച് നമ്മുടെ തലച്ചോറിലെത്തുന്നു. അങ്ങനെയെങ്കിൽ ഒരു മനുഷ്യൻ സ്പർശിച്ചു എന്ന് നമ്മൾ അറിയുന്നത് എങ്ങനെയെന്ന് ചോദിച്ചാൽ ആ മനുഷ്യൻ സ്പർശിക്കുന്നതിനെ നമ്മുടെ ശരീരം ഒരു വൈദ്യുത സിഗ്നലാക്കി മാറ്റുന്നു. ആ വൈദ്യുത സിഗ്നലിനെ ആ മനുഷ്യൻ സ്പർശിച്ച ബിന്ദു മുതൽ നമ്മുടെ തലച്ചോറ് വരെ അതിവേഗത്തിൽ ഒഴുക്കുന്നു. ഈ വൈദ്യുതി നമ്മുടെ തലച്ചോറിലെത്തുമ്പോൾ നമ്മുടെ തലച്ചോറ് തിരിച്ചറിയുന്നു ഒരു മനുഷ്യൻ നമ്മളെ തൊട്ടു. അപ്പോൾ നേരത്തെ നമ്മൾ സൂചിപ്പിച്ചതുപോലെ തന്നെ മനുഷ്യന്റെ സ്പർശം എന്ന അനുഭവത്തെ സ്വീകരിക്കാൻ മറ്റൊരു മനുഷ്യന്റെ ശരീരം എങ്ങനെ പരുവപ്പെട്ടു അല്ലെങ്കിൽ പരിണാമത്തിന് വിധേയമായി എന്ന് ചോദിച്ചാൽ വൈദ്യുത സിഗ്നലുകൾ ഒഴുക്കാൻ തക്കവണ്ണമുള്ള വൈദ്യുതി പാതകൾ നമ്മുടെ ശരീരത്തിൽ രൂപപ്പെട്ടിട്ടുണ്ട് എന്നാണ്. ഏതാണ് ഈ പാതകൾ? അത് നമ്മൾ ന്യൂറോണുകൾ എന്ന് വിളിക്കുന്ന നാഡീകോശങ്ങളുടെ ഒരു കൂട്ടമാണ്. ഈ നാഡീകോശങ്ങളിലൂടെ വൈദ്യുതി കടന്നുപോയിക്കൊണ്ടാണ് നമ്മൾ സ്പർശത്തെ തിരിച്ചറിയുന്നത്. കാഴ്ചയുടെയും കേൾവിയുടെയും കാര്യത്തിൽ പറഞ്ഞതുപോലെ തന്നെ ചാർജുകളും അവയുടെ ഒഴുക്കും പ്രപഞ്ചത്തിൽ പണ്ടേ നിലനിൽക്കുന്നുണ്ട്. മറ്റു മനുഷ്യരുടെ സ്പർശത്തെ അറിയാൻ അല്ലെങ്കിൽ മറ്റു ജീവികളുടെ സ്പർശത്തെ അറിയാൻ എല്ലാ ജീവികളുടെയും ശരീരത്തിൽ ഉണ്ടായി വന്ന പരിണാമങ്ങൾ എന്നത് ഈ വൈദ്യുതിയെ സ്വീകരിക്കാൻ പോന്ന മാറ്റങ്ങളായിരുന്നു. ഇതാണ് സ്പർശം എന്ന അനുഭവത്തിന് പിന്നിലെ ഭൗതികശാസ്ത്രം. ചുരുക്കത്തിൽ നമ്മൾ ആദ്യം പറഞ്ഞതുപോലെ ലോകത്തെ തിരിച്ചറിയാൻ നമ്മെ സഹായിക്കുന്ന ഊർജ രൂപങ്ങളെല്ലാം ഭൗതികശാസ്ത്രത്തിൽ നമ്മൾ അടിസ്ഥാനമായി പഠിക്കുന്ന ഊർജ രൂപങ്ങളാണ്. ഒന്ന് തരംഗ രൂപത്തിലുള്ള ഊർജം. ആ ഊർജം രണ്ട് തരത്തിൽ നമ്മളെ സംവേദനത്തിന് പ്രാപ്തരാക്കുന്നു. ഒന്ന് പ്രകാശം എന്ന തരംഗ രൂപത്തിലുള്ള ഊർജം കണ്ണുകളിലൂടെ നമുക്ക് കാഴ്ചയും ശബ്ദം എന്ന തരംഗ രൂപത്തിലുള്ള ഊർജം കാതുകളിലൂടെ നമുക്ക് കേൾവിയും വൈദ്യുതോർജം നാഡീകോശങ്ങളിലൂടെ നമുക്ക് സ്പർശവും അനുഭവേദ്യമാക്കി തരുന്നു. അങ്ങനെയാണ് ഭൗതികശാസ്ത്രത്തിലെ ഊർജ രൂപങ്ങൾ നമുക്ക് നമ്മുടെ ചുറ്റാകെയുള്ള ലോകത്തെ അനുഭവേദ്യമാക്കി തരുന്നത്.
1: പഞ്ചേന്ദ്രിയ സംവേദനങ്ങൾക്ക് പിന്നിലെ ഭൗതികശാസ്ത്രം. ശാസ്ത്ര പ്രചാരകനായ ഹരികൃഷ്ണൻ RS സംസാരിക്കുകയായിരുന്നു ഇതുവരെ.
2: ശാസ്ത്രലോകം സമാപിക്കുന്നു.

0: സ്പൈസ് സ്പോൺസേർഡ് പരിപാടി ചൊവ്വ മുതൽ ശനി വരെ വൈകുന്നേരം 5:30, ഞായർ ഉച്ചയ്ക്ക് 2:30.
1: പ്രകാശധാര ആരോഗ്യരംഗത്തെ വിദഗ്ധർ സംസാരിക്കുന്നു എല്ലാ ദിവസവും ഉച്ചയ്ക്ക് 12:40. മറക്കാതെ കേൾക്കുക

0: ആകാശധാര.
1: ആകാശവാണി പ്രിയ ശ്രോതാക്കളെ, ഇപ്പോൾ ഒരു ചലച്ചിത്ര ഗാനം കേൾക്കാം. കൊച്ചു കൊച്ചു സന്തോഷങ്ങൾ എന്ന ചിത്രത്തിനു വേണ്ടി ചിത്ര പാടിയ ഗാനം. വരികൾ കൈതപ്രം, സംഗീതം ഇളയരാജ.

സംഗീത സരണി കർണാടക സംഗീത പാഠം എല്ലാ ശനിയാഴ്ചയും രാവിലെ 8:45 പഠിപ്പിക്കുന്നത് വർക്കല CS ജയറാം. മറക്കാതെ കേൾക്കുക കർണാടക സംഗീത പാഠം എല്ലാ ശനിയാഴ്ചയും രാവിലെ 8:45. സംഗീത സരണി.

ആകാശവാണി. ഇപ്പോൾ ലക്ഷ്മി കെ എസ് പാടിയ ലളിതഗാനങ്ങൾ കേൾക്കാം. സംഗീതം നൽകിയത് രാജീവ് ശിവ. ആദ്യം ശ്രാവണ പൊയ്കയിൽ ആമ്പൽപ്പൂ എന്ന് തുടങ്ങുന്നു. രചന ഡോക്ടർ വിനിത കെ എൽ.

0: ഇപ്പോൾ സമയം 12 മണി കഴിഞ്ഞ് 59:52. ഇനി കേൾക്കാം പ്രാദേശിക വാർത്തകൾ.
1: ആകാശവാണി നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് അശ്വതി. പ്രധാന വാർത്തകൾ. നവരാത്രിയോടനുബന്ധിച്ച് കോഴിക്കോട് നടക്കുന്ന നവരാത്രി സർഗോത്സവത്തിന് ഉപരാഷ്ട്രപതി CP രാധാകൃഷ്ണൻ നാളെ തുടക്കം കുറിക്കും. ഇടുക്കിയിൽ വന്യജീവി ആക്രമണം തടയാനുള്ള സംരക്ഷണ വേലി പൊളിച്ചു നീക്കിയ വിഷയത്തിൽ അടിയന്തര പ്രമേയത്തിന് അവതരണ അനുമതി നിഷേധിച്ചതിൽ നിയമസഭയിൽ ഇന്നും പ്രതിപക്ഷ വാക്കൌട്ട്. CMRL എക്സലോജിക് പണമിടപാട് കേസിൽ മുൻ മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉൾപ്പെടെയുള്ളവരുടെ അപ്പീൽ ഹർജി ഹൈക്കോടതി തള്ളി. സംസ്ഥാനത്ത് വോട്ടർ പട്ടികയിൽ തിരുത്തലുകൾ വരുത്തുന്നതിനുള്ള പ്രത്യേക യജ്ഞം ഇന്നു മുതൽ. വയനാട്ടിലെ പരമ്പരാഗത കർഷകനും പത്മശ്രീ ജേതാവുമായ ചെറുവയൽ രാമന് വിള നൽകാൻ ജന്മനാട്. സംസ്കാരം അല്പസമയത്തിനകം. കേരളത്തിൽ ശക്തമായ മഴയ്ക്കും ഇടിമിന്നലിനും സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. പത്തനംതിട്ട, കോട്ടയം, എറണാകുളം, ഇടുക്കി ജില്ലകളിൽ ഇന്ന് ഓറഞ്ച് ജാഗ്രത. വാർത്തകൾ വിശദമായി. നവരാത്രിയോടനുബന്ധിച്ച് കോഴിക്കോട് നടക്കുന്ന നവരാത്രി സർഗോത്സവം സാംസ്കാരിക സമ്മേളനം നാളെ ഉപരാഷ്ട്രപതി CP രാധാകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്യും. ചിത്രകലാരംഗത്തെ സമഗ്ര സംഭാവനകൾ മുൻനിർത്തി സർഗോത്സവ സമിതി ഏർപ്പെടുത്തിയ പ്രഥമ സർഗകേസരി പുരസ്കാരം ആർട്ടിസ്റ്റ് PR രാജേന്ദ്രന് ഉപരാഷ്ട്രപതി സമ്മാനിക്കും. ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കർ ചടങ്ങിൽ സംബന്ധിക്കും. ഉപരാഷ്ട്രപതിയുടെ സന്ദർശനത്തോടനുബന്ധിച്ച് നാളെ വൈകിട്ട് 4 മുതൽ കോഴിക്കോട് നഗരത്തിൽ ഗതാഗത നിയന്ത്രണം ഏർപ്പെടുത്തും. കോഴിക്കോട് കോർപ്പറേഷൻ പരിധിയിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് നാളെ ഉച്ചയ്ക്ക് ശേഷം ജില്ലാ കളക്ടർ അവധി പ്രഖ്യാപിച്ചു. മുൻകൂട്ടി നിശ്ചയിച്ച പൊതുപരീക്ഷകൾക്കും സർവകലാശാലാ പരീക്ഷകൾക്കും അവധി ബാധകമല്ല. ഇടുക്കിയിൽ വന്യജീവി ആക്രമണം തടയാൻ ജനങ്ങൾ കെട്ടിയ സംരക്ഷണ വേലി വനംവകുപ്പ് പൊളിച്ചു നീക്കിയതായി ആരോപിച്ചുള്ള അടിയന്തര പ്രമേയത്തിന് സ്പീക്കർ അവതരണ അനുമതി നിഷേധിച്ചതിൽ നിയമസഭയിൽ ഇന്നും പ്രതിപക്ഷ വാക്കൌട്ട്. പന്തടിക്കളം, ശാന്തൻപാറ, ചിന്നക്കനാൽ എന്നിവിടങ്ങളിലെ വേലി പൊളിച്ചു മാറ്റിയതിൽ ജനങ്ങൾക്ക് ആശങ്കയുണ്ടെന്ന് അടിയന്തര പ്രമേയ നോട്ടീസ് നൽകിയ KU ജനീഷ് കുമാർ വ്യക്തമാക്കി. വന്യജീവികളുടെ സ്വാഭാവിക സഞ്ചാരപാത സംബന്ധിച്ച റിപ്പോർട്ട് പരസ്യപ്പെടുത്തണമെന്ന് പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ പറഞ്ഞു. എന്നാൽ അനധികൃതമായി നിർമ്മിച്ച സോളാർ വേലി നീക്കം ചെയ്യാൻ ഇടുക്കി ജില്ലാ കളക്ടർ ഉത്തരവിടുകയായിരുന്നുവെന്ന് വനംമന്ത്രി ഷിബു ബേബി ജോൺ അറിയിച്ചു. മന്ത്രിയുടെ മറുപടിയെ തുടർന്ന് സ്പീക്കർ അടിയന്തര പ്രമേയത്തിന് അനുമതി നിഷേധിക്കുകയായിരുന്നു. സംസ്ഥാന സർക്കാരിന് PM ശ്രീ പദ്ധതിയിൽ നിന്ന് വ്യവസ്ഥ പ്രകാരം ഏകപക്ഷീയമായി പിന്മാറാൻ സാധിക്കില്ലെന്ന് മന്ത്രി എൻ ഷംസുദ്ദീൻ. ഇതുമായി ബന്ധപ്പെട്ട് രൂപീകരിച്ച മന്ത്രിസഭ ഉപസമിതി റിപ്പോർട്ട് സമർപ്പിച്ച ശേഷം ഭാവി കാര്യങ്ങൾ തീരുമാനിക്കുമെന്നും അദ്ദേഹം നിയമസഭയിൽ ചോദ്യോത്തരവേളയിൽ അറിയിച്ചു. പൊതുവിദ്യാലയങ്ങളിൽ നിലവിലുള്ള സിലബസ് അല്ലാതെ മറ്റൊരു പാഠ്യപദ്ധതിയും പഠിപ്പിക്കാൻ കഴിയില്ല എന്നതാണ് സംസ്ഥാന സർക്കാരിന്റെ നിലപാടെന്നും മന്ത്രി വ്യക്തമാക്കി.
2: യാതൊരു വിധത്തിലും ഗവൺമെന്റിന് ഏകപക്ഷീയമായി സംസ്ഥാനങ്ങൾക്ക് പിന്മാറാൻ വ്യവസ്ഥയില്ലാന്ന് മാത്രമല്ല, അത് കേന്ദ്ര ഗവൺമെന്റിൽ നിക്ഷിപ്തമാണ്. കേന്ദ്ര ഗവൺമെന്റിൽ വേണമെങ്കിൽ ഏകപക്ഷീയമായി 30 ദിവസത്തെ നോട്ടീസ് നൽകി മാറാം.

0: അമെൻമെന്റോ ആൾട്ടറേഷനോ വേണമെങ്കിൽ മ്യൂച്വൽ കൺസെന്റ് വേണം. ഇതാണ് ഇതിലെ വ്യവസ്ഥ. സബ് കമ്മിറ്റി രണ്ട് തവണ യോഗം ചേർന്ന് വിശദമായി കാര്യങ്ങൾ ചർച്ച ചെയ്യുകയും റിപ്പോർട്ട് തയ്യാറായിട്ടില്ല, തയ്യാറാകുമ്പോൾ അത് ആ രീതിയിൽ ഭാവി കാര്യങ്ങൾ മുന്നോട്ട് പോകും.
1: സംസ്ഥാനത്ത് നവംബർ 1 മുതൽ ഡിജിറ്റൽ സർവേയുടെ രണ്ടാം ഘട്ടം ആരംഭിക്കുമെന്ന് മന്ത്രി എ പി അനിൽകുമാർ. ഫണ്ട് തീർന്നതും നിരവധി പരാതികൾ ഉയർന്നതും കാരണം പദ്ധതി താൽക്കാലികമായി നിർത്തിവെക്കുകയായിരുന്നുവെന്ന് അദ്ദേഹം നിയമസഭയിൽ വ്യക്തമാക്കി. സർവേ പ്രവർത്തനങ്ങളുടെ നിലവിലുള്ള കുടിശ്ശിക തീർക്കുമെന്നും രണ്ടാം ഘട്ടത്തിന് ആവശ്യമുള്ള ഫണ്ട് അനുവദിക്കുമെന്നും മുഖ്യമന്ത്രി ഉറപ്പു നൽകിയതായും മന്ത്രി അറിയിച്ചു. സി എം ആർ എൽ എക്സലോജിക് പണമിടപാട് കേസിൽ മുൻ മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉൾപ്പെടെയുള്ളവരുടെ അപ്പീൽ ഹർജി ഹൈക്കോടതി തള്ളി. കേസിൽ എഫ്ഐആർ രജിസ്റ്റർ ചെയ്യണമെന്ന സിംഗിൾ ബെഞ്ച് ഉത്തരവിനെതിരെ നൽകിയ ഉപഹർജികളാണ് കോടതി തള്ളിയത്. സിംഗിൾ ബെഞ്ച് ഉത്തരവ് ഹർജിക്കാരന്റെ അവകാശങ്ങളെ ഹനിക്കുന്നില്ലെന്ന് കോടതി വ്യക്തമാക്കി. മുൻ മുഖ്യമന്ത്രി പിണറായി വിജയനെതിരെയുള്ള സി എം ആർ എൽ എക്സലോജിക് പണമിടപാട് കേസിൽ മുഖ്യമന്ത്രിയും ആഭ്യന്തരമന്ത്രിയും നിലപാട് വ്യക്തമാക്കണമെന്ന് ബിജെപി എംഎൽഎ വി മുരളീധരൻ. കേസ് സംബന്ധിച്ച് വ്യക്തമായ തെളിവുകളും സൂചനകളും ഇഡി ഡിജിപിക്ക് കൈമാറിയ കത്തിൽ ഉണ്ടായിരുന്നതായും അദ്ദേഹം തിരുവനന്തപുരത്ത് വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. വോട്ടർ പട്ടികയിൽ പേര് ചേർക്കുന്നതിനും ഒഴിവാക്കുന്നതിനും തിരുത്തലുകൾ വരുത്തുന്നതിനുമായി സംസ്ഥാനത്ത് ഇന്നു മുതൽ ഈ മാസം 31 വരെ പ്രത്യേക യജ്ഞം നടത്തും. വില്ലേജ് ഓഫീസുകൾ കേന്ദ്രീകരിച്ച് അപേക്ഷാ ഫോമുകളും ഡിജിറ്റൽ ഹെൽപ്പ് ഡെസ്കുകളും സജ്ജീകരിക്കും. വയനാട്ടിലെ പരമ്പരാഗത കർഷകനും പത്മശ്രീ ജേതാവുമായ ചെറുവയൽ രാമന്റെ സംസ്കാരം അല്പസമയത്തിനകം നടക്കും. കമ്മന നവോദയ എൽ പി സ്കൂളിൽ നടന്ന പൊതുദർശനത്തിൽ നിരവധി പേർ ആദരാഞ്ജലി അർപ്പിച്ചു. അന്യം നിന്ന് പോകുമായിരുന്ന 50-ലധികം നാടൻ നെൽവിത്തിനങ്ങളെ സ്വന്തം കൃഷിയിടത്തിൽ സംരക്ഷിച്ചു പോന്നിരുന്ന അദ്ദേഹത്തെ കേരളത്തിന്റെ ജീവിക്കുന്ന നെൽവിത്ത് ബാങ്ക് എന്നാണ് വിശേഷിപ്പിച്ചിരുന്നത്. അനധികൃത സ്വത്ത് സമ്പാദന കേസിൽ മുൻ ഡിജിപി ടോമിൻ ജെ തച്ചങ്കരിയുടെ ശിക്ഷ മരവിപ്പിച്ച് ഹൈക്കോടതി. കോട്ടയം വിജിലൻസ് കോടതിയാണ് ശിക്ഷ വിധിച്ചത്. ശിക്ഷാവിധി സ്റ്റേ ചെയ്യണമെന്നാവശ്യപ്പെട്ട് തച്ചങ്കരി നൽകിയ ഹർജിയിലാണ് വിധി. കഴിഞ്ഞ മാസം 18 മുതൽ ജയിലിലായിരുന്ന അദ്ദേഹം ജയിൽ മോചിതനാകും. നെടുമ്പാശ്ശേരി 3 പേരുടെ മരണത്തിനിടയാക്കിയ വാഹനാപകടത്തിലെ പ്രതി സുഹേൽ സജീവിനെ തെളിവെടുപ്പിനായി സംഭവസ്ഥലത്തെത്തിച്ചു. അപകടം നടന്ന സ്ഥലത്തും മദ്യപിച്ചയിടത്തുമാണ് തെളിവെടുപ്പ് പുരോഗമിക്കുന്നത്. ഇന്ന് വൈകിട്ട് വരെയാണ് സുഹേലിന്റെ കസ്റ്റഡി കാലാവധി. കേസിൽ നിലവിൽ 4 പേരാണ് പിടിയിലായത്. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
2: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും @AERNews_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @AERNews_TVMX ഹാൻഡിലും ലഭ്യമാണ്.
1: പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഭരണ നേതൃത്വത്തിൽ 25 വർഷം പൂർത്തിയാക്കിയതിന്റെ ഭാഗമായി രാജ്യമെമ്പാടും വിവിധ പരിപാടികൾ പുരോഗമിക്കുന്നു. ഏക് ഭാരത് ശ്രേഷ്ഠ ഭാരത് സംരംഭത്തെക്കുറിച്ചാണ് ജനസേവനമാണ് ദേശസേവനമെന്ന ആകാശവാണി പ്രത്യേക പരമ്പരയിൽ ഇന്ന്. സർദാർ വല്ലഭായ് പട്ടേലിന്റെ ജന്മവാർഷികത്തോടനുബന്ധിച്ച് 2015 ഒക്ടോബർ 31 പദ്ധതി ആരംഭിച്ചത്. ഇന്ത്യയുടെ വൈവിധ്യത്തെ ഏറ്റവും മികച്ച രീതിയിൽ മനസ്സിലാക്കാനുള്ള അവസരമാണിതെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി വ്യക്തമാക്കിയിരുന്നു. കേരളത്തിൽ ശക്തമായ മഴയ്ക്കും ഇടിമിന്നലിനും സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. പത്തനംതിട്ട, കോട്ടയം, എറണാകുളം, ഇടുക്കി ജില്ലകളിൽ ഇന്ന് ഓറഞ്ച് ജാഗ്രതയാണ്. 8 ജില്ലകളിൽ മഞ്ഞ ജാഗ്രതാ നിർദ്ദേശവും നൽകിയിട്ടുണ്ട്. തുലാവർഷം തെക്കേ ഇന്ത്യയിൽ ഇന്ന് എത്താൻ സാധ്യതയുണ്ടെന്നും കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. ജപ്പാനിൽ ട്രെയിൻ തട്ടി മരിച്ച കണ്ണൂർ ഇരിട്ടി പടിയൂർ സ്വദേശി വി ദേവികയുടെ ചിതാഭസ്മം തിരുവനന്തപുരത്തെത്തിച്ചു. നോർക്ക റൂട്ട്സ് അധികൃതർ ഏറ്റുവാങ്ങിയ ചിതാഭസ്മം ട്രെയിൻ മാർഗം നാളെ രാവിലെ ജന്മനാട്ടിലെത്തിക്കും. മൃതശരീരം നാട്ടിലെത്തിക്കാൻ കഴിയാത്ത സാഹചര്യത്തിൽ കുടുംബത്തിന്റെ അനുമതിയോടെ ജപ്പാനിലാണ് സംസ്കരിച്ചത്. കഴിഞ്ഞ മാസമാണ് ദേവികയെ ജപ്പാനിൽ ട്രെയിൻ തട്ടി മരിച്ച നിലയിൽ കണ്ടെത്തിയത്. എൻഡോസൾഫാൻ ദുരിതബാധിതർക്കും ഭിന്നശേഷിക്കാർക്കും സമഗ്ര പുനരധിവാസവും സാന്ത്വന പരിചരണവും ഉറപ്പാക്കി കാസർഗോഡ് ജില്ലയിലെ മൂളിയറിൽ പ്രവർത്തിക്കുന്ന സഹജീവനം സ്നേഹഗ്രാമം ശ്രദ്ധേയമാകുന്നു. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി കാസർഗോഡ് ജില്ലാ പ്രതിനിധി പി ജഗന്നിവാസൻ.
3: ഫിസിയോതെറാപ്പി, സ്പീച്ച് തെറാപ്പി, സൈക്കോതെറാപ്പി, ഡെവലപ്മെന്റ് തെറാപ്പി, സ്പെഷ്യൽ എഡ്യൂക്കേഷൻ, സോഷ്യൽ വർക്ക് എന്നിവയാണ് ഈ കേന്ദ്രത്തിൽ നൽകുന്ന പ്രധാന സേവനങ്ങൾ. 2 വർഷത്തിനിടെ 643 പേരാണ് വിവിധ തെറാപ്പി സേവനങ്ങളും പരിചരണവും പ്രയോജനപ്പെടുത്തിയത്. പ്രതിദിനം 45 മിനിറ്റ് വീതമുള്ള 8 തെറാപ്പി സ്ലോട്ടുകളിലൂടെ ഒരു ദിവസം ശരാശരി 45 കുട്ടികൾക്ക് ഇവിടെ സേവനം ലഭിക്കുന്നുണ്ട്. നിലവിൽ ആഴ്ചയിൽ 120 കുട്ടികളും 17 മുതിർന്നവരും കേന്ദ്രത്തെ ആശ്രയിക്കുന്നു.
1: ഇന്ത്യ വെസ്റ്റിൻഡീസ് പുരുഷ 2020 ക്രിക്കറ്റ് പരമ്പരയിലെ അവസാന മത്സരം ശനിയാഴ്ച ബംഗളൂരുവിൽ നടക്കും. 5 മത്സരങ്ങളടങ്ങിയ പരമ്പരയിൽ 2 മത്സരങ്ങൾ വീതം വിജയിച്ച് ഇരു ടീമുകളും ഒപ്പത്തിനൊപ്പമാണ്. ഇന്നലെ ഹൈദരാബാദിൽ നടന്ന മത്സരത്തിൽ ഇന്ത്യയെ 24 റൺസിന് വെസ്റ്റിൻഡീസ് പരാജയപ്പെടുത്തി. രാജ്യത്തുടനീളം നവരാത്രി ആഘോഷങ്ങൾ പുരോഗമിക്കുന്നു. നവരാത്രിയുടെ 5ാം ദിവസമായ ഇന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി മാ സ്കന്ദമാതയ്ക്ക് പ്രാർത്ഥനകൾ അർപ്പിച്ചു. സംസ്ഥാനത്തെ ക്ഷേത്രങ്ങളിലും നവരാത്രിയോടനുബന്ധിച്ച് വൻ ഭക്തജന

0: തിരക്കാണ് അനുഭവപ്പെടുന്നത്. ദുർഗാഷ്ടമി ഈ മാസം 19-നും 20-ന് മഹാനവമിയുമാണ്. 21-നാണ് പൂജയെടുപ്പും വിദ്യാരംഭവും നടക്കുക. മുൻ രാഷ്ട്രപതി APJ അബ്ദുൾ കലാമിന്റെ ജന്മവാർഷിക ദിനം ഇന്ന്. 1931 ഒക്ടോബർ 15 തമിഴ്നാട്ടിലെ രാമേശ്വരത്ത് ജനിച്ച അദ്ദേഹം ശാസ്ത്ര സാങ്കേതിക വിദ്യയുടെ വളർച്ചയ്ക്കും യുവജനങ്ങളുടെ സമഗ്ര വികാസത്തിനും വിലമതിക്കാനാവാത്ത സംഭാവനകളാണ് നൽകിയത്. ഇന്ത്യയുടെ മിസൈൽ മാൻ എന്നറിയപ്പെടുന്ന കലാം ISRO, DRDO എന്നിവിടങ്ങളിൽ ഉന്നത സ്ഥാനങ്ങൾ വഹിച്ചിട്ടുണ്ട്. വിദ്യാർത്ഥികളെ സ്വപ്നം കാണാൻ പഠിപ്പിച്ച ശാസ്ത്രജ്ഞൻ, മികച്ച അധ്യാപകൻ, ഗവേഷകൻ, എഴുത്തുകാരൻ എന്നിങ്ങനെ നിരവധി വിശേഷണങ്ങളാണ് അബ്ദുൽ കലാമിനുള്ളത്. രാജ്യത്തെ ഓഹരി വിപണികളിൽ വൻ മുന്നേറ്റം. സെൻസെക്സ് 1236 പോയിന്റ് ഉയർന്ന് 74,004-ലും നിഫ്റ്റി 353 പോയിന്റ് നേട്ടത്തിൽ 22,975-ലും വ്യാപാരം തുടരുന്നു. സ്വർണവില കുറഞ്ഞു. പവന് 600 രൂപ താഴ്ന്ന് 1,08,120 രൂപയും ഗ്രാമിന് 13,515 രൂപയുമാണ് ഇന്നത്തെ വില. കടലിൽ കാണാതായവർക്ക് മരണ സർട്ടിഫിക്കറ്റ് നൽകാനുള്ള 7 വർഷത്തെ കാലപരിധി കുറയ്ക്കാൻ കേന്ദ്രത്തോട് നിയമ ഭേദഗതി ആവശ്യപ്പെട്ട് കേരളം. കപ്പൽ അപകടങ്ങളിൽപ്പെട്ട മത്സ്യ തൊഴിലാളികൾക്ക് നഷ്ടപരിഹാരം ഉറപ്പാക്കാൻ അടിയന്തര ഇടപെടൽ നടത്തുമെന്നും ഫിഷറീസ് മന്ത്രി VE അബ്ദുൽ ഗഫൂർ അറിയിച്ചു. പ്രധാന വാർത്തകൾ വീണ്ടും. നവരാത്രിയോടനുബന്ധിച്ച് കോഴിക്കോട് നടക്കുന്ന നവരാത്രി സർഗോത്സവത്തിന് ഉപരാഷ്ട്രപതി CP രാധാകൃഷ്ണൻ നാളെ തുടക്കം കുറിക്കും. ഇടുക്കിയിൽ വന്യജീവി ആക്രമണം തടയാനുള്ള സംരക്ഷണ വേലി പൊളിച്ചു നീക്കിയ വിഷയത്തിൽ അടിയന്തര പ്രമേയത്തിന് അവതരണ അനുമതി നിഷേധിച്ചതിൽ നിയമസഭയിൽ ഇന്നും പ്രതിപക്ഷ വാക്കൌട്ട്. CMRL എക്സലോജിക് പണമിടപാട് കേസിൽ മുൻ മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉൾപ്പെടെയുള്ളവരുടെ അപ്പീൽ ഹർജി ഹൈക്കോടതി തള്ളി. സംസ്ഥാനത്ത് വോട്ടർപട്ടികയിൽ തിരുത്തലുകൾ വരുത്തുന്നതിനുള്ള പ്രത്യേക യജ്ഞം ഇന്നു മുതൽ. വയനാട്ടിലെ പരമ്പരാഗത കർഷകനും പദ്മശ്രീ ജേതാവുമായ ചെറുവയൽ രാമന് വിട നൽകാൻ ജന്മനാട്. സംസ്കാരം അല്പസമയത്തിനകം. കേരളത്തിൽ ശക്തമായ മഴയ്ക്കും ഇടിമിന്നലിനും സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. പത്തനംതിട്ട, കോട്ടയം, എറണാകുളം, ഇടുക്കി ജില്ലകളിൽ ഇന്ന് ഓറഞ്ച് ജാഗ്രത. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം 12:50.
1: ആകാശവാണി. സർജറിക്കായി അനസ്തീസ്യ നൽകുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ, പ്രസവത്തോടനുബന്ധിച്ച് വേദന ലഘൂകരിക്കാൻ നൽകുന്ന അനസ്തീസ്യ തുടങ്ങി അനസ്തീസ്യയെക്കുറിച്ച് അറിയേണ്ട കാര്യങ്ങൾ കൺസൾട്ടന്റ് അനസ്തീസിയോളജിസ്റ്റ് ഡോക്ടർ ലൈസ ജോയ്സ് സംസാരിക്കുന്നു.
2: ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് സ്ത്രീകൾക്കും കുട്ടികൾക്കും ശസ്ത്രക്രിയയുടെ സമയത്ത് ആശങ്ക ഉണ്ടാകുന്ന ഒരു വിഷയത്തെക്കുറിച്ചാണ്, അനസ്തീഷ്യ. അനസ്തീഷ്യ എന്ന് കേൾക്കുമ്പോൾ തന്നെ പേടിയാണ്. മയങ്ങിപ്പോയാൽ പിന്നെ ഉണരാതിരിക്കുമോ? ഓപ്പറേഷന്റെ ഇടയ്ക്ക് ബോധം വരുമോ? ഭാവിയിൽ ഓർമ്മയ്ക്ക് പ്രശ്നമുണ്ടാകുമോ? ഗർഭിണികൾക്ക് അനസ്തീഷ്യ സുരക്ഷിതമാണോ? ഇങ്ങനെയുള്ള പല സംശയങ്ങളും ഉണ്ടാകാറുണ്ട്. എന്നാൽ ഇന്ന് അനസ്തീഷ്യ വളരെ സുരക്ഷിതവും ശാസ്ത്രീയമായി നിയന്ത്രിക്കപ്പെടുന്നതുമായ ഒരു ചികിത്സാ മേഖലയാണ്. ശസ്ത്രക്രിയ നടക്കുന്ന സമയത്ത് രോഗിക്ക് വേദനയില്ലാതെ സുരക്ഷിതമായി ശരീരത്തിലെ പ്രധാന പ്രവർത്തനങ്ങൾ നിരീക്ഷിച്ചുകൊണ്ട് ചികിത്സ നടത്താൻ സഹായിക്കുന്നതാണ് അനസ്തീഷ്യ. സ്ത്രീകളിൽ അനസ്തീഷ്യയ്ക്ക് എന്താണ് പ്രത്യേകത? സ്ത്രീകളും പുരുഷന്മാരും തമ്മിൽ ശരീരഘടനയിലും ഹോർമോൺ പ്രവർത്തനങ്ങളിലും ചില വ്യത്യാസങ്ങളുണ്ട്. പ്രത്യേകിച്ച് പ്രഗ്നൻസി, മെനോപോസ്, അനീമിയ, ഒബീസിറ്റി അഥവാ അമിതഭാരം, ഈ സാഹചര്യങ്ങളിൽ അനസ്തേഷ്യ നൽകുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. അതുകൊണ്ട് തന്നെ ഒരു സ്ത്രീക്ക് അനസ്തേഷ്യ നൽകുമ്പോൾ അവളുടെ പ്രായം, ശരീരഭാരം, മറ്റ് രോഗങ്ങൾ, കഴിക്കുന്ന മരുന്നുകൾ, ഗർഭസ്ഥിതി, മുൻപുണ്ടായ അനസ്തേഷ്യ അനുഭവങ്ങൾ എല്ലാം അനസ്തീഷ്യോളജിസ്റ്റ് വിലയിരുത്തും. അതുപോലെ തന്നെ കുട്ടികൾക്ക് അനസ്തീഷ്യ നൽകുമ്പോൾ മുതിർന്നവരെക്കാൾ കുറച്ചുകൂടെ പ്രത്യേക ശ്രദ്ധ ആവശ്യമാണ്. അവരുടെ ശരീര വലിപ്പം മാത്രമല്ല അവരുടെ ശ്വാസകോശം, എയർവേ ഇവയുടെ പ്രത്യേകതകൾ, മരുന്നിനോടുള്ള പ്രതികരണം എന്നിവയും മുതിർന്നവരിൽ നിന്ന് വ്യത്യസ്തമാണ്. ഇതിനേക്കാളും പ്രധാനമായി കുട്ടികൾക്ക് ഓപ്പറേഷൻ വരുമ്പോഴുള്ള പേടിയും സെപ്പറേഷൻ ആങ്സൈറ്റിയും ഒരു വലിയ ചാലഞ്ചാണ്. കുട്ടികൾക്ക് മാത്രമല്ല അവരുടെ മാതാപിതാക്കൾക്കും വലിയ ടെൻഷൻ ഉണ്ടാകുന്ന ഒരു സാഹചര്യമാണ്. അതുകൊണ്ട് കുട്ടികളുമായി കൂട്ടുകൂടി മാതാപിതാക്കളുടെ സഹായത്തോടെ അവരുടെ ആങ്സൈറ്റി കുറയ്ക്കുകയാണ് ചെയ്യുന്നത്. കുട്ടിയുടെ പ്രായം, ഭാരം, ആരോഗ്യസ്ഥിതി, എയർവേ, ഭക്ഷണം കഴിച്ച സമയം ഇവ കൃത്യമായി വിലയിരുത്തിയ ശേഷമാണ് അനസ്തീഷ്യ നൽകുന്നത്. കുട്ടികളിലെ അനസ്തീഷ്യയുടെ ലക്ഷ്യം സർജറി നടത്തുക എന്നത് മാത്രമല്ല, കുട്ടിക്ക് സുരക്ഷിതവും ഭയരഹിതമായ ഒരു അനുഭവം നൽകുക എന്നതുകൂടിയാണ്. അനസ്തീഷ്യയെക്കുറിച്ചുള്ള ഒരു വലിയ തെറ്റിദ്ധാരണ പലരും കരുതുന്നത് അനസ്തെറ്റിസ്റ്റ് എന്നത് മയക്കുമരുന്ന് കൊടുക്കുന്ന ഡോക്ടർ

മാത്രമാണെന്നാണ്. അത് ശരിയല്ല. ശസ്ത്രക്രിയക്കിടെ രോഗിയുടെ ശ്വാസോച്ഛ്വാസം, ഹൃദയമിടിപ്പ്, രക്തസമ്മർദ്ദം, ഓക്സിജൻ ലെവൽ, ടെമ്പറേച്ചർ തുടങ്ങി പല പ്രധാന കാര്യങ്ങളും നിരന്തരം നിരീക്ഷിക്കുകയും നിയന്ത്രിക്കുകയും ചെയ്യുന്നത് അനസ്തീഷ്യോളജിസ്റ്റ് ആണ്. അതിനാൽ അനസ്തീഷ്യോളജിസ്റ്റിനെ പേഷ്യൻസ് ഗാർഡിയൻ ഡ്യൂറിംഗ് സർജറി എന്ന് പറയാം. അനസ്തീഷ്യ പല വിധത്തിലുണ്ട്. ജനറൽ അനസ്തീഷ്യ, രോഗി പൂർണ്ണമായി ഉറങ്ങുന്ന രീതിയിലുള്ള അനസ്തീഷ്യ, ഇതാണ് ഏറ്റവും സങ്കീർണമായ രീതി. റീജിയണൽ അനസ്തീഷ്യ, ശരീരത്തിന്റെ ഒരു പ്രത്യേക ഭാഗത്തിന്റെ സെൻസേഷൻ താൽക്കാലികമായി ഇല്ലാതാക്കുന്ന രീതിയാണ്. ഉദാഹരണത്തിന് സ്പൈനൽ അനസ്തീഷ്യ, എപ്പിഡ്യൂറൽ അനസ്തീഷ്യ, നെർവ് ബ്ലോക്സ് തുടങ്ങിയവ. ലോക്കൽ അനസ്തീഷ്യ എന്നാൽ വളരെ ചെറിയ ഒരു ഭാഗം മാത്രം മരവിപ്പിക്കുന്ന രീതിയാണ്. ഏത് രീതിയിലുള്ള അനസ്തീഷ്യ വേണമെന്ന് തീരുമാനിക്കുന്നത് രോഗിയുടെ ആരോഗ്യസ്ഥിതിയും ചെയ്യാൻ പോകുന്ന സർജറിയും അനുസരിച്ചാണ്. ഇനി പ്രഗ്നൻസിയും അനസ്തീഷ്യയും എന്ന വിഷയത്തിലേക്ക് കടക്കാം. അനസ്തീഷ്യ കൊടുത്താൽ കുഞ്ഞിന് പ്രശ്നമുണ്ടാകുമോ എന്നതാണ് പ്രധാന ചോദ്യം. അനസ്തീഷ്യ ആവശ്യമായ സർജറി പ്രഗ്നൻസി സമയത്ത് ചെയ്യേണ്ടി വന്നാൽ അനസ്തീഷ്യോളജിസ്റ്റ്, ഒബ്സ്റ്റെട്രീഷ്യൻ, സർജൻ എന്നിവർ ചേർന്നാണ് ഏറ്റവും സുരക്ഷിതമായ രീതി തീരുമാനിക്കുന്നത്. ഇവിടെ സ്പൈനൽ അല്ലെങ്കിൽ നെർവ് ബ്ലോക്സ് ആയിരിക്കും കൂടുതൽ സുരക്ഷിതം. അത്യാവശ്യമായ സർജറി അനസ്തീഷ്യയുടെ പേടി കൊണ്ട് വൈകിക്കേണ്ട ആവശ്യമില്ല. എന്നാൽ പ്രഗ്നൻസിയുടെ ആദ്യത്തെ 3 മാസം അനസ്തീഷ്യ ഒഴിവാക്കുന്നതാണ് നല്ലത്. പല സ്ത്രീകൾക്കും താല്പര്യമുള്ള വിഷയമാണ് പ്രസവ സമയത്തെ അനസ്തീഷ്യ. നോർമൽ ഡെലിവറിയിൽ വേദന കുറയ്ക്കുന്നതിനായി ഉപയോഗിക്കുന്ന രീതിയാണ് എപ്പിഡ്യൂറൽ അനസ്തീഷ്യ. ഇത് വളരെ സുരക്ഷിതവും രോഗിക്ക് വേദനരഹിതമായ സുഖപ്രസവത്തിന് സഹായിക്കുന്നതുമാണ്. അതുപോലെ സിസേറിയൻ സെക്ഷൻ ചെയ്യുമ്പോൾ സ്പൈനൽ അനസ്തീഷ്യയാണ് സാധാരണയായി ഉപയോഗിക്കുന്നത്. അതായത് ശരീരത്തിൽ വയറിന്റെ താഴേക്കുള്ള ഭാഗം സെൻസേഷൻ ഇല്ലാതാക്കും, പക്ഷേ അമ്മ ബോധവതിയായിരിക്കും. സിസേറിയന് ഏറ്റവും സുരക്ഷിതമായ അനസ്തീഷ്യ സ്പൈനൽ അനസ്തീഷ്യയാണ്. തന്നെയുമല്ല, കുഞ്ഞു ജനിക്കുന്ന നിമിഷം അമ്മയ്ക്ക് കാണാനും കേൾക്കാനും സാധിക്കും. ഇത് അമ്മമാർക്ക് മനോഹരമായ ഒരു അനുഭവമാണല്ലോ. വളരെ സാധാരണമായ ഒരു സംശയമാണ് സ്പൈനൽ എടുത്താൽ ജീവിതകാലം മുഴുവൻ നടുവേദന ഉണ്ടാകുമോ. എന്നാൽ ഈ ധാരണ ശരിയല്ല. പ്രസവശേഷമുള്ള ശരീരത്തിലെ മാറ്റങ്ങൾ, പോസ്റ്റർ, മസിൽ സ്ട്രെയിൻ, ഗൈനക്കോളജി സർജറികളിൽ ലിഗമെന്റ്സിനുണ്ടാവുന്ന ക്ഷതങ്ങൾ, ഇവയൊക്കെ നടുവേദനയ്ക്ക് കാരണമാകാം. അതിനെ സ്പൈനൽ അനസ്തീഷ്യയുമായി ബന്ധിപ്പിക്കേണ്ട കാര്യമില്ല. നല്ല പോസ്റ്ററും വ്യായാമവും നടുവേദന വരാതിരിക്കാൻ സഹായിക്കും. മറ്റൊരു സംശയം പീരിയഡ്സ് ഉള്ളപ്പോൾ സർജറി ചെയ്യാമോ എന്നാണ്. ഹെവി ബ്ലീഡിങ്ങോ ഹീമോഗ്ലോബിൻ കുറവ് എന്നിങ്ങനെ ഉണ്ടെങ്കിൽ സർജറി മാറ്റിവെക്കാം. രോഗിക്കുള്ള ബുദ്ധിമുട്ടും കണക്കിലെടുത്ത് എമർജൻസി അല്ലാത്ത സർജറി 2-3 ദിവസം മാറ്റിവെക്കാവുന്നതാണ്. എന്നാൽ എമർജൻസി സർജറി ഈ ഒരു കാര്യം കൊണ്ട് മാറ്റിവെക്കേണ്ടതില്ല. ഇനി കഴിക്കുന്ന മരുന്നുകൾ, തൈറോയ്ഡ് ഗുളികകൾ, അയൺ ഗുളികകൾ, കോൺട്രസെപ്റ്റീവ് പിൽസ്, ഡയബറ്റിസ് പ്രഷർ ഇവയുടെ മരുന്നുകൾ, ബ്ലഡ് തിന്നേഴ്സ്, സൈക്യാട്രിക് മെഡിസിൻ ഇവയൊക്കെ സ്ത്രീകൾ കഴിക്കുന്നുണ്ടാവാം. ഈ മരുന്നുകൾ കഴിക്കുന്നവർക്ക് അനസ്തീഷ്യ സമയത്ത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതായുണ്ട്. ഓറൽ കോൺട്രസെപ്റ്റീവ്സ്, ഞരമ്പുകളിൽ രക്തം കട്ടപിടിക്കുന്ന ഡീപ്പ് വെയിൻ ത്രോംബോസിസ് എന്ന ഗുരുതരമായ അവസ്ഥയ്ക്ക് കാരണമാകാറുണ്ട്. അതുപോലെ ആസ്പിരിൻ മുതലായ ബ്ലഡ് തിന്നേഴ്സ് സർജറി സമയത്ത് അമിത രക്തസ്രാവം ഉണ്ടാക്കുന്നു. അതുകൊണ്ട് കഴിക്കുന്ന മരുന്നുകളുടെ ഡീറ്റെയിൽസ് അനസ്തീഷ്യോളജിസ്റ്റിനോട് നിർബന്ധമായും പറഞ്ഞിരിക്കണം. സ്വന്തമായി ഒരു മരുന്നും നിർത്തരുത്. പ്രഗ്നന്റ് ആവാൻ സാധ്യതയുണ്ടെങ്കിൽ അതും പറയണം. ഇന്ന് സ്ത്രീകളിൽ ഒബീസിറ്റി അഥവാ അമിതഭാരം ഒരു പ്രധാന ആരോഗ്യ പ്രശ്നമാണ്. വെയിറ്റ് കൂടുതലുള്ള രോഗികളിൽ എയർവേ മാനേജ്മെന്റ്, ബ്രീതിങ്, മരുന്നിന്റെ ഡോസേജ്, പൊസിഷനിങ് ഇവയ്ക്ക് പ്രത്യേകം ശ്രദ്ധ വേണ്ടിവരും. അലർജി, മുമ്പ് ഏതെങ്കിലും മരുന്നിനോ അല്ലെങ്കിൽ അനസ്തേഷ്യ എടുത്തപ്പോഴോ ശരീരത്ത് ചൊറിച്ചിൽ, ചുവന്ന് തടിക്കൽ, ശ്വാസ തടസ്സം, ബ്ലഡ് പ്രഷർ കുറയുക, അങ്ങനെ എന്തെങ്കിലും ഉണ്ടായിട്ടുണ്ടെങ്കിൽ ഡോക്ടറോട് പറയാൻ മറക്കരുത്. അനസ്തേഷ്യ കഴിഞ്ഞാൽ ഓർമ്മ കുറയുമോ, കുട്ടിയുടെ പഠിത്തം എഫക്റ്റഡ് ആകുമോ എന്ന സംശയവും ചിലർക്കുണ്ട്. സർജറി കഴിഞ്ഞ് കുറച്ച് സമയത്തേക്ക് ഡ്രൗസിനെസ്, കൺഫ്യൂഷൻ ഇവയൊക്കെ കാണാം. പ്രത്യേകിച്ച് പ്രായമായവരിലാണ് ഇത് കാണുന്നത്. ഇത് താൽക്കാലികമാണ്. കുട്ടികളെ ഓപ്പറേഷന് കൊണ്ടുവരുമ്പോൾ അവർക്ക് റെസ്പിറേറ്ററി ഇൻഫെക്ഷൻ ഉണ്ടോ എന്ന് പ്രത്യേകം ശ്രദ്ധിക്കണം. ചെറിയ ചുമയും ജലദോഷവും ആണെങ്കിൽ പോലും അത്യാവശ്യമല്ലാത്ത സർജറി 2 ആഴ്ച മാറ്റിവെക്കുന്നതാണ് നല്ലത്. അതുപോലെ കുട്ടികൾ ഓപ്പറേഷന് 6 മണിക്കൂർ മുമ്പ് വരെ ഭക്ഷണം കഴിച്ചിട്ടില്ലെന്ന് ഉറപ്പാക്കേണ്ടതുമുണ്ട്. സർജറിക്ക് മുമ്പ് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. നിങ്ങളുടെ ആരോഗ്യസ്ഥിതിയെക്കുറിച്ച് ഒന്നും മറച്ചു വെക്കരുത്. നിങ്ങൾ കഴിക്കുന്ന എല്ലാ മരുന്നുകളുടെയും ഡീറ്റെയിൽസ് പറയുക. മുൻപുണ്ടായ അനസ്തേഷ്യ പ്രശ്നങ്ങൾ അറിയിക്കുക. പ്രഗ്നന്റ് ആവാൻ സാധ്യതയുണ്ടെങ്കിൽ അത് അറിയിക്കുക. കുട്ടികൾക്ക്
ചുമ, ജലദോഷം, മറ്റ് അസുഖങ്ങൾ ഇവയുണ്ടെങ്കിൽ അത് മാറിയിട്ട്

0: സർജറി ചെയ്യുന്നതാണ് നല്ലത്. സർജറിക്ക് മുമ്പ് ഭക്ഷണവും വെള്ളവും എപ്പോൾ നിർത്തണമെന്ന ഡോക്ടറുടെ നിർദ്ദേശം പാലിക്കുക. ഇന്നത്തെ അനസ്തേഷ്യ പഴയകാലത്തെ അനസ്തേഷ്യയല്ല. ഇന്ന് സോഫിസ്റ്റിക്കേറ്റഡ് മോണിറ്റേഴ്സ് ഉള്ളതിനാൽ രോഗിയുടെ ഓരോ നിമിഷവുമുള്ള ഹാർട്ട് റേറ്റ്, ബ്ലഡ് പ്രഷർ, ഓക്സിജൻ ലെവൽ ഇവയൊക്കെ നിരീക്ഷിക്കാൻ സാധിക്കുന്നു. മരുന്നുകളുടെ അളവ് രോഗിയുടെ ആവശ്യത്തിനനുസരിച്ച് നിയന്ത്രിക്കാനും സർജറി കഴിയുമ്പോൾ അവരെ ഉണർത്താനും സാധിക്കുന്നു. അതുകൊണ്ട് അനസ്തേഷ്യ പേടിയാണ് എന്ന ചിന്ത വേണ്ട. സർജറിയെ സുരക്ഷിതമാക്കുന്ന ഒരു പ്രധാന ഘടകമാണ് അനസ്തേഷ്യ. ഒരു നല്ല അനസ്തേഷ്യ രോഗിയെ ഉറക്കുന്നത് മാത്രമല്ല, സുരക്ഷിതമായി സർജറിയിലൂടെ കടത്തിവിടുകയാണ് ചെയ്യുന്നത്. അനസ്തേഷ്യയെക്കുറിച്ചുള്ള സംശയങ്ങൾ ഡോക്ടറോട് ചോദിക്കാൻ മടിക്കേണ്ടതില്ല. എനിക്ക് ഏത് അനസ്തേഷ്യയാണ് തരുന്നത്, അതിൻ്റെ ഗുണങ്ങളും അപകട സാധ്യതകളും എന്തൊക്കെയാണ്, ഞാൻ കഴിക്കുന്ന മരുന്നുകൾ തുടരണോ, ഇത്തരം ചോദ്യങ്ങൾ അനസ്തേഷ്യോളജിസ്റ്റിനോട് ചോദിക്കാം. അതിനാൽ അനസ്തേഷ്യയെ പേടിക്കേണ്ടതില്ല. ഉറങ്ങുന്നത് സർജറി നടക്കുന്ന സമയം മാത്രമാണ്. അത് കഴിയുമ്പോൾ അനസ്തേഷ്യ മരുന്നുകൾ നിർത്തിവെക്കുകയും രോഗി ഉണരുകയും ചെയ്യും. അനസ്തേഷ്യ ഭാവിയിൽ ഒരു ദോഷവും ചെയ്യില്ല. അനസ്തേഷ്യയെ പേടിച്ച് നിങ്ങളുടെ സർജറി മാറ്റിവെക്കേണ്ടതില്ല.
1: സർജറിക്കായി അനസ്തീസ്യ നൽകുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ: പ്രസവത്തോടനുബന്ധിച്ച് വേദന ലഘൂകരിക്കാൻ നൽകുന്ന അനസ്തീസ്യ തുടങ്ങി അനസ്തീസ്യയെക്കുറിച്ച് അറിയേണ്ട കാര്യങ്ങൾ കൺസൾട്ടന്റ് അനസ്തീസിയോളജിസ്റ്റ് ഡോക്ടർ ലൈസ ജോയ്സ് സംസാരിക്കുകയായിരുന്നു ഇതുവരെ.

0: ഇപ്പോൾ സമയം 12 മണി കഴിഞ്ഞ് 49 മിനിറ്റും 52 സെക്കൻഡും. 12:50 കേൾക്കാം മലയാളത്തിൽ വാർത്തകൾ.
1: ആകാശവാണി. നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് സുവർണ. പ്രധാന വാർത്തകൾ. ദേശീയ സരസ് മേളയുടെ ഉദ്ഘാടനം രാഷ്ട്രപതി ദ്രൗപദി മുർമു അല്പസമയത്തിനകം വിജയവാഡയിൽ നിർവഹിക്കും. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ലഡാക്കിൽ 3,350 കോടി രൂപയുടെ 5 സുപ്രധാന വികസന പദ്ധതികൾക്ക് തുടക്കം കുറിച്ചു. ലേ വിമാനത്താവളത്തിന്റെ പുതിയ ടെർമിനൽ രാഷ്ട്രത്തിന് സമർപ്പിച്ചു. പ്രതിരോധ കയറ്റുമതിയിൽ രാജ്യം വലിയ മുന്നേറ്റം കൈവരിച്ചതായി രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗ്. ഇടുക്കിയിൽ വന്യജീവി ആക്രമണം തടയാൻ ജനങ്ങൾ കെട്ടിയ സംരക്ഷണ വേലി വനംവകുപ്പ് പൊളിച്ചു നീക്കിയതുമായി ബന്ധപ്പെട്ട് നിയമസഭയിൽ പ്രതിപക്ഷ വാക്കൌട്ട്. IMF ലോകബാങ്ക് വാർഷിക യോഗങ്ങളിൽ പങ്കെടുക്കുന്നതിനായി കേന്ദ്ര ധനകാര്യമന്ത്രി നിർമ്മല സീതാരാമൻ ബാങ്കോക്കിലെത്തി. കേരളത്തിൽ ശക്തമായ മഴയ്ക്കും ഇടിമിന്നലിനും സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. പത്തനംതിട്ട, കോട്ടയം, എറണാകുളം, ഇടുക്കി ജില്ലകളിൽ ഇന്ന് ഓറഞ്ച് ജാഗ്രത. വാർത്തകൾ വിശദമായി. ദേശീയ സരസ് മേളയുടെ ഉദ്ഘാടനം രാഷ്ട്രപതി ദ്രൌപദി മുർമു വിജയവാഡയിൽ അല്പസമയത്തിനകം നിർവഹിക്കും. കേന്ദ്ര ഗ്രാമവികസന മന്ത്രാലയവും ആന്ധ്രാപ്രദേശ് സർക്കാരും ചേർന്നാണ് മേള സംഘടിപ്പിച്ചിരിക്കുന്നത്. കേന്ദ്രമന്ത്രി ശിവരാജ് സിംഗ് ചൌഹാൻ, ആന്ധ്രാ മുഖ്യമന്ത്രി ചന്ദ്രബാബു നായിഡു തുടങ്ങി പ്രമുഖർ ഉദ്ഘാടന ചടങ്ങിൽ പങ്കെടുക്കുന്നുണ്ട്. 2 ദിവസത്തെ സന്ദർശനത്തിനായി ഇന്നലെയാണ് രാഷ്ട്രപതി ആന്ധ്രാപ്രദേശിലെത്തിയത്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ലഡാക്കിലെ 3,350 കോടി രൂപയുടെ 5 സുപ്രധാന വികസന പദ്ധതികൾക്ക് വീഡിയോ കോൺഫറൻസിംഗിലൂടെ തുടക്കം കുറിച്ചു. ലേയിലെ കുശോക് ബഗുല റിംപോച്ചെ വിമാനത്താവളത്തിൽ 640 കോടി രൂപ ചെലവിൽ നിർമ്മിച്ച പുതിയ പാസഞ്ചർ ടെർമിനൽ പ്രധാനമന്ത്രി ഉദ്ഘാടനം ചെയ്തു. ലേയിലെ നിമുവിൽ നിന്നും സൻസ്കാർ വാലിയിലൂടെ ഹിമാചൽ പ്രദേശിലെ ദർച്ച വരെ നീളുന്ന 298 കിലോമീറ്റർ റോഡ് അദ്ദേഹം രാജ്യത്തിന് സമർപ്പിച്ചു. ഹനു ജലവൈദ്യുത പദ്ധതി, പ്രസരണ ലൈൻ എന്നിവയുടെ ഉദ്ഘാടനവും അദ്ദേഹം നിർവഹിച്ചു. പൌരാണിക ശിലാചിത്ര സംരക്ഷണത്തിനായി ലേയിലെ സിന്ധിഘട്ടിൽ ഒരുക്കുന്ന രാജ്യത്തെ ആദ്യ പെട്രോഗ്ലിഫ് സംരക്ഷണ പാർക്കും അദ്ദേഹം ഉദ്ഘാടനം ചെയ്തു. ചടങ്ങ് പുരോഗമിക്കുകയാണ്. ഇന്ത്യ തദ്ദേശീയമായി നിർമ്മിച്ച പ്രതിരോധ ഉൽപ്പന്നങ്ങൾ ലോകമെമ്പാടുമുള്ള 100 രാജ്യങ്ങളിലേക്ക് കയറ്റുമതി ചെയ്യുന്നുണ്ടെന്ന് രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗ്. ന്യൂഡൽഹിയിൽ നടന്ന ടൈംസ് നൌ ഡിഫൻസ് കോൺക്ലേവ് 2026 സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. 2025-26 കാലയളവിൽ ഇന്ത്യയുടെ പ്രതിരോധ കയറ്റുമതി 39,000 കോടി രൂപയിലധികമായി വർദ്ധിച്ചുവെന്നും അദ്ദേഹം വ്യക്തമാക്കി. ഏതു വെല്ലുവിളിയും നേരിടാൻ ഇന്ത്യൻ സായുധസേന പൂർണ്ണ സജ്ജമാണെന്നും രാജ്യരക്ഷാമന്ത്രി പറഞ്ഞു.
2: 2013-14 में भारत से होने वाला जो डिफेंस एक्सपोर्ट केवल 686 करोड़ था, वह आज 25-26 में बढ़कर अप्रॉक्सिमेटली 39,000 करोड़ से अधिक हो गया. करीब 100 कंट्रीज को हमारे देश में बने डिफेंस प्रोडक्ट्स एक्सपोर्ट किए जा रहे हैं. अब हमारा

0: लक्ष्य है कि 2029 तक भारत का डिफेंस एक्सपोर्ट 50,000 करोड़ रुपए तक पहुंच जाए।
1: കേന്ദ്ര ധനകാര്യമന്ത്രി നിർമ്മലാ സീതാരാമൻ ഇന്ന് ബാങ്കോക്കിലെത്തി. അന്താരാഷ്ട്ര നാണയനിധിയുടെയും ലോകബാങ്കിന്റെയും വാർഷിക യോഗങ്ങളിൽ ധനമന്ത്രി പങ്കെടുക്കും. G20 G7 രാജ്യങ്ങളിലെ ധനമന്ത്രിമാരുടെയും സെൻട്രൽ ബാങ്ക് ഗവർണർമാരുടെയും യോഗങ്ങളിലും ശ്രീമതി സീതാരാമൻ പങ്കെടുക്കും. UK ചാൻസലർ ഓഫ് ദ എക്സ്ചക്കർ ജോൺ ഹീലിയുമായി ധനമന്ത്രി ഇന്ന് കൂടിക്കാഴ്ച നടത്തി. മാറിക്കൊണ്ടിരിക്കുന്ന ആഗോളക്രമത്തെ പ്രതിഫലിപ്പിക്കുന്നതിന് ബഹുരാഷ്ട്ര സ്ഥാപനങ്ങളിൽ അടിയന്തര പരിഷ്കാരങ്ങൾ കൊണ്ടുവരണമെന്ന് വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ. അബുദാബിയിൽ റെയ്സിന ഡയലോഗിന്റെ മിഡിൽ ഈസ്റ്റ് പതിപ്പിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. 3 ദിവസത്തെ ഔദ്യോഗിക സന്ദർശനത്തിനിടെ UAE ഉപപ്രധാനമന്ത്രിയും വിദേശകാര്യമന്ത്രിയുമായ ഷെയ്ഖ് അബ്ദുള്ള ബിൻ സയ്യിദ് അൽ നഹ്യാനുമായി ശ്രീ ജയശങ്കർ ഉഭയകക്ഷി ചർച്ച നടത്തി. പ്രാദേശികവും ആഗോളവുമായ വിവിധ വിഷയങ്ങളിൽ ഇരുവരും അഭിപ്രായം പങ്കുവച്ചു. ഇടുക്കിയിൽ വന്യജീവി ആക്രമണം തടയാൻ ജനങ്ങൾ കെട്ടിയ സംരക്ഷണ വേലി വനം വകുപ്പ് പൊളിച്ചു നീക്കിയത് സംബന്ധിച്ച അടിയന്തര പ്രമേയത്തിന് സ്പീക്കർ അവതരണാനുമതി നിഷേധിച്ചതിൽ നിയമസഭയിൽ ഇന്നും പ്രതിപക്ഷ വാക്കൌട്ട്. പന്തടിക്കളം, ശാന്തൻപാറ, ചിന്നക്കനാൽ എന്നിവിടങ്ങളിലെ വേലി പൊളിച്ചു മാറ്റിയതിൽ ജനങ്ങൾക്ക് ആശങ്കയുണ്ടെന്ന് പ്രമേയത്തിന് നോട്ടീസ് നൽകിയ പ്രതിപക്ഷ MLA KU ജനീഷ് കുമാർ വ്യക്തമാക്കി. വന്യജീവികളുടെ സ്വാഭാവിക സഞ്ചാരപാത സംബന്ധിച്ച റിപ്പോർട്ട് പരസ്യപ്പെടുത്തണമെന്ന് പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ പറഞ്ഞു. എന്നാൽ അനധികൃതമായി നിർമ്മിച്ച സോളാർ വേലി നീക്കം ചെയ്യാൻ ഇടുക്കി ജില്ലാ കളക്ടർ ഉത്തരവിടുകയായിരുന്നുവെന്ന് വനമന്ത്രി ഷിബു ബേബി ജോൺ അറിയിച്ചു. മന്ത്രിയുടെ മറുപടിയെ തുടർന്ന് സ്പീക്കർ അടിയന്തര പ്രമേയത്തിന് അനുമതി നിഷേധിക്കുകയായിരുന്നു. നവരാത്രിയോടനുബന്ധിച്ച് കോഴിക്കോട് നടക്കുന്ന നവരാത്രി സർഗോത്സവം സാംസ്കാരിക സമ്മേളനം നാളെ ഉപരാഷ്ട്രപതി CP രാധാകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്യും. ചിത്രകലാരംഗത്തെ സമഗ്ര സംഭാവനകൾ മുൻനിർത്തി സർഗോത്സവ സമിതി ഏർപ്പെടുത്തിയ പ്രഥമ സർഗകേസരി പുരസ്കാരം ആർട്ടിസ്റ്റ് PR രാജേന്ദ്രന് ഉപരാഷ്ട്രപതി സമ്മാനിക്കും. ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കർ ചടങ്ങിൽ സംബന്ധിക്കും. ഉപരാഷ്ട്രപതിയുടെ സന്ദർശനത്തോടനുബന്ധിച്ച് നാളെ വൈകിട്ട് 4 മുതൽ കോഴിക്കോട് നഗരത്തിൽ ഗതാഗത നിയന്ത്രണം ഏർപ്പെടുത്തും. കോഴിക്കോട് കോർപ്പറേഷൻ പരിധിയിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് നാളെ ഉച്ചയ്ക്ക് ശേഷം ജില്ലാ കളക്ടർ അവധി പ്രഖ്യാപിച്ചു. മുൻകൂട്ടി നിശ്ചയിച്ച പൊതുപരീക്ഷകൾക്കും സർവകലാശാലാ പരീക്ഷകൾക്കും അവധി ബാധകമല്ല. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
2: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AAR News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും AAR News_TVM X ഹാൻഡിലും ലഭ്യമാണ്.
1: സൌദി അറേബ്യയിലെ നിലവിലെ സാഹചര്യങ്ങൾ കണക്കിലെടുത്ത് ഇന്ത്യൻ പൌരന്മാർ പ്രാദേശിക അധികൃതരുടെ നിർദ്ദേശങ്ങൾ തുടർന്നും പാലിക്കണമെന്ന് മുന്നറിയിപ്പ് നൽകി റിയാദിലെ ഇന്ത്യൻ എംബസി. വ്യോമാക്രമണമുണ്ടായാൽ വീടുകളിൽ തന്നെ കഴിയണമെന്നും ആക്രമണങ്ങളുമായി ബന്ധപ്പെട്ട് തെറ്റിദ്ധരിപ്പിക്കുന്ന വീഡിയോകളോ വാർത്തകളോ പ്രചരിപ്പിക്കരുതെന്നും എംബസി അഭ്യർത്ഥിച്ചു. ഈ മാസം 17 വരെ ഇന്ത്യൻ വിമാന കമ്പനികൾ സൌദി അറേബ്യയിലേക്കും തിരിച്ചുമുള്ള സർവീസുകൾ നിർത്തിവച്ചിരിക്കുകയാണ്. സൌദിക്ക് നേരെയുണ്ടായ ആക്രമണങ്ങളിൽ ഇന്ത്യ ശക്തമായി അപലപിച്ചിരുന്നു. സിംഗപ്പൂരിന്റെ 2 കണ്ടെയ്നർ കപ്പലുകൾക്ക് നേരെ ഹോർമുസ് കടലിടുക്കിൽ ആക്രമണം. GFS പ്രൈഡ് എന്ന കപ്പലിന് തീപിടിച്ചതായും കേടുപാടുകൾ സംഭവിച്ച 2-ാമത്തെ കപ്പൽ സുരക്ഷിതമായി നങ്കൂരമിട്ടതായും സിംഗപ്പൂർ പോർട്ട് അതോറിറ്റി വ്യക്തമാക്കി. 2 കപ്പലിലെയും ജീവനക്കാർ സുരക്ഷിതരാണ്. മേഖലയിലെ വാണിജ്യ കപ്പലുകൾക്ക് നേരെ നടന്നുകൊണ്ടിരിക്കുന്ന ആക്രമണങ്ങളിൽ പോർട്ട് അതോറിറ്റി ആശങ്ക രേഖപ്പെടുത്തി. അതേസമയം ഗൾഫ്, ഹോർമുസ് കടലിടുക്ക്, ഗൾഫ് ഓഫ് ഒമാൻ എന്നിവിടങ്ങളിൽ IRGC ഇറാൻ സേനയുടെയും നിയന്ത്രണത്തിലാണെന്ന് IRGC നാവിക കമാൻഡർ അലി അസ്മായി വ്യക്തമാക്കി. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഭരണ നേതൃത്വത്തിൽ 25 വർഷം പൂർത്തിയാക്കിയതിന്റെ ഭാഗമായി രാജ്യമെമ്പാടും വിവിധ പരിപാടികൾ പുരോഗമിക്കുന്നു. റിയൽ എസ്റ്റേറ്റ് മേഖലയിൽ സുതാര്യതയും ഉപഭോക്തൃ അവകാശങ്ങളും സംരക്ഷിക്കുന്നതിനായി ആരംഭിച്ച റിയൽ എസ്റ്റേറ്റ് റെഗുലേറ്ററി സംരംഭത്തെക്കുറിച്ചാണ് ജനസേവനമാണ് ദേശസേവനം എന്ന ആകാശവാണി പ്രത്യേക പരമ്പരയിൽ ഇന്ന്. വിശദാംശങ്ങളിലേക്ക്.
3: സംസ്ഥാനങ്ങളിൽ റിയൽ എസ്റ്റേറ്റ് റെഗുലേറ്ററി അതോറിറ്റികളുടെ രൂപീകരണത്തിന് മാർഗമൊരുക്കിക്കൊണ്ട് 2016 റിയൽ എസ്റ്റേറ്റ് നിയന്ത്രണ വികസന നിയമം പാർലമെന്റ് പാസാക്കിയത്. ഇതുപ്രകാരം റിയൽ എസ്റ്റേറ്റ് പ്രോജക്ടുകൾ പരസ്യം ചെയ്യുന്നതിനും വിൽപ്പന ആരംഭിക്കുന്നതിനും മുമ്പായി രേരയിൽ രജിസ്റ്റർ ചെയ്യണം. റിയൽ എസ്റ്റേറ്റ് നിർമ്മാതാക്കൾക്കും വാങ്ങിയവർക്കുമിടയിലെ തർക്കങ്ങൾ പരിഹരിക്കാൻ രേരയുടെ സംവിധാനങ്ങളിലൂടെ സാധിക്കും. റിയൽ എസ്റ്റേറ്റ് ഇടപാടുകളുടെ വിശ്വാസ്യത വർദ്ധിപ്പിക്കുന്നതിന് റെഗുലേറ്ററി അതോറിറ്റിയുടെ രൂപീകരണത്തിലൂടെ കഴിഞ്ഞിട്ടുണ്ട്. ന്യൂസ് ഡെസ്ക്, ആകാശവാണി.
1: വാണിജ്യ UPI ഇടപാടുകൾക്ക് ഇന്നു മുതൽ നടപ്പാക്കാനിരുന്ന മെർച്ചന്റ് ഡിസ്കൌണ്ട് റേറ്റ് ദീപാവലിക്ക് ശേഷം നടപ്പിലാക്കുമെന്ന് നാഷണൽ പേയ്മെന്റ്സ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ. ഉത്സവകാലം കണക്കിലെടുത്താണ് തീരുമാനം. വ്യക്തികളിൽ നിന്ന് വ്യാപാരികളിലേക്കുള്ള 2,000 രൂപയ്ക്ക് മുകളിലെ ഇടപാടുകൾക്കാണ് MDR ഏർപ്പെടുത്തുന്നത്. പശ്ചിമബംഗാളിൽ ദുർഗാപൂജ ആഘോഷങ്ങൾക്ക് തുടക്കമായി. സംസ്ഥാനത്തെ 57,000-ത്തിലധികം ഇടങ്ങളിലാണ് ദുർഗാപൂജ ചടങ്ങുകൾ സംഘടിപ്പിക്കുന്നത്. സമ്പന്നമായ സാംസ്കാരിക പൈതൃകത്തെ വിളിച്ചു

0: ചൂടുന്ന വിധത്തിൽ കൊൽക്കത്തയിലധികം കൊൽക്കത്തയിലടക്കം വിപുലമായ ആഘോഷങ്ങളാണ് നടക്കുന്നത്. കേരളത്തിൽ ശക്തമായ മഴയ്ക്കും ഇടിമിന്നലിനും സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. പത്തനംതിട്ട, കോട്ടയം, എറണാകുളം, ഇടുക്കി ജില്ലകളിൽ ഇന്ന് ഓറഞ്ച് ജാഗ്രതയാണ്. 8 ജില്ലകളിൽ മഞ്ഞ ജാഗ്രതാ നിർദ്ദേശവും നൽകിയിട്ടുണ്ട്. തുലാവർഷം തെക്കേ ഇന്ത്യയിൽ ഇന്നെത്താൻ സാധ്യതയുണ്ടെന്നും കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. 2026 ഏഷ്യൻ ഗെയിംസിൽ പങ്കെടുത്ത ഇന്ത്യൻ സംഘവുമായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് ന്യൂഡൽഹിയിൽ സംവദിക്കും. ജപ്പാനിലെ ഐച്ചി നഗോയയിൽ നടന്ന ഏഷ്യൻ ഗെയിംസിൽ 21 സ്വർണവും 27 വെള്ളിയും 37 വെങ്കലവും ഉൾപ്പെടെ 85 മെഡലുകൾ നേടിയ ഇന്ത്യ മെഡൽ പട്ടികയിൽ 4 സ്ഥാനത്തെത്തിയിരുന്നു. വോട്ടർ പട്ടികയിൽ പേര് ചേർക്കുന്നതിനും ഒഴിവാക്കുന്നതിനും തിരുത്തലുകൾ വരുത്തുന്നതിനുമായി കേരളത്തിൽ ഇന്ന് മുതൽ ഈ മാസം 31 വരെ പ്രത്യേക യജ്ഞം നടത്തും. വില്ലേജ് ഓഫീസുകൾ കേന്ദ്രീകരിച്ച് അപേക്ഷാ ഫോമുകളും ഡിജിറ്റൽ ഹെൽപ്പ് ഡെസ്കുകളും സജ്ജീകരിക്കും. CMRL എക്സാലോജിക് പണമിടപാട് കേസിൽ മുൻ മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉൾപ്പെടെയുള്ളവരുടെ അപ്പീൽ ഹർജി ഹൈക്കോടതി തള്ളി. കേസിൽ FIR രജിസ്റ്റർ ചെയ്യണമെന്ന സിംഗിൾ ബെഞ്ച് ഉത്തരവിനെതിരെ നൽകിയ ഉപഹർജികളാണ് കോടതി തള്ളിയത്. സിംഗിൾ ബെഞ്ച് ഉത്തരവ് ഹർജിക്കാരന്റെ അവകാശങ്ങളെ ഹനിക്കുന്നില്ലെന്ന് കോടതി ചൂണ്ടിക്കാട്ടി. പ്രധാന വാർത്തകൾ വീണ്ടും. ദേശീയ സരസ് മേളയുടെ ഉദ്ഘാടനം രാഷ്ട്രപതി ദ്രൌപദി മുർമു വിജയവാഡയിൽ നിർവഹിച്ചു. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ലഡാക്കിൽ 3,350 കോടി രൂപയുടെ 5 സുപ്രധാന വികസന പദ്ധതികൾക്ക് തുടക്കം കുറിച്ചു. ലേ വിമാനത്താവളത്തിന്റെ പുതിയ ടെർമിനൽ അദ്ദേഹം രാഷ്ട്രത്തിന് സമർപ്പിച്ചു. പ്രതിരോധ കയറ്റുമതിയിൽ രാജ്യം വലിയ മുന്നേറ്റം കൈവരിച്ചതായി രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗ്. ഇടുക്കിയിൽ വന്യജീവി ആക്രമണം തടയാൻ ജനങ്ങൾ കെട്ടിയ സംരക്ഷണ വേലി വനം വകുപ്പ് പൊളിച്ചു നീക്കിയതുമായി ബന്ധപ്പെട്ട് നിയമസഭയിൽ പ്രതിപക്ഷ വാക്കൌട്ട്. IMF ലോകബാങ്ക് വാർഷിക യോഗങ്ങളിൽ പങ്കെടുക്കുന്നതിനായി കേന്ദ്ര ധനകാര്യമന്ത്രി നിർമ്മല സീതാരാമൻ ബാങ്കോക്കിലെത്തി. കേരളത്തിൽ ശക്തമായ മഴയ്ക്കും ഇടിമിന്നലിനും സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. പത്തനംതിട്ട, കോട്ടയം, എറണാകുളം, ഇടുക്കി ജില്ലകളിൽ ഇന്ന് ഓറഞ്ച് ജാഗ്രത. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം വൈകിട്ട് 6:30.
1: ആകാശവാണി പ്രിയ ശ്രോതാക്കളെ, ഇപ്പോൾ ഒരു വട്ടം കൂടി. ഒരു വട്ടം കൂടിയിൽ ഇന്ന് ആദ്യം കേൾക്കാം. മുകുന്ദേട്ട സുമിത്ര വിളിക്കുന്നു എന്ന ചിത്രത്തിനുവേണ്ടി MG ശ്രീകുമാറും ചിത്രയും പാടിയ ഗാനം. ഈ ഗാനത്തിന് വരികളെഴുതിയത് ഷിബു ചക്രവർത്തി, ഈണം പകർന്നത് ഔസേപ്പച്ചൻ.

0: സെബിയുടെ ഒരു ഇൻവെസ്റ്റർ ബോധവൽക്കരണ സംരംഭം. കൂടുതൽ വിവരങ്ങൾക്ക് സെബി ഇൻവെസ്റ്റർ വെബ്സൈറ്റ് സന്ദർശിക്കുക അല്ലെങ്കിൽ സെബി സാർഥി ആപ്പ് ഡൗൺലോഡ് ചെയ്യുക.
1: ഒരു വട്ടം കൂടിയിൽ ഇനി കേൾക്കാം താഴ്വാരം എന്ന ചിത്രത്തിനു വേണ്ടി യേശുദാസ് പാടിയ ഗാനം. വരികൾ കൈതപ്രം, സംഗീതം ഭരതൻ.

0: റീഗൽ ജ്വല്ലേഴ്സ് ചരിത്രത്തിൽ ഇന്ന്
1: എന്നും രാവിലെ 7:13
0: പ്രായോജകർ ഇനി റീറ്റെയിൽ പണിക്കൂലിയില്ല, ഹോൾസെയിൽ പണിക്കൂലി മാത്രം.
1: റീഗൽ ജ്വല്ലേഴ്സ് തൃശൂർ, പാലക്കാട്, മലപ്പുറം, കൊച്ചി, തിരുവനന്തപുരം.
2: ഒരുവട്ടം കൂടിയിലെ അടുത്ത ഗാനം ആലസ്യം എന്ന ചിത്രത്തിനു വേണ്ടി വാണി ജയറാം പാടിയത്. വരികൾ പൂവച്ചൽ ഖാദർ, സംഗീതം എ ടി ഉമ്മർ.

0: അതെ, ഈ E20 കുറിച്ച് എന്താണ് ഇത്ര കൺഫ്യൂഷൻ?
1: എനിക്ക് ഫുൾ കോൺഫിഡൻസ് ആണ്. E20 ഓട്ടോമോട്ടീവും ഫ്യൂൽ ടെസ്റ്റിംഗ് എക്സ്പേർട്സും എക്സ്റ്റൻസീവ്ലി ടെസ്റ്റ് ചെയ്തിട്ടുണ്ട്. അതിൽ അബ്നോർമൽ എഞ്ചിൻ വെയർ ഒന്നും തന്നെ ഒബ്സർവ് ചെയ്തിട്ടില്ല. ഫ്യൂൽ സിസ്റ്റം മെറ്റീരിയൽസും E20 കമ്പാറ്റബിലിറ്റിക്കായി ഇവാലുവേറ്റ് ചെയ്തിട്ടുണ്ട്. അതിൽ നിന്ന് ക്ലിയർ ആണ്, E20 മൂലം എഞ്ചിൻ നോക്കിംഗ് കുറയുന്നു. ഹൈ ഒക്ടേൻ വാല്യൂ ഉള്ളതുകൊണ്ട് പിക്കപ്പും ബെറ്റർ ആണ്.
0: അപ്പോൾ നോ കൺഫ്യൂഷൻ, ഓൺലി കോൺഫിഡൻസ്.
1: ഭാരത സർക്കാർ സംരംഭങ്ങളായ എന്ന വിപണന കമ്പനികൾ പുറത്തിറക്കിയത്.
2: ഒരു വട്ടം കൂടിയിൽ ഇനി കേൾക്കാം. ശ്രീകുമാരൻ തമ്പി വരികളെഴുതി രവീന്ദ്രൻ ഈണം പകർന്ന് യേശുദാസ് പാടിയ ഗാനം. ചിത്രം യുവജനോത്സവം.

0: റേഡിയോ ഹെൽത്ത് ദേശീയ ആരോഗ്യ ദൗത്യം അവതരിപ്പിക്കുന്ന സ്പോൺസർ പരിപാടി. തിങ്കൾ മുതൽ വെള്ളി വരെ രാവിലെ 10 മണിക്ക് റേഡിയോ ഹെൽത്ത്.
1: സത്യൻ അന്തിക്കാടിന്റെ വരികൾക്ക് എ ടി ഉമ്മാർ ഈണം പകർന്ന ഗാനമാണ് അടുത്തത്. എസ് ജാനകി, കല്യാണി മേനോൻ, ജയചന്ദ്രനും സംഘവും പാടിയതാണ് ചിത്രം ആയുധം.

0: ഒരു കാര്യം പറയട്ടെ, ഒരു സംഭവത്തെ കുറിച്ച് 15-20 വർഷം റിസർച്ച് നടന്നിട്ടുണ്ടെങ്കിൽ, ആയിരക്കണക്കിന് മണിക്കൂറുകൾ ടെസ്റ്റിംഗ് നടത്തിയിട്ടുണ്ടെങ്കിൽ, ഓട്ടോമൊബൈൽ ഇൻഡസ്ട്രി, ARAI, SIAM, BIS തുടങ്ങിയ സ്ഥാപനങ്ങൾ അത് പരിശോധിച്ചിട്ടുണ്ടെങ്കിൽ, നീതി ആയോഗ് തന്നെ അതിന്റെ ഇംപ്ലിമെന്റേഷൻ ഉള്ള പോളിസി തയ്യാറാക്കിയിട്ടുണ്ടെങ്കിൽ, പിന്നീട് അത് രാജ്യത്തുടനീളം ഘട്ടം ഘട്ടമായി നടപ്പിലാക്കിയിട്ടുണ്ടെങ്കിൽ,
1: അപ്പോൾ അത് വിശ്വസനീയമായിരിക്കുമല്ലോ.
0: തീർച്ചയായും E20 അത്തരത്തിലുള്ള ഒരു ഇന്ധനമാണ്. ശാസ്ത്രീയമായി പരീക്ഷിക്കപ്പെട്ടത്, തെളിയിക്കപ്പെട്ടത്, സുരക്ഷിതമായത്, ഭാരത സർക്കാർ സംരംഭങ്ങളായ എണ്ണ വിപണന കമ്പനികൾ പുറത്തിറക്കിയത്.
2: ഒരു വട്ടം കൂടിയിൽ ഇനി കേൾക്കാം സ്വർണലതയും ഉണ്ണികൃഷ്ണനും ചേർന്നു പാടിയ ഗാനം. വരികൾ കൈതപ്രം, സംഗീതം സുരേഷ് പീറ്റേഴ്സ്, ചിത്രം വൺ മാൻ ഷോ.

0: ബ്രോ, എല്ലാ ദിവസവും 6-7 കോടി വെഹിക്കിൾസ് ആണ് പെട്രോൾ പമ്പിൽ ഫ്യുവൽ നിറയ്ക്കുന്നത്. രാജ്യത്ത് ഏകദേശം 20 കോടി 2-വീലേഴ്സും 3 കോടി കാറുകളും കഴിഞ്ഞ 2.5 വർഷമായി E20 ഓടിക്കൊണ്ടിരിക്കുകയാണ്.
1: എല്ലാം നല്ല രീതിയിൽ തന്നെയല്ലേ പോകുന്നത്?
0: അത് തന്നെ. E20 കാരണം ശരിക്കും എന്തെങ്കിലും വൈഡ് സ്പ്രെഡ് പ്രോബ്ലം ഉണ്ടായിരുന്നെങ്കിൽ ഇതുവരെ അത് പുറത്തു വരേണ്ടതായിരുന്നു. പക്ഷെ അങ്ങനെയൊന്നും സംഭവിച്ചിട്ടില്ല. അതുകൊണ്ട് റൂമേഴ്സിനെ വിശ്വസിക്കരുത്, ഫാക്ട്സിനെ വിശ്വസിക്കൂ. ഭാരത സർക്കാർ സംരംഭങ്ങളായ എണ്ണ വിപണന കമ്പനികൾ പുറത്തിറക്കിയത്.
2: ഷിബു ചക്രവർത്തിയുടെ വരികൾക്ക് ഔസേപ്പച്ചൻ ഈണം പകർന്ന് ജോൽസ്നയും സംഘവും പാടിയ ഗാനമാണ് ഒരു വട്ടത്തിൽ കൂടി ഒരു വട്ടം കൂടിയിൽ അടുത്തത്. ചിത്രം ജൂലൈ 4.

0: പ്രിയ ശ്രോതാക്കളെ, ഈ അറിയിപ്പ് ശ്രദ്ധിക്കൂ. ഹലോ പ്രിയഗീതം പരിപാടിയുടെ ശബ്ദലേഖനം ഇന്നുച്ചയ്ക്ക് 2 മണിക്ക് നടക്കും. ഈ പരിപാടിയിൽ അതിഥിയായി എത്തുന്നത് കവി മുരുകൻ കാട്ടാക്കട. വിശേഷങ്ങൾ പങ്കുവയ്ക്കാനും ഇഷ്ടഗാനങ്ങൾ ആവശ്യപ്പെടാനും ഇനി പറയുന്ന നമ്പറിലേക്ക് വിളിക്കാം. 9495964321, അല്ലെങ്കിൽ 9496596321. നമ്പറുകൾ ഒരിക്കൽ കൂടി, 9495964321. മറ്റൊരു നമ്പർ 9496596321. അതിഥി കവി മുരുകൻ കാട്ടാക്കട.
1: റീഗൽ ജ്വല്ലേഴ്സ് ചരിത്രത്തിൽ ഇന്ന്.
2: എന്നും രാവിലെ 7:13.
1: പ്രായോജകർ ഇനി റീറ്റെയിൽ പണിക്കൂലിയില്ല, ഹോൾസെയിൽ പണിക്കൂലി മാത്രം.
2: റീഗൽ ജ്വല്ലേഴ്സ്, തൃശൂർ, പാലക്കാട്, മലപ്പുറം, കൊച്ചി, തിരുവനന്തപുരം.
0: ഒരു വട്ടം കൂടിയിൽ ഇനി കേൾക്കാം മായാവി എന്ന ചിത്രത്തിനു വേണ്ടി മഞ്ജരി പാടിയ ഗാനം. വരികൾ വയലാർ, സംഗീതം അലക്സ് പോൾ.

സസ്നേഹം സുമിത്ര എന്ന ചിത്രത്തിനു വേണ്ടി പി ജയചന്ദ്രനും ചിത്രയും പാടിയ ഗാനം കേൾക്കാം. ഈ ഗാനത്തിന് വരികളെഴുതിയത് ഷിബു ചക്രവർത്തി, ഈണം പകർന്നത് ഔസേപ്പച്ചൻ.

0: എന്റെ ഫ്രിഡ്ജ് അളിയാ, എന്റെ കളറൊക്കെ പോയളിയാ, എന്നെ ഇനിയെങ്കിലും ഒന്ന് മാറ്റോ.
1: ടിവി ബ്രോ, നിന്റെ കാര്യം ഭേദം,
0: എന്റെ ഐസ് മൊത്തം ഉരുകി വെള്ളപ്പൊക്കമായി.
2: പരാതികൾ അവസാനിപ്പിക്കാം. വിട്ടാപ്പിള്ളൽ ഏജൻസീസ് നവരാത്രി ഫെസ്റ്റ്. ഈ സിഎംഐയിൽ വീട് അപ്ഗ്രേഡ് ചെയ്യൂ. ഒപ്പം ഗ്ലാസ് കെറ്റിൽ, അയൺ ബോക്സ്, നെക് ബാൻഡ്, എ സി വിൻഷീൽഡ് തുടങ്ങി ഉറപ്പായ ഫ്രീ ഗിഫ്റ്റ് സ്വന്തമാക്കൂ. നവരാത്രി ഫെസ്റ്റ്, ഇഎംഐ ബെസ്റ്റ്. വിട്ടാപ്പിള്ളൽ ഏജൻസീസ്.
3: തെങ്കാശിപട്ടണം എന്ന ചിത്രത്തിനു വേണ്ടി സുജാത പാടിയ ഗാനം കേൾക്കാം. വരികൾ കൈതപ്രം, സംഗീതം സുരേഷ് പീറ്റേഴ്സ്.

0: സംഗീത സരണി കർണാടക സംഗീത പാഠം എല്ലാ ശനിയാഴ്ചയും രാവിലെ 8:45 പഠിപ്പിക്കുന്നത് വർക്കല CS ജയറാം. മറക്കാതെ കേൾക്കുക കർണാടക സംഗീത പാഠം എല്ലാ ശനിയാഴ്ചയും രാവിലെ 8:45. സംഗീത സരണി
1: പ്രിയ ശ്രോതാക്കളെ, ഹലോ പ്രിയ ഗീതം പരിപാടിയുടെ ശബ്ദലേഖനം ഇന്ന് ഉച്ചയ്ക്ക് 2 നടക്കും. ഈ പരിപാടിയിൽ അതിഥിയായി എത്തുന്നത് കവി മുരുകൻ കാട്ടാക്കട. വിശേഷങ്ങൾ പങ്കുവയ്ക്കാനും ഇഷ്ടഗാനങ്ങൾ ആവശ്യപ്പെടാനും ഇനി പറയുന്ന നമ്പറിലേക്ക് വിളിക്കാം: 9495964321, അല്ലെങ്കിൽ 9496593231. നമ്പറുകൾ ഒരിക്കൽ കൂടി: 9

5 9 6 4 3 2 1, മറ്റൊരു നമ്പർ 9 4 9 6 5 9 6 3 2 1. അതിഥിയായിത്തുന്നു കവി മുരുകൻ കാട്ടാക്കട.

0: Tribals affected by Naxalism distributes assistive devices to persons with disabilities. India's defense exports surge to 38,000 crore from 686 crore rupees in the last 13 years, says Defense Minister Rajnath Singh. Upper reaches of Himalayan region receive season's first snowfall. IMD forecasts heavy to very heavy rainfall over Haryana, Chandigarh, Punjab and Delhi today. And Indian wrestler Vishwajit Ramchandra More creates history by clinching silver medal in Greco-Roman finals at Under-23 World Championships in Las Vegas. With that, we end the midday news.
1: Agashavani.
2: അഗ്നിച്ചിറകുള്ള കാട്ടുപക്ഷികൾ, നാടകം അവസാന ഭാഗം. രചന സലിം കുമാർ പട്ടണക്കാട്. ശബ്ദം നൽകുന്നവർ അരുൺ നായർ, വി എസ് കലാദേവി, നരിയാപുരം വേണുഗോപാൽ, തമലം ശ്രീകുമാർ, പന്തളം രാധാമണി. സംവിധാനം എൻ വാസുദേവ്.
3: ഡോക്ടർ, ഞാൻ പോവുക പാതി വിജയത്തോടെ. വസുന്ധരാജയനെ ജീവനോടെ നിയമത്തിൻ്റെ മുന്നിലെത്തിക്കാൻ നമുക്ക് കഴിഞ്ഞില്ല. അതിലെനിക്ക് ദുഃഖമുണ്ട്. എന്നാലും ശവമായിട്ടാണെങ്കിലും അവരെ കണ്ടെത്താൻ കഴിഞ്ഞല്ലോ എന്നോർക്കുമ്പോൾ ആശ്വാസമുണ്ട്.
4: ഇനി എന്താണ് ആനന്ദിന്റെ പ്ലാൻ?
3: തീരുമാനിച്ചിട്ടില്ല ഡോക്ടർ. ഇനി ഒരിക്കലും നമ്മൾ തമ്മിൽ കണ്ടെന്ന് വരില്ല. എന്നാലും ഞാൻ എന്നും നന്ദിയോടെ ഓർക്കുന്ന മുഖം ഡോക്ടറുടേതായിരിക്കും.
4: ഏയ് ആനന്ദ്, അങ്ങനെയൊന്നും പറയരുത്. ഇനിയും കാണണം ആനന്ദിനെ. അങ്ങനെ കാണുമ്പോൾ അന്വേഷണാത്മക പത്രപ്രവർത്തകന്റെ ആ വേഷം ആനന്ദിൽ ഉണ്ടാവണം. നോക്കൂ ആനന്ദ്, നമ്മുടെ നാട്ടിൽ ഇനിയും എന്തെല്ലാം രഹസ്യങ്ങളാണ് ഒളിച്ചിരിക്കുന്നതെന്ന് ആനന്ദിന് അറിയാമല്ലോ. ജനങ്ങൾ അറിയട്ടെ ആനന്ദ് എല്ലാം. ആനന്ദിന്റെ ഈ ജീവിതം ഇനി അതിനുള്ളതായിക്കോട്ടെ.
3: ഇനി എന്ത് ജീവിതം ഡോക്ടർ? ഒക്കെ പോയില്ലേ? ബന്ധുക്കൾ, നാട്ടുകാർ, ജോലി, ധനം എല്ലാം പോയി. എന്നാലും തിരിച്ചു വരണം ഡോക്ടർ. എന്നാ പിന്നെ ഞാൻ പൊയ്ക്കോട്ടെ.
4: മടങ്ങി വരാമെന്ന ഉറപ്പോടെ തൽക്കാലം ആനന്ദിന് യാത്രാമംഗളങ്ങൾ നേരുന്നു. പോയി വരൂ ആനന്ദ്.
3: ഡോക്ടർ.
5: അത് എന്റെ കുഞ്ഞാറ്റ, എന്റെ മോളും അമ്മയും. സുധാകരേട്ട, അവരെങ്ങനെ ഇവിടെ എത്തി?
4: അമ്മേ, മോളെ, കുഞ്ഞാറ്റേ, കുഞ്ഞാറ്റേ,
5: ചേട്ടാ കണ്ടോ എന്റെ കുഞ്ഞിന്റെ കണ്ണുകൾ നിറഞ്ഞിരിക്കുന്നത്? കുഞ്ഞാറ്റേ.
6: മോനെ, ഞങ്ങളെ ഇവിടെ എത്തിച്ചത് ഈ നിൽക്കുന്ന സുധാകരനാ.
5: അമ്മേ, എന്താ ഉണ്ടായേ?
6: മോനെ, ഒരു കാര്യം പറഞ്ഞാ നീ വിഷമിക്കരുത്.
5: എന്താ?
6: അവൾ നിന്റെ മുൻ ഭാര്യ അർച്ചന. അവളുടെ കല്യാണം അടുത്ത ആഴ്ച.
5: അമ്മേ.
6: അതെ മോനെ, നമ്മുടെ ഈ കുഞ്ഞാറ്റ മോളെ അവൾക്ക് വേണ്ടെന്ന്. അർച്ചനയെ കെട്ടാൻ പോകുന്നയാൾക്ക് ഈ കുഞ്ഞൊരു ബാധ്യതയായി തോന്നിക്കാണും. മിണ്ടാനും കേൾക്കാനും കഴിയാത്ത കുട്ടിയല്ലേ, പോരാത്തതിന് പെൺകുട്ടിയും. അവരങ്ങനെ ചിന്തിച്ചില്ലെങ്കിലേ അത്ഭുതമുള്ളൂ.
5: അമ്മേ, എനിക്കെന്റെ മോളെ വേണം. അമ്മേ, ആർക്കും എന്റെ കുഞ്ഞിനെ വേണ്ടെങ്കിലും എനിക്ക് വേണം കുഞ്ഞാറ്റേ.
6: ആ വേലായുധൻ മുതലാളിയാ കുഞ്ഞിനെ ജീപ്പിൽ കയറ്റിക്കൊണ്ട് വീട്ടിലേക്ക് വന്നത്. മുറ്റത്ത് കുഞ്ഞിനെ ഇറക്കി നിർത്തിയ ശേഷം ഒന്നും മിണ്ടാതെ അങ്ങ് പോയി. ഭാഗ്യത്തിനാ ഞാൻ എന്റെ കുഞ്ഞിനെ കണ്ടത്.
5: മോളെ,
6: മതിയുടെ വാരി പുണർന്നത് കണ്ടില്ലേ? കുഞ്ഞിന്റെ ഒരു സന്തോഷം, കുഞ്ഞാറ്റ ചിരിക്കുന്നത് കണ്ടില്ലേ? 3 വയസ്സായി ഈ കുഞ്ഞിനെയല്ലേ ആ ദുഷ്ടൻ മുറ്റത്ത് കൊണ്ടുവന്ന് തള്ളിയേച്ചു പോയത്. ഒരു കാലത്തും അവന് ഗുണം പിടിക്കില്ല.
4: അമ്മവാമ്മേ, സുധാരേട്ട,
5: ഓ,
4: എന്തെങ്കിലും കഴിക്കാൻ വാങ്ങിക്കണം. അമ്മ അകത്തേക്ക് കയറ്. ഇത്ര നേരം എങ്ങനെ നിൽക്കുന്നത്?
7: അല്ല, ഇപ്പം എന്താ ഡോക്ടർ വാങ്ങേണ്ടത്? കുഞ്ഞിനെ കുറച്ച് പാല് വാങ്ങട്ടെയോ?
5: വേണം.
7: ആ
6: മോനെ, എനിക്കൊന്നും വേണ്ടടാ. ഇരുട്ടുന്നതിന് മുൻപ് വീട്ടിലെത്തിയാൽ മതി. ആ, അത് പറയാൻ വിട്ടു, ഞാനിപ്പോൾ ശാരദയുടെ കൂടെയാണ് താമസം. അന്യജാതിയിൽ പെട്ടവനാണെങ്കിലും അവളുടെ ഭർത്താവ് ഒരു നല്ല സ്നേഹമുള്ളവനാ.
4: അമ്മേ.
6: എന്താ മോനെ?
4: എൻ്റെ

0: ഇവിടുത്തെ ജോലി നഷ്ടപ്പെട്ടമ്മേ.
1: ജോലി നഷ്ടപ്പെട്ടെന്നോ?
0: അതെ അമ്മേ. ഒക്കെ ഞാൻ പിന്നീട് വിശദമായിട്ട് പറയാം. അമ്മ അകത്തേ കയറിയിരിക്കേ.
1: നിനക്ക് വീണ്ടും നമ്മുടെ ആ ക്ലിനിക്ക് തുടങ്ങിക്കൂടെ മോനെ? പ്രശ്നങ്ങളെല്ലാം ഒരുവിധം കെട്ടടങ്ങിയില്ലേ?
0: ഇല്ലമ്മേ, ഇനി ഒരിക്കലും ഞാൻ അവിടെ വന്ന് ക്ലിനിക്ക് തുറക്കില്ല. ഈ ജന്മം ഒന്നും ഞാൻ മറക്കുകയുമില്ലമ്മേ. അത്രയ്ക്ക് നമ്മുടെ നാടും നാട്ടുകാരും ഈ മകനെ വേദനിപ്പിച്ചു, കൊലയാളിയാക്കി സമൂഹ മധ്യത്തിൽ കരുതേച്ചു, അപമാനിച്ചു. ഒടുവിൽ എല്ലാവരും കൂടി എന്നെ ഇന്ന് നാട് കടത്തി. ഇനി ഒരു മടക്കയാത്ര അങ്ങോട്ടില്ല. പക്ഷേ ഞാൻ വരും എന്റെ അമ്മയെ കാണാൻ, കൂടെ പിറപ്പുകളെ കാണാൻ. അതിന് ഈ മകൻ വരും അമ്മേ.

0: അല്ല സാന്ദ്രയോ? വരൂ സാന്ദ്ര. ജർമ്മനിയിലേക്ക് പോകാനുള്ള തയ്യാറെടുപ്പുകൾ എവിടം വരെയായി?
1: എല്ലാ തയ്യാറെടുപ്പുകളും കഴിഞ്ഞു ഡോക്ടർ. മാത്തച്ഛൻ ഇന്നലെ എത്തി.
0: ആ സാന്ദ്ര, അകത്തേക്ക് കയറിയിരിക്കെ. ഞാനെല്ലാം അടുക്കിപ്പുറക്കി വെക്കുകയായിരുന്നു. ഈ വീട് നാളെ ഞാൻ ഒഴിയും.
1: ഒഴിയുകയോ? എന്നിട്ട് ഡോക്ടർ എങ്ങോട്ട് പോകുന്നു?
0: ഏതായാലും നാട്ടിലേക്കില്ല സാന്ദ്ര. ഇവിടെ ഇനി താമസിക്കുന്നതിൽ എന്തർത്ഥം? ക്ലിനിക്കും ഹാപ്പിനെസ് സെന്ററും എല്ലാം സീൽ വെച്ചില്ലെ പോലീസ്? ആ നിലയ്ക്ക്
1: ഇനി മറ്റൊരു ഹോസ്പിറ്റലിൽ ജോയിൻ ചെയ്തുകൂടെ ഡോക്ടർക്ക്?
0: വേണം, അതിന് ശ്രമിക്കണം.
1: ഞാനൊന്ന് ശ്രമിച്ചാലോ?
0: സാന്ദ്രയോ, നാളെയോ മറ്റന്നാളോ ജർമ്മനിക്ക് പോകാനിരിക്കുന്ന തനിക്ക് ഇതിനൊക്കെ എവിടെയാണ് സമയം?
1: സമയം അത് നേരാ. പക്ഷേ എല്ലാം കണക്കുകൂട്ടി ചെയ്യുമ്പോൾ നമ്മൾ ഉദ്ദേശിക്കുന്നത് പോലെ വരും ഡോക്ടർ.
0: ആ ഏതായാലും അകത്തേക്ക് കയറിയിരിക്കെ.
1: എന്നാ ഞാൻ കൂടി സഹായിക്കട്ടെ ഡോക്ടർ. ഞാൻ ജർമ്മനിയിലേക്ക് പോയാൽ പിന്നെ ഈ സുവർണാവസരം ഇനി ലഭിച്ചില്ലെങ്കിലോ? അതുകൊണ്ട് ഞാൻ കൂടി ഡോക്ടർ സഹായിക്കാം.
0: വേണ്ട സാന്ദ്ര.
1: അല്ല ഡോക്ടർ, അകത്ത് കിടന്നുറങ്ങുന്ന കുട്ടി.
0: ഓ സോറി സാന്ദ്ര, അതാണ് എന്റെ കുഞ്ഞാറ്റ കിളി.
1: കുഞ്ഞാറ്റയോ? അവളിവിടെ എങ്ങനെ വന്നു ഡോക്ടർ?
0: എന്റെ അമ്മ കൊണ്ടുവന്നതാ സാന്ദ്ര.
1: ഡോക്ടർ ആഗ്രഹിച്ച പോലെ കുഞ്ഞാറ്റയെ ഡോക്ടർക്ക് തന്നെ ലഭിച്ചു അല്ലേ ഡോക്ടർ?
0: അതെ, എല്ലാവരും കൂടി നടതള്ളിയത് കൊണ്ട് എനിക്ക് എന്റെ കുഞ്ഞിനെ കിട്ടി. അതാണ് സത്യം.
1: നടതള്ളുകയോ?
0: എല്ലാം ഞാൻ പിന്നെ പറയാം സാന്ദ്ര. സാന്ദ്രയ്ക്ക് കുഞ്ഞാറ്റയെ കാണണ്ടേ?
1: അല്ല, അവൾ കിടന്നുറങ്ങുകയല്ലേ ഡോക്ടർ. ഇനി അതിനെ ഉണർത്തിയാൽ അമ്മയെ തരെയും. മിണ്ടാനും പറയാനും കേൾക്കാനും വയ്യെങ്കിലും അതിൻ്റെ മനസ്സിൽ അമ്മയുണ്ടാവില്ലേ? കുട്ടികൾ ഉണർന്നാൽ ആദ്യം അന്വേഷിക്കുക അമ്മയെയാണ്.
0: അതെ, പക്ഷെ എൻ്റെ മോൾക്ക് ഇനി അവളുടെ അമ്മ ഇല്ലല്ലോ സാന്ദ്ര. അർച്ചന ഇനി മറ്റൊരാളുടെ ഭാര്യ, പിന്നെ അവൾ അയാളുടെ കുഞ്ഞിനെ പ്രസവിക്കും. അതോടെ കുഞ്ഞാറ്റയെ അർച്ചന മറക്കും. ഇനിയെല്ലാം ഈ ഞാൻ മാത്രം, ഞാനും എൻ്റെ കുഞ്ഞാറ്റയും. ഞങ്ങൾ രണ്ടുപേരും പരസ്പരം ദുഃഖങ്ങളും സന്തോഷങ്ങളും പങ്കുവെച്ച് ഈ ഭൂമിയുടെ ഏതെങ്കിലും ഒരു കോണിൽ ജീവിക്കും.
1: മതി മതി ഫിലോസഫി. മാത്തച്ഛൻ എന്നെ നോക്കി അക്ഷമനായി നിൽപ്പുണ്ടാവും. ഞാൻ ചെല്ലട്ടെ.
0: സാന്ദ്ര പോയ്ക്കോളൂ.
1: അപ്പോ ഡോക്ടർ വരുന്നില്ലേ?
0: എങ്ങോട്ട്?
1: എന്റെ കൂടെ.
0: സാന്ദ്രയുടെ കൂടെയോ? സാന്ദ്ര ജർമ്മനിയിലേക്ക് പോവല്ലേ?
1: അതെ, എന്റെ കൂടെ ഡോക്ടറും കുഞ്ഞാറ്റയും പോരുന്നു.
0: സാന്ദ്ര എന്താണ് ഈ പറയുന്നത്? എനിക്കൊന്നും മനസ്സിലാകുന്നില്ല.
1: എല്ലാം താനേ മനസ്സിലായിക്കോളും ഡോക്ടർ. ഒക്കെ അത്ഭുതമായി തോന്നുന്നു അല്ലേ? അതാണ് വിധി. ആ വിധിയാണ് ഡോക്ടർ നമ്മളെ തമ്മിൽ കൂട്ടിമുട്ടിച്ചതും റോയ്ച്ചനെ എന്നിൽ നിന്ന് അകറ്റിയതും ഡോക്ടറുടെ പ്രിയപ്പെട്ട കുഞ്ഞാറ്റയെ അവരുടെ അമ്മ ഉപേക്ഷിച്ചതും ഡോക്ടർ ആഗ്രഹിച്ച പോലെ കുഞ്ഞാറ്റ ഡോക്ടറുടെ മുന്നിൽ എത്തിയതും. വിധിയല്ലാതെ മറ്റെന്താണ് ഡോക്ടർ?
0: സാന്ദ്ര, എന്നാലും ഞാൻ വേണ്ട. ഞാൻ തനിക്ക് അനുരൂപനേ അല്ല.
1: അത് തീരുമാനിക്കുന്നത് ഡോക്ടറല്ല, ഞാനാണ്. പ്രായം കൂടുതൽ, വിവാഹിതനും ഒരു കുട്ടിയുടെ പിതാവും, പോരാത്തതിന് അന്യജാതിയിൽപ്പെട്ടയാളും. ഇങ്ങനെയുള്ള ആളിനെയാണ് ഡോക്ടർ എനിക്ക് വേണ്ടത്.
0: സാന്ദ്ര
1: നോക്കൂ ഡോക്ടർ, ഈ ഭൂമിയിലെ ഏറ്റവും വലിയ കുറവുള്ളവളാണ് ഈ സാന്ദ്ര. ഒരു കുട്ടിയെ പ്രസവിക്കാൻ കഴിവില്ലാത്ത ഒരു സ്ത്രീയല്ലേ ഡോക്ടർ? ഏറ്റവും വലിയ കുറവുള്ളവൾ അതാണ് ഈ സാന്ദ്ര.

0: André Maria Thomas.
1: സാന്ദ്ര, കരയരുത് സാന്ദ്ര. ഇതൊന്നും വലിയൊരു കുറവായി കാണുകയും ചെയ്യരുത്, പ്ലീസ്.
0: കുറവല്ലാതെ മറ്റെന്താണ്
1: സാന്ദ്ര, പ്ലീസ്.
0: ഡോക്ടറല്ലേ എന്റെ ഗർഭാശയം നീക്കം ചെയ്തത്? അല്ലേന്ന്?
1: അതെ, ഞാൻ സമ്മതിക്കുന്നു. എന്തുകൊണ്ട് അങ്ങനെ വേണ്ടിവന്നു എന്നും ഞാൻ സാന്ദ്രയോട് എത്രയോ വട്ടം പറഞ്ഞിരിക്കുന്നു.
0: എന്റെ ജീവന് ഭീഷണിയായി വന്നതുകൊണ്ട് അല്ലേ?
1: അതെ, അതൊരു ക്യാൻസറായി വളർന്നു തുടങ്ങിയിരുന്നു.
0: ഈ സാന്ദ്രയുടെ ജീവൻ രക്ഷിക്കുന്നതിന് വേണ്ടി.
1: അതെ, അതാണ് സത്യം.
0: അപ്പോ ഡോക്ടർ എനിക്ക് ആരാണ്? ദൈവം. ആ ദൈവത്തെ എനിക്ക് വേണം ഡോക്ടർ. ഉറക്കമുണരുമ്പോ കുഞ്ഞാറ്റ അമ്മയെ അന്വേഷിക്കും. അപ്പൊ ഡോക്ടർ പറയണം, ഈ നിൽക്കുന്ന സാന്ദ്രയാണ് മോളുടെ അമ്മയെന്ന്. പറയില്ലേ ഡോക്ടർ?
1: സാന്ദ്ര, താൻ എന്നെ വല്ലാതെ കുഴപ്പിക്കുന്നു.
0: നോക്കൂ ഡോക്ടർ, നമുക്ക് രാശിയുള്ള മണ്ണല്ല ഇവിടുത്തേത്. നമ്മൾ ഈ രാജ്യം വിട്ടു പോകുന്നു, ഒരിക്കൽ തിരിച്ചു വരും നമ്മൾ. അന്ന് പാട്ട് പാടുന്ന, കഥ പറയുന്ന, എല്ലാ മധുര ശബ്ദങ്ങളും കേൾക്കുന്ന നമ്മുടെ കുഞ്ഞാറ്റയും നമ്മോടൊപ്പം ഉണ്ടാവും. ജർമ്മനിയിൽ ചെല്ലുമ്പോൾ കോക്ലിയർ ഇംപ്ലാന്റേഷൻ സർജറി നമുക്ക് ചെയ്യണം കുഞ്ഞാറ്റയിൽ. അതെ ഡോക്ടർ, കുഞ്ഞാറ്റ ഈ സാന്ദ്രയുടെ മകളാണ്. ഞാൻ അവൾക്ക് അമ്മയാണ്, ഡോക്ടർ അച്ഛൻ.
1: സാന്ദ്ര താൻ എന്നെ തോൽപ്പിച്ചു കളഞ്ഞു.
0: ഏ, അങ്ങനെ പറയരുത് ഡോക്ടർ. നമ്മൾ രണ്ടുപേരും തോറ്റിട്ടില്ല, ജയിച്ചതേയുള്ളൂ. ഇനി ഞാൻ എന്റെ കുഞ്ഞാറ്റയെ ഒന്നെടുത്തോട്ടെ ഡോക്ടർ.
1: ഇനിയും ഈ ഡോക്ടർ ഒന്ന് വിളി വേണോ സാന്ദ്ര?
0: ശീലിച്ചതല്ലേ പാലിക്കൂ, ഇല്ലേ ഡോക്ടർ?
1: അതെ അതെ.
0: അതുകൊണ്ട് കുഞ്ഞാറ്റയെ ഞാൻ എടുത്ത് കാൽ കയറ്റുന്നു, പിന്നാലെ ഡോക്ടറും. എന്താ എന്താ ഡോക്ടർ, ഡോക്ടർ റെഡിയല്ലേ?
1: ഓ, റെഡിയാണേ.
0: അപ്പോ ഇനി അനുവാദം ചോദിക്കുന്നില്ല, ഞാൻ കുഞ്ഞാറ്റ എടുക്കുന്നു. ദാ ഇങ്ങനെ. പാവം, എന്തുറക്കായത്. ഇനി കണ്ണു തുറക്കുമ്പോ മോള് കാറി, അല്ലേ ഡോക്ടർ?
1: അതെ സാന്ദ്ര.
0: എങ്കിൽ ഡോക്ടർ കാറിന്റെ മുന്നിൽ ഒരിക്കൽ കൂടി കയറുന്നു. സാന്ദ്ര വീണ്ടും ഡോക്ടറുടെ ഡ്രൈവർ ആകുന്നു.
1: ഇനി എന്നാണോ ഈ ജയരാജ് തന്റെ ഡ്രൈവർ ആകുന്നത്?
0: അതോ, അത് അങ്ങ് ജർമ്മനിയിൽ ചെന്ന് കഴിഞ്ഞിട്ട്.

അഗ്നിച്ചിറകുള്ള കാട്ടുപക്ഷികൾ നാടകം സമാപിക്കുന്നു. രചന സലിം കുമാർ പട്ടണക്കാട്. സംവിധാനം എൻ വാസുദേവ്. കഥാപാത്രങ്ങളും ശബ്ദം നൽകിയവരും ഡോക്ടർ ജയരാജ്, അരുൺ നായർ, സാന്ദ്ര, ബി എസ് കലാദേവി, സുധാകരൻ, തമലം ശ്രീകുമാർ, ആനന്ദ്, നരിയാപുരം വേണുഗോപാൽ, ഭാനുമതി, പന്തളം രാധാമണി. സംവിധാന സഹായം ബി എൻ ദീപ, എം നിസാമുദ്ദീൻ, അശ്വതി ബാലചന്ദ്രൻ. അവതരണം ആകാശവാണി തിരുവനന്തപുരം നിലയം.

0: ഈ നവരാത്രിയിൽ വീട്ടിൽ പുതിയ ഗാഡ്ജറ്റുകളും കൂടെ വൻ സമ്മാനങ്ങളും വരാൻ വലിയ യോഗമുണ്ട്.
1: അതെങ്ങനെയാ തിരുമേനി?
0: പിട്ടാപ്പിള്ളിൽ ഏജൻസീസ് നവരാത്രി ഫെസ്റ്റ് EMI ബെസ്റ്റ് 000 1 EMI ഓഫ് സ്കീമുകളിൽ വീട് അപ്ഗ്രേഡ് ചെയ്യാം. ഓരോ ഫിനാൻസ് പർച്ചേസിനൊപ്പം ഉറപ്പായ സമ്മാനങ്ങളും കൊമ്പൻ ഓഫറിൽ 5000-ൽ അധികം വിലപിടിപ്പുള്ള സമ്മാനങ്ങളും നേടാം. ഏത്? പിട്ടാപ്പിള്ളിൽ ഏജൻസീസ്.
2: പ്രിയ ശ്രോതാക്കളെ, ഹലോ പ്രിയഗീതം പരിപാടിയുടെ ശബ്ദലേഖനം നടക്കുകയാണ്. അതിഥി കവി മുരുകൻ കാട്ടാക്കട. വിശേഷങ്ങൾ പങ്കുവയ്ക്കാനും ഇഷ്ടഗാനങ്ങൾ ആവശ്യപ്പെടാനും ഇപ്പോൾ വിളിക്കാം. വിളിക്കേണ്ട നമ്പറുകൾ 9495 96

4 3 2 1 അല്ലെങ്കിൽ 9 4 9 6 5 9 6 3 2 1. അതിഥി കവി മുരുകൻ കാട്ടാക്കട. ശ്രോതാക്കൾക്ക് 3 മണിവരെ പരിപാടിയിലേക്ക് വിളിക്കാം.

ആകാശവാണി പ്രിയ ശ്രോതാക്കളെ, ഇപ്പോൾ ഗാനോപഹാരം. ഗാനോപഹാരത്തിൽ ഇന്ന് ആദ്യം കേൾക്കാം ചന്ദ്രനുദിക്കുന്ന ദിക്കിൽ എന്ന ചിത്രത്തിനു വേണ്ടി യേശുദാസും സുജാതയും പാടിയ ഗാനം. വരികൾ രമേശൻ നായർ, സംഗീതം വിദ്യാസാഗർ.

മലർവാടി ആർട്സ് ക്ലബ് എന്ന ചിത്രത്തിനു വേണ്ടി രാഹുൽ നമ്പ്യാറും വിനീത് ശ്രീനിവാസനും പാടിയ ഗാനം കേൾക്കാം. ഈ ഗാനത്തിന് വരികൾ എഴുതിയത് വിനീത് ശ്രീനിവാസൻ, സംഗീതം ഷാൻ റഹ്മാൻ.

ഗാനബഹാരത്തിൽ ഇനി കേൾക്കാം ഗിരീഷ് പുത്തഞ്ചേരിയുടെ വരികൾക്ക് ജോഷുവ ശ്രീധർ ഈണം പകർന്ന് എം ജി ശ്രീകുമാർ പാടിയ ഗാനം. ചിത്രം കീർത്തിചക്ര.

രാമലീല എന്ന ചിത്രത്തിനു വേണ്ടി ഹരീഷ് പാടിയ ഗാനമാണ് ഗാനോപഹാരത്തിൽ അടുത്തത്. വരികൾ ഹരിനാരായണൻ, സംഗീതം ഗോപി സുന്ദർ.

അൻവറലിയുടെ വരികൾക്ക് സുഷിൻ ശ്യാം ഈണം പകർന്ന് ചിത്രയും സൂരജ് സന്തോഷും ചേർന്ന് പാടിയ ഗാനം കേൾക്കാം. ചിത്രം മാലിക്.

ഗാനോപഹാരത്തിൽ ഇനി കേൾക്കാം പി ജയചന്ദ്രനും ഗായത്രിയും പാടിയ ഗാനം. ഈ ഗാനത്തിന് വരികൾ എഴുതിയത് ഗിരീഷ് പുത്തഞ്ചേരി, ഈണം പകർന്നത് വിദ്യാസാഗർ. ചിത്രം ഡ്രീംസ്.

ഗാനോപഹാരത്തിൽ ഇനി കേൾക്കാം വെള്ളി നക്ഷത്രം എന്ന ചിത്രത്തിന് വേണ്ടി ചിത്ര പാടിയ ഗാനം. ഈ ഗാനത്തിന് വരികൾ എഴുതിയത് രമേശൻ നായർ, സംഗീതം നൽകിയത് എം ജയചന്ദ്രൻ.

വിജയ് യേശുദാസും ശ്വേതാ മോഹനും പാടിയ ഗാനം കേൾക്കാം. വരികൾ കൈതപ്രം, സംഗീതം എം ജയചന്ദ്രൻ. ചിത്രം റോബിൻഹുഡ്.

ഗാനോപഹാരത്തിൽ ഇനി കേൾക്കാം അഫ്സൽ, സുജാത, ഗണേഷ് സുന്ദരം, രഘുറാം, രാഖി എന്നിവർ ചേർന്ന് പാടിയ ഗാനം. ഈ ഗാനത്തിന് വരികൾ എഴുതിയത് അനിൽ പനച്ചൂരാൻ, സംഗീതം നൽകിയത് ബിജി പാൽ. ചിത്രം മിന്നാ മിന്നിക്കൂട്ടം.

ഓം ശാന്തി ഓശാന എന്ന ചിത്രത്തിനു വേണ്ടി വിനീത് ശ്രീനിവാസൻ പാടിയ ഗാനമാണ് ഗാനോപഹാരത്തിലെടുത്തത്. വരികൾ ഹരിനാരായണൻ, സംഗീതം ഷാൻ റഹ്മാൻ.

ഗാനഭാരത്തിൽ ഒരു ഗാനം കൂടി, വെട്ടം എന്ന ചിത്രത്തിനു വേണ്ടി എം ജി ശ്രീകുമാറും സുജാതയും പാടിയത്. വരികൾ ബി ആർ പ്രസാദ്, സംഗീതം ബേണി ഇഗ്നേഷ്യസ്.

0: ആകാശവാണി സമയം 4 മണി. ഇപ്പോൾ കേൾക്കാം.
1: മായാമുദ്രകൾ, കാലത്തെ മറികടക്കുന്ന പുസ്തകങ്ങൾ.
2: വീരേന്ദ്രകുമാർ ഭട്ടാചാര്യയുടെ നോവൽ മൃത്യുഞ്ജയം, ആദ്യ ഭാഗം. രചന ഡോക്ടർ അജയപുരം ജ്യോതിഷ് കുമാർ.

0: സ്വാതന്ത്ര്യം മനുഷ്യരാശിയുടെ മൗലികവും അനിവാര്യവുമായ അവകാശം. എവിടെ സ്വാതന്ത്ര്യത്തിന് കൂച്ചുവിലങ്ങ് വീഴുന്നുവോ അവിടെ പ്രതിഷേധത്തിന്റെ കനലെരിയും. ലോകചരിത്രം ആലേഖനം ചെയ്ത ദേശസ്നേഹത്തിന്റെ വഴികളിലെല്ലാം ജീവത്യാഗത്തിന്റെ എത്രയോ കണ്ണീർച്ചാലുകൾ വീണുകിടപ്പുണ്ട്.
1: വലിയ ജനാധിപത്യ രാജ്യമായി നയതന്ത്രത്തിന്റെ മറുവാക്കായി തലയുയർത്തി നിൽക്കുന്ന ഭാരതത്തിനും സ്വാതന്ത്ര്യസമരത്തിന്റെ എത്രയെത്ര ത്യാഗോജ്വല കഥകൾ പറയാനുണ്ട്.
0: ഭാരതം അധിനിവേശത്തിന്റെ കൂരിരുട്ടിൽ അമർന്ന നാളുകൾ, രാജ്യത്തിന്റെ ഐശ്വര്യ സമൃദ്ധികൾ കൈപ്പിടിയിലൊതുക്കി ആർത്തട്ടഹസിച്ച സാമ്രാജ്യത്വം, വിമോചനത്തിന്റെ സൂര്യവെളിച്ചത്തിലേക്കുള്ള പ്രയാണം നമ്മുടെ മാതൃരാജ്യത്തിന് അത്ര കണ്ട് സുഗമമായിരുന്നില്ല.
1: സഹന സമരങ്ങളുടെയും സായുധ വിപ്ലവങ്ങളുടെയും അഹിംസാ മുന്നേറ്റത്തിന്റെയും പോരാട്ട വീര്യം നിറഞ്ഞതാണ് ഇന്ത്യൻ ദേശീയ സ്വാതന്ത്ര്യസമര ചരിത്രത്തിന്റെ ഏടുകൾ.
0: കണ്ണിൽ ചോരയില്ലാത്ത അധികാര ദാർഢ്യത്തെ ബുദ്ധിയും വിവേകവും രക്തസാക്ഷിത്വവും കൊണ്ടെതിർത്ത് സ്വാതന്ത്ര്യത്തിന്റെ വെന്നിക്കൊടി പാറിച്ച ഇന്ത്യൻ ജനതയ്ക്ക് പറയാൻ കണ്ണീരും ചെഞ്ചോരയും കുതിർന്ന കുറെ കഥകളുണ്ട്. അതിലൊന്നാണ് ബീരേന്ദ്രകുമാർ ഭട്ടാചാര്യയുടെ മൃത്യുഞ്ജയം.
1: ഇന്ത്യയിലെ പരമോന്നത സാഹിത്യ പുരസ്കാരമായ ജ്ഞാനപീഠം അസമീയ ഭാഷയിലേക്ക് ആദ്യം എത്തിച്ചത് ഈ നോവലും നോവലിസ്റ്റുമാണ്. ചരിത്രത്തിന്റെ നാൾവഴികളിലേക്കുള്ള പ്രതിഭാശാലിയായ നോവലിസ്റ്റിന്റെ തിരിഞ്ഞുനോട്ടം കൂടിയാണ് ഈ കൃതി. ക്വിറ്റ് ഇന്ത്യ പ്രക്ഷോഭം നടന്ന് 26 വർഷത്തിന് ശേഷമാണ് ഭട്ടാചാര്യ ഈ നോവൽ എഴുതുന്നത്. പക്ഷേ ആ വിമോചന പോരാട്ടത്തിന്റെ വെളിച്ചത്തിന് ഒരു മങ്ങലുമേറ്റിട്ടില്ല.
0: ിലെ ക്വിറ്റ് ഇന്ത്യ പ്രക്ഷോഭം അക്ഷരാർത്ഥത്തിൽ അതൊരു ജനകീയ വിപ്ലവമായിരുന്നു. ബ്രിട്ടീഷ് ശക്തിക്കെതിരെ ഇന്ത്യൻ ജനത ഒരുമിച്ച് നിന്ന് പടയൊരുക്കം നടത്തി സ്വാതന്ത്ര്യത്തിലേക്കുള്ള ദൂരം കുറച്ച വിപ്ലവം.

1857-ലെ ഒന്നാം സ്വാതന്ത്ര്യ സമരത്തിന് ശേഷം നടന്ന ഏറ്റവും വലിയ ജനകീയ മുന്നേറ്റമായ ക്വിറ്റ് ഇന്ത്യ സമരം ബ്രിട്ടീഷുകാർ ഇന്ത്യ വിട്ടുപോകണമെന്ന് ഉച്ചസ്ഥരം പ്രഖ്യാപിച്ചു. ഗ്രാമനഗര ഭേദമെന്നി ഇന്ത്യ ഒട്ടാകെ അതിൻ്റെ അലകൾ വ്യാപിച്ചു. പലതരം

0: ഭൂപ്രഭുക്കന്മാരും തൊഴിലാളികളും കൃഷിക്കാരും അഭ്യസ്തവിദ്യരായ യുവതീ യുവാക്കളും വീട്ടമ്മമാരും മറുവശത്തുമായി നിലയുറപ്പിച്ചുകൊണ്ട് നടത്തിയ പ്രാദേശിക പോരാട്ടത്തിന്റെ സർഗാത്മക പ്രതിനിധാനമാണ് ഈ നോവൽ.
1: സ്വതന്ത്ര ഭാരതം എന്ന സ്വപ്നത്തിനുവേണ്ടി ആത്മബലിയായ അനേകരുടെ ഓർമ്മയിലേക്കാണ് മൃത്യുഞ്ജയം വായനക്കാരെ നയിക്കുന്നത്. ദേശസ്വാതന്ത്ര്യത്തിനായി കൈമയും മറന്ന് നടത്തിയ പ്രാദേശിക പോരാട്ടമാണ് ആസാമിൽ നടന്നത്. അസമീയ ജനതയുടെ കറകളഞ്ഞ ദേശീയബോധവും ആത്മാഭിമാനവും നോവലിസ്റ്റ് ഇവിടെ അനാവൃതമാക്കുന്നു.
0: നോവൽ ആരംഭിക്കുന്നത് പ്രക്ഷോഭകാരികളായ ചില ചെറുപ്പക്കാർ അവരുടെ ലക്ഷ്യത്തിലേക്കുള്ള യാത്ര തുടങ്ങിവെക്കുന്നിടത്തു നിന്നാണ്. ഭീഭിറാം, ധൻപൂർ ലാസ്കർ, മാണിക് ബറ എന്നിവർ കാമ്പൂർ സ്റ്റേഷനിൽ നിന്ന് തീവണ്ടി മാർഗം ജാഗീർ റോഡിലെത്തി വള്ളത്തിൽ കപിലി നദി കടന്ന് ദൈപാരയിലേക്കുള്ള യാത്രാമുഖത്താണവർ. ദൈപാര സത്രത്തിലെ ശാന്തിസേനയുടെ നേതാവായ ഗോസായിജിയെ കാണുകയാണ് ലക്ഷ്യം. ശാന്തിസേനയെന്നാണ് സംഘത്തിന്റെ പേരെങ്കിലും അവരുടേത് സായുധ പോരാട്ടവും ഒളിപ്പോരുമാണ്. മഹാത്മജിയുടെ അഹിംസാ മാർഗത്തെ ആദരിച്ചുകൊണ്ടുതന്നെ അനിവാര്യമായ അക്രമമാർഗമാണ് അവർ വെള്ളക്കാർക്കെതിരെ സ്വീകരിച്ചിരിക്കുന്നത്.
1: ഏറ്റവും അപകടം പിടിച്ച ചുമതലകൾ ഏറ്റെടുത്ത് വിജയശ്രീ ലാളിതനാകുന്ന ധീര യുവാവാണ് അവിവാഹിതനായ ധൻപൂർ, ഈ നോവലിലെ ഏറ്റവും തിളക്കമുറ്റ കഥാപാത്രം. സ്കൂൾ വിദ്യാർത്ഥിയായിരിക്കുമ്പോൾ തന്നെ ക്വിറ്റ് ഇന്ത്യ പ്രസ്ഥാനത്തിലേക്ക് കടന്നുവന്നയാളാണ് ധൻപൂർ. പ്രവർത്തിക്കുക അല്ലെങ്കിൽ മരിക്കുക എന്ന ഗാന്ധി ഉരുവിട്ട മന്ത്രതുല്യമായ മുദ്രാവാക്യം ചൊല്ലിക്കൊണ്ടാണ് അയാൾ ശാന്തിസേനയിൽ അംഗമായത്. കാംപൂരിൽ ടെലിഫോൺ കമ്പി മുറിച്ചുകളയുന്നതിനും തീവണ്ടിപ്പാളം തകർക്കുന്നതിനും നേതൃത്വം നൽകിയ ധൻപൂറിന് നേതാക്കൾ പുതിയ ചുമതല നൽകിയിരിക്കുകയാണ്.
0: വലിയ വിപ്ലവകാരിയാണെങ്കിലും ധൻപൂർ പ്രണയലോലനായ ഒരു കാമുകൻ കൂടിയായിരുന്നു. ഒളിവ് ജീവിതവും പ്രച്ഛന്ന വേഷവുമൊക്കെയായി പലയിടങ്ങളിൽ കഴിഞ്ഞ അയാളുടെ മനസ്സ് കൗമാരത്തിലേ കീഴടക്കിയ ഒരു പെൺകുട്ടിയുണ്ടായിരുന്നു കാംപൂരിൽ. ഡിമി അതാണവളുടെ പേര്. നല്ല ചുറുചുറുക്കും തന്റേടവും മാത്രമല്ല കറകളഞ്ഞ ദേശസ്നേഹവും അവളുടെ വ്യക്തിത്വത്തിന്റെ ഭാഗമായിരുന്നു. ശാന്തിസേനയുടെ വീരസാഹസിക പ്രവർത്തനങ്ങളിൽ പങ്കാളിയും സഹകാരിയുമായി നോവലിലുടനീളം നിറഞ്ഞു നിൽക്കുന്ന കഥാപാത്രമാണ് ഡിമി. കാംപൂരിൽ ഒരു ദിവസം ഡിമിയും അമ്മയും ഭിഭിറാമിന്റെ വീട്ടിൽ വന്ന് മടങ്ങുമ്പോൾ ധൻപൂർ അവർക്കൊപ്പം പോയി.
2: മോനെന്താ ഞങ്ങളുടെ പിന്നാലെ വരുന്നേ? മോനെ ഇതാ ഒന്ന് മുറുക്കാം. മോളെ ഡിമി, ഈ മോന് കുറച്ച് ചോളം കൊടുക്ക്.
3: ഇതാ ചോളം. അമ്മ ചോദിച്ചത് കേട്ടില്ലേ, എന്തിനാണ് ഞങ്ങളുടെ പിന്നാലെ വരുന്നത്?
4: അത് പിന്നെ വെറുതെ, കപിലി നദി കാണാൻ.
3: കള്ളം, പച്ചക്കള്ളം. കപിലിയെ നിങ്ങളും സ്നേഹിക്കുന്നുണ്ടോ?
4: ഓ, ഞങ്ങൾക്ക് കപിലിയെ വലിയ ഇഷ്ടമാണ്.
3: കപിലിക്ക് പല പേരുകളുണ്ട് അറിയാമോ? നദിയല്ല അവൾ, ദേവിയാണ്.
4: അതെ, ദേവിയാണ്. പിന്നെ നിങ്ങൾ എങ്ങനെ അക്കരെ പോകും?
3: ഏതെങ്കിലും വള്ളം വരും.
4: അതാ അവിടെ ഒരു വള്ളം കിടക്കുന്നു, ഞാൻ നിങ്ങളെ അക്കരെ കൊണ്ടാക്കട്ടെ.
2: വള്ളം മോന്റെ ആണോ?
4: എന്റെ അല്ല, പക്ഷേ എനിക്ക് തുഴയാൻ അറിയാം.
2: ആ വേണ്ട, മോൻ വീട്ടിൽ പൊക്കോ. അതിരിക്കട്ടെ, എന്തിനാ മോൻ ഇത്രയും ദൂരം ഞങ്ങളുടെ കൂടെ വന്നത്?
4: അത് പിന്നെ സത്യം പറയട്ടെ, ഡിമിക്ക് വേണ്ടിയാണ് ഞാൻ.
2: മോനെ, ഡിമിയെ പറ്റി ആലോചിക്കണ്ട. അവളുടെ വിവാഹ നിശ്ചയം കഴിഞ്ഞു. ഡഗാരു നദിയുടെ കരയിൽ താമസിക്കുന്ന ഹാരോ വർഗത്തിൽപ്പെട്ട ഡിലി അവളെ മാംഗല്യം കഴിക്കും.
1: ഡിമിയുടെ മാതാവിന്റെ വാക്കുകൾ ഇടുത്തി പോലെയാണ് ധൻപൂറിന്റെ ചെവിയിൽ പതിച്ചത്. ആദ്യമായി ഇഷ്ടപ്പെട്ട പെൺകുട്ടി മറ്റൊരാളുടേതാവാൻ പോകുന്നു. നിരാശയോടെ ധൻപൂർ തിരിഞ്ഞു നടന്നു. പക്ഷേ ഡിമിയുടെ രൂപം അയാളുടെ മനസ്സിൽ എന്നുമുണ്ടായിരുന്നു. ഡിമിയുടെ ഉള്ളിലെ കാമുക പ്രതിരൂപമായി ധൻപൂറും ശാശ്വത പ്രതിഷ്ഠ നേടി.

0: പിന്നീട് കാൽപ്പനിക സ്വപ്നങ്ങളൊക്കെ ഉപേക്ഷിച്ച് ഗറില്ല സമരമാർഗങ്ങളിലൂടെ സധൈര്യം നീങ്ങിയ ധൻപൂറിന് ശാന്തിസേനാ പ്രവർത്തകയായ കലിക ചേച്ചി അത്യന്തം ദയനീയമായ സാഹചര്യത്തിൽ ഒരു പെൺകുട്ടിയെ പരിചയപ്പെടുത്തി. സുഭദ്രയെ. ബ്രിട്ടീഷ് പട്ടാളക്കാർ മീറ്റിംഗ് സ്ഥലത്ത് വെച്ച് സംഘം ചേർന്ന് മാനഭംഗപ്പെടുത്തിയ പെൺകുട്ടിയാണ് സുഭദ്ര. പട്ടാളക്കാരുടെ ഭീകര താണ്ഡവത്തെക്കുറിച്ച് ദൈപാര യാത്രയ്ക്കിടയിൽ കൂട്ടുകാർക്ക് വിവരിച്ചു കൊടുക്കുന്നു.
1: സ്ത്രീകളെ പെരുവഴിയിലൂടെ നിർദ്ദയമായി വലിച്ചിഴച്ചു, അവരുടെ വസ്ത്രങ്ങൾ കീറിപ്പറിഞ്ഞു, നഗ്നമായ ശരീരത്തിൽ പലയിടത്തും മുറിവ് പറ്റി രക്തമൊഴുകി, അമ്മയുടെ മടിയിൽ നിന്ന് കുഞ്ഞുങ്ങളെ വലിച്ചെടുത്ത് തറയിലടിച്ചു, ഉറക്കെ കരഞ്ഞവരുടെ വായിൽ തുണി തിരുകി പുരുഷന്മാരെ ലാത്തികൊണ്ട് ക്രൂരമായി തല്ലിച്ചതച്ചിട്ട് കൈകൾ പിന്നിൽ കെട്ടി നഗ്നരാക്കി പൊള്ളുന്ന വെയിലത്ത് മണിക്കൂറുകളോളം നിർത്തി. ആസാം മുഴുവൻ കുട്ടികൾ ഉൾപ്പെടെയുള്ള ഗ്രാമീണരെ പോലീസ് ഭയചകിതരാക്കി.
2: ദേശീയ ബോധമുള്ള ഇന്ത്യൻ പൗരന്മാരെ ക്രൂരമായി അടിച്ചമർത്തുന്ന ബ്രിട്ടീഷ് പട്ടാളത്തിന്റെ നിലപാടിന്റെ ദൃഷ്ടാന്തമാണ് സുഭദ്രയുടെ ദുരന്തകഥയിലൂടെ വീരേന്ദ്രകുമാർ ഭട്ടാചാര്യ വ്യക്തമാക്കുന്നത്. ധൻപൂറിനെ പോലെയുള്ള നിരവധി ചെറുപ്പക്കാരിൽ സ്വാതന്ത്ര്യസമര ആവേശത്തോടൊപ്പം പ്രത്യാക്രമണത്തിനും ഒളിയുദ്ധത്തിനുമുള്ള മാനസികാവസ്ഥ സൃഷ്ടിച്ചത് ഇത്തരം നരാധമ നടപടികളാണ്.
0: അവശയും നിരാലംബയുമായ സുഭദ്രയെ ധൻപൂറും കലികയും ചേർന്ന് ആശുപത്രിയിലെത്തിച്ചു. ക്ഷീണിതയായ അവളെ ധൻപൂർ ചുമലിലെടുത്തുകൊണ്ടാണ് ആശുപത്രിയിലും പിന്നെ രോഹയിലെ ആശ്രമത്തിലും എത്തിച്ചത്. ഡിമിയുടെ മുഖച്ഛായയും സൗന്ദര്യവുമുള്ള പെൺകുട്ടിയായിരുന്നു സുഭദ്ര. അവളെ താൻ വിവാഹം കഴിക്കുമെന്ന് ധൻപൂർ മനസ്സിലുറപ്പിക്കുകയും പലരോടും അത് വെളിപ്പെടുത്തുകയും ചെയ്തു.
2: സുഹൃത്തുക്കളോടൊപ്പം ഏറെ സാഹസികമായി ബ്രിട്ടീഷ് പട്ടാളത്തിനെതിരായ അട്ടിമറി പ്രവർത്തനത്തിന് പോകുമ്പോഴും ധൻപൂറിന്റെ മനസ്സു നിറയെ സുഭദ്രയായിരുന്നു. അവളുമൊത്തുള്ള ദാമ്പത്യത്തെക്കുറിച്ചുള്ള ചിന്തയായിരുന്നു.
0: കാംപൂർ, ബാർപൂജിയ, ബബേജിയ തുടങ്ങിയ അസമീയ ഗ്രാമങ്ങളിലൊക്കെ പോലീസ് റോന്തു ചുറ്റൽ വ്യാപകമാക്കി കഴിഞ്ഞിരുന്നു. ശാന്തിസേനയുടെ ഭാഗമായ മൃത്യുവാഹിനി പ്രവർത്തകരെ അറസ്റ്റ് ചെയ്യാനായി സർവ്വസന്നാഹങ്ങളോടെ ചീറിപ്പാഞ്ഞു നടക്കുകയാണ് ഇൻസ്പെക്ടർ ശയക്കിയെയും സംഘവും.
2: പോലീസിന്റെയും ചാരന്മാരുടെയും ഒന്നും കണ്ണിൽപ്പെടാതെ ധൻപൂറും കൂട്ടുകാരും ദൈപരാസത്രത്തിലെ ഗോസായിയുടെ അടുക്കലെത്തി. ഗോസായിയാണ് പദ്ധതിയുടെ മുഖ്യ ആസൂത്രകൻ. ആത്മീയ ആചാര്യനും കർഷകനുമായ അദ്ദേഹം തികഞ്ഞ ധർമ്മിഷ്ഠനും പുരോഗമനവാദിയും കൂടിയായിരുന്നു. കുറച്ചു സമയം കൊണ്ടുതന്നെ ധൻപൂരിനെ മനസ്സിലാക്കാൻ ഗോസായിക്ക് കഴിഞ്ഞു.
3: ധൻപൂർ, ഇതിനു മുമ്പ് ഏതെങ്കിലും റെയിൽപാളം ഇളക്കിയിട്ടുണ്ടോ?
4: ഉണ്ട്, കാംപൂരിൽ.
3: അതിനുള്ള ഉപകരണങ്ങൾ?
4: അതൊക്കെയുണ്ട്. റെയിൽവേയിലെ ഒരു ഗ്യാങ്മാനോട് വാങ്ങിക്കൊണ്ടുവന്നു.
3: ആഹാ, അയാൾ തന്നോ?
4: തന്നു. കാംപൂർ, ബഡംപൂർ, രോഹ എന്നിവിടങ്ങളിലൊക്കെ പലതരം അക്രമങ്ങൾ നടന്നു കഴിഞ്ഞു. ജനങ്ങൾ വല്ലാതെ അസ്വസ്ഥരും ക്ഷുഭിതരുമാണ്. ഇവിടുത്തെ സ്ഥിതി എന്താണ് ഗോസായിജി?
3: ഇവിടെ അധികം അക്രമങ്ങൾ ഉണ്ടായിട്ടില്ല. എന്നാൽ അടുത്ത ഗ്രാമത്തിൽ മിലിറ്ററിക്കാർ ഒരു വൃദ്ധയെ ബൂട്ട്സിട്ട് ചവിട്ടി അവശയാക്കി. തന്റെ വയലിൽ നിന്ന് ധാന്യമെടുത്തത് ചോദ്യം ചെയ്തതിനാണ് പട്ടാളക്കാർ പാവം വൃദ്ധയെ ഉപദ്രവിച്ചത്. ആ പാവം 4 ദിവസം വരെ രക്തം ഛർദ്ദിച്ചു.
4: ധർമ്മചിന്ത പേരിന് പോലുമില്ലാത്ത ദുഷ്ടന്മാർ.
3: സാമ്രാജ്യത്വ സേന അങ്ങനെയാണ്. പണത്തിന് വേണ്ടി പണിയെടുക്കുകയല്ലേ സൈന്യാധിപൻ പറയുന്നതാണ് വേദവാക്യം. ഇവരുടെ മനസ്സ് മാറാമെങ്കിൽ ഒറ്റ ദിവസം കൊണ്ട് ബ്രിട്ടീഷുകാരുടെ പതനം സംഭവിക്കും.
0: ഗോസായി ഭവനത്തിൽ

0: നിന്ന് അത്താഴം കഴിച്ച് ധൻപൂറും മധു എന്ന സ്വാതന്ത്ര്യസമര ഭടനും അനന്തര ചുമതലകൾ നിർവഹിക്കാനായി പുറപ്പെടും. അത്യന്തം സാഹസികവും രഹസ്യ സ്വഭാവമുള്ളതുമായ ദൗത്യം നിർവഹിക്കാനുള്ള പുറപ്പാടാണ്. ചെറുപ്പക്കാരും കുടുംബസ്ഥരുമായ ഒട്ടേറെ പേർ സന്നദ്ധ സംഘത്തിലും ഗരില്ല മുന്നേറ്റത്തിലും ഉണ്ട്. സ്വാതന്ത്ര്യം എന്നതു മാത്രമായിരുന്നു അവരുടെ ലക്ഷ്യം. പ്രവർത്തിക്കുക അല്ലെങ്കിൽ മരിക്കുക, ഡു ഓർ ഡൈ എന്ന മുദ്രാവാക്യം അവരുടെ ഹൃദയങ്ങളിൽ അത്രയേറെ ഇഴുകിച്ചേർന്നിരുന്നു.
1: ധൻപൂർ നിർഭയനും ദൃഢചിത്തനുമായ പോരാളിയാണ്. മുന്നോട്ട് വച്ച കാൽ പിന്നോട്ടെടുക്കാത്ത ധീരൻ. സാമ്രാജ്യത്വത്തിന്റെ നെറുകേടുകൾക്കെതിരെ ജീവൻ വില കൊടുത്തും പൊരുതുന്ന ചാവീർ പടയാളി. സുഭദ്രയ്ക്ക് നേരിട്ട മാനഭംഗം അയാളുടെ ഹൃദയത്തെ വല്ലാതെ മുറിവേൽപ്പിച്ചിരുന്നു. ബ്രിട്ടീഷ് പട്ടാളക്കാർ മാത്രം കയറി വരുന്ന തീവണ്ടി പാളം തെറ്റിച്ച് മറിക്കുന്നതോടൊപ്പം അവർ ഇന്ത്യക്കാരോട് ചെയ്ത അധാർമികതകൾക്കുള്ള മറുപടി കൂടി നൽകാനാണ് ധൻപൂർ ആഗ്രഹിച്ചത്.
0: ധൻപൂറിനോടൊപ്പം പുറപ്പെട്ട മധു പക്ഷേ ആശങ്കാകുലനായിരുന്നു. ധർമ്മ അധർമ്മ ചിന്തകൾ ഒരുപോലെ അയാളുടെ മനസ്സിനെ മഥനം ചെയ്തു. പട്ടാളക്കാരുടെ ജീവനെയും കുടുംബത്തെയും ഓർത്ത് അയാൾക്ക് ചാഞ്ചല്യമുണ്ടായി.
1: ലയറാം എന്ന സമ്പന്നന്റെ വീട്ടിലേക്കുള്ള കാട്ടുവഴിയിലൂടെ അവർ നടക്കുകയാണ്. അയാളുടെ കൈവശമുള്ള തോക്കുകൾ ഒളിപ്പോരിനായി സംഘടിപ്പിക്കുകയാണ് ലക്ഷ്യം. ഗോസായിജിയുടെ ശുപാർശ പ്രകാരമാണ് ആ യാത്ര. കാൽനടക്കിടയിൽ കാംപൂരിൽ ബ്രിട്ടീഷുകാർ നടത്തിയ മനുഷ്യക്കുരുതിയെക്കുറിച്ചും ശാന്തിസേനയിലേക്ക് കൂടുതൽ സ്ത്രീ പുരുഷന്മാരും വിദ്യാർത്ഥികളും ചേരുന്നതിനെക്കുറിച്ചും പെറ്റമ്മയുടെ മുന്നിൽ വച്ച് രണ്ട് ചെറിയ ആൺകുട്ടികളെ പട്ടാളം വെടിവെച്ച് കൊന്നതിനെപ്പറ്റിയും ധൻപൂർ പറഞ്ഞു.
0: രൂപ് നാരായണൻ എന്ന മിടുക്കനായ കോളേജ് വിദ്യാർത്ഥി ആ നരവേട്ടയിൽ പ്രതികരിച്ചുകൊണ്ട് തങ്ങളോടൊപ്പം ചേർന്ന കാര്യം ധൻപൂർ എടുത്തു പറഞ്ഞു. ധൻപൂറിന്റെ വാക്കുകൾ മധുവിന് ഊർജവും സമരാവേശവും പകർന്നു. അവർ കലങ് നദി നീന്തിക്കടന്ന് ലയറാമിന്റെ വീട്ടിലെത്തി. ഇൻസ്പെക്ടർ ശൈഖിയ സന്ദർശിക്കുന്നതിനാൽ തോക്ക് നൽകാൻ ബുദ്ധിമുട്ടാണെന്ന് ലയറാം പറഞ്ഞു. ലയറാം വിശ്വസിക്കാൻ കൊള്ളാവുന്ന ആളല്ലെന്ന് മനസ്സിലാക്കിയതിനാൽ അയാളെ ബന്ദിയാക്കി മധുവും ധൻപൂറും തോക്കെടുത്തുകൊണ്ട് പുഴക്കടവിലേക്ക് പോയി.
1: തീവണ്ടി മറിക്കുന്നതിന് കൂട്ടുകാരെ പല സംഘങ്ങളാക്കി അയച്ച ശേഷം ഗോസായി ഭാര്യയോട് ശാന്തിസേനയുടെ കർമ്മപദ്ധതികൾ വിവരിച്ചു കൊടുക്കുന്നു. ഭർത്താവിന് അപായം സംഭവിക്കുമോ എന്ന ഭീതിയാണ് ഗോസായി പത്നിക്ക്.
2: എന്തുപറ്റി? എന്തിനാണ് കരയുന്നത്?
3: ഞാൻ കിടക്കുമായിരുന്നു, ഒരുപോലെ കണ്ണടച്ചില്ല. നിങ്ങളെല്ലാരും കൂടി പറഞ്ഞതൊക്കെ ഞാൻ കേട്ടു, പേടിയാവുന്നു.
2: അകത്ത് വന്ന് നിന്നോട് ഉറങ്ങാൻ പറയണമെന്ന് പലവട്ടം ആലോചിച്ചതാണ്, പക്ഷേ നേരം പോയി. ഈയിടെ ഭാര്യയേക്കാൾ അടുപ്പം വിപ്ലവകാരികളായ സ്നേഹിതന്മാരോടാണെന്ന് തോന്നുന്നുണ്ടോ?
3: ഇത്രനാൾ ഒരുമിച്ച് കഴിഞ്ഞിട്ട് എനിക്കിതൊന്നും മനസ്സിലാവില്ലെന്ന് കരുതരുത്. എനിക്കെല്ലാം അറിയാം. അല്ല, ഇന്നലെ അങ്ങ് ഒരു മാൻപേടയുടെ കരച്ചിൽ കേട്ടോ?
2: ഇല്ല, മാൻപേട മനുഷ്യനെ പോലെ കരയുമോ? അതൊക്കെ നിന്റെ മനസ്സിന്റെ തോന്നലാണ്.
3: പേടിയാവുന്നേ, നമ്മൾ രണ്ടാള് മാത്രല്ല, ഒരാൾ കൂടി ഈ വീട്ടിൽ വരാനുണ്ടെന്ന് അറിയാലോ.
2: നീ പരിഭ്രമിക്കും.

0: എനിക്ക് വല്ലാതെ വലിവ് കൂടിയിരിക്കുന്നു. മകരധ്വജം ഇരിപ്പുണ്ടെങ്കിൽ കുറച്ച് തരൂ. ആ കാര്യമെന്താണെന്ന് പറഞ്ഞില്ല.
1: ആ സുഭദ്രയില്ലേ, ദേഹത്ത് തീ കൊളുത്തി ആത്മഹത്യ ചെയ്തു.
0: ഹോ, കഷ്ടം. വീണ്ടും പട്ടാളത്തിന്റെ കയ്യിൽപ്പെട്ടോ?
1: അല്ല, അവൾക്ക് ഭ്രാന്ത് പിടിച്ചെന്ന് തോന്നുന്നു. ധൻപൂർ അവളോട് യാത്ര ചോദിച്ചു പോന്ന ദിവസം ഒരു കുഴപ്പമില്ലായിരുന്നു. പക്ഷെ ധൻപൂരിന്റെ അസാന്നിധ്യം അവളെ വല്ലാതെ ഭയപ്പെടുത്തി. അയാൾ വെടിയേറ്റ് മരിച്ചതായി സ്വപ്നം കണ്ട് പിച്ചും പേയൊക്കെ പറഞ്ഞു. പിന്നെ സ്വയം തീ കൊളുത്തുകയായിരുന്നു അത്രേ.
0: ഇതൊന്നും ഞാൻ അറിഞ്ഞില്ലല്ലോ. എന്തായാലും

0: ആത്മഹത്യ? അത് വേണ്ടിയിരുന്നില്ല. ആത്മഹത്യ ഒന്നിനും പരിഹാരമല്ലല്ലോ. മാത്രമല്ല, ധൻപൂർ അവൾക്കൊരു ജീവിതം കൊടുക്കുമായിരുന്നു. അയാൾ അവളെ വല്ലാതെ ഇഷ്ടപ്പെട്ടു പോയി. അയാൾ ഈ സാഹചര്യത്തിൽ ഇതൊന്നും അറിയാൻ പാടില്ല. ഇല്ല, ധൻപൂറിന്റെ മനസ്സ് ചഞ്ചലമാകാൻ പാടില്ല.
1: അതെ, ധൻപൂറിന്റെ മനസ്സ് തകരുമെന്നും അയാൾ ഇതറിഞ്ഞ തീരുമാനിച്ച കാര്യങ്ങളൊന്നും നടക്കുകയില്ലെന്നും കലിക ചേച്ചി പറഞ്ഞിരുന്നു.
0: കലിക ചേച്ചി പിന്നീട് എങ്ങോട്ട് പോയി?
1: ധതിയുടെ വീട്ടിലേക്ക്. ഞാൻ അപ്പോൾ മുതൽ അങ്ങയെ കാത്ത് മുറിയിൽ കിടക്കുകയായിരുന്നു. അങ്ങനെ കിടക്കുമ്പോഴാ കാട്ടിൽ നിന്ന് മാൻപേട കരയുന്ന ശബ്ദം കേട്ടത്. സുഭദ്ര കരയുകയാണെന്ന് തോന്നിപ്പോയി.
0: എന്തായാലും എനിക്ക് ഉടനെ പോണം. നേരം പുലരും മുമ്പ് മായങ്ങിലെത്തണം.
1: ആർക്കെല്ലാം എന്തെല്ലാം ഇനി സംഭവിക്കുമെന്ന് ആർക്കറിയാം.
0: സമാധാനമായിരിക്കൂ, ഞാൻ ഇറങ്ങുന്നു.
2: നേരം പുലരുന്നതിന് മുൻപ് മായങ്ങിലെത്താനുള്ള യാത്ര ആരംഭിക്കുകയാണ് ഗോസായി. അദ്ദേഹം ഒരു ശുഭാപ്തി വിശ്വാസിയായ ദേശസ്നേഹിയാണ്. അന്ധവിശ്വാസങ്ങളെ എതിർക്കും. ദൈപാരായിൽ ശാന്തിസേനയുടെ ഏകോപന ചുമതല ഗോസായിക്കാണ്. തന്റെ കാലുകൾ സ്വയം നീങ്ങുകയല്ല, ഏതോ യന്ത്രം തള്ളി നീക്കുകയാണെന്ന് അദ്ദേഹത്തിന് തോന്നി. കുമാർ കുച്ചി എന്ന സ്ഥലത്തുള്ള ആശ്രമത്തിലാണ് എത്തേണ്ടത്. കാട്ടിലും വയൽ വരമ്പുകളിലൂടെയുമാണ് ഈ രാത്രി നടത്തം. അദ്ദേഹം ഗർഭിണിയായ തന്റെ ഭാര്യയെക്കുറിച്ച് ഓർത്തു. മാൻപേടയുടെ കരച്ചിൽ അദ്ദേഹത്തിന്റെയും ഓർമ്മയിൽ ഓടിയെത്തി.
3: ശാന്തിസേനയുടെ പ്രവർത്തനത്തെയും തങ്ങളുടെ സമരരീതിയെയും കുറിച്ച് ഗോസായി പേർത്തും പേർത്തും ആലോചിച്ചു. വഴിയിൽ ഭീഭീറാമും ആഹിന കോവറും അദ്ദേഹത്തെ കാത്തു നിൽക്കുന്നുണ്ടായിരുന്നു. ഭീഭീറാമിനോട് സുഭദ്രയുടെ മരണവിവരം ഗോസായി പറഞ്ഞു. ധൻപൂർ അതറിയാതിരിക്കുക എന്നത് അവരുടെ പൊതു ആവശ്യമായിരുന്നു. ഏറെ നേരം നടന്ന് മൂവരും കുമാർ കുചി ആശ്രമത്തിലെത്തി. അടുത്ത ദിവസം ശാന്തിസേന പ്രവർത്തകരെ സംബന്ധിച്ച് ഏറ്റവും നിർണായകമായിരുന്നു.

0: മായാമുദ്രകൾ, കാലത്തെ മറികടക്കുന്ന പുസ്തകങ്ങൾ,
1: ബീരേന്ദ്രകുമാർ ഭട്ടാചാര്യയുടെ നോവൽ മൃത്യുഞ്ജയം ആദ്യ ഭാഗം. രചന ഡോക്ടർ അജയപുരം ജ്യോതിഷ് കുമാർ. ആഖ്യാനം കുരീപ്പുഴ സജീവ്, ഗായത്രി ദേവി. ശബ്ദ സാന്നിധ്യം എൻ ജെ ജോഷിലാൽ, ഐശ്വര്യ, റൂബി ബാബു, സുഷമ അനിൽ, അനന്തു മൈലച്ചൽ. നിർവഹണ സഹായം പി ശ്രീകല. നിർവഹണം ഐശ്വര്യ.

കന്നി 29, ശകവർഷം 1948 ആശ്വിനം 23, 2026 ഒക്ടോബർ മാസം 15 വ്യാഴാഴ്ച. ഇപ്പോൾ സമയം 4 കഴിഞ്ഞ് 30 മിനിറ്റും 42 സെക്കൻഡും. എഫ് എം ബാൻഡിൽ 101.4 MHz ൽ ഈ നിലയത്തിൽ നിന്നുള്ള ഇന്നത്തെ പ്രക്ഷേപണം ആരംഭിക്കുന്നു.

പ്രിയ ശ്രോതാക്കളെ, ഇപ്പോൾ ചോദ്യോത്തരവേളയാണ്. ബഹിരാകാശ ഗവേഷണ ചരിത്രത്തിലെ തന്നെ വലിയ നാഴികക്കല്ലായ ഇന്റർനാഷണൽ സ്പേസ് സ്റ്റേഷൻ ISS പ്രവർത്തിക്കുന്നത് എവിടെയാണ്? ഇതായിരുന്നു ഇന്നലത്തെ ചോദ്യം. ഈ ചോദ്യത്തിൻ്റെ ഉത്തരം, ഭൂമിയിൽ നിന്നും ഏകദേശം 400 കിലോമീറ്റർ ഉയരത്തിലുള്ള ലോയർത്ത് ഓർബിറ്റിലാണ് ISS സ്ഥിതി ചെയ്യുന്നത്. അമേരിക്ക, റഷ്യ, യൂറോപ്പ്, ജപ്പാൻ, കാനഡ എന്നിവയിലെ ബഹിരാകാശ ഏജൻസികൾ സംയുക്തമായാണ് ഇത് പ്രവർത്തിപ്പിക്കുന്നത്. ഇനി ഇന്നത്തെ ചോദ്യം, അമേരിക്കയിലെ സ്റ്റാച്യു ഓഫ് ലിബർട്ടി അമേരിക്കയ്ക്ക് സമ്മാനമായി നൽകിയ രാജ്യം ഏതാണ്? ഈ ചോദ്യത്തിൻ്റെ ഉത്തരം ഇന്ന് വൈകുന്നേരം 5:40 കേൾക്കാവുന്നതാണ്. ചോദ്യം ഒരിക്കൽ കൂടി, അമേരിക്കയിലെ സ്റ്റാച്യു ഓഫ് ലിബർട്ടി അമേരിക്കയ്ക്ക് സമ്മാനമായി നൽകിയ രാജ്യം ഏതാണ്?

ആകാശവാണി ദേവികുളം സ്പൈസ് എഫ് എം. പ്രിയ ശ്രോതാക്കളെ, ഇപ്പോൾ ചലച്ചിത്ര ഗാനങ്ങൾ കേൾക്കാം. കുടുംബപുരാണം എന്ന ചിത്രത്തിനു വേണ്ടി കൈതപ്പുറം രചിച്ച് മോഹൻ സിതാര ഈണം പകർന്ന് യേശുദാസും സംഘവും പാടിയ ഗാനം കേൾക്കാം.

മുത്താരെ മുട്ടിക്കോ മുത്താരെ തട്ടി മുട്ടി തട്ടി മുട്ടി തട്ടി കുട്ടിക്കോ തപ്പു തപ്പു കണ്ണാടി തപ്പു തപ്പു കണ്ണാടിക്കൈ തപ്പും കൊട്ടും കുഞ്ഞിക്കൈയിൽ പൊൻവള വേണേ തട്ടാരെ പൊൻവള വേഗം മുന്നേ കൂട്ടി തട്ടി കുട്ടിക്കോ.

ഉണ്ണിമേനോനും ചിത്രയും പാടിയ ഗാനം കേൾക്കാം. ചിത്രം കനകാംബരങ്ങൾ, ഗാനരചന പി ഭാസ്കരൻ, സംഗീതം കെ രാഘവൻ.

0: ഇൻവെസ്റ്റർ ബോധവൽക്കരണ സംരംഭം. കൂടുതൽ വിവരങ്ങൾക്ക് സെബി ഇൻവെസ്റ്റർ വെബ്സൈറ്റ് സന്ദർശിക്കുക അല്ലെങ്കിൽ സെബി സാർഥി ആപ്പ് ഡൗൺലോഡ് ചെയ്യുക.
1: അമ്പിളേയസ്, ബ്രഹ്മാനന്ദൻ എന്നിവർ പാടിയ ഗാനം കേൾക്കാം. ചിത്രം അധരങ്ങൾ വിതുമ്പുന്നു. ഗാനരചന തങ്കപ്പൻ ടി, സംഗീതം ദിവാകരൻ പി എസ്.

ഏറെ ശ്രദ്ധിക്കൂ. ശ്രോതാക്കൾക്ക് ഗാനങ്ങൾ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ആശംസകൾ അറിയിക്കുവാൻ ഒരു സുവർണ അവസരം. ഫോൺ ഔട്ട് ഈണങ്ങളിലൂടെ ഇനി മുതൽ ആശംസകളും ഗാനങ്ങളും കൈമാറാം. ശ്രോതാക്കൾ ചെയ്യേണ്ടത് ഇത്രമാത്രം: POE എന്ന് ടൈപ്പ് ചെയ്ത് ആശംസകൾ അറിയിക്കേണ്ട ആളുടെ പേരും ഫോൺ നമ്പറും ഗാനവും എഴുതി 8281200715 എന്ന നമ്പറിലേക്ക് സന്ദേശം അയയ്ക്കുക. ദേവികുളം സ്പൈസ് എഫ് എം അവരെ വിളിച്ച് ആശംസകൾ കൈമാറും. സന്ദേശങ്ങൾ അയക്കേണ്ട നമ്പർ 8281200715. ഇനി ഡേവിഡ് ഡേവിഡ് മിസ്റ്റർ ഡേവിഡ് എന്ന ചിത്രത്തിലെ ഒരു ഗാനം കേൾക്കാം. ഈ ഗാനം പാടിയത് ചിത്ര, ഗാനരചന ബിച്ചു തിരുമല, സംഗീതം രവീന്ദ്രൻ.

0: उस पेड़ पर सजाया। लड़की रहने के लिए पेड़ पर घोंसला बना दिया और एक पक्षी की तरह वो पेड़ पर रहने लगी। लड़की चहचहाई। यहाँ चहचहाई शब्द का प्रयोग क्यों किया होगा? हमेशा हमने इस प्रकार कहेगा लड़की बोली, है ना, लेकिन यहाँ लड़की चहचहाई क्यों इस प्रकार करती है? यहाँ लड़की चिड़ियों के घोंसले के समान पेड़ में तंबू बनाकर रहती है ना?
1: हाँ जी,
0: इसलिए चिड़िया तो चहचहाती है, उसी प्रकार पेड़ में रहने वाली यह लड़की भी चहचहाती है। पक्षिकൾ ചിലയ്ക്കുന്നു, है ना, പക്ഷികൾ ചിലയ്ക്കുകയാണ്, നല്ല സ്വീറ്റ് വോയിസ് ആണ്, മീഠേ സ്വരമേ. ഇവിടെ ജൂലിയ പക്ഷിക്കൂട് പോലെ മരത്തിൽ ടെന്റ് ഉണ്ടാക്കി താമസിക്കുക, ഒരു പക്ഷിയെ പോലെ തന്നെയാണ് മരത്തിൽ താമസിക്കുന്നത്. അതുകൊണ്ട് വളരെ സ്വീറ്റ് ആയിട്ട് പക്ഷിയെ പോലെ അവൾ മാധുര്യത്തോടെ ആൻസർ പറഞ്ഞു, ധന്യവാദ്. മേ നഹി ഉത്തരുങ്കി, ലഡ്കിനെ കഹാ മേ ഇസ് പേഡ് സേ നഹി ഉത്തരുങ്കി, ഇസ് പർ ആപ്കാ നിർണയ ക്യാ ഹേ ബതാഓ.
1: ജൂലിയ ഉസ് പേഡ് കോ ബച്ചാനേ കാ ദൃഢ നിശ്ചയ കർ രഹി തി.
0: യെസ്, ജൂലിയ ഉസ് പേഡ് കോ ബച്ചാനേ കാ ദൃഢ നിശ്ചയ കർ രഹി തി, ഇസ്ലിയേ ജൂലിയ നേ ഇസ് പ്രകാർ കഹാ. ലഡ്കി ചഹചഹായി. യഹാ ചഹചഹായി ശബ്ദ കാ പ്രയോഗ് ക്യോ കിയാ ഹോഗാ? യഹാ ലേഖിക ലഡ്കി ചഹചഹായി ബതാതി ഹേ ക്യോ, ഇസ് പ്രകാർ യഹാ ചഹചഹായി ശബ്ദ കാ പ്രയോഗ് ക്യോ കിയാ ഹോഗാ? ക്യോങ്കി
1: യഹാ
0: ലഡ്കി
1: ചിഡിയ കെ ഘോസലെ കെ സമാൻ പേട് മേ തംബു ബനാകർ രഹതി ഹൈ.
0: പേട് പർ തംബു ബനാകർ രഹതി ഹൈ കി തരഹ, പക്ഷി ഘോസല ബനാകർ രഹതി ഹൈ, ലേക്കിൻ ഘോസലെ മേ ഇസ് ലഡ്കി കോ രഹന മുഷ്കിൽ ഹൈ, ഹൈ നാ?
1: ഹാ ജി.
0: തോ വ ഉസ് പേട് പർ ഏക് ടെന്റ് ബനാകർ ഉസ്മേ രഹതി ഹൈ. ശേഷ ഭാഗ് ഹം അഗ്ലേ ക്ലാസ് മേ പഠേംഗേ. കുച്ച് ശങ്ക ഹൈ?
1: നഹി ജി.
0: അച്ഛ, ആജ് കാ പാഠ ഭാഗ് യഹാ സമാപ്ത ഹോതാ ഹൈ.
1: ധന്യവാദ് ജി.
0: ധന്യവാദ്.
2: अभी तक आप सुन रहे थे हिंदी पाठ. अध्यापिका थे एन जया, छात्राएं थी जिसा ए सजी और आत्मा मरिया. इसी के साथ आज का हिंदी पाठ यही समाप्त होता है. नमस्कार.

0: आपके 4,800 रिवॉर्ड पॉइंट्स आज एक्सपायर हो रहे हैं, अभी रिडीम करें।
1: अरे वाह, मेरे इतने पॉइंट्स कैसे आए?
2: बस यही पूछो Why? रिवॉर्ड पॉइंट्स के नाम पर आए किसी अननोन लिंक पर क्लिक करने से पहले सोचिए। एक Why आपको फ्रॉड से बचाए।
3: हमेशा पूछो WHY। Why? कहता है कैप्टन Y ऑफ SBI।
2: आपका साइबर
4: ലൈഫ് കവറിന്റെ സേഫ്റ്റി നെറ്റിൽ നിന്നുകൊണ്ട് നിങ്ങളുടെ മാർക്കറ്റ് വരുമാനം വേഗത്തിലാക്കാൻ നിങ്ങൾ തയ്യാറാണോ? LIC ഇൻഡെക്സ് പ്ലസ് അവതരിപ്പിക്കുന്നു. വെറും 2,500 രൂപയുടെ പ്രതിമാസ പ്രീമിയത്തിൽ നിങ്ങളുടെ യാത്ര ആരംഭിക്കാം. ഇവിടെ രണ്ട് ഡൈനാമിക് ഫണ്ടുകളിൽ നിന്ന് നിങ്ങൾക്ക് തിരഞ്ഞെടുക്കാം. നിഫ്റ്റി 50 തിരഞ്ഞെടുത്ത സ്റ്റോക്കുകളിൽ വളരുന്ന ഫ്ലെക്സി സ്മാർട്ട് ഗ്രോത്ത് ഫണ്ടോ, അല്ലെങ്കിൽ നിഫ്റ്റി 100 ഫോക്കസ് ചെയ്യുന്ന ഫ്ലെക്സി ഗ്രോത്ത് ഫണ്ടോ. ഉറപ്പായ അഡീഷനുകളുടെ സെക്യൂരിറ്റിയോടുകൂടി ഈ പ്ലാൻ നേടൂ. കൂടുതൽ വിവരങ്ങൾക്ക് നിങ്ങളുടെ ഏജന്റുമായി ബന്ധപ്പെടുക, അല്ലെങ്കിൽ www.lic.in സന്ദർശിക്കുക. LIC ഹർ പൽ ആപ്കെ സാത്ത്. നിബന്ധനകൾ ബാധകം.

ആകാശവാണി ദേവികുളം സ്പൈസ് എഫ് എം. ഇപ്പോൾ സമയം 5 മണി കഴിഞ്ഞ് 15 മിനിറ്റ്. ഇപ്പോൾ കേൾക്കാം സ്പോൺസേർഡ് പരിപാടി റേഡിയോ ഹെൽത്ത്.

0: നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും മനോഹരമായ നിമിഷങ്ങളും നമുക്കേറെ പ്രിയപ്പെട്ടവരുടെ മുഖവും എന്തിന് സ്വന്തം പേര് പോലും മനസ്സിൽ നിന്നും മെല്ലെ മാഞ്ഞു പോകുന്നൊരവസ്ഥയെക്കുറിച്ച് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? പറഞ്ഞു വരുന്നത് നമ്മുടെ ഓർമ്മകളെ പതിയെ കവർന്നെടുക്കുന്ന അൾഷിമേഴ്സ് അഥവാ മറവി രോഗത്തെക്കുറിച്ചാണ്. ഒരു അൾഷിമേഴ്സ് രോഗിയെ സംബന്ധിച്ച് രോഗതീവ്രത കൂടുന്തോറും രോഗിയേക്കാൾ പ്രയാസപ്പെടുന്നത് അവരെ സംരക്ഷിക്കുന്ന കുടുംബാംഗങ്ങൾ തന്നെയായിരിക്കും. നമ്മുടെ സമൂഹത്തിൽ അൾഷിമേഴ്സ് രോഗികളുടെ എണ്ണം കൂടി വരുന്ന ഈ സാഹചര്യത്തിൽ രോഗി പരിചരണത്തിലെ വെല്ലുവിളികളെക്കുറിച്ചും അതിൻ്റെ പരിഹാര മാർഗങ്ങളെക്കുറിച്ചും നാം ബോധവാന്മാരായിരിക്കേണ്ടത് അത്യാവശ്യം തന്നെയാണ്. അൾഷിമേഴ്സ് രോഗം തിരിച്ചറിയുന്നതിനെക്കുറിച്ചും രോഗി പരിചരണത്തിൽ കുടുംബാംഗങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളെക്കുറിച്ചും നമ്മോട് സംസാരിക്കുവാനായി റേഡിയോ ഹെൽത്തിൽ എത്തിയിരിക്കുന്നത് തിരുവനന്തപുരം ഗവൺമെൻറ് മെഡിക്കൽ കോളേജിലെ ന്യൂറോളജി വിഭാഗം അസിസ്റ്റന്റ് പ്രൊഫസർ ഡോക്ടർ രമ്യ പ്രകാശ്. നമസ്കാരം ഡോക്ടർ, റേഡിയോ ഹെൽത്തിലേക്ക് സ്വാഗതം.
1: നമസ്കാരം
0: മാഡം. ഒരാൾക്ക് അൾഷിമേഴ്സ് രോഗം ബാധിച്ചിട്ടുണ്ടോ എന്ന് സംശയിക്കാൻ ഉതകുന്ന രീതിയിൽ ആ വ്യക്തിയിൽ പ്രകടമാവുന്ന ലക്ഷണങ്ങളെക്കുറിച്ച് ഒന്ന് പറയാമോ?
1: അതായത് നമ്മുടെ സാധാരണഗതിയിൽ നമ്മൾ ചില കാര്യങ്ങൾ മറന്നു പോവുക. ചിലപ്പോൾ നമ്മളൊരു കാര്യം ഒരിടത്ത് വെച്ച് മറന്നെന്നിരിക്കും. കുറച്ച് നാൾ കൂടുമ്പോൾ ഒരാളെ കാണുമ്പോൾ അയാളുടെ പേര് മറന്നെന്നിരിക്കും. പക്ഷെ കുറച്ച് നേരം കഴിയുമ്പോൾ നമുക്കത് ഓർത്തെടുക്കാൻ കഴിഞ്ഞെന്നിരിക്കും. അത് തികച്ചും സ്വാഭാവികമാണ്. പ്രായം കൂടി വരുമ്പോൾ ഈ ഓർമ്മക്കുറവ് കൂടുതലായി വരും. പ്രായം ചെല്ലുമ്പോൾ നമ്മുടെ തലച്ചോറിലുള്ള കോശങ്ങൾ ദ്രവിച്ച് തുടങ്ങുമ്പോൾ നമ്മുടെ പ്രായത്തിനൊപ്പമുള്ള മറ്റുള്ള ആൾക്കാരോടൊപ്പം തന്നെയുള്ള മറവി നമുക്കുണ്ടാകാം. അതിനെ നമ്മൾ പ്രായത്തോടനുബന്ധിച്ചുള്ള മറവി എന്നാണ് പറയുക. പക്ഷേ നമ്മുടെ പ്രായത്തിലുള്ള മറ്റാൾക്കാരെ അപേക്ഷിച്ച് മറവി കൂടുകയും അതായത് ഒരേ കാര്യങ്ങൾ തന്നെ ആവർത്തിച്ച് വീണ്ടും വീണ്ടും ചോദിച്ചു കൊണ്ടേയിരിക്കുക, സ്ഥിരമായിട്ട് കാര്യങ്ങൾ വെച്ച് മറക്കുക, പൈസ കൈകാര്യം ചെയ്യാനുള്ള ബുദ്ധിമുട്ട് ആവർത്തിച്ചു വരിക, സ്ഥിരമായിട്ട് പരിചയമുള്ള വഴികളിൽ പോകാൻ എപ്പോഴും വഴി തെറ്റിപ്പോവുക, പെരുമാറ്റത്തിലുള്ള അടിക്കടി ഉണ്ടാകുന്ന വ്യത്യാസങ്ങൾ, പെട്ടെന്ന് വികാരങ്ങൾ വരിക, അതായത് പെട്ടെന്ന് സങ്കടം, പെട്ടെന്ന് കരച്ചിൽ, കുടുംബാംഗങ്ങളോടുള്ള പെരുമാറ്റത്തിലുള്ള വ്യത്യാസം, ഇതെല്ലാം അടിക്കടി വരികയും തുടർച്ചയായി നിന്ന് അത് ദൈനംദിന ജീവിതത്തിൽ തന്നെ എഫക്റ്റ് ചെയ്യുന്ന ബാധിക്കുന്ന ഒരവസ്ഥയിലേക്ക് വരുമ്പോൾ നമ്മൾ അത് സാധാരണ മറവിയല്ല, അത് പ്രായത്തോടനുബന്ധിച്ചിട്ടുള്ള മറവിയല്ല. ഈ മറവി രോഗം അഥവാ മേധാക്ഷയം അഥവാ ഡിമെൻഷ്യ, അതായത് അത് ഓർമ്മ മാത്രമല്ല, നമ്മുടെ ശ്രദ്ധ, നമ്മുടെ ചിന്ത, തീരുമാനങ്ങൾ എടുക്കാനുള്ള കഴിവ്, ഭാഷ, അതുപോലെ തന്നെ എല്ലാ കാര്യങ്ങളും ഏകോപിപ്പിച്ച് കൊണ്ടുപോകാൻ കഴിയുക, ഇവയെല്ലാത്തിനെയും ബാധിക്കുന്ന ഒരു സഞ്ചയം ലക്ഷണങ്ങളാണ് ഈ ഡിമെൻഷ്യ അഥവാ മറവി രോഗം അഥവാ മേധാക്ഷയം. പക്ഷേ എല്ലാ മറവി രോഗവും ആൽസിമേഴ്സ് ഡിമെൻഷ്യ അല്ല. നമുക്ക് ചികിത്സിച്ച് പൂർണ്ണമായും മാറ്റാൻ കഴിയുന്ന തരം മറവി രോഗങ്ങളുമുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഇത് പ്രായത്തിൻ്റെ ലക്ഷണങ്ങളാണെന്ന് കരുതാതെ എത്രയും നേരത്തെ രോഗലക്ഷണങ്ങൾ നമ്മൾ തിരിച്ചറിയണം, മടിക്കരുത്, എത്രയും നേരത്തെ ഡോക്ടറെ കാണണം, ഇതിൻ്റെ ലക്ഷണങ്ങളുടെ കാരണങ്ങൾ എന്താണെന്ന് മനസ്സിലാക്കണം, നമുക്ക് എന്ത് ചെയ്യാൻ കഴിയും എന്നുള്ള തിരിച്ചറിഞ്ഞ് പ്രവർത്തിക്കാൻ കഴിയണം. ഇതാണ് ഏറ്റവും പ്രധാനം.
0: മാഡം, അടുത്തതായി ഈ അൾഷിമേഴ്സ് രോഗിയുടെ ഓർമ്മക്കുറവിനോടും അതുപോലെ തന്നെ ഒരേ കാര്യങ്ങൾ രോഗി ആവർത്തിച്ച് ചോദിക്കുമ്പോഴും കുടുംബാംഗങ്ങൾ അത്തരം സാഹചര്യങ്ങളെ എങ്ങനെയാണ് തരണം ചെയ്യേണ്ടത്?
1: അതായത് ഓർമ്മക്കുറവുണ്ടാകുമ്പോൾ ഒരേ കാര്യങ്ങൾ അവർ വീണ്ടും ചോദിച്ചെന്നിരിക്കും, കാര്യങ്ങൾ വെച്ച് മറന്നെന്നിരിക്കും, സ്ഥലം മാറി വെച്ചെന്നിരിക്കും, പൈസ കൈകാര്യം ചെയ്യുന്നതിൽ തെറ്റുകൾ വരുത്തിയെന്നിരിക്കും, ചിലപ്പോൾ നമ്മളത് ചോദിച്ചു കഴിഞ്ഞാൽ അവർക്ക് ചിലപ്പോൾ പെട്ടെന്ന് ദേഷ്യം വന്നെന്നിരിക്കും, ചിലപ്പോൾ കൊച്ചു കുട്ടികളെപ്പോലെ പെരുമാറിയെന്നിരിക്കും. അപ്പോൾ അതെല്ലാം നമ്മൾ കുടുംബാംഗങ്ങൾ മനസ്സിലാക്കേണ്ടത് അവർ മനഃപൂർവ്വം ചെയ്യുന്നതല്ല, അതൊക്കെ ഒരു രോഗത്തിൻ്റെ ഭാഗമാണ്. അപ്പം അതിനോടൊത്ത് നമ്മൾ സമചിത്തതയോടുകൂടി വേണം പെരുമാറാൻ. അത് അവരെ മനസ്സിലാക്കി പെരുമാറുക, വീട്ടിൽ അവർക്ക് ശാന്തമായിട്ടുള്ള ഒരു സപ്പോർട്ടീവായിട്ടുള്ളൊരു എൻവയൺമെൻറ്റ് നമ്മൾ അവർക്ക് നൽകണം. കാരണം നമ്മൾ അവരെ പ്രകോപിപ്പിക്കുമ്പോൾ അത് അവരെ അവരുടെ വികാരങ്ങളെ ഹേർട്ട് ചെയ്യുകയാണ്. അപ്പം ആ വ്യക്തിയുടെ ആ വികാരങ്ങൾ, ആ വ്യക്തിത്വം, മാന്യത, ഇവയൊന്നും നമ്മൾ എഫക്റ്റ് ചെയ്യാൻ പാടില്ല. അതുകൊണ്ട് അത് കാമായി തന്നെ അസുഖത്തിൻ്റെ ഭാഗമാണെന്ന് അറിഞ്ഞുകൊണ്ട് തന്നെ പരിചരിക്കുന്നവർ അതിനനുസരിച്ച് പെരുമാറേണ്ടതാണ്.
0: മാഡം, അതുപോലെ തന്നെ ചില നേരങ്ങളിൽ രോഗി ആശയക്കുഴപ്പത്തിലേക്ക് പോവുകയോ ഏറ്റവും പരിചയമുള്ള ആൾക്കാരെ തന്നെ തിരിച്ചറിയാതെ പോവുകയോ ചെയ്യുന്ന സാഹചര്യം ഉണ്ടായാൽ കുടുംബാംഗങ്ങൾ അത്തരം സന്ദർഭം എങ്ങനെയാണ് കൈകാര്യം ചെയ്യേണ്ടത്?
1: അതായത് രണ്ട് രീതിയിലാണ് നമ്മളത് മനസ്സിലാക്കേണ്ടത്. ഒന്ന്, ഈ ആശയക്കുഴപ്പം ഉണ്ടാവുക, അല്ലെങ്കിൽ ആളുകളെ തിരിച്ചറിയാൻ കഴിയുന്നില്ല, അല്ലെങ്കിൽ വഴി മനസ്സിലാക്കുന്നില്ല, അല്ലെങ്കിൽ മുറി മനസ്സിലാക്കുന്നില്ല എന്നുള്ളത് പെട്ടെന്ന്

0: ആഴ്ചകൾ അല്ലെങ്കിൽ മാസങ്ങൾ കൊണ്ടുണ്ടാകുന്നതായിരിക്കാം, അല്ലെങ്കിൽ കുറച്ച് ദിവസങ്ങൾ കൊണ്ടുണ്ടാകുന്നതാകാം. അപ്പം ഈ ദിവസങ്ങൾ അല്ലെങ്കിൽ മണിക്കൂറുകൾ കൊണ്ടാണ് ഇത്തരം വ്യത്യാസങ്ങൾ വരുന്നതെങ്കിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത് ചില പ്രത്യേക കാരണങ്ങൾ ചിലപ്പോൾ ഉണ്ടാകാം. ഉദാഹരണത്തിന്, ആവശ്യത്തിന് വെള്ളം കുടിക്കാത്ത കാരണം ഒരു നിർജ്ജലീകരണം വന്നതോ, അല്ലെങ്കിൽ ചിലപ്പോൾ ഒരു മൂത്രത്തിലെ അണുബാധ കാരണമോ മറ്റോ ചെറിയൊരു ഇൻഫെക്ഷൻ വന്നതോ, അല്ലെങ്കിൽ സോഡിയത്തിൻ്റെ അളവ് കുറഞ്ഞതോ, അല്ലെങ്കിൽ ഗ്ലൂക്കോസിൻ്റെ അളവ് കുറഞ്ഞതോ കൂടിയതോ, അല്ലെങ്കിൽ ചെറിയ സ്ട്രോക്ക് വന്നതോ ഒക്കെ കൊണ്ടാകുമ്പോഴാണ് പലപ്പോഴും മണിക്കൂറുകൾ അല്ലെങ്കിൽ ദിവസങ്ങൾ കൊണ്ട് ഇത്തരം ആശയക്കുഴപ്പങ്ങൾ ഉണ്ടാവുക. അല്ല ഇത് മാസങ്ങൾ അല്ലെങ്കിൽ വർഷങ്ങൾ കൊണ്ട് ക്രമേണ ഉണ്ടാവുന്നതാണെന്നുണ്ടെങ്കിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത് രോഗത്തിൻ്റെ ഭാഗമാണ്. അത് കൂടെയുള്ളവർ തിരിച്ചറിയുക, അതനുസരിച്ച് സമചിത്തതയോടുകൂടി പെരുമാറുക. മറ്റും നമ്മൾ തിരിച്ചറിയേണ്ടത് അവർ അപകടങ്ങളിൽ ചെന്ന് ചാടാതെ സൂക്ഷിക്കുക, അതായത് അപരിചിതരോട് അവരുടെ വിലപ്പെട്ട വസ്തുക്കൾ പങ്കുവയ്ക്കാതെ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം. മറ്റൊന്ന് വഴി തെറ്റിപ്പോകാം. ഈ വഴി തെറ്റിപ്പോകുമ്പോഴുള്ള ഏറ്റവും വലിയ അപകടം എന്ന് പറഞ്ഞാൽ അവർ വീട്ടിന് പുറത്ത് പോയാൽ അവരിങ്ങനെ വാണ്ടർ ചെയ്ത് പോകാം. ഈ വഴി തെറ്റിപ്പോയി അവർക്ക് തിരിച്ച് വീട് എവിടെയാണെന്ന് മറ്റൊരാളോട് പറഞ്ഞു കൊടുക്കാൻ അവർക്ക് കഴിയില്ല. തനിയെ വഴി കണ്ടെത്തി തിരിച്ച് വരാനും കഴിയുകയില്ല. അങ്ങനെ മിസ്സിംഗ് ആയി പോയാൽ അതാണ് അൽസൈമേഴ്സ് ഡിമെൻഷ്യയിലെ മരണസാധ്യതയുടെ ഒരു വളരെ പ്രധാനപ്പെട്ട കാരണം. അതുകൊണ്ട് തന്നെ രോഗിയെ പുറത്ത് വിടാതെ അടച്ചു പൂട്ടണം എന്ന് പറയുന്നില്ല. തീർച്ചയായും പുറത്തെ എൻവയൺമെൻറ്റ് കാണണം, അത് നമ്മളോടൊപ്പം പോയി വേണം കാണാൻ. ഒരിക്കലും ഒറ്റയ്ക്ക് രോഗി പുറത്തിറങ്ങി നടക്കുന്ന ഒരു സാഹചര്യം ഒഴിവാക്കണം. അത് വീടും പരിസരങ്ങളും സുരക്ഷിതമായി സൂക്ഷിക്കണം. പിന്നെ എന്തെങ്കിലും കാരണവശാൽ പുറത്തു പോകാൻ ഇടവന്നാൽ പോലും കൂടെയുള്ളവർക്ക്, അതായത് കാണുന്നവർക്ക് അദ്ദേഹത്തെ തിരിച്ചറിയാൻ ഉതകുന്ന രീതിയിൽ എന്തെങ്കിലും ഒരു ഐഡന്റിറ്റി തിരിച്ചറിയാനുള്ള ഒരു ബാൻഡോ അല്ലെങ്കിൽ ഒരു ലോക്കറോ അങ്ങനെ എന്തെങ്കിലും ഒരു ഐഡന്റിറ്റി തിരിച്ചറിയാൻ കഴിയുന്നത് രോഗിയുടെ ശരീരത്തിലുള്ളത് എപ്പോഴും നല്ലതായിരിക്കും. നമുക്കിതിൽ ഏറ്റവും പ്രധാനം ഈ ആശയക്കുഴപ്പം അല്ലെങ്കിൽ ആളുകളെ തിരിച്ചറിയാനുള്ള ബുദ്ധിമുട്ട് എത്ര കാലയളവിനുള്ളിൽ വരുന്നു എന്നുള്ളതാണ്. ഇത് മണിക്കൂറുകൾ കൊണ്ടോ ദിവസങ്ങൾ കൊണ്ടോ വരുന്നെങ്കിൽ എത്രയും പെട്ടെന്ന് ആശുപത്രിയിൽ പോകണം. അതിൽ പെട്ടെന്ന് എന്തോ ഒരു മാറ്റം ശരീരത്തിൽ ഉണ്ടായതാണ്, അത് കണ്ടെത്തി ചികിത്സിക്കേണ്ടത് അത്യാവശ്യമാണ്. പക്ഷേ മാസങ്ങളോ വർഷങ്ങളോ കൊണ്ടുണ്ടാവുന്നത് ഡിമെൻഷ്യ എന്ന രോഗത്തോട് അനുബന്ധിച്ചിട്ടുള്ളതാണ്. അതിന് നമ്മളെല്ലാവരും അതനുസരിച്ച് വേണ്ട മുൻകരുതലുകൾ എടുക്കുക, പെരുമാറ്റത്തിലെ വ്യത്യാസം നമ്മൾ വരുത്തുക എന്നുള്ളതാണ് പ്രധാനം.
1: മാഡം, വീട്ടിൽ അൽഷിമേഴ്സ് രോഗിയുടെ സുരക്ഷ ഉറപ്പാക്കാൻ കുടുംബാംഗങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ്?
0: അതായത് നമ്മുടെ രോഗിയുടെ സുരക്ഷ ഉറപ്പാക്കുന്ന ഒന്ന് വീട്ടിനുള്ളിലും രണ്ട് വീട്ടിന് പുറത്തും. വീട്ടിന് പുറത്തുള്ള കാര്യമാണ് ഞാൻ നേരത്തെ പറഞ്ഞത്, അതായത് ഇവർ പുറത്തിറങ്ങി പോയാൽ തിരിച്ചു വരാൻ ഉള്ള ബുദ്ധിമുട്ട്, വഴി തിരിച്ചറിയാനുള്ള ബുദ്ധിമുട്ട്. അപ്പോൾ ഐഡന്റിറ്റി എന്താണെന്നുള്ള അറിയാനുള്ള എന്തെങ്കിലും ഒരു ബാൻഡോ സംതിങ് നമുക്ക് വേണം. വീട് സുരക്ഷിതമായിട്ട് സൂക്ഷിക്കണം, ഇത് വീടിന് പുറത്ത്. പക്ഷേ നമ്മളുടെ ഡിമെൻഷ്യ ഉള്ളവരെന്നല്ല, പ്രായമായവരെ സംബന്ധിച്ചിടത്തോളം ആണെങ്കിലും വീട്ടിനുള്ളിലുള്ള അപകടങ്ങളാണ് ഏറ്റവും പ്രധാനം. പ്രത്യേകിച്ചും വീഴ്ചകൾ, പ്രായം ചെല്ലുമ്പോൾ എല്ലുകളുടെ എല്ലാം ബലം കുറഞ്ഞു വരുന്ന സമയമാണ്, അതുകൊണ്ട് തന്നെ വീഴ്ച കൂടുതൽ അപകടകരമാകാം. ഈ ആൽസൈമേഴ്സ് ഡിമെൻഷ്യ പോലുള്ള അസുഖങ്ങൾ വരുന്നവർക്ക് കാലം ചെല്ലും തോറും ബാലൻസ് കുറച്ചുകൂടി മോശമായിരിക്കും, അവർ പെട്ടെന്ന് വീണു പോവാം. അതുകൊണ്ട് തന്നെ ആ രോഗി ഉപയോഗിക്കുന്ന മുറി, പരിസരങ്ങൾ നമ്മൾ അതനുസരിച്ച് വേണം അത് കീപ്പ് ചെയ്യേണ്ടത്. ഉദാഹരണത്തിന് രോഗി ഉപയോഗിക്കുന്ന കസേര, ഒത്തിരി താഴ്ന്ന ഒരു കസേരയാണെങ്കിൽ അതിൽ നിന്ന് എണീക്കുമ്പോൾ പെട്ടെന്ന് വീണു പോകാം. അതുകൊണ്ട് കുറച്ച് ഉയരമുള്ള സീറ്റ്, കുറച്ച് ഉയർന്നൊരു കസേരയായിരിക്കും നല്ലത്. ആം റെസ്റ്റ് വേണം, അപ്പോൾ അതിൽ പിടിച്ചെണീക്കാൻ കഴിയും. രോഗി ഉപയോഗിക്കുന്ന കട്ടിൽ, കട്ടിലും ആ കുളിമുറിയും തമ്മിലുള്ള ദൂരം പരമാവധി കുറവായിരിക്കണം. എണീറ്റ് പോകുമ്പോൾ വീഴാനുള്ള ചാൻസസ് കൂടുതലായിരിക്കും. തറയിൽ വെള്ളമൊന്നും വീണ് കിടക്കാൻ പാടില്ല. ഉപയോഗിക്കുന്ന ഫ്ലോർ മാറ്റ് നമ്മൾ സൂക്ഷിക്കണം, ആ സ്കിഡിയാത്ത രീതിയിലുള്ള ഫ്ലോർ മാറ്റ് വേണം ഉപയോഗിക്കാൻ. ഉപയോഗിക്കുന്ന ഫേർണിച്ചേഴ്സ്, വീട്ടിലെ ഫേർണിച്ചേഴ്സിൻ്റെ അറ്റങ്ങൾ കൂർത്ത് മൂർച്ചയുള്ളവയാണെങ്കിൽ അതിൽ തട്ടി പരിക്ക് പറ്റാനുള്ള സാധ്യത കൂടുതലാണ്. അതുപോലെ വീട്ടിലെ ഭിത്തിയിലും ബാത്റൂമിനുള്ളിലും ചെറിയ ഹാൻഡ് റെയിൽസ് കൊടുക്കുന്നത് അവർക്ക് കുറച്ചുകൂടെ കോൺഫിഡൻസ് നൽകും, വീഴ്ചയും പ്രിവെൻറ്റ് ചെയ്യും. അതുപോലെ ബാത്റൂമിൽ, ബാത്റൂമിൽ പോകുമ്പോഴും ഒരു ഘട്ടം കഴിഞ്ഞാൽ പരമാവധി അവരും എല്ലാ കാര്യങ്ങളും ഇൻവോൾവ് ചെയ്യുന്ന തന്നെയാണ് നല്ലത്. സഹായം വേണ്ടി വരുന്ന സ്റ്റേജസിൽ അതിന് ഒരാളുടെ സഹായത്തോടു കൂടി കുളിക്കുക. പക്ഷെ അല്ലെങ്കിൽ പോലും നിന്ന് കുളിക്കുമ്പോൾ വീഴ്ചയുടെ ചാൻസ് കൂടുതലായിരിക്കും. അപ്പോൾ ഇരുന്ന് കുളിക്കാൻ കഴിയുമെങ്കിൽ അതാണ് സേഫ്. അതിനൊപ്പം ഹാൻഡ് റെയിൽസും കൊടുക്കണം. രാത്രിയിൽ ഉറങ്ങുന്ന സമയത്ത് വെളിച്ചം ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ അപ്പുറത്തെ മുറിയിലൊക്കെ സൗണ്ട് ഉണ്ടെങ്കിൽ അവരുടെ ഉറക്കം ശരിയാവില്ല. അപ്പോൾ എണീറ്റ് പോകുമ്പോൾ വീഴാനുള്ള ചാൻസ് കൂടുതലാണ്. വെളിച്ചം

0: തീരെ കുറഞ്ഞ ഒരു ബൾബ് റൂമിലുണ്ടായിരിക്കണം. അപ്പോൾ ആ ഒരു ഇരുട്ടത്ത് പെട്ടെന്ന് എണീക്കുമ്പോൾ അവർക്ക് കൺഫ്യൂഷൻ ഉണ്ടാകാം, അവർ പെട്ടെന്ന് മറിഞ്ഞ് വീഴാം. അങ്ങനെ വീഴ്ചയിൽ നിന്നും പരമാവധി നമ്മൾ സുരക്ഷിതമായിട്ടുള്ള ഒരു എൻവയൺമെൻറ്റ് ഈ രോഗിക്ക് ഉറപ്പാക്കണം. ഇതൊക്കെയാണ് പ്രധാനമായിട്ട് നോക്കേണ്ടത്.
1: മാഡം, ഒരു വ്യക്തിക്ക് അൾഷിമേഴ്സ് രോഗം സ്ഥിരീകരിച്ചു കഴിഞ്ഞാൽ കുടുംബാംഗങ്ങൾ എന്തൊക്കെ മുൻകരുതലുകളാണ് സ്വീകരിക്കേണ്ടത്?
0: അതായത് അൾഷിമേഴ്സ് ഡിമെൻഷ്യ സ്ഥിരീകരിച്ചു കഴിയുകയാണെങ്കിൽ വരും വർഷങ്ങളിൽ രോഗിയുടെ ഓരോ കഴിവുകളായിട്ട് പതുക്കെ നഷ്ടപ്പെടുകയും പരാശ്രയത്വം കൂടി വരികയും ചെയ്യും. അപ്പോൾ അവരുടെ ജീവിതം, ബാക്കി സാമ്പത്തിക കാര്യങ്ങൾ, ഇത്തരം കാര്യങ്ങളെക്കുറിച്ച് നേരത്തെ ഒരു തീരുമാനം, കൂട്ടായ തീരുമാനം എടുക്കാനുള്ള ഒരു അവസരമാണ്. അപ്പോൾ ആ ഒരു കാര്യം നേരത്തെ തന്നെ ചെയ്യേണ്ടിയിരിക്കുന്നു. മറ്റൊന്ന്, കൂടുതൽ സാമൂഹിക പിന്തുണ ഈ രോഗിക്ക് ഉറപ്പു വരുത്തേണ്ടതുണ്ട്. പരമാവധി എല്ലാ കാര്യങ്ങളിലും ഇൻവോൾവ് ചെയ്യണം. നമ്മുടെ തലച്ചോറിന് ഇപ്പോൾ ഓർമ്മ കുറയുകയാണെന്നുണ്ടെങ്കിൽ മറ്റ് പല കഴിവുകളുമുണ്ട്. അപ്പോൾ പരമാവധി ന്യൂറോൺസിനെ സംരക്ഷിക്കാൻ പറ്റുന്ന രീതിയിലുള്ള പ്രവർത്തികളിൽ, മാനസികമായിട്ടുള്ള പ്രവർത്തികളിൽ അവർ ഏർപ്പെടണം. അത് കൂടുതൽ കൂട്ടുകാരുമായിട്ട് ഇടപഴകുന്നതായിരിക്കാം, കൂടുതൽ അസാമൂഹികമായിട്ടുള്ള അന്തരീക്ഷമായിരിക്കാം, പുതുതായിട്ടൊരു ഭാഷ പഠിക്കാൻ ശ്രമിക്കുന്നതായിരിക്കാം, മ്യൂസിക് കേൾക്കുന്നതായിരിക്കാം, ചെറുതായി പുറത്തൊക്കെ ഇറങ്ങി നടക്കുകയും ചെറിയ ശാരീരിക വ്യായാമങ്ങളും എല്ലാം ചെയ്യുന്നത്. അപ്പോൾ ആ രീതിയിൽ ഉള്ള എബിലിറ്റീസ് പരമാവധി നമ്മൾ സംരക്ഷിക്കാൻ നോക്കണം. മറ്റൊന്ന്, രോഗിക്ക് വരാൻ പോകുന്ന പെരുമാറ്റ വ്യത്യാസങ്ങൾ, മറവി, ഇതിനോടൊക്കെ ഈ കെയർ ഗീവർ, ആ പരിചരിക്കുന്ന ആൾ, രോഗിക്കൊപ്പം ഒരു പരിഗണന അർഹിക്കുന്ന ആൾക്കാരാണ് ഈ കെയർ ഗീവേഴ്സ്. ആ കെയർ ഗീവേഴ്സ് അവസാനം തളർന്നു പോകും. അപ്പം അവർ ഇതിനോടൊത്ത് എങ്ങനെ അഡ്ജസ്റ്റ് ചെയ്ത് വരണം, എങ്ങനെ പെരുമാറണം, സാഹചര്യത്തിനൊത്ത്, ഒരാൾ മാത്രമല്ല കുടുംബം മൊത്തമായിട്ടാണ് ഈ രോഗിയെ പരിചരിക്കേണ്ടി വരുന്നത്. അപ്പോൾ എല്ലാവർക്കും അത് മനസ്സിലാക്കാനും അതനുസരിച്ച് തങ്ങളുടെ രീതികളിൽ മാറ്റം വരുത്താനും ഉള്ള ഒരു അവസരമാണ്.
1: മാഡം, അവസാനമായി മറ്റൊരു കാര്യം അറിയേണ്ടത്, ഈ അൾഷിമേഴ്സ് രോഗിയുടെ ധനപരമോ അതുപോലെ തന്നെ വ്യവഹാരപരമായ കാര്യങ്ങളിൽ കുടുംബാംഗങ്ങൾ എന്തൊക്കെയാണ് ശ്രദ്ധിക്കേണ്ടത്?
0: ഇതുതന്നെയാണ് നമ്മളുടെ ഏർലി ഡയഗ്നോസിസിന്റെ ഏറ്റവും വലിയൊരു ഇമ്പോർട്ടൻസ്. അതായത് ധനപരമായ കാര്യങ്ങൾ എന്ന് പറയുമ്പോൾ പൈസ കണക്ക് കൂട്ടുന്ന മാത്രമല്ല, കൃത്യമായ കാര്യങ്ങൾ ചിന്തിക്കുക, ശരിയേത് തെറ്റേത് എന്ന് മനസ്സിലാക്കി അത് ഏകോപിപ്പിച്ച് വേണ്ട കാര്യങ്ങൾ നേരത്തെ തീരുമാനിക്കുക. അത് തലച്ചോറിന് എത്രത്തോളം കഴിവുകൾ ബാക്കിയുണ്ടോ അത്രയും നേരത്തെ വേണം ഇത്തരം കോംപ്ലക്സ് ആയിട്ടുള്ള കാര്യങ്ങൾ ഡിസൈഡ് ചെയ്യേണ്ടി വരിക. അതുകൊണ്ട് ഏർലി ഡയഗ്നോസിസ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഒരു ഘട്ടം കഴിയുമ്പോൾ രോഗിക്ക് സ്വന്തമായി തീരുമാനങ്ങൾ എടുക്കാൻ കഴിയാതെ വരും. അപ്പോൾ അവരെടുക്കുന്ന തീരുമാനങ്ങൾ നിയമപരമായിട്ട് ശരിയാകണമെന്നില്ല. കുടുംബങ്ങൾ തമ്മിൽ, അംഗങ്ങൾ തമ്മിലുള്ള വ്യവഹാരങ്ങളിലേക്കും തർക്കങ്ങളിലേക്കും പോകാം. അത് ഒഴിവാക്കാനായി നമ്മൾ ഈ രോഗലക്ഷണങ്ങൾ, അൽസമേഴ്സ് ഡിമെൻഷ്യയുടെ ലക്ഷണങ്ങൾ ഒരിക്കലും ദിവസങ്ങൾ കൊണ്ടോ ആഴ്ചകൾ കൊണ്ടോ അല്ല ആരംഭിക്കുന്നത്. അൽസമേഴ്സ് ഡിമെൻഷ്യ വർഷങ്ങൾ കൊണ്ട് ക്രമേണ വർദ്ധിച്ചു വരുന്ന ഒരു അസുഖമാണ്. അതുകൊണ്ട് തന്നെ നേരത്തെ നമുക്ക് ഡയഗ്നോസ് ചെയ്യാൻ കഴിയുകയാണെങ്കിൽ, പ്രായത്തിൻ്റെതാണെന്ന് കരുതി അവഗണിക്കാതിരിക്കുകയാണെന്നുണ്ടെങ്കിൽ, നമുക്ക് ഈ ഇതെല്ലാം നേരത്തെ തീരുമാനിക്കാനും ചെയ്യാനും ഉള്ള സമയമാണ് കുടുംബത്തിന് ലഭിക്കുന്നത്.
1: അൾഷിമേഴ്സ് രോഗം തിരിച്ചറിയുന്നതിനെ കുറിച്ചും രോഗി പരിചരണത്തിൽ കുടുംബാംഗങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളെക്കുറിച്ചും ഇതുവരെ സംസാരിച്ച ഡോക്ടർ രമ്യ പ്രകാശിന് റേഡിയോ ഹെൽത്തിന്റെ നന്ദി.
0: താങ്ക് യു.
2: റേഡിയോ ഹെൽത്തിന്റെ ഇന്നത്തെ പരിപാടി സമാപിക്കുന്നു. നിർവഹണം ഡോക്ടർ ദീപു ശിവദാസൻ, ഏകോപനം അഞ്ജു ജി പ്രസാദ്, ശബ്ദസന്നിവേശം ഡേവിസ് ആന്റണി. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ആരോഗ്യ കേരളം റേഡിയോ ഹെൽത്ത്, NHM ഡയറക്ടറേറ്റ്, ജനറൽ ആശുപത്രി ജംഗ്ഷൻ, തിരുവനന്തപുരം 35 എന്ന വിലാസത്തിലോ NHM റേഡിയോ ഹെൽത്ത് @gmail.com എന്ന മെയിൽ ഐഡിയിലോ അയയ്ക്കുക.

0: കഴിഞ്ഞ വ്യാഴാഴ്ച നിയമവീഥിയിൽ പ്രക്ഷേപണം ചെയ്ത പോക്സോ ആക്ടിൻ്റെ രണ്ടാം ഭാഗം ഇപ്പോൾ കേൾക്കാം.
1: വീടുകളിൽ പാരൻസ് അഥവാ ടീച്ചേഴ്സ് കുട്ടികൾക്ക് ബാഡ് ടച്ച് എന്താണ്, ഗുഡ് ടച്ച് എന്താണെന്നുള്ള കാര്യങ്ങളെ കുറിച്ച് ബോധവൽക്കരിക്കണം. എന്നാൽ മാത്രമേ കുട്ടികൾക്ക് ഇതിലേതാണ് തെറ്റ് ഏതാണ് ശരിയെന്ന് മനസ്സിലാവുള്ളൂ. അത് ഫ്രം ദ ഗ്രൗണ്ട്, ഗ്രാസ് റൂട്ടിൽ നിന്ന് തുടങ്ങണം. വീടുകളിൽ നിന്നും സ്കൂളുകളിൽ നിന്നും അതിനെ ബോധവൽക്കരിക്കുന്ന രീതിയിലുള്ള ക്ലാസ്സുകളും കോൺവെർസേഷനും കുട്ടികളുടെ ഇടയിൽ നടന്നാൽ മാത്രമേ നമുക്കിതൊരു അവർക്കിതിൽ ഏതാണ് തെറ്റ് ഏതാണ് ശരിയെന്ന് മനസ്സിലാക്കാൻ സാധിക്കുള്ളൂ. അതുമാത്രമല്ല, കുട്ടികൾ പാരൻസ് ചെയ്യേണ്ട വേറൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഓൺലൈൻ സേഫ്റ്റി, സ്ട്രേഞ്ചേഴ്സായിട്ടുള്ള ഇൻട്രാക്ഷൻസ്, ഇൻഅപ്രോപ്രിയേറ്റ് മെസ്സേജ് എന്നിവയെക്കുറിച്ച് കുട്ടികളുടെ അടുത്ത് തുറന്ന് സംസാരിക്കാൻ പാരൻസ് ആയാലും ടീച്ചേഴ്സ് ആയാലും ശ്രദ്ധിക്കണം. കാരണം അതിൽ കൂടിയാണ് കൂടുതലായിട്ടുള്ള പോക്സോ ലംഘനങ്ങൾ, ഐ മീൻ പോക്സോ സെക്ഷൽ ഒഫൻസസ് നടക്കുന്നത് കറൻറ്റ് ജനറേഷനിൽ. ഓൺലൈൻ വഴി, ഈ പറയുന്ന പുതിയതായിട്ട് വരുന്ന ഒരു സ്ട്രേഞ്ചേർ വഴി, ഇന്നപ്രോപ്രിയേറ്റ് ആയിട്ട് വരുന്ന ഒരു ടച്ച് വഴി, ഇന്നപ്രോപ്രിയേറ്റ് ആയിട്ട് വരുന്ന ഒരു മെസ്സേജ് വഴിയാണ്, മെസ്സേജ് വഴികളാണ് ഇതിൻ്റെ തുടക്കമെന്നത്. അല്ലെങ്കിൽ ബാക്കിയുള്ളതൊക്കെ, ഐ മീൻ അതൊരു ഇൻസ്റ്റിങ്ക്റ്റ് പ്രകാരം ഉണ്ടാകുന്നത്. ഇങ്ങനെ പറയുന്ന സ്മോൾ സ്മോൾ ചെറിയ ചെറിയ ഹാബിറ്റുകളിൽ കൂടിയാണ് ഒരു പോക്സോ വലിയൊരു ഒഫൻസസിലോട്ട് ആൾക്കാർ കടക്കുക. അപ്പോൾ ഇങ്ങനെയുള്ള ചെറിയ കാര്യങ്ങളെക്കുറിച്ച് കുട്ടികളുടെ അടുത്ത് മാതാപിതാക്കളായാലും പാരൻസ് ആയാലും ഐ മീൻ ടീച്ചേഴ്സ് ആയാലും സംസാരിക്കുക, അവരുടെ അടുത്ത് ഓപ്പണായിട്ട് സംസാരിക്കുക. എന്നാൽ കുറേയൊക്കെ നമുക്ക് ഇത് തടയാൻ സാധിക്കും. അവരെ ബോധവൽക്കരിച്ച് ഇതിലേതാണ് തെറ്റ് ഏതാണ് ശരിയെന്ന് മനസ്സിലാക്കി തെറ്റുകാരെ നിയമത്തിന് മുമ്പിൽ കൊണ്ടുവരാനും സാധിക്കും. ഇന്നപ്രോപ്രിയേറ്റ് മെസ്സേജ് ആണെന്ന് കുട്ടിക്ക് ബോധം വന്നാൽ അതൊരു പാരൻസിൻ്റെ അടുത്തോ ടീച്ചറിൻ്റെ അടുത്തോ പറയുന്ന സാഹചര്യത്തിൽ അത് ചെയ്യുന്ന ആളെ നമുക്ക് നിയമത്തിന് മുമ്പിൽ കൊണ്ടുവന്ന് വേണ്ട ശിക്ഷ വാങ്ങിച്ചു കൊടുക്കാം. പിന്നെ ഈ പോക്സോ നിയമം വന്നേക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇതൊരു മാതൃകയാണ്. തെറ്റ് ചെയ്ത ആളെ മാക്സിമം ശിക്ഷിക്കുക. കാരണം ഇത് കണ്ടിട്ട് വേറൊരാൾ ഈ ഒഫൻസസിൽ ഒഫൻസ് ചെയ്യാൻ പാടില്ല. അതും ഇതിൻ്റെ ഒരു ക്രൈറ്റീരിയയാണ്, ഈ ആക്ട് വന്നതിൻ്റെ ലക്ഷ്യമാണ്. മാക്സിമം പണിഷ്മെൻ്റ് കൊടുക്കുക എന്ന് തന്നെയാണ് ഈ ആക്ട് കൊണ്ട് പറയുന്നത്. മാക്സിമം പണിഷ്മെൻ്റ് കൊടുക്കുക. കാരണം ഇത് കണ്ട് വേറൊരാൾ ഈ പണിഷ്മെൻ്റ് കണ്ടിട്ടായാലും ബാക്കിയുള്ളവർക്ക് ബോധം വരണം ഇങ്ങനെയുള്ള ആക്റ്റുകളിൽ ചെന്നാൽ ഇത്രയും ശിക്ഷ കിട്ടുമെന്നുള്ളത്. പിന്നെ കുട്ടിയുടെ മൗനം ഒരു സമ്മതമായി കാണുന്ന സാഹചര്യം പല സാഹചര്യത്തിൽ ഉണ്ടായിട്ടുണ്ട്. അങ്ങനെയുള്ള സാഹചര്യങ്ങൾ തരണം ചെയ്യണമെങ്കിൽ ഓപ്പണായിട്ടുള്ളൊരു കോൺവെർസേഷൻ വീടുകളിലും സ്കൂളുകളിലും നടക്കണം. എന്നാൽ മാത്രമേ നമുക്കിതൊന്ന് ഈ പറയുന്ന ആക്റ്റുകളിൽ നിന്ന് കുട്ടികൾക്ക് ഇതൊരു ഏതാണ് തെറ്റ് ഏതാണ് ശരിയെന്ന് മനസ്സിലാക്കാനും തെറ്റ് ചെയ്യുന്ന ആൾക്കാരെ നിയമത്തിന് മുമ്പിൽ കൊണ്ടുവരാനും അവർക്ക് വേണ്ടപ്പെട്ട ശിക്ഷ വാങ്ങിച്ചു കൊടുക്കാനും നമുക്ക് സാധിക്കുകയുള്ളൂ.
2: ഇപ്പോൾ കരിക്കുലത്തിൽ ഇതുപോലുള്ള പിന്നെ എന്താണ് ലോ റിലേറ്റഡ് വിഷയങ്ങളെ കുറിച്ചിട്ട് ഡിസ്കഷൻ ഉണ്ട് കരിക്കുലത്തിൽ. അതൊക്കെ തീർച്ചയായിട്ടും ഉൾപ്പെടുത്തേണ്ട ഒരു കാര്യമല്ലേ? കാരണം കുട്ടികൾക്ക് കുട്ടികളുടെ മൗലിക അവകാശങ്ങളും, ഇപ്പൊ നേരത്തെ പറഞ്ഞ പോലെ ബാഡ് ടച്ച്, ഗുഡ് ടച്ച് എന്താണെന്നതിനെ കുറിച്ചൊരു അറിവ് ഉണ്ടാക്കി കൊടുക്കുന്നതും ഇപ്പൊ സ്കൂളുകളിൽ അത് ഉണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അപ്പൊ ഒരു ലോ പഠിച്ച ഒരു ആളെന്ന നിലയിൽ എന്താ അങ്ങയുടെ
1: ഇങ്ങനെയുള്ള എക്സ്ട്രാ കരിക്കുലർ ആയിട്ടുള്ള ക്ലാസ്സുകൾ തീർച്ചയായും സ്കൂളുകളിൽ ഏറ്റവും ചെറിയ ക്ലാസ്സുകളിൽ തൊട്ട് തന്നെ തുടങ്ങേണ്ടത് ആവശ്യമാണ്. കാരണം കറൻറ്റ് ജനറേഷനിൽ അതിൻ്റെ ഒരു ആവശ്യകത വളരെയധികം കൂടുതലാണ്. അതുകൊണ്ട് തന്നെ ഇങ്ങനത്തെ ഉള്ള ക്ലാസ്സുകൾ ഇനിയും വരണമെന്നാണ് എൻ്റെ ആഗ്രഹം. ഇനിയും അതുപോലെയുള്ള കാര്യങ്ങൾ നമ്മൾ കരിക്കുലത്തിൽ ഇൻക്ലൂഡ് ചെയ്ത് അതൊരു സബ്ജക്റ്റായിട്ട് തന്നെ പഠിപ്പിച്ച് വിദ്യാർത്ഥികളെ ബോധവൽക്കരിക്കണം. എന്നാൽ നമുക്കൊരു നല്ലൊരു ജനറേഷനെ നമുക്ക് രൂപീകരിക്കാൻ സാധിക്കുകയുള്ളൂ.
2: ഈ പോസ്കോ ഈ കേസൊക്കെ ഉൾപ്പെട്ടിട്ടുള്ള ഒരു ഇതിൽ ഇപ്പോൾ സാധാരണ ജനങ്ങളുടെ കാര്യം പറഞ്ഞു, അവരിപ്പോൾ ഒരു കേസിൽ ഉൾപ്പെടുകയാണെങ്കിൽ അത് ഒരു സ്ഥലത്ത് പോലീസ് സ്റ്റേഷനിൽ നമുക്ക് കൊടുക്കുകയും അവർക്ക് സൗജന്യമായിട്ടുള്ള നിയമ സഹായങ്ങളൊക്കെ കൃത്യമായിട്ട് കിട്ടാനുള്ള ഒരു ഓപ്ഷൻ ഉണ്ട്, ഗവൺമെൻറ് തലത്തിലുണ്ട്. അതിനെക്കുറിച്ചൊക്കെ ഒന്ന് പറയാമോ?
1: അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, എല്ലാ പോക്സോ ഇതിൽ ബേർഡൻ ഓഫ് പ്രൂഫ് എന്ന് പറയുന്ന ഒരു ഇൻഗ്രീഡിയൻ്റ് ഉണ്ട്. അതൊരു ലീഗൽ ടേമാണ്, ബേർഡൻ ഓഫ് പ്രൂഫ് എന്ന് വെച്ചാൽ, ഒരു കുറ്റം ആരോപിക്കപ്പെടുന്ന ഒരാൾ, ഐ മീൻ അക്യൂസ്ഡിൻ്റെ ലയബിലിറ്റിയാണ് ഇതിൽ ഞാൻ തെറ്റ് ചെയ്തിട്ടില്ല എന്നുള്ള കാര്യം പ്രൂവ് ചെയ്യേണ്ടത്. അപ്പോൾ ബാക്കിയുള്ള നിയമങ്ങളെപ്പോലെയല്ല, ബാക്കിയുള്ള ഇന്ത്യയിലുള്ള പഴയ IPC ആയാലും ഇപ്പോഴത്തെ BNS ആക്ട് ആയാലും അതിൻ്റെ ബേർഡൻ ഓഫ് പ്രൂഫ് എന്നുള്ളത് പ്രോസിക്യൂഷൻ്റെ സൈഡിലാണ്. പ്രോസിക്യൂഷൻ, ഐ മീൻ ഈ പറയുന്ന സ്റ്റേറ്റിൻ്റെ സൈഡിലാണ് ഈ പറയുന്ന ആൾ മോഷണം ചെയ്തു എന്നോ അടിച്ചു എന്നോ പ്രൂവ് ചെയ്യേണ്ടത് സ്റ്റേറ്റിൻ്റെ സൈഡിലാണ്. ഈ പറയുന്ന അക്യൂസ്റ്റിന് മിണ്ടാണ്ട് കൂടിയിരിക്കാം, അത് കോടതിയിൽ ഒരു അക്ഷരം പോലും മിണ്ടാണ്ടിരിക്കും. ഇൻവെസ്റ്റിഗേഷൻ സമയത്ത് പോലും ഞാൻ ഒരു അക്ഷരം പോലും മിണ്ടാണ്ടിരിക്കാം. കാരണം അതിനുള്ള നിയമത്തിനുള്ള നിയമപരമായി അങ്ങനെ മിണ്ടാണ്ടിരിക്കുന്നതിൽ ഒരു തരത്തിലും

0: തെറ്റല്ല, മറിച്ച് പോക്സോ പോലുള്ള ആക്റ്റുകളിൽ വരുമ്പോൾ ബേർഡൻ ഓഫ് പ്രൂഫ് എന്നുള്ളത് അക്യൂസ്റ്റിൻ്റെ മേളിലാണ്. അക്യൂസ്ഡ് വേണം പ്രൂവ് ചെയ്യാൻ ഞാനിത് ചെയ്തിട്ടുണ്ടോ ചെയ്തില്ലയോ എന്ന് കോടതിന് മുമ്പിൽ കൊണ്ടുവരേണ്ടത്. അതിനാൽ തന്നെ ഈ പറയുന്ന നിയമസഹായം, അത് എന്ത് കേസിലായി, ഇപ്പോൾ ഒരാൾ കൊലപാതകം നടന്നാൽ പോലും ആ ആൾക്ക് നിയമപരമായി നിയമസഹായം കൊടുക്കേണ്ടത് സ്റ്റേറ്റിൻ്റെ
1: ഒരു
0: രീതിയല്ല, സ്റ്റേറ്റിൻ അവരുടെ റൈറ്റാണ്. അവർക്ക് ചിലവർക്ക് പൈസ ഉണ്ടാവില്ല കേസ് നടത്താൻ, അതുകൊണ്ട് അതിനാൽ അതൊരു അവരുടെ ഒരു ഫണ്ടമെൻ്റൽ റൈറ്റായിട്ട് തന്നെ കൂട്ടാം. അവരുടെ ഒരു മൗലിക അവകാശമാണ് എനിക്ക് പൈസ ഇല്ലാത്ത സാഹചര്യത്തിൽ എനിക്ക് വേണ്ടി വാദിക്കാൻ ഒരു വക്കീലിനെ നിയമിക്കുക എന്നുള്ളത്. അതിന് പല കോറങ്ങളുണ്ട്, ലീഗൽ സർവീസ് അതോറിറ്റികളുണ്ട്, സർവീസ് പ്രൊവൈഡ് ചെയ്യുന്ന ലീഗൽ സർവീസ് അതോറിറ്റികളുണ്ട്. അതിൻ്റെ മെയിൻ ലക്ഷ്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പറയുന്ന ഈ കേസുകളിൽ പറയുകയാണെങ്കിൽ ബേർഡൻ ഓഫ് പ്രൂഫ് എന്നുള്ളത് ഈ പറയുന്ന അക്യൂസ്റ്റിന് വേണം, അക്യൂസ്റ്റ് വേണം അത് പ്രൂവ് ചെയ്യാൻ ഞാനിത് ചെയ്തിട്ടില്ല എന്ന്. അതുകൊണ്ട് അതിന് എന്തായാലും അദ്ദേഹത്തിനൊരു ലീഗൽ സപ്പോർട്ട് കൊടുക്കണം. കാരണം നമുക്കറിയില്ലല്ലോ, ഒരു ചെറിയൊരു അക്യൂസീഷൻ കൊണ്ട് ഒരാൾ ഒരിക്കലും കുറ്റക്കാരനോ കുറ്റവാളിയോ ആവുന്നില്ലോ ഒരു ചെറിയ അക്യൂസീഷൻ കൊണ്ട്. അപ്പോൾ പല ഇന്ത്യയുടെ നമ്മുടെ റേറ്റ്സ് എടുത്ത് നോക്കി, പോക്സോ കേസസിൻ്റെ റേറ്റ്സ് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ അതിലൊരു വലിയൊരു കമ്പാരിസൺ ഉണ്ട്. ചില കേസുകൾ പൂർണ്ണമായും ഫേക്ക് ആവുന്ന സാഹചര്യമുണ്ട്, അങ്ങനെ ഉള്ളൊരു വ്യത്യാസം ഇതിലുണ്ട്. അതിനാൽ ഈ നിയമസഹായം അത് എന്ത് കേസിലും കൊടുക്കണം, അത് അവരുടെ ഒരു അവകാശമാണ്.
1: ഈ പോസ്കോ കേസുകളിൽ തന്നെ പല കേസുകളും ഫേക്ക് എന്നൊരു വലിയ കാര്യമുണ്ട്.
0: സത്യം
1: പറഞ്ഞാൽ ഏറ്റവും പെട്ടെന്ന് ചാർത്താൻ പറ്റുന്ന ഒരു കേസ് പോസ്കോ ആണ്. അതുകൊണ്ട് തന്നെ അതിന് എന്താ പറയുക, ഒരു ടൂളായിട്ട്
0: ഉപയോഗിക്കുന്ന സാഹചര്യം
1: ഉണ്ട്. അപ്പോൾ ഈ ടൂളായിട്ട് ഉപയോഗിക്കുമ്പോൾ അതിനെതിരെ, മീൻസ് ഈ ടൂളായിട്ട് ഒരാൾ ഉപയോഗിച്ചൊന്ന് നമുക്ക് പ്രഥമ ദൃഷ്ടിയാൽ മനസ്സിലാകുന്നുവെങ്കിൽ അതിനെതിരെ കേസെടുക്കാനുള്ള സാധ്യതകളൊക്കെ ഇല്ലേ?
0: അതിനെതിരെ കേസെടുക്കാം. അതിനെതിരെ ബി എൻ എസിൽ നമുക്ക് സെക്ഷൻസ്, അതിന് നിയമസാധ്യതകളുണ്ട്. നമ്മളൊരു ഡിഫെയിം ചെയ്യുകയാണല്ലോ, കാരണം ഒരു തെറ്റായിട്ട് കേസ് ഫ്രെയിം ചെയ്ത് എന്നെ അല്ലെങ്കിൽ ഒരു പ്രതിയെ കോടതിയുടെ മുമ്പിൽ കൊണ്ടുവന്നിട്ട് ആ പ്രതി നിരപരാധിയാവുന്ന സാഹചര്യത്തിൽ അദ്ദേഹം സമൂഹത്തിൻ്റെ മുമ്പിൽ ഡിഫെയിം ചെയ്യപ്പെടുന്ന സാഹചര്യമാണ് ഉണ്ടാകുന്നത്. അതിനെതിരെ ആ ഡിഫെയിം ചെയ്യുന്നതിനുള്ള ഐ പി സി സെക്ഷൻസും പഴയ ഐ പി സി സെക്ഷൻ, ഇപ്പോൾ ബി എൻ എസ് സെക്ഷൻസൊക്കെ ഉണ്ട്. അതിനെതിരെ നിയമസാധ്യതകളുണ്ട്. അങ്ങനെ തെറ്റായിട്ട് ആരോപിക്കുന്നവർക്കെതിരെയുള്ള ആക്ഷൻസ് എടുക്കാനും അവർക്കെതിരെ കേസ് ചാർജ് ചെയ്യാനുള്ള സാധ്യതകളൊക്കെ ഉണ്ട്. അത് നിയമം നമുക്ക് തരുന്നുണ്ട്. നമുക്ക്
1: ഇനി ഈ പോസ്കോ കേസിൽ ഇതുപോലെ തന്നെ കേസുകളുണ്ടല്ലോ, പരമാവധി വരാതിരിക്കാനാണ് നോക്കുക എപ്പോഴും. അപ്പോൾ ഈ കേസ് അത് ഓരോരുത്തർ ചാർത്തി കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഒരു കുട്ടി അക്യൂസ്ഡ് ആയിക്കഴിഞ്ഞാൽ, അക്യൂസ്ഡിൻ്റെ മുന്നോട്ടുള്ള ഒരു ഫ്യൂച്ചർ ഉണ്ടല്ലോ, ആ ഫ്യൂച്ചറിനെ കുറിച്ച് നമ്മൾ എന്തായിരുന്നാലും ഫ്യൂച്ചറിനെ കുറിച്ച് നമുക്ക് സ്റ്റേറ്റിനൊരു വലിയ
0: കൺസേൺ
1: ഉണ്ടായിരിക്കണം. ആ സ്റ്റേറ്റിൻ്റെ കൺസേണുകളൊക്കെ എന്തൊക്കെയാണ്? അവർക്ക് ആവശ്യമായിട്ടുള്ള ഒരു പ്രൈവറ്റായിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ ചെയ്തു കൊടുക്കാൻ അങ്ങനെയുള്ള കാര്യങ്ങൾ, അങ്ങനെയുള്ള മുൻഗണനകളൊക്കെ ഉണ്ടോ?
0: അത് നിലവിലുണ്ട്. അത് എന്ത് കേസിലാണെങ്കിലും ശിക്ഷിക്കപ്പെടുന്ന ഒരു വിദ്യാർത്ഥിക്ക് കൊടുക്കേണ്ടത് ഇന്ത്യയിൽ ജൂനിയർ ആക്ട് പ്രകാരം അവർക്കുണ്ട്. അവർക്ക് സെപ്പറേറ്റ് ജയിലും സെപ്പറേറ്റ് സ്കൂളും ഹോസ്റ്റൽ സ്കൂളുകളും ജൂനിയർ സെല്ലുകളൊക്കെ ഉണ്ട്. അവിടെ അവർക്ക് വേണ്ട വിദ്യാഭ്യാസവും എക്സ്ട്രാ കരിക്കുലറായിട്ട് അവർക്ക് കൈത്തൊഴിൽ എന്തെങ്കിലും ചെയ്യാനുള്ളതും അത് പഠിപ്പിച്ചു കൊടുക്കുന്ന സാഹചര്യമൊക്കെ ഇന്ത്യയിലുണ്ട്. പൂർണ്ണമായി അവർ ശിക്ഷിക്കപ്പെട്ടു എന്ന് പറഞ്ഞ് അവരെ തള്ളിക്കളയുന്നൊന്നുമില്ല. ശിക്ഷിക്കപ്പെട്ടാലും അവർക്ക് സൊസൈറ്റിയിൽ അതിനുശേഷം ശിക്ഷ അനുഭവിച്ച് വന്നിട്ട് ജീവിക്കേണ്ടതായുള്ള കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടി ഇന്ത്യൻ നിയമത്തിൽ അതിനുള്ള സാധ്യതകളുണ്ട്. അവർക്ക് കൈത്തൊഴിൽ പഠിപ്പിക്കുന്നു, അവർക്ക് വേണ്ട വിദ്യാഭ്യാസം ലഭിക്കാനൊക്കെ ഉള്ള കാര്യങ്ങളൊക്കെ ഇന്ത്യൻ നിയമത്തിൽ ഉണ്ട്. അത് ഉറപ്പുവരുത്തുന്നുമുണ്ട്.
1: ഇന്നത്തേക്ക് നിർത്താം. അടുത്തൊരു ടോപ്പിക്കുമായി അടുത്ത് കണ്ടുമുട്ടാം.
2: പോക്സോ ആക്ടിനെ പറ്റി ഇതുവരെ സംസാരിച്ചത് അഡ്വക്കേറ്റ് ആശിഷ് ദാസ്. നിയമവിധി സമാപിച്ചു.

പ്രിയ ശ്രോതാക്കളെ, സ്പൈസ് എഫ് എമ്മിൽ നിന്നുള്ള ഇന്നത്തെ ചോദ്യം ഇതായിരുന്നു. അമേരിക്കയിലെ സ്റ്റാച്യു ഓഫ് ലിബർട്ടി അമേരിക്കയ്ക്ക് സമ്മാനമായി നൽകിയ രാജ്യമേതാണ്? ഉത്തരം: ഫ്രാൻസാണ് സ്റ്റാച്യു ഓഫ് ലിബർട്ടി അമേരിക്കയ്ക്ക് സമ്മാനിച്ചത്. ഫ്രാൻസും അമേരിക്കയും തമ്മിലുള്ള സൗഹൃദത്തിൻ്റെ പ്രതീകമായാണ് 1886 93 മീറ്റർ ഉയരമുള്ള ഈ കൂറ്റൻ വെങ്കല പ്രതിമ നിർമ്മിച്ചു നൽകിയത്.

ആകാശവാണി ദേവികുളം സ്പൈസ് എഫ് എം അറിയിപ്പുകൾ. ഈ നിലയത്തിൽ നിന്നും ഇന്നും നാളെയും പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പുകൾ. ആദ്യം ഇന്നത്തെ പരിപാടികൾ. ഈ അറിയിപ്പിനെ തുടർന്ന് 5:45 ഞാറ്റുവേല സ്പോൺസേർഡ് പരിപാടി. 6:00 പദ്ധതികൾ ജനനന്മയ്ക്ക്, 6:10 കാളിദാസ മാധുരി രഘുവംശത്തിലൂടെ, 6:40 നിയമസഭയിൽ ഇന്ന്, 6:50 കിസാൻ വാണി, 7:20 ഹൈറേഞ്ച് വൃത്താന്തം, 7:35 സാഹിത്യവേള. ഇതിൽ 8:00 അങ്കണം പുനഃപ്രക്ഷേപണം, 8:30 പദ്ധതികൾ ജനനന്മയ്ക്ക്, 8:40 ചലച്ചിത്രഗാനം, 9:15 വിദ്യാഭ്യാസ രംഗം, 9:30 നവരാത്രി സംഗീതോത്സവം 2026 നാലാം ദിവസം, 11:00 ചലച്ചിത്രഗാനം. ഇനി നാളത്തെ പരിപാടികൾ. നാളെ വൈകുന്നേരം 4:30 തമിഴ് ചലച്ചിത്രഗാന പരിപാടി തേനിസൈ, 5:00 ഹിന്ദി പാഠം, 5:15 റേഡിയോ ഹെൽത്ത്, 5:30 നാടകഗാനങ്ങൾ, 5:40 അറിയിപ്പുകൾ, 5:45 ടൂറിസം ഡയറി, 6:00 പദ്ധതികൾ ജനനന്മയ്ക്ക്, 6:10 കാളിദാസ മാധുരി രഘുവംശത്തിലൂടെ, 6:40 നിയമസഭയിൽ ഇന്ന്, 6:50 കാർഷിക ജീവനം, 7:35 ആരോഗ്യവേദി, 8:00 പുത്തൻപാട്ടുകൾ, 8:30 പദ്ധതികൾ ജനനന്മയ്ക്ക്, 8:35 പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ, 8:40 ചലച്ചിത്രഗാനം, 9:15 വിദ്യാഭ്യാസ രംഗം, 9:30 നവരാത്രി സംഗീതോത്സവം 5-ാം ദിവസം, 11:00 ചലച്ചിത്രഗാനം. ഈ നിലയത്തിൽ നിന്നും ഇന്നും നാളെയും പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പുകളാണ് ഇപ്പോൾ കേട്ടത്. ഇനി കാലാവസ്ഥാ അറിയിപ്പ്. മൂന്നാറിലും പരിസര പ്രദേശങ്ങളിലും ആകാശം പൊതുവെ മേഘാവൃതമായിരുന്നു. ഇടിയോടുകൂടിയ ഇടത്തരം മഴയ്ക്കും മണിക്കൂറിൽ 50 കിലോമീറ്റർ വരെ വേഗതയിൽ ശക്തമായ കാറ്റിനും സാധ്യത. ഇന്ന് മൂന്നാറിൽ രേഖപ്പെടുത്തിയ കൂടിയ താപനില 23 ഡിഗ്രി സെൽഷ്യസ്, കുറഞ്ഞ താപനില 17 ഡിഗ്രി സെൽഷ്യസ്. കാലാവസ്ഥാ അറിയിപ്പ് കഴിഞ്ഞു.

0: സമയം 5 മണി കഴിഞ്ഞ് 45 മിനിറ്റ്. ഇപ്പോൾ കേൾക്കാം സ്പോൺസേർഡ് പരിപാടി റേഡിയോ ഹെൽത്ത്.
1: ഈ പരിപാടി നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് സംസ്ഥാന കാർഷിക വികസന കർഷകക്ഷേമ വകുപ്പ്. സാക്ഷാത്കാരം ഫാം ഇൻഫർമേഷൻ ബ്യൂറോ.

0: കുഞ്ഞാറ്റുവേല.
1: കർഷക സമൃദ്ധിയുടെ വിളപ്പൊലിമ.
2: വിതയുടെ പുകിലുകൾ വീണ്ടും ഉണരട്ടെ, പുതിയൊരു ചാലുകൾ ഉഴുതിടട്ടെ.
1: ഫാം ഇൻഫർമേഷൻ ബ്യൂറോ തയ്യാറാക്കി അവതരിപ്പിക്കുന്ന സമഗ്ര കാർഷിക വിജ്ഞാന പരിപാടി.
0: പ്രിയ ശ്രോതാക്കളെ, നമസ്കാരം. ഞാറ്റുവേല പരിപാടിയിലേക്ക് സ്വാഗതം.

0: നമ്മുടെ ആഹാരക്രമങ്ങളിലെ വ്യതിയാനവും വ്യായാമരഹിതമായ ജീവിതവുമാണ് ജീവിതശൈലി രോഗങ്ങൾ വ്യാപിക്കാൻ ഇടയാക്കിയത്. ആഹാരം ഔഷധമാണെന്ന തിരിച്ചറിവോടെ ജീവിച്ച നമ്മുടെ പൂർവികർ ചെറുധാന്യങ്ങൾ നിത്യജീവിതത്തിൽ മുഖ്യ ആഹാരമാക്കിയിരുന്നു. പോഷകഗുണവും ആരോഗ്യദായകവും രോഗപ്രതിരോധശേഷിയും അധികമായുള്ള ചെറുധാന്യങ്ങളുടെ പ്രാധാന്യത്തെക്കുറിച്ച് ഇന്ന് നമുക്ക് മനസ്സിലാക്കാം. ഇതേക്കുറിച്ചുള്ള ഒരു അഭിമുഖമാണ് ഇന്ന് ഞാറ്റുവേലയിൽ. അഭിമുഖത്തിൽ പങ്കെടുത്ത് സംസാരിക്കുന്നത് വെള്ളായണി കാർഷിക കോളേജിലെ കമ്മ്യൂണിറ്റി സയൻസ് വിഭാഗം പ്രൊഫസർ ഡോക്ടർ സുമാ ദിവാകർ. നമസ്കാരം മാഡം.
1: നമസ്കാരം.
0: അടുത്ത കാലത്തായി നമ്മുടെ കമ്പോളത്തിൽ ചെറുമണി ധാന്യങ്ങൾ അഥവാ മില്ലറ്റുകൾ കൂടുതലായി സ്ഥാനം പിടിച്ചിരിക്കുന്നുണ്ടല്ലോ, ഇതേക്കുറിച്ച് എന്താണ് പറയാനുള്ളത്?
1: ഈ ചെറുമണി ധാന്യങ്ങൾ അഥവാ മില്ലറ്റുകൾ എന്ന ഭക്ഷ്യവിഭാഗം ഒരു പുതിയ ഇറക്കുമതിയല്ല. ഇവ മനുഷ്യൻ്റെ ആദ്യകാല ഭക്ഷണത്തിൽ പ്രധാന സ്ഥാനത്തായിരുന്നു. ആഗോള ജനസംഖ്യയുടെ മൂന്നിലൊരു ഭാഗം ഇന്നും ഇവയെ മുഖ്യ ആഹാരമായി കഴിക്കുന്നു. ആഫ്രിക്കയിലും ഏഷ്യയിലുമുള്ള ജനങ്ങളാണ് ഇവയെ കൂടുതലായി ഭക്ഷിക്കുന്നത്. കൃഷിയിൽ വന്ന പരിഷ്കാരങ്ങൾ നമ്മളെ നെല്ലരിയോടും ഗോതമ്പിനോടും കൂടുതൽ അടുപ്പിച്ചു. അതുപോലെ തന്നെ ആഗോളവൽക്കരണവും സാങ്കേതിക പുരോഗമനവും ആളോഹരി വരുമാനം ഏറിയതുമെല്ലാം നമ്മുടെ ജീവിതശൈലിയിൽ ഒരുപാട് മാറ്റങ്ങൾ വരുത്തിയിരിക്കുന്നു. തെറ്റായ ആഹാരക്രമങ്ങൾ ആചരിക്കുന്നതും ഈ മാറ്റങ്ങളുടെ ഭാഗമായി കഴിഞ്ഞിരിക്കുന്നു. നമ്മുടെ ഇടയിൽ പ്രമേഹം, കൊളസ്ട്രോൾ, രക്തസമ്മർദ്ദം, ക്യാൻസർ തുടങ്ങിയ ജീവിതശൈലി രോഗങ്ങൾ ഏറി വരുന്നുണ്ട്. മനുഷ്യൻ്റെ അധ്വാനം കുറഞ്ഞതും അതിന് ആനുപാതികമായി അന്നജമടങ്ങിയ ആഹാരങ്ങൾ കുറയ്ക്കാതെ സംസ്കരിച്ച ആഹാരങ്ങൾ കൂടുതൽ കഴിക്കുന്നതുമാണ് മിക്ക രോഗങ്ങൾക്കും കാരണം. കൂടാതെ പ്രകൃതിദത്തമായതും ഗുണമേറിയ വീട്ടിലെ തയ്യാറാക്കുന്ന ഭക്ഷണം കഴിക്കാതിരിക്കുന്നതും മറ്റൊരു കാരണമാകുന്നു. ഈ മാറിയ സാഹചര്യങ്ങൾ ഭക്ഷണക്രമത്തിൽ മാറ്റങ്ങൾ വരുത്തേണ്ടത് അനിവാര്യമാണെന്ന് ചൂണ്ടിക്കാണിക്കുന്നു. ധാന്യങ്ങളുടെ തോത് കുറച്ച് മില്ലറ്റുകൾ കഴിക്കുന്നത് ആരോഗ്യത്തിന് ഗുണകരമാകുന്നു എന്ന തിരിച്ചറിവ് ഉണ്ടായിരിക്കുന്നു. ഇതിനെല്ലാം പുറമെ അടുത്ത കാലത്തായി ഉണ്ടാകുന്ന പ്രകൃതിക്ഷോഭങ്ങളും മറ്റും നമ്മുടെ ഭക്ഷ്യസുരക്ഷയെ സാരമായി ബാധിച്ചിട്ടുണ്ട്. മില്ലറ്റുകൾ ഏത് വരൾച്ചയിലും വെള്ളക്കെട്ടിലും പിടിച്ചു നിൽക്കാൻ കഴിവുള്ള സസ്യങ്ങളാകുന്നു. കൂടാതെ രോഗങ്ങളുടെയും കീടങ്ങളുടെയും ആക്രമണത്തിന് അധികം ഇരയാകാത്ത വിളകളായി കാണുന്നു. അതുകൊണ്ടൊക്കെയാണ് ഇപ്പോൾ മില്ലറ്റുകൾക്ക് പ്രചാരം ഏറിയിരിക്കുന്നത്.
0: മില്ലറ്റുകൾ എങ്ങനെയാണ് ആരോഗ്യത്തിന് ഗുണകരമാകുന്നത്?
1: നമ്മൾ പ്രധാന ധാന്യമായി ഭക്ഷിക്കുന്ന അരിയേക്കാളും ഗോതമ്പിനേക്കാളുമെല്ലാം മില്ലറ്റുകളിൽ വിശിഷ്ടമായ തോതിലും അനുപാതത്തിലും വിവിധ പോഷകങ്ങൾ അടങ്ങുന്നു. അതായത് നാരുകൾ, പ്രോട്ടീൻ, വിറ്റാമിനുകൾ, ധാതുലവണങ്ങൾ എല്ലാം തന്നെ. കൂടാതെ ഇവ ഗ്ലൂട്ടൻ വിമുക്തമാണ്. ഇത് പ്രത്യേകിച്ച് ഗ്ലൂട്ടൻ അലർജി ഉള്ളവർക്ക് ഗുണം ചെയ്യുന്നു. അതായത് ഈ ഗോതമ്പ് വിഭവങ്ങൾ ദഹിക്കാൻ ബുദ്ധിമുട്ടുള്ളവർക്ക്. ഇവയിലെ ഉയർന്ന തോതിലെ നാരുകൾ കുടലിൻ്റെ പ്രവർത്തനം കാര്യക്ഷമമാക്കുന്നു. അതുപോലെ കൂടുതൽ നേരം വയർ നിറഞ്ഞിരിക്കുന്നതായും അനുഭവപ്പെടുകയും ചെയ്യുന്നുണ്ട്. പ്രോട്ടീൻ അഥവാ മാംസ്യം അരിയേക്കാൾ കൂടുതൽ അടങ്ങുന്നുണ്ട്. അതുകൊണ്ട് സസ്യബുക്കുകൾക്ക് പ്രോട്ടീനിൽ വരുന്ന കുറവ് നികത്താൻ സാധിക്കുന്നു. ധാതുലവണങ്ങളിൽ മെഗ്നീഷ്യം, മാംഗനീസ്, ഫോസ്ഫറസ് എന്നിവയുടെ തോത് ഗണ്യമായി കൂടുതലുമാണ്. മെഗ്നീഷ്യം ഹൃദ്രോഗങ്ങൾ കുറയ്ക്കുമ്പോൾ ഫോസ്ഫറസ് കോശങ്ങളുടെ വളർച്ചയ്ക്ക് ഊർജം പ്രദാനം ചെയ്യുന്നു. കൂടാതെ ഇവയിൽ അടങ്ങുന്ന ഫൈറ്റോ കെമിക്കലുകൾ കൊളസ്ട്രോൾ കുറയ്ക്കാനും ക്യാൻസർ തടയാനും കാരണമാകുന്നു. നാരുകൾ ഏറിയ അനുപാതത്തിലായതുകൊണ്ട് അവയുടെ ഗ്ലൈസീമിക് ഇൻഡെക്സ് അരിയേക്കാൾ കുറഞ്ഞിരിക്കുന്നതിന് കാരണമാകുന്നു. അതായത് അന്നജം രക്തത്തിൽ ഗ്ലൂക്കോസായി മാറുന്ന തോത് കുറഞ്ഞിരിക്കും. ആൻറ്റി ഓക്സിഡൻറ്റുകളായും പ്രവർത്തിക്കുന്ന ഫീനോളുകളും സാപ്പോണിനുകളും മറ്റും ഇവയിൽ അടങ്ങുന്നത് കാരണം രോഗപ്രതിരോധ ശേഷിയേറാനും മില്ലറ്റുകൾ കാരണമാകുന്നു.
0: കാഴ്ചയിൽ ഏതാണ്ട് ഒരുപോലെ തോന്നിക്കുന്ന വിവിധ ഇനം ചെറുമണി ധാന്യങ്ങളുണ്ടല്ലോ, ഇതേതെല്ലാമാണെന്ന് ഒന്ന് വിശദമാക്കാമോ?
1: ഒരുപാട് ചെറുമണി ധാന്യങ്ങൾ ലോകമെമ്പാടുമുണ്ട്. നമ്മുടെ നാട്ടിൽ കൂടുതൽ പ്രചാരമുള്ള മില്ലറ്റാണ് റാഗി അഥവാ കൂവരക അല്ലെങ്കിൽ പഞ്ഞപ്പുല്ല്. അത് കഴിഞ്ഞാൽ കമ്പ് അഥവാ പവിഴച്ചോളം, തിന, വരക്, കുതിരവാലി, മണിച്ചോളം അഥവാ ജോവർ, ചാമ, കൊറേലി അഥവാ ചാമപ്പൊതാവൽ എന്നീ

0: ഫില്ലറ്റുകളും കമ്പോളത്തിൽ കണ്ടുവരുന്നുണ്ട്. കമ്പോളത്തിൽ ഇന്ന് പോളിഷ് ചെയ്തതും ചെയ്യാത്തതുമായ മില്ലറ്റുകളും ലഭ്യമാണ്. പോളിഷ് ചെയ്ത മില്ലറ്റുകളിൽ തവിടും ഉമിയും തീരെയില്ല. അതുകൊണ്ട് തന്നെ പോളിഷ് ചെയ്യാത്ത മില്ലറ്റുകളാണ് ഗുണത്തിൽ മുന്നിട്ട് നിൽക്കുന്നത്.
1: ഈ പോളിഷ് ചെയ്തതും ചെയ്യാത്തതുമായ മില്ലറ്റുകൾ പാകം ചെയ്യുന്നതിൽ ചില വ്യത്യാസങ്ങൾ ഉണ്ടാകില്ലേ?
0: പോളിഷ് ചെയ്യാത്ത മില്ലറ്റുകളെ കൂടുതൽ നേരം കുതിർക്കുന്നത് അത്യാവശ്യമാകുന്നു. ഇങ്ങനെ ചെയ്യുന്നത് പാചകത്തിൻ്റെ ദൈർഘ്യം കുറയ്ക്കാൻ സഹായമാകുന്നു. കൂടാതെ 6 മണിക്കൂർ വരെയെങ്കിലും കുതിർത്താൽ മാത്രമേ ദഹിക്കാൻ ബുദ്ധിമുട്ടുള്ള ഫൈറ്റിക് ആസിഡും മറ്റും വിഘടിച്ച് കുടലിൽ ആകിരണത്തിന് തയ്യാറാകൂ. ദിവസേന കുതിർത്ത് ഉപയോഗിക്കാൻ ബുദ്ധിമുട്ടാണെങ്കിൽ നേരം കിട്ടുമ്പോൾ ഒരുമിച്ച് കുതിർത്ത് ഉണക്കി വെച്ചിരുന്നാൽ പാകം ചെയ്യുന്നതിന് തൊട്ടു മുമ്പ് 10-15 മിനിറ്റ് മാത്രം കുതിർത്ത് പാകം ചെയ്യാവുന്നതാണ്.
1: ചോറിന് പകരം നമുക്ക് മില്ലറ്റ് കഴിക്കാനാകുമോ?
0: തീർച്ചയായും ചോറിനെ പോലെ തന്നെ ഇവയെ ഉപയോഗിക്കാം. ചാമ, തിന, വരക്, മണിച്ചോളം ഇവയെല്ലാം തന്നെ തവിടില്ലാത്തത് ആണെങ്കിൽ ഇരട്ടി വെള്ളം ചേർത്ത് കുക്കറിൽ 4-5 വിസിൽ കേൾക്കുന്നവരെ വേവിക്കേണ്ടി വരും. കുക്കർ ഉപയോഗിക്കുന്നില്ലെങ്കിൽ 3 ഇരട്ടി ചൂടുവെള്ളത്തിൽ 20 മിനിറ്റ് കൊണ്ട് വേവിച്ച് വറ്റിച്ചെടുക്കാം. ഇത് നെല്ലരിയേക്കാളും ഗുണമുള്ള വിഭവമാകുന്നു. പോളിഷ് ചെയ്യാത്ത ഇനങ്ങളാണെങ്കിൽ അഥവാ തവിടും ഉമിയും ചേർന്ന മില്ലറ്റുകളാണെങ്കിൽ 7-8 മണിക്കൂർ കുതിർത്തിട്ട് ഇതേ രീതിയിൽ പാകം ചെയ്യാവുന്നതാണ്. ഇങ്ങനെ വേവിച്ച മില്ലറ്റുകൾ കറികൾ കൂട്ടി കഴിക്കുകയോ അല്ലെങ്കിൽ ബിരിയാണിയോ പുലാവോ മറ്റുമാക്കി മാറ്റാവുന്നതാണ്. രുചിയും ഗുണവും വൈവിധ്യവും മാർന്നതുമായ വിഭവങ്ങൾ നമുക്കിങ്ങനെ ഉണ്ടാക്കാൻ സാധിക്കും.
1: ചോറല്ലാതെ എന്തെല്ലാമാണ് ഇവയിൽ നിന്ന് നമുക്ക് തയ്യാറാക്കാൻ സാധിക്കുന്നത്?
0: ഉഴുന്നും മില്ലറ്റും കുതിർത്ത് അവലും ചേർത്ത് അരച്ച് ദോശ, ഇഡലി എന്നീ വിഭവങ്ങൾ രുചിയേറിയതാകുന്നു. അതുപോലെ തന്നെ ഉപ്പുമാവ്, കൊഴുക്കട്ട, പുട്ട് എന്നീ ഏത് പ്രാതൽ വിഭവവും ചെറുമണി ധാന്യങ്ങൾ ചേർത്ത് ഉണ്ടാക്കാൻ സാധിക്കുന്നു. ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്, ചപ്പാത്തി, പൂരി പോലത്തെ വിഭവങ്ങൾ ഉണ്ടാക്കാൻ തിളച്ച വെള്ളത്തിൽ ഇവയുടെ മാവ് കുഴിച്ചിട്ട് വേണം തയ്യാറാക്കാൻ. കാരണം ഇവയിൽ ഗ്ലൂട്ടൻ ഇല്ലാത്തതുകൊണ്ടാണ് ഇങ്ങനെ നമുക്ക് കരുതേണ്ടി വരുന്നത്. റാഗി കുതിർത്ത് അരച്ച് പാൽ പിഴിഞ്ഞെടുത്ത് പാകപ്പെടുത്തി പാലായി ഉപയോഗിക്കുന്നത് പശുവിൻ പാലിനേക്കാൾ ഗുണമുള്ളതായി സ്ഥാപിച്ചിരിക്കുന്നു. മധുര പലഹാരങ്ങൾ എല്ലാം തന്നെ മില്ലറ്റുകൾ ചേർത്ത് രുചികരമായി ഉണ്ടാക്കാൻ സാധിക്കും. പായസം, ലഡു, അതിരസം, ഇലയട, കൊഴുക്കട്ട, ഹലുവ എന്നിങ്ങനെ നീളുന്ന പലഹാരങ്ങളുടെ നിരയുണ്ട്. മധുരം ഇഷ്ടമല്ലാത്തവർക്ക് വട, പക്കോട, ഓമപ്പൊടി, മുറുക്ക്, തട്ട എന്നിങ്ങനെ എല്ലാം തന്നെ ഇവ കൊണ്ട് ഉണ്ടാക്കാൻ സാധിക്കുന്നു.
1: മില്ലറ്റുകൾ കൊണ്ടുള്ള കമ്പോള സാധ്യതയുള്ള വിഭവങ്ങൾ ഏതൊക്കെയാണ്?
0: ആദ്യമായി ബേക്കറി ഉൽപ്പന്നങ്ങളുടെ കാര്യമെടുക്കാം. ഇവ ഏത് ചടങ്ങിനും ആവശ്യമായ വിഭവങ്ങളായി മാറിയിരിക്കുകയാണല്ലോ. തിരക്കുള്ള വീട്ടമ്മമാർ ഇടയ്ക്കിടയ്ക്ക് ബ്രെഡ്, ബണ്ണ് എന്നീ വിഭവങ്ങളെ ആശ്രയിക്കുന്നുമുണ്ട്. മൈദയുടെ ദോഷങ്ങൾ മനസ്സിലാക്കി തുടങ്ങിയപ്പോൾ അവയുടെ അനുപാതം കുറച്ചിട്ട് ചെറുധാന്യപ്പൊടികൾ ചേർക്കാവുന്ന അത്രയും ചേർത്ത് ബ്രെഡ്, ബണ്ണ്, കേക്ക്, കുക്കീസ്, ബിസ്ക്കറ്റ്, പിസ്സ ബേസ് തുടങ്ങിയ ഉൽപ്പന്നങ്ങൾ പരീക്ഷണാടിസ്ഥാനത്തിൽ നിർമ്മിച്ചിരിക്കുന്നു. റാഗി ബിസ്ക്കറ്റ് വിവിധ കമ്പനികൾ ഇപ്പോൾ കമ്പോളത്തിൽ ഇറക്കിയിട്ടുമുണ്ട്. അതുപോലെ തന്നെ ഇന്നത്തെ കുട്ടികൾക്കും മുതിർന്നവർക്കും കൂടുതൽ പ്രിയമുള്ള ഒരു വിഭവങ്ങളാണ് നൂഡിൽസ്, മാക്രോണി, പാസ്ത എങ്ങനെയുള്ളവ. കാരണം ഇവ എളുപ്പം പാചകം ചെയ്യാവുന്ന വിഭവങ്ങളാവുന്നു. ഈ ഉൽപ്പന്നങ്ങളുടെ ഗുണനിലവാരം മെച്ചപ്പെടുത്താനും രുചി കൂട്ടാനുമായി ഇവയുടെ കൂടെ നമ്മൾ സാധാരണ മുട്ട, ഇറച്ചി, പച്ചക്കറികൾ എന്നിവ ചേർക്കുന്നു. എന്നാൽ ഇവയുടെ ഗുണമെന്മ ഒന്നുകൂടി കൂട്ടുന്നതിലേക്കായി ചെറുധാന്യങ്ങളെ 30% വരെ കൂടെ ചേർത്ത് ഉണ്ടാക്കുന്ന നൂഡിൽസ്, മാക്രോണി, വർമ്മസലി പോലത്തെ ഉൽപ്പന്നങ്ങൾ നിർമ്മിക്കുന്നുണ്ട്. പോപ്കോൺ, കോൺഫ്ലേക്സ് പോലത്തെ വിഭവങ്ങളും ചെറുമണി ധാന്യങ്ങൾ കൊണ്ട് നിർമ്മിക്കാവുന്നതാണ്. വലിപ്പം ചെറുതായതുകൊണ്ടും വെള്ളം ആഗിരണം ചെയ്യാൻ കഴിവുള്ളതുകൊണ്ടും ഇങ്ങനത്തെ വിഭവങ്ങളുടെ നിർമ്മാണത്തിന് ഇവ ഉതകുന്നതാണ്. ഇതിലേക്ക് പോപ്പിംഗ് മെഷീൻ, ഫ്ലേക്കിംഗ് മെഷീൻ തുടങ്ങിയ യന്ത്രങ്ങളുടെ ആവശ്യം വേണ്ടിവരുന്നു. ഇങ്ങനെ സംസ്കരിച്ചെടുത്ത ഉൽപ്പന്നങ്ങൾ കൊണ്ട് ഉപ്പുമാവ്, മിക്സ്ചർ, ബേൽപുരി തുടങ്ങിയ വിഭവങ്ങൾ നിർമ്മിക്കാൻ സാധിക്കുന്നതാണ്. നമ്മുടെ കമ്പോളത്തിൽ കൂടുതൽ ഡിമാൻഡുള്ളതും എളുപ്പം തയ്യാറാക്കാവുന്നതുമായ റെഡി ടു കുക്ക് പ്രാതൽ വിഭവങ്ങളാണ്. അതായത് ഇഡലി മിക്സ്, ദോശ മിക്സ്, ഉപ്പുമാവ് മിക്സ്, പുട്ടു മിക്സ് എന്നിങ്ങനെ പോകുന്നു ആ നിര. റാഗിയും തിനയും ചേർന്ന ഇത്തരത്തിലുള്ള കൂട്ടുകൾ ഇടയ്ക്ക് സൂപ്പർ മാർക്കറ്റുകളിൽ പ്രത്യക്ഷപ്പെടാറുണ്ട്.
1: ഇത്രയധികം വിഭവങ്ങളും ഗുണങ്ങളുമെല്ലാം ഉണ്ട്. എന്നാൽ മില്ലറ്റ് ഇന്നും നമ്മുടെയെല്ലാം തീൻമേശകളിൽ എത്തുന്നുണ്ടോ?
0: പോഷകമൂല്യവും ഔഷധമേന്മയും ഉത്തമമാണെങ്കിലും നമ്മുടെ നാട്ടിൽ ഇവയുടെ ഉപയോഗം നന്നേ കുറവാണ്. അരിയും ഗോതമ്പും പൊതുവിതരണ ശൃംഖലയിൽ ലഭ്യമാകുന്നതുപോലെ മില്ലറ്റുകളെയും സാധാരണക്കാരന് എത്തിക്കാമെങ്കിൽ ഇവ നമ്മുടെ ഭക്ഷണക്രമത്തിൽ സ്ഥാനം പിടിക്കുമെന്നത് ഉറപ്പാണ്. തീർച്ചയായും കൃഷി നമ്മുടെ സംസ്ഥാനത്ത് തന്നെ വർദ്ധിപ്പിച്ചാലേ വില കുറച്ച് നമുക്കത് ലഭ്യമാകൂ. കൂടാതെ നെൽകൃഷിയേക്കാൾ മുതൽ മുടക്ക് കുറവായതുകൊണ്ട് കർഷകന് കൂടുതൽ ലാഭകരവുമാവുന്നു. രാസവളങ്ങളുടെ പ്രയോഗം വേണ്ടാത്തതുകൊണ്ട് ഭൂമി

0: ആരോഗ്യത്തിലേക്ക് ഗുണപ്രദവും മനുഷ്യന് ആരോഗ്യവും കൈവരിക്കാൻ സാധിക്കുന്നു.
1: ഒരു ന്യൂട്രീഷനിസ്റ്റ് എന്ന രീതിയിൽ മാഡത്തിൻ്റെ നിർദ്ദേശം ഈ അവസരത്തിൽ എന്താണ്?
0: നമ്മൾ കഴിക്കുന്ന ധാന്യങ്ങളായ അരിയും ഗോതമ്പിൻ്റെയും അളവിൻ്റെ മൂന്നിലൊരു ഭാഗം മില്ലറ്റായാൽ ജീവിതശൈലി രോഗങ്ങളിൽ നിന്നും നമുക്ക് ചെറുത്തു നിൽക്കാം എന്നത് ഉറപ്പാണ്. റാഗിയോടൊപ്പം മറ്റു മില്ലറ്റുകളും കുട്ടിക്കാലം തൊട്ടേ ഭക്ഷണക്രമത്തിൻ്റെ ഭാഗമാക്കേണ്ടതുണ്ട്.
1: ഭക്ഷണക്രമത്തിൽ ചെറുധാന്യങ്ങളുടെ അനിവാര്യത, ഇതേക്കുറിച്ചുള്ള അഭിമുഖമാണ് ഇതുവരെ കേട്ടത്. അഭിമുഖത്തിൽ പങ്കെടുത്ത് സംസാരിച്ചത് വെള്ളായണി കാർഷിക കോളേജിലെ കമ്മ്യൂണിറ്റി സയൻസ് വിഭാഗം പ്രൊഫസർ ഡോക്ടർ സുമ ദിവാകർ.

0: കേരളത്തിലെ ആദ്യ കൃഷിമാസികയായ കേരള കർഷകൻ ഇപ്പോൾ ഡിജിറ്റലായും നിങ്ങളുടെ വിരൽ തുമ്പിലെത്തുന്നു.
1: കേരള കർഷകൻ,
0: കാർഷിക കേരളത്തിന്റെ സ്പന്ദനങ്ങൾ തൊട്ടറിഞ്ഞ കേരള കർഷകൻ മാസിക ഓൺലൈനായി വായിക്കാൻ വെറും 100 രൂപ മാത്രം.
1: കർഷകരുടെയും കൃഷിയെ സ്നേഹിക്കുന്നവരുടെയും വിശ്വസ്ത സുഹൃത്തും വഴികാട്ടിയും കേരള കർഷകൻ.
0: subscription.fibkerala.gov.in എന്ന പോർട്ടൽ ലോഗിൻ ചെയ്താൽ കേരള കർഷകൻ ഓൺലൈൻ കോപ്പി വായിക്കാവുന്നതാണ്. കേരള കർഷകന്റെ ഓൺലൈൻ വരിക്കാരനാകാൻ ഇന്ന് തന്നെ പോർട്ടൽ സന്ദർശിക്കുക.
1: കേരള കർഷകൻ,
0: കേരളത്തിന്റെ സമ്പൂർണ്ണ കൃഷി മാസിക.
2: പ്രിയ ശ്രോതാക്കളെ, ഈ പരിപാടിയെക്കുറിച്ചുള്ള നിങ്ങളുടെ വിലയേറിയ നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും ഞങ്ങളെ എഴുതി അറിയിക്കുക. എഴുതേണ്ട വിലാസം: ഞാറ്റുവേല, കെയർ ഓഫ് പ്രിൻസിപ്പൽ ഇൻഫർമേഷൻ ഓഫീസർ, ഫാം ഇൻഫർമേഷൻ ബ്യൂറോ.

0: കാർഷിക മേഖലയിലെ പുത്തൻ അറിവുകളുമായി അടുത്ത ഞാറ്റുവേലയിൽ ഒത്തുകൂടാം. നന്ദി, നമസ്കാരം.
1: ഈ പരിപാടി നിങ്ങൾക്കായി അവതരിപ്പിച്ചത് സംസ്ഥാന കാർഷിക വികസന കർഷകക്ഷേമ വകുപ്പ്. സാക്ഷാത്കാരം ഫാം ഇൻഫർമേഷൻ ബ്യൂറോ.

0: ആകാശവാണി.
1: പദ്ധതികൾ ജനനന്മയ്ക്ക്. കേന്ദ്രാവിഷ്കൃത വികസന പദ്ധതികളെക്കുറിച്ചുള്ള പരമ്പര. പ്രധാനമന്ത്രി ഇ ബസ് സേവ.
2: ഇന്ത്യയിലെ നഗര പൊതുഗതാഗത സംവിധാനം കൂടുതൽ ആധുനികവും പരിസ്ഥിതി സൗഹൃദവുമാക്കുന്നതിനായി കേന്ദ്ര സർക്കാർ ആരംഭിച്ച ഒരു പദ്ധതിയാണ് പി എം

ഈ ബസ് സേവ നഗരങ്ങളിൽ വൈദ്യുത ബസ്സുകളുടെ ഉപയോഗം വർദ്ധിപ്പിക്കുക, പൊതുഗതാഗതം ശക്തിപ്പെടുത്തുക, മലിനീകരണം കുറയ്ക്കുക, കൂടുതൽ ആളുകളെ പൊതുഗതാഗതത്തിലേക്ക് ആകർഷിക്കുക എന്നിവയാണ് പദ്ധതിയുടെ പ്രധാന ലക്ഷ്യങ്ങൾ. 2023 ഓഗസ്റ്റ് 16 കേന്ദ്രമന്ത്രിസഭ PM ഇ ബസ് സേവാ പദ്ധതിക്ക് അംഗീകാരം നൽകി. പൊതുഗതാഗത സംവിധാനത്തിൽ സ്വകാര്യ വാഹനങ്ങളോടുള്ള ആശ്രയം കുറയ്ക്കുകയും നഗരങ്ങളിലെ ഗതാഗത സംവിധാനം കൂടുതൽ കാര്യക്ഷമമാക്കുകയും ചെയ്യുക എന്നത് ഈ പദ്ധതിയുടെ പ്രധാന ഉദ്ദേശ്യങ്ങളിൽ ഒന്നാണ്. PM ഇ ബസ് സേവാ പദ്ധതിക്ക് നിരവധി ലക്ഷ്യങ്ങളുണ്ട്. നഗരങ്ങളിൽ ഇലക്ട്രിക് ബസ്സുകളുടെ എണ്ണം വർദ്ധിപ്പിക്കുക, പരമ്പരാഗത ഇന്ധനങ്ങളിൽ പ്രവർത്തിക്കുന്ന ബസ്സുകൾ മൂലമുള്ള വായു മലിനീകരണം കുറയ്ക്കുക, നഗര പൊതുഗതാഗത സംവിധാനം കൂടുതൽ സൗകര്യപ്രദവും കാര്യക്ഷമവുമാക്കുക, പൊതുഗതാഗതം ഉപയോഗിക്കുന്നവരുടെ എണ്ണം വർദ്ധിപ്പിക്കുക, ഇലക്ട്രിക് വാഹന മേഖലയിലും അനുബന്ധ വ്യവസായങ്ങളിലും തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുക, നഗരങ്ങളിലെ കാർബൺ പുറന്തള്ളൽ കുറയ്ക്കുന്നതിലൂടെ പരിസ്ഥിതി സംരക്ഷണത്തിന് സഹായിക്കുക തുടങ്ങിയവ. പെട്രോൾ ഡീസൽ തുടങ്ങിയ ഫോസിൽ ഇന്ധനങ്ങൾക്ക് പകരം വൈദ്യുതി ഉപയോഗിച്ചാണ് ഈ ബസ്സുകൾ പ്രവർത്തിക്കുന്നത്. അതിനാൽ നഗരങ്ങളിൽ നേരിട്ടുള്ള എക്സോസ്റ്റ് മലിനീകരണം കുറയ്ക്കാൻ ഇവ സഹായിക്കും. ശബ്ദമലിനീകരണം കുറയ്ക്കുന്നതിനും ഇലക്ട്രിക് ബസ്സുകൾക്ക് കഴിയും. പ്രത്യേകിച്ച് ജനസാന്ദ്രത കൂടുതലുള്ള നഗരങ്ങളിൽ ഇത്തരം ബസ്സുകൾ പ്രയോജനകരമാണ്. PM ഇ ബസ് സേവാ വഴി പൊതുഗതാഗത സംവിധാനത്തിൽ അടിസ്ഥാന സൗകര്യങ്ങൾ മെച്ചപ്പെടുത്തുന്നതിനും ബസ് സർവീസുകൾ കൂടുതൽ കാര്യക്ഷമമാക്കുന്നതിനും സഹായം ലഭിക്കും. ചാർജിംഗ് സൗകര്യങ്ങൾ, ബസ് ഡിപ്പോകൾ തുടങ്ങിയ അനുബന്ധ അടിസ്ഥാന സൗകര്യങ്ങൾ വികസിപ്പിക്കുന്നതിനും പദ്ധതിയിൽ പ്രാധാന്യമുണ്ട്. പൊതുഗതാഗതം മെച്ചപ്പെടുമ്പോൾ സ്വകാര്യ വാഹനങ്ങളുടെ ഉപയോഗം കുറയ്ക്കാൻ സാധിക്കുകയും അതുവഴി നഗരങ്ങളിലെ ഗതാഗത കുരുക്കും മലിനീകരണവും കുറയ്ക്കാൻ സഹായിക്കുകയും ചെയ്യും.

മനുഷ്യദേവഃ ദേവാനുജരസ്യ വാചം നിശമ്യ പുനരപി ഉവാച. മനുഷ്യരിൽ ദേവനാണ് ദിലീപൻ, പറഞ്ഞതോ ദേവൻ്റെ അനുജരൻ, പരമശിവൻ്റെ അനുയായി. പറഞ്ഞത് സിംഹമാണെങ്കിലും വാക്ക് ഈശ്വരൻ.

0: തന്നെ എന്ന് ധ്വനി. അപ്പോൾ അത് അലംഘ്യമാകുമല്ലോ. ഇവിടെ രാജാവിനൊരു വിശേഷണം, ദയാലുഹു, ദയാവാൻ. സുതരാം, അത്യന്തം. ഏറെ ദയാവായ്പോടെ. പുനരപ്യുവാച, രാജാവിൻ്റെ ഹൃദയത്തെ ആർദ്രമാക്കിയ ഒരു സാഹചര്യം അപ്പോഴുണ്ടായി. തദ്ധ്യാസിത കാതരാക്ഷ്യ ധേന്വാ നിരീക്ഷ്യമാണ. തസ്യ സിംഹസ്യ അധ്യാസിതം ആക്രമണം. തേന കാതരേ അക്ഷിണി ദൃഷ്ടി യസ്യാഹ സ. സിംഹത്തിനും രാജാവിനുമിടയിൽ മൂന്നാമതൊരാൾ കൂടിയുണ്ട് ഈ രംഗത്ത്. അത് നന്ദിനിയാണ്. സിംഹത്തിൻ്റെ കാൽക്കൽ പൂണ്ട് കിടക്കുകയാണ് അവൾ. ധേനുവിൻ്റെ പുറത്താണല്ലോ സിംഹത്തിൻ്റെ നില. കാതരമാണ് അവളുടെ കണ്ണുകൾ. കാതരം, ഭീതം, ഭയന്ന് വിറച്ച കണ്ണുകൾ. ധേനുവിനെ സംബന്ധിച്ചിടത്തോളം അപ്രതീക്ഷിതമായിരുന്നു ആക്രമണം. ദിവ്യത്വം കൊണ്ട് സ്വതേ തന്നെ രക്ഷിക്കാൻ പരസഹായം അവൾക്ക് ആവശ്യമില്ല. പോരാത്തതിന് മുനിയുടെ നിയോഗവുമുണ്ട്. ആർക്കും അവളെ തൊടാൻ കഴിയില്ല. ഇതൊക്കെ പോരാഞ്ഞിട്ട് ആയുധധാരിയായ ദിലീപൻ കൂടെയുമുണ്ട്. ഈ സാഹചര്യത്തിൽ തികച്ചും സുരക്ഷിതയാണവൾ. അതുകൊണ്ട് ഓർക്കാപ്പുറത്തുള്ള സിംഹത്തിൻ്റെ ആക്രമണം അവളെ വല്ലാതെ ഭയപ്പെടുത്തി. അപ്പോഴാണ് തനിക്കുള്ള ആഹാരമാണ് ഇവൾ എന്ന് മൃഗരാജൻ്റെ പ്രഖ്യാപനം. രാജാവ് എന്താണോ പറയാൻ തുനിയുക, എതിർക്കുന്നുണ്ട്. എന്നാലും അതെത്ര കാലം? എന്നാൽ ഈശ്വരവിധി അനുസരിച്ചുള്ള പാരണയ്ക്കായി അങ്ങ് ഇവളെ സ്വീകരിച്ചുകൊള്ളൂ. ആശ്രമത്തിലെത്തി ഗുരുവിനെ ഞാൻ ആശ്വസിപ്പിച്ചു കൊള്ളാം എന്നോ മറ്റോ ആണോ രാജാവ് പറയുന്നത്? എങ്കിൽ തീർന്നു. എല്ല, ഇതാണ് നന്ദിനിയുടെ ഭയചകിതമായ നോട്ടത്തിൻ്റെ അർത്ഥം. ഇത് കണ്ടിട്ടാണ് രാജാവ് അത്യന്തം കൃപാലു ആയത്.
1: ആലാപനം ഡോക്ടർ പൂർണിമ ജി. കാളിദാസ മാധുരി. രഘുവംശത്തിലൂടെ. ആസ്വാദനം ഡോക്ടർ കെ ജി പൗലോസ്.

0: ബോധവൽക്കരണ സംരംഭം. കൂടുതൽ വിവരങ്ങൾക്ക് സെബി ഇൻവെസ്റ്റർ വെബ്സൈറ്റ് സന്ദർശിക്കുക, അല്ലെങ്കിൽ സെബി സാർഥി ആപ്പ് ഡൗൺലോഡ് ചെയ്യുക.
1: ഈ അറിയിപ്പ് ശ്രദ്ധിക്കൂ. ശ്രോതാക്കൾക്ക് ഗാനങ്ങൾ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ആശംസകൾ അറിയിക്കുവാൻ ഒരു സുവർണ അവസരം. ഫോൺ ഔട്ട് ഈണങ്ങളിലൂടെ ഇനി മുതൽ ആശംസകളും ഗാനങ്ങളും കൈമാറാം. ശ്രോതാക്കൾ ചെയ്യേണ്ടത് ഇത്രമാത്രം: POE എന്ന് ടൈപ്പ് ചെയ്ത് ആശംസകൾ അറിയിക്കേണ്ട ആളുടെ പേരും ഫോൺ നമ്പറും ഗാനവും എഴുതി 8281200715 എന്ന നമ്പറിലേക്ക് സന്ദേശം അയയ്ക്കുക. ദേവികുളം സ്പൈസ് എഫും അവരെ വിളിച്ച് ആശംസകൾ കൈമാറും. സന്ദേശം അയക്കേണ്ട നമ്പർ മറക്കരുത്: 8281200715.

0: എൽഐസി അമൃത്ബാൽ പോളിസിയിലൂടെ നിങ്ങളുടെ കുട്ടികളുടെ എല്ലാ സ്വപ്നങ്ങളും സത്യമാക്കും. 18-നും 25-നും ഇടയിൽ പ്രായമുള്ള കുട്ടികൾക്ക് അനുയോജ്യമായ ഒരു ഇൻഷുറൻസ് പ്ലാൻ. പോളിസി കാലയളവിലൂടെ നീളം നിങ്ങൾക്ക് നൽകുന്നു ആകർഷകമായ ഗ്യാരണ്ടീഡ് അഡീഷനൊപ്പം സിംഗിൾ അല്ലെങ്കിൽ ലിമിറ്റഡ് പ്രീമിയം പേയ്മെന്റ് തിരഞ്ഞെടുക്കാനുള്ള അവസരം. പോളിസി വാങ്ങുന്നതിനായി നിങ്ങളുടെ തൊട്ടടുത്തുള്ള ഏജന്റുമായോ എൽഐസി ബ്രാഞ്ചുമായോ ബന്ധപ്പെടുക. അപകട സാധ്യത ഘടകങ്ങൾ, നിബന്ധനകൾ, വ്യവസ്ഥകൾ എന്നിവയെക്കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾക്ക് വിൽപ്പന അവസാനിപ്പിക്കുന്നതിന് മുമ്പ് വിൽപ്പന ബ്രോഷർ ശ്രദ്ധാപൂർവ്വം വായിക്കുക. എൽഐസി ഹർ പൽ ആപ്കെ സാത്ത്.
1: के 4,800 रिवॉर्ड पॉइंट्स आज एक्सपायर हो रहे हैं, अभी रिडीम करें।
2: अरे वाह, मेरे इतने पॉइंट्स कैसे आए?
3: बस यही पूछो Why? रिवॉर्ड पॉइंट्स के नाम पर आए किसी अननोन लिंक पर क्लिक करने से पहले सोचिए, एक Why आपको फ्रॉड से बचाए।
1: हमेशा पूछो WHY, Why? कहता है कैप्टन Y ऑफ SBI,
3: आपका साइबर।
4: ആകാശവാണി 101.4 ദേവികുളം സ്പൈസ് FM.

0: നമ്മുടെ ഒരു ഇൻവെസ്റ്റർ ബോധവൽക്കരണ സംരംഭം. കൂടുതൽ വിവരങ്ങൾക്ക് സെബി ഇൻവെസ്റ്റർ വെബ്സൈറ്റ് സന്ദർശിക്കുക, അല്ലെങ്കിൽ സെബി സാർഥി ആപ്പ് ഡൗൺലോഡ് ചെയ്യുക.
1: ആകാശവാണി, നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് അഞ്ജു പ്രഭ. പ്രധാന വാർത്തകൾ. രാഷ്ട്രനിർമ്മാണ പ്രക്രിയയിൽ ഗ്രാമീണ വനിതകളുടെ സജീവ പങ്കാളിത്തം നിർണായകമാണെന്ന് രാഷ്ട്രപതി ദ്രൗപദി മുർമു. ദേശീയ സരസ് മേള രാഷ്ട്രപതി വിജയവാഡയിൽ ഉദ്ഘാടനം ചെയ്തു. ഉപരാഷ്ട്രപതി സി പി രാധാകൃഷ്ണൻ നാളെ കേരളത്തിലെത്തും. നവരാത്രി സർഗോത്സവം സാംസ്കാരിക സമ്മേളനത്തിന്റെ ഉദ്ഘാടനം കോഴിക്കോട് നിർവഹിക്കും. മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിൽ നിന്നും ധനസഹായം ലഭിക്കുന്നതിനുള്ള കുടുംബ വാർഷിക വരുമാന പരിധി 3 ലക്ഷം രൂപയാക്കി ഉയർത്തി സംസ്ഥാന മന്ത്രിസഭായോഗം. കിഫ്ബിയുടെ പ്രവർത്തനങ്ങളിൽ സമഗ്ര പുനഃസംഘടന നിർദ്ദേശിക്കുന്ന വിദഗ്ധ സമിതി റിപ്പോർട്ട് മുഖ്യമന്ത്രി വി ഡി സതീശൻ നിയമസഭയിൽ വച്ചു. ഭരണഘടനാ വിരുദ്ധമായാണ് കിഫ്ബി പ്രവർത്തിച്ചതെന്ന് മുഖ്യമന്ത്രി. വോട്ടർ പട്ടികയിൽ പേര് ചേർക്കുന്നതിനും തിരുത്തലുകൾ വരുത്തുന്നതിനുമുള്ള പ്രത്യേക യജ്ഞത്തിന് സംസ്ഥാനത്ത് ഇന്ന് തുടക്കമായി. കേരളത്തിൽ ഇന്ന് തുലാവർഷമെത്തി. സംസ്ഥാനത്ത് അതിശക്തമായ മഴയ്ക്ക് സാധ്യത. 4 ജില്ലകളിൽ ഓറഞ്ച് ജാഗ്രത. വാർത്തകൾ വിശദമായി. രാഷ്ട്രനിർമ്മാണ പ്രക്രിയയിൽ ഗ്രാമീണ വനിതകളുടെ സജീവ പങ്കാളിത്തം നിർണായകമായി.

0: അതിനാൽ സാമ്പത്തികമായി അവരെ കൂടുതൽ ശാക്തീകരിക്കണമെന്ന് രാഷ്ട്രപതി ദ്രൗപദി മുർമു. ആന്ധ്രാപ്രദേശിലെ വിജയവാഡയിൽ ദേശീയ സരസ്മേള ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു രാഷ്ട്രപതി. സ്വയം സഹായ സംഘങ്ങൾ സ്ത്രീകളെ സ്വയം പര്യാപ്തരാക്കുന്നതിലൂടെ ഗ്രാമീണ സമ്പദ് വ്യവസ്ഥയ്ക്ക് നിർണായക സംഭാവനകളാണ് നൽകുന്നതെന്നും രാഷ്ട്രപതി പറഞ്ഞു. ഉപരാഷ്ട്രപതി സി പി രാധാകൃഷ്ണൻ നാളെ കോഴിക്കോട് സന്ദർശിക്കും. കേസരി ഭവനിൽ നടക്കുന്ന നവരാത്രി സർഗോത്സവം സാംസ്കാരിക സമ്മേളനം അദ്ദേഹം ഉദ്ഘാടനം ചെയ്യും. ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ആർലിക്കർ ചടങ്ങിൽ പങ്കെടുക്കും. ഉപരാഷ്ട്രപതിയുടെ സന്ദർശനത്തോടനുബന്ധിച്ച് നാളെ വൈകിട്ട് 4 മുതൽ കോഴിക്കോട് നഗരത്തിൽ ഗതാഗത നിയന്ത്രണം ഏർപ്പെടുത്തിയിട്ടുണ്ട്. കോർപ്പറേഷൻ പരിധിയിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് നാളെ ഉച്ചയ്ക്ക് ശേഷം ജില്ലാ കളക്ടർ അവധി പ്രഖ്യാപിച്ചു. മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിൽ നിന്നും ധനസഹായം ലഭിക്കുന്നതിനുള്ള കുടുംബ വാർഷിക വരുമാന പരിധി 2 ലക്ഷത്തിൽ നിന്നും 3 ലക്ഷം രൂപയാക്കി ഉയർത്തി സംസ്ഥാന മന്ത്രിസഭായോഗം. ധനസഹായം അനുവദിക്കുന്നതിലെ മുഖ്യമന്ത്രിയുടെയും റവന്യൂ മന്ത്രിയുടെയും ഉൾപ്പെടെയുള്ള അധികാര പരിധിയും വർദ്ധിപ്പിച്ചതായി മുഖ്യമന്ത്രി വി ഡി സതീശൻ തിരുവനന്തപുരത്ത് വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. അടിയന്തര സാഹചര്യം നേരിടാൻ ജില്ലാ കളക്ടർമാർക്ക് 1 കോടി രൂപ വീതം അൺടൈഡ് ഫണ്ട് അനുവദിക്കാനും തീരുമാനമായി. ഡേറ്റ പങ്കിടൽ പ്രോത്സാഹനം ലക്ഷ്യമിട്ട് കേരള ഡേറ്റ പോളിസി 2026 കരടിനും മന്ത്രിസഭ അംഗീകാരം നൽകി. സംസ്ഥാനത്തെ 56 അതിവേഗ പ്രത്യേക കോടതികളുടെ കാലാവധി ദീർഘിപ്പിക്കാനും തീരുമാനമായി. കിഫ്ബിയുടെ പ്രവർത്തനങ്ങളിൽ സമഗ്ര പുനഃസംഘടന നിർദ്ദേശിക്കുന്ന വിദഗ്ധ സമിതി റിപ്പോർട്ട് മുഖ്യമന്ത്രി വി ഡി സതീശൻ നിയമസഭയിൽ വച്ചു. കിഫ്ബി ഈ രീതിയിൽ തുടരേണ്ടതില്ലെന്നാണ് സമിതിയുടെ ശുപാർശ. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി തിരുവനന്തപുരം ജില്ലാ പ്രതിനിധി രജു കോലിയക്കോട്.
1: കഴിഞ്ഞ 10 വർഷത്തെ കിഫ്ബിയുടെ പ്രവർത്തനങ്ങൾ സി എ ജി പെർഫോമൻസ് ഓഡിറ്റിന് വിധേയമാക്കാനാണ് വിദഗ്ധ സമിതിയുടെ ശുപാർശ. ഇനി മുതൽ വിപണിയിൽ നിന്ന് നേരിട്ട് വായ്പയോ ഫണ്ടോ സമാഹരിക്കാൻ കിഫ്ബിയെ അനുവദിക്കില്ല. വായ്പ എടുക്കുന്നതിനുള്ള വ്യവസ്ഥകൾ കിഫ്ബി നിയമത്തിൽ നിന്ന് ഒഴിവാക്കണം. കിഫ്ബിയുടെ നിലവിലെ സാമ്പത്തിക ബാധ്യതകളും തിരിച്ചടവുകളും സംസ്ഥാന സർക്കാർ വാർഷിക ബജറ്റിലൂടെ ഏറ്റെടുക്കും. കിഫ്ബിയിലെ ജീവനക്കാരെയും പദ്ധതി നിരീക്ഷണ വിഭാഗങ്ങളെയും സംസ്ഥാന ആസൂത്രണ ബോർഡിലേക്കും ധനകാര്യ വകുപ്പിലേക്കും പുനർവിന്യസിക്കും. കിഫ്ബിയുടെ ഉയർന്ന പലിശയുള്ള കടങ്ങൾ പുനഃക്രമീകരിക്കണം. കുറഞ്ഞ പലിശയുള്ള ബാധ്യതകളിലേക്ക് കടം മാറ്റി പലിശഭാരം കുറയ്ക്കണമെന്നും വിദഗ്ധ സമിതി ശുപാർശ ചെയ്തു.
0: സർക്കാരിന്റെയും ധനവകുപ്പിന്റെയും നിയന്ത്രണം മറികടന്ന് വൻ സാമ്പത്തിക ബാധ്യത വരുത്തിവച്ചാണ് കിഫ്ബി പ്രവർത്തിച്ചതെന്ന് മുഖ്യമന്ത്രി വി ഡി സതീശൻ. ഭരണഘടനാ വ്യവസ്ഥകൾക്ക് വിരുദ്ധമായാണ് കിഫ്ബി പ്രവർത്തിച്ചതെന്നും അദ്ദേഹം തിരുവനന്തപുരത്ത് മാധ്യമങ്ങളോട് പറഞ്ഞു.
2: കിഫ്ബിയുടെ മുൻ സിഇഒ സർക്കാരിൽ എക്സ് ഓഫീഷ്യോ സെക്രട്ടറി ആയിട്ട് പ്രവർത്തിച്ച ഇരട്ട പദവിയാണ്. കൺസൾട്ടൻസികൾക്ക് പണം നൽകിയതിലും ഭൂമി ഏറ്റെടുക്കലിലും വ്യക്തമായ ക്രമക്കേടുകൾ നടന്നിട്ടുണ്ട്. സർക്കാരിന്റെയും ധനവകുപ്പിന്റെയും നിയന്ത്രണം മറികടന്ന് വൻ സാമ്പത്തിക ബാധ്യത വരുത്തിവെച്ച ഒരു സ്വതന്ത്ര സാമ്രാജ്യമായിട്ടാണ് കിഫ്ബി പ്രവർത്തിച്ചത്.
0: ഇടുക്കിയിൽ വന്യജീവി ആക്രമണം തടയാൻ ജനങ്ങൾ കെട്ടിയ സംരക്ഷണവേലി വനംവകുപ്പ് പൊളിച്ചു നീക്കിയത് സംബന്ധിച്ച അടിയന്തര പ്രമേയത്തിന് സ്പീക്കർ അവതരണാനുമതി നിഷേധിച്ചതിൽ പ്രതിഷേധിച്ച് നിയമസഭയിൽ ഇന്ന് പ്രതിപക്ഷ വാക്കൌട്ട്. പന്തടിക്കളം, ശാന്തൻപാറ, ചിന്നക്കനാൽ എന്നിവിടങ്ങളിലെ വേലി പൊളിച്ചു മാറ്റിയതിൽ ജനങ്ങൾക്ക് ആശങ്കയുണ്ടെന്ന് പ്രമേയത്തിന് നോട്ടീസ് നൽകിയ പ്രതിപക്ഷ എം എൽ എ കെ യു ജനീഷ് കുമാർ വ്യക്തമാക്കി. എന്നാൽ അനധികൃതമായി നിർമ്മിച്ച സോളാർ വേലി നീക്കം ചെയ്യാൻ ഇടുക്കി ജില്ലാ കളക്ടർ ഉത്തരവിടുകയായിരുന്നുവെന്ന് വനം മന്ത്രി ഷിബു ബേബി ജോൺ അറിയിച്ചു. വോട്ടർ പട്ടികയിൽ പേര് ചേർക്കുന്നതിനും ഒഴിവാക്കുന്നതിനും തിരുത്തലുകൾ വരുത്തുന്നതിനുമായി സംസ്ഥാനത്ത് ഇന്നു മുതൽ ഈ മാസം 31 വരെ നീളുന്ന പ്രത്യേക യജ്ഞത്തിന് തുടക്കമായി. വില്ലേജ് ഓഫീസുകൾ കേന്ദ്രീകരിച്ച് അപേക്ഷാ ഫോമുകളും ഡിജിറ്റൽ ഹെൽപ്പ് ഡെസ്കുകളും സജ്ജീകരിച്ചിട്ടുണ്ട്. പുതിയ വോട്ടർമാരെയും വോട്ടർ പട്ടികയിൽ നിന്ന് ഒഴിവാക്കപ്പെട്ടവരെയും പട്ടികയിൽ ഉൾപ്പെടുത്തുന്നതിനായാണ് പ്രചാരണ യജ്ഞം സംഘടിപ്പിക്കുന്നത്. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
3: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും എ ആർ ന്യൂസ് അണ്ടർസ്കോർ തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് എ ആർ ന്യൂസ് അണ്ടർസ്കോർ ടി വി എം എക്സ് ഹാൻഡിലും ലഭ്യമാണ്.
0: പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഭരണ നേതൃത്വത്തിൽ 25 വർഷം പൂർത്തിയാക്കിയതിന്റെ ഭാഗമായി രാജ്യമെമ്പാടും വിവിധ പരിപാടികൾ പുരോഗമിക്കുന്നു. പെൺകുട്ടികളുടെ ഉന്നമനത്തിനായി നടപ്പാക്കിയ ബേട്ടി ബച്ചാവോ ബേട്ടി പഠാവോ പദ്ധതിയെക്കുറിച്ചാണ് ജനസേവനമാണ് ദേശസേവനം എന്ന ആകാശവാണി പ്രത്യേക പരമ്പരയിൽ ഇന്ന്. പെൺകുട്ടികളുടെ സുരക്ഷയും വിദ്യാഭ്യാസവും ഉറപ്പാക്കുന്നതിനും തുല്യ അവകാശങ്ങൾ പ്രോത്സാഹിപ്പിക്കുന്നതിനും ഭ്രൂണഹത്യ തടയുന്നതിനുമായാണ് 2015 കേന്ദ്ര സർക്കാർ ബേട്ടി ബച്ചാവോ ബേട്ടി പഠാവോ പദ്ധതിക്ക് തുടക്കം കുറിച്ചത്. പെൺകുട്ടികളുടെ അതിജീവനം, സുരക്ഷ, വിദ്യാഭ്യാസം, സമഗ്ര വികസനം എന്നിവയിലാണ് പദ്ധതി ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത്. ജാതി വിവേചനങ്ങളും അനാചാരങ്ങളും ഉച്ചനീചത്വങ്ങളും ഇല്ലാതാക്കാൻ പൊതുസമൂഹം ഒറ്റക്കെട്ടായി പ്രവർത്തിക്കണമെന്ന് മന്ത്രി കെ എ തുളസി. സാമൂഹ്യ ഐക്യദാർഢ്യ പക്ഷാചരണത്തിന്റെ സംസ്ഥാനതല സമാപനം തിരുവനന്തപുരത്ത് ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു മന്ത്രി. തുലാമാസ പൂജകൾക്കായി ശബരിമല നട മറ്റന്നാൾ വൈകിട്ട്

0: 5 മണിക്ക് തുറക്കും. ശബരിമല മാളികപ്പുറം മേൽശാന്തിമാരെ തിരഞ്ഞെടുക്കുന്നതിനുള്ള നറുക്കെടുപ്പ് തുലാം ഒന്നായ ഞായറാഴ്ച രാവിലെ 7:30 നടക്കും. മാസപൂജകൾ പൂർത്തിയാക്കി ഒക്ടോബർ 22 നട അടയ്ക്കുക. കണ്ണൂർ നഗരത്തിനോട് ചേർന്ന് കിടക്കുന്ന പ്രധാന വിനോദസഞ്ചാര കേന്ദ്രമായ പയ്യാമ്പലത്തെ നിർബന്ധിത മാലിന്യ വിമുക്ത പ്രദേശമായി പ്രഖ്യാപിച്ചു. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി കണ്ണൂർ ജില്ലാ പ്രതിനിധി കെ ഒ ശശിധരൻ.
1: നിർബന്ധിത മാലിന്യ വിമുക്ത കേന്ദ്രമാകുന്നതോടെ പ്രദേശത്ത് ചപ്പുചവറുകളോ ഖരമാലിന്യമോ നിക്ഷേപിക്കുന്നത് കുറ്റകരമാവും. നിയമലംഘനം നടത്തുന്നവർക്കെതിരെ പിഴ ചുമത്തുകയും കേസെടുക്കുകയും ചെയ്യും. ഇക്കാര്യങ്ങൾ പരിശോധിക്കാനും ഉത്തരവ് കൃത്യമായി നടപ്പിലാക്കപ്പെടുന്നുണ്ടോ എന്ന് ഉറപ്പുവരുത്താനും ഉദ്യോഗസ്ഥതല പയ്യാമ്പലം സോൺ മാനേജ്മെന്റ് കമ്മിറ്റിക്ക് ജില്ലാ കലക്ടറുടെ അധ്യക്ഷതയിൽ ചേർന്ന യോഗം രൂപം നൽകി.
0: കേരള ഫെഡറേഷൻ ഓഫ് ദി ബ്ലൈൻഡ് 60th വാർഷികാഘോഷങ്ങളുടെ ഉദ്ഘാടനം നാളെ ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല തിരുവനന്തപുരത്ത് നിർവഹിക്കും. കാഴ്ചപരിമിതിയുള്ള നിർധന വനിതകൾക്ക് ബ്രെയിൽ വാച്ചുകൾ അദ്ദേഹം വിതരണം ചെയ്യും. കാഴ്ചപരിമിതർക്കായുള്ള വെളുത്തവടി ബാങ്കിന്റെ ഉദ്ഘാടനം മന്ത്രി പി സി വിഷ്ണുനാഥ് നിർവഹിക്കും. സൌജന്യ നേത്രപരിശോധനാ ക്യാമ്പും ഇതോടനുബന്ധിച്ച് നടക്കും. കേരളത്തിൽ തുലാവർഷം ആരംഭിച്ചതായി കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. തമിഴ്നാട്, തീരദേശ ആന്ധ്ര, തെക്കൻ കർണാടക, പുതുച്ചേരി മേഖലകളിലും ഇന്ന് തുലാവർഷമെത്തി. കാലവർഷം രാജ്യത്തു നിന്നും പൂർണ്ണമായി പിൻവാങ്ങി. സംസ്ഥാനത്തെ വിവിധ ജില്ലകളിൽ ഇടിമിന്നലോടുകൂടിയ അതിശക്തമായ മഴയ്ക്ക് സാധ്യതയുണ്ടെന്നും കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. പത്തനംതിട്ട, കോട്ടയം, എറണാകുളം, ഇടുക്കി ജില്ലകളിൽ ഇന്ന് ഓറഞ്ച് ജാഗ്രതയാണ്. മറ്റെല്ലാ ജില്ലകളിലും മഞ്ഞ ജാഗ്രത പ്രഖ്യാപിച്ചു. നാളെ സംസ്ഥാനത്തെ 14 ജില്ലകളിലും മഞ്ഞ ജാഗ്രതയാണ്. രാജ്യത്തെ ഓഹരി വിപണികൾ വൻ നേട്ടത്തോടെ വ്യാപാരം അവസാനിപ്പിച്ചു. സെൻസെക്സ് 1534 പോയിന്റും നിഫ്റ്റി 375 പോയിന്റും ഉയർന്നാണ് വ്യാപാരം പൂർത്തിയാക്കിയത്. സ്വർണ്ണവില കുറഞ്ഞു. പവന് 600 രൂപ താഴ്ന്ന് 1,08,120 രൂപയും ഗ്രാമിന് 13,515 രൂപയുമാണ് ഇന്നത്തെ വില. തിരുവനന്തപുരം ശ്രീപത്മനാഭസ്വാമി ക്ഷേത്രത്തിലെ അൽപ്പശി ഉത്സവത്തോടനുബന്ധിച്ചുള്ള ആറാട്ടുമായി ബന്ധപ്പെട്ട് നഗരപരിധിയിലെ സർക്കാർ ഓഫീസുകൾക്ക് നാളെ ഉച്ചയ്ക്ക് 3 മണിക്ക് ശേഷം പ്രഖ്യാപിച്ചിട്ടുള്ള അവധി റദ്ദാക്കി. അൽപ്പശി ഉത്സവത്തോടനുബന്ധിച്ചുള്ള ആറാട്ട് ഈ മാസം 20. പ്രധാന വാർത്തകൾ വീണ്ടും. രാഷ്ട്രനിർമ്മാണ പ്രക്രിയയിൽ ഗ്രാമീണ വനിതകളുടെ സജീവ പങ്കാളിത്തം നിർണായകമാണെന്ന് രാഷ്ട്രപതി ദ്രൗപദി മുർമു. ദേശീയ സരസ്മേള രാഷ്ട്രപതി വിജയവാഡയിൽ ഉദ്ഘാടനം ചെയ്തു. ഉപരാഷ്ട്രപതി സി പി രാധാകൃഷ്ണൻ നാളെ കേരളത്തിലെത്തും. നവരാത്രി സർഗോത്സവം സാംസ്കാരിക സമ്മേളനത്തിന്റെ ഉദ്ഘാടനം കോഴിക്കോട് നിർവഹിക്കും. മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിൽ നിന്നും ധനസഹായം ലഭിക്കുന്നതിനുള്ള കുടുംബ വാർഷിക വരുമാന പരിധി 3 ലക്ഷം രൂപയാക്കി ഉയർത്തി സംസ്ഥാന മന്ത്രിസഭായോഗം. കിഫ്ബിയുടെ പ്രവർത്തനങ്ങളിൽ സമഗ്ര പുനഃസംഘടന നിർദ്ദേശിക്കുന്ന വിദഗ്ധ സമിതി റിപ്പോർട്ട് മുഖ്യമന്ത്രി വി ഡി സതീശൻ നിയമസഭയിൽ വച്ചു. ഭരണഘടനാ വിരുദ്ധമായാണ് കിഫ്ബി പ്രവർത്തിച്ചതെന്ന് മുഖ്യമന്ത്രി. വോട്ടർ പട്ടികയിൽ പേര് ചേർക്കുന്നതിനും തിരുത്തലുകൾ വരുത്തുന്നതിനുമുള്ള പ്രത്യേക യജ്ഞത്തിന് സംസ്ഥാനത്ത് ഇന്ന് തുടക്കമായി. കേരളത്തിൽ ഇന്ന് തുലാവർഷമെത്തി. സംസ്ഥാനത്ത് അതിശക്തമായ മഴയ്ക്ക് സാധ്യത. 4 ജില്ലകളിൽ ഓറഞ്ച് ജാഗ്രത. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം രാത്രി 7:25.
2: ആകാശവാണി നമസ്കാരം. നിയമസഭയിൽ നിന്ന് തയ്യാറാക്കിയത് ആർ പ്രദീപ്, ചീഫ് റിപ്പോർട്ടർ ജന്മഭൂമി തിരുവനന്തപുരം. അവതരണം സുധിൻ സൈനുദ്ദീൻ. അടിയന്തര പ്രമേയവും പശ്ചിമഘട്ട പരിസ്ഥിതിലോല പ്രദേശങ്ങൾ സംബന്ധിച്ച് വിജ്ഞാപനം പുറപ്പെടുവിക്കുന്നതിനെക്കുറിച്ചുള്ള പ്രത്യേക പ്രമേയവും 2026 സരൽ ബില്ലിന്റെ അവതരണവും ഉപക്ഷേപങ്ങളിന്മേലുള്ള ചർച്ചയും 16th കേരള നിയമസഭയുടെ 2nd സമ്മേളനത്തിന്റെ 4th ദിനത്തെ സജീവമാക്കി. സംസ്ഥാനത്തെ ജനങ്ങളുടെ താൽപര്യങ്ങൾ സംരക്ഷിക്കുന്നതിലേക്കായി സംസ്ഥാന സർക്കാർ സമർപ്പിച്ച ഭേദഗതി പ്രപ്പോസൽ പരിഗണിച്ച് മാത്രമേ പശ്ചിമഘട്ടത്തിലെ പരിസ്ഥിതി ലോല പ്രദേശങ്ങളെ സംബന്ധിച്ച അന്തിമ വിജ്ഞാപനം പുറപ്പെടുവിക്കാനാകൂ എന്ന് കേന്ദ്ര സർക്കാരിനോട് ആവശ്യപ്പെടുന്ന പ്രമേയമാണ് സഭയിൽ അവതരിപ്പിച്ചത്. പശ്ചിമഘട്ട പ്രദേശത്തിന്റെ പരിസ്ഥിതി ലോല വിജ്ഞാപനവുമായി ബന്ധപ്പെട്ട് ഗാഡ്ഗിൽ സമിതിയും കസ്തൂരി രംഗൻ സമിതിയും മുഖേന ആരംഭിച്ച നടപടിക്രമം ഒരു ദശാബ്ദത്തിലേറെ കഴിഞ്ഞിട്ടും പൂർത്തിയാക്കാനായിട്ടില്ലെന്ന് മന്ത്രി സണ്ണി ജോസഫ് പ്രമേയം അവതരിപ്പിച്ചുകൊണ്ട് പറഞ്ഞു. കസ്തൂരി രംഗൻ റിപ്പോർട്ട് പ്രകാരം നമ്മുടെ സംസ്ഥാനത്തെ 123 വില്ലേജുകളിലെ ജനവാസ മേഖലകളും കൃഷിസ്ഥലങ്ങളും ഉൾപ്പെടുത്തിക്കൊണ്ട് 13,108 ചതുരശ്ര കിലോമീറ്റർ വിസ്തൃതിയിലുള്ള പ്രദേശമാണ് പരിസ്ഥിതി ദുർബലമായി നിർദ്ദേശിക്കപ്പെട്ടത്. ഇതിനെതിരെ 2014 കേരളം സമർപ്പിച്ച ഭേദഗതി നിർദ്ദേശത്തിന്റെ അടിസ്ഥാനത്തിൽ 2014 മാർച്ചിൽ കേന്ദ്ര വനം പരിസ്ഥിതി കാലാവസ്ഥാ വ്യതിയാന മന്ത്രാലയം കേരളത്തിന്റെ പരിസ്ഥിതി ലോല പ്രദേശം 123 ജില്ലകളിലായി 9,993.7 ചതുരശ്ര കിലോമീറ്ററായി നിശ്ചയിച്ചു. ഇതിൽ 9,107 ചതുരശ്ര കിലോമീറ്റർ വനപ്രദേശവും 886.7 ചതുരശ്ര കിലോമീറ്റർ വനേതര പ്രദേശവുമായി കരട് വിജ്ഞാപനം പ്രസിദ്ധീകരിച്ചു. ഇപ്രകാരം 3,114.3

ചതുരശ്ര കിലോമീറ്റർ വിസ്തൃതിയിലുള്ള ഭൂപ്രദേശം പരിസ്ഥിതി ദുർബല മേഖലയിൽ നിന്ന് പൂർണ്ണമായും ഒഴിവാക്കപ്പെട്ടു. പിന്നീട് 2026 ജൂലൈ 27 കേന്ദ്ര വനം പരിസ്ഥിതി കാലാവസ്ഥാ വ്യതിയാന മന്ത്രാലയം പ്രസിദ്ധീകരിച്ച വിജ്ഞാപനം ഉൾപ്പെടെ 6 കരട് വിജ്ഞാപനങ്ങളിലും 2014 കരട് വിജ്ഞാപനത്തിന്റെ ആവർത്തനമാണുണ്ടായത്. 2011 സെൻസസ് പ്രകാരം ബീഹാർ, പശ്ചിമബംഗാൾ എന്നീ സംസ്ഥാനങ്ങൾക്ക് ശേഷം രാജ്യത്തെ ഏറ്റവും ഉയർന്ന ജനസാന്ദ്രതയുള്ള മൂന്നാമത്തെ സംസ്ഥാനമാണ് കേരളം. കേരളത്തിന്റെ സവിശേഷമായ ഭൂപ്രകൃതി, ഉയർന്ന ജനസാന്ദ്രത, കൂടിയ വനവിസ്തൃതി, വനവിസ്തൃതിയിലെ വർദ്ധനവ് എന്നിവ പരിഗണിച്ച് ജനവാസ മേഖലകളും കൃഷിയിടങ്ങളും തോട്ടങ്ങളും പൂർണ്ണമായും പരിസ്ഥിതി ലോല മേഖലാ പരിധിയിൽ നിന്ന് ഒഴിവാക്കുക എന്നത് സംസ്ഥാനത്തിന്റെ ശക്തവും വ്യക്തവുമായ നിലപാടാണെന്ന് മന്ത്രി പറഞ്ഞു. ജനവാസ പ്രദേശങ്ങളെയും പരമ്പരാഗതമായ കൃഷി തോട്ടം മേഖലകളെയും ഒരു നിലയിലും ഉൾപ്പെടുത്താതെ പരിസ്ഥിതി ലോല മേഖലാ പരിധിയിൽ നിർണയിക്കണമെന്നതാണ് സംസ്ഥാന സർക്കാരിന്റെ നിലപാട്. കൂടാതെ വനമേഖലകൾ, സ്വാഭാവിക ആവാസ വ്യവസ്ഥകൾ, കൃഷിയിടങ്ങൾ, തോട്ടങ്ങൾ, ജനവാസ കേന്ദ്രങ്ങൾ, വാണിജ്യ മേഖലകൾ, അടിസ്ഥാന സൌകര്യങ്ങൾ എന്നിവ ഒരു വില്ലേജിനുള്ളിൽ തന്നെ നിലനിൽക്കുന്ന സാഹചര്യം സംസ്ഥാനത്തുള്ളതിനാൽ ഒരു വില്ലേജിന്റെ മുഴുവൻ പ്രദേശവും പാരിസ്ഥിതിക സ്വഭാവമുള്ളതല്ല. ആയതിനാൽ ശാസ്ത്രീയമായി നിർണയിച്ച് പരിസ്ഥിതി ലോല പ്രദേശത്തിന്റെ അതിർത്തികൾക്കുള്ളിൽ മാത്രമായി നിയന്ത്രണങ്ങൾ പരിമിതപ്പെടുത്തണമെന്ന് പ്രമേയത്തിൽ പറയുന്നു. പശ്ചിമഘട്ടത്തിന്റെ പാരിസ്ഥിതിക സമഗ്രതയും ദീർഘകാല സംരക്ഷണവും ഉറപ്പാക്കുന്നതിനൊപ്പം കേരളത്തിലെ ജനങ്ങളുടെ ഉപജീവന മാർഗങ്ങൾ, കർഷകരുടെ താൽപര്യങ്ങൾ, പരമ്പരാഗത കൃഷി, ജനവാസ മേഖലകൾ, പൊതുജനാരോഗ്യം, ആവശ്യമായ അടിസ്ഥാന സൗകര്യ വികസനം എന്നിവയ്ക്ക് ന്യായമായ സംരക്ഷണം ലഭിക്കുന്ന രീതിയിൽ ജനവാസ മേഖലകളെയും കൃഷിസ്ഥലങ്ങളെയും തോട്ടങ്ങളെയും പൂർണ്ണമായും ഒഴിവാക്കിക്കൊണ്ട് കേരളത്തിലെ പരിസ്ഥിതി ലോല പ്രദേശം സംബന്ധിച്ച അന്തിമ വിജ്ഞാപനം പുറപ്പെടുവിക്കണമെന്ന് കേന്ദ്ര സർക്കാരിനോട് പ്രമേയത്തിലൂടെ അഭ്യർത്ഥിച്ചു. മന്ത്രി അവതരിപ്പിച്ച പ്രമേയത്തിൽ പ്രതിപക്ഷ നേതാവ് പിണറായി വിജയനും വി മുരളീധരൻ MLA ഭേദഗതി നിർദ്ദേശിച്ചു. കേരളത്തിന്റെ സവിശേഷ സാഹചര്യവും ആവശ്യവും പരിഗണിച്ച് കേന്ദ്ര സർക്കാർ അന്തിമ വിജ്ഞാപനം പുറത്തിറക്കിയിട്ടില്ല എന്നതുകൂടി ചേർക്കണമെന്ന ബി മുരളീധരന്റെ നിർദ്ദേശം അംഗീകരിച്ചു. ജനവാസ മേഖലയെ പരിസ്ഥിതി ദുർബല പ്രദേശമായി മുൻ സർക്കാരിന്റെ കാലത്ത് സ്വീകരിച്ച നടപടിയും പ്രമേയത്തിൽ പ്രതിപാദിക്കും. പ്രതിപക്ഷ നേതാവ് പിണറായി വിജയന്റെ ഭേദഗതി അംഗീകരിച്ചുകൊണ്ടാണിത്. വനാതിർത്തി മേഖലയിലെ നിർമ്മാണങ്ങൾ പൊളിച്ചു നീക്കുന്നതിനെ ചൊല്ലി നിയമസഭ ഇന്ന് ഭരണ പ്രതിപക്ഷ പോരിനും സാക്ഷിയായി. ഇടുക്കിയിൽ ചിന്നക്കനാലിലും ശാന്തൻപാറയിലും ആനത്താരയിലെ നിർമ്മാണങ്ങൾ പൊളിച്ചതിലും നിയന്ത്രണങ്ങളിലുമായിരുന്നു നിയമസഭയിൽ ഇന്ന് പ്രതിപക്ഷ അടിയന്തര പ്രമേയം അവതരിപ്പിച്ചത്. റവന്യൂ ഭൂമിയിൽ വനംവകുപ്പിന് എന്ത് കാര്യമെന്നും കർഷകർ കെട്ടിയ വേലികൾ പൊളിക്കുന്നത് CHR ഭൂമി വനഭൂമിയാക്കാനുള്ള ഗൂഢനീക്കമാണെന്നും KU ജനീഷ്കുമാർ MLA ആരോപിച്ചു. പൊളിച്ചത് രണ്ട് വൻകിട റിസോർട്ടുകളുടേത് ഉൾപ്പെടെ അനധികൃത നിർമ്മാണങ്ങൾ മാത്രമാണെന്ന് വനമന്ത്രി ഷിബു ബേബി ജോൺ മറുപടി നൽകി. ജനവാസ മേഖലയിൽ നിയമപരമായി കെട്ടിയ വേലികൾ പൊളിച്ചു മാറ്റിയിട്ടുണ്ടോ എന്ന് പരിശോധിക്കും. ചിന്നക്കനാലിൽ പ്രഖ്യാപിത ആനത്താരയില്ല. കഴിഞ്ഞ 23 ആദിവാസി യുവാവ് ആനയുടെ ആക്രമണത്തിൽ മരിച്ചപ്പോൾ അനധികൃത വേലി പൊളിച്ചു മാറ്റണമെന്ന ആവശ്യം നാട്ടുകാരാണ് ഉന്നയിച്ചത്. അതിന്റെ അടിസ്ഥാനത്തിലാണ് ഇടുക്കി കളക്ടർ അനധികൃത വേലികൾ പൊളിച്ചു മാറ്റാൻ ഉത്തരവിട്ടതെന്നും മന്ത്രി അറിയിച്ചു. നല്ല ഉദ്ദേശത്തോടെ കൊണ്ടുവന്ന തീരുമാനങ്ങളെ എതിർക്കരുതെന്ന് റവന്യൂ മന്ത്രി AP അനിൽകുമാർ പറഞ്ഞു. കയ്യേറ്റങ്ങൾ ഒഴിപ്പിക്കാൻ മുൻപ് മുൻ മുഖ്യമന്ത്രി VS സച്ചിദാനന്ദൻ നടത്തിയ ശ്രമങ്ങൾ ഓർക്കണമെന്നും അദ്ദേഹം പറഞ്ഞു. ഇടുക്കി ചിന്നക്കനാലിലെ ഭൂമി കയ്യേറ്റങ്ങൾ അവസാനിപ്പിക്കുന്നതിന്റെ ഭാഗമായാണ് അനധികൃത വേലികൾ പൊളിച്ചു മാറ്റുന്നതെന്നും CHR ഭൂമി വനഭൂമിയാക്കാൻ സർക്കാർ ശ്രമിക്കുന്നില്ലെന്നും മുഖ്യമന്ത്രി VD സതീശൻ സഭയെ അറിയിച്ചു. അനധികൃത വേലികൾ പൊളിച്ചു മാറ്റുന്നതിന്റെ മറവിൽ ജനവാസ മേഖലകൾ സർക്കാരിന് ഏറ്റെടുക്കാനുള്ള ഗൂഢാലോചനയാണുള്ളതെന്ന് പ്രതിപക്ഷ നേതാവ് പിണറായി വിജയനും കുറ്റപ്പെടുത്തി. അടിയന്തര പ്രമേയത്തിന് അവതരണാനുമതി നിഷേധിച്ചതിൽ പ്രതിഷേധിച്ച് പ്രതിപക്ഷം സഭയിൽ നിന്ന് ഇറങ്ങിപ്പോയി. പാലക്കാട് റെയിൽവേ ഡിവിഷനിൽ നിന്ന് മംഗളൂരു മേഖലയെ വിഭജിച്ചുകൊണ്ടുള്ള റെയിൽവേ മന്ത്രാലയത്തിന്റെ ഉത്തരവ് പുനഃപരിശോധിക്കണമെന്നും ഡിവിഷന്റെ പഴയ സ്ഥിതി പുനഃസ്ഥാപിക്കണമെന്നുമുള്ള ആവശ്യം സഭ ചർച്ച ചെയ്യണമെന്ന ഉപക്ഷേപം രമേശ് പിഷാരടി MLA അവതരിപ്പിച്ചു. ഇതിന്മേൽ സഭയിൽ വിശദമായ ചർച്ചയും നടന്നു. പാലക്കാട് റെയിൽ ഡിവിഷനിൽ നിന്ന് മംഗളൂരു മേഖല മാറിയത് കേരളത്തിന്റെ പൊതുതാൽപര്യത്തിന് വിരുദ്ധമാണെന്നും രമേശ് പിഷാരടി പറഞ്ഞു. കേരളത്തിന്റെ സാമ്പത്തിക വളർച്ചയെ തന്നെ ബാധിക്കുന്നതാണ് കേന്ദ്ര സർക്കാരിന്റെ നടപടിയെന്നാണ് തുടർന്ന് സംസാരിച്ച TJ വിനോദ് പറഞ്ഞത്. കേരളത്തിലെ റെയിൽ വരുമാനത്തിൽ 60% കുറവാണുണ്ടാകുന്നത്. പ്രതിവർഷം 1600 കോടിയുടെ നഷ്ടമുണ്ടാകും. പാലക്കാട് റെയിൽവേ ഡിവിഷന് കേന്ദ്ര സർക്കാർ ദയാവാദം നൽകിയെന്ന് PK ഫിറോസ് പറഞ്ഞു. ദീർഘനാളായുള്ള റെയിൽവേ സോൺ എന്ന ആവശ്യം നടപ്പിലാക്കുന്നില്ല. കേന്ദ്രം കേരളത്തോട് അനീതി കാട്ടുകയാണെന്നും PK ഫിറോസ് പറഞ്ഞു. റെയിൽവേ ഡിവിഷന്റെ പേരിൽ അവതരിപ്പിച്ചത് രാഷ്ട്രീയ പ്രമേയവും ചർച്ചകൾ രാഷ്ട്രീയ പ്രേരിതവുമാണെന്ന് ബി മുരളീധരൻ MLA അഭിപ്രായപ്പെട്ടു. 2007 സേലം ഡിവിഷൻ വിഭജിച്ചപ്പോൾ പാലക്കാട് നിന്ന് കുറെ ഭാഗങ്ങൾ കൊണ്ടുപോയി. അന്ന് കേന്ദ്ര സർക്കാരിൽ AK ആന്റണിയും ഇ അഹമ്മദും അടക്കം 8 മന്ത്രിമാർ കേരളത്തിൽ നിന്നുണ്ടായിരുന്നു. ഭരണപരമായ

കേരളത്തിന് വേണ്ടിയുള്ള മാറ്റങ്ങളാണ് ഇപ്പോൾ വരുത്തിയിട്ടുള്ളത്. കഴിഞ്ഞ 12 കൊല്ലം കേന്ദ്ര സർക്കാർ കേരളത്തിന് ചരിത്രത്തിലില്ലാത്ത സഹായങ്ങളാണ് നൽകിയത്. കേരളത്തിൽ ഇപ്പോൾ റെയിൽ വികസനത്തിൽ 20,000 കോടി മൂല്യമുള്ള വികസന പദ്ധതികളാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. UPA സർക്കാരിന്റെ കാലത്ത് 372 കോടിയായിരുന്നു ഒരു വർഷം കേരളത്തിലെ റെയിൽവേ വികസനത്തിന് അനുവദിച്ചത്. 2026-27 സാമ്പത്തിക വർഷത്തിൽ മാത്രം കേരളത്തിലെ റെയിൽ വികസനത്തിന് 3,795 കോടി രൂപയാണ് വകയിരുത്തിയിട്ടുള്ളതെന്നും മുരളീധരൻ പറഞ്ഞു. പി മമ്മിക്കുട്ടി, ഗോവിന്ദൻ പള്ളിക്കാപ്പിൽ, ഷിബു തെക്കുംപുറം, കെ രമ, കെ ജയന്ത്, വി കുഞ്ഞികൃഷ്ണൻ, കെ നീലകണ്ഠൻ, കെ പ്രേംകുമാർ, വിദ്യാ ബാലകൃഷ്ണൻ, സജീവ് ജോസഫ്, എ പ്രഭാകരൻ എന്നീ അംഗങ്ങളും ചർച്ചയുടെ ഭാഗമായി. മർച്ചന്റ് ഡിസ്കൌണ്ട് റേറ്റ് എന്ന പേരിൽ UPI ഇടപാടുകൾക്ക് കമ്മീഷൻ ഈടാക്കാനുള്ള കേന്ദ്ര സർക്കാർ തീരുമാനം സംബന്ധിച്ച് സഭ ചർച്ച ചെയ്യണമെന്ന ഉപക്ഷേപം കെ രാജൻ അവതരിപ്പിക്കുകയും അതിന്മേലുള്ള ചർച്ച സഭയിൽ നടക്കുകയും ചെയ്തു. സിംപ്ലിഫൈഡ് ആൻഡ് ആക്സിലറേറ്റഡ് റെഗുലേറ്ററി അപ്രൂവൽസ് ആൻഡ് ലൈസൻസിംഗ് ബിൽ സഭ സബ്ജക്ട് കമ്മിറ്റിക്ക് വിട്ടു. നിങ്ങൾ കേട്ടത് നിയമസഭയിൽ ഇന്ന്.

0: LIC അമൃത്ബാൽ പോളിസിയിലൂടെ നിങ്ങളുടെ കുട്ടികളുടെ എല്ലാ സ്വപ്നങ്ങളും സത്യമാക്കും. 18-നും 25-നും ഇടയിൽ പ്രായമുള്ള കുട്ടികൾക്ക് അനുയോജ്യമായ ഒരു ഇൻഷുറൻസ് പ്ലാൻ. പോളിസി കാലയളവിലുടനീളം നിങ്ങൾക്ക് നൽകുന്നു ആകർഷകമായ ഗ്യാരണ്ടീഡ് അഡീഷൻ, ഒപ്പം സിംഗിൾ അല്ലെങ്കിൽ ലിമിറ്റഡ് പ്രീമിയം പേയ്മെന്റ് തിരഞ്ഞെടുക്കാനുള്ള അവസരം. പോളിസി വാങ്ങുന്നതിനായി നിങ്ങളുടെ തൊട്ടടുത്തുള്ള ഏജന്റുമായോ LIC ബ്രാഞ്ചുമായോ ബന്ധപ്പെടുക. അപകട സാധ്യത ഘടകങ്ങൾ, നിബന്ധനകൾ, വ്യവസ്ഥകൾ എന്നിവയെക്കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾക്ക് വിൽപ്പന അവസാനിപ്പിക്കുന്നതിന് മുമ്പ് വിൽപ്പന ബ്രോഷർ ശ്രദ്ധാപൂർവ്വം വായിക്കുക. LIC ഹർപ്പൽ ആപ്കെ സാത്ത്.
1: आपके 4,800 रिवॉर्ड पॉइंट्स आज एक्सपायर हो रहे हैं, अभी रिडीम करें।
2: अरे वाह, मेरे इतने पॉइंट्स कैसे आए?
3: बस यही पूछो why? रिवॉर्ड पॉइंट्स के नाम पर आए किसी अननोन लिंक पर क्लिक करने से पहले सोचिए, एक why आपको फ्रॉड से बचाए।
1: हमेशा पूछो WHY, why कहता है कैप्टन Y ऑफ SBI,
3: आपका साइबर रक्षक।

0: ഈ പരിപാടി നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് കേന്ദ്ര കൃഷി കർഷക ക്ഷേമ മന്ത്രാലയം, ഭാരത സർക്കാർ.
1: പ്രിയ ശ്രോതാക്കളെ, ഇന്നത്തെ പരിപാടിയിലേക്ക് സ്വാഗതം. മറ്റൊരുവന്റെ ചുണ്ടിൽ വിരിയുന്ന പുഞ്ചിരിക്ക് കാരണം താനാണെന്ന് അറിയുമ്പോൾ ഉണ്ടാകുന്ന സുഖം, അതാണ് ഏറ്റവും വലിയ മനുഷ്യത്വം. ഈയൊരു നല്ല ചിന്തയോടെ നമുക്ക് ഇന്നത്തെ പരിപാടി ആരംഭിക്കാം. പതിവ് പോലെ ഇന്നും ശ്രോതാക്കൾക്കായി ഒരു ചോദ്യമുണ്ട്. ചോദ്യം എന്താണെന്നല്ലേ? കാർഷിക വൃത്തിയുടെ ഇന്നലകളിൽ നാം കേട്ടു പരിചയിച്ച ഒരു വാക്കാണ് വിത്തായം. കഥകളിലും കവിതകളിലുമൊക്കെ നാം വിത്തായം എന്ന് കേട്ടിട്ടുണ്ട്. എന്താണ് വിത്തായം? ഈ ചോദ്യത്തിന്റെ ഉത്തരം ഈ പരിപാടിയുടെ അവസാനം കേൾക്കാം.
2: ആരോഗ്യമുള്ള മണ്ണാണ് ആരോഗ്യകരമായ വിളവെടുപ്പിന്റെ അടിത്തറ.
3: വളപ്രയോഗം നടത്തുന്നതിന് മുമ്പ് നിങ്ങളുടെ മണ്ണ് പരിശോധിച്ച് സോയിൽ ഹെൽത്ത് കാർഡ് നേടുക. ഇതിലൂടെ നിങ്ങളുടെ മണ്ണിനാവശ്യമായ പോഷകങ്ങൾ കൃത്യമായി അറിയാം. ശരിയായ അളവിൽ ശരിയായ വളങ്ങൾ ഉപയോഗിക്കാൻ ഇത് നിങ്ങളെ സഹായിക്കുന്നു.
2: സോയിൽ ഹെൽത്ത് കാർഡ് കൃഷി ചെലവ് കുറയ്ക്കുന്നു, വിളവും ഗുണനിലവാരവും മെച്ചപ്പെടുത്തുന്നു, പരിസ്ഥിതിയെ സംരക്ഷിക്കുന്നു.
3: ഇന്ന് തന്നെ നിങ്ങളുടെ അടുത്തുള്ള കൃഷി ഓഫീസ് അല്ലെങ്കിൽ മണ്ണ് പരിശോധനാ ലബോറട്ടറി സന്ദർശിച്ച് നിങ്ങളുടെ സോയിൽ ഹെൽത്ത് കാർഡ് നേടുക.
2: ആരോഗ്യമുള്ള മണ്ണ്, സമർത്ഥനായ കർഷകൻ.

0: പാരമ്പര്യ നെൽവിത്തുകളുടെയും തനത് കൃഷിരീതികളുടെയും സംരക്ഷകനും പത്മശ്രീ പുരസ്കാര ജേതാവുമായ ചെറുവയൽ രാമൻ ഇന്നലെ അന്തരിച്ചു. 40-ലധികം നെല്ലിനങ്ങളുടെ സംരക്ഷകനും കൃഷി അറിവുകളുടെ പ്രചാരകനുമായിരുന്ന രാമനെ 2023 രാജ്യം പത്മശ്രീ നൽകി ആദരിച്ചത്. വയനാടിന്റെ നെല്ലച്ഛന് ആദരാഞ്ജലികൾ അർപ്പിച്ചുകൊണ്ട് ഒരു ദശാബ്ദത്തിനു മുൻപ് ആകാശവാണി തിരുവനന്തപുരം നിലയത്തിനുവേണ്ടി മുൻ പ്രോഗ്രാം എക്സിക്യൂട്ടീവ് ശ്രീ മുരളീധരൻ തഴുക്കര അദ്ദേഹവുമായി നടത്തിയ അഭിമുഖത്തിന്റെ ശബ്ദലേഖനം ഇപ്പോൾ പ്രക്ഷേപണം ചെയ്യുന്നു. മണ്ണിന്റെ മണവും വിയർപ്പിന്റെ നനവുമുള്ള അദ്ദേഹത്തിന്റെ അറിവനുഭവങ്ങൾക്കായി നമുക്ക് കാതോർക്കാം.
1: വളരെ പരമ്പരാഗതമായി ജീവനതുല്യം നെൽകൃഷിയെ കാണുന്ന ഒരാളാണ്.
2: അതെ അതെ.
1: മാത്രമല്ല അതൊരു പാരമ്പര്യത്തിന്റെ തായ് വഴിയിലൂടെ ഇപ്പോഴും അത് തുടരുകയാണ്. പ്രത്യേകിച്ച് വയനാട്ടിലെ നെല്ലിനങ്ങളെ കുറിച്ച് പറയുമ്പോൾ ചെറുവയൽ രാമൻ എന്ന് പറയുന്ന കൃഷിക്കാരനെ ആ നെല്ലിനങ്ങളുമായി ചേർത്ത് തന്നെയാണ് നമ്മൾ കാണുന്നത്, അല്ലെങ്കിൽ സമൂഹം കാണുന്നത്. അത്ര കണ്ട് നെല്ലുമായി ഇഴുകി ചേർന്ന ഒരു ജീവിതമാണ് താങ്കളുടെ.
2: അതെ അതെ.
1: എന്താണ് താങ്കളുടെ നെൽകൃഷിയെക്കുറിച്ചും വയനാട്ടിലെ പ്രത്യേകമായ നെൽകൃഷിയുടെ രീതികളെക്കുറിച്ചും താങ്കൾ അനുവർത്തിച്ചു വരുന്ന സമ്പ്രദായങ്ങളെക്കുറിച്ചും ഒന്ന് ചുരുക്കി പറയാനുള്ളത്?
2: അത് എനിക്ക് നമ്മളെ മാന്യ ശ്രോതാക്കളോട് പറയാറുള്ളത്, ഞാൻ പിന്നെ 10 വയസ്സ് മുതൽ പാടത്തും പറമ്പത്ത് ഇറങ്ങി കൃഷി ചെയ്യുന്ന ഒരാളാണ്. ഇന്ന് 64 വയസ്സ് പ്രായം എനിക്കായി. പാരമ്പര്യമായിട്ടുള്ള നെൽവിത്തുകളാണ് കൃഷി ചെയ്തു വരുന്നത്. ഇപ്പോൾ ഈ ഇറങ്ങിയിട്ടുള്ള യൂണിവേഴ്സിറ്റിയിൽ നിന്ന് ഇറങ്ങിയിട്ടുള്ള ഹൈബ്രിഡ് വിത്തുകളൊന്നും ഞാൻ കൃഷി ചെയ്യാറില്ല. കാരണം അതിന് പ്രത്യേകത മറ്റ് രണ്ട് കാരണങ്ങൾ കാണുന്നുണ്ട്. ഒന്ന്, ഹൈബ്രിഡ് വിത്ത് കൃഷി ചെയ്യുമ്പോൾ നമ്മളതിന് പിന്നെ രാസവളം കീടനാശിനി കൊടുക്കണം. കാരണം അത് നമ്മളുണ്ടാക്കിയ വിത്താണ്. അപ്പോൾ നമ്മളാണ് ആ വിത്തിനെ എങ്ങനെ സംരക്ഷിക്കണം എന്ന് നിശ്ചയിക്കേണ്ടത് നമ്മളായതുകൊണ്ട് അതിൻ്റെ വളം മരുന്ന് ഒക്കെ നമ്മൾ തന്നെയാണ് നിശ്ചയിക്കേണ്ടത്. അതേസമയത്ത് പ്രകൃതി കനിഞ്ഞിട്ടുള്ള വിത്തുകളായതുകൊണ്ട്, പാരമ്പര്യമായിട്ടുള്ള പ്രകൃതി വിത്തായതുകൊണ്ട് അതിന് സംരക്ഷിക്കേണ്ട ബാധ്യത പ്രകൃതിക്കാണ്, നമുക്കല്ല. അത് പ്രകൃതിയാണ് അതിൻ്റെ വളവും മരുന്നും കൊടുക്കേണ്ടത്, നമ്മളല്ല. അപ്പം അതുകൊണ്ട് തന്നെ നമുക്ക് ആ കൃഷിയിൽ നിന്ന് അത് കേടുവരും അല്ലെങ്കിൽ നശിച്ചു പോകും എന്ന ഉത്തരവാദിത്തം നിന്ന് നമുക്ക് ഒഴിഞ്ഞു നിൽക്കാൻ സാധിക്കും. മറ്റത്, നേരത്തെ ഞാൻ പറഞ്ഞ പോലെ ഹൈബ്രിഡ് വിത്താണെങ്കിൽ നമുക്ക് ഉത്തരവാദിത്തമുണ്ട്. അത് കാരണം നമ്മളിൽ നിക്ഷിപ്തമാണ് അതിന് ഉത്തരവാദിത്തം, അതിനെ സംരക്ഷിക്കേണ്ട ഉത്തരവാദിത്തം നമുക്ക് തന്നെയാണ്. അപ്പം അതുകൊണ്ട് തന്നെ നമുക്കതിൽ ചിലപ്പോൾ അമിതമായ കീടനാശിനികൾ ഉപയോഗിക്കേണ്ടി വരും, അമിതമായ രാസവള പ്രക്രിയ നടത്തേണ്ടി വരും, ഒക്കെ ചെയ്യേണ്ടി വരും. അപ്പം അങ്ങനെ ചെയ്യുമ്പോൾ നമ്മളെ മണ്ണിനെയും മണ്ണിൻ്റെ ഘടനയും വളരെയേറെ പ്രതികൂലമായി ബാധിക്കുന്നുണ്ട്. മണ്ണിന് മാത്രമല്ല, അത് വായുവിലുണ്ടാവും, അന്തരീക്ഷത്തിലുണ്ടാവും, കുടിവെള്ളത്തിലുണ്ടാവും, എല്ലാ ശുദ്ധജലത്തിലൊക്കെ ഉണ്ടാവും. ഒപ്പം തന്നെ ആ മരുന്നും ആ വളമൊക്കെ തന്നെ ഭൂമിയിൻ്റെ അടിയിൽ, അതായത് നമുക്ക് ഭൂഗർഭജലത്തിലേക്ക് അല്ലെങ്കിൽ നമ്മളെ കിണറ്റിലേക്ക് അല്ലെങ്കിൽ നമ്മളെ നീരൊഴുക്ക് എവിടെയെല്ലാം പോകുന്നുണ്ടോ അവിടെയെല്ലാം ഇത് വ്യാപിപ്പിക്കാനും സാധ്യതയുണ്ട്. അതേസമയത്ത് നമ്മളുണ്ടാക്കുന്ന ജൈവവളങ്ങളെ സംബന്ധിച്ചാണെങ്കിൽ നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ അത് പ്രകൃതിദത്തമായ ഒരു കൃഷി സമ്പ്രദമായി ആയതുകൊണ്ട് അതിലങ്ങനെ ഒരു മാനികാരം വരാനുള്ള സാധ്യതയും ഇല്ല. ഇനി ഉണ്ടെങ്കിൽ തന്നെ അത് നമുക്ക് മാറ്റാവുന്നതുമാണ്. അതേസമയത്ത് നേരത്തെ പറഞ്ഞ പോലെ രാസവളവും കീടനാശിനി ആണെങ്കിൽ നമുക്ക് മാറ്റപ്പെടാൻ സാധ്യമല്ല. ഒട്ടുമിക്ക കൃഷിക്കാരുടെ ഇടയിലും ഇത്തരം മരുന്നുകളും രാസവളങ്ങളും കീടനാശിനികളും തടിക്കുമ്പോൾ തൊട്ടടുത്തുള്ള വിദ്യാലയങ്ങളോ അതുപോലെ തന്നെ കൂടുതൽ ആളുകൾ തിങ്ങിപ്പാർക്കുന്ന പ്രദേശമോ ആകുകയാണെങ്കിൽ തീർച്ചയായും അത് വായുൽ കൂടി മനുഷ്യർക്കത് വ്യാപിക്കുന്നുണ്ട്. അതിൻ്റെ അനുഭവങ്ങൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട്.
1: നമുക്കറിയാം. ഒരു കാര്യം ചോദിക്കട്ടെ, ഇപ്പോൾ അങ്ങ് അനുവർത്തിച്ചു വരുന്ന കൃഷി സമ്പ്രദായത്തിൻ്റെയും കൃഷി രീതിയുടെയും ഒരു സംക്ഷിപ്തമാണ് ഇപ്പോൾ പറഞ്ഞത്. മാത്രമല്ല മണ്ണിനെ അറിഞ്ഞുകൊണ്ട് പ്രകൃതിയെ അറിഞ്ഞുകൊണ്ടുള്ള ഒരു കൃഷി രീതിയാണ് താങ്കളെ അവലംബിക്കുന്നത്.
2: അതെ അതെ അതെ.
1: വയനാട് എന്ന് പറയുമ്പോൾ ധാരാളം പഴമയുള്ള പാരമ്പര്യമുള്ള ധാരാളം നെല്ലിനങ്ങളുടെ ഒരു വലിയ കലവറയായിരുന്നു. വയൽ നാടാണ്
2: അതെ
1: വയനാടായി മാറിയത് എന്നാണ്
2: അതെ
1: പറയുന്നത്. ജീരകശാല, ഗന്ധകശാല പോലെയുള്ള സുഗന്ധ നെല്ലിനങ്ങൾ, മറ്റനേകം നാടൻ നെല്ലിനങ്ങൾ. താങ്കൾ ഇപ്പോഴും അങ്ങനെയുള്ള നെല്ലിനങ്ങളെ ജീവനതുല്യം സ്നേഹിക്കുകയും അവയെ സംരക്ഷിക്കുകയും ചെയ്യുന്നുണ്ട്. ഇപ്പൊ എത്രമാത്രം നെല്ലിനങ്ങൾ താങ്കളുടെ ശേഖരത്തിലുണ്ട്? അതെങ്ങനെയാണ് താങ്കൾ സംരക്ഷിച്ചു പോരുന്നത്?
2: വയനാട് എന്ന് പറയുന്നത്, അതായത് കേരളത്തിൽ തന്നെ വ്യത്യസ്തമായൊരു ജില്ലയാണ് വയനാട്. എല്ലാ അർത്ഥം കൊണ്ടും, ജൈവ സമ്പത്ത് കൊണ്ട്, അതുപോലെ തന്നെ കാടുകൾ മേടുകൾ അങ്ങനെ എല്ലാ ഇനം കൊണ്ടും വളരെ ഒരു ജൈവ സമ്പത്ത്. ഒപ്പം തന്നെ അവിടെ പക്ഷിമൃഗാദികൾ, കിഴങ്ങ് വർഗ്ഗങ്ങൾ, പഴവർഗ്ഗങ്ങൾ ഒക്കെ. അപ്പോൾ നമുക്കറിയാം, പിന്നെ പ്രകൃതി നമുക്ക് തന്നിട്ടുള്ള വിത്തുകളിൽ, പല ജീവികൾക്കും കൊടുത്ത വിത്തുകളിൽ ഒരു വിത്താണ് ഈ നെൽവിത്ത് എന്ന് പറയുന്നത്. അപ്പോൾ നമ്മളത് സംരക്ഷിക്കുകയും

0: പിന്നെ നിലനിർത്തുകയും ഒക്കെ ചെയ്യുന്നുണ്ട്. ഒട്ടനവധി വിത്തുകൾ നമുക്ക് കൈമോശം വന്നിട്ടുണ്ട്. വിത്തുകൾ മാത്രമല്ല, നമുക്ക് ഒട്ടനവധി കാർഷിക സംസ്കാരങ്ങൾ തന്നെ നഷ്ടപ്പെട്ടിട്ടുണ്ട്. എല്ലാം നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ ഓരോന്ന്. അപ്പോൾ ഈ പൈതൃക നെൽവിത്ത് എന്ന് പറയുമ്പം ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം തലമുറ തലമുറ കൈമാറി വന്നിട്ടുള്ള വിത്തുകൾ ഒരു അഞ്ചാറ് ഇനം വിത്ത് എൻ്റെ കയ്യിലുണ്ടായിരുന്നു. അത് എനിക്ക് തോന്നുന്നത് ഒരു 500 വർഷം പഴക്കെങ്കിലും കാണും എൻ്റെ കയ്യിലുള്ള ഇപ്പോഴുള്ള വിത്തുകളൊക്കെ. ഏകദേശം പിന്നെ വയനാടിൻ്റെ തനത് വിത്തുകൾ എന്ന് പറഞ്ഞ 150 വിത്തുകളോളം ഉള്ളതിൽ ഇപ്പോൾ ഒരു 35 ഇനം മാത്രമേ എൻ്റെ കയ്യിലുള്ളൂ. അതിപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ വയനാട് മണ്ണ് എന്ന് പറയുമ്പോൾ വ്യത്യസ്ത മണ്ണുകളാണ്. ഒരു 10 ഏക്കർ പ്രദേശമാണെങ്കിൽ 10 തരത്തിലുള്ള മണ്ണായിരിക്കും. അപ്പോൾ അതിന് കാരണന്മാർ പണ്ട് പറഞ്ഞിട്ടില്ലത് എന്താണെന്ന് ചോദിച്ചാൽ മണ്ണിറഞ്ഞ് വിത്തിടണം എന്നാണ്. അപ്പോൾ അതിനനുയോജ്യമായ വിത്തുകളാണ് നമ്മൾ സാധാരണ അങ്ങനെയുള്ള ആളുകൾ കൃഷിക്കാർ സൂക്ഷിക്കാറുള്ളത്. അപ്പോൾ അതുകൊണ്ട് തന്നെ എൻ്റെ അടുത്തിപ്പം 6 മാസം 5 മാസം 4 മാസം 3 മാസം ഇനിയും മൂപ്പുള്ള വിത്തുകൾ എൻ്റെ കൈവശമുള്ളത്. അപ്പോൾ അതിന് ഓരോ മണ്ണിന് അനുയോജ്യമായ, ഇപ്പം വയനാട്ടിലാണെങ്കിൽ ചെരുവുള്ള ഭൂമികളാണ്. അപ്പം അതിൻ്റെ വയലുകൾക്ക് തന്നെ ഒരു പ്രത്യേകതയുണ്ട്. കരഭൂമി കരവയലെന്നും നടുവിന് നടുവയലെന്നും കുഴിയിലെ താഴെ ഏറ്റവും താഴത്തെ കുഴിയുള്ളതിന് കുഴിവയലെന്നൊക്കെയാണ് പറയാം. അപ്പോൾ അതിനനുസരിച്ചിട്ടുള്ള വിത്തുകളായിരിക്കും. ഇപ്പോൾ സാധാരണ നമ്മൾ കുഴിവയലിലൊക്കെ ഇടുന്നത് 6 മാസം മൂപ്പുള്ള വിത്തുകളാണ്. ഈ കുഴിവയലെന്ന് പറയുമ്പം ഏകദേശം 100% ഇല്ലെങ്കിൽ ഒരു 90% മണ്ണുണ്ടാക്കണ്ടായിരിക്കും. കാരണം മുകളിൽ നിന്ന് ഒഴുകി വരുന്ന മണ്ണുകൾ മുഴുവൻ അടിഞ്ഞിരിക്കുന്ന താഴെക്കുഴിയായിരിക്കും വളകളും. അപ്പോൾ അവിടെ 6 മാസം മൂപ്പുള്ള വിത്തുകളാണ് ഉപയോഗിക്കുക. നടുവിലാണെങ്കിൽ 5 മാസം മൂപ്പുള്ള വിത്തുകൾ, മുകളിലാണെങ്കിൽ ഏറ്റവും മുകളിലാണെങ്കിൽ ടോപ്പിലാണെങ്കിൽ 4 മാസം മൂപ്പുള്ള വിത്തുകൾ. അപ്പോൾ ഈ 4 മാസം നേരത്തെ ഞാൻ പറഞ്ഞ പോലെ 3, 4, 5, 6 ഇതൊക്കെ നമ്മൾ സാധാരണ തുടങ്ങുന്ന കൃഷി തുടങ്ങുന്നത് വയനാട്ടിലാണെങ്കിൽ ജൂൺ മാസത്തിലാണ്. അപ്പോൾ ജൂൺ മാസത്തിൽ 6 മാസമുള്ള മൂപ്പുള്ള വിത്തിട്ടാൽ അത് ഡിസംബറിലാണ് വിളവെടുപ്പ്. ആ വിളവെടുക്കുന്ന അവസരത്തിൽ തന്നെ എല്ലാം വിളവും ഒരുപോലെ ആവണം. അതിനനുസരിച്ച് ഗ്യാപ്പിട്ട് ഗ്യാപ്പിട്ടായിരിക്കും വിത്തിടുക. ഒന്ന്. രണ്ടാമത്, ഈ വിത്തുകൾ മുഴുവനും ഇത്തരം വിത്തുകൾ പിന്നെ നമ്മൾ സൂക്ഷിക്കുന്നതിൻ്റെ മെയിൻ കാരണം വിത്തുകൾ നമ്മളൊരു സ്റ്റെപ്പിന് വെക്കലാണ്. ഇപ്പോൾ 6 മാസമുള്ളൊരു വിത്ത് ഏതെങ്കിലും ഒരു കാരണവശാൽ നശിച്ചു പോയിരിക്കട്ടെ, പ്രകൃതി കൊണ്ടോ അല്ലെങ്കിൽ വെള്ളപ്പൊക്കം കൊണ്ടോ നശിച്ചു പോകുകയാണെങ്കിൽ നമ്മൾ 5 മാസം എടുക്കും. ഇനി 5 മാസം ഇടാൻ പറ്റിയില്ല, അപ്പോഴേക്കും ഡിസംബറിൽ ആവില്ല എന്ന് തോന്നുകയാണെങ്കിൽ 4 മാസം എടുക്കും. 4 മാസം ചിലപ്പോൾ പറ്റില്ല എന്ന് വരും, അങ്ങനെ വരുമ്പോൾ 3 മാസം എടുക്കും. എന്നാലും നമ്മളെ ആ വയൽ, നമ്മളെ കൃഷിസ്ഥലം ഉപയോഗശൂന്യമായി നിൽക്കില്ല.
1: ഒരിക്കലും തരിശില്ല,
0: തരിശില്ല.
1: അല്ല, ഈ വിത്തുകളുടെ പേര്, പ്രധാനപ്പെട്ട
0: പേരുകൾ എന്ന് പറയുമ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞാൽ 6 മാസമുള്ളതാണെങ്കിൽ ചെന്താടി, മുണ്ടകൻ, വെളിയൻ, ചേറ്റുവെളിയൻ, ചെമ്പകം, ഇങ്ങനെയുള്ള വിത്തുകൾ 6 മാസമുള്ളതാണ്. അതേസമയത്ത് തൊണ്ടി, ചെന്നൽ തൊണ്ടി, ചോമാല, ചെന്നല്ല്, കണ്ണിച്ചെന്നല്ല്, ജന്തകശാല, ജീരകശാല, കയമ്മ, ഇതൊക്കെ 5 മാസമുള്ളതാണ്. ഈ ജീരകശാല ഗന്ധകശാലൊക്കെ എന്ന് പറഞ്ഞാൽ സുഗന്ധ നെല്ലുകളാണ്. അതൊക്കെ നമ്മൾ ബിരിയാണി നെയ്ച്ചോറൊക്കെ ഉണ്ടാക്കുന്നതാണ് ഈ ജീരകശാല ഗന്ധശാലൊക്കെ, പ്രധാനപ്പെട്ട ദിവസങ്ങളൊക്കെ. അപ്പോൾ കൃഷിക്കാരെന്ന് പറയുമ്പോൾ സാധാരണ കൃഷിക്കാരൻ കൂടുതൽ ചെയ്യില്ല. വീട്ടിൽ ചിലപ്പോൾ 1-ഓ 2-ഓ 3-ഓ കിൻ്റിൽ നെല്ല് കിട്ടേണ്ട ഭാഗത്തിന് ചെയ്യുള്ളൂ. കാരണം അതൊക്കെ വിശേഷ ദിവസങ്ങൾ, വിരുന്നുകാർ, പിന്നെ വല്ല കല്യാണം, മറ്റുള്ള അടിയന്ത്രങ്ങൾ അങ്ങനെയൊക്കെ ഉപയോഗിക്കുന്ന അരിയാണ്. ഇവർ രാജ്യീയമായ അരിയാണുള്ളത്. അപ്പോൾ അതുകൊണ്ട് തന്നെ അത് സാധാരണ അങ്ങനെ ഉപയോഗിക്കാറില്ല, പ്രധാനപ്പെട്ട ദിവസങ്ങളേ ഉള്ളൂ.
1: പൊതുവേ ഇപ്പോൾ വയനാട്ടിലെ നെൽകൃഷിയുടെ ഒരു അവസ്ഥ എന്താണ്?
0: പൊതുവേ പിന്നെ അവസ്ഥ എന്ന് പറഞ്ഞാൽ ഇപ്പം വാഴയും പിന്നെ തെങ്ങും കഴുങ്ങും അതുപോലെ തന്നെ ഇങ്ങനെ മറ്റുള്ള കൃഷികളൊക്കെ വ്യാപിപ്പിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് വയനാട്ടിലിപ്പം നീർവാർച്ച വളരെ കുറവാണ്, വളരെ വല്ല, അതായത് വെള്ളം കിട്ടാണ്ടായി. കാരണം വെച്ചാൽ വാഴയും തെങ്ങും കഴുങ്ങൊക്കെ വരുമ്പോൾ നമ്മൾ ഏകദേശം 1 മീറ്റർ ആഴത്തിലാണ് ചാലെടുത്ത് കൊടുക്കുക. അപ്പം അങ്ങനെ വരുമ്പോൾ വല്ലാണ്ട് നീർവാർച്ച ഉള്ളതുകൊണ്ട് തന്നെ വയനാട് ഇപ്പോൾ ഒരു മരുഭൂമിയാകേണ്ട സ്ഥിതിയിലേക്കാണ് പോകുന്നത്. ഒപ്പം തന്നെ കാടുകൾ പോകുന്നു, തോടുകൾ പോകുന്നു, നീർച്ചാലുകൾ പോകുന്നു, തണ്ണീർത്തടകൾ നിർത്തുന്നു, ഇങ്ങനെ ഒരു ഭാഗത്ത് അങ്ങനെ. അപ്പം അതെല്ലാം കൊണ്ടും ഇപ്പം കൃഷിക്ക് വലിയൊരു അന്തരീക്ഷം വളരെ മാറിക്കൊണ്ടിരിക്കുക. അതിനൊപ്പം തന്നെ ഇപ്പോൾ നമ്മുടെ കാലാവസ്ഥ വ്യതിയാനങ്ങളും ഒപ്പം കൂടി വരുമ്പോഴാണ് നമ്മൾ കൃഷി നശിച്ചുകൊണ്ടിരിക്കുന്നത്.
1: അപ്പോൾ ഈ ഇപ്പം അങ്ങ് സംരക്ഷിക്കുന്ന ഏതാണ്ട് 45-ഓളം ഇനം വളരെ പരമ്പരാഗതമായ 500 വർഷത്തോളം ഒരു പക്ഷേ പഴക്കമുള്ള നെല്ലിനങ്ങൾ ഇപ്പോഴും അങ്ങയുടെ കയ്യിൽ ഒരു നിധി പോലെ
0: സൂക്ഷിക്കുന്നുണ്ട്.
1: കാരണം ഇത് കാലാകാലങ്ങളിൽ നഷ്ടപ്പെടാതെ വീണ്ടും വീണ്ടും ഇങ്ങനെ സംഭരിച്ചു വെക്കുകയാണോ, ആവശ്യക്കാർക്ക് കൊടുക്കാറുണ്ട്, എങ്ങനെയാണ്?
0: അല്ല, അത് പറയാം. ഞാൻ നേരത്തെ പറഞ്ഞു 500 വർഷം പഴക്കമുണ്ടെന്ന് പറഞ്ഞല്ലോ. അപ്പോൾ ഈ വിത്തുകളൊക്കെ തന്നെ ഞാൻ എല്ലാ വർഷവും കൃഷി ചെയ്യുന്നുണ്ട്. എല്ലാ വർഷവും എന്ന് പറഞ്ഞാൽ ഒരു ഇനം തൊണ്ടിയാണ് ഞാൻ 3-3.5 ഏക്കർ ഒന്നിച്ച് ചെയ്യും ഒറ്റ വിത്തിൽ കഴിച്ച്. ബാക്കി 10-39 ഇനം വിത്തുകൾ ഓരോ വിത്തും 5 സെൻറ്റ് വെച്ച് ചെയ്യും. അങ്ങനെയാണ് ഒരു 1.5 ഏക്കർ ഭൂമി, 2 ഏക്കർ ഭൂമി ഞാൻ അതിനായിട്ട് മാറ്റി വെച്ചിരിക്കുക. ഇത് ഞാൻ സ്വന്തം റിസ്കിലാണ് ചെയ്യുന്നത്. നമുക്ക് സംഘടനയോ അല്ലെങ്കിൽ സർക്കാരിൽ നിന്നോ ഒന്നും തന്നെ ഒരു സാമ്പത്തിക സഹായം കിട്ടാറില്ല. വലിയ നഷ്ടമാണ്.
1: ഇതൊരു ഉപാസനയാണ്.
0: അതെ അതെ അതെ. കാരണം ഈ വളരെ വിഷമുണ്ട്. അത് പോക്കി കളയാന്നുള്ളത് നോക്കുമ്പോൾ ഒരു വളരെ വിഷമം തോന്നുന്നുണ്ട്. അതുകൊണ്ടാണ് ഇത് പോകാത്ത കളത്. ഞാൻ ആരോടും ആശ്രയിക്കാറില്ല, ആരോടും ചോദിക്കാറില്ല. അഥവാ പിന്നെ എനിക്ക് അങ്ങനെ ദുഃഖവുമില്ല. കാരണം എന്തുകൊണ്ട് ദുഃഖിക്കുന്നില്ല എന്ന് ചോദിച്ചാൽ പിന്നെ ഇപ്പോൾ പിന്നെ പല ഭാഗങ്ങൾ അറിയപ്പെടാൻ തുടങ്ങി, കുറേ കുട്ടികൾ വരാൻ തുടങ്ങി, ആളുകൾ വരാൻ തുടങ്ങി. അപ്പോൾ എനിക്ക് ആ ദുഃഖം കണ്ട് പോവുകയാണ്, അതിൻ്റെ നഷ്ടത്തിൻ്റെ ദുഃഖം അങ്ങ് പോവുകയാണ്. കാരണം ആളുകൾ വരുന്നുണ്ടല്ലോ, പിന്നെ കുട്ടികൾ വരുന്നുണ്ട്, കോളേജിൽ നിന്നും യൂണിവേഴ്സിറ്റിയിൽ നിന്നും അതുപോലെ തന്നെ എല്ലാ ആളുകളും വ്യക്തികൾ വരുന്നുണ്ട്. മാത്രമല്ല അവർ നല്ല നല്ല പ്രോത്സാഹനങ്ങൾ എനിക്ക് തരുന്നുണ്ട്. അപ്പം അതുകൊണ്ട് തന്നെ എൻ്റെ ആ ദുഃഖം അതിലേക്ക് പോയി, ആ സങ്കടം എനിക്ക് ഇല്ലാണ്ടാവുന്നുണ്ട്.
1: പക്ഷെ ഞാൻ ചോദിക്കുന്നത്, അപ്പം നമുക്ക് ഇത്രയും വിത്ത് സംരക്ഷിക്കുക അല്ലെങ്കിൽ ഇതിനെ നമ്മൾ നമ്മുടെ മക്കളെ പോലെ നമ്മൾ പോറ്റി വളർത്തിക്കൊണ്ടിരിക്കുകയാണ്, അത് ഒരിക്കലും നഷ്ടപ്പെടാതെ സൂക്ഷിക്കുകയാണ്. അതുകൊണ്ടാണല്ലോ എല്ലാ വർഷവും 5 സെന്റിൽ കുറേശ്ശെ കൃഷി ചെയ്യേണ്ടി വരുന്നത്.
0: അതെ അതെ.
1: ഇത് ഈ ഇങ്ങനെ ഒരു വിത്തു ശേഖരം ഇതൊരു ഏറ്റവും വലിയൊരു സമ്പത്താണ്.
0: അതെ അതെ.
1: ഈ ഒരു ജനിതക സമ്പത്ത് നമുക്ക് സംരക്ഷിച്ച് വെക്കുമ്പോൾ ഇത് ആരുടെയെങ്കിലും ശ്രദ്ധയിൽപ്പെടുകയോ യൂണിവേഴ്സിറ്റി കാർഷിക സർവകലാശാലയോ മറ്റാരെങ്കിലും ഇത് അന്വേഷിച്ച് വരികയോ ഒക്കെ ചെയ്തിട്ടുണ്ട്?
0: അല്ല, അന്വേഷിച്ച് വരുന്നുണ്ട് വരുന്നുണ്ട്. കാരണം പിന്നെ ഞാൻ മറ്റൊന്ന് വിട്ടുപോയത്, ഇപ്പൊ ഞാനിപ്പോ വിത്തുകൾ കൃഷിക്കാർക്ക് എല്ലാവരും കൊടുക്കാറുണ്ട്. കേരളത്തിന്റെ എല്ലാ ഭാഗങ്ങളും വിത്ത് കൊടുക്കുന്നുണ്ട്. കേരള 14 ജില്ലയിലും കൊടുത്തിട്ടുണ്ട്. ഈ വിത്തുകളൊക്കെ തന്നെ വിലയ്ക്കല്ല കൊടുക്കുക. ഞാൻ എത്ര ആണോ കൊടുക്കുന്നത് അത് തിരിച്ചു അദ്ദേഹം കൃഷി ചെയ്ത് തിരിച്ചുകൊണ്ട് തരണം. ആ വ്യവസ്ഥയിലാണ്. 5 കിലോ കൊടുത്തിട്ടുണ്ടെങ്കിൽ അത് കൂട്ടിത്തരണം എന്നും ഞാൻ ആവശ്യപ്പെടുന്നില്ല. 5 കിലോ കൊടുത്തിട്ടുണ്ടെങ്കിൽ 5 കിലോ തന്നെ കൃഷി ചെയ്ത് എനിക്ക് തിരിച്ചുകൊണ്ട് തരിക. രണ്ട് മൂന്ന് കാര്യങ്ങൾ ഞാൻ അതിൽ ഉദ്ദേശിക്കുന്നുണ്ട്. ഒന്ന്, ഈ വിത്തുകൾ നഷ്ടപ്പെടാതിരിക്കണം. മറ്റൊന്ന്, അദ്ദേഹം ഇത് ചെയ്തിട്ടുണ്ടോ എന്ന് എനിക്കൊന്ന് മനസ്സിലാക്കാൻ കഴിയും. കൃഷി ചെയ്തല്ലേ തിരിച്ചുകൊണ്ട് തരാൻ പറ്റുമോ? ഇല്ലെങ്കിൽ തരാൻ പറ്റില്ലല്ലോ. രണ്ടാമത്, അവരെ കൃഷിയിലേക്ക് പ്രോത്സാഹിപ്പിക്കുക. മൂന്നാമത് എന്ന് പറഞ്ഞാൽ അവരോട് ഞാൻ കൊടുക്കുന്ന നിർദ്ദേശം, രാസവളം ഇടരുത്, കീടനാശിനി ഇടരുത്. കാരണം ഈ വിത്തിന് അങ്ങനെയുള്ള യാതൊന്നും തന്നെ ഇല്ല. കാരണം ഇത് പരമ്പരാഗതമായി കൃഷി ചെയ്ത് ഈ നാളും പക്കം നോക്കി ഉണക്കി സൂക്ഷിച്ചു വെക്കുന്ന വിത്തുകളാണ്. അതുകൊണ്ട് പ്രകൃതിയെ പ്രതിരോധിക്കേണ്ട ഏത് കഴിവിനെയും പ്രതിരോധിക്കേണ്ട കഴിവിനെയും വിത്തിനുണ്ട്. അതുകൊണ്ട് നിങ്ങൾ രാസവളോ കീടനാശിനി ഉപയോഗിക്കരുത്. മാത്രമല്ല, ഈ പൈതൃക നെൽ വിത്തിന് വേറൊരു വ്യത്യാസം കൂടിയുണ്ട്. അമിതമായി വളം കൊടുത്തും കൂടാ. ചാണകമായിക്കോട്ടെ, ചാവരമായിക്കോട്ടെ, ചാരമായിക്കോട്ടെ, എന്തുമായിക്കോട്ടെ, അധികം കൊടുത്തും കൂടാ. അതും കൊടുത്താൽ നെല്ല് വല്ലാണ്ട് പൊങ്ങി പതിര് പോലെ ആവും. അതുകൊണ്ട് ഞാൻ അവരോട് കൂടുതൽ പറയുന്നത്, നിങ്ങൾ ശ്രദ്ധിച്ച് വളം കൊടുക്കുകയും വേണം. മറ്റുള്ള രാസവളം കൊടുക്കുന്ന പോലെ കൊടുത്താൽ ചിലപ്പോൾ ഇതൊന്നും കിട്ടാണ്ടാവും. മറ്റൊന്നും കൂടി, ഇന്ന് നമുക്ക് പരസ്പരം വ്യക്തി വിശ്വാസം നഷ്ടപ്പെടുകയാണ്. അപ്പം വ്യക്തി വിശ്വാസം കൂടി നമുക്ക് ഇതിൽ നിന്ന് നേടാൻ കഴിയുമെന്നുള്ള ഒരു പരീക്ഷണം കൂടി, പരസ്പര ബന്ധം. പഴയകാലത്താണെങ്കിൽ നമ്മൾ കൊടുക്കൽ വാങ്ങലാണ്. പഴയകാലത്ത് അങ്ങനെയാണല്ലോ ആ സൗഹൃദം നമുക്ക് നിലനിന്നത്. എല്ലാം കൊടുക്കൽ വാങ്ങലാണ്, ഒന്നും വില മുറിക്കുന്നില്ല. അന്ന് നമ്മൾ നിങ്ങളുടെ അടുത്തില്ലാത്ത സാധനം എൻ്റെ അടുത്ത് വരുന്നു, എൻ്റെ അടുത്തുള്ള സാധനം ഇങ്ങോട്ട് വരുന്നു, അങ്ങനെ കൈമാറ്റമേ ഉള്ളൂ, വില കൊടുക്കപ്പെടുന്നില്ല. ഇന്ന് നമ്മൾ ഇന്ന് ഇത്രയും അകലാനുള്ള കാരണങ്ങൾ തന്നെ അതാണ്. നമ്മൾ ഇന്നെല്ലാം വില മുറിക്കുകയാണ്. ഒരു കുട്ടിയെ കല്യാണം കഴിക്കണമെങ്കിൽ അതിനും വില മുറിക്കുക. അപ്പോൾ ഇന്ന് നമ്മൾ പണത്തെയാണ് നമ്മൾ സ്നേഹിക്കുന്നത്. സമൂഹത്തെ സ്നേഹിക്കുന്നില്ല, മനുഷ്യനെ സ്നേഹിക്കുന്നില്ല, പണത്തെ ആരാധിക്കുകയാണ് ഇപ്പോൾ ചെയ്യുന്നത്. അപ്പോൾ നമുക്കറിയാം, പണം വല്ലാത്തൊരു പണ്ടാരക്കാലം എന്നൊക്കെ പറഞ്ഞിട്ട് ആളെ കൊല്ലുന്ന ആളാണ്. അത് ശരിയാണ്, മനുഷ്യനെ വട്ടി പിടിപ്പിക്കുന്ന സാധനമാണ്. പക്ഷേ പണം വേണ്ടേ? ജീവിക്കാൻ പണമൊക്കെ വേണം, പക്ഷേ നമുക്ക് ആവശ്യത്തിന് പണം ഉണ്ടാവണം. അതുകൊണ്ട് തന്നെ ഞാൻ എവിടെ നിന്ന് കടം മേടിക്കാനോ ഒരു ബാങ്കിൽ നിന്നോ ഒരു ലോൺ എടുക്കാനോ വ്യക്തികളിൽ നിന്ന് കടം മേടിക്കാനോ ഒന്നും പോകില്ല. ഞാൻ എൻ്റെ ഭാര്യയും ഞാനും എൻ്റെ മക്കളുമാണ് സ്വന്തം പ്രയത്നമാണ്. രാത്രിയും പകലും കിടന്ന് സ്വന്തമായി പ്രയത്നിച്ചിട്ടാണ് ഇതൊക്കെ നിലനിർത്തിക്കൊണ്ട് വരുന്നത്.
1: ഇന്നത്തെ കാലത്ത് നെൽകൃഷിയിൽ നിന്ന് ആളുകൾ മാറിപ്പോകുന്നതിൻ്റെ പ്രധാനപ്പെട്ട ഒരു കാരണം ഇപ്പോൾ അങ്ങ് സൂചിപ്പിച്ചതുപോലെ അധ്വാനം, കഠിനമായ അധ്വാനം അതിൻ്റെ പിന്നിൽ വേണം. കാരണം വിത്തിറക്കുമ്പോൾ മുതൽ നമ്മൾ പാടത്തിന്റെ വരമ്പ്,
0: അതായത്
1: വിത്തിട്ടിട്ട് നമ്മൾ കൃഷി ചെയ്യുന്ന പോലെ അല്ല. അപ്പൊ അതുകൊണ്ട് ഇപ്പൊ ഇതിനൊക്കെ ഈ സ്വന്തമായ അധ്വാനം എന്ന് പറഞ്ഞാൽ മുഴുവൻ സമയവും പാടശേഖരത്ത് തന്നെ നിൽക്കേണ്ട ഒരു അവസ്ഥയില്ലേ?
0: അതെ അതെ, അങ്ങനെ തന്നെയാണ് വരുന്നത്. കാരണം രാവിലെ 5 മണിക്കും ഇറങ്ങി കഴിഞ്ഞാൽ വൈകുന്നേരം 6 മണിക്കൊക്കെയാണ് വീട്ടിലെ കയറി വരിക. ഭക്ഷണമൊക്കെ വീട്ടിൽ തന്നെ ചിലപ്പം പരമ്പത്ത് തന്നെ ആയിരിക്കും. കാരണം ഇത് മറ്റുള്ള ആളുകളെ ഏൽപ്പിച്ച ബുദ്ധിമുട്ടാണ്. കാരണം 10-40 ഇനുണ്ടല്ലോ, ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും കൂട്ടിക്കൊളിഞ്ഞു പോകും. നമ്മളൊരു പണിക്കാരെ നിർത്തിയാൽ തന്നെ നമ്മൾ അടുത്തുതന്നെ നിൽക്കണം. പിന്നെ എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് മറ്റുള്ള ചെയ്യുന്നത് എനിക്ക് അത്ര ഇഷ്ടപ്പെടില്ല. എനിക്ക് എന്നെ തൃപ്തി ഉണ്ടാവണം. അങ്ങനെ എൻ്റെ ഒരു പ്രത്യേകത
1: രീതി,
0: അതാണ് എൻ്റെ രീതി. ഞാൻ തന്നെ അത് ചെയ്തിരിക്കണം, എനിക്ക് തന്നെ അത് തൃപ്തി ഉണ്ടാവണം. തൃപ്തി ഇല്ലെങ്കിൽ രണ്ടാമതും ഞാൻ നാട്ടി പറപ്പിച്ച് നട്ട് കളിയും. അപ്പം നമ്മൾ ഒരു വസ്തുവിനെ നമ്മൾ സ്നേഹിച്ചാൽ തീർച്ചയായിട്ടും അതിൻ്റെ ഉപകാരം നമുക്ക് ഉണ്ടാവും എന്നാണ് എനിക്ക് മനസ്സിലാവുന്നത്. ഇപ്പം തന്നെ ഞാൻ ഈ നെൽവിത്തുകൾ സംരക്ഷിക്കാൻ തുടങ്ങി. ഇപ്പം ആളുകൾ എൻ്റെ അടുത്ത് വരാൻ തുടങ്ങി. ഞാൻ ആർക്കും കൊടുത്തിട്ടൊന്നുമില്ലല്ലോ, ആളുകൾ വന്നിട്ടുള്ളത്. അപ്പം നമ്മൾ ഉപകാരം ചെയ്ത് കഴിഞ്ഞാൽ എന്തൊരു പ്രത്യുപകാരം നമുക്ക് വരും. അപ്പം നമ്മൾ സമൂഹത്തെ സ്നേഹിച്ചാൽ തീർച്ചയായിട്ടും മനസ്സിലായില്ല, അങ്ങനെയാണ് ഞാൻ കാണുന്നത്. അപ്പം അതുകൊണ്ട് തന്നെയാണ് ഞാൻ ഒത്തിരി സ്ഥലങ്ങളിൽ ഇന്ന് അറിയപ്പെടുന്നുണ്ട്, ആളുകൾ അന്വേഷിച്ച് വരുന്നുണ്ട്, പോകുന്നുണ്ട്. അപ്പോൾ നമ്മൾ നന്മ ചെയ്താൽ തീർച്ചയായിട്ടും എന്തെങ്കിലും ഒരു ഗുണം കിട്ടും എന്നുള്ളത് ഉറക്കാര്യത്തിൽ സംശയമില്ല.
1: നെൽകൃഷി ചെയ്യുമ്പോൾ നെൽകൃഷിയുടെ ഒരു ഭാഗം തന്നെയായിരുന്നു പണ്ട് നമുക്ക് കന്നുകാലി വളർത്തൽ. നെൽകൃഷി സമം കന്നുകാലി വളർത്തൽ, ഇത് രണ്ടും കൂടെ ചേരുമ്പോഴേ കൃഷി പൂർണ്ണമായിരുന്നുള്ളൂ. അങ്ങനെ ഇപ്പം നെൽകൃഷി ചെയ്യുമ്പോൾ ഇതിൻ്റെ മുഴുവൻ വൈക്കോല്.
0: അതെ,
1: പിന്നെ കൃഷിപ്പണിക്ക് ആവശ്യം

0: ദൈത്യമായ അധ്വാനം, ഇത് തമ്മിൽ കൂട്ടിയോജിപ്പിക്കുന്ന പലപ്പോഴും മനുഷ്യരെ പോലെ തന്നെ നമ്മൾ കന്നുകാലികൾ.
1: അതെ അതെ, ഞാൻ ചോദിച്ചല്ലേ, നേരത്തെ ഞാൻ പറഞ്ഞല്ലോ നമുക്കൊരു സംസ്കാരമുണ്ട്, നല്ലൊരു സംസ്കാരം ഉണ്ടായിരുന്നു പറഞ്ഞല്ലോ. പഴയകാലത്താണെങ്കിൽ നമുക്ക് ഭക്ഷ്യവിളയും കന്നുകാലി അവിടുത്തെ സമ്പത്ത്. അന്ന് കന്നുകാലിയൊക്കെ നമ്മൾ പൂജിക്കുന്നുണ്ടായിരുന്നു. അതായത് കാർഷിക

0: ഒക്കെ നമ്മൾ നോക്കാറുണ്ട്. ഇപ്പോൾ നമ്മളൊരു കല്യാണം കഴിക്കുകയാണെങ്കിൽ നമ്മൾ നോക്കുന്നുണ്ട്, എല്ലാം ഒക്കെ നോക്കുന്നുണ്ട്. ഒരു കൃഷിക്കാരനാണെങ്കിൽ ഇതൊക്കെ നമ്മൾ അറിഞ്ഞിരിക്കണം. അപ്പോൾ പല ശാസ്ത്രങ്ങളുണ്ടല്ലോ, അതുപോലെ തന്നെ ജ്യോതിശാസ്ത്രം, എല്ലാ ശാസ്ത്രം അംഗീകരിക്കും നമുക്ക്, എന്തുകൊണ്ട് ജ്യോതിശാസ്ത്രം അംഗീകരിച്ചുകൂടാ? അപ്പം ആ ശാസ്ത്രം നോക്കിയിട്ടൊക്കെ തന്നെയാണ് നമ്മൾ പണ്ട് കാലത്തൊക്കെ പശുവിനെ കറക്കുക, ആദ്യത്തെ പശുവിനെ കറക്കലൊക്കെ ഇതൊക്കെ നോക്കുന്നുണ്ട്. ജ്യോതിഷം നോക്കിയിട്ട് തന്നെയാണ് പശുവിനെ കറക്കലൊക്കെ. മാത്രമല്ല ആദ്യത്തെ പ്രസവമാണെങ്കിൽ, ആദ്യത്തെ കറവാണെങ്കിൽ, അന്നൊക്കെ ഇതിനെപ്പറ്റി ചില ചില കർമ്മ നടപടിക്രമങ്ങളൊക്കെ ഉണ്ട്. അങ്ങനെ കുറേ കിഴിവഴക്കങ്ങളൊക്കെ ഉണ്ടായിരുന്നു.
1: ഇപ്പോൾ വീട്ടിൽ പശു ഉണ്ടോ?
0: പശു എന്ന് പറഞ്ഞാൽ ഇപ്പം എൻ്റെ അടുത്ത് ഒരു നാടൻ പശു രണ്ടെണ്ണം ഉണ്ട് എൻ്റെ അടുത്ത്. എൻ്റെ അടുത്തില്ല, എൻ്റെ ഏട്ടൻ്റെ അടുത്തുണ്ട്. ഞാനത് പിന്നെ കുറച്ച് നാടൻ പശുവിനൊക്കെ ഏട്ടനോട് പറഞ്ഞിട്ടുണ്ട്, കുറച്ച് നാടൻ പശുവിനെ എനിക്ക് തരണം. പക്ഷേ എന്താണ് കാരണം എന്ന് വെച്ചാൽ, തീറ്റ സൗകര്യക്കുറവുള്ളത് കൊണ്ടാണ് നാടൻ പശു എൻ്റെ അടുത്തില്ലാത്തത്.
1: ഈ വൈക്കോലൊക്കെ എന്ത് ചെയ്യും?
0: വൈക്കോലൊക്കെ എന്ന് പറഞ്ഞാൽ എൻ്റെ വീട്, അതിലും ഞാൻ പറഞ്ഞില്ല, എൻ്റെ വീടെന്ന് പറഞ്ഞാൽ വൈക്കോൽ മേഞ്ഞ വീടാണ്. വൈക്കോൽ മേഞ്ഞ വീടുകളാണ്, പിന്നെ മൺതരയാണ്, കുളിർമാവ് എന്ന് പറഞ്ഞ പേസ്റ്റൊക്കെ ഉപയോഗിച്ചുകൊണ്ടാണ് വീടൊക്കെ തളിച്ചിട്ടിരിക്കുന്നത്. അപ്പം കുറേ വൈക്കോൽ വീടിന് വേണ്ടി വരും, പിന്നെ കുറേ ഭാഗം കന്നുകാലി കൊടുക്കും. പിന്നെ ഞാൻ നെല്ലുകൾ
1: വിൽക്കാറുണ്ട്,
0: വിൽക്കാറൊന്നും കുറവാണ്. കാരണം വെച്ചാൽ എനിക്ക് ഒറ്റ കൃഷി ചെയ്യാൻ പറ്റുള്ളൂ, രണ്ട് കൃഷി ചെയ്യാൻ കഴിയില്ല. അപ്പം അതുകൊണ്ട് തന്നെ ഒരു വർഷം, അതായത് 12 മാസം, ഒരു വർഷം മുഴുവനും എനിക്ക് അരി വേണ്ടി വരും. പിന്നെ എന്നെ നെല്ല് വിൽക്കുന്നത് എനിക്ക് നഷ്ടമാണ്. പക്ഷേ ഇപ്പോൾ കേരളത്തിൽ മൊത്തത്തിൽ ആളുകൾക്കൊരു തിരിച്ചറിവ് വന്നിട്ടുണ്ട്. ഇപ്പോൾ എല്ലാ ആളുകളും ജൈവ കൃഷിയിലേക്ക് വരാൻ സാധ്യതയുണ്ട്. അതുപോലെ തന്നെ നമ്മൾ സുഭാഷ് പാലേക്കർ അദ്ദേഹം ഒരു കൃഷി രീതി അവലംബിച്ചിട്ടുണ്ട്. പിന്നെ മാത്രമല്ല ഇപ്പോൾ എല്ലായിടത്തും ജൈവ സമിതികൾ വരുന്നുണ്ട്. ഇപ്പം എന്തായാലും ഒരു തിരിച്ചറിവ് വന്ന് തുടങ്ങി എന്ന് നമുക്ക് അനുമാനിക്കാം, ഒരു അഭിമാനിക്കാം. ഞാനിപ്പോൾ നേരത്തെ ഞാൻ പറഞ്ഞല്ലോ, ഇങ്ങനെ പൈതൃക നെൽവിത്ത് കൃഷി ചെയ്യുമ്പോഴും രാസവളം കീടനാശിനി ഉപയോഗിക്കാതെ കൃഷി ചെയ്യുമ്പോഴൊക്കെ എന്നെ വട്ടെന്ന് വിളിച്ചവരുണ്ട്. ടണ്ണ് കണക്കിന് നെല്ല് കിട്ടുമ്പോൾ അയാൾക്ക് കിട്ടാവുന്നത് ആകെ 5 കിൻഡലോ 3 കിൻഡലോ നെല്ല് കിട്ടുന്ന ഈ നെല്ല് കൊണ്ട് എന്ത് ചെയ്യാനാണ്? ഇപ്പോൾ എത്ര കിൻഡലില്ല നമുക്കൊരു പൊയ്ത്തിന് നഷ്ടം വരുന്നത്, അതൊക്കെ ഒന്ന് മാറ്റിയെടുക്കാം ചെയ്തു കൂടെ എൻ്റെ അച്ഛനോടൊന്ന് പറഞ്ഞുകൂടെ എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെയൊക്കെ ഒത്തിരി ആളുകൾ പറഞ്ഞിട്ടുണ്ട്. പക്ഷേ ഇപ്പോൾ ആളുകളൊക്കെ ഒരു മറുപടി ഇല്ലാത്ത രൂപത്തിലേക്ക് നീങ്ങുന്ന, കാരണം ഒത്തിരി ആളുകൾ വരാൻ തുടങ്ങിയിട്ടുണ്ട്. പഠിക്കുമ്പോൾ തയ്യാറാവുന്നുണ്ട്, കുട്ടികൾ കോളേജുകൾ പോകുന്നുണ്ട്, യൂണിവേഴ്സിറ്റികൾ പോകുന്നുണ്ട്. അതുപോലെ തന്നെ നേഴ്സറിയിലടക്കം ഇന്ന് അവർക്ക് നാട്ടറിവ്, കാട്ടറിവ്, കീഴ്വഴക്കങ്ങൾ, കൃഷി, കൃഷിമുറകൾ, അതിനോടുള്ള ഗുണങ്ങൾ, അതിനോടുള്ള സുഖങ്ങൾ ഒക്കെ അവർക്ക് വിവരിച്ചു കൊടുക്കുമ്പോൾ കുറേ ആളുകൾക്കൊക്കെ രാമേട്ടൻ പറഞ്ഞ് ശരിയാണ്, ഞാൻ പറഞ്ഞു നിങ്ങൾ എത്ര ഉന്നത വിദ്യാഭ്യാസം നേടിയാലും നിങ്ങളുടെ ഭക്ഷണം നിങ്ങൾ നോക്കണം എന്ന് പറഞ്ഞു. ആരാൻ്റെ ഭക്ഷണം നിങ്ങൾ നോക്കരുതെന്ന് പറഞ്ഞു. മറ്റൊരാളുടെ ഭക്ഷണം നിങ്ങൾ കഴിക്കാൻ തയ്യാറാവരുത്. മറ്റയാൾ തരുന്ന ഭക്ഷണം എന്താണെന്ന് നിങ്ങൾ അറിയുന്നില്ലല്ലോ. അപ്പം അതുകൊണ്ട് തന്നെ നിങ്ങൾ വീട്ടിൽ തന്നെ സ്വന്തമായി കൃഷി ചെയ്ത് നിങ്ങൾക്ക് തൃപ്തിയായിട്ട് നല്ലൊരു ഭക്ഷണം തയ്യാറാക്കാൻ നിങ്ങൾ കൃഷിമുറ പഠിക്കണം. അതിന് ഈ ഉദ്യോഗം ഉണ്ടായിക്കോട്ടെ, കുഴപ്പമൊന്നുമില്ല. ഒരു ദിവസം ലീവ് എടുക്കണം, അല്ലെങ്കിൽ ലീവുള്ള ദിവസം ചെയ്യണം. അങ്ങനെ ചെയ്യുമ്പം പല കാര്യങ്ങളും വരുന്നുണ്ട്. ശരീരത്തിനൊരു വ്യായാമം കിട്ടുന്നുണ്ട്. നേരം വെളുപ്പിന് 4 മണിക്ക് ഓടാൻ മേൽക്കടണ്ട. ആ സമയത്തിന് നിങ്ങൾക്ക് ഈ പാടത്ത് തോമ്പെടുത്ത് ഇറങ്ങിക്കഴിഞ്ഞാൽ വ്യായാമമായി, രാവിലെ 5 മണിക്ക് എണീച്ച് കഴിഞ്ഞാൽ ഓഫീസ് പോകുമ്പോൾ ഒന്ന് ശരീരമൊക്കെ ഒന്ന് വേർത്ത് തിരിച്ച് വന്ന് എണ്ണയൊക്കെ ഒന്ന് തേച്ച് കുളിച്ച് നിങ്ങൾ പോയി വെക്ക്. അത്രയും ഒരു ആത്മസുഖം ഉണ്ടാവും. മാത്രമല്ല എൻ്റെ വീട്ടിലുണ്ടാക്കിയ ഭക്ഷണം രാസവളമില്ല, കീടനാശിനിയില്ല, തൃപ്തികരമായിട്ട് കഴിക്കാം. അപ്പോൾ ഒപ്പം തന്നെ നിങ്ങളുടെ രോഗം കുറയ്ക്കുക, നിങ്ങളുടെ വീട്ടിലെ രോഗം കുറയ്ക്കാൻ സാധിക്കും, നിങ്ങളുടെ ശമ്പളം മിച്ചം വെക്കാൻ സാധിക്കും.
1: ഇപ്പം നമ്മൾ ഇത്രയും കാര്യങ്ങൾ സംസാരിച്ചപ്പോൾ അങ്ങയോട് ആരെങ്കിലും ഒരാൾ ആവശ്യപ്പെടുകയാണ്, എനിക്ക് കുറച്ച് നാടൻ വിത്ത് കൃഷി ചെയ്യണം, അപ്പോൾ അതിന് കുറച്ച് വിത്ത് അങ്ങ് തരുമോ, അങ്ങ് തരുന്ന വിത്തിൻ്റെ അതേ അളവ് വിത്ത് ഞാൻ തിരിച്ച് തന്നുകൊള്ളാം എന്ന് പറയുകയാണെങ്കിൽ വിത്ത് കൊടുക്കാൻ കഴിയില്ല?
0: അല്ല, ഞാൻ കൊടുക്കുന്നുണ്ടല്ലോ, ഞാൻ കൊടുക്കും. ഞാനിപ്പോൾ 3 കിൻഡൽ വിത്തോളം കൊടുത്തു പോയി. കാസർഗോഡ് മുതൽ തിരുവനന്തപുരം നിങ്ങൾ ഈ ജില്ല വരെയൊക്കെ വിത്ത് കൊടുത്തിട്ടുണ്ട്.
1: തിരിച്ച് കിട്ടിയോ ഇത്?
0: കുറേ ആളുകൾ തന്നിട്ടുണ്ട്, തന്നുകൊണ്ടിരിക്കുന്നേ ഉള്ളൂ. പിന്നെ മാത്രമല്ല കുട്ടികൾക്കിപ്പം ഈ പ്രോജക്റ്റ് ഉണ്ടാക്കാൻ വേണ്ടി, പിന്നെ അതുപോലെ തന്നെ ശാസ്ത്രമേളയ്ക്ക് വേണ്ടി ഒരു 25 ഗ്രാം 20 ഗ്രാം വെച്ചിട്ട് എത്രയോ പിള്ളേർ കൊണ്ടുപോയിട്ടുണ്ട്. അവർ പറഞ്ഞിട്ട് ഇപ്പം ഞങ്ങൾ ചാക്കിൽ ഇച്ചിരി മണ്ണൊക്കെ ഇട്ടിരാൻ വേണ്ട ഞങ്ങൾ ചെയ്യട്ടെ, നിങ്ങൾ ചെയ്തോ. മാത്രമല്ല ഇനിയിപ്പോൾ വേറൊരു മെത്തേഡും കൂടി ഞാൻ കാണിച്ചുതരാം അതെങ്ങനെ ചെയ്യണമെന്നൊക്കെ.
1: അപ്പോൾ ഇപ്പോൾ ശരിക്കും പറഞ്ഞാൽ പരമ്പരാഗതമായി നെല്ലുമായി ഇങ്ങനെ ജീവിതം ഒഴിഞ്ഞു വെക്കുകയായിരുന്നു. പ്രത്യേകിച്ച് പരമ്പരാഗതമായ പൈതൃകമായ ഒരു സ്വത്താണെന്ന് കരുതി ചെയ്താണ്.
0: അതെ,
1: അതുകൊണ്ട് അങ്ങയെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ അത് ഒരു ജീവിതത്തിലൊരു സംതൃപ്തിയായി തോന്നുന്നുണ്ടോ?
0: അതെ അതെ, തോന്നുന്നുണ്ട്. സംശയമില്ല കാര്യത്തിൽ. കാരണം എന്ന് പറഞ്ഞാൽ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, നമ്മൾ ജീവിതത്തിൽ നമ്മൾ രാത്രി ഒരു ഇത്തിരി ഭക്ഷണം കഴിച്ചാൽ ഒരു മനസ്സിന് സമാധാനം നമുക്ക് ഉറങ്ങണ്ടേ? ഇപ്പം നമ്മൾ ജീവിതം എന്ന് പറഞ്ഞാൽ നമ്മൾ ഭക്ഷണം കഴിച്ചാൽ മാത്രം ശരീരം, അങ്ങനെയൊന്നും നമുക്ക് ഇല്ല. മനസ്സിൽ നന്നായാൽ നമ്മളെ ഹൃദയം ശരിക്കും യാതൊരു, ഞാൻ ഒരാൾക്ക് ഒത്തുവെച്ച് കൊടുക്കാനില്ല, ഞാനൊരു കുറ്റം ചെയ്തിട്ടില്ല, ഞാനൊരു കുറ്റബോധക്കാരനുമല്ല, അങ്ങനെ വരുമ്പോൾ നമ്മളെ മനസ്സ് എപ്പോഴും ക്ലിയറായിരിക്കും. അങ്ങനെ ക്ലിയറാകുമ്പോൾ നമുക്ക് കുറച്ച് ഭക്ഷണം വേണ്ടു, ശരീരം ഓട്ടോമാറ്റിക്കായി നന്നായിക്കോളും. അതേസമയത്ത് നിങ്ങൾ നെയ്ച്ചോറ് കഴിച്ചിട്ട് രാത്രിയും പകലും ഇല്ലാതെ കിടന്നു ഉരുണ്ടുണ്ട് ടെൻഷൻ അടിച്ച് കിടന്നു കഴിഞ്ഞാൽ ഒരു സുഖം നിങ്ങൾക്ക് ഉണ്ടാവില്ല.
1: അതായത് പ്രകൃതി തന്ന സുഖം പരിപൂർണമായി നമ്മൾ അനുഭവിക്കുക,
0: അനുഭവിക്കണം. കാരണം വെച്ചാൽ
1: പ്രകൃതികളൊക്കെ ഇതിലേക്ക് വരുന്നുണ്ടോ?
0: ഉണ്ടുണ്ടുണ്ട്, അതൊക്കെ അവർക്കുണ്ട്. അവർക്കിപ്പോൾ ഞാൻ ചോദിച്ചു, എൻ്റെ വീട്ടിൽ ഇപ്പോൾ 500 പേജുള്ള ഒരു വിസിറ്റിംഗ് തീർന്നിരിക്കുക, രണ്ടാമത് ഒരു ബുക്ക്

0: മേടിച്ചിരിക്കുക. അത് മുഴുവൻ സന്ദർശകർ വന്നിട്ട് അഭിപ്രായങ്ങൾ, അവരുടെ അഭിപ്രായങ്ങൾ പറയുക, ഓരോ കാര്യങ്ങളെപ്പറ്റി അവരെ വിലയിരുത്തുക, ഇതൊക്കെ ചെയ്തുകൊണ്ടാണല്ലോ ചെയ്യുന്നത്. അപ്പോൾ അവർക്കും വലിയ തൃപ്തി വന്നിട്ടുണ്ട്. മാത്രമല്ല അച്ഛൻ ചെയ്യുമ്പോൾ അച്ഛൻ്റെ ഗുണം മക്കൾക്കല്ലേ ഉണ്ടാവേണ്ടത്. അച്ഛൻ എന്ത് ചെയ്യുന്നോ ആ മത് ആ മക്ക കിട്ടും.
1: ഇന്നലെ അന്തരിച്ച ചെറുവയൽ രാമനുമായി ഒരു ദശാബ്ദത്തിന് മുൻപ് തിരുവനന്തപുരം ആകാശവാണി നിലയത്തിനു വേണ്ടി മുൻ പ്രോഗ്രാം എക്സിക്യൂട്ടീവ് മുരളീധരൻ തഴക്കരൻ നടത്തിയ അഭിമുഖത്തിന്റെ ശബ്ദലേഖനമാണ് ഇപ്പോൾ കേട്ടത്.
2: ഈ വർഷം കൃഷി നന്നായിരിക്കുമെന്ന് കരുതിയതായിരുന്നു, പക്ഷേ കാലാവസ്ഥാ വ്യതിയാനം എല്ലാം തകർത്തു.
3: പ്രകൃതിക്ഷോഭങ്ങൾ നമ്മുടെ നിയന്ത്രണത്തിലല്ലല്ലോ, എന്നാൽ അതുമൂലമുള്ള വിളനഷ്ടത്തിൽ നിന്ന് തീർച്ചയായും നമുക്ക് സംരക്ഷണം നേടാം.
2: എങ്ങനെ?
3: പ്രധാനമന്ത്രി ഫസൽ ബീമാ യോജനയിൽ ചേരൂ. കുറഞ്ഞ പ്രീമിയത്തിൽ വിള ഇൻഷുറൻസ് പരിരക്ഷ ലഭിക്കും. വെള്ളപ്പൊക്കം, വരൾച്ച, ചുഴലിക്കാറ്റ് തുടങ്ങിയ വിവിധ പ്രതികൂല സാഹചര്യങ്ങളിൽ ഉണ്ടാകുന്ന വിളനഷ്ടത്തിന് സാമ്പത്തിക പരിരക്ഷ ഉറപ്പാക്കുന്ന പദ്ധതിയാണിത്.
4: കൂടുതൽ വിവരങ്ങൾക്ക് അടുത്തുള്ള കൃഷിഭവൻ, ബാങ്ക് അല്ലെങ്കിൽ കോമൺ സർവീസ് സെന്ററുമായി ബന്ധപ്പെടൂ. പ്രധാനമന്ത്രി ഫസൽ ബീമാ യോജന, കർഷകന്റെ കരുതൽ, കൃഷിയുടെ സുരക്ഷ.
1: ഇനി കമ്പോള വില നിലവാരം.
5: ഡയറക്ടറേറ്റ് ഓഫ് ഇക്കണോമിക്സ് ആൻഡ് സ്റ്റാറ്റിസ്റ്റിക്സിന്റെ മാർക്കറ്റ് ഇന്റലിജൻസ് വിഭാഗം പ്രസിദ്ധീകരിച്ച വിപണി വില നിലവാര പ്രകാരം വെളിച്ചെണ്ണ ക്വിന്റലിന് 25,100 രൂപ മുതൽ 28,300 രൂപ വരെയും കൊപ്ര ക്വിന്റലിന് 15,700 രൂപ മുതൽ 16,000 രൂപ വരെയും വില രേഖപ്പെടുത്തി. നാളികേരം തൊണ്ടോടുകൂടിയത് 1,000 എണ്ണത്തിന് 21,000 രൂപ മുതൽ 25,000 രൂപ വരെയാണ് വില. കുരുമുളക് അൺഗാർബിൾഡ് ക്വിന്റലിന് 67,000 രൂപ മുതൽ 73,000 രൂപ വരെയും ഏലം കിലോഗ്രാമിന് 3,150 രൂപ മുതൽ 4,100 രൂപ വരെയും വിലയുണ്ട്. കശുവണ്ടിപ്പരിപ്പ് ക്വിന്റലിന് 84,300 രൂപയും അടയ്ക്ക 1,000 എണ്ണത്തിന് 4,600 രൂപ മുതൽ 6,000 രൂപ വരെയും വില രേഖപ്പെടുത്തി. റബ്ബർ ലോട്ട് ക്വിന്റലിന് 24,000 രൂപ മുതൽ 27,300 രൂപ വരെയും പൈനാപ്പിളിന് 5,000 രൂപ മുതൽ 6,000 രൂപ വരെയും മഞ്ഞളിന് 18,500 രൂപ മുതൽ 19,000 രൂപ വരെയും വിലയുണ്ട്. പച്ചക്കപ്പ ക്വിന്റലിന് 2,500 രൂപ മുതൽ 3,000 രൂപ വരെയും ഉണക്കക്കപ്പയ്ക്ക് 6,200 രൂപ മുതൽ 8,000 രൂപ വരെയും വില രേഖപ്പെടുത്തി. കൂടുതൽ വിവരങ്ങൾക്ക് ഡയറക്ടറേറ്റ് ഓഫ് ഇക്കണോമിക്സ് ആൻഡ് സ്റ്റാറ്റിസ്റ്റിക്സിന്റെ മാർക്കറ്റ് ഇന്റലിജൻസ് ബുള്ളറ്റിൻ പരിശോധിക്കാവുന്നതാണ്.
1: നിങ്ങൾ ഇതുവരെ കേട്ടത് കമ്പോള വില നിലവാരം. ഇനി കേരള കാർഷിക സർവകലാശാല നൽകിയ ഈ ആഴ്ചത്തെ വിളപരിപാലന നിർദ്ദേശങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം.
6: മഴക്കാലത്ത് നെല്ലിൽ ബാക്ടീരിയ മൂലമുള്ള ഇലകരിച്ചിൽ പടരാതെ നിയന്ത്രിക്കാൻ 20 ഗ്രാം പച്ചച്ചാണകം 1 ലിറ്റർ വെള്ളത്തിൽ കലക്കി തെളിയെടുത്തതും 20 ഗ്രാം സ്യൂഡോമോണാസ് 1 ലിറ്റർ വെള്ളത്തിൽ കലക്കിയതും ചേർത്ത് തളിക്കാവുന്നതാണ്. തെങ്ങിൻ തോപ്പിൽ ഇടയിളക്കുന്നത് കളനിയന്ത്രണത്തിനും തുലാമഴയിൽ നിന്നുള്ള വെള്ളം മണ്ണിലിറങ്ങുന്നതിനും സഹായിക്കും. തെങ്ങിന്റെ കൂമ്പോലയ്ക്ക് ചുറ്റുമുള്ള ഓലകൾ മഞ്ഞളിക്കുന്നെങ്കിൽ ശ്രദ്ധിക്കണം. കൂമ്പുചിയൽ രോഗമാണെന്ന് കണ്ടാൽ കേടാവുന്ന കൂമ്പോലകൾ വെട്ടിമാറ്റി മണ്ടയുടെ അഴുകിയ ഭാഗങ്ങൾ വൃത്തിയാക്കി ബോർഡോ കുഴമ്പ് പുരട്ടണം. വെള്ളമിറങ്ങാതിരിക്കാൻ മരുന്ന് പുരട്ടിയ ഭാഗം വാവട്ടമുള്ള ഒരു മൺചട്ടി കൊണ്ട് മൂടി വയ്ക്കുകയും വേണം.
1: കേരള കാർഷിക സർവകലാശാല നൽകിയ വിളപരിപാലന നിർദ്ദേശങ്ങളാണ് ഇതുവരെ കേട്ടത്.
2: വിളവൊക്കെ നന്നായിട്ടുണ്ട്, പക്ഷേ ഇടയ്ക്കിടെ പണത്തിന് ഞെരുക്കം വരികയാണ്.
3: കർഷകർക്ക് കൈത്താങ്ങായി കേന്ദ്ര സർക്കാരിന്റെ പ്രധാനമന്ത്രി കിസാൻ സമ്മാൻ നിധി PM-KISAN പദ്ധതിയുണ്ടല്ലോ. അർഹരായ കർഷകർക്ക് പ്രതിവർഷം 6,000 രൂപ 3 ഗഡുക്കളായി നേരിട്ട് ബാങ്ക് അക്കൗണ്ടിലേക്ക് ലഭിക്കുന്നു. ആവശ്യങ്ങൾ നിറവേറ്റാൻ ഈ സഹായം പ്രയോജനപ്പെടും.
4: കൂടുതൽ വിവരങ്ങൾക്കും രജിസ്ട്രേഷനും അടുത്തുള്ള കൃഷിഭവൻ, കോമൺ സർവീസ് സെന്റർ അല്ലെങ്കിൽ കൃഷിവകുപ്പ് ഓഫീസുമായി ബന്ധപ്പെടുക. PM-KISAN, കർഷകന്റെ വളർച്ചയ്ക്ക് കേന്ദ്ര സർക്കാരിന്റെ കരുതൽ.
1: ഇന്ന് പരിപാടിയുടെ തുടക്കത്തിൽ ചോദിച്ച ചോദ്യം ഇതായിരുന്നു, എന്താണ് വിത്തായം? ശരിയുത്തരം കമുകിൻ പാള കൊണ്ട്.

ഉണ്ടാക്കിയ ചെറുപാത്രമാണ് വിത്തായം. പ്ലാസ്റ്റിക്കും മറ്റ് ലോഹ സങ്കരങ്ങളും ചേർന്ന പാത്രങ്ങൾ സർവ്വസാധാരണമാകും മുന്നേ നമ്മുടെ പൂർവ്വസൂര്യകൾ പച്ചക്കറി വിത്തുകൾ കേടുകൂടാതെ ദീർഘനാൾ സൂക്ഷിച്ചു വെച്ചിരുന്നത് ഇത്തരം പാത്രങ്ങളിലായിരുന്നു. പ്രത്യേകിച്ചും വെള്ളരി, വെണ്ട, വഴുതന, ചീര എന്നിവയുടെ വിത്തുകൾ. എത്ര തന്നെ ചൂടുകാലമായാലും എത്ര തന്നെ മഴക്കാലമായാലും വെയിൽ കായ്ച്ച് വിത്തായങ്ങളിൽ സൂക്ഷിക്കുന്ന വിത്തുകൾ ഒരിക്കലും കേടുവരാറില്ലായിരുന്നു. ഇന്നത്തെ പരിപാടി ഇവിടെ പൂർണ്ണമാകുന്നു. എല്ലാ ശ്രോതാക്കൾക്കും നന്ദി, നമസ്കാരം. നിർവഹണം ഷിബു ജോർജ്. നിർവഹണ സഹായം ലിജി അനിൽ.

0: ലൈഫ് കവറിന്റെ സേഫ്റ്റി നെറ്റിൽ നിന്നുകൊണ്ട് നിങ്ങളുടെ മാർക്കറ്റ് വരുമാനം വേഗത്തിലാക്കാൻ നിങ്ങൾ തയ്യാറാണോ? LIC ഇൻഡെക്സ് പ്ലസ് അവതരിപ്പിക്കുന്നു. വെറും 2500 രൂപയുടെ പ്രതിമാസ പ്രീമിയത്തിൽ നിങ്ങളുടെ യാത്ര ആരംഭിക്കാം. ഇവിടെ രണ്ട് ഡൈനാമിക് ഫണ്ടുകളിൽ നിന്ന് നിങ്ങൾക്ക് തിരഞ്ഞെടുക്കാം. നിഫ്റ്റി 50 തിരഞ്ഞെടുത്ത സ്റ്റോക്കുകളിൽ വളരുന്ന ഫ്ലെക്സി സ്മാർട്ട് ഗ്രോത്ത് ഫണ്ടോ, അല്ലെങ്കിൽ നിഫ്റ്റി 100 ഫോക്കസ് ചെയ്യുന്ന ഫ്ലെക്സി ഗ്രോത്ത് ഫണ്ടോ. ഉറപ്പായ അഡീഷനുകളുടെ സെക്യൂരിറ്റിയോടുകൂടി ഈ പ്ലാൻ നേടൂ. കൂടുതൽ വിവരങ്ങൾക്ക് നിങ്ങളുടെ ഏജന്റുമായി ബന്ധപ്പെടുക, അല്ലെങ്കിൽ www.LIC.in സന്ദർശിക്കുക. LIC ഹർപൽ ആപ്കെ സാത്ത്. നിബന്ധനകൾ ബാധകം.
1: ആകാശവാണി ദേവികുളം സ്പൈസ് എഫ് എം ഹൈറേഞ്ച് വൃത്താന്തം.

മാജിക് ബസ് ഇന്ത്യ ഫൗണ്ടേഷൻ സംഘടിപ്പിക്കുന്ന പെൺകുട്ടികളുടെ ഫുട്ബോൾ ടൂർണമെന്റ് ഒക്ടോബർ 17 ശനിയാഴ്ച ഫാത്തിമ മാതാ ചിന്നക്കനാൽ സ്കൂളിൽ വെച്ച് നടത്തപ്പെടും. നെടുങ്കണ്ടം ദേവികുളം ബ്ലോക്കുകളിലെ 6 സ്കൂളുകളിൽ നിന്നും 132 പെൺകുട്ടികൾ മത്സരിക്കുന്ന ടൂർണമെന്റിൽ ഇടുക്കിയിലെ ആദ്യത്തെ ട്രൈബൽ പെൺകുട്ടികളുടെ ടീമും ഭാഗമാകുന്നുണ്ട്. ശനിയാഴ്ച രാവിലെ 9 മണിക്ക് ജില്ലാ പഞ്ചായത്ത് മെമ്പർ ആർ ഈശ്വരൻ ആദ്യ കിക്ക് ഓഫ് ചെയ്തതോടുകൂടി മത്സരങ്ങൾ ആരംഭിക്കും. മുൻഗണനാ വിഭാഗത്തിൽ മഞ്ഞ പിങ്ക് നിറങ്ങളിലെ കാർഡുകൾ ഉൾപ്പെട്ട റേഷൻ കാർഡ് ഉടമകൾ ജീവിത സാഹചര്യം മെച്ചപ്പെടുത്തുന്നതിന് അനുസരിച്ച് പൊതുവിഭാഗത്തിലേക്ക് റേഷൻ കാർഡ് മാറ്റേണ്ടതാണെന്ന് ജില്ലാ സപ്ലൈ ഓഫീസർ അറിയിച്ചു. സർക്കാർ അർദ്ധസർക്കാർ ജോലിയുള്ളവർ, ഇൻകം ടാക്സ് ഒടുക്കുന്നവർ, 4 ചക്ര വാഹനമുള്ളവർ, 1000 സ്ക്വയർ ഫീറ്റിന് മുകളിൽ സ്വന്തമായി വീടുള്ളവർ തുടങ്ങിയ ഒഴിവാക്കൽ മാനദണ്ഡങ്ങളിൽ ഉൾപ്പെട്ട മുൻഗണനാ വിഭാഗത്തിൽപ്പെടുന്ന കാർഡുടമകൾക്ക് സ്വമേധയാ കാർഡുകൾ ഒക്ടോബർ 9 മുതൽ 2 മാസത്തേക്ക് പൊതുവിഭാഗത്തിലേക്ക് പിഴ ഒഴിവാക്കി തരം മാറ്റം നടത്താവുന്നതാണ്. അനർഹമായി മുൻഗണനാ കാർഡുകൾ കൈവശം വെച്ച് ഉപയോഗിക്കുന്നത് കുറ്റകരമാണെന്നും പരിശോധനാ വിധേയമായി കണ്ടെത്തുന്ന കാർഡുകൾ തരം മാറ്റുകയും പിഴ ഉൾപ്പെടെയുള്ള നടപടികൾ സ്വീകരിക്കുമെന്നും ജില്ലാ സപ്ലൈ ഓഫീസർ അറിയിച്ചു. മൃഗസംരക്ഷണ വകുപ്പിൽ അഴുത ബ്ലോക്കിലെ മൊബൈൽ വെറ്റിനറി യൂണിറ്റിലേക്ക് ഡ്രൈവർ കം അറ്റൻഡറെ കരാറടിസ്ഥാനത്തിൽ നിയമിക്കുന്നു. യോഗ്യത SSLC വിജയിച്ച LMV ഡ്രൈവിംഗ് ലൈസൻസ് ഉള്ളവർക്ക് ഒക്ടോബർ 17 രാവിലെ

0: പതിനൊന്ന് മുപ്പതിന് യോഗ്യത തെളിയിക്കുന്ന സർട്ടിഫിക്കറ്റുകളുമായി മങ്ങാട്ടുകാവിലയിൽ പ്രവർത്തിക്കുന്ന ഇടുക്കി ജില്ലാ മൃഗസംരക്ഷണ ഓഫീസിൽ വാക്ക് ഇൻ ഇന്റർവ്യൂവിന് എത്തണം. തൊടുപുഴ താലൂക്ക് പരിധിയിലുള്ള പട്ടയംകുടിയിൽ പ്രവർത്തിക്കുന്ന 90-ാം നമ്പർ റേഷൻ കടയിൽ നിന്നും വഞ്ചിക്കാൽ ഗോത്രവർഗ ഉന്നതിയിലേക്ക് റേഷൻ സാധനങ്ങൾ എത്തിക്കുന്നതിനായി സാധനങ്ങളുടെ കയറ്റിറക്ക ചെലവ് മറ്റു ചെലവുകൾ ഉൾപ്പെടെ വാഹനം നൽകുന്നതിന് തയ്യാറുള്ളവരിൽ നിന്നും ടെൻഡർ ക്ഷണിച്ചു. ഒക്ടോബർ 27-ന് ഉച്ചയ്ക്ക് 3 മണിവരെ ടെൻഡറുകൾ സ്വീകരിക്കും. പെൻഷൻ നിരസിക്കപ്പെട്ടവർ വ്യക്തിവിവരങ്ങൾ നൽകണം. ജില്ലയിൽ സാമൂഹ്യ സുരക്ഷാ ക്ഷേമ പെൻഷൻ മസ്റ്ററിംഗ് നടത്തിയിട്ടും പെൻഷൻ നിരസിക്കപ്പെട്ട ഗുണഭോക്താക്കൾ അടിയന്തിരമായി അതത് പെൻഷൻ അധികൃതരെ ബന്ധപ്പെട്ട് വ്യക്തിവിവരങ്ങൾ സമർപ്പിക്കണം. ഡെമോഗ്രാഫിക് ഒതന്റിക്കേഷൻ പൂർത്തീകരിച്ചിട്ടില്ല എന്ന അറിയിപ്പ് ലഭിച്ച ഗുണഭോക്താക്കളാണ് അതത് ഓഫീസുകളുമായി ബന്ധപ്പെട്ട വ്യക്തിവിവരങ്ങൾ സമർപ്പിക്കേണ്ടത്. സാമൂഹ്യ സുരക്ഷാ പെൻഷൻ ഗുണഭോക്താക്കൾ അതത് തദ്ദേശ ഭരണ സ്ഥാപനങ്ങളിലും ക്ഷേമ പെൻഷൻ വാങ്ങുന്നവർ അതത് ക്ഷേമനിധി ബോർഡുകളിലുമാണ് ഓതന്റിക്കേഷൻ പൂർത്തീകരിക്കേണ്ടത്. ജില്ലാ ആശുപത്രി തൊടുപുഴയിൽ പുതിയതായി പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്ന OP കൌണ്ടറിൽ കഫറ്റീരിയ സ്ഥാപിച്ച് പ്രവർത്തിപ്പിക്കുന്നതിന് താൽപ്പര്യമുള്ള വ്യക്തികളിൽ നിന്നും ടെൻഡർ ക്ഷണിച്ചു. നവംബർ 2-ന് ഉച്ചയ്ക്ക് 2:30 വരെ ടെൻഡറുകൾ സ്വീകരിക്കും. സംസ്ഥാന പട്ടികജാതി പട്ടികവർഗ വികസന വകുപ്പ് നടപ്പിലാക്കി വരുന്ന പരിശീലന പദ്ധതിയിലേക്ക് അക്രഡിറ്റഡ് എഞ്ചിനീയർ ഓവർസിയർ നിയമനത്തിന് അർഹരായ പട്ടികജാതി വിഭാഗത്തിൽപ്പെട്ട യുവതീ യുവാക്കളിൽ നിന്നും അപേക്ഷ ക്ഷണിച്ചു. പൂർണ്ണമായും ഒരു പരിശീലന പദ്ധതിയാണിത്. സിവിൽ എഞ്ചിനീയറിംഗ്, BTech അല്ലെങ്കിൽ MTech, ഡിപ്ലോമ അല്ലെങ്കിൽ ITI തുടങ്ങിയവയാണ് യോഗ്യത. 21 മുതൽ 35 വയസ്സ് വരെയുള്ളവർക്ക് അപേക്ഷിക്കാം. നിശ്ചിത മാതൃകയിലുള്ള അപേക്ഷ, ജാതി, വിദ്യാഭ്യാസ യോഗ്യത, പ്രായം എന്നിവ തെളിയിക്കുന്ന സർട്ടിഫിക്കറ്റുകളുടെ പകർപ്പ്, പാസ്പോർട്ട് സൈസ് ഫോട്ടോ എന്നിവ സഹിതം ബന്ധപ്പെട്ട ജില്ലാ പട്ടികജാതി വികസന ഓഫീസിൽ ഒക്ടോബർ 31-ന് വൈകുന്നേരം 5-ന് മുമ്പായി അപേക്ഷ നൽകണം. ഹൈറേഞ്ച് വൃത്താന്തം സമാപിച്ചു. സമയം 7 മണി കഴിഞ്ഞ് 24 മിനിറ്റും 50 സെക്കൻഡും. അല്പസമയത്തിനുള്ളിൽ മലയാളത്തിൽ വാർത്തകൾ കേൾക്കാം. തിരുവനന്തപുരം ഡിലേ.
1: നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് കൃഷ്ണ പ്രകൃതി. പ്രധാന വാർത്തകൾ. 2047-ഓടെ വികസിത ഇന്ത്യ എന്ന ലക്ഷ്യം കൈവരിക്കുന്നതിന് ഗ്രാമീണ സ്ത്രീകളുടെ സജീവ പങ്കാളിത്തം നിർണായക. രാഷ്ട്രപതി ദ്രൗപദി മുർമു. ഉപരാഷ്ട്രപതി CP രാധാകൃഷ്ണൻ നാളെ കോഴിക്കോട് സന്ദർശിക്കും. നവരാത്രി സർഗോത്സവം സാംസ്കാരിക സമ്മേളനം ഉദ്ഘാടനം ചെയ്യും. കഠിനാധ്വാനവും ദൃഢനിശ്ചയവും കൈമുതലാക്കി എന്തും കൈവരിക്കാമെന്നതിന്റെ തെളിവാണ് ഏഷ്യൻ ഗെയിംസിൽ ഇന്ത്യൻ താരങ്ങളുടെ നേട്ടങ്ങളെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. നക്സൽ ബാധിത മേഖലകളിലെ ജനങ്ങളുടെ ജീവിത നിലവാരം മെച്ചപ്പെടുത്താനുള്ള ശ്രമങ്ങളാണ് നടത്തിവരുന്നതെന്ന് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ. ഹിന്ദു മതത്തിൽ നിന്ന് ഇസ്ലാമിലേക്കോ മറ്റ് ഹിന്ദു ഇതര മതങ്ങളിലേക്കോ മാറുന്ന വ്യക്തികൾക്ക് പിന്നാക്ക വിഭാഗത്തിനുള്ള സംവരണ ആനുകൂല്യം അവകാശപ്പെടാൻ കഴിയില്ലെന്ന് സുപ്രീംകോടതി. അണ്ടർ 23 ഗുസ്തി ലോക ചാമ്പ്യൻഷിപ്പിലെ ഗ്രീക്കോ റോമൻ വിഭാഗത്തിൽ ഇന്ത്യയുടെ വിശ്വജിത് രാമചന്ദ്ര മോറയ്ക്ക് വെള്ളി. 2047-ഓടെ വികസിത ഇന്ത്യ എന്ന ലക്ഷ്യം കൈവരിക്കുന്നതിന് ഗ്രാമീണ സ്ത്രീകളുടെ സജീവ പങ്കാളിത്തം നിർണായകമാണെന്ന് രാഷ്ട്രപതി ദ്രൗപദി മുർമു. വിജയവാഡയിൽ ദേശീയ സരസ് മേള 2026 ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു രാഷ്ട്രപതി. സ്വയം സഹായ സംഘങ്ങൾ സ്ത്രീകളെ ശാക്തീകരിക്കുകയാണെന്നും കുടുംബത്തിനും ഗ്രാമീണ സമ്പദ്വ്യവസ്ഥയ്ക്കും ദേശീയ വികസനത്തിനും അവർ വലിയ സംഭാവനകൾ നൽകുന്നുണ്ടെന്നും രാഷ്ട്രപതി പറഞ്ഞു.
2: देखभाल परिवार का सहयोग ही करते थे. छोटे छोटे चीजों के लिए दूसरों के ऊपर निर्भर करते थे. लेकिन आज वो आत्मनिर्भर बन गए. दूसरों का भी और सहारा देने वाले बन गए. ये केवल उनके इनकम नहीं है, परिवार के इनकम नहीं है, ये देश का आर्थिक समृद्धि, देश का महिलाओं का विकास भी ये समाहित है.
1: ശാസ്ത്രീയ ഗവേഷണം, തെളിവുകളെ അടിസ്ഥാനമാക്കി സാധൂകരണം, ആധുനിക ആരോഗ്യ സംരക്ഷണ സംവിധാനങ്ങളുമായുള്ള സംയോജനം എന്നിവയിലൂടെ ആയുർവേദത്തെ ശക്തിപ്പെടുത്തണമെന്ന് ഉപരാഷ്ട്രപതി CP രാധാകൃഷ്ണൻ. ന്യൂഡൽഹിയിലെ ഓൾ ഇന്ത്യ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ആയുർവേദ സംഘടിപ്പിച്ച പരിപാടിയെ അഭിസംബോധന ചെയ്യുകയായിരുന്നു അദ്ദേഹം. ഗവേഷണങ്ങളിലൂടെ പുതിയ ആശയങ്ങൾ കണ്ടെത്തുക മാത്രമല്ല പരമ്പരാഗത പ്രതിവിധികളും രീതികളും ശാസ്ത്രീയമായി പുനഃസ്ഥാപിക്കണമെന്നും ഉപരാഷ്ട്രപതി അഭിപ്രായപ്പെട്ടു. ഇന്ത്യ തദ്ദേശീയ

0: ഭാഗമായി നിർമ്മിച്ച നാവികസേനാ കപ്പലായ സമർത്ഥക് ഉപരാഷ്ട്രപതി സി പി രാധാകൃഷ്ണൻ നാളെ കർണാടക കാർവാറിലെ ഐ എൻ എസ് കദംബ നേവൽ ബേസിൽ രാജ്യത്തിന് സമർപ്പിക്കും. ഇന്ത്യയിൽ നിർമ്മിച്ച നാവികസേനയുടെ ആദ്യത്തെ തദ്ദേശീയ വിവിധോദ്ദേശീയ കപ്പലാണ് സമർത്ഥക്. ഉപരാഷ്ട്രപതി സി പി രാധാകൃഷ്ണൻ നാളെ കോഴിക്കോട് സന്ദർശിക്കും. കേസരി ഭവനിൽ നടക്കുന്ന നവരാത്രി സർഗോത്സവം സാംസ്കാരിക സമ്മേളനം അദ്ദേഹം ഉദ്ഘാടനം ചെയ്യും. ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കർ ചടങ്ങിൽ പങ്കെടുക്കും. ഉപരാഷ്ട്രപതിയുടെ സന്ദർശനത്തോടനുബന്ധിച്ച് നാളെ വൈകിട്ട് 4 മുതൽ കോഴിക്കോട് നഗരത്തിൽ ഗതാഗത നിയന്ത്രണം ഏർപ്പെടുത്തിയിട്ടുണ്ട്. കോർപ്പറേഷൻ പരിധിയിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് നാളെ ഉച്ചയ്ക്ക് ശേഷം ജില്ലാ കളക്ടർ അവധി പ്രഖ്യാപിച്ചു. ലഡാക്കിൽ 3,350 കോടിയോളം രൂപയുടെ 5 പ്രധാന വികസന പദ്ധതികൾ പ്രധാനമന്ത്രി നരേന്ദ്രമോദി വീഡിയോ കോൺഫറൻസിംഗിലൂടെ രാജ്യത്തിന് സമർപ്പിച്ചു. ഗതാഗത സൌകര്യങ്ങൾ ശക്തിപ്പെടുത്തുന്നതിനും ഊർജ്ജ അടിസ്ഥാന സൌകര്യങ്ങൾ മെച്ചപ്പെടുത്തുന്നതിനും സാംസ്കാരിക പൈതൃകം സംരക്ഷിക്കുന്നതിനും ജലസുരക്ഷ ഉറപ്പാക്കുന്നതിനും ഈ പദ്ധതികൾ സഹായിക്കും. ഏഷ്യൻ ഗെയിംസ് താരങ്ങൾ ദേശീയ പതാകയെ വാനോളം ഉയർത്തിയതായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി. കഠിനാധ്വാനവും ദൃഢനിശ്ചയവും ആത്മവിശ്വാസവും കൊണ്ട് എന്തും കൈവരിക്കാമെന്നതിന്റെ തെളിവാണ് ഇവരുടെ നേട്ടങ്ങളെന്നും പ്രധാനമന്ത്രി പറഞ്ഞു. 2026 ഏഷ്യൻ ഗെയിംസിൽ പങ്കെടുത്ത ഇന്ത്യൻ സംഘവുമായി ന്യൂഡൽഹിയിൽ സംവദിക്കുകയായിരുന്നു പ്രധാനമന്ത്രി.
1: आपने 140 करोड़ देशवासियों को गौरव का मौका दिया, क्योंकि सबसे बड़ी सफलता अगर कुछ होती है तो वो है तिरंगे की शान बढ़ाना. आपने तिरंगे की शान बढ़ाई, तिरंगे का मान बढ़ाया और इसलिए आपकी सफलता केवल आपकी नहीं है, ये देश के करोड़ों करोड़ों नागरिकों की सफलता है.
0: ജപ്പാനിലെ ഐഷി നഗോയിൽ നടന്ന ഏഷ്യൻ ഗെയിംസിൽ 21 സ്വർണവും 27 വെള്ളിയും 37 വെങ്കലവും ഉൾപ്പെടെ 85 മെഡലുകൾ നേടിയ ഇന്ത്യ മെഡൽ പട്ടികയിൽ 4ാം സ്ഥാനത്തെത്തിയിരുന്നു. നക്സലിസം മൂലം ശാരീരിക വൈകല്യങ്ങൾ സംഭവിച്ച ഛത്തീസ്ഗഡിലെ ഗോത്ര വിഭാഗക്കാർക്ക് കൃത്രിമ അവയവങ്ങളും മറ്റ് സഹായങ്ങളും നൽകി മെച്ചപ്പെട്ട ജീവിതം നയിക്കാൻ സർക്കാർ പിന്തുണ നൽകുന്നുണ്ടെന്ന് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ. സേവാ സങ്കൽപ് അഭിയാൻ പരിപാടിയുടെ ഭാഗമായി ഛത്തീസ്ഗഡിലെ ഭിന്നശേഷിക്കാർക്ക് സഹായ ഉപകരണങ്ങൾ വിതരണം ചെയ്യുന്ന ചടങ്ങിൽ വീഡിയോ കോൺഫറൻസിംഗിലൂടെ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. നക്സൽ ബാധിത മേഖലകളിലെ ജനങ്ങളുടെ ജീവിത നിലവാരം മെച്ചപ്പെടുത്താൻ സർക്കാർ ശ്രമിച്ചു വരികയാണെന്നും അദ്ദേഹം വ്യക്തമാക്കി. ദേശീയ സുരക്ഷ ശക്തിപ്പെടുത്തുകയും സാമ്പത്തിക വളർച്ചയ്ക്ക് ആക്കം കൂട്ടുകയും ചെയ്യുന്നതിനൊപ്പം ആഗോള സുരക്ഷാ ഘടനയിൽ ഇന്ത്യയുടെ പങ്ക് കൂടുതൽ ശക്തമാക്കുന്ന ഒരു പ്രതിരോധ പരിസ്ഥിതിയാണ് സർക്കാർ കെട്ടിപ്പടുക്കുന്നതെന്ന് രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗ്. 2013-14 686 കോടി രൂപയായിരുന്ന പ്രതിരോധ കയറ്റുമതി 2025-26 38,000 കോടി രൂപയിലധികമായി വർദ്ധിച്ചുവെന്ന് ന്യൂഡൽഹിയിൽ നടന്ന ടൈംസ് നൗ ഡിഫൻസ് കോൺക്ലേവ് 2026 സംസാരിക്കവേ ശ്രീ സിംഗ് വ്യക്തമാക്കി. ഹിന്ദു മതത്തിൽ നിന്ന് ഇസ്ലാമിലേക്കോ മറ്റ് ഹിന്ദു ഇതര മതങ്ങളിലേക്കോ മാറുന്ന വ്യക്തികൾക്ക് പിന്നാക്ക വിഭാഗത്തിനുള്ള സംവരണ ആനുകൂല്യങ്ങൾ സ്വയമേവ അവകാശപ്പെടാൻ കഴിയില്ലെന്ന സുപ്രീംകോടതി. മദ്രാസ് ഹൈക്കോടതിയുടെ വിധിക്കെതിരെ തമിഴ്നാട് സർക്കാർ സമർപ്പിച്ച ഹർജി തള്ളിയാണ് ജസ്റ്റിസുമാരായ പ്രശാന്ത് കുമാർ മിശ്ര, ശ്രീ ചന്ദ്രശേഖർ എന്നിവരടങ്ങിയ ബെഞ്ച് ഇക്കാര്യം വ്യക്തമാക്കിയത്. ഒരാൾ വീണ്ടും ഹിന്ദുമതത്തിലേക്ക് മടങ്ങുകയാണെങ്കിൽ ബന്ധപ്പെട്ട അധികാരികൾ വസ്തുതകൾ പരിശോധിച്ച് പ്രത്യേകമായി സ്ഥിരീകരണം നടത്തേണ്ടതുണ്ടെന്നും കോടതി കൂട്ടിച്ചേർത്തു. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
2: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AAR News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @AAR News_TVMX ഹാൻഡിലും ലഭ്യമാണ്.
0: മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിൽ നിന്നും ധനസഹായം ലഭിക്കുന്നതിനുള്ള കുടുംബ വാർഷിക വരുമാന പരിധി 2 ലക്ഷത്തിൽ നിന്നും 3 ലക്ഷം രൂപയാക്കി ഉയർത്തി സംസ്ഥാന മന്ത്രിസഭായോഗം. ധനസഹായം അനുവദിക്കുന്നതിലെ മുഖ്യമന്ത്രിയുടെയും റവന്യൂ മന്ത്രിയുടെയും ഉൾപ്പെടെയുള്ള അധികാര പരിധിയും വർദ്ധിപ്പിച്ചതായി മുഖ്യമന്ത്രി വി ഡി സതീശൻ തിരുവനന്തപുരത്ത് വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. അടിയന്തര സാഹചര്യം നേരിടാൻ ജില്ലാ കളക്ടർമാർക്ക് 1 കോടി രൂപ വീതം അൺടൈഡ് ഫണ്ട് അനുവദിക്കാനും തീരുമാനമായി. വോട്ടർ പട്ടികയിൽ പേര് ചേർക്കുന്നതിനും ഒഴിവാക്കുന്നതിനും തിരുത്തലുകൾ വരുത്തുന്നതിനുമായി സംസ്ഥാനത്ത് ഇന്ന് മുതൽ ഈ മാസം 31 വരെ നീളുന്ന പ്രത്യേക യജ്ഞത്തിന് തുടക്കമായി. വില്ലേജ് ഓഫീസുകൾ കേന്ദ്രീകരിച്ച് അപേക്ഷാ ഫോമുകളും ഡിജിറ്റൽ ഹെൽപ്പ് ഡെസ്കുകളും സജ്ജീകരിച്ചിട്ടുണ്ട്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഭരണ നേതൃത്വത്തിൽ 25 വർഷം പൂർത്തിയാക്കിയതിന്റെ ഭാഗമായി രാജ്യമെമ്പാടും വിവിധ പരിപാടികൾ പുരോഗമിക്കുന്നു. പെൺകുട്ടികളുടെ ഉന്നമനത്തിനായി നടപ്പാക്കിയ ബേട്ടി ബച്ചാവോ ബേട്ടി പഠാവോ പദ്ധതിയെക്കുറിച്ചാണ് ജനസേവനമാണ് ദേശസേവനം എന്ന ആകാശവാണി പ്രത്യേക പരമ്പരയിൽ ഇന്ന്. വിശദാംശങ്ങളിലേക്ക്.
3: പെൺകുട്ടികളുടെ സുരക്ഷയും വിദ്യാഭ്യാസവും ഉറപ്പാക്കുന്നതിനും തുല്യ അവസരങ്ങൾ പ്രോത്സാഹിപ്പിക്കുന്നതിനും ഭ്രൂണഹത്യ തടയുന്നതിനുമായാണ് 2015 ബേട്ടി ബച്ചാവോ ബേട്ടി പഠാവോ പദ്ധതിക്ക് തുടക്കം കുറിച്ചത്. പെൺകുട്ടികളുടെ അതിജീവനം, സുരക്ഷ, വിദ്യാഭ്യാസം, സമഗ്ര വികസനം എന്നിവയിലാണ് പദ്ധതി ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത്. പെൺകുട്ടികളോടുള്ള സാമൂഹിക മനോഭാവത്തിൽ ക്രിയാത്മകമായ മാറ്റങ്ങൾ കൊണ്ടുവരുന്നതിനൊപ്പം സുരക്ഷ

0: മായ മാതൃത്വം, ആർത്തവ ശുചിത്വം എന്നിവയും പദ്ധതി പ്രോത്സാഹിപ്പിക്കുന്നു. കണക്കുകൾ പ്രകാരം 2014-15 1000 ആൺകുട്ടികൾക്ക് 918 പെൺകുട്ടികൾ എന്നതിൽ നിന്ന് 2023-24 929 വർദ്ധിച്ചു. ന്യൂസ് ഡെസ്ക്, ആകാശവാണി.
1: യുഎസിൽ നടക്കുന്ന U23 ലോക ചാമ്പ്യൻഷിപ്പിലെ ഗ്രീക്കോ റോമൻ വിഭാഗത്തിൽ ഇന്ത്യൻ ഗുസ്തി താരം വിശ്വജിത് രാമചന്ദ്ര മോറെ വെള്ളി മെഡൽ നേടി. പുരുഷന്മാരുടെ 55 കിലോഗ്രാം വിഭാഗം ഫൈനലിൽ ജോർജിയൻ താരത്തെ 12-13 എന്ന സ്കോറിനാണ് മോറെ പരാജയപ്പെടുത്തിയത്. കേരളത്തിൽ തുലാവർഷം ആരംഭിച്ചതായി കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. തമിഴ്നാട്, തീരദേശ ആന്ധ്ര, തെക്കൻ കർണാടക, പുതുച്ചേരി മേഖലകളിലും ഇന്ന് തുലാവർഷമെത്തി. കാലവർഷം രാജ്യത്തു നിന്നും പൂർണ്ണമായും പിൻവാങ്ങി. സംസ്ഥാനത്തെ വിവിധ ജില്ലകളിൽ ഇടിമിന്നലോടുകൂടിയ അതിശക്തമായ മഴയ്ക്ക് സാധ്യതയുണ്ടെന്നും കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. തിരുവനന്തപുരം മുതൽ ഇടുക്കി വരെയുള്ള ജില്ലകളിൽ ഇന്ന് ഓറഞ്ച് ജാഗ്രതയാണ്. മറ്റെല്ലാ ജില്ലകളിലും മഞ്ഞ ജാഗ്രത പ്രഖ്യാപിച്ചു. തായ്ലൻഡ് തലസ്ഥാനമായ ബാങ്കോക്കിൽ നടക്കുന്ന അന്താരാഷ്ട്ര നാണയനിധിയുടെയും ലോകബാങ്കിന്റെയും വാർഷിക യോഗങ്ങളിൽ പങ്കെടുക്കാനെത്തിയ കേന്ദ്ര ധനമന്ത്രി നിർമ്മല സീതാരാമൻ യുകെ ധനകാര്യമന്ത്രി ജോൺ ഹീലിയുമായി കൂടിക്കാഴ്ച നടത്തി. പൊതുവായ മുൻഗണനാ വിഷയങ്ങളിലും ക്രിയാത്മകവും എല്ലാവരെയും ഉൾക്കൊള്ളുന്നതുമായ G20 കൂട്ടായ്മയിലും യുകെയുമായി ചേർന്ന് പ്രവർത്തിക്കാനുള്ള ഇന്ത്യയുടെ പ്രതിബദ്ധത ശ്രീമതി സീതാരാമൻ കൂടിക്കാഴ്ചയിൽ ആവർത്തിച്ചു. G20, G7 രാജ്യങ്ങളിലെ ധനമന്ത്രിമാരുടെയും സെൻട്രൽ ബാങ്ക് ഗവർണർമാരുടെയും യോഗങ്ങളിലും കേന്ദ്രമന്ത്രി പങ്കെടുക്കും. ഇന്ത്യ അന്താരാഷ്ട്ര ചലച്ചിത്രോത്സവത്തിന്റെ മീഡിയ അക്രഡിറ്റേഷനുള്ള സമയം 2 ദിവസത്തേക്ക് കൂടി നീട്ടി. മേള റിപ്പോർട്ട് ചെയ്യുന്ന മാധ്യമപ്രവർത്തകർക്ക് ഈ മാസം 17 വരെ പ്രസ് ഇൻഫർമേഷൻ ബ്യൂറോയുടെ ഔദ്യോഗിക അക്രഡിറ്റേഷൻ പോർട്ടൽ വഴി അപേക്ഷ സമർപ്പിക്കാം. പ്രധാന വാർത്തകൾ വീണ്ടും. 2047 വികസിത ഇന്ത്യ എന്ന ലക്ഷ്യം കൈവരിക്കുന്നതിന് ഗ്രാമീണ സ്ത്രീകളുടെ സജീവ പങ്കാളിത്തം നിർണായകമാണെന്ന് രാഷ്ട്രപതി ദ്രൌപദി മുർമു. ഉപരാഷ്ട്രപതി CP രാധാകൃഷ്ണൻ നാളെ കോഴിക്കോട് സന്ദർശിക്കും. നവരാത്രി സർഗോത്സവം സാംസ്കാരിക സമ്മേളനം ഉദ്ഘാടനം ചെയ്യും. കഠിനാധ്വാനവും ദൃഢനിശ്ചയവും കൈമുതലാക്കി എന്തും കൈവരിക്കാമെന്നതിന്റെ തെളിവാണ് ഏഷ്യൻ ഗെയിംസിൽ ഇന്ത്യൻ താരങ്ങളുടെ നേട്ടങ്ങളെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. നക്സൽ ബാധിത മേഖലകളിലെ ജനങ്ങളുടെ ജീവിത നിലവാരം മെച്ചപ്പെടുത്താനുള്ള ശ്രമങ്ങളാണ് നടത്തിവരുന്നതെന്ന് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ. ഹിന്ദു മതത്തിൽ നിന്ന് ഇസ്ലാമിലേക്കോ മറ്റ് ഹിന്ദു ഇതര മതങ്ങളിലേക്കോ മാറുന്ന വ്യക്തികൾക്ക് പിന്നാക്ക വിഭാഗത്തിനുള്ള സംവരണ ആനുകൂല്യങ്ങൾ അവകാശപ്പെടാൻ കഴിയില്ലെന്ന് സുപ്രീംകോടതി. U23 ഗുസ്തി ലോക ചാമ്പ്യൻഷിപ്പിലെ ഗ്രീക്കോ റോമൻ വിഭാഗത്തിൽ ഇന്ത്യയുടെ വിശ്വജിത് രാമചന്ദ്ര മോറയ്ക്ക് വെള്ളി. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം രാത്രി 8:35.

0: ആകാശവാണി 101.4 ദേവികുളം സ്പൈസ് FM
1: സാഹിത്യവേള. സാഹിത്യവേളയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. സാഹിത്യവേളയിൽ ആദ്യം പൂന്തോട്ടത്ത് വിനയകുമാർ എഴുതി അവതരിപ്പിക്കുന്ന കഥ കാവൽ.
2: കാവൽ ശ്മശാനത്തിന്റെ ചുറ്റും കാട് കയറിയിരുന്നു. പടർന്നുകിടക്കുന്ന വള്ളിച്ചെടികളും കാറ്റിലുലയുന്ന മുളങ്കാടുകളും നൂറ്റാണ്ടുകളുടെ നിശബ്ദത ചുമക്കുന്ന വൻമരങ്ങളും ആ സ്ഥലത്തെ ലോകത്തിൽ നിന്ന് വേർപെടുത്തിയിരുന്നു. ഉയരമുള്ള വലിയ മതിലിനപ്പുറം അകലെ ജീവനുള്ളവർ ജീവിക്കുമ്പോൾ മതിലിനിപ്പുറം മരണത്തിൻ്റെ ഗ്രാമമായിരുന്നു. ശ്മശാനങ്ങൾക്ക് എപ്പോഴും ഒരു പ്രത്യേക നിശബ്ദതയുണ്ട്. അത് ശബ്ദമില്ലായ്മയുടെ അതല്ല. അനവധി അവസാന വാക്കുകളും പറയാൻ കഴിയാതെ പോയ സ്നേഹങ്ങളും മാഞ്ഞുപോയ ചിരികളും അടക്കിവെച്ച നിലവിളികളും ചേർന്ന് കാലത്തിനുള്ളിൽ അടിഞ്ഞുകിടക്കുന്ന ഒരു മൗനമായിരുന്നു. അത് കേൾക്കാൻ മനുഷ്യരുടെ ചെവികൾക്ക് കഴിയില്ല. അതിന് ഹൃദയം തന്നെ വേണം. പഴയ കൽമതിലുകൾ പായൽ മൂടിയിരുന്നു. കാറ്റ് വീശുമ്പോൾ വള്ളിച്ചെടികൾ മതിലുകളെ തഴുകും. മരങ്ങൾ പരസ്പരം രഹസ്യങ്ങൾ കൈമാറുന്നതുപോലെ ഇലകൾ ശബ്ദിക്കും. തുരുമ്പ് പിടിച്ച ഇരുമ്പ് ഗേറ്റ് തുറക്കുമ്പോഴെല്ലാം ഇതിൻ്റെ കരച്ചിൽ ദൂരെയുള്ള കാക്കകളെപ്പോലും നിശബ്ദരാക്കുമായിരുന്നു. ആ ഗേറ്റിനരികിൽ ഒരു ചെറുകുടിൽ, അവിടെയായിരുന്നു അയാൾ താമസിച്ചിരുന്നത്. ജീവിച്ചിരിക്കുന്ന മനുഷ്യരുടെ ലോകത്തിൽ അയാൾ ആരുമില്ലായിരുന്നു. മരിച്ചവരുടെ ലോകത്തായിരുന്നു അയാളുടെ തൊഴിലും കൂട്ടായ്മയും കാത്തിരിപ്പും എല്ലാം. 32 വർഷമായി. ഒരു മനുഷ്യൻ്റെ ജീവിതത്തിൽ 32 വർഷം എന്നത് ഒരു വലിയ കാലയളവാണ്. പക്ഷേ മരണത്തിൻ്റെ കണക്ക് നോക്കുന്നവർക്ക് അത് ഏതാനും 1000 ചിതകൾ മാത്രമാണ്. ആദ്യകാലത്ത് ഓരോ മൃതദേഹവും അദ്ദേഹത്തെ അസ്വസ്ഥനാക്കിയിരുന്നു. തീ കൊളുത്തുമ്പോൾ

കൈകൾ വിറയ്ക്കുമായിരുന്നു. മുഖത്തേക്ക് നോക്കാൻ തന്നെ പേടിയായിരുന്നു. പിന്നീട് അയാൾ പഠിച്ചു മരണത്തെ കാണാൻ, മരണത്തെ തൊടാൻ, മരണത്തോടൊപ്പം ഭക്ഷണം കഴിക്കാനും ഉറങ്ങാനും. കാലം കഴിയുന്തോറും മരണത്തെ ഭയക്കുന്നത് നിർത്തിയ അയാൾ ജീവിച്ചിരിക്കുന്ന മനുഷ്യരെയാണ് ഭയക്കാൻ തുടങ്ങിയത്. മരിച്ചവരെ യാത്രയാക്കുന്നവർ കരയും. ചിത കത്തിത്തുടങ്ങിയാൽ അവർ ഓരോരുത്തരായി മടങ്ങും. ഒടുവിൽ തീയും പുകയും അയാളും മാത്രം ബാക്കിയാകും. മണിക്കൂറുകളോളം ആ ജാലകളെ നോക്കി അയാൾ നിൽക്കും. ഓരോ പുകയിലും ഓരോ ആത്മാവുണ്ടെന്ന് അയാൾ വിശ്വസിച്ചു. അവ ആകാശത്തിലേക്ക് ഉയരുമ്പോൾ ഭൂമിയിലെ ഭാരങ്ങളെല്ലാം താഴെ വെച്ച് പോകുകയാണെന്ന് അയാൾക്ക് തോന്നിയിരുന്നു. അതുകൊണ്ടാകാം ആ സ്ഥലം അയാൾക്ക് എന്തുകൊണ്ടോ ഭയമായിരുന്നില്ല. ലോകത്തിലെ ഏറ്റവും സത്യസന്ധമായ സ്ഥലം അതാണെന്ന് അയാൾ കരുതി. കാരണം അവിടെ ആരും അഭിനയിക്കാറില്ല. ദിവസങ്ങളിലധികവും ശവങ്ങൾ വരാറില്ല. രാവിലെ 1.5 കിലോമീറ്റർ നടന്ന് ചെറിയ ഒരു ചായക്കടയിലെത്തും. ഒരു ചായയും 2 പരിപ്പുവടയും വാങ്ങും. മാസാവസാനം പഞ്ചായത്തിൽ നിന്ന് കിട്ടുന്ന തുച്ഛമായ ശമ്പളത്തിൽ നിന്ന് അയാൾ കടൽക്കാരന് കൃത്യമായി കൊടുക്കുകയും ചെയ്യും. മറ്റെല്ലാ ദിവസവും അയാൾ മരങ്ങളോടും കാറ്റിനോടും നിശബ്ദതയോടും സംസാരിച്ചാണ് ജീവിച്ചത്. കാരണം മരിച്ചവർ ഒരിക്കലും കള്ളം പറയില്ല. ജീവിച്ചിരിക്കുന്നവർ അത് പറയുകയും ചെയ്യും. ദിവസങ്ങൾ ഒരുപോലെ കടന്നു പോവുകയായിരുന്നു അയാളെ സംബന്ധിച്ചിടത്തോളം. ഇത്ര കൃത്യത വേണ്ടല്ലോ, കടക്കാരൻ പറയും പൈസ കൊടുക്കുമ്പോൾ. അയാൾ പുഞ്ചിരിക്കും. മരിച്ചവർക്ക് കടം ബാക്കിയില്ല, ജീവിച്ചിരിക്കുന്നവർക്കും അങ്ങനെ തന്നെ ആയാൽ മതി. അതിലപ്പുറം അയാൾ സംസാരിക്കാറില്ല. തിരികെ നടന്ന് ശ്മശാനത്തിലെത്തും. മരങ്ങളോട് വീണ്ടും സംസാരിക്കും. കാക്കകൾക്ക് ചോറ് വാരിക്കൊടുക്കും. ചിതയിലെ ചാരം കാറ്റ് പറത്തിക്കൊണ്ടുപോകുന്നത് അയാൾ അങ്ങനെ നോക്കിയിരിക്കും. ഓരോ തവണയും പുക ആകാശത്തിലേക്ക് ഉയരുമ്പോൾ അയാൾക്ക് ഒരു വിചിത്രമായ തോന്നലുണ്ടായിരുന്നു. മനുഷ്യൻ ശരീരം കൊണ്ട് ഭൂമിയുടേതാണ്. പക്ഷേ പുക പോലെ ഉയരുന്ന എന്തോ ഒന്ന് ആകാശത്തിൻ്റേത് മാത്രം ആണ്. ആ എന്തോ ഒന്ന് എന്താണെന്ന് അയാൾക്ക് അറിയാൻ കഴിഞ്ഞിരുന്നില്ല. പക്ഷേ അത് ഉണ്ടെന്ന് അയാൾ വിശ്വസിച്ചു. വിശ്വാസങ്ങൾക്ക് തെളിവുകൾ വേണ്ടല്ലോ. മൃതശരീരങ്ങൾ പലതരം. 60-കാരൻ, 70-കാരി, അപകടത്തിൽ മരിച്ച യുവാവ്, പ്രസവത്തിൽ മരിച്ച അമ്മ, ആത്മഹത്യ ചെയ്ത പെൺകുട്ടി, വഴിയരികിൽ മരിച്ച ഭിക്ഷക്കാരൻ, രാഷ്ട്രീയ നേതാവ്, കൂലിപ്പണിക്കാരൻ, സമ്പന്നൻ, ദരിദ്രൻ, അങ്ങനെ പല വിധത്തിലുണ്ട്. 32 വർഷമായി അയാൾ ആ ശ്മശാനത്തിലെ ജീവനക്കാരനായിരുന്നു. മരിച്ചവരുടെ പേരുകൾ അയാൾ ഒരിക്കലും ഓർത്തു വയ്ക്കാറില്ല. പക്ഷേ അവരുടെ മുഖങ്ങൾ ഒന്നും തന്നെ അയാൾ മറക്കാറുമില്ലായിരുന്നു. വെളുത്ത മുടിയുള്ള വൃദ്ധന്മാർ, അധ്വാനത്തിൻ്റെ വരകൾ മുഖത്ത് പതിഞ്ഞ കർഷകർ, വിവാഹം കഴിഞ്ഞ മാസങ്ങൾ മാത്രം പിന്നിട്ട യുവതികൾ, അപകടങ്ങളിൽ തകർന്ന യുവാക്കൾ, അമ്മയുടെ നെഞ്ചിൽ നിന്ന് നേരെ മരണക്കിടകിലേക്ക് പോയ കുഞ്ഞുങ്ങൾ, ആരുമില്ലാത്ത അനാഥർ. അങ്ങനെ ആദ്യമൊക്കെ അയാൾ വേർതിരിച്ചിരുന്നു. ഇവർ സമ്പന്നൻ, മറ്റേയാൾ ദരിദ്രർ, ഇവർക്ക് കുടുംബമുണ്ട്, അവർക്ക് ആരുമില്ല. പിന്നീട് മനസ്സിലായി തീയ്ക്ക് മുമ്പിൽ എല്ലാവരും ഒരേ നിറമാണ്, ഒരേപോലെയാണ്. ചാരത്തിന് ഒരിക്കലും ജാതിയോ മതമോ സമ്പത്തോ ഇല്ല. എല്ലാവരുടെയും അവസാന വിലാസം ഒന്നു തന്നെ, ആകാശത്തിലേക്ക് ഉയരുന്ന തീജ്വാലകൾ. ചിതയ്ക്ക് മുമ്പിൽ മനുഷ്യരുടെ എല്ലാ അഹങ്കാരങ്ങളും ചാരമാകുന്നത് അയാൾ സ്ഥിരമായിട്ട് കാണാറുണ്ടായിരുന്നു. ജീവിച്ചിരിക്കുമ്പോൾ മതിലുകൾ കെട്ടുന്നവർ മരിച്ചാൽ നേരെ പുകയായി ആകാശത്തിലേക്ക് കലരുന്നു. ഒരു മഴ നനഞ്ഞ വൈകുന്നേരം ഒരു ആംബുലൻസ് എത്തി. അതിൽ നിന്നിറക്കിയത് ചെറിയ ഒരു ശവപ്പെട്ടിയായിരുന്നു. അയാളുടെ കണ്ണുകൾ അറിയാതെ അതിലുറഞ്ഞു. രജിസ്റ്റർ പുസ്തകത്തിൽ എഴുതിയിരുന്നത് അയാൾ വായിച്ചു. പേര് മാളവിക, പ്രായം 7, വിലാസം ജില്ലാ ബാലിക അനാഥാലയം. കാരണത്തിൻ്റെ കോളത്തിൽ ഒരേ ഒരു വാക്ക് മാത്രം, പനി. ബന്ധുക്കൾ ആരുമില്ല. കരയാൻ അവളെ പ്രസവിച്ച അമ്മയില്ല. നെറ്റിയിൽ അവസാനമായി ചുംബിക്കാൻ അച്ഛനുമില്ല. അവളെ കൊണ്ടുവന്ന ആളുകൾ തിരക്കിട്ട് ഏതൊക്കെയോ പേപ്പറുകളിൽ ഒപ്പിട്ട് വാങ്ങിയതിന് ശേഷം അയാളുടെ കീറിയ മുഷിഞ്ഞ ഷർട്ടിൻ്റെ പോക്കറ്റിലേക്ക് ചില നോട്ടുകൾ ധൃതിയിൽ തിരികെ വെച്ചു. ശേഷം വന്ന വാഹനങ്ങൾ പൊടിപറത്തി അകന്നുപോയി. അവിടെ ബാക്കി അയാളും ആ മരിച്ച പെൺകുട്ടിയുടെ മൃതദേഹവും മാത്രം. അയാൾ പതുക്കെ ശവപ്പെട്ടി തുറന്നു. വർഷങ്ങൾക്ക് ശേഷം ആദ്യമായി ഒരു മൃതദേഹത്തിൻ്റെ മുഖത്തിലേക്ക് ഏറെ നേരം അയാൾ നോക്കി. ഉറങ്ങുന്നതുപോലെ നിഷ്കളങ്കമായിരുന്നു ആ മുഖം. അയാളുടെ മനസ്സിൽ പെട്ടെന്ന് ഒരു ചോദ്യം ഉയർന്നു. ഈ

0: ജീവിതത്തിൽ അവസാനമായി ആരെയെങ്കിലും ചേർത്ത് പിടിച്ചത് എപ്പോഴായിരിക്കും? അയാൾ ആ മരവിച്ച മുഖത്ത് ഒരച്ഛൻ്റെ വാത്സല്യത്തോട് മൃദുവായി തഴകി. അയാളുടെ കണ്ണുകൾ നിറഞ്ഞൊഴുകാൻ തുടങ്ങിയിരുന്നു. തീ കൊളുത്താൻ കൈ നീട്ടിയപ്പോൾ വിരലുകൾ വിറച്ചു. അപ്പോൾ ആകാശവും കരഞ്ഞു തുടങ്ങിയിരുന്നു. ആകാശത്തിൻ്റെ കണ്ണുനീർ മഴത്തുള്ളികളായി ഭൂമിയിലേക്ക് പതിച്ചു. നനഞ്ഞ വിറകുകൾ കത്താൻ മടിച്ചു. അല്പസമയത്തിന് ശേഷം തീ ആളിപ്പടർന്നു. ആ ജ്വാലകളിൽ അയാൾ ആദ്യമായി ഒരു കുഞ്ഞിൻ്റെ മുഖം കണ്ടു. ഇവൾ ജീവിച്ചിരുന്നെങ്കിൽ ഒരുപക്ഷെ സ്കൂളിൽ പോയേനേയും സുഹൃത്തുക്കളോടൊപ്പം തുള്ളിക്കളിച്ചു നടന്നേനേയും ഒരു ദിവസം ആരെയെങ്കിലും അച്ഛ എന്ന് വിളിച്ചേനേയും ആരെയെങ്കിലും അവളെ മോളെ എന്നും ചേർത്ത് പിടിച്ചേനേയും. അതൊന്നും സംഭവിക്കാതെ തീജ്വാലകൾ ഉയർന്നു. അയാളുടെ കണ്ണുകളിൽ ജീവിതത്തിൽ ആദ്യമായി കണ്ണീർ നിറഞ്ഞു. അയാൾ കരയുകയായിരുന്നു. തീ ആളിപ്പിടിച്ച ജ്വാലകൾ ഉയർന്നു. പക്ഷേ ആ ദിവസം അയാൾക്ക് എന്തുകൊണ്ടോ മനസ്സെരിക്കും പതറിയിരുന്നു. അയാൾ അവിടെ ഒരു പെൺകുഞ്ഞിൻ്റെ വിതമ്പൽ വ്യക്തമായും കേട്ടു. ഒരിക്കലും ഉണ്ടായിട്ടില്ലാത്ത ഒരു ഓർമ്മ. അയാൾ അവിടെ മുട്ടുകുത്തി ഇരുന്നു. ജീവിതത്തിൽ ആദ്യമായി ഒരു മൃതദേഹത്തോടെ അയാൾ സംസാരിച്ചു. മോളെ, നിന്നെ ആരും കാത്തിരിക്കുന്നില്ലല്ലോ. അയാളുടെ ഒട്ടിയ കവിളിലൂടെ കണ്ണുനീർച്ചാലുകൾ ഒഴുകിപ്പരന്നു. 32 വർഷത്തിനിടെ ആദ്യമായി തൻ്റെ ജോലി അയാൾക്ക് വെറുപ്പായി. തീയിൽ കത്തിയത് വെറും ഒരു ശരീരമല്ലെന്ന് അയാൾ തിരിച്ചറിഞ്ഞു. ഓരോ തവണയും ആരുടെയൊക്കെയോ സ്വപ്നങ്ങളും സ്നേഹവും പറയാതെ പോയ കഥകളും കിളിക്കൊഞ്ചലും കൂടിയായിരുന്നു കത്തിയ ചിതകൾ ഓരോന്നും. പിറ്റേന്ന് പുലർച്ചെ കുടിലിൽ നിന്നും അയാൾ തൻ്റെ പഴയ തുണികൾ കെട്ടിയ ചെറിയ ഭാണ്ഡം എടുത്തു. പഴകിയ ഒരു തുണിസഞ്ചിയിൽ ആകെയുള്ള സമ്പാദ്യമായ പഴയ മുഷിഞ്ഞ രണ്ട് മുണ്ടും ഒരു ഷർട്ടും 10 രൂപയുടെ മടങ്ങിച്ചുളിങ്ങിയ 4 നോട്ടും കുറെ ചില്ലറ നാണയങ്ങളും താക്കോൽ ഗേറ്റിൻ്റെ തൂണിൽ തൂക്കിയിട്ടു. ശ്മശാനത്തിൻ്റെ പഴകിയ ഗേറ്റിലെ പഴയ തുരുമ്പെടുത്ത താക്കോൽ കൂട്ടങ്ങൾ ഗേറ്റിലെ കമ്പികളിൽ തട്ടി വികൃത ശബ്ദത്തിൽ കിളിങ്ങപ്പോൾ അവ കരഞ്ഞതുപോലെ അയാൾക്ക് തോന്നി. അയാൾ പുറത്തിറങ്ങി തിരിഞ്ഞു നോക്കാൻ തോന്നി. പക്ഷെ നോക്കിയില്ല. ചില സ്ഥലങ്ങളെ എന്നേക്കുമായി മറക്കാൻ ഒരേയൊരു മാർഗമേയുള്ളൂ: തിരിഞ്ഞു നോക്കാതിരിക്കുക. 32 വർഷം വരെ താൻ മരിച്ചവരെ യാത്രയാക്കി. ഇനി ബാക്കിയുള്ള ജീവിതം അതിനെക്കുറിച്ച് ആലോചിക്കാതെ അയാൾ വേഗം മുൻപേക്ക് നടന്നു. ആ ശ്മശാനം പതിവ് പോലെ അപ്പോഴും നിശബ്ദമായിരുന്നു.
1: നിങ്ങൾ ഇതുവരെ കേട്ടത് പൂന്തോട്ടത്ത് വിനയകുമാർ എഴുതി അവതരിപ്പിച്ച കഥ കാവൽ. അടുത്തത് അജ്മ എ എഴുതി ചൊല്ലുന്ന ഏതാനും കവിതകൾ.
2: കവിത അരിമണി. ചന്തമുള്ള നാട്ടുവഴി തീരുന്നതീ കാട്ടുപൂ നിറയും തൊണ്ടിലാണ്. തൊണ്ടെത്തി നോക്കുന്നതോ കണ്ടത്തിലും. പച്ച നിറഞ്ഞൊരീ പാടം പാട്ടിനാൽ നിറഞ്ഞിരുന്നു. കച്ചകെട്ടി പെണ്ണുങ്ങളും വരമ്പത്താണുങ്ങളും. പാടത്തിനക്കരെ ഓലിയിൽ നിറയെ കൊത്തലുണ്ണികൾ. തോട്ടിൽ നീന്തും കൂത്താടി കുഞ്ഞുങ്ങളും. കദളിവാഴയിൽ കാക്കയെ കണ്ടില്ല. എറിഞ്ഞ തൂശനിരുകൾ കാണാനില്ല. ആന ഇറങ്ങി കുളിച്ചെടുത്ത് ആളിറങ്ങാനില്ല. കണ്ണുനീർ ചാലുപോൽ തോട്. മണ്ണിട്ട് മതിലുകൾ പൊങ്ങിവന്നു. പാടത്ത് റബ്ബറും വിരുന്നുവന്നു. അടുക്കളയിൽ മണമുള്ള ബസുമതിയും ജീരകശാലയും വെന്താറിയിരുന്നു. മകരക്കൊയ്ത്തിനു വന്ന യന്ത്രത്തിൻ്റെ മുരൾച്ച ചെറുതായി കേൾക്കാം. പിഞ്ഞാണത്തിൽ നിന്ന് തല ഉയർത്തി ഉണ്ണി ചോദിച്ചു: എങ്ങനെ അമ്മേ അരിയുണ്ടാകുന്നത്? റാണിയുടെ വിലാപം. പ്രഭോ, അങ്ങണിയിച്ചൊരീ പൊൻകിരീടം എപ്പോഴും ഈ ശിരസിനു ഭാരമാകുന്നു. ചിലപ്പോഴെങ്കിലും അംഗരക്ഷകരില്ലാത്തൊരേകാന്തതയെ ഞാൻ ഇഷ്ടപ്പെടുന്നു. സംസാരങ്ങൾ കേൾക്കാൻ കാതുകളില്ലാത്തിടത്തവ കണ്ടത്തിൽ കുരുങ്ങി കണ്ണുകൾ നിറയ്ക്കുന്നു. സംസാരങ്ങൾ കേൾക്കാൻ കാതുകളില്ലാത്തിടത്തവ കണ്ടത്തിൽ കുരുങ്ങി കണ്ണുകൾ നിറയ്ക്കുന്നു. കാവൽക്കാരെ പേടിച്ചിട്ടാകണം പള്ളിയറയിൽ സ്വപ്നങ്ങൾ പോലും കടന്നു വരാത്തത്. കോട്ടകൾ കൊട്ടാരത്തെ വലയം ചെയ്തപ്പോൾ അതിലുൾപ്പെട്ടത് സ്വാതന്ത്ര്യവും സന്തോഷവുമല്ലോ. വെറുതെ ചുണ്ടിലേക്കണയുന്ന പുഞ്ചിരികളെല്ലാം നോവുകളാണ്. അല്ലെങ്കിൽ അവ കണ്ണിൽ നിന്നുതിർന്നു വീണാലോ? വെറുതെ ചുണ്ടിലേക്കണയുന്ന പുഞ്ചിരികളെല്ലാം നോവുകളാണ്. അല്ലെങ്കിൽ അവ കണ്ണിൽ നിന്നുതിർന്നു വീണാലോ? വർണ്ണച്ചിറകുകൾ വീശിപ്പറക്കാൻ ഇടുങ്ങിയൊരീ കൂടിനി വേണ്ട. വാതിലുകൾ തുറന്നിടൂ, ഞാനൊന്നുയരേ പറക്കട്ടെ. പ്രഭോ. മരണശേഷമെങ്കിലും സ്വർണപേടകം ഒരുക്കാതിരിക്കുക. അപ്പോഴെങ്കിലും മണ്ണിൻ മണവും തണുപ്പുമേറ്റ് ഞാനൊന്നുറങ്ങട്ടെ. ഓർമ്മിക്കാൻ സ്മാരകം വേണമെന്നില്ല. അതിലേറെ സുഗന്ധം വിതറുന്ന മുല്ലച്ചെടികളാണിഷ്ടമെന്ന് തിരിച്ചറിഞ്ഞാലും ചങ്ങല. ചങ്ങലകിലുക്കം കാതുകളിൽ പതിഞ്ഞിറങ്ങി കേൾവി കുറഞ്ഞു. സ്വാതന്ത്ര്യവും വാക്കുകളും ഇഷ്ടങ്ങളും ബന്ധനത്തിലായി. അതിൻ മുറിവ് ഹൃത്തിനും ചിന്തകൾക്കുമങ്ങലുമേൽപ്പിച്ചു. പറക്കാനൊരുങ്ങിയ സ്വപ്നങ്ങൾ ചുവരിൽ തലതല്ലി വീണു. വയറിൻ്റെ പശിയടങ്ങുമ്പോഴും എന്തിനൊക്കെയോ വിശന്നു. എങ്കിലും കണ്ണികൾ പൊട്ടിച്ചില്ല. മുന്നിൽ കടമകൾ കാവൽ നിന്നുപോലും. കാലിനായിരുന്നില്ല. ഖണ്ഡത്തെ വരിയാതെ ശ്വാസം മുട്ടിച്ച് ചിലതിപ്പോഴും തൂങ്ങിയാടുന്നു. വിലയേറിയ പൊന്നാൽ വിലയില്ലാത്ത ചങ്ങല. വാക്ക്. കുഞ്ഞിളം ചുണ്ടിൽ വിരിഞ്ഞൊരാ പുഞ്ചിരിക്കുള്ളിലും വിരിഞ്ഞതും വാക്ക്. ബാല്യത്തിലൊക്കെയും വികൃതിക്കിടയിലായി ചോദിച്ച ചോദ്യവും വാക്ക്. കൗമാരത്തിലോ കളിത്തോഴിയുമൊന്നിച്ച് കുഞ്ചിക്കുഴഞ്ഞതും വാക്ക്. ചങ്ങാതിക്കൂട്ടങ്ങൾ ചന്തത്തിൽ ചൊല്ലിയ ചെഞ്ചാറു പൂശിയ വാക്ക്. യൗവനത്തിൽ പ്രിയ സഖിതൻ കാതിൽ മൊഴിഞ്ഞരാ തേനൂറും വാക്ക്. ചുറ്റിലുമായി നിന്ന് നാരിമാർ ചൊല്ലുന്ന കുറ്റം നിറഞ്ഞൊരാ വാക്ക്. കുരമ്പു പോലെ മനസ്സിൽ നിറച്ചൊരാ വേദനയൊക്കെയും വാക്ക്. ഒറ്റയ്ക്കിരിക്കുമ്പോൾ വായിച്ച പുസ്തകത്താളിൽ നിറഞ്ഞതും വാക്ക്. ചാരുകസേരയിൽ ചാഴിക്കിടന്നപ്പോൾ കൊച്ചുങ്ങൾ പുച്ഛിച്ച വാക്ക്. ഒടുവിലായങ്ങളെ മരണമുറയ്ക്കുമ്പോൾ പിറുവിറുക്കുന്നതും വാക്ക്. പല ഭാഷയങ്ങനെ ഈ പാരിലൊക്കെയും പാറിപ്പറക്കുന്നു വാക്ക്. തനിയെ നിനച്ചെൻ്റെ തൂലിക തുപ്പീ താളിൽ കുറിക്കുന്നു വാക്ക്. നിലാവെട്ടം. എൻ്റെ സാന്നിധ്യം നീ അറിഞ്ഞതേയില്ല. ഇരുണ്ട കാർമേഘങ്ങൾക്കിടയിൽ മിണ്ടാട്ടമില്ലാത്തൊരർക്കനായി ഞാൻ. അവിടവിടായി മഴ കനത്തും നേർത്തും പെയ്യുന്നുണ്ട്. മഴയിരുട്ടിൽ ഒച്ച വയ്ക്കുന്ന ചീവീടുകൾ കാതുകളെ അസ്വസ്ഥമാക്കുന്നു. ഞാനിവിടുണ്ട് എന്ന് ഉച്ചത്തിൽ ആരോ പറയുന്നുണ്ട്. എനിക്ക് വരിയിൽ കോർത്ത വാക്കുപോലെ ഭംഗിയുള്ളതെന്തോ കൊഴിഞ്ഞുപോകുന്നു. എൻ്റെ മൗനമായിരുന്നു നിന്റെ ഗ്രന്ഥശാല. ഭീതിയായിരുന്നല്ലോ സ്നേഹവും. അപൂർണമായതെന്തോ ശ്വാസം മുട്ടിക്കുന്നു. വെളുക്കുവോളം കാവലായ നിലാവിൻ്റെ കാരുണ്യം. നിശബ്ദമായ കൈമാറ്റത്തിൽ അഭയവും ആശ്രയവും ഇവിടമായിരുന്നു. തണുപ്പുപോൽ സാന്നിധ്യമായിരുന്നതെന്തോ തണുപ്പിലാഴ്ന്നുറങ്ങുകയോ. മേലേക്കുയർന്ന പുകച്ചുരുളുകൾ കാർമേഘത്തെ കനത്തതാക്കി. പാഞ്ഞുപോയ കാറ്റാകുമോ കണ്ണു നിറച്ചത്? പറഞ്ഞു തീരാതെ തിരിഞ്ഞിറങ്ങുമ്പോൾ തകർത്തു പെയ്യുന്നതെന്തിനാവും? തപമേറ്റൊരുവനെ ഞാനാണിതെന്ന ഭാവത്തിൽ തണുപ്പിക്കാനോ? മൗനമായി മടങ്ങുന്നു മറുവാക്കിനായി ഒന്നുമില്ലാതെ. ഇരുൾ മൂടുമ്പോൾ നീ എന്നിൽ പെയ്തു തോരുക. ഞാനും കേൾക്കട്ടെ. ചിതറിപ്പോയ വാക്കുകൾ കൊണ്ടൊരു കഥ തീർക്കാം. പഴങ്കഥ, കടങ്കഥ, എൻ്റെ കഥ, നിന്റെ കഥ, ഹോ നിറയെ കഥകൾ. നരകത്തീ പോലെ ആളിപ്പടർന്ന കൊടും വേനലിലും വിഴുങ്ങി കനവുകൾ കാറ്റിൽ പറന്ന കഥ. പിന്നെ എപ്പോഴാണ് ഇത്തിൽ കണ്ണിപ്പോൽ പടർന്നത്? ഹൃദയത്തിലേക്ക് നീ വേരുകളാഴ്ത്തി മുറുകി പിടിച്ചങ്ങനെ കൈവിടാതന്നു നിന്ന കഥ. മഴയറിഞ്ഞ്, വെയിലറിഞ്ഞ്, തണൽ വിരിച്ച്, ഇനിയും കാണേണ്ട കാലങ്ങളെ കാത്ത് ഉലയാതിപ്പോഴും ഇലച്ചാർത്തുമായി നിൽക്കുന്ന കഥ. കണ്ണിൽ നിറഞ്ഞ കടൽക്കയത്തിലെ പവിഴപ്പുറ്റു കണ്ട വായിക്കാനാവാത്ത വിധം ആരൊക്കെയോ ബാക്കി വെച്ച കഥ. കാലത്തിന് പറയാൻ ഒരുപാട് കഥകളുണ്ടത്രേ. പറഞ്ഞുകേട്ട, പറഞ്ഞു വെച്ച കഥകളിൽ മധുരമോ അതോ ചവർപ്പോ? കൂടെയിരിക്കുമ്പോൾ എന്ത് രസമെന്നോ. പറയൂ, ഞാനും കേൾക്കട്ടെ. എന്നിട്ടോ കഥ പോലെയൊരു കവിത തീർക്കാം. എനിക്ക് നീ എന്ന പോൽ പേപ്പറും കൂട്ടിനൊരു പേനയും മാത്രം മതി. കവിത പെയ്യുകയാണ്, നനയാം. ഉതിർന്ന കണ്ണുനീരും കണ്ണറിയാതെ നനയുകയാണ്. ഓർമ്മകൾ പിന്നിട്ട വഴികളെ തിരയുന്നു. അടർന്ന വസന്തം തിരികെ വരാനാവാതെ തിരിഞ്ഞു നോക്കുന്നു. പൂക്കാൻ കൊതിച്ചില്ല, ഋതുക്കൾ തേടി വന്നതുമില്ല. വറ്റിവരണ്ട ജലപാതയെ വഴിനടത്താനാവണം വെറുതേ ഒരോർമ്മപ്പെയ്ത്ത്. കാലം കൈനീട്ടുമ്പോൾ മുന്നേറണം. കൊഴിഞ്ഞ നാളിലെ പൊടിഞ്ഞൊരോർമ്മകൾ നനയട്ടെ. തളിർത്ത് പൂത്ത് പടർന്നാലോ നനയാം. മണികളുതിർത്ത് തണുത്ത നേർത്ത കാറ്റിന് പിടികൊടുക്കാതങ്ങനെ നിൽക്കാം. മണികളുതിർത്ത് തണുത്ത നേർത്ത കാറ്റിന് പിടികൊടുക്കാതങ്ങനെ നിൽക്കാം. പഞ്ചാരപ്രേമം. പതിതൻ ചാരയായി ചാരിയിരിക്കലും പഴയൊരാ പ്രണയത്തെ ഓർത്തുപോയി. പാതീ വിരിഞ്ഞൊരാ പാവാടക്കാരിയിൽ പൂത്തരാ പ്രേമത്തെ ഓർത്തുപോയി. പാതയോരത്തെന്ന് പൂങ്കുലയേന്തിയ പൂക്കാല പുഞ്ചിരിയോർത്തുപോയി. പാഞ്ഞുവരുന്നൊരു പത്രാസു വണ്ടിയിൽ കണ്ടൊരു പൂമുഖമോർത്തുപോയി. പാതിവഴിയിലായി പഞ്ചറായിപ്പോയൊരു പേരില്ലാ പ്രേമത്തെ ഓർത്തുപോയി. പൊഴിയിൽ തീർത്തൊരു പ്രേമത്തിൻ പൂങ്കുടിൽ പെരുമഴയ്ക്കെന്നോ പൊളിഞ്ഞുപോയി. പതിരുപെറുക്കിയ പാടത്തു നിന്നെൻ്റെ പഞ്ചമിപ്പൈങ്കിളി പാറിപ്പോയി. പുല്ലാങ്കുഴൽ കേട്ട് പാതിമയങ്ങിയ പൊൻവർണ്ണ തത്തയും മാഞ്ഞുപോയി. പഞ്ചുള്ള പുഞ്ചിരി കൊണ്ടെന്നെ പ്രേമിച്ചോൻ പഞ്ചാമൃതം പോലൊലിച്ചുപോയി. പാറിപ്പറന്നൊരാ പട്ടത്തെപ്പോലെൻ്റെ പഞ്ചാരപ്രേമം പറന്നുപോയി. പണ്ടുപണ്ടുള്ള പളുങ്കായ പ്രേമത്തെ പഴുക്കിനാവായി പൊതിഞ്ഞെടുത്തു. പങ്കതുഴഞ്ഞെൻ്റെ പാതിയോടൊപ്പം ഞാൻ പതിയെ പോകുന്നിതാ പുലർവേളയിൽ. അമ്മയും ഉണ്ണിയും. ഞായർ പടിയുന്ന ദിക്കിലേക്ക് സന്ധ്യയിൽ പോകുവതാരാണുണ്ണി? നേരം പുലരെ കിഴക്കുദിക്കിൽ എത്തിനോക്കുന്നൊരാ സൂര്യനമ്മേ. രാവിൻ തമസിൽ വെളിച്ചമേകി താരങ്ങൾക്കൊപ്പം വന്നതാരേ? അമ്പുതങ്ങൾക്കൊപ്പം കൂട്ടുകൂടാൻ വന്നൊരാ അമ്പിളി മാമനല്ലേ? മുറ്റത്ത് നട്ട പനീനീർ പൂവിൻ ഞെട്ടൊന്നിറുത്തു കളഞ്ഞതാരേ? അമ്പതൻ ചാരത്തിരിക്കുന്നൊരി പുഞ്ചിരി തൂകുന്നൊരുണ്ണിയല്ലേ? കുട്ടിക്കവിത. അമ്മിണിക്കുട്ടി ഇതെങ്ങു പോണു? അങ്കനവാടിയിൽ പോകുവല്ലോ. വമ്പുകളൊക്കെ പറഞ്ഞമ്മിണി അമ്മയ്ക്കു മുമ്പേ നടന്നുപോണു. കൊമ്പുപോൽ കെട്ടി മുടിയിട്ടാട്ടി തമ്പുരാട്ടിക്കുട്ടി പോകയാണേ. തങ്കക്കൊലൂസുമിളക്കിക്കൊണ്ട് മങ്കമാർക്കൊപ്പം നടന്നമ്മിണി. അങ്കണത്തിൽ ചെന്നു നിന്ന പാടെ അങ്കം തുടങ്ങിയ കുഞ്ഞമ്മിണി. അങ്കനവാടിയിൽ ഇന്നു മൊത്തം അംഗങ്ങളേറെ നടക്കുന്നുണ്ട്.
1: പ്രിയ ശ്രോതാക്കൾ, ഇതുവരെ കേട്ടത് അജുമ എഴുതി ചൊല്ലിയ കവിതകൾ. മൊഴിയഴക്. ഇന്നത്തെ മൊഴിയഴകിൽ കാൽപ്പനികതയുടെ കാവൽക്കാരൻ ചങ്ങമ്പുഴ കൃഷ്ണപിള്ള. കപടലോകത്തിൽ ആത്മാർത്ഥമായൊരു ഹൃദയമുണ്ടായതാണൻ പരാജയം. ശരിയായിരിക്കാം ഈ ലോകമേറ്റം, നിരുപമമാനന്ദമായിരിക്കാം എന്ന് പറഞ്ഞ് മലയാള കവിതാലോകത്ത് കാൽപ്പനികതയുടെ വസന്തം തീർത്ത സൗന്ദര്യധാമമാണ് ചങ്ങമ്പുഴ കൃഷ്ണപിള്ള. ഭാഷയുടെ ലാളിത്യവും സംഗീതാത്മകതയും കൊണ്ട് കവിതയെ സാധാരണക്കാരിലേക്ക് എത്തിച്ച മഹാകവി. 1911 ഒക്ടോബർ 10 കൊച്ചിയിലെ ഇടപ്പള്ളിയിലാണ് അദ്ദേഹം ജനിച്ചത്. കേവല സൗന്ദര്യത്തെ സാക്ഷാത്കരിക്കുന്നവയായിരുന്നു ആ കവിതകൾ. ഇന്നലെ രാത്രിയിൽ ഞാനൊരു പൂവിൻ്റെ മന്ദസ്മിതത്തിൽ കിടന്നുറങ്ങി എന്ന് വായിക്കുമ്പോഴും നിന്നു ലളിതേ നീ എൻ മുന്നിൽ നിർവൃതി തൻ പൊൻ കതിർ പോലെ എന്ന് വായിക്കുമ്പോഴും നാം എത്തിച്ചേരുന്നത് കേവല സൗന്ദര്യത്തിൻ്റെ സോപാനത്തിങ്കലാണ്. പ്രിയ സുഹൃത്തും കവിയുമായിരുന്ന ഇടപ്പള്ളി രാഘവൻ പിള്ളയുടെ ആത്മഹത്യ ചങ്ങമ്പുഴയുടെ മനസ്സിനെയും സാഹിത്യ ജീവിതത്തെയും ആഴത്തിൽ സ്വാധീനിച്ചു. അദ്ദേഹത്തിന്റെ ദുരന്ത ജീവിതത്തെ ആസ്പദമാക്കി രചിച്ച കൃതിയാണ് രമണൻ. മലയാളത്തിൽ ഏറ്റവും കൂടുതൽ വിറ്റഴിക്കപ്പെട്ട ഏതൊരു മലയാളിയുടെയും ചുണ്ടിൽ തത്തിക്കളിച്ച വരികളാണ് രമണനിലേത്. കാനന ചായയിലാടുമേക്കാൻ ഞാനും വരട്ടെയോ നിന്റെ കൂടെ, പാടില്ല പാടില്ല നമ്മേ നമ്മൾ പാടേ മറന്നൊന്നും ചെയ്തുകൂടാ. രമണൻ എന്ന ഇടയ യുവാവും ചന്ദ്രിക എന്ന പ്രഭുകുമാരിയും തമ്മിലുള്ള നിർമ്മലമായ പ്രണയവും സാമ്പത്തിക അസമത്വം കാരണം സംഭവിച്ച അതിൻ്റെ തകർച്ചയുമാണ് ഇതിലെ കഥ. ഇതുമാത്രമല്ല സാമൂഹിക അസമത്വത്തിനും ജന്മികുടിയാൻ ചൂഷണത്തിനുമെതിരെ പ്രതികരിക്കുന്ന വിപ്ലവാത്മകമായ കവിതകൾ അദ്ദേഹം രചിച്ചിട്ടുണ്ട്. വാഴക്കുല, സ്പന്ദിക്കുന്ന അസ്ഥിമാടം തുടങ്ങിയവ അതിനുദാഹരണങ്ങളാണ്. മലയപ്പുലയനാ മാടത്തിൻ മുറ്റത്ത് മഴ വന്ന നാളൊരു വാഴ നട്ടു, വിത്തനാഥന്റെ ബേബിക്കു പാലും നിർധന ചെറുക്കനുമിനീരും. കവിയുടെ വ്യക്തിപരമായ വികാരങ്ങളും പ്രണയനൈരാശ്യവും നിറഞ്ഞു നിൽക്കുന്ന പ്രശസ്തമായ കവിതകളിലൊന്നാണ് മനസ്വിനി. മഞ്ഞത്തെച്ചി പൂങ്കുല പോലെ.

0: മഞ്ചിമവിടരും പുലർകാലേ നിന്നു ലളിതേ നീയൻ മുന്നിൽ നിർവൃതി തൻ പൊൻകതിർ പോലെ. മലയാള കവിതയെ ജനകീയമാക്കുന്നതിൽ നിർണായക പങ്കുവഹിച്ച കാൽപ്പനിക വസന്തത്തിന്റെ കവിയാണ് ചങ്ങമ്പുഴ. പ്രേമവും വേദനയും നിരാശയും സൗന്ദര്യബോധവും എല്ലാം അതിമനോഹരമായി സമ്മേളിച്ചതാണ് അദ്ദേഹത്തിന്റെ കവിതകൾ. രമണൻ പോലുള്ള കാവ്യങ്ങളിലൂടെ സാധാരണക്കാരായ വായനക്കാരുടെ മനസ്സിൽ അദ്ദേഹം ചിരപ്രതിഷ്ഠ നേടി. താളമൊത്ത പദസമ്പത്തും സംഗീതാത്മകതയും വരികളിലെ ആത്മാർത്ഥതയുമാണ് ചങ്ങമ്പുഴ കവിതകളെ ഇന്നും അമരമായി നിലനിർത്തുന്നത്. കാലമെത്ര കഴിഞ്ഞാലും മലയാളിയുടെ കാവ്യസങ്കല്പങ്ങളെ ഇത്രത്തോളം സ്വാധീനിച്ച മറ്റൊരു കവിയില്ല എന്ന് തീർത്തു പറയാം. തനിക്കനുഭവപ്പെട്ട വികാരതീവ്രത വായനക്കാരിലേക്ക് നേരിട്ടെത്തിക്കാൻ സാധിച്ചു എന്നതുതന്നെയാണ് ചങ്ങമ്പുഴ കവിതകളുടെ മഹത്വം. മലയാള കവിതാ സാഹിത്യ ചരിത്രത്തിൽ തന്റേതായ ഒരു പുതിയ യുഗം തന്നെ സൃഷ്ടിച്ച ആ കവി മാഞ്ഞുപോകാത്ത കാവ്യനക്ഷത്രമായി മലയാളികളുടെ മനസ്സിൽ എന്നും ശോഭിച്ചു നിൽക്കും.
1: സാഹിത്യവേള സമാപിക്കുന്നു.

0: आपके 4,800 रिवॉर्ड पॉइंट्स आज एक्सपायर हो रहे हैं, अभी रिडीम करें।
1: अरे वाह, मेरे इतने पॉइंट्स कैसे आए?
2: बस यही पूछो Why? रिवॉर्ड पॉइंट्स के नाम पर आए किसी अननोन लिंक पर क्लिक करने से पहले सोचिए। एक Why आपको फ्रॉड से बचाए।
0: हमेशा पूछो WHY, Why? कहता है कैप्टन Y ऑफ SBI।
2: आपका साइबर रक्षा।
3: ശ്രദ്ധിക്കൂ, ശ്രോതാക്കൾക്ക് ഗാനങ്ങൾ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ആശംസകൾ അറിയിക്കുവാൻ ഒരു സുവർണ അവസരം. ഫോണൗട്ട് ഈണങ്ങളിലൂടെ ഇനി മുതൽ ആശംസകളും ഗാനങ്ങളും കൈമാറാം. ശ്രോതാക്കൾ ചെയ്യേണ്ടത് ഇത്രമാത്രം: POE എന്ന് ടൈപ്പ് ചെയ്ത് ആശംസകൾ അറിയിക്കേണ്ട ആളുടെ പേരും ഫോൺ നമ്പറും ഗാനവും എഴുതി 8281200715 എന്ന നമ്പറിലേക്ക് സന്ദേശം അയയ്ക്കുക. ദേവികുളം സ്പൈസ് എഫം അവരെ വിളിച്ച് ആശംസകൾ കൈമാറും. സന്ദേശം അയക്കേണ്ട നമ്പർ മറക്കരുത്: 8281200715.
4: सर 5,000 रूपए लगाइए और 8,000 रूपए प्रॉफिट पाइए, ये देखिए प्रूफ का स्क्रीनशॉट।
5: वाओ,
2: स्क्रीनशॉट का प्रॉफिट असली है या सिर्फ स्क्रीन पे? व्हाट्सएप या टेलीग्राम इन्वेस्टमेंट ग्रुप्स में फेक प्रॉफिट्स और स्मॉल रिवॉर्ड से ट्रस्ट बनाया जाता है, फिर इन्वेस्टमेंट बढ़ता जाता है, इसलिए
0: हमेशा पूछो WHY, Why? कहता है कैप्टन Y ऑफ SBI,
2: आपका साइबर रक्षक।
6: ആകാശവാണി 101.4 ദേവികുളം സ്പൈസ് FM.

0: പ്രിയ ശ്രോതാക്കളെ, ഇപ്പോൾ അങ്കണം പരിപാടിയുടെ പുനഃപ്രക്ഷേപണം കേൾക്കാം.
1: ആകാശവാണി ദേവികുളം സ്പൈസ് FM.
2: അങ്കണം സ്ത്രീകൾക്കായുള്ള പരിപാടി.
3: പ്രിയ ശ്രോതാക്കൾക്ക് അങ്കണത്തിലേക്ക് ഹൃദ്യമായ സ്വാഗതം. ഇന്ന് അങ്കണത്തിൽ നമ്മോടൊപ്പമുള്ളത് ശ്രീകല മനോജാണ്. നമസ്കാരം ശ്രീകല. ശ്രീകല, അങ്കണം എന്ന് പറയുന്നത് സ്ത്രീകൾക്ക് വേണ്ടിയിട്ടുള്ള പരിപാടിയാണ്. ഏതെങ്കിലുമൊക്കെ നിലയിൽ ഇതായിട്ടുള്ള സ്ത്രീകളെയാണ് സാധാരണ നമ്മൾ ഇവിടേക്ക് കൊണ്ടുവരാറുള്ളത്. അപ്പം ശ്രീകളെ ശ്രീകല തന്നെ ഒന്ന് ശ്രോതാക്കൾക്ക് വേണ്ടി പരിചയപ്പെടുത്തുക എന്നുള്ളതാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. ഒന്ന് പറയാമോ ശ്രീകലയെ കുറിച്ചിട്ട്?
4: ഞാൻ ശ്രീകല മനോജ്, ഇടുക്കി ജില്ലയിലെ കുത്തുങ്കൽ എന്ന് പറയുന്ന ഗ്രാമത്തിലായിരുന്നു.

0: ടൂറിസം. നമുക്ക് അത്ര വികസനങ്ങളൊന്നും എത്തിപ്പെടാത്ത സ്ഥലമാണ്. എങ്കിലും ആകാശവാണി വരാൻ പറ്റിയത് ഇടുക്കിയുടെ കലാകാരി എന്ന് പറയുന്ന സിന്ധു തോമസ്. നേരത്തെ സിന്ധു ചേച്ചി ഇവിടെ പരിപാടിക്ക് വന്നിട്ടുണ്ട്. ആ ചേച്ചിയാണ് എനിക്ക് ഇവിടെ വന്ന് തന്നെ ഇവിടെ ഫോൺ നമ്പർ തന്ന് എന്നെ ഇവിടെ പരിചയപ്പെടുത്തുകയും അങ്ങനെയാണ് ഞാൻ ആകാശവാണിയിലോട്ട് എത്തിപ്പെടാനിടയായത്.
1: തീർച്ചയായിട്ടും കുത്തുങ്ങൽ സ്വദേശി ആയതുകൊണ്ട് ആകാശവാണിയിലേക്ക് എത്താൻ പറ്റില്ല. അപ്പം എന്തോ ഒരു കഴിവ് സ്ത്രീകളിലുണ്ട്, അതെന്താണെന്നൊന്ന് പറയാമോ?
0: ഞാൻ ചെറിയ തോതിൽ ചെറുകഥകളൊക്കെ എഴുതുകയും ചെറുകഥ എഴുതി എഴുതി അതും നീണ്ട നോവലിന്റെ അവസ്ഥയിലായി.
1: സത്യമാണ്, നോവലിന്റെ ചെറിയ രൂപമായ നോവലറ്റിലേക്ക് വരെ എത്തി നിൽക്കുകയാണ്. വളരെ പതുക്കെ അത് നോവലിലേക്ക് മാറും എന്നുള്ളതാണ്. എന്തുകൊണ്ടാ ഈ സാഹിത്യത്തിലേക്ക് വന്നത്? കാരണം എന്താന്ന് വെച്ചാൽ കൂലിപ്പണിയാണ് എന്ന് പറഞ്ഞു, സ്വന്തം പറമ്പിലും അല്ലെങ്കിൽ മറ്റോ പറമ്പുകളിലും ഏല എടുക്കാനാണ് പോകുക എന്ന് പറഞ്ഞു. അതിനിടയിൽ എപ്പോഴാണ് ഈ സാഹിത്യത്തിലേക്ക് ഒരു താല്പര്യം അല്ലെങ്കിൽ എഴുത്തിലേക്ക് ഒരു താല്പര്യം വന്നത്? എങ്ങനെയാ
0: എഴുത്തിലേക്ക് താല്പര്യം വന്നത്? സത്യം പറഞ്ഞാൽ എൻ്റെ അച്ഛൻ അത്യാവശ്യം നല്ല രീതിയിൽ എഴുതുന്ന സംഗീതജ്ഞനാണ്, എഴുതും. അങ്ങനെയൊക്കെ ചെറുപ്പം തൊട്ട് ചെറിയ ചെറിയ കഥകൾ എഴുതി വീട്ടിൽ മക്കളെല്ലാവരും എഴുതി അച്ഛനെ വായിച്ച് കേൾപ്പിക്കുന്ന, അങ്ങനെ അതൊരു സ്കൂൾ കാലഘട്ടത്തിലായിരുന്നു. അത് കഴിഞ്ഞപ്പോഴേക്കും പിന്നെ അതൊക്കെ നിർത്തി വിവാഹമായി, തിരക്കായി, മക്കളെ വളർത്തായി, പണിക്ക് പോക്കായി, അങ്ങനെയൊക്കെ ഒന്ന് ഡൗണായി നിന്ന സമയത്താണ് ആകാശവാണിയിലും പിന്നെ നമ്മുടെ കുടുംബശ്രീയുടെ സർഗം എന്ന് പറയുന്നൊരു പരിപാടി ഉണ്ടായിരുന്നു. അതിന് നമുക്ക് പ്രായം നോക്കാതെ തന്നെ എഴുതായിരുന്നു, സ്ത്രീകൾക്കുള്ളതായിരുന്നു. അതിലോട്ട് ആദ്യം എഴുതി, അതിൽ സാഹിത്യ ശില്പശാലയിൽ പങ്കെടുത്തു. അങ്ങനെ അങ്ങനെയൊക്കെയാണ് ഇതിനൊരു ധൈര്യം വന്നത്.
1: അപ്പം അതൊക്കെ ഒന്ന് പൊടിതട്ടിയെടുത്തു, നേരത്തെ ഉണ്ടായിരുന്നതിന് പൊടിതട്ടിയെടുത്തു എന്നത്. ഇപ്പോൾ പുതിയൊരു പുസ്തകത്തിൻ്റെ, കേരളത്തിൻ്റെ പ്രാദേശിക ചരിത്രം, അങ്ങനെ ഒരു പുസ്തകത്തിൻ്റെ ഭാഗമാകാൻ സ്ത്രീകളിലേക്ക് സാധിച്ചു എന്ന് സ്ത്രീകൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിനെക്കുറിച്ചിട്ട് ശ്രോതാക്കളോട് ഒന്ന് പറയാമോ, എങ്ങനെയാണ് ആ പ്രാദേശിക ചരിത്രം, എന്താണ് സ്ത്രീകളെ അതിനകത്ത് പ്രസൻറ്റ് ചെയ്തിരിക്കുന്നത്?
0: ഈ സിന്ധു തോമസ് ചേച്ചി എന്നെ പല വേദികളിലും വേദി കിട്ടാനുള്ള കാര്യങ്ങൾക്കായി രാജേഷ് പുല്ലമ്പാറ എന്ന് പറഞ്ഞൊരു സാറിനെ പരിചയപ്പെടുത്തി. ആ സാറിനെ ഒരു ഗ്രൂപ്പിലോട്ട് ആഡ് ചെയ്തു. അത് വലിയ വലിയ എഴുത്തുകാരുടെ ഒരു ഗ്രൂപ്പായിരുന്നു. അവരൊക്കെ സ്വന്തമായിട്ട് മൂന്നും നാലും വരെ പുസ്തകങ്ങളൊക്കെ പ്രകാശനം ചെയ്തിട്ടുള്ളവരായിരുന്നു. എങ്കിലും പറ്റും കൊച്ച എന്ന് പറഞ്ഞ് ചേച്ചി ആത്മവിശ്വാസം തന്നതുകൊണ്ട് ഞാനും എഴുതി. അപ്പോൾ എഴുതിയപ്പോഴത്താണെങ്കിലും അത് പ്രസിദ്ധപ്പെടുത്താൻ ആ പുസ്തകത്തിന് യോഗ്യമാകുമോ എന്നെനിക്ക് ഭയങ്കര ഒരു വിഷമം ആയിരുന്നു. പക്ഷെ ആ സാറ് കുഴപ്പമില്ല കേട്ടോ, അത് അച്ചടിച്ച് വരുമെന്ന് കേട്ടപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമായി. സത്യത്തിൽ എൻ്റെ എഴുത്തുകൾ അച്ചടി മഷി പുരളുക എന്നുള്ളത് എൻ്റെ ഒരു
1: ആഗ്രഹമായിരുന്നു.
0: അത് സാധിച്ചതിന് എനിക്ക് ഭയങ്കര സന്തോഷമായി.
1: അങ്ങനെയാ ഈ പറഞ്ഞ വലിയ നോവലുകൾ എഴുതി അല്ലെങ്കിൽ ഇത്ര പുസ്തകങ്ങൾ എഴുതി എന്ന് പറഞ്ഞവരുടെ എല്ലാം തുടക്കകാലം, ആരംഭകാലം എന്ന് പറയുന്നത് ഇങ്ങനെ തന്നെയാണ്. നമ്മൾ ഈ കണ്ട എല്ലാ എഴുത്തുകാരുടെയും ആരംഭകാലം അത് തന്നെയാണ്. അതുകൊണ്ട് സ്ത്രീകളെ അതിൽ വിചാരിക്കണ്ട. അപ്പൊ എന്താ ഈ കുത്തുങ്കലിനെ കുറിച്ച് എഴുതിയത്? കാരണം ടൂറിസ്റ്റ് പ്ലേസ് കൂടിയേ, വികസനം എത്തിയില്ല എന്ന് പറഞ്ഞെങ്കിലും അതൊരു ടൂറിസ്റ്റ് പ്ലേസ് ആണ്. എന്താ കുത്തുങ്കലിന്റെ ഒരു പ്രാദേശിക ചരിത്രം? അത് ഇവരൂടെ കേൾക്കട്ടെ, എന്താണ്?
0: ആ ഇടുക്കി ജില്ലയിലെ കുത്തുങ്കൽ എന്ന് പറയുന്ന ഗ്രാമം ഏറ്റവും പ്രധാനപ്പെട്ട ആദ്യത്തെ സ്വകാര്യ വ്യക്തികളുടെ വൈദ്യുത നിലയം ആദ്യമായിട്ട് ഉള്ളത് കുത്തുങ്കലാണ്,
1: ഇടുക്കി ജില്ലയിൽ.
0: അത് സ്വകാര്യ വൈദ്യുത നിലയത്തിൽ രണ്ടാം സ്ഥാനമുള്ള ഒരു
1: ഇടമാണ്.
0: ആണ്,
1: ഇപ്പോഴും അങ്ങനെ തന്നെയാണ്.
0: ആണാണ്, അത് ആദ്യം ഒരു കമ്പനി ആയിരുന്നു അത് വന്നിവിടെ നടത്തിയത്. പക്ഷേ എന്തോ 20 വർഷം എന്തോ കഴിയുമ്പോൾ നമുക്ക് സർക്കാരിന്
1: കൈമാറണം.
0: കുറച്ച് വർഷങ്ങൾ കഴിയുമ്പോൾ നമ്മുടെ സർക്കാരിൻ്റെയാണ്. കുത്തുങ്കൽ വെള്ളച്ചാട്ടം ബ്ലോക്ക് ചെയ്തുകൊണ്ട് ഡാം കെട്ടിയിട്ട് ആണ്. ഇടുക്കി മേഖല ആയതുകൊണ്ട് തന്നെ നല്ലൊരു കുന്നുംപുറമാണല്ലോ. അപ്പോൾ പൊക്കത്തിന്ന് വന്ന് ചാടുന്ന വെള്ളം മുകളിലുള്ള വേറെ ഗ്രാമമാണ് മുക്കുടിൽ എന്ന് പറയുന്നത്. ആ ഗ്രാമത്തിൻ്റെ അവിടെ പെൻസ് ഡാം കെട്ടി പെൻ സ്റ്റോക്ക് വഴി താഴേക്ക് കുത്തുങ്കൽ സ്ഥലത്തോട്ട് എത്തിച്ച് അവിടെയാണ്
1: വൈദ്യുതി
0: ഉത്പാദിപ്പിക്കുന്നത്. ആ വൈദ്യുതി ഉത്പാദിപ്പിക്കുന്ന ആ സ്ഥലത്തിൻ്റെ കുറച്ചുകൂടെ 1 കിലോമീറ്റർ താഴെയാണ് സത്യത്തിൽ എൻ്റെ വീട്. അപ്പോൾ ഇതിൻ്റെ നിർമ്മാണ പ്രവർത്തനങ്ങളും, അപ്പോൾ തീരെ ചെറുപ്രായത്തിൽ ഇത് ഉണ്ടാക്കുന്ന സമയം തൊട്ട് കമ്പനിക്കാർ വന്ന് കാണുക, വലിയ പെൻ സ്റ്റോക്ക് കൊള്ളികൾ കൊണ്ടുവരിക, അതൊക്കെ ഭയങ്കര കൗതുകമായിരുന്നു. സ്കൂളിൽ പോകുന്ന വഴിക്ക് സത്യത്തിൽ നടന്നാണ് പോകുന്നത്, ബസ്സൊന്നുമില്ല. നടന്ന് തന്നെ 6 കിലോമീറ്റർ നടന്ന് രാജക്കാട് സ്കൂളിലാണ് ഞങ്ങൾ പഠിച്ചത്. അപ്പോൾ പോകുന്ന വഴിക്ക് വലിയ വണ്ടിയിൽ ഈ പെൻ സ്റ്റോക്ക് പൈപ്പുകൾ കൊണ്ടുപോകുന്ന കണ്ട് തന്നെ ഒരുപാട് സമയം സത്യത്തിൽ അവിടെ നിന്നിട്ട്, പിന്നെ പുസ്തകം ബാഗൊന്നുമില്ല, കയ്യിലാണ് പുസ്തകം പിടിക്കുന്നത്, പുസ്തകം കൈ പിടിച്ചുകൊണ്ട് പിന്നെ ബാക്കി സമയം ലാഭിക്കാനായിട്ട് ഓടുക.
1: കാഴ്ചയിൽ പോയതുകൊണ്ട് സമയം കുറച്ച്,
0: അത് കുറേ വർഷങ്ങൾ 5-6 വർഷം കൊണ്ട് പഠിത്തം നല്ല ഒരു വൈദ്യുതി നിലയമായി. നല്ല രീതിയിൽ കറണ്ട് ഉത്പാദിപ്പിച്ച് ദൂരസ്ഥലത്തോട്ട് പോകുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ചെറിയ വോൾട്ടേജ് നമുക്ക് ആ കറണ്ട് തന്നായിരുന്നു. ഞങ്ങൾക്ക് ഞങ്ങളുടെ ഗ്രാമത്തിൻ്റെ സ്വന്തം കറണ്ട് കുറച്ച് കാലം
1: കിട്ടിയായിരുന്നു. അതല്ലാണ്ട് ടൂറിസ്റ്റ് പ്ലേസ് അല്ലേ നമുക്ക് ഈ വെള്ളച്ചാട്ടം കുത്തുങ്കൽ എന്ന് പറയുന്ന വെള്ളച്ചാട്ടം ഇല്ലേ? അപ്പൊ അതിനെല്ലാം ചേർത്തുകൊണ്ടാണ് ഈ പ്രാദേശിക ചരിത്രം എഴുതിയിരിക്കുന്നത്. അല്ലാതെ ഈ ഇത് മാത്രമല്ലല്ലോ, ഈ വൈദ്യുതി നിലയം മാത്രമല്ലല്ലോ.
0: അല്ലല്ലോ, കുത്തുങ്കൽ ആ വെള്ളച്ചാട്ടത്തിന്റെ ഭംഗിയാണ് സത്യത്തിൽ.
1: കുത്തുങ്കൽ എന്ന പേര് വരാൻ എന്തെങ്കിലും അതിനെ കുറിച്ച് വല്ലതും അങ്ങനെ അറിയില്ല
0: അല്ലെങ്കിൽ
1: പേര് വരാനുള്ളതിനെ കുറിച്ച്
0: അറിയത്തില്ല. കുത്തുങ്കൽ കുത്താണ്.

0: ഞാൻ ഞാനും എൻ്റെ ഹസ്ബൻഡും നമുക്ക് കൃഷി സ്വന്തമായിട്ടും ഉണ്ട്, അടുത്ത സ്ഥലത്തും പണിയാൻ പോകുന്നുണ്ട്.
1: ഭർത്താവും കൃഷിപ്പണി തന്നെയാണ്.
0: അതുകൊണ്ട് രണ്ടുപേരും ഒന്നിച്ച് വീട്ടുജോലികളിൽ സഹായിക്കുന്നതുകൊണ്ട് എനിക്ക് എല്ലാത്തിനും സമയം കിട്ടുന്നുണ്ട്. വൈകിട്ട് വന്നിട്ടാണ് പിള്ളേര് തന്നെ തന്നെ പഠിച്ചോളും.
1: മക്കളും ഭർത്താവും അല്ലേ എഴുത്തിനെ അത്രത്തോളം സപ്പോർട്ട് ചെയ്യുന്നത് എന്നുള്ളതാണ് ഏറ്റവും വലിയ കാര്യം. അപ്പം ചെറിയ കഥകളാണ് ഇതുവരെ എഴുതിയിട്ടുള്ളത്. ഇപ്പൊ നിലവിൽ ഒരു പുസ്തകം സമാഹരിക്കാൻ വേണ്ടിയിട്ട്, അതായത് പുസ്തക സമാഹാരം ഇറക്കാൻ വേണ്ടിയിട്ടുള്ള കഥകളായിട്ടുണ്ടോ? കാരണം ഒരു 8-10 കവിത കഥകളുണ്ടെങ്കിൽ നമുക്കൊരു സമാഹാരം ഇറക്കാമല്ലോ. അത്തരത്തിലുള്ള കഥകളായിട്ടുണ്ട് അല്ലേ? തീർച്ചയായിട്ടും. അതുകൊണ്ട് ഇനി സ്വന്തം പുസ്തകത്തിലാകട്ടെ ചെടി മഷി പുരളേണ്ടത് അല്ലെ, അങ്ങനെയല്ലേ ആഗ്രഹിക്കുന്നത്? അതുകൊണ്ട് സ്വന്തം ഇപ്പൊ എഡിറ്റ് ചെയ്ത പുസ്തകത്തിലാണെങ്കിൽ ഇനി ശ്രീകല മനോജ് എന്ന പേരിൽ അല്ലെ, എഴുത്തുകാരി ശ്രീകല മനോജിന്റെ പേരിൽ അടുത്ത പുസ്തകം ഉണ്ടാകട്ടെ എന്ന് സ്പൈസ് ഓഫിന്റെ വകയായിട്ട് ആശംസിച്ചുകൊണ്ട് നന്ദി, നമസ്കാരം.
0: നന്ദി, നമസ്കാരം.
2: അങ്കണത്തിൽ ഇനി ശ്രീകല മനോജ് എഴുതി അവതരിപ്പിച്ച കഥ കേൾക്കാം. കഥയുടെ പേര് കുഞ്ഞു മനസ്സിലേക്കൊരു ജാലകം.
0: സ്വന്തമായി ഉണ്ടാക്കിയ വെണ്ടയ്ക്കാത്തോരനും കൂട്ടി വിരസതയോടെ ചോറുണ്ണുന്നതിനിടയിലാണ് ഓഫീസ് ഫയലുകൾക്കിടയിലിരുന്ന ഫോൺ ബെല്ലടിച്ചത്. ലഞ്ച് റൂമായ ഹാളിൽ നിന്നും എഴുന്നേറ്റ് വന്ന് നോക്കുമ്പോൾ മകൻ ആദിത്യൻ്റെ ഫ്രണ്ടാണ് ഗോകുൽ ആണ് വിളിക്കുന്നത്. ഹലോ മോനിന്ന് സ്കൂളിൽ പോയില്ലേ? പ്രതികരണമില്ല. ഹലോ ഗോകുലല്ലേ? അല്ല, അവൻ്റെ മമ്മിയാണ്. ഒരു പതിഞ്ഞ സ്ത്രീ ശബ്ദം കേൾക്കാനായി. ആദ്യ സ്കൂളിൽ പോയല്ലോ, ഞാനിപ്പോൾ ഓഫീസിലാണ്, വൈകിട്ട് മോൻ വരുമ്പോൾ വിളിക്കാൻ പറയാം. ഇത്രയും പറഞ്ഞ് മറുതലയ്ക്കൽ ഒരു ഓക്കെയും പ്രതീക്ഷിച്ച് ഞാൻ നിന്നു. എനിക്ക് സംസാരിക്കാനുള്ള ആദിത്യൻ്റെ അച്ഛനോടാണ്, അതിനാണ് ഈ സമയത്ത് വിളിച്ചത്. ഫ്രീ ആകുമ്പോൾ തിരിച്ച് വിളിക്കാമോ? വേണ്ട, മിസ്ഡ് കോൾ ചെയ്താലും മതി, ഞാൻ വിളിച്ചോളാം. ശരി, ഓക്കെ എന്ന് പറഞ്ഞവർ കോള് കട്ട് ചെയ്തു. എന്തായിരിക്കും ഗോകുലിൻ്റെ അമ്മയ്ക്ക് എന്നോട് പറയാനുള്ളത്? ആദിയെക്കുറിച്ച് എന്തെങ്കിലും ആണോ? സ്കൂളിൽ എന്തെങ്കിലും പ്രശ്നമുണ്ടോ? അവനൊരു പഠിപ്പിസ്റ്റൊന്നുമല്ല, എങ്കിലും ആവറേജ് പഠിത്തമൊക്കെ ഉണ്ട്. എന്തായിരിക്കും കാര്യം? ഞാൻ ആകെ വേവലാതിപ്പെട്ടു. മനസ്സിൻ്റെ കൺഫ്യൂഷൻ കൊണ്ടാകണം ഫയൽ നോക്കൽ ഏറെ താമസം നേരിട്ടതായി തോന്നി. എന്നും ഈസിയായി ചെയ്യുന്ന വർക്ക് പലതവണ വായിച്ച് ഓർമ്മയിലിരുത്തി കൂടുതൽ ശ്രദ്ധ വേണമെന്ന സ്ഥിതിയായി. ഗീത പിണങ്ങി അവളുടെ വീട്ടിലേക്ക് പോയ ദിവസവും എന്തോ ഒരു അസ്വസ്ഥത അനുഭവപ്പെട്ടിരുന്നതായി ഓർത്തു. ഒന്നിലും ശ്രദ്ധ കിട്ടുന്നില്ല. നേരത്തെ തന്നെ ഓഫീസിൽ നിന്നിറങ്ങി. ആദ്യം കേൾക്കരുതാത്ത എന്തോ വിഷയമാണ്. വീട്ടിലെത്തി ഇപ്പോൾ തന്നെ വിളിച്ചേക്കാം, മിസ്ഡ് കോൾ ആക്കണ്ട എന്ന് കരുതി. 3-4 ബെല്ലിന് ശേഷം ഫോൺ എടുത്തു. ഹലോ, എന്താണ് പറയാനുള്ളത്? മുഖവര ഒന്നും കൂടാതെ ഞാൻ ചോദിച്ചു. 1-2 നിമിഷങ്ങൾ നിശബ്ദത കവർന്ന ശേഷം, നമ്മൾ PTA മീറ്റിംഗ് കണ്ടിട്ടുണ്ട്, പക്ഷേ മിണ്ടാൻ കഴിഞ്ഞില്ല. എന്താണ് പറയാനുള്ളത്? ഞാൻ അവരെ ബാക്കി പറയാൻ അനുവദിക്കാതെ ഇടയിൽ കയറി ചോദിച്ചു. കഴിഞ്ഞ വട്ടം PTAക്ക് വന്നത് മോൻ്റെ അമ്മയായിരുന്നു, ഞങ്ങളപ്പോൾ പരിചയപ്പെട്ടിരുന്നു. ഈ വിധം സംസാരം തുടരുന്നതിൽ എനിക്ക് ഒട്ടും താല്പര്യം തോന്നിയില്ല. കാര്യം പറഞ്ഞില്ല എന്ന് ഞാൻ അവരെ വീണ്ടും ഓർമ്മപ്പെടുത്തി. ആദിയുടെ അമ്മയെ ഉപേക്ഷിക്കാനും മറ്റൊരു വിവാഹം കഴിക്കാനും നിങ്ങൾ ആലോചിക്കുന്നതായി ആദി ഗോകുലിനോട് പറഞ്ഞു. അവനത് വലിയ ബുദ്ധിമുട്ടുണ്ടാക്കിയിട്ടുണ്ട്. നിങ്ങളുടെ കുടുംബകാര്യത്തിൽ ഇടപെടേണ്ട കാര്യം എനിക്കില്ല. എങ്കിലും ആദി എനിക്കെൻ്റെ മകനെപ്പോലെയാണ്. ഇനിയും അവനെ ശ്രദ്ധിച്ചില്ലെങ്കിൽ നമുക്കവനെ നഷ്ടമാകും. അച്ഛനമ്മമാർ തമ്മിലുള്ള ഈഗോ ക്ലാഷിൽ ആര് ജയിച്ചാലും തോൽക്കുന്നത് മക്കൾ മാത്രമായിരിക്കും. എനിക്കിതാണ് ആദിയുടെ അച്ഛനോട് പറയാനുള്ളൂ. അവർ ഫോൺ കട്ട് ചെയ്തു. എനിക്ക് വല്ലാതെ ലജ്ജ തോന്നി. ഗീത പിണങ്ങിപ്പോയിട്ട് 1 ആഴ്ചയായി എന്നുള്ളത് സത്യമാണ്. മറ്റൊന്നും ഞാൻ അറിഞ്ഞ കാര്യമേയല്ല. എനിക്കൊന്നും മനസ്സിലായില്ല. ഞാൻ യാന്ത്രികമായി മുറിയിലേക്ക് നടന്നു. വല്ലാതെ വിയർക്കുന്നു. ഫാൻ ഓണാക്കി ഹൈയിൽ ഇട്ടു. വസ്ത്രം മാറാനായി രാവിലത്തെ തിരക്കിൽ കട്ടിലിലേക്ക് വലിച്ചെറിഞ്ഞ മുഷിഞ്ഞ മുണ്ട് എടുത്തു. മുഷിഞ്ഞ മുണ്ടും പൊടി പിടിച്ച തറയും സ്ഥാനഭ്രംശം സംഭവിച്ച കലമ്പല് കൂട്ടുന്ന പാത്രങ്ങളും ഗ്ലാസും രണാങ്കണമായ കിച്ചണും എന്തൊക്കെയോ തന്നോട് പരാതിപ്പെടുന്നതായി തോന്നി. 1 ആഴ്ച മുമ്പ് ഓഫീസിൽ നിന്നെത്തുമ്പോൾ മിന്നി മിനുങ്ങുന്ന തറയും അലക്കി മടക്കി അലമാരയിൽ ഇരിക്കാനായി കട്ടിലിൽ കാത്തിരിക്കുന്ന ഡ്രസ്സുകളും കിച്ചണിലെത്തുമ്പോൾ യഥാസ്ഥാനത്തിരുന്ന് പുഞ്ചിരി തൂകുന്ന പാത്രങ്ങളും സ്പൂണുകളും ഗ്ലാസും അതിനിടയിൽ മുഖം വീർപ്പിച്ച് നിൽക്കുന്ന ഗീതയും. ഇന്നെന്താണ് വിഷയം? ചോദിച്ചില്ല. ചോദിച്ചാൽ കുറ്റപ്പെടുത്തലുകളുടെയും പേമാര് തന്നെ അവിടെ സംഭവിക്കും. ഒന്നും മിണ്ടാതെ വീട്ടിൽ നിന്നിറങ്ങി കവലയിലേക്ക് നടന്നു. തിരികെ എത്തുമ്പോൾ 8:30 കഴിഞ്ഞിരുന്നു. മോൻ ഉറങ്ങിയിരുന്നു. ഇപ്പോൾ ഞാനവനെ ശ്രദ്ധിച്ചിരുന്നോ എന്ന് ചോദിച്ചാൽ നേരത്തിന് ആഹാരം വെച്ച് കൊടുക്കുന്നു, യൂണിഫോം കഴുകി തേച്ച് ടിഫിനും കൊടുത്ത് സ്കൂളിലേക്ക് അയച്ചു. വൈകിട്ട് ഹോംവർക്ക് ഇല്ലേ എന്ന് ചോദിക്കുമ്പോൾ ചെയ്തു എന്ന മറുപടിയും കിട്ടി. അമ്മ പോയത് അവനെ വേദനിപ്പിച്ചിട്ടുണ്ടാകും. അവൾക്ക് മോനെ പിരിഞ്ഞിരിക്കുന്നതിൽ ബുദ്ധിമുട്ടില്ലായിരിക്കും. അല്ലെങ്കിൽ അവൾ പോകുമോ എന്നൊരു ധാരണയോടെയാണ് ഞാൻ അവനെ നോക്കിയത്. അവനിപ്പോൾ തീരെ ചെറിയ കുട്ടിയല്ല,

ആറാം ക്ലാസ്സിലായിരിക്കുന്നു. മയക്കുമരുന്നോ മറ്റ് ദുശ്ശീലങ്ങളിൽ ഏതിലെങ്കിലും പെട്ടിരിക്കുമോ? ഈശ്വര, ഞാനറിയാതെ നെഞ്ചത്ത് കൈവച്ച് വിളിച്ചുപോയി. ഞാനവൻ്റെ റൂം പരിശോധിക്കാമെന്നുറച്ചു. പതിവിന് വിപരീതമായി റൂം അടച്ചിട്ടിരിക്കുന്നു. ഞാൻ കതക് തള്ളി തുറന്നു. മുറിയിൽ ഫാൻ ഒരു മുരളലോടെ കറങ്ങുന്നുണ്ട്. ലൈറ്റ് പ്രകാശിച്ചു നിൽക്കുന്നു. രണ്ടും ഓഫാക്കാൻ മറന്നിരിക്കുന്നു. സ്റ്റഡി ടേബിളിൽ പുസ്തകവും ബുക്കുകളും ചിതറിക്കിടക്കുന്നു. ഞാൻ അവയൊക്കെ അടുക്കി വെച്ചു. മുറിയുടെ മൂലയ്ക്കായി വെച്ചിരിക്കുന്ന വേസ്റ്റ് ബിന്നിൽ കാര്യമായ കടലാസുകളൊന്നുമില്ല. പഠിത്തം കുറവാണോ? അസാധാരണമായി ഒന്നും തന്നെ കണ്ടില്ല. തുണി വെക്കുന്ന കബോർഡിൽ വെറുതെ ഒന്ന് പരതി. ഷർട്ടിൻ്റെയും മറ്റും തുണികൾക്കുമിടയിൽ ഒരു റോസ് കളർ ബുക്ക് ഇരിക്കുന്നു. ഞാൻ ആ ബുക്ക് കയ്യിലെടുത്തു. ഡയറിയാണോ? മോൻ ഡയറി എഴുതുന്നുണ്ടോ? ഇതിൽ എന്നെപ്പറ്റി എന്തെങ്കിലും എഴുതിയിട്ടുണ്ടാകുമോ എന്നറിയാൻ എൻ്റെ മനസ്സ് തുടിച്ചു. അപ്പോൾ ഗേറ്റ് തുറക്കുന്ന ശബ്ദം കേട്ടു. ഇരുമ്പ് ഗേറ്റിൻ്റെ ഓടാമ്പൽ മാറ്റി തള്ളി തുറക്കുന്ന ഒച്ച കേട്ട് ഞാൻ ആ ഡയറി അവിടെ തന്നെ വെച്ച് മുറിയടച്ച് ഹാളിലേക്ക് പോന്നു. അവനേക്കാൾ ഭാരമുള്ള ബാഗിൻ്റെ ഭാരത്താൽ വളഞ്ഞ് കുനിഞ്ഞ് അകത്തേക്ക് കടന്നു വന്നു. ആ കണ്ണുകളിൽ ക്ഷീണമുണ്ടോ? മുഖം പാടിയാണല്ലോ ഇരിക്കുന്നത്. വെട്ടി ഒതുക്കാറായ മുടി നെറ്റിയിലേക്ക് ചിതറി വീണ് പുരികത്തെ മറയ്ക്കുന്നു. എൻ്റെ നേരെ ഒന്ന് നോക്കുക മാത്രം ചെയ്തിട്ട് ബാഗ് സോഫയിലേക്ക് ഇട്ടിട്ട് മുറിയിലേക്ക് പോയി. അച്ഛ എന്ന് വിളിക്കുമെന്നോ അച്ഛൻ ഇന്ന് നേരത്തെ വന്നോ എന്ന് ചോദിക്കുമെന്നോ വെറുതെ പ്രതീക്ഷിച്ചു പോയി. ആ മോഹഭംഗം തൊണ്ടയിലൊരു വിങ്ങലായി നിന്നു. ചേട്ടനിന്ന് നേരത്തെ വന്നോ എന്ന് പുഞ്ചിരിയോടെ ചോദിക്കുന്ന ഗീതയോട് എന്താ വരണ്ടായിരുന്നോ എന്ന് ചോദിച്ചിട്ടുണ്ട്. പെറുപുറത്തുകൊണ്ട് അടുക്കളയിലേക്ക് പോവുക മാത്രമാണ് ഗീത ചെയ്തിട്ടുള്ളത്. ഒന്നും ഓർത്തിട്ട് കാര്യമില്ല. അടുക്കളപ്പണി മുഴുവൻ കിടക്കുന്നു. വൃത്തിയാക്കലും രാത്രിയിലേക്കുള്ള കറിവെക്കലും തൂക്കലും വാരലും തുണി കഴുകലും അങ്ങനെ നിറയെ പണികൾ. നിനക്കിവിടെ എന്താ പണി എന്ന് ചോദിച്ചിരുന്നു തോർത്തു. മനസ്സിൻ്റെ ഭാരത്താൽ ഒന്നും ചെയ്യാൻ തോന്നാതെ മനസ്സുമടിച്ച് കുറേ നേരം ഹാളിലിരുന്നു. പിന്നെ ആദിക്ക് ഭക്ഷണം വിളമ്പിക്കൊടുത്തു. അത് പറയാൻ റൂമിൽ ചെല്ലുമ്പോൾ യൂണിഫോം മാറാതെ ആദി കമിഴ്ന്ന് കട്ടിലിൽ കിടക്കുന്നു. ആദി ഏറ്റുവന്ന് കഴിക്കേ എന്ന് പറഞ്ഞപ്പോൾ എന്ന് മൂളക മാത്രം ചെയ്തു. അച്ഛന് ചില പരിമിതികളുണ്ട്. സ്നേഹം പ്രകടിപ്പിക്കുന്നതിൽ പിശുക്കുണ്ട്. അമ്മയ്ക്ക് അവൻ്റെ അരികിൽ ചെന്നിരിക്കാം. മുടിയിൽ തലോടാം. ഉമ്മ കൊടുക്കാം. അവൻ്റെ മുഖം പിടിച്ചുയർത്തി ആ കണ്ണുകളിൽ നോക്കി മോൻ എന്തു പറ്റി എന്ന് ചോദിക്കാം. കുളിക്കാൻ പറഞ്ഞതിന് ശേഷം ഹോംവർക്ക് ചെയ്യാൻ പറഞ്ഞതിനും എന്ന മറുപടി മാത്രം. ടി വി കാണാനോ വർത്തമാനങ്ങൾ പറയാനോ ഒന്നും കൂട്ടാക്കാതെ മുറിയിൽ തന്നെ സമയം ചെലവാക്കുന്നു. ഗോകുലിൻ്റെ അമ്മ പറഞ്ഞതിൽ എന്തൊക്കെയോ സത്യമുണ്ട്. ഗീതയുടെ ശബ്ദം മുഴങ്ങാത്ത വീടും മകനും എനിക്കാദ്യമായി ഏകാന്തത സമ്മാനിച്ചു. പണിയൊക്കെ കഴിഞ്ഞ് ചെന്ന് നോക്കുമ്പോൾ ആദി ഉറങ്ങിയിരുന്നു. ശബ്ദമുണ്ടാക്കാതെ ചെന്ന് നേരത്തെ കണ്ടുവച്ച ഡയറി കൈക്കലാക്കി. ഹാളിൽ വന്നിരുന്ന് വിറയാർന്ന കൈകളോടെ ഡയറി തുറക്കുമ്പോൾ അതിലെന്താണുള്ളതെന്നുള്ള ആകാംക്ഷയും വേവലാതിയുമായിരുന്നു മനസ്സു നിറയെ. ആദ്യ പേജിൽ ഏതൊരു കുട്ടിയും ആദ്യം വരയ്ക്കുന്ന സീനറി ആയിരുന്നു. ചെറിയ വീടും അരികിൽ തെങ്ങും പുറകിലായി മലനിരകളും മലനിരകൾക്കിടയിലായി പൊന്തി വരാൻ വെമ്പുന്ന സൂര്യനും. അതിന് താഴെ ആദ്യത്തെ 3B എന്ന് എഴുതി വച്ചിരിക്കുന്നു. അടുത്ത പേജിൽ ഉത്സവപ്പറമ്പിൽ അച്ഛൻ്റെയും അമ്മയുടെയും കൈപിടിച്ച് നിൽക്കുന്ന കുട്ടി. ചുറ്റിലും ബലൂണും കച്ചവടവും ആനകളും ചെണ്ടക്കാരും ജനക്കൂട്ടവും. ചിത്രം അത്ര ഭംഗിയുള്ളതല്ലെങ്കിലും അവൻ്റെ മനസ്സിൽ അവയ്ക്ക് വർണ്ണങ്ങളുടെ ദൃശ്യഭംഗിയും കാതിൽ താളമേളങ്ങളുടെ അലയൊലിയും ഉയർന്നിരിക്കാം. ഈ ചിത്രത്തിന് താഴെ ആദിത്യൻ 6ാം ക്ലാസ്സിലാണ്. അടുത്ത പേജിൽ മായാവിയും മാന്ത്രികപടിയും മിക്കി മൗസും ഡൊണാൾഡ് ഡക്കും ഒക്കെ നിറഞ്ഞിരിക്കുന്നു. ഇവയിൽ ചില ചിത്രങ്ങൾ ഗീതയാണ് വരച്ചതെന്ന് തോന്നി. അപ്പോൾ നിനക്കിവിടെ ചിലക്കല്ലാതെ എന്നാ പണി എന്ന് ചോദിച്ചത് ഓർത്തു. പിന്നെ ഭംഗിയുള്ള പൂമ്പാറ്റ, ആമ്പൽക്കുളം, മരങ്ങൾ. അവനിപ്പോൾ പ്രകൃതിയിലേക്ക് ഇറങ്ങി ചെന്നെന്ന് തോന്നി. പതിവ് പോലെ ചിത്രങ്ങൾ എന്ന് കരുതി അടുത്ത പേജ് മറിച്ചപ്പോൾ അക്ഷരങ്ങളാണ്. ഓരോ പേജും കുറച്ച് മാത്രം എഴുതി തീയതിയും കുറിച്ചിരിക്കുന്നു. ഞാൻ ആകാംക്ഷയോടെ വായിച്ചത് ഇപ്രകാരമായിരുന്നു. ഇന്നും അച്ഛനും അമ്മയും പിണക്കത്തിലാണ്. എപ്പോഴും ഒച്ചപ്പാട് തന്നെ. കാരണം എന്താണെന്ന് ചോദിച്ചാൽ അമ്മ വഴക്കു പറയും. അടുത്ത പേജ് എടുത്തപ്പോൾ ഇങ്ങനെ കുറിച്ചിരിക്കുന്നു. നാട്ടിൽ പോയപ്പോൾ അച്ഛമ്മ തന്ന 10 രൂപ ഞാൻ വഴിയരികിൽ മാതാവിൻ്റെ നേർച്ചപ്പെട്ടിയിലിട്ടു. എന്തു പ്രാർത്ഥിച്ചാലും മാതാവ് നടത്തിത്തരുമെന്ന് കൂട്ടുകാരൻ പറഞ്ഞു. ഞാൻ എൻ്റെ അച്ഛനും അമ്മയും സന്തോഷമായിരിക്കാൻ പ്രാർത്ഥിച്ചു. മാതാവേ, നടത്തിത്തരണമേ. അത് വായിച്ചപ്പോൾ എൻ്റെ കണ്ണു നിറഞ്ഞു. ചില പേജുകളിൽ അവൻ്റെ ബെസ്റ്റ് ഫ്രണ്ടായ ഗോകുലുണ്ട്. അവൻ്റെ ഫാമിലി ഹാപ്പി ഫാമിലിയാണ്. അവൻ ഭാഗ്യമുള്ളവനാണ് എന്ന് കുറിച്ചിട്ടിരിക്കുന്നു. അമ്മ നാളെ നാട്ടിലേക്ക് പോകും. ഞാൻ അച്ഛൻ പറയുന്നതനുസരിച്ച് നല്ല കുട്ടിയായിരിക്കണമെന്ന് അമ്മ പറഞ്ഞു. അച്ഛനെ വിഷമിപ്പിക്കാതെ എപ്പോഴും കൂടെ ഉണ്ടാകണമെന്നും പറഞ്ഞു. ഓരോ പേജ് മറിക്കും തോറും പിന്നെ എന്തുണ്ടായി എന്നറിയാൻ എൻ്റെ മനസ്സ് വെമ്പൽ കൊണ്ടു. ഇന്ന് ഇവിടെ ചിറ്റപ്പൻ വന്നിരുന്നു. അമ്മയുടെ അഹങ്കാരം കൊണ്ടാണ് അമ്മ പോയതെന്ന് പറഞ്ഞു. അച്ഛനോട് അമ്മയെ ഉപേക്ഷിക്കാനും പറഞ്ഞു. അച്ഛൻ അങ്ങനെ ചെയ്യുമോ? ഇതൊക്കെ മോൻ കേൾക്കുമെന്നോ ശ്രദ്ധിക്കുമെന്നോ ഞാൻ ഓർത്തിരുന്നില്ലല്ലോ എന്ന് ഓർത്തപ്പോൾ

0: ലജ്ജ തോന്നി. അടുത്ത പേജ് എന്നെ അക്ഷരാർത്ഥത്തിൽ തളർത്തിക്കളഞ്ഞു. എൻ്റെ അച്ഛൻ വേറെ കല്യാണം കഴിച്ചാൽ ആ അമ്മ എന്നെ കൊല്ലുമെന്ന് ഗോകുൽ പറഞ്ഞു. ശരിയായിരിക്കും, എൻ്റെ അച്ഛന് എന്നോടിപ്പോൾ ഒരു സ്നേഹവുമില്ല. അച്ഛൻ എന്നെ കൊല്ലാൻ നോക്കുമോ? അന്ന് വല്യേട്ടൻ വന്ന ദിവസം ഞാൻ ഓർത്തു, ചിറ്റപ്പനോട് പോയി മിണ്ടു, ഇങ്ങനെ റൂമിൽ തന്നെ ഇരിക്കാതെ പുറത്തേക്ക് ചെല്ലു എന്ന് ഞാൻ ആദ്യോട് പറയുമ്പോൾ എൻ്റെ നേർക്ക് അവനൊന്നു വല്ലാതെ നോക്കി. അവൻ്റെ കൊച്ചു മനസ്സിലപ്പോൾ അവൻ്റെ അച്ഛൻ്റെ പ്രതിച്ഛായ എന്തായിരുന്നു? ആ നോട്ടത്തിൻ്റെ അർത്ഥം എന്തായിരുന്നു ദൈവമേ? അതോർത്തപ്പോൾ ഞാനൊരു മെഴുകുതിരിയായി ഉരുകി തീർന്നു പോയതായി തോന്നി. അവൻ എന്നിൽ നിന്ന് എത്ര ദൂരെയായിപ്പോയി എന്ന് ഞാൻ വേദനയോടെ തിരിച്ചറിഞ്ഞു. അവന് അമ്മയോട് സ്നേഹവാത്സല്യങ്ങൾ അനുഭവിക്കേണ്ട പ്രായമാണ്, അതിന് തടസ്സമായത് ഞാനാണല്ലോ എന്നോർത്ത് വിലപിച്ചു പോയി. തീർന്നിട്ടില്ല, ഇനിയും ഒരു പേജിൽ കൂടി എഴുതിയിട്ടുണ്ട്. അതിങ്ങനെ അത് ഇന്നത്തെ തീയതിയാണ്. മാളുവിൻ്റെ ബാഗിൽ ഫോണുണ്ടായിരുന്നു. ആരും കാണാതെ ഞാനും ഗോകുലും മാളുവും കൂടി അമ്മയെ വിളിച്ചു. ഇത്രയും ദിവസമായിട്ടും മോനും അച്ഛനും അമ്മയെ കാണാൻ തോന്നിയില്ലേ? നിങ്ങൾ വരുന്നത് കാത്തിരിക്കുകയാണമ്മ എന്ന് പറഞ്ഞ് അമ്മ ഒരുപാട് കരഞ്ഞു. ഞാനും കരഞ്ഞു. ഗോകുലിൻ്റെ അമ്മ പറഞ്ഞത് നേരാണ്. ഇനിയും വൈകിയാൽ അവൻ്റെ ഉള്ളിൽ ഞാൻ ആരുമല്ലാതാകും. ഡയറി യഥാസ്ഥാനത്ത് വെച്ച് ഉറങ്ങാൻ പോകുമ്പോൾ അച്ഛൻ്റെയും അമ്മയുടെയും കൈ പിടിച്ച് ഉത്സവം കാണുന്ന കുട്ടിയുടെ ചിത്രം മനസ്സിൽ നിറഞ്ഞു നിന്നു. പിറ്റേ ദിവസത്തെ സൂര്യോദയം കൂടുതൽ മനോഹരമായി തോന്നി. ഞാൻ കാർ കഴുകുമ്പോൾ വരാന്തയിലേക്ക് ഇറങ്ങുന്ന വാതിൽപ്പടിയിൽ നിന്ന് എന്നെ നോക്കുന്ന ആദിയെ ഞാൻ കണ്ടു. അവൻ്റെ മനസ്സിലെ ചിന്തകൾ എനിക്കിപ്പോൾ ഊഹിക്കാൻ പറ്റുന്നുണ്ട്. മോൻ ഫ്രഷായോ? ടേബിളിൽ ഡ്രസ് അയൺ ചെയ്ത് വെച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞപ്പോഴും എന്ന് മറുപടി മാത്രം. അപ്പോൾ തന്നെ ഉമ്മറപ്പടിയിലേക്ക് വന്നെത്തി നോക്കി ചോദിച്ചു, അത് യൂണിഫോം അല്ലല്ലോ. അച്ഛായെന്ന് വിളിച്ചില്ല എന്നത് ഞാൻ ശ്രദ്ധിച്ചു. ഇന്ന് സ്കൂളിലും ഓഫീസിലും ലീവാണല്ലോ, ഇന്ന് അമ്മയെ വിളിക്കാൻ പോകുമല്ലേ? പൊടുന്നനെ അവൻ്റെ മുഖത്ത് വിരിഞ്ഞ മഴവില്ലും കണ്ണിലെ ആയിരം സൂര്യൻ ഒരുമിച്ചുതച്ച തിളക്കവും ഞാൻ ആസ്വദിച്ചു നിൽക്കെ അച്ഛ എന്ന വിളിയോടെ ഓടി വന്നെൻ്റെ അരിയിൽ കെട്ടിപ്പിടിച്ച് തേങ്ങി. ഞാനാകെ അമ്പരന്നു പോയി. ആ കെട്ടിപ്പിടുത്തത്തിൻ്റെ ശക്തിയിൽ സ്നേഹത്തിൻ്റെ ആഴക്കയത്തിൽ ഞാനും മുങ്ങിപ്പോയി. അവൻ്റെ സങ്കടങ്ങൾ ഒരു പെരുമഴ പോലെ പെയ്തു തോർന്നു. കാർ ഷാമ്പുവിൻ്റെ പത നിറഞ്ഞ വിരലുകളാൽ ഞാൻ അവൻ്റെ മുടിയിഴകളിൽ വിരലൊടിച്ചു, നെറുകയിൽ ചുംബിച്ചു. ആ പെരുമഴയിൽ എൻ്റെ ദുഃഖങ്ങളും പെയ്തു തോർന്നു. എന്നിലെ അച്ഛനെ ആദ്യം വീണ്ടെടുത്തു, ഞാൻ എൻ്റെ സ്വത്വവും. നമുക്ക് പോകണ്ടേ? ഞാൻ അവനെ വിടർത്തി മാറ്റി. അവൻ ഇത്ര ഭംഗിയായി ഇതുവരെ പുഞ്ചിരിച്ചിട്ടില്ലെന്ന് എനിക്ക് തോന്നി. ഞാൻ ഡ്രസ്സ് ചെയ്യുമ്പോഴും മുടി ചെയ്യുമ്പോഴുമെല്ലാം അവൻ എന്നെ ചുറ്റിപ്പറ്റി നിന്നു. അവൻ്റെ ഉത്സാഹം എനിക്കും ഊർജം പകർന്നു. ഡ്രൈവ് ചെയ്യുന്നതിനിടെ ഞാൻ അവനെ ഇടയ്ക്കിടയ്ക്ക് നോക്കുന്നുണ്ടായിരുന്നു. അവൻ ചെറു പുഞ്ചിരിയോടെ ഏതോ ഭാവനാലോകത്താണ്. ഞാനും ഞങ്ങളുടെ വരവും കാത്തിരിക്കുന്ന ഗീത എനിക്കും സുഖമുള്ളൊരു അനുഭൂതിയായി. അച്ഛൻ മടുത്തോ എന്ന ചോദ്യം എൻ്റെ മനസ്സ് നിറച്ചു. ആ, ഒരു ബ്രേക്ക് എടുക്കാം എന്ന് പറഞ്ഞ് ഞാൻ കാർ സ്ലോ ആക്കുമ്പോൾ ദേ ആ മരച്ചുവട്ടിൽ നിർത്തിയാലോ എന്ന് ആദ്യം പറഞ്ഞു. എന്ത് ഭംഗിയുള്ള മരമല്ലേ അച്ഛാ? ആദ്യം പറഞ്ഞപ്പോൾ ഞാൻ ശ്രദ്ധിച്ചു. വഴിയുടെ ഓരം ചേർന്ന് നിൽക്കുന്നെങ്കിലും വഴി മുഴുവനായി പന്തലിട്ട് പൂത്തെളിഞ്ഞ് നിൽക്കുന്ന തേക്കുമരം, വലിപ്പവും കടുപ്പവുമേറിയ ഇലകൾക്കിടയിൽ തീരെ ചെറിയ വെളുത്ത നനുത്ത പൂക്കൾ, ടാറിട്ട കറുത്ത റോഡിൽ വെളുത്ത ചെറിയ പൂക്കൾ ചിതറിക്കിടക്കുന്ന കാഴ്ച മനസ്സിന് കുളിർമ നൽകി. അമാവാസിയിൽ താരാജാലകം മിന്നിത്തിളങ്ങിയ പോലെ ശോഭിച്ചു. തടി കൊണ്ടും തണൽ കൊണ്ടും കരുത്തനായ തേക്കുമരത്തിൽ തീരെ ദുർബലമായി ഈ ചെറു പൂവ് കൂടി ചേർന്ന് വന്നപ്പോഴാണ് കൂടുതൽ അഴകും ആകർഷകത്വവും കൈവന്നത് എന്ന സത്യം ഞാൻ തിരിച്ചറിഞ്ഞു. കൂട്ടിൽ കിടക്കുന്ന കുഞ്ഞിത്തത്തയ്ക്ക് അവൻ പാലും പഴവും ആവോളം നൽകി. എന്നിട്ടും ആ കിളി അവയൊന്നും കഴിച്ചില്ല, എപ്പോഴും പുറത്തേക്ക് കണ്ണെന്നിട്ടിരുന്ന് ക്രീ ക്രീ എന്ന് കരഞ്ഞുകൊണ്ടിരുന്നു. എന്തിയാ തത്തയൊന്നും കഴിക്കാത്തത്? ഇങ്ങനെ പോയാൽ പട്ടിണി കിടന്ന് ചത്തുപോയാലോ? അവന് വിഷമമായി. മോനെ, അതിൻ്റെ അമ്മയെ കാണാത്തത് കൊണ്ടാണ് അതൊന്നും കഴിക്കാത്തത്, മുത്തശ്ശി സ്നേഹത്തോടെ പറഞ്ഞു. അതിൻ്റെ അമ്മയും ഇതൊക്കെ തന്നെയല്ലേ കഴിക്കാൻ കൊടുക്കുന്നത്? പക്ഷേ നമുക്കതിൻ്റെ അമ്മയാകാൻ പറ്റില്ലല്ലോ മോനെ. അത് പട്ടിണി കിടന്ന് ചാവു മുമ്പേ തുറന്നു വിടൂ. അതതിൻ്റെ അച്ഛനമ്മമാർക്കൊപ്പം സന്തോഷത്തോടെ ഇരിക്കട്ടെ, മുത്തശ്ശി പറഞ്ഞപ്പോൾ ഞാൻ കൂട് തുറന്നു. കുഞ്ഞിത്തത്ത ക്രീ ക്രീ എന്ന് കരഞ്ഞുകൊണ്ട് കൂടിന് പുറത്തേക്ക് പറന്നു. അടുത്ത മരക്കൊമ്പിൽ കാത്തിരുന്ന അച്ഛനമ്മമാർക്കടുത്തേക്ക് അച്ഛനും അമ്മയും കുഞ്ഞിത്തത്തയും സന്തോഷത്തോടെ ചിലച്ചുകൊണ്ട് പറന്നുപോയി. പിറ്റത്തെ ദിവസത്തെ ആദ്യയുടെ ഈ ഡയറി ഞാനും ഗീതയും ഒരുമിച്ചിരുന്ന് വായിച്ചു.
1: കുഞ്ഞു മനസ്സിലേക്കൊരു ജാലകം. ശ്രീകല മനോജ് അവതരിപ്പിച്ച ആ കഥയാണ് അങ്കണത്തിൽ നിങ്ങൾ ഇതുവരെ കേട്ടത്.
2: അങ്കണം സ്ത്രീകൾക്കായുള്ള പരിപാടി സമാപിക്കുന്നു.

ഏറെ ഇപ്പോൾ ശ്രദ്ധിക്കൂ, ആകാശവാണി ദേവികുളം നിലയത്തിലെ സാഹിത്യവേള എന്ന പരിപാടിയിലേക്ക് കഥകൾ, കവിതകൾ എന്നിവ ക്ഷണിക്കുന്നു. റേഡിയോയിൽ വായിക്കുവാൻ അനുയോജ്യമായതും സാഹിത്യ മൂല്യമുള്ളതുമായിരിക്കണം സൃഷ്ടികൾ. രചനകൾ പൂർണ്ണമായും സ്വന്തമായിരിക്കണം. മുൻപ് എവിടെയും പ്രസിദ്ധീകരിക്കുകയോ പ്രക്ഷേപണം ചെയ്തതോ ആകരുത്. തിരഞ്ഞെടുക്കപ്പെടുന്ന മികച്ച രചനകൾ ആകാശവാണിയിലൂടെ പ്രക്ഷേപണം ചെയ്യുന്നതായിരിക്കും. സാഹിത്യരചനകൾ aardevikulam@gmail.com എന്ന മെയിൽ ഐ ഡിയിലോ സ്റ്റേഷൻ ഡയറക്ടർ ആകാശവാണി ദേവികുളം നിലയം 685613 എന്ന അഡ്രസ്സിലോ അയക്കാവുന്നതാണ്. നിങ്ങളുടെ ഫോൺ നമ്പറും മെയിൽ ഐ ഡിയും എഴുതുവാൻ മറക്കരുത്. അറിയിപ്പ് കഴിഞ്ഞു.

0: ആകാശവാണി.
1: പദ്ധതികൾ ജനനന്മയ്ക്ക്.
2: പദ്ധതികൾ ജനനന്മയ്ക്ക് പരമ്പരയിൽ ഇന്ന് സാഗർമാല പദ്ധതിയെക്കുറിച്ച് ഒരു ലഘുവിവരണം കേൾക്കാം.
1: ഒരു രാജ്യത്തിന്റെ സാമ്പത്തിക വളർച്ചയിൽ കടൽമാർഗ ഗതാഗതത്തിനും തുറമുഖങ്ങൾക്കും നിർണായക സ്ഥാനമാണുള്ളത്. ഇന്ത്യയുടെ ഏകദേശം 11,099 കിലോമീറ്റർ നീളമുള്ള തീരപ്രദേശവും 14,500 കിലോമീറ്ററോളം സാധ്യതയുള്ള ജലഗതാഗത പാതകളും രാജ്യത്തിന്റെ വ്യാപാരത്തിനും ചരക്കുനീക്കത്തിനും വലിയ സാധ്യതയാണ് നൽകുന്നത്. ഈ സാധ്യതകളെ പരമാവധി പ്രയോജനപ്പെടുത്തി തുറമുഖ കേന്ദ്രീകൃത വികസനം സാധ്യമാക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് കേന്ദ്ര സർക്കാർ 2015 മാർച്ചിൽ സാഗർമാല പദ്ധതിക്ക് തുടക്കം കുറിച്ചത്. രാജ്യത്തെ തുറമുഖങ്ങളുടെ ആധുനികവൽക്കരണം, തുറമുഖങ്ങളെ റോഡ് റെയിൽ ശൃംഖലകളുമായി ബന്ധിപ്പിക്കൽ, തീരദേശ വ്യവസായ വികസനം, തീരദേശ സമൂഹങ്ങളുടെ ജീവിത നിലവാരം മെച്ചപ്പെടുത്തൽ, തീരദേശ അന്തർദേശീയ ജലഗതാഗതം പ്രോത്സാഹിപ്പിക്കൽ എന്നിവയാണ് പദ്ധതിയുടെ പ്രധാന ലക്ഷ്യങ്ങൾ. ഭരണനിർവഹണ സൌകര്യാർത്ഥം സാഗർമാല പദ്ധതിയെ 5 പ്രധാന മേഖലകളായി തിരിച്ചിരിക്കുന്നു. 1. തുറമുഖ ആധുനികവൽക്കരണം. ഇതിൽ നിലവിലുള്ള തുറമുഖങ്ങളുടെ ശേഷിയും പ്രവർത്തനക്ഷമതയും വർദ്ധിപ്പിക്കുകയും പുതിയ തുറമുഖങ്ങൾ വികസിപ്പിക്കുകയും ചെയ്യുന്നു. തുറമുഖ കണക്ടിവിറ്റിയാണ് 2. ഇതിൽ തുറമുഖങ്ങളെ റോഡ്, റെയിൽ, തീരദേശ കപ്പൽ ഗതാഗതം, ഉൾനാടൻ ജലപാതകൾ എന്നിവയുമായി ബന്ധിപ്പിച്ച് ചരക്കുനീക്കം കൂടുതൽ വേഗത്തിലും കുറഞ്ഞ ചിലവിലും സാധ്യമാക്കുന്നു. ഇതിലൂടെ തുറമുഖങ്ങൾക്ക് സമീപം വ്യവസായ ക്ലസ്റ്ററുകൾ വികസിപ്പിച്ച് നിർമ്മാണ പ്രവർത്തനങ്ങൾക്കും വ്യാപാരത്തിനും പ്രോത്സാഹനം നൽകുന്നു. 4. തീരദേശ സമൂഹ വികസനം. മത്സ്യബന്ധനം, നൈപുണ്യ വികസനം, തീരദേശ ടൂറിസം തുടങ്ങിയ മേഖലകളിലൂടെ തീരദേശ ജനതയുടെ ഉപജീവന സാധ്യതകൾ ഇതിലൂടെ മെച്ചപ്പെടുത്തുന്നു. തീരദേശ കപ്പൽ ഗതാഗതവും ഉൾനാടൻ ജലഗതാഗതവുമാണ് 5. റോഡ്, റെയിൽ സംവിധാനങ്ങൾക്ക് പകരമായി ജലമാർഗങ്ങളിലൂടെ കൂടുതൽ ചരക്കുകൾ നീക്കി ഗതാഗത ചെലവും റോഡുകളിലെ തിരക്കും കുറയ്ക്കുകയാണ് പ്രധാന ലക്ഷ്യം. സാഗർമാലയുടെ ഭാഗമായി ഇതുവരെ 845 പദ്ധതികൾക്ക് 6.06 ലക്ഷം കോടി രൂപയുടെ ഏകദേശ നിക്ഷേപത്തോടെ തുടക്കം കുറിച്ചിട്ടുണ്ട്. ഇതിൽ 315 പദ്ധതികൾ 1.57 ലക്ഷം കോടി രൂപ ചെലവിൽ പൂർത്തിയായി. പ്രധാന തുറമുഖങ്ങളിൽ 2025-26 സാമ്പത്തിക വർഷത്തിൽ 91.5 കോടി ടണ്ണിലധികം ചരക്ക് കൈകാര്യം ചെയ്തു. അതേസമയം ഉൾനാടൻ ജലപാതകളിലൂടെയുള്ള ചരക്ക് നീക്കം 2013-14 18.1 കോടി ടണ്ണിൽ നിന്ന് 2024-25 145.5 കോടി ടണ്ണായി ഉയർന്നു. തുറമുഖങ്ങളുടെ ആധുനികവൽക്കരണത്തിലൂടെയും ചരക്കുനീക്കത്തിന്റെ വേഗത വർദ്ധിപ്പിക്കുന്നതിലൂടെയും ഗതാഗത ചെലവ് കുറയ്ക്കുന്നതിനും രാജ്യത്തിന്റെ ലോജിസ്റ്റിക് കാര്യക്ഷമത മെച്ചപ്പെടുത്തുന്നതിനും സാഗർമാല ലക്ഷ്യമിടുന്നു. പദ്ധതിയുടെ

0: ഭാഗമായി ഏകദേശം 1 കോടി തൊഴിലവസരങ്ങളുടെ സാധ്യതയും കണക്കാക്കപ്പെട്ടിട്ടുണ്ട്. ഇതിന്റെ അടുത്ത ഘട്ടമായി സാഗർമാല 2.0 കൂടുതൽ സമഗ്രമായ മാരിടൈം ഡെവലപ്മെന്റ് ലക്ഷ്യമിടുന്നു. 85,482 കോടി രൂപയുടെ ബജറ്റ് പിന്തുണയോടെ 3.6 ലക്ഷം കോടി രൂപയുടെ നിക്ഷേപം ഉത്തേജിപ്പിക്കുകയാണ് ലക്ഷ്യം. തുറമുഖങ്ങൾ, തീരദേശ ഉൾനാടൻ ജലഗതാഗതം, വ്യവസായം, തീരദേശ സമൂഹങ്ങൾ, ഗവേഷണം, സുസ്ഥിര വികസനം എന്നിവയെ ഏകോപിപ്പിച്ച് ഇന്ത്യയെ ഒരു ആഗോള മാരിടൈം ഹബ്ബാക്കി മാറ്റുക എന്നതാണ് സാഗർമാല 2.0 മുന്നോട്ട് വയ്ക്കുന്ന ദീർഘകാല ലക്ഷ്യം. തുറമുഖങ്ങളെ കേന്ദ്രീകരിച്ച് അടിസ്ഥാന സൌകര്യ വികസനവും വ്യവസായ വളർച്ചയും തൊഴിൽ സൃഷ്ടിയും ജലഗതാഗത വികസനവും ഒരുമിച്ച് മുന്നോട്ട് കൊണ്ടുപോകുന്ന ദേശീയ ദൌത്യമാണ് സാഗർമാല. ഇന്ത്യയുടെ സമുദ്രശേഷിയെ സാമ്പത്തിക വളർച്ചയുടെ ശക്തമായ ചാലകശക്തിയാക്കി മാറ്റുകയാണ് പദ്ധതിയുടെ ലക്ഷ്യം.
1: സാഗർമാല പദ്ധതിയെക്കുറിച്ചുള്ള ലഘുവിവരണമാണ് ഇന്ന് പദ്ധതികൾ ജനനന്മയ്ക്ക് എന്ന പരമ്പരയിലൂടെ നമ്മൾ കേട്ടത്.
2: പദ്ധതികൾ ജനനന്മയ്ക്ക് സമാപിക്കുന്നു.

0: അല്പസമയത്തിനുള്ളിൽ പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ കേൾക്കാം.
1: ആകാശവാണി നമസ്കാരം. പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ വായിക്കുന്നത് സുധിൻ സൈനുദ്ദീൻ. രാഷ്ട്രനിർമ്മാണ പ്രക്രിയയിൽ ഗ്രാമീണ വനിതകളുടെ സജീവ പങ്കാളിത്തം നിർണായകമായതിനാൽ സാമ്പത്തികമായി അവരെ കൂടുതൽ ശാക്തീകരിക്കണമെന്ന് രാഷ്ട്രപതി ദ്രൗപദി മുർമു. ആന്ധ്രാപ്രദേശിലെ വിജയവാഡയിൽ ദേശീയ സരസ് മേള ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു രാഷ്ട്രപതി. സ്വയം സഹായ സംഘങ്ങൾ സ്ത്രീകളെ സ്വയം പര്യാപ്തരാക്കുന്നതിലൂടെ ഗ്രാമീണ സമ്പദ് വ്യവസ്ഥയ്ക്ക് നിർണായക സംഭാവനകളാണ് നൽകുന്നതെന്നും രാഷ്ട്രപതി പറഞ്ഞു. ഉപരാഷ്ട്രപതി സി പി കോഴിക്കോട് സന്ദർശിക്കും. കേസരി ഭവനിൽ നടക്കുന്ന നവരാത്രി സർഗോത്സവം സാംസ്കാരിക സമ്മേളനം അദ്ദേഹം ഉദ്ഘാടനം ചെയ്യും. ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ആലേക്കർ ചടങ്ങിൽ പങ്കെടുക്കും. ഉപരാഷ്ട്രപതിയുടെ സന്ദർശനത്തോടനുബന്ധിച്ച് നാളെ വൈകിട്ട് 4 മുതൽ കോഴിക്കോട് നഗരത്തിൽ ഗതാഗത നിയന്ത്രണം ഏർപ്പെടുത്തിയിട്ടുണ്ട്. കോർപ്പറേഷൻ പരിധിയിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് നാളെ ഉച്ചയ്ക്ക് ശേഷം ജില്ലാ കളക്ടർ അവധി പ്രഖ്യാപിച്ചു. ഏഷ്യൻ ഗെയിംസ് താരങ്ങൾ ദേശീയ പതാകയെ വാനോളം ഉയർത്തിയതായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി. കഠിനാധ്വാനവും ദൃഢനിശ്ചയവും ആത്മവിശ്വാസവും കൊണ്ട് എന്തും കൈവരിക്കാമെന്നതിന്റെ തെളിവാണ് ഇവരുടെ നേട്ടങ്ങളെന്നും പ്രധാനമന്ത്രി പറഞ്ഞു. 2026 ഏഷ്യൻ ഗെയിംസിൽ പങ്കെടുത്ത ഇന്ത്യൻ സംഘവുമായി ന്യൂഡൽഹിയിൽ സംവദിക്കുകയായിരുന്നു പ്രധാനമന്ത്രി. ജപ്പാനിലെ ഐച്ചി നഗോയയിൽ നടന്ന ഏഷ്യൻ ഗെയിംസിൽ 21 സ്വർണവും 27 വെള്ളിയും 37 വെങ്കലവും ഉൾപ്പെടെ 85 മെഡലുകൾ നേടിയ ഇന്ത്യ മെഡൽ പട്ടികയിൽ 4 സ്ഥാനത്തെത്തിയിരുന്നു. കേന്ദ്രമന്ത്രിസഭയിൽ നിന്നുള്ള എൽ മുരുകന്റെ രാജി രാഷ്ട്രപതി ദ്രൗപദി മുർമു അംഗീകരിച്ചു. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ശുപാർശ പ്രകാരമാണിത്. മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിൽ നിന്നും ധനസഹായം ലഭിക്കുന്നതിനുള്ള കുടുംബ വാർഷിക വരുമാന പരിധി 2 ലക്ഷത്തിൽ നിന്നും 3 ലക്ഷം രൂപയായി ഉയർത്തി സംസ്ഥാന മന്ത്രിസഭായോഗം. ധനസഹായം അനുവദിക്കുന്നതിലെ മുഖ്യമന്ത്രിയുടെയും റവന്യൂ മന്ത്രിയുടെയും ഉൾപ്പെടെയുള്ള അധികാര പരിധിയും വർദ്ധിപ്പിച്ചതായി മുഖ്യമന്ത്രി വി ഡി സതീശൻ തിരുവനന്തപുരത്ത് വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. അടിയന്തര സാഹചര്യം നേരിടാൻ ജില്ലാ കളക്ടർമാർക്ക് 1 കോടി രൂപ വീതം അൺടൈഡ് ഫണ്ട് അനുവദിക്കാനും തീരുമാനമായി. ഡാറ്റ പങ്കിടൽ പ്രോത്സാഹനം ലക്ഷ്യമിട്ട് കേരള ഡാറ്റ പോളിസി 2026 കരടിനും മന്ത്രിസഭ അംഗീകാരം നൽകി. സംസ്ഥാനത്തെ 56 അതിവേഗ പ്രത്യേക കോടതികളുടെ കാലാവധി ദീർഘിപ്പിക്കാനും തീരുമാനമായി. കിഫ്ബിയുടെ പ്രവർത്തനങ്ങളിൽ സമഗ്ര പുനഃസംഘടന നിർദ്ദേശിക്കുന്ന വിദഗ്ധ സമിതി റിപ്പോർട്ട് മുഖ്യമന്ത്രി വി ഡി സതീശൻ നിയമസഭയിൽ വെച്ചു. കിഫ്ബി ഈ രീതിയിൽ തുടരേണ്ടതില്ലെന്നാണ് സമിതിയുടെ ശുപാർശ. ഇടുക്കിയിൽ വന്യജീവി ആക്രമണം തടയാൻ ജനങ്ങൾ കെട്ടിയ സംരക്ഷണവേലി വനംവകുപ്പ് പൊളിച്ചു നീക്കിയത് സംബന്ധിച്ച അടിയന്തര പ്രമേയത്തിന് സ്പീക്കർ അവതരണാനുമതി നിഷേധിച്ചതിൽ പ്രതിഷേധിച്ച് പ്രതിപക്ഷം നിയമസഭയിൽ നിന്ന് ഇറങ്ങിപ്പോയി. എന്നാൽ അനധികൃതമായി നിർമ്മിച്ച സോളാർ വേലി നീക്കം ചെയ്യാൻ ഇടുക്കി ജില്ലാ കളക്ടർ ഉത്തരവിടുകയായിരുന്നുവെന്ന് വനമന്ത്രി ഷിബു ബേബി ജോൺ അറിയിച്ചു. അടുത്ത വർഷം ജനുവരി 1 യോഗ്യതാ തീയതിയായി കണക്കാക്കി വോട്ടർ പട്ടികയിൽ പ്രത്യേക സംഗ്രഹ പരിഷ്കരണം നടത്താൻ തിരഞ്ഞെടുപ്പ് കമ്മീഷൻ 14 സംസ്ഥാനങ്ങളോടും 3 കേന്ദ്രഭരണ പ്രദേശങ്ങളോടും നിർദ്ദേശിച്ചു. ആൻഡമാൻ നിക്കോബാർ ദ്വീപുകൾ, അസം, ബീഹാർ, ഛത്തീസ്ഗഡ്, ഗോവ, ഗുജറാത്ത്, കേരളം, ലക്ഷദ്വീപ്, മധ്യപ്രദേശ്, മണിപ്പൂർ, പുതുച്ചേരി, പഞ്ചാബ്, രാജസ്ഥാൻ, തമിഴ്നാട്, ഉത്തർപ്രദേശ്, ഉത്തരാഖണ്ഡ്, പശ്ചിമബംഗാൾ എന്നിവയാണ് ഈ സംസ്ഥാനങ്ങളും കേന്ദ്രഭരണ പ്രദേശങ്ങളും. SAR നടന്നുകൊണ്ടിരിക്കുന്നതോ അല്ലെങ്കിൽ അടുത്തിടെ പൂർത്തിയായതോ ആയ സംസ്ഥാനങ്ങളിലും കേന്ദ്രഭരണ പ്രദേശങ്ങളിലും സ്പെഷ്യൽ സമ്മർ റിവിഷൻ നടത്തുന്നതിനുള്ള സമയക്രമം പിന്നീട് അറിയിക്കുമെന്ന് കമ്മീഷൻ വ്യക്തമാക്കി. വോട്ടർ പട്ടികയിൽ പേര് ചേർക്കുന്നതിനും ഒഴിവാക്കുന്നതിനും തിരുത്തലുകൾ വരുത്തുന്നതിനുമായി സംസ്ഥാനത്ത് ഈ മാസം 31 വരെ നീളുന്ന പ്രത്യേക യജ്ഞത്തിന് തുടക്കമായി. വില്ലേജ് ഓഫീസുകൾ കേന്ദ്രീകരിച്ച് അപേക്ഷാ ഫോമുകളും ഡിജിറ്റൽ ഹെൽപ്പ് ഡെസ്കുകളും സജ്ജീകരിച്ചിട്ടുണ്ട്. പുതിയ വോട്ടർമാരെയും വോട്ടർ പട്ടികയിൽ നിന്ന് ഒഴിവാക്കപ്പെട്ടവരെയും പട്ടികയിൽ ഉൾപ്പെടുത്തുന്നതിനായാണ് പ്രചാരണ യജ്ഞം സംഘടിപ്പിക്കുന്നത്. ഗുണനിലവാരമുള്ള മരുന്നുകൾ കുറഞ്ഞ വിലയിൽ ജനങ്ങൾക്ക് ലഭ്യമാക്കുന്നതിന് സർക്കാർ മുൻഗണന നൽകുന്നുണ്ടെന്നും ഫാർമസ്യൂട്ടിക്കൽ കമ്പനികളിൽ നിന്ന് ഗുണമേന്മയുള്ള മരുന്നുകൾ ഉറപ്പാക്കാനുള്ള നടപടികൾ സ്വീകരിച്ചിട്ടുണ്ടെന്നും ആരോഗ്യമന്ത്രി കെ മുരളീധരൻ. തിരുവനന്തപുരത്ത് പട്ടം ജില്ലാ പഞ്ചായത്ത് ഹാളിൽ സംഘടിപ്പിച്ച ക്ഷയരോഗമുക്ത പഞ്ചായത്ത് പുരസ്കാര പ്രഖ്യാപനവും വിതരണവും ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. കർഷക പ്രശ്നങ്ങൾ ഉന്നയിച്ച് നാളെ ഇടുക്കി ജില്ലയിലെ CPM ആഹ്വാനം ചെയ്ത ഹർത്താലിൽ നിന്ന് ഹയർ സെക്കൻഡറി ഇംപ്രൂവ്മെന്റ് പരീക്ഷ എഴുതുന്ന വിദ്യാർത്ഥികളുടെ യാത്രയെയും മറ്റ് അവശ്യയാത്രകളെയും ഒഴിവാക്കി. നവരാത്രി ആഘോഷങ്ങൾക്കായി തമിഴ്നാട് മുഖ്യമന്ത്രി സി ജോസഫ് വിജയ് നാളെ തൃശൂരിലെത്തും. തമിഴ്നാട് മുഖ്യമന്ത്രിയായതിനുശേഷം ഇതാദ്യമായാണ് അദ്ദേഹം കേരളത്തിലെത്തുന്നത്. കോട്ടയം ജില്ലയിലെ ആധാർ സേവനങ്ങൾ കൂടുതൽ എളുപ്പവും വേഗത്തിലുമാക്കാൻ കേന്ദ്ര ഇലക്ട്രോണിക്സ് ഇൻഫർമേഷൻ ടെക്നോളജി മന്ത്രാലയത്തിന് കീഴിലുള്ള UIDAI പുതിയ ആധാർ സേവാ കേന്ദ്രം ആരംഭിക്കുന്നു. നാളെ ജില്ലാ കളക്ടർ കേന്ദ്രത്തിന്റെ ഉദ്ഘാടനം നിർവഹിക്കും. ശ്രീനിവാസ അയ്യർ റോഡിൽ കോട്ടയം സഹകരണ അർബൻ ബാങ്കിന് സമീപം വാരിയസ് ആർക്കേഡിലാണ് കേന്ദ്രം പ്രവർത്തിക്കുക. പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം നാളെ രാവിലെ 6:45.
2: ആകാശവാണി ദേവികുളം സ്പൈസ് എഫ് എം. പ്രിയ ശ്രോതാക്കളെ, ഇപ്പോൾ ഒരു ചലച്ചിത്ര ഗാനം കേൾക്കാം.

0: Strengthening bilateral cooperation in the road transportation sector between the two nations. And now, before we end the bulletin, the headlines once again. Prime Minister Narendra Modi unveils development projects worth over 3,300 crore rupees in Ladakh, says Union Territories development remains a key priority for centre. Supreme Court issues notices to Congress leader Rahul Gandhi, Samajwadi Party chief Akhilesh Yadav and others on protest march to Apex Court over alleged SIR irregularities. Also seeks poll panel's reply over alleged voter deletions. Defence Ministry signs contracts worth over 4,000 crore rupees for GSAT-7C communications satellite and Varunastra heavyweight torpedoes. Government mandates caller name display for telecom users from 1st of next month. Sensex climbs over 2% to close at 74,316. And Prime Minister Modi interacts with India's Asian Games contingent in New Delhi, says country is poised to emerge as a global sporting powerhouse. That is all in the news at 9. Good night.
1: Akashavani. വിദ്യാഭ്യാസ രംഗം നമസ്കാരം പ്രിയ ശ്രോതാക്കളെ, വിദ്യാഭ്യാസ രംഗത്തിൽ ഇന്ന് ചിറകേകിയ കലാം ഈ വിഷയത്തെക്കുറിച്ചുള്ള പ്രഭാഷണം കേൾക്കാം. അവതരിപ്പിക്കുന്നത് കഴക്കൂട്ടം ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ അധ്യാപകൻ കോളിൻ ജോസ് ഇ.
2: അധ്യാപകരെ, പ്രിയ ശ്രോതാക്കളെ, എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ നമസ്കാരം. ഇന്ന് ഒക്ടോബർ 15. നമുക്ക് ഇതൊരു സാധാരണ തീയതിയല്ല, ഒരു ജനിച്ച ദിവസം. പക്ഷേ ആ മനുഷ്യൻ പിന്നീട് ഇന്ത്യയിലെ കോടിക്കണക്കിന് കുട്ടികളുടെ മനസ്സിൽ ഒരു സ്വപ്നമായി മാറിയ ദിവസം. അതെ, ഡോക്ടർ APJ അബ്ദുൽ കലാമിൻ്റെ ജന്മദിനം. അതുകൊണ്ട് തന്നെയാണ് ഒക്ടോബർ 15 ലോക വിദ്യാർത്ഥി ദിനമായി ഓർമ്മിക്കപ്പെടുന്നത്. ഇന്ന് ഞാൻ നിങ്ങളോട് ചോദിക്കട്ടെ, കലാം ആരായിരുന്നു? ഒരു ശാസ്ത്രജ്ഞൻ മാത്രമായിരുന്നു? ഇന്ത്യയുടെ രാഷ്ട്രപതി മാത്രമായിരുന്നു? ഒരു എഴുത്തുകാരൻ മാത്രമായിരുന്നു? അല്ല, എനിക്ക് തോന്നുന്നത് കലാം എന്നത് ഒരു മനുഷ്യനേക്കാൾ വലിയ ഒരു ആശയമാണ്. നിനക്ക് സ്വപ്നം കാണാം, നിനക്ക് ഉയരാം, നിന്റെ കുടുംബത്തിൻ്റെ സാഹചര്യങ്ങൾ എന്തുതന്നെയായാലും നിന്റെ ഭാവി നിനക്ക് തന്നെ സൃഷ്ടിക്കാം. നിന്റെ അറിവ് നിനക്ക് വേണ്ടി മാത്രമല്ല, സമൂഹത്തിന് വേണ്ടിയും ഉപയോഗിക്കണം. ഇതായിരുന്നു കലാം കുട്ടികളോട് പറഞ്ഞുകൊണ്ടിരുന്നത്. തമിഴ്നാട്ടിലെ രാമേശ്വരത്ത് 1931 ഒക്ടോബർ 15 ജനിച്ച ഒരു സാധാരണ കുട്ടിയായിരുന്നു അബ്ദുൽ കലാം. സമ്പന്നമായ കുടുംബമല്ല, വലിയ സൗകര്യങ്ങളൊന്നുമില്ല, പക്ഷേ അദ്ദേഹത്തിനൊരു വലിയ സമ്പത്തുണ്ടായിരുന്നു: അറിവിനോടുള്ള അതിയായ ആഗ്രഹം. പഠിക്കണം, അറിയണം, ചോദ്യങ്ങൾ ചോദിക്കണം, പുതിയ കാര്യങ്ങൾ പരീക്ഷിക്കണം. അദ്ദേഹത്തിൻ്റെ ബാല്യകാലത്ത് വൈദ്യുതി പോലും ലഭ്യമല്ലാത്ത സാഹചര്യങ്ങളുണ്ടായിരുന്നു. മണ്ണെണ്ണ വിളക്കിൻ്റെ വെളിച്ചത്തിൽ അദ്ദേഹം പഠിച്ചിരുന്നുവെന്ന് അദ്ദേഹം തന്നെ ഓർമ്മിക്കുന്നു. ഒന്ന് ചിന്തിച്ചു നോക്കൂ, ഇന്ന് നമ്മുടെ കയ്യിൽ മൊബൈൽ ഫോൺ, ഇൻ്റർനെറ്റ്, യൂട്യൂബ്, ഗൂഗിൾ, ഡിജിറ്റൽ ക്ലാസ് റൂം, ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് വരെ. പക്ഷേ അന്ന് ഒരു മണ്ണെണ്ണ വിളക്ക്. എന്നിട്ടും ആ ചെറിയ വെളിച്ചത്തിൽ പഠിച്ച കുട്ടിയുടെ സ്വപ്നം പിന്നീട് ഇന്ത്യയുടെ ആകാശത്തോളം വളർന്നു. അതുകൊണ്ട് കുട്ടികളെ, നിങ്ങളുടെ സാഹചര്യങ്ങൾ നിങ്ങളുടെ സ്വപ്നത്തിൻ്റെ വലുപ്പം തീരുമാനിക്കേണ്ടതില്ല. കലാമിൻ്റെ ജീവിതത്തിലെ ഏറ്റവും മനോഹരമായൊരു സംഭവം അദ്ദേഹത്തിൻ്റെ സ്കൂൾ കാലത്താണ്. ഒരു ദിവസം അധ്യാപകൻ പക്ഷികളുടെ പറക്കലിനെക്കുറിച്ച് ക്ലാസ്സിൽ പഠിപ്പിച്ചു. കലാമിന് വിമാനങ്ങളോടും പറക്കലിനോടും വലിയ താല്പര്യമുണ്ടായിരുന്നു. പക്ഷേ ആ അധ്യാപകൻ പാഠപുസ്തകത്തിലെ ഒരു പാഠം പഠിപ്പിക്കുക മാത്രമായിരുന്നില്ല, അദ്ദേഹം കുട്ടിയുടെ ഉള്ളിലെ ഒരു സ്വപ്നത്തെ ഉണർത്തി. കലാം പിന്നീട് തൻ്റെ അധ്യാപകനെ സമീപിച്ച് ചോദിച്ചു, സർ, എനിക്ക് വിമാനശാസ്ത്രത്തെക്കുറിച്ച് കൂടുതൽ പഠിക്കണം, ഞാൻ എന്താണ് ചെയ്യേണ്ടത്? അധ്യാപകൻ അതിനുള്ള വഴി പറഞ്ഞു കൊടുത്തു. പഠിക്കുക, ഉയർന്ന വിദ്യാഭ്യാസം നേടുക, എഞ്ചിനീയറിംഗ് പഠിക്കുക, ഫ്ലൈറ്റ് സയൻസ് പഠിക്കുക. ആ ചെറിയ സംഭാഷണം

കലാമിൻ്റെ ജീവിതത്തിൻ്റെ ദിശ തന്നെ മാറ്റി. പിന്നീട് എയറോനോട്ടിക്കൽ എഞ്ചിനീയറിംഗ് പഠിച്ചു ശാസ്ത്രജ്ഞനായി. ISRO-യിലും DRDO-യിലും പ്രവർത്തിച്ചു. ഇന്ത്യയുടെ ബഹിരാകാശ പ്രതിരോധ സാങ്കേതിക വിദ്യകളുടെ വളർച്ചയിൽ നിർണായക പങ്കുവഹിച്ചു. ഇന്ത്യയുടെ 11-ാമത് രാഷ്ട്രപതിയായി. അപ്പോൾ ഒരു അധ്യാപകൻ്റെ ഒരു വാക്ക് ഒരു കുട്ടിയുടെ ജീവിതം മാറ്റുമോ? തീർച്ചയായും മാറ്റാം. അതുകൊണ്ട് പ്രിയ അധ്യാപകരെ, നമ്മുടെ ഒരു കുട്ടി നാളെ എന്താകും എന്ന് നമുക്കറിയില്ല. നമ്മുടെ മുന്നിലിരിക്കുന്ന ആ ചെറിയ കുട്ടിയിൽ ഒരു ശാസ്ത്രജ്ഞനുണ്ടായേക്കാം, ഒരു ഡോക്ടർ ഉണ്ടായേക്കാം, ഒരു അധ്യാപകനുണ്ടായേക്കാം, ഒരു കലാകാരനുണ്ടായേക്കാം, ഒരു കായിക താരമുണ്ടായേക്കാം, ഒരു സംരംഭകനുണ്ടായേക്കാം, ഒരു നല്ല മനുഷ്യനും ഉണ്ടായേക്കാം. അതിനാൽ ഒരു കുട്ടിയുടെ സ്വപ്നത്തെ ഒരിക്കലും ചെറുതായി കാണരുത്. ഡ്രീം, ഡ്രീം, ഡ്രീം. കുട്ടികളോട് കലാം ഏറ്റവും കൂടുതൽ പറഞ്ഞ വാക്കുകളിലൊന്ന് ഡ്രീം, സ്വപ്നം കാണുക. പക്ഷെ കലാമിൻ്റെ സ്വപ്നം എന്ന വാക്കിന് ഒരു പ്രത്യേക അർത്ഥമുണ്ട്. ഉറങ്ങുമ്പോൾ കാണുന്നതല്ല സ്വപ്നം, നിങ്ങളെ ഉറങ്ങാൻ അനുവദിക്കാത്തതാണ് യഥാർത്ഥ സ്വപ്നം. നിങ്ങൾക്കൊരു ലക്ഷ്യമുണ്ടെങ്കിൽ അത് മനസ്സിൽ സൂക്ഷിക്കുക, അതിനെക്കുറിച്ച് ചിന്തിക്കുക, പഠിക്കുക, പരിശ്രമിക്കുക, പരാജയപ്പെട്ടാൽ വീണ്ടും ശ്രമിക്കുക. ഇതാണ് കലാമിൻ്റെ ജീവിതം നമ്മെ പഠിപ്പിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ ഔദ്യോഗിക പ്രസംഗങ്ങളിൽ അദ്ദേഹം ആവർത്തിച്ചു പറഞ്ഞ ഒരു ആശയമുണ്ട്, തിങ്കിങ് ഈസ് പ്രോഗ്രസ്. ചിന്തിക്കണം, ചോദ്യം ചെയ്യണം, അന്വേഷിക്കണം, അതിനുശേഷം അറിവിനെ പ്രവൃത്തിയാക്കി മാറ്റണം. അദ്ദേഹം പറഞ്ഞു, നോളജ് വിത്തൗട്ട് ആക്ഷൻ ഈസ് യൂസ്ലെസ് ആൻഡ് ഇറലവൻറ്റ്, നോളജ് വിത്ത് ആക്ഷൻ ബ്രിങ്സ് പ്രോസ്പെരിറ്റി. ഇത് നമ്മുടെ വിദ്യാർത്ഥികൾക്ക് വളരെ പ്രധാനപ്പെട്ട സന്ദേശമാണ്. പരീക്ഷയ്ക്ക് വേണ്ടി മാത്രം പഠിക്കരുത്, ജീവിതത്തിന് വേണ്ടി പഠിക്കൂ. ഞാൻ വീണ്ടും ഒരു ചോദ്യം ചോദിക്കട്ടെ, നിങ്ങൾ സ്കൂളിൽ പോയി, ടീച്ചർ ഒരു ചാപ്റ്റർ പഠിപ്പിച്ചു, നിങ്ങളത് പഠിച്ചു, എക്സാം എഴുതി, മാർക്ക് വാങ്ങി, അതിനുശേഷം പഠിച്ചതുകൊണ്ട് നിങ്ങളുടെ ജീവിതത്തിൽ എന്തെങ്കിലും മാറ്റമുണ്ടായോ? കലാം നമ്മോട് പറയുന്നത് ഇതാണ്, അറിവ് പ്രവൃത്തിയായി മാറണം. നിങ്ങൾ പരിസ്ഥിതിയെക്കുറിച്ച് പഠിച്ചാൽ ഒരു മരം നട്ടുനോക്കൂ, സമത്വത്തെക്കുറിച്ച് പഠിച്ചാൽ ഒരു സുഹൃത്തിനെ അവൻ്റെ മതം, ജാതി, ഭാഷ, സാമ്പത്തിക സ്ഥിതി എന്നിവ നോക്കാതെ ചേർത്ത് പിടിക്കൂ. ശുചിത്വത്തെക്കുറിച്ച് പഠിച്ചാൽ നിങ്ങൾ ക്ലാസ് മുറി വൃത്തിയായി സൂക്ഷിക്കൂ. ദേശസ്നേഹത്തെക്കുറിച്ച് പഠിച്ചാൽ നിങ്ങളുടെ ഉത്തരവാദിത്വം സത്യസന്ധമായി നിർവഹിക്കൂ. അതാണ് കലാമിൻ്റെ വിദ്യാഭ്യാസം. കലാം നമുക്ക് നൽകിയ മറ്റൊരു വലിയ സന്ദേശമുണ്ട്, സ്മോൾ എയിം ഇസ് എ ക്രൈം. കുട്ടികളെ, നിങ്ങളോട് ഒരാൾ ചോദിക്കുന്നു, നീ പഠിച്ചു വലുതായാൽ എന്താകണം? നിങ്ങൾ ഒരുപക്ഷെ ഇങ്ങനെ പറയുമായിരിക്കും, എനിക്ക് ഒരു ജോലി കിട്ടിയാൽ മതി. അല്ല, കലാം കുട്ടികളോട് പറഞ്ഞത് വലിയ സ്വപ്നം കാണൂ. അദ്ദേഹം പറഞ്ഞ ഏറ്റവും ശക്തമായ ഒരാശയമാണ് സ്മോൾ എയിം ഈസ് എ ക്രൈം. അതിൻ്റെ അർത്ഥം എല്ലാവരും വലിയ പദവിയിലെത്തണം എന്നല്ല. നിങ്ങൾ എന്ത് ചെയ്യുന്നുവോ അതിൽ വലിയ ലക്ഷ്യം വേണം. ഒരു അധ്യാപകനാകുന്നുവെങ്കിൽ 100 കണക്കിന് കുട്ടികളുടെ ജീവിതത്തിൽ വെളിച്ചമാകുക. ഒരു ഡോക്ടറാകുന്നെങ്കിൽ രോഗിയുടെ വേദന മനസ്സിലാക്കുക. ഒരു കർഷകനാകുന്നെങ്കിൽ രാജ്യത്തിന് ഭക്ഷണം നൽകുന്ന അഭിമാനം മനസ്സിലാക്കുക. ഒരു ശാസ്ത്രജ്ഞനാകുന്നെങ്കിൽ മനുഷ്യരുടെ ജീവിതം മെച്ചപ്പെടുത്തുന്ന കണ്ടുപിടുത്തങ്ങൾ നടത്തുക. ജോലി ചെറുതോ വലുതോ അല്ല, നമ്മുടെ ലക്ഷ്യമാണ് അതിനെ മഹത്തരമാക്കുന്നത്. കലാമിനെക്കുറിച്ച് നമ്മൾ സംസാരിക്കുമ്പോൾ പലരും പറയുന്നത് അദ്ദേഹത്തിൻ്റെ വിജയങ്ങളെക്കുറിച്ചാണ്. പക്ഷേ അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ പരാജയങ്ങളും ഉണ്ടായിരുന്നു. SLV-3 പദ്ധതിയുടെ ആദ്യഘട്ടത്തിൽ പ്രതീക്ഷിച്ച വിജയം ലഭിച്ചില്ല. അപ്പോൾ സംഭവിച്ചത്, പരാജയത്തിൻ്റെ ഉത്തരവാദിത്വം ഏറ്റെടുക്കാൻ അദ്ദേഹത്തിൻ്റെ മേലധികാരി പ്രൊഫസർ സതീഷ് ധവാൻ മുന്നോട്ട് വന്നു എന്നതാണ്. പിന്നീട് വിജയം ലഭിച്ചപ്പോൾ ആ വിജയത്തിൻ്റെ ക്രെഡിറ്റ് അദ്ദേഹം കലാമിനും സംഘത്തിനും നൽകി. ഈ അനുഭവത്തിൽ നിന്ന് കലാം പഠിച്ചത്, നേതൃത്വം വിജയത്തിൻ്റെ ക്രെഡിറ്റ് പങ്കിടുന്നതും പരാജയത്തിൻ്റെ ഉത്തരവാദിത്വം ഏറ്റെടുക്കുന്നതുമാണ്. ഇതൊരു ശാസ്ത്ര പാഠം മാത്രമല്ല, ഒരു ജീവിത പാഠം കൂടിയാണ്. കുട്ടികളെ, പരീക്ഷയിൽ മാർക്ക് കുറഞ്ഞാൽ, ഒരു മത്സരത്തിൽ തോറ്റാൽ, ഒരു പ്രോജക്റ്റ് പരാജയപ്പെട്ടാൽ, എനിക്ക്

0: ഒന്നും കഴിയില്ല എന്നൊരിക്കലും പറയരുത്. പകരം സ്വയം ചോദിക്കൂ, ഇതിൽ നിന്ന് എനിക്ക് എന്തു പഠിക്കാം? പരാജയം ഒരു ഫുൾ സ്റ്റോപ്പ് അല്ല, അതൊരു കോമയാണ്. അവിടെ നിന്ന് അടുത്ത വാക്യം തുടങ്ങാം. കലാമിനെ പീപ്പിൾസ് പ്രസിഡന്റ് എന്ന് വിളിച്ചിരുന്നെങ്കിലും കുട്ടികളുമായുള്ള അദ്ദേഹത്തിൻ്റെ ബന്ധം അതിലും പ്രത്യേകമായിരുന്നു. രാഷ്ട്രപതിയായിരുന്നപ്പോഴും അദ്ദേഹം കുട്ടികളുമായി സംസാരിക്കാൻ സമയം കണ്ടെത്തി. സ്കൂൾ കുട്ടികളുടെ ചോദ്യങ്ങൾക്ക് അദ്ദേഹം മറുപടി നൽകി. രാജ്യത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലെ വിദ്യാർത്ഥികളെ കണ്ടു. ഒരു പ്രസംഗത്തിൽ താൻ 100,000-ത്തിലധികം വിദ്യാർത്ഥികളെ നേരിൽ കണ്ടിട്ടുണ്ടെന്ന് അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. എന്തുകൊണ്ടാണ്? കാരണം അദ്ദേഹം വിശ്വസിച്ചു, ഇന്ത്യയുടെ ഏറ്റവും വലിയ ശക്തി അതിൻ്റെ യുവ മനസ്സുകളാണ്. അദ്ദേഹം കുട്ടികളോട് ചോദിച്ചു, നിങ്ങളുടെ സ്വപ്നം എന്താണ്? പക്ഷേ അതിന് പിന്നിൽ മറ്റൊരു ചോദ്യമുണ്ടായിരുന്നു. ആ സ്വപ്നത്തിനായി നിങ്ങൾ ഇന്ന് എന്താണ് ചെയ്യുന്നത്? ഇതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം. കലാമിനെ അറിയാൻ അദ്ദേഹത്തിൻ്റെ പ്രസംഗങ്ങൾ കേൾക്കുന്നത് പോലെ തന്നെ പുസ്തകങ്ങളും വായിക്കണം. വിങ്സ് ഓഫ് ഫയർ അദ്ദേഹത്തിൻ്റെ ആത്മകഥയാണ്. ഇഗ്നൈറ്റഡ് മൈൻഡ്സ് ഇന്ത്യയിലെ യുവ മനസ്സുകളുടെ ശക്തിയെക്കുറിച്ചുള്ള ചിന്തകളാണ് അതിൽ. G20 വികസിത ഇന്ത്യയെക്കുറിച്ചുള്ള അദ്ദേഹത്തിൻ്റെ ദർശനമാണ് ഇതിലെ പ്രതിപാദ്യം. മൈ ജേണി അദ്ദേഹത്തിൻ്റെ ജീവിതത്തിലെ അനുഭവങ്ങളും ചിന്തകളുമാണ് ഇതിൽ ഉൾക്കൊള്ളിച്ചിരിക്കുന്നത്. ഇവയ്ക്ക് പുറമെ എൻവിഷനിങ് ആൻഡ് എൻപവേർഡ് നേഷൻ, ഇൻസ്പയറിംഗ് തോട്ട്സ് തുടങ്ങിയ പുസ്തകങ്ങളും അദ്ദേഹത്തിൻ്റെ ചിന്തകളെ കുട്ടികളിലേക്കും യുവാക്കളിലേക്കും എത്തിക്കുന്നു. പ്രത്യേകിച്ച് ചിൽഡ്രൻ ആസ് കലാം എന്ന പുസ്തകം വളരെ മനോഹരമാണ്. അതിൽ കുട്ടികൾ കലാമിനോട് ചോദിച്ച ചോദ്യങ്ങളും അദ്ദേഹം നൽകിയ മറുപടികളുമുണ്ട്. അതായത്, കുട്ടികൾ ചോദിച്ചു, കലാം കേട്ടു, കലാം മറുപടി നൽകി. ഇതാണ് ഒരു നല്ല വിദ്യാഭ്യാസത്തിൻ്റെ അടിസ്ഥാനവും ചോദിക്കാനുള്ള സ്വാതന്ത്ര്യം. ഇനി നിങ്ങൾക്കൊരു ചെറിയ ചലഞ്ച് നൽകട്ടെ. ഇന്ന് വേൾഡ് സ്റ്റുഡൻസ് ഡേ. അപ്പോൾ ഇന്നു മുതൽ ഒരു ചെറിയ ചലഞ്ച് ഏറ്റെടുക്കാമോ? കലാം ചലഞ്ച്. 1, ദിവസവും കുറഞ്ഞത് 20 മിനിറ്റ് ഒരു പുസ്തകം വായിക്കും. 2, ദിവസവും ഒരു പുതിയ ചോദ്യം ചോദിക്കും. 3, ഒരു തെറ്റ് സംഭവിച്ചാൽ അതിൽ നിന്ന് ഒരു പാഠം പഠിക്കും. 4, എൻ്റെ സ്വപ്നം എഴുതി വയ്ക്കും. 5, എൻ്റെ അറിവുകൊണ്ട് മറ്റൊരാൾക്ക് സഹായം ചെയ്യും. 6, എൻ്റെ സുഹൃത്തിൻ്റെ സ്വപ്നത്തെ പരിഹസിക്കില്ല. 7, എനിക്ക് കഴിയില്ല എന്നതിന് പകരം ഞാൻ ശ്രമിച്ചു നോക്കാം എന്ന് പറയും. ഇത് ചെയ്താൽ നിങ്ങളുടെ ജീവിതം തന്നെ മാറാൻ തുടങ്ങും. അവസാനമായി, പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ, ഇന്ന് ഒക്ടോബർ 15 കലാമിൻ്റെ ജന്മദിനം. പക്ഷേ യഥാർത്ഥത്തിൽ ഇത് കലാമിനെ മാത്രം ഓർക്കാനുള്ള ദിവസമല്ല, നമ്മുടെ ഉള്ളിലെ കലാമിനെ ഉണർത്താനുള്ള ദിവസമാണ്. നിങ്ങളിൽ ഓരോരുത്തരിലും ഒരു സ്വപ്നമുണ്ട്, ആ സ്വപ്നത്തെ സംരക്ഷിക്കൂ. നിങ്ങളിൽ ഓരോരുത്തരിലും ഒരു ചോദ്യമുണ്ട്, ആ ചോദ്യം ചോദിക്കൂ. നിങ്ങളിൽ ഓരോരുത്തരിലും ഒരു കഴിവുണ്ട്, അതിനെ വളർത്തു. നിങ്ങളിൽ ഓരോരുത്തരിലും ഇന്ത്യയുടെ ഭാവിയുണ്ട്, അതിനെ മനോഹരമാക്കൂ. കലാം നമ്മോട് പറഞ്ഞ ഒരു മനോഹരമായ ചിന്തയോടെ ഞാൻ അവസാനിപ്പിക്കട്ടെ. തിങ്കിങ് ഷുഡ് ബിക്കം യുവർ ക്യാപിറ്റൽ അസറ്റ്. നോ മാറ്റർ വാട്ട് എവർ അപ്സ് ആൻഡ് ഡൗൺസ് യു കം അക്രോസ് ഇൻ യുവർ ലൈഫ്. അതായത്, ജീവിതത്തിൽ എത്ര ഉയർച്ചയും താഴ്ചയും വന്നാലും ചിന്തിക്കാനുള്ള കഴിവ് നിങ്ങളുടെ ഏറ്റവും വലിയ സമ്പത്തായിരിക്കണം. കുട്ടികളെ, സ്വപ്നം കാണൂ, സ്വപ്നത്തെ ലക്ഷ്യമാക്കൂ, ലക്ഷ്യത്തെ പ്രവൃത്തിയാക്കൂ, പ്രവൃത്തിയെ ശീലമാക്കൂ, പരാജയത്തെ പാഠമാക്കൂ, അറിവിനെ സമൂഹത്തിനായി ഉപയോഗിക്കൂ. ഒടുവിൽ, നിങ്ങളുടെ ജീവിതം മറ്റൊരാളുടെ ജീവിതത്തിൽ ഒരു ചെറിയ വെളിച്ചമെങ്കിലും ആകട്ടെ. കലാം നമ്മോട് പറഞ്ഞതുപോലെ, ലെറ്റ് ദ യങ് മൈൻഡ്സ് ബ്ലോസം, യുവ മനസ്സുകൾ പൂക്കട്ടെ. ആ പൂക്കളിൽ നിന്ന് അറിവിൻ്റെ സുഗന്ധം പരക്കട്ടെ. ആ അറിവിൽ നിന്ന് നല്ലൊരു ഇന്ത്യ വളരട്ടെ. എൻ്റെ പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ, നിങ്ങളുടെ സ്വപ്നങ്ങൾക്ക് ചിറകുകൾ നൽകുക. നിങ്ങളുടെ സ്വപ്നങ്ങൾ നിങ്ങളുടെ ചിന്തകളായി മാറട്ടെ. ചിന്തകൾ നിങ്ങളുടെ പ്രവൃത്തികളായി മാറട്ടെ. പ്രവൃത്തികൾ നമ്മുടെ രാജ്യത്തിൻ്റെ ഭാവിയായി മാറട്ടെ.
1: സ്വപ്നങ്ങൾക്ക് ചിറകേകിയ കലാം, ഈ വിഷയത്തെക്കുറിച്ചുള്ള പ്രഭാഷണമാണ് ശ്രോതാക്കൾ ഇതുവരെ കേട്ടത്. അവതരിപ്പിച്ചത് കഴക്കൂട്ടം ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ അധ്യാപകൻ കോളിൻ ജോസ് ഇ.

ആകാശവാണി തിരുവനന്തപുരം ആലപ്പുഴ. നവരാത്രി സംഗീതോത്സവം നാലാം ദിവസം. ഈ വർഷത്തെ നവരാത്രി സംഗീതോത്സവത്തോടനുബന്ധിച്ച് തിരുവനന്തപുരം നവരാത്രി മണ്ഡപത്തിൽ ഇന്ന് നടന്ന അമൃത വെങ്കടേഷിൻ്റെ കച്ചേരിയിൽ നിന്നും ശബ്ദലേഖനം ചെയ്ത ഏതാനും ഭാഗങ്ങൾ ഇപ്പോൾ കേൾക്കാം. എൽ രാമകൃഷ്ണൻ വയലിൻ, എസ് ജെ അർജുൻ ഗണേഷ് മൃദംഗം, ഡോക്ടർ എസ് കാർത്തിക് ഖടം, പയ്യന്നൂർ ഗോവിന്ദപ്രസാദ് മുഖർശങ്ക്. ഇന്നത്തെ മുഖ്യകൃതി ഭാരതി മാമവ, രാഗം തോടി.

ഈ വർഷത്തെ നവരാത്രി സംഗീതോത്സവത്തോടനുബന്ധിച്ച് തിരുവനന്തപുരം നവരാത്രി മണ്ഡപത്തിൽ ഇന്ന് നടന്ന അമൃത വെങ്കടേഷിൻ്റെ കച്ചേരിയിൽ നിന്നും ശബ്ദലേഖനം ചെയ്ത ഏതാനും ഭാഗങ്ങളാണ് കേട്ടുകൊണ്ടിരുന്നത്. എൽ രാമകൃഷ്ണൻ വയലിൻ, എസ് ജെ അർജുൻ ഗണേഷ് മൃദംഗം, ഡോക്ടർ എസ് കാർത്തിക് ഖടം, പയ്യന്നൂർ ഗോവിന്ദപ്രസാദ് മുഖർശംഖ്. നവരാത്രി സംഗീതോത്സവം അഞ്ചാം ദിവസമായ നാളെ ഗണേഷിൻ്റെ ചിത്രവീണ കച്ചേരി കേൾക്കാം. നാളത്തെ മുഖ്യകൃതി ജനനീ മാമവ, രാഗം ഭൈരവി. ഇന്നത്തെ കച്ചേരിയുടെ പൂർണ്ണരൂപം തിരുവനന്തപുരം ആകാശവാണിയുടെ യൂട്യൂബ് ചാനലിലും ലഭ്യമാണ്.

ആകാശവാണി ദേവികുളം സ്പൈസ് എഫ് എം. പ്രിയ ശ്രോതാക്കളെ, ഇപ്പോൾ ഒരു ചലച്ചിത്രഗാനം കേൾക്കാം. ആകാശങ്ങളിൽ എന്ന ചിത്രത്തിന് വേണ്ടി നിഖിൽ രാജ് പാടിയത്. ഗാനരചന രാധാമണി പരമേശ്വരൻ, സംഗീതം അഭിജിത്ത് പി എസ് നായർ.